ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഇന്ന് ശകവർഷം 1948 വൈശാഖം 25, കൊല്ലവർഷം 1201 ഇടവമാസം 1 2026 മെയ് 15 വെള്ളിയാഴ്ച. FM ബാൻഡിൽ 101.5 MHz ഞങ്ങളുടെ പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 46 സെക്കൻഡും.

0: ആകാശവാണി കണ്ണൂർ. എല്ലാ ശ്രോതാക്കൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.
1: സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ പത്മാവതി വടക്കാഞ്ചേരി.
2: ജഡ്യം ദിയോ ഹരതി സിഞ്ചതി വാചി സത്യം മനുന്നതിം ദിശതി പാപമപാകരോതി ചേതഃ പ്രസാദയതി ദിക്ഷുതനോതി കീർത്തിം സത്സംഗതി കഥയ കിം ന കരോതി പുംസാം. ഒരു മനുഷ്യന് സത്സംഗത്തിൽ കൂടെ എന്താണ് നേടാൻ കഴിയാത്തത്? സജ്ജനങ്ങളോടുള്ള സംഗമം, മഹാന്മാരും ശ്രേഷ്ഠന്മാരുമായ വ്യക്തികളുടെ സത്സംഗമ കൂട്ടായ്മയിലൂടെ നാം എല്ലാം നേടിയെടുക്കുന്നു. ആദ്യമായി അത്തരത്തിലുള്ള സത്സംഗം കൊണ്ട് നമ്മുടെ മനസ്സിന്റെ, അതായത് ബുദ്ധിയുടെ സ്തംഭനാവസ്ഥ അല്ലെങ്കിൽ മാന്ദ്യം ഇല്ലാതാക്കുന്നു. സ്ഥിരം മഹാന്മാരുമായുള്ള ഇടപഴകൽ നമ്മുടെ നാവിൽ അല്ലെങ്കിൽ വാക്കിൽ സത്യം കലർത്തുന്നു. പടിപടിയായി അസത്യം പറയാനുള്ള പ്രവണത ഇല്ലാതാകുന്നു. അഭിമാനത്തെയും ബഹുമാനത്തെയും ഉയർത്തുന്നു. എല്ലാ പാപങ്ങളും കഴുകിക്കളയുന്നു. സത്സംഗം നമ്മുടെ മനസ്സിന്റെ അപ്പുറത്തേക്ക് ഊർജം പകരുന്നു. ആ ഊർജം നമ്മുടെ മനസ്സിനെ പ്രസാദിപ്പിക്കുന്നു. എല്ലാ ദിശയിലും നമ്മുടെ കീർത്തി പരത്തുന്നു. നാനാ ദിശയിലേക്കും എത്തുന്ന കീർത്തി നമ്മെ വിശ്വവിഖ്യാതനാക്കുന്നു. സത്യസന്ധനും നേരുമുള്ളവനുമായ ഒരു വ്യക്തിക്ക് ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടത്? പറയൂ, സത്സംഗം കൊണ്ട് എന്താണ് നമുക്ക് ചെയ്യാൻ സാധിക്കാത്തത്? നാം എന്താണോ ചിന്തിക്കുന്നത് അത് നാം ആയിത്തീരുന്നു. ഈശ്വര സാക്ഷാത്കാരത്തിന് സത്സംഗം കൂടിയേ തീരൂ. മോക്ഷപ്രാപ്തി വരെ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നു. സനാതനമായ ആർഷഭാരതത്തെ രക്ഷിക്കാൻ സത്സംഗം അത്യന്താപേക്ഷിതമാണ്. നവധാഭക്തിയായ ശ്രവണം കീർത്തനം വിഷ്ണോർ സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം, ഈ 9 വിധ ഭക്തിയും സത്സംഗത്തിലൂടെ പ്രാപ്തമാകുന്നു. പുണ്യാത്മാക്കളുടെ നാമസ്മരണ കൊണ്ട് മാത്രം വലിയ സിദ്ധികൾ ഉണ്ടാകാറുണ്ട്. അവരുടെ സംസർഗം കൊണ്ട് സത്പ്രേരണകൾ ഉണ്ടാകുന്നു. ഉദാഹരണം, കാട്ടാളനായിരുന്ന രത്നാകരൻ സപ്തർഷികളുടെ സംസർഗവും പ്രേരണയും കൊണ്ട് നാമസ്മരണത്തിലൂടെ മഹർഷി വാൽമീകിയായിത്തീരുന്നു. രാമായണത്തിൽ തന്നെ വാൽമീകി പറയുന്നു, രാമനാമത്തിൻ പ്രഭാവത്താൽ രാമ ഞാൻ ഇങ്ങനെ ആയിച്ചമഞ്ഞിതു. എത്രമാത്രം മനോഹരവും ഉത്കൃഷ്ടവുമാണ് ആ സത്സംഗം അല്ലെങ്കിൽ ആ സാധുസംഗതി എന്ന് ഈ ശ്ലോകത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ചന്ദനം ശീതളം ലോകേ ചന്ദനാദപി ചന്ദ്രമാ ചന്ദ്രചന്ദനയോർ മധ്യേ ശീതളാ സാധുസംഗതി. ചന്ദനം ഏറ്റവും തണുപ്പുള്ളതാണ്. അതിനേക്കാളും തണുപ്പേറിയതാണ് ചന്ദ്രിക. ചന്ദ്രനേക്കാളും ചന്ദ്രികയേക്കാളും കുളിർമയുള്ളതാണ് ആ സത്സംഗം. സംസർഗതാ ദോഷഗുണാ ഭവന്തു. വ്യക്തിത്വ നിർമ്മാണത്തിന് കൂട്ടുകെട്ട് അല്ലെങ്കിൽ സംസർഗം ഒരു പങ്കുവരെ നല്ലതാണ്. സജ്ജന സംസർഗം നമുക്ക് ഗുണത്തെ പ്രദാനം ചെയ്യുന്നു. ദുർജന സംസർഗം നാശം വിതയ്ക്കുന്നു. ശ്രേഷ്ഠന്മാരുടെ സമ്പർക്കം മൂലം ചെറിയവരും ഉന്നതരാകുന്നു. മഹാന്മാരുടെ സമ്പർക്കവും അനുഗ്രഹവും ഒരിക്കലും വൃഥാവിലാകില്ല. കോപവും അജ്ഞാനവും തിന്മയും മറികടക്കുന്നു. സ്പർശമണിയുടെ സമ്പർക്കം കൊണ്ട് കാരിരുമ്പും കാഞ്ചനമായി മാറുന്നു. മനുഷ്യൻ എപ്പോഴും ഉന്നതി ശീലമാക്കണം. പ്രഭാവശാലിയായ വ്യക്തിത്വം വളർത്തിയെടുക്കണം.
1: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ പത്മാവതി വടക്കാഞ്ചേരി.

ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവായി തെരഞ്ഞെടുത്ത നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ നിയമന കത്ത് കൈമാറി. ഇന്നലെ വൈകിട്ട് പാർലമെന്ററി പാർട്ടി യോഗത്തിനുശേഷം സഖ്യകക്ഷികളുടെ അടക്കം പിന്തുണയ്ക്കുന്ന എംഎൽഎമാരുടെ കത്തുകൾ സതീശൻ ഗവർണർക്ക് സമർപ്പിച്ച് മന്ത്രിസഭാ രൂപീകരണത്തിന് അവകാശമുന്നയിക്കുകയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ സന്ദർശനം ഇന്ന് ആരംഭിക്കും. സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്ന് യുഎഇയിലെത്തുന്ന പ്രധാനമന്ത്രി പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തും. ബ്രിക്സ് രാജ്യങ്ങൾ സുസ്ഥിര വികസനവും സാമ്പത്തിക ഭദ്രതയും ബഹുമുഖ പ്രശ്നപരിഹാരവും ശക്തിപ്പെടുത്താൻ ഇന്ത്യയുടെ നേതൃത്വത്തിൽ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ ഇന്നലെ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയ വിദേശകാര്യമന്ത്രിമാരോടും പ്രതിനിധി സംഘത്തലവന്മാരോടും സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് റദ്ദാക്കിയ നീറ്റ് പരീക്ഷയ്ക്ക് പകരം നടത്തുന്ന പരീക്ഷയുടെ തയ്യാറെടുപ്പുകൾ ഇന്നലെ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഉന്നതതല യോഗത്തിൽ വിലയിരുത്തി. നീറ്റ് പരീക്ഷ സുഗമമായും കാര്യക്ഷമമായും നടത്തുന്നതിന്റെ വിവിധ വശങ്ങളെക്കുറിച്ച് യോഗം വിശദ ചർച്ച നടത്തി. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് സിബിഐ ഇന്നലെ 2 പേരെ കൂടി അറസ്റ്റ് ചെയ്തു. അഹല്യനഗർ സ്വദേശി ധനഞ്ജയ് ലോഖണ്ഡെ, പൂനെ സ്വദേശി മനീഷ വാഗ്മാരെ എന്നിവരാണ് അറസ്റ്റിലായത്. കരിപ്പൂരിൽ നിന്ന് 3-ാമത്തെയും 4-ാമത്തെയും ഹജ്ജ് വിമാനങ്ങൾ ഇന്നലെ രാത്രി ജിദ്ദയിലേക്ക് പോയി. വനിതാ തീർത്ഥാടകർ മാത്രമായിരുന്നു 2 വിമാനങ്ങളിലെയും യാത്രക്കാർ. മെഹ്റമില്ലാത്ത വനിതാ തീർത്ഥാടകരുടെ 3-ാമത്തെ വിമാനം നാളെ പുലർച്ചെ 12:20 പുറപ്പെടും. ആകാശവാണി ദേശീയ തലത്തിൽ പ്രക്ഷേപണം ആരംഭിച്ചതിന്റെ 90-ാം വാർഷികത്തിന്റെ ഭാഗമായി കോഴിക്കോട് നിലയം സംഘടിപ്പിച്ച സാഹിത്യോത്സവം ലെഗസി 2026 സമാപിച്ചു. പ്രശസ്ത എഴുത്തുകാരൻ സി വി ബാലകൃഷ്ണൻ സമാപന ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. കാസർകോട് ജില്ലാ ആശുപത്രിയിൽ രോഗികൾക്ക് പ്രഭാതഭക്ഷണം നൽകുന്ന പദ്ധതി ജൂൺ 1 ആരംഭിക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു എബ്രഹാം അറിയിച്ചു. പദ്ധതി ആരംഭിക്കുന്നതിന് നടപടികൾ വേഗത്തിലാക്കാൻ ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ പ്രസിഡന്റ് നിർദ്ദേശം നൽകി. FM പ്രധാന വാർത്തകളാണ് ഇപ്പോൾ കേട്ടത്. പ്രിയ ശ്രോതാക്കളെ, അറിയിപ്പുകൾ. ഞങ്ങൾ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ച്: 6:10 കാവ്യാഞ്ജലിയിൽ NN കക്കാടിന്റെ ശലഭഗീതങ്ങൾ എന്ന കവിത കേൾക്കാം. TM രാജേഷ് കുമാർ ആലപിക്കുന്നു. 6:15 അർച്ചന, 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ. തദ്ദേശ വാർത്തകൾ 7:00 തീവണ്ടി സമയം, തുടർന്ന് FM ഡയറിയിൽ ഗാന്ധി ദർശനം. 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. 7:35

ആരുനി വിവഞ്ചികാലോലമാത്മാവിന്റെ ചാരുമാധുരി തൂകിക്കൊണ്ടു നീയെങ്ങും എത്തി

തിന്നുജ്വല സുഷമയേ, എങ്ങനെ വർണ്ണിപ്പനി സൗവർണ മയൂഖങ്ങൾ ചിന്നുന്ന നിർവാണത്തിന്നുജ്വല സുഷമയേ. വള

0: എൻ എൻ കക്കാടിന്റെ ശലഭഗീതങ്ങൾ എന്ന കവിതയാണ് നിങ്ങൾ കേട്ടത്. ആലപിച്ചത് രാജേഷ് കുമാർ ടി എം. കാവ്യാഞ്ജലി.
1: ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അർച്ചന. ആദ്യം ജയചന്ദ്രൻ പാടിയ ഗാനമാണ് തിരുമാന്ധാം കുന്നിലമ്മേ കരുണയെഴുമമ്മേ എന്നാരംഭിക്കുന്നു.

0: ആകാശവാണി കണ്ണൂർ.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: പൊൻചേനകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
1: താരണ്യം തളിരിടും മേനയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ.

0: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. ട്രാക്ക് നവീകരണ പ്രവൃത്തി നടക്കുന്നതിനാൽ കണ്ണപുരം പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിലെ കൊവ്വപ്പുറം കുന്നനങ്ങാട് ലെവൽ ക്രോസ് ഇന്ന് രാവിലെ 8 മണി മുതൽ നാളെ രാത്രി 11 മണി വരെ അടച്ചിടും. കാഞ്ഞങ്ങാട് നഗരസഭ പടന്നക്കാട് നമ്പ്യാർക്കൽ റോഡ് കോൺക്രീറ്റിംഗ് പ്രവൃത്തിയുടെ ഭാഗമായി ജൂൺ 10 വരെ അടച്ചിടുമെന്ന് കാഞ്ഞങ്ങാട് നഗരസഭാ സെക്രട്ടറി അറിയിച്ചു. ട്രാക്ക് നവീകരണ പ്രവൃത്തി നടക്കുന്നതിനാൽ എടക്കാട് കണ്ണൂർ സൌത്ത് സ്റ്റേഷനുകൾക്കിടയിലെ തലശ്ശേരി കണ്ണൂർ ലെവൽ ക്രോസ് 17 രാത്രി 11 മണി വരെ അടച്ചിടും. പയ്യന്നൂർ ഓപ്പൺ ഫ്രെയിമിന്റെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ ശ്രീവത്സം ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന 11th അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം ഇന്ന് സമാപിക്കും. ധർമ്മത്തടുക്ക കന്യാല ബെള്ളൂർ ബേരി പദവ് റോഡിൽ ബെള്ളൂർ പാലത്തിന് സമീപത്ത് റീടൈനിംഗ് വാൾ ചെയ്യുന്നതിനാൽ ജൂൺ 30 വരെ റോഡ് ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചു. വായാർ പദവ് ബെള്ളൂർ ഭാഗത്തേക്ക് പോകുവാൻ സൂരമ്പള പെരോടി കള്ളഗദ്ദെ വഴി പോകേണ്ടതാണെന്ന് കാസർഗോഡ് റോഡ്സ് സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. കണ്ണൂർ ജില്ലാ ആശുപത്രിയുടെ സഞ്ചരിക്കുന്ന നേത്രവിഭാഗത്തിന്റെ നേതൃത്വത്തിൽ സൌജന്യ നേത്രപരിശോധനയും തിമിര ശസ്ത്രക്രിയ നിർണയ ക്യാമ്പും നാളെ രാവിലെ 8:30 മുതൽ 1 മണി വരെ കരിപ്പാൽ എസ് വി യു പി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കുന്നു. കണ്ണൂർ ഗവൺമെന്റ് ആയുർവേദ കോളേജ് ആശുപത്രിയിലെ ശല്യതന്ത്ര വിഭാഗത്തിൽ പി ജി ഗവേഷണ പഠനത്തിന്റെ ഭാഗമായി പൈലോനിഡൽ സൈനസിന് ഗവേഷണാടിസ്ഥാനത്തിൽ സൌജന്യ ചികിത്സ നൽകുന്നു. 15-നും 50-നും ഇടയിൽ പ്രായമുള്ള രോഗികൾക്ക് ഒ പി നമ്പർ 9 തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ ഈ സേവനം പ്രയോജനപ്പെടുത്താവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കാം 9539947875 എന്ന ഫോൺ നമ്പറിൽ. വഖഫ് ബോർഡുകളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വഖഫുകളുടെ മുഴുവൻ വസ്തുവിവരങ്ങളും കേന്ദ്ര സർക്കാർ രൂപീകരിച്ചിട്ടുള്ള സെൻട്രൽ പോർട്ടൽ UMEED.minorityaffairs.gov.in ചേർക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 17 അപ്ലോഡ് ചെയ്ത വസ്തുക്കളുടെ വിവരം രേഖകളുടെ പകർപ്പ് സഹിതം വഖഫ് ബോർഡിൽ ഓഫീസിൽ സമർപ്പിക്കണമെന്ന് കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ് കാസർഗോഡ് എക്സ്റ്റൻഷൻ കൌണ്ടർ ഓഫീസർ ഇൻചാർജ് അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം 0499942974744. കണ്ണൂർ ഗവൺമെന്റ് ഐടിഐയും ഐഎംസിയും സംയുക്തമായി നടത്തുന്ന പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ എയർപോർട്ട് മാനേജ്മെന്റ് വിത്ത് സപ്ലൈ ചെയിൻ ആന്റ് ലോജിസ്റ്റിക്സ്, ഡിപ്ലോമ ഇൻ ഓയിൽ ആന്റ് ഗ്യാസ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് വിത്ത് AI കോഴ്സിലേക്ക് അപേക്ഷിക്കാം. ബന്ധപ്പെടുവാനുള്ള ഫോൺ നമ്പർ 830109875. MBA പ്രവേശന പരീക്ഷയായ KMAT 2nd പ്രവേശന പരീക്ഷയുടെ ഓൺലൈൻ പരീക്ഷാ പരിശീലനം പുന്നപ്ര IMT ഈ മാസം 20 മുതൽ നടക്കും. ബിരുദധാരികൾക്കും അവസാന ബിരുദവർഷ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്കും പങ്കെടുക്കാം. വിശദ വിവരങ്ങൾക്ക് 0477226602 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കണ്ണൂർ യൂണിവേഴ്സിറ്റി മാനന്തവാടി ക്യാമ്പസിൽ ട്രൈബൽ ആന്റ് റൂറൽ സ്റ്റഡീസ് MA പ്രോഗ്രാമിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 45% മാർക്കിൽ കുറയാതെയുള്ള ബിരുദമാണ് അപേക്ഷിക്കാനുള്ള അടിസ്ഥാന യോഗ്യത. നിലവിൽ ഫലം പ്രതീക്ഷിച്ചിരിക്കുന്നവർക്കും അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 24. കൂടുതൽ വിവരങ്ങൾക്ക് സർവകലാശാല വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.admission.kannooryuniversity.ac.in. കണ്ണൂർ സർവകലാശാലയുടെ 1st ഇന്റഗ്രേറ്റഡ് BA LLB റെഗുലർ സപ്ലിമെന്ററി നവംബർ 2025 പരീക്ഷാഫലം സർവകലാശാല വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഉത്തരക്കടലാസിന്റെ പുനഃപരിശോധനയ്ക്കും സൂക്ഷ്മ പരിശോധനയ്ക്കും ഫോട്ടോ കോപ്പിക്കുമുള്ള അപേക്ഷകൾ 25 വൈകുന്നേരം 5 മണി വരെ സർവകലാശാലയിൽ സ്വീകരിക്കും. പട്ടികജാതി വികസന വകുപ്പിന് കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സിവിൽ സർവീസ് എക്സാമിനേഷൻ ട്രെയിനിംഗ് സൊസൈറ്റിയുടെ ലക്ഷ്യ സ്കോളർഷിപ്പ് പട്ടികവർഗ വിഭാഗക്കാർക്കായി സംസ്ഥാന സിവിൽ സർവീസ് അക്കാദമി നടത്തുന്ന സിവിൽ സർവീസ് പരീക്ഷാ പരിശീലന പദ്ധതി എന്നിവയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അംഗീകൃത ബിരുദം നേടിയവർക്കും പരീക്ഷാഫലം കാത്തിരിക്കുന്നവർക്കും 20-ാം തീയതി വരെ അപേക്ഷിക്കാം. വെബ്സൈറ്റ് www.icses.org. ബന്ധപ്പെടുവാനുള്ള ഫോൺ നമ്പർ 0471253372. നടുവിൽ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ 2026-27 അധ്യയന വർഷം 8-ാം ക്ലാസ് പ്രവേശനത്തിന് ഒഴിവുള്ള സീറ്റുകളിലേക്ക് അപേക്ഷിക്കാം. വിശദ വിവരങ്ങൾക്ക് 9400006493 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ ചെറുവത്തൂർ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ 8-ാം ക്ലാസിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. കല്യാശ്ശേരി കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് അക്കാദമി കേന്ദ്രത്തിൽ ഈ വർഷത്തെ പ്രിലിംസ് കം മെയിൻസ് സിവിൽ സർവീസ് പരീക്ഷാ പരിശീലനം ആരംഭിച്ചു. ബിരുദധാരികൾക്കും അവസാന വർഷ ബിരുദ പരീക്ഷ എഴുതി ഫലം കാത്തിരിക്കുന്നവർക്കും അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 8281098875 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. നാഷണൽ എംപ്ലോയ്മെന്റ് സർവീസും കാസർകോട് ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചും കാസർകോട് എംപ്ലോയബിലിറ്റി സെന്ററും സംയുക്തമായി ജില്ലയിലെ ഉദ്യോഗാർത്ഥികൾക്കായി നാളെ രാവിലെ 10 മണി മുതൽ കാസർകോട് അസാപ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ മിനി ജോബ് ഡ്രൈവ് സംഘടിപ്പിക്കുന്നു. വിശദ വിവരങ്ങൾക്ക് 9207155700 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. ചെക്കിക്കുളം മാണിയൂർ കിഴക്കൻകാവ് ഭഗവതി ക്ഷേത്രത്തിലെ പാട്ടും കളിയാട്ട മഹോത്സവവും ഈ മാസം 25 വരെ നടക്കും. അഴീക്കോട് മയിലാടത്തറം ഇളങ്കരുമകൻ ക്ഷേത്രം ഭാഗവത സപ്താഹയജ്ഞം ഈ മാസം 17 വരെ. മട്ടന്നൂർ കല്ലൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും ദശാവതാര ചന്ദനചാർത്തും ഈ മാസം 17 വരെ നടക്കും. ചിറക്കൽ പുഴാതിയിടത്തിൽ കരിഞ്ചാമുണ്ടി ക്ഷേത്രത്തിൽ കെട്ടിക്കലശം ഇന്ന് രാവിലെ 11 മണിക്ക്. എളയാവൂർ താഴേച്ചൊവ്വ പൊന്മുടിയൻ തറവാട് ദേവസ്ഥാനത്ത് ഇന്ന് നാഗപൂജ, നൂറും പാലും എന്നിവയുണ്ടാകും. ചരപ്പുറം മുത്തപ്പൻ ക്ഷേത്രത്തിൽ ഇന്ന് വൈകുന്നേരം മുത്തപ്പൻ വെള്ളാട്ടവും നാളെ പുലർച്ചെ തിരുവപ്പനയുമുണ്ടാകും. കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിൽ നടന്നുവരുന്ന സൂപ്പർ ഡിവിഷൻ ലീഗ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ന് വൈകിട്ട് 4:30 സ്പോർട്സ് ഡെവലപ്മെന്റ് ട്രസ്റ്റ് ദി ബ്രദേഴ്സ് ക്ലബ്ബുമായി ഏറ്റുമുട്ടും. സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ കഴിഞ്ഞു.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: 4 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
3: കൊയ്ലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
2: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം കൊയ്ലി ഹോസ്പിറ്റൽ തളാബ് കണ്ണൂർ, കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
4: ചേട്ടന്മാരെ ചേച്ചിമാരെ, നിങ്ങൾ പ്ലസ് ടു പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും പ്ലസ് ടു വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
5: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
6: സംശുദ്ധിയുടെ സുവർണമുദ്ര, നന്മയുടെ നറുമണം, പ്രകൃതിയുടെ വരദാനം, ഗുണമേന്മയുടെ വിശ്വസ്ത മുദ്ര ചാർത്തിയ സഹകാരി പരിശുദ്ധ വെളിച്ചെണ്ണയും കൽപ്പവൃക്ഷത്തിന്റെ നറുവൺമയാർന്ന തേങ്ങാപ്പാലും തനിമയാർന്ന വെർജിൻ കോക്കനട്ട് ഓയിലും അഞ്ചരക്കണ്ടി ഫാമേഴ്സ് സർവീസ് സഹകരണ ബാങ്കിന്റെ സ്നേഹോപഹാരം, ഒപ്പം ശൈലിയും

0: ശാലീനതയും കോർത്തിണക്കിയ വസ്ത്രവൈവിധ്യവുമായി സഹകാരി വസ്ത്രാലയവും.
1: നാടിനെ പ്രശ്നങ്ങളിൽ നിന്നും മോചിപ്പിക്കുവാൻ ശ്രമിക്കുന്ന രാജാവ്.
2: നമ്മുടെ ചിന്ത മുഴുവൻ നാടിനെ കുറിച്ചല്ലാതെ മറ്റെന്താണ്?
1: പ്രശ്ന പരിഹാരത്തിനായി എന്തു ചെയ്യും?
2: രാജ്യസഭ ആരംഭിക്കട്ടെ. ഇന്ന് ചേരുന്ന സഭയുടെ പ്രാധാന്യം അറിയിപ്പിൽ വിവരിച്ചിരുന്നോ?
3: നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ മഹാരാജാവിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് എന്റെ കടമയിൽപ്പെടും. ചെറിയ പ്രശ്നങ്ങളെന്ന് നമ്മൾ കരുതുന്നവ പലപ്പോഴും വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ട്. പിന്നീടത് പരിഹരിക്കാൻ കഴിയാത്ത വിധത്തിൽ എത്താറുമുണ്ട്.
4: ഒരു നല്ല തീരുമാനം എടുത്തിരിക്കുന്നു. അവിടുന്ന് സമ്മതിച്ചാൽ ഈ തീരുമാനം നടപ്പിലാക്കാവുന്നതാണ്.
3: ഇത് പ്രശ്നപരിഹാരത്തിനുള്ളൊരു തീരുമാനമായി അംഗീകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഒരു തീരുമാനം എന്റെ കയ്യിലുണ്ട്.
1: ഈ പരിഹാരമാർഗങ്ങളിൽ നിന്ന് രാജാവ് ഏത് തീരുമാനമെടുക്കും?
2: തീർച്ചയായും ഇത് നിങ്ങൾ ചെയ്തു തരുമെന്ന് വിശ്വാസമുണ്ടായിരുന്നു. ഇനി തടസ്സങ്ങളൊന്നുമില്ലാതെ പണി പൂർത്തിയാക്കുവാൻ ദേവി അനുഗ്രഹിക്കട്ടെ.
1: രാജാവിന്റെ തീരുമാനം നടപ്പിലാക്കിയതിനു ശേഷം
4: നാട്ടിലെ ദുഃഖദുരിതങ്ങൾക്ക് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. രാജഭരണം പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് വിശ്വസിച്ച ജനങ്ങൾ കബളിപ്പിക്കപ്പെട്ടിരിക്കുന്നു.
2: ഈ മൗനത്തിന്റെ അർത്ഥം ഇനിയും രാജ്യത്തെ പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല എന്നല്ലേ?
5: നമ്മൾ പറ്റിക്കപ്പെട്ടിരിക്കുന്നു. ഈ നാടിന്റെ രക്ഷകനായ അങ്ങയെ കബളിപ്പിച്ചിരിക്കുന്നു.
2: നാട്ടിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അത്യാഗ്രഹിയായ ഈ ശില്പി തന്നെയാണ്.
1: രാജാവ് ഉന്നയിച്ച ഈ ആരോപണം സത്യമോ?
4: മഹാരാജൻ കൊടുത്ത 7 ദിവസത്തെ സമയം നാളത്തേക്ക് കഴിയും. നാളെ അങ്ങയുടെ ഉദ്ദേശങ്ങളും നടക്കാൻ പോകുന്ന ദിവസമാണ്.
1: ശില്പിക്ക് തന്റെ മേൽ ചുമത്തപ്പെട്ട ആരോപണം തെറ്റാണെന്ന് തെളിയിക്കുവാൻ സാധിക്കുമോ?
6: നാം എല്ലാവരും ദേവീ സൃഷ്ടിയിൽ പിറന്നവരാണ്. ദേവീ ചൈതന്യം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ട്.
3: എന്റെ സംശയവലയത്തിൽ അങ്ങുൾപ്പെടെ എല്ലാവരും ഉണ്ടായിരുന്നു.
2: ഈ പ്രശ്നം ഇത്രയും സങ്കീർണമാകുമായിരുന്നില്ല. ഇതിൽ നിന്നും നാം ഒരു പാഠം പഠിച്ചു.
1: മനുഷ്യശക്തിക്ക് മേലെ ദൈവശക്തിയുണ്ടെന്ന് വിശ്വസിക്കുന്നവരെ രക്ഷിക്കുവാൻ ദൈവം ഇറങ്ങി വരുമോ? കാത്തിരിക്കാം. ഇന്ന് രാത്രി 9:30 കണ്ണൂർ നിലയം അവതരിപ്പിക്കുന്നു മൗനസാക്ഷി.
7: എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:40 ട്രെഡിമിക്സ് ദർപ്പണം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ട്രെഡിമിക്സ് കറി പൗഡർ, എ ട്രഡീഷണൽ ബ്ലെൻഡ്.
8: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
9: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
10: നിങ്ങളുടെ പഴയക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
11: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
12: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 May 10-18 എല്ലാ ദിവസവും രാത്രി 9:30 നിങ്ങളുടെ സ്വന്തം ആകാശവാണിയിൽ കേൾക്കാം.
13: May 10 നാടകോത്സവത്തിന്റെ ആമുഖമായി തിരുനോട്ടം.
12: തുടർന്ന് May 11 തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനം ആരു കണ്ടു.
13: 12 കോഴിക്കോട് നിലയത്തിന്റെ മടക്കം.
12: 13 തിരുവനന്തപുരം നിലയത്തിന്റെ ജീവിതോത്സവം.
13: 14 തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം.
12: 15 കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി.
13: 16 കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺ തുറക്കാതെ.
12: 17 കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നിവ ഈ ഉത്സവവേദിയിൽ അണിനിരക്കുന്നു.
13: May 18 നാടകോത്സവത്തിന്റെ അവലോകനത്തോടെ ഈ ശ്രവ്യ വിസ്മയം പൂർത്തിയാകും.
14: കേരളത്തിലെ

0: മുഴുവൻ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ഈ അസുലഭ നിമിഷങ്ങൾക്കായി കാതോർക്കാം.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
2: ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ് മറക്കണ്ട. ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. ബ്രഷ് ബിഫോർ ബെഡ്.
3: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽചന്ദ്രൻ. പ്രധാന വാർത്തകൾ. നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് നിയമന കത്ത് കൈമാറി. മന്ത്രിസഭ രൂപീകരണ ചർച്ചകൾക്ക് ഇന്ന് തുടക്കമാകും. യു ഡി എഫ് നേതൃയോഗവും ഇന്ന്. സിപിഐഎം നിയമസഭാ കക്ഷി നേതാവായി പൊളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയനെ തെരഞ്ഞെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ സന്ദർശനം ഇന്ന് തുടങ്ങും. റദ്ദാക്കിയ നീറ്റ് പരീക്ഷയ്ക്ക് പകരം നടത്തുന്ന പരീക്ഷയുടെ തയ്യാറെടുപ്പുകൾ ഇന്നലെ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഉന്നതതല യോഗത്തിൽ വിലയിരുത്തി. സംസ്ഥാനത്തെ SSLC പരീക്ഷാഫലം ഉച്ചകഴിഞ്ഞ് 3 പ്രഖ്യാപിക്കും. വാർത്തകൾ വിശദമായി. കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്ത നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നിയമനക്കത്ത് കൈമാറി. ഇന്നലെ വൈകിട്ട് നിയമസഭാ കക്ഷി യോഗത്തിനുശേഷം സഖ്യകക്ഷികളുടെ അടക്കം പിന്തുണയറിയിക്കുന്ന MLA കത്തുകൾ സതീശൻ ഗവർണർക്ക് സമർപ്പിച്ച് മന്ത്രിസഭാ രൂപീകരണത്തിന് അവകാശമുന്നയിച്ചു. നിയുക്ത മുഖ്യമന്ത്രിക്ക് ഗവർണർ ആശംസകൾ നേർന്നു. കേരളത്തിന്റെ 24th മുഖ്യമന്ത്രിയായി തിങ്കളാഴ്ച വി ഡി സതീശൻ സത്യപ്രതിജ്ഞ ചെയ്യും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ രാവിലെ 10 സത്യപ്രതിജ്ഞാ ചടങ്ങ്. ഇന്നലെ വൈകിട്ട് കേന്ദ്ര നിരീക്ഷകരുടെ സാന്നിധ്യത്തിൽ ചേർന്ന നിയമസഭാ കക്ഷി യോഗത്തിലാണ് സതീശനെ നേതാവായി തെരഞ്ഞെടുത്തത്. നിയമസഭാ കക്ഷി യോഗത്തിൽ നിന്ന് മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല വിട്ടുനിന്നു. എന്നാൽ സതീശനെ പിന്തുണയ്ക്കുന്ന കത്ത് അദ്ദേഹം നേതൃത്വത്തിന് കൈമാറിയിരുന്നു. സംസ്ഥാന മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾക്ക് ഇന്ന് തുടക്കമാകും. കേരളത്തിന്റെ ചുമതല വഹിക്കുന്ന ASCC ജനറൽ സെക്രട്ടറി ദീപ ദാസ് മുൻഷിയുടെ നേതൃത്വത്തിലായിരിക്കും യോഗം. ASCC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും യോഗത്തിൽ പങ്കെടുത്തേക്കും. UDF നേതൃയോഗവും ഇന്ന് ചേരും. സിപിഐഎം നിയമസഭാ കക്ഷി നേതാവായി പൊളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയനെ തെരഞ്ഞെടുത്തു. തിരുവനന്തപുരത്ത് ചേർന്ന സിപിഐഎം സംസ്ഥാന കമ്മിറ്റി യോഗമാണ് അദ്ദേഹത്തെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയുണ്ടായെങ്കിലും പ്രതിപക്ഷ നേതാവായി പിണറായി വിജയനെ തന്നെ നിയമിക്കാൻ സംസ്ഥാന സമിതി ഒറ്റക്കെട്ടായി തീരുമാനിക്കുകയായിരുന്നുവെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ സന്ദർശനം ഇന്ന് തുടങ്ങും. ഇന്ന് UAE പ്രധാനമന്ത്രി പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തും. പ്രധാനമന്ത്രിക്കായി UAE വിപുലമായ സ്വീകരണ പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് UAE അന്താരാഷ്ട്ര സഹകരണ സഹമന്ത്രി റീം ബിൻ ഇബ്രാഹിം അൽ ഹാഷിമി പറഞ്ഞു. ഊർജ്ജ സുരക്ഷ ചർച്ചയിൽ പ്രധാന വിഷയമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. UAE പുറമെ നെതർലൻഡ്സ്, സ്വീഡൻ, നോർവെ, ഇറ്റലി എന്നീ രാജ്യങ്ങളാണ് പ്രധാനമന്ത്രി സന്ദർശിക്കുന്നത്. ബ്രിക്സ് രാജ്യങ്ങൾ സുസ്ഥിര വികസനവും സാമ്പത്തിക ഭദ്രതയും ബഹുമുഖ പ്രശ്നപരിഹാരവും ശക്തിപ്പെടുത്താൻ ഇന്ത്യയുടെ നേതൃത്വത്തിൽ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഇന്നലെ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയ വിദേശകാര്യ മന്ത്രിമാരോടും പ്രതിനിധി സംഘ തലവന്മാരോടും സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുതിയ സാമ്പത്തിക ശക്തികളായി മാറുന്ന രാജ്യങ്ങൾക്കിടയിൽ സഹകരണം വളർത്താനും ആഗോള ദക്ഷിണ മേഖലയുടെ ശബ്ദവും അഭിലാഷങ്ങളും ഉന്നയിക്കാനും ബ്രിക്സ് സുപ്രധാന വേദിയായി മാറിക്കഴിഞ്ഞിട്ടുണ്ടെന്ന് നരേന്ദ്രമോദി വ്യക്തമാക്കി. ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് റദ്ദാക്കിയ നീറ്റ് പരീക്ഷയ്ക്ക് പകരം നടത്തുന്ന പരീക്ഷയുടെ തയ്യാറെടുപ്പുകൾ ഇന്നലെ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഉന്നതതല യോഗത്തിൽ വിലയിരുത്തി. നീറ്റ് പരീക്ഷ സുഗമമായും കാര്യക്ഷമമായും നടത്തുന്നതിന്റെ വിവിധ വശങ്ങളെക്കുറിച്ച് യോഗം വിശദമായ ചർച്ച നടത്തി. ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി, സ്കൂൾ വിദ്യാഭ്യാസ സെക്രട്ടറി, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഡയറക്ടർ ജനറൽ, CBSE ചെയർപേഴ്സൺ, കേന്ദ്രീയ വിദ്യാലയ സംഘടൻ, നവോദയ വിദ്യാലയ സമിതി എന്നിവയുടെ കമ്മീഷണർമാർ

0: മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവരുൾപ്പെടെ അംഗങ്ങൾ യോഗത്തിൽ പങ്കെടുത്തു. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് സിബിഐ ഇന്നലെ രണ്ടുപേരെ കൂടി അറസ്റ്റ് ചെയ്തു. അഹല്യാനഗർ സ്വദേശി ധനഞ്ജയ് ലോഖണ്ഡെ, പൂനെ സ്വദേശി മനീഷ വാഗ്മാരെ എന്നിവരാണ് അറസ്റ്റിലായത്. ഉത്തർപ്രദേശിൽ കഴിഞ്ഞ 36 മണിക്കൂറിൽ ശക്തമായ കാറ്റിലും മഴയിലും മിന്നലിലും 111 പേർ മരിച്ചു. 200-ലേറെ പേർക്ക് പരിക്കേറ്റു. 100 കിലോമീറ്ററോളം വേഗത്തിൽ ആഞ്ഞടിച്ച കാറ്റിനൊപ്പം കനത്ത മഴയും ആലിപ്പുഴ വർഷവുമുണ്ടായി. റെയിൽപാളങ്ങളിലേക്ക് മരങ്ങൾ വീണ് പട്ന രാജധാനിയടക്കം നിരവധി ട്രെയിനുകൾ സ്റ്റേഷനുകളിൽ പിടിച്ചിട്ടു. മഴയ്ക്കൊപ്പമുണ്ടായ ആലിപ്പുഴ വർഷവും പരക്കെ നാശനഷ്ടമുണ്ടാക്കി. ഒട്ടേറെ വീടുകൾ പാടെ തകർന്നു. മരങ്ങൾക്ക് താഴെ അഭയം തേടിയ നിരവധി പേർക്ക് മിന്നലേറ്റു. പ്രയാഗ്രാജ്, ഭഡോഹി, മിർസാപൂർ, ബത്തേപൂർ, വാരണാസി മേഖലയിലാണ് മഴയും കൊടുങ്കാറ്റും ഏറെ നാശമുണ്ടാക്കിയത്. സ്വർണ്ണാഭരണ കയറ്റുമതിക്കാർക്ക് ഇറക്കുമതി ചെയ്യാവുന്ന അസംസ്കൃത സ്വർണത്തിന്റെ അളവിന് കേന്ദ്ര ഗവൺമെന്റ് പരിധി നിശ്ചയിച്ചു. ആഭരണ നിർമ്മാണത്തിന് ഡ്യൂട്ടിയില്ലാതെ കൊണ്ടുവരാവുന്ന സ്വർണത്തിന്റെ അളവ് 100 കിലോയായി പരിമിതപ്പെടുത്തി. വിദേശ വ്യാപാര ഡയറക്ടറേറ്റ് ജനറലാണ് ഉത്തരവിറക്കിയത്. ഇറക്കുമതി സ്വർണത്തിന്റെ പകുതിയെങ്കിലും ആഭരണങ്ങളാക്കി കയറ്റുമതി ചെയ്ത ശേഷമേ കൂടുതൽ സ്വർണം കൊണ്ടുവരാൻ അനുമതി നൽകൂവെന്ന് ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പരുത്തിയുടെ ഇറക്കുമതി തീരുവ പിൻവലിക്കണമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് അഭ്യർത്ഥിച്ചു. രാജ്യത്ത് തുണിത്തരങ്ങളും വസ്ത്രങ്ങളും കയറ്റുമതി ചെയ്യുന്ന ഏറ്റവും വലിയ സംസ്ഥാനം നേരിടുന്ന പ്രശ്നങ്ങളിൽ ഇടപെടണമെന്ന് പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിൽ വിജയ് ആവശ്യപ്പെട്ടു. തമിഴ്നാട്ടിൽ അണ്ണാ ഡിഎംകെയിലെ പിളർപ്പ് പൂർണ്ണമായി. ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമി എസ് പി വേലുസ്വാമി പക്ഷത്തിനെതിരെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് പരാതി നൽകി. സ്പീക്കർ ജെ സി ഡി പ്രഭാകറുമായി ചർച്ച ചെയ്ത് വിഷയത്തിൽ ഉചിതമായ തീരുമാനമെടുക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ടി വി കെ ഗവൺമെന്റിനെതിരെ വോട്ട് ചെയ്യണമെന്ന വിപ്പ് അംഗീകരിക്കാതെ വേലുസ്വാമിയുടെ നേതൃത്വത്തിൽ 25 എംഎൽഎമാർ വോട്ട് ചെയ്തതോടെയാണ് അണ്ണാ ഡി എം കെയിൽ പിളർപ്പുണ്ടായത്. സംസ്ഥാനത്തെ എസ് എസ് എൽ സി പരീക്ഷാഫലം ഉച്ചകഴിഞ്ഞ് 3 പ്രഖ്യാപിക്കും. സെക്രട്ടേറിയറ്റ് പി ആർ ചേംബറിൽ പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് പ്രഖ്യാപനം നടത്തുന്നത്. പരീക്ഷാഫലം ഔദ്യോഗിക വെബ്സൈറ്റുകളിലും സംസ്ഥാന ഗവൺമെന്റിന്റെ ഏകീകൃത സേവന പ്ലാറ്റ്ഫോമായ നമ്മുടെ കേരളം ആപ്പിലൂടെയും ലഭ്യമാകും. 417,000-ലധികം വിദ്യാർത്ഥികളാണ് ഇത്തവണ എസ് എസ് എൽ സി പരീക്ഷ എഴുതിയത്. സംസ്ഥാനത്തെ സ്കൂളുകളുടെ സുരക്ഷാ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുന്ന ചുമതല തദ്ദേശ സ്വയംഭരണ വകുപ്പിന് നൽകി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കി. ജൂൺ 1 പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്ന സാഹചര്യത്തിൽ സ്കൂൾ കെട്ടിടങ്ങളുടെയും പരിസരങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനായി പുതുക്കിയ മാർഗനിർദ്ദേശങ്ങളാണ് ഗവൺമെന്റ് പുറപ്പെടുവിച്ചത്. ഫിറ്റ്നസ് പരിശോധനയ്ക്ക് 17-പോയിന്റ് ചെക്ക് ലിസ്റ്റ് വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. സ്കൂൾ വാഹനങ്ങളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് മോട്ടോർ വാഹന വകുപ്പിൽ നിന്ന് പ്രത്യേകം വാങ്ങേണ്ടതാണ്. ആകാശവാണി ദേശീയതലത്തിൽ പ്രക്ഷേപണം ആരംഭിച്ചതിന്റെ 90-ാം വാർഷികത്തിന്റെ ഭാഗമായി കോഴിക്കോട് നിലയം സംഘടിപ്പിച്ച സാഹിത്യോത്സവം ലെഗസി 2026 സമാപിച്ചു. പ്രശസ്ത എഴുത്തുകാരൻ സി വി ബാലകൃഷ്ണൻ സമാപന ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. 50 വർഷത്തിലേറെ ആകാശവാണിയുമായി പുലർത്തിവരുന്ന ബന്ധം അദ്ദേഹം അനുസ്മരിച്ചു. എഞ്ചിനീയറിംഗ് മേധാവി ആർ വാണി, പ്രോഗ്രാം മേധാവി കെ വി ശരത്ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. കോഴിക്കോട് ആകാശവാണിയുടെ 77-ാം പിറന്നാൾ ദിനത്തിലാണ് സാഹിത്യോത്സവം സമാപിച്ചത്. ഐ പി എൽ ക്രിക്കറ്റിൽ ധർമ്മശാലയിൽ മുംബൈ ഇന്ത്യൻസ് പഞ്ചാബ് കിങ്സിനെ 6 തോൽപ്പിച്ചു. ഇന്ന് ലക്നൌ സൂപ്പർ ജയൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. ലക്നൌവിൽ രാത്രി 8:30 മത്സരം. കോഴിക്കോട് ജില്ലാ പ്രീമിയർ ഡിവിഷൻ ലീഗ് ഫുട്ബോൾ ടൂർണമെന്റിൽ കോഴിക്കോട് സിറ്റി ജില്ലാ പോലീസ് ടീം ചാമ്പ്യന്മാരായി. പിലോട്ടൺ സ്പോർട്സ് എഫ് സിയാണ് റണ്ണേഴ്സ് അപ്പ്. തൊടുപുഴയിൽ യൂത്ത് ലീഗ് പ്രകടനത്തിനിടെ പ്രകോപനപരമായ മുദ്രാവാക്യം മുഴക്കിയതിന് ഇടുക്കി ജില്ലാ കമ്മിറ്റിയെ യൂത്ത് ലീഗ് നേതൃത്വം സസ്പെൻഡ് ചെയ്തു. വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായർക്കും എതിരെ മുദ്രാവാക്യം വിളിച്ചതിനാണ് നടപടി. കണ്ണൂർ ജില്ലയിലെ നടുവിൽ, ചപ്പാറപ്പടവ്, ആലക്കോട് പഞ്ചായത്തുകളിൽ പലയിടങ്ങളിലും ഇന്നലെ വൈകിട്ട് ഉണ്ടായ മഴയിലും ശക്തമായ കാറ്റിലും വ്യാപക നാശനഷ്ടമുണ്ടായി. മരം വീണ് വീടുകൾക്ക് കേടുപറ്റി. റബ്ബർ, വാഴ, കവുങ്ങ് കൃഷിക്ക് നാശമുണ്ടായി. മലയോരത്ത് മഴയോടൊപ്പം ആലിപ്പുഴ വർഷവുമുണ്ടായി. കനത്ത മഴയിൽ തലശ്ശേരി നഗരത്തിലെ കടകളിൽ വെള്ളം കയറി. മലപ്പുറം നിലമ്പൂർ മേഖലയിലും കനത്ത മഴ നാശമുണ്ടാക്കി. പലയിടത്തും മരം വീണ് ഗതാഗതവും വൈദ്യുതിയും തടസ്സപ്പെട്ടു. പരിസ്ഥിതി പുനഃസ്ഥാപന പ്രവർത്തനങ്ങൾക്ക് ഊർജ്ജം നൽകി കാസർകോട് കുറ്റിക്കോൽ ഗ്രാമപഞ്ചായത്തിൽ തുടക്കം കുറിച്ച ജീവനം ജൈവ വൈവിധ്യ സമിതി വിജയകരമായ 3-ാം വർഷത്തിലേക്ക്. കാസർകോട് നിന്ന് പി ജഗന്നിവാസൻ.
1: കാസർകോട് കുറ്റിക്കോൽ ഗ്രാമപഞ്ചായത്തിന്റെ ജൈവ വൈവിധ്യ പരിപാലന പ്രവർത്തനങ്ങൾക്ക് കാവലാളായി മാറിയിരിക്കുകയാണ് ജീവനം ജൈവ വൈവിധ്യ സമിതി. പ്രകൃതിയുടെ ആവാസ വ്യവസ്ഥ കാത്തുസൂക്ഷിക്കുക എന്ന വലിയ ലക്ഷ്യത്തോടെ കുറ്റിക്കോൽ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ജീവനം ജൈവ വൈവിധ്യ സമിതി വിജയകരമായ 3-ാം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഹരിത കേരളം മിഷൻ വിഭാവനം ചെയ്യുന്ന പരിസ്ഥിതി പുനഃസ്ഥാപന പ്രവർത്തനങ്ങൾക്ക് സഹായകമാവുന്ന രീതിയിലാണ് കാസർകോട് കുറ്റി

0: ഇക്കോൾ ഗ്രാമപഞ്ചായത്തിലെ ഒരു കൂട്ടം പരിസ്ഥിതി പ്രവർത്തകർ ചേർന്ന് രൂപീകരിച്ച ജീവനം ജൈവ വൈവിധ്യ സമിതി കൂട്ടായ്മ പ്രവർത്തിക്കുന്നത്. സംഘടനയ്ക്ക് ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തന്നെ ജില്ലാ പഞ്ചായത്തിന്റെ മികച്ച ഗവൺമെന്റേതര ജൈവ വൈവിധ്യ സമിതിക്കുള്ള പുരസ്കാരവും ലഭിച്ചു.
1: കരിപ്പൂരിൽ നിന്ന് മൂന്നാമത്തെയും നാലാമത്തെയും ഹജ്ജ് വിമാനങ്ങൾ ഇന്നലെ രാത്രി ജിദ്ദയിലേക്ക് പോയി. വനിതാ തീർത്ഥാടകർ മാത്രമായിരുന്നു രണ്ട് വിമാനങ്ങളിലെയും യാത്രക്കാർ. മെഹ്റമില്ലാത്ത വനിതാ തീർത്ഥാടകരുടെ മൂന്നാമത്തെ വിമാനം നാളെ പുലർച്ചെ 12:20 പുറപ്പെടും. പ്രധാന വാർത്തകൾ വീണ്ടും. നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് പാർലേക്കർ നിയമനക്കത്ത് കൈമാറി. മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾക്ക് ഇന്ന് തുടക്കമാകും. യുഡിഎഫ് നേതൃയോഗവും ഇന്ന്. സിപിഐഎം നിയമസഭാ കക്ഷി നേതാവായി പൊളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയനെ തെരഞ്ഞെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ സന്ദർശനം ഇന്ന് തുടങ്ങും. റദ്ദാക്കിയ നീറ്റ് പരീക്ഷയ്ക്ക് പകരം നടത്തുന്ന പരീക്ഷയുടെ തയ്യാറെടുപ്പുകൾ ഇന്നലെ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഉന്നതതല യോഗത്തിൽ വിലയിരുത്തി. സംസ്ഥാനത്തെ SSLC പരീക്ഷാഫല പ്രഖ്യാപനം ഉച്ചകഴിഞ്ഞ് 3. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: അഥ വാർത്താഹ. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അദ്യാരഭ്യ യുഎഇ, നെതർലാൻഡ്, സ്വീഡൻ, നോർവേ, ഇറ്റലി ഇതി ദേശാനാം ഷഡ് ദിവസീയ യാത്രായാം ഭവിഷ്യതി. പഞ്ചദേശ യാത്രായാഹ പ്രഥമപദേ അദ്യ ശ്രീമോദി യുഎഇ ദേശം ഗമിഷ്യതി, യത്ര സഹ രാഷ്ട്രപതിനാ ഷേഖ് മുഹമ്മദ് ബിൻ ജായദ് അൽ നഹ്യാൻ ഇത്യനേന സഹ മിലിഷ്യതി. ദ്വിപക്ഷീയ വിഷയേഷു വിശേഷതഃ ഊർജ്ജാ സഹകാര്യേ തഥൈവ പരസ്പര ഹിതസ്യ ക്ഷേത്രീയ അന്താരാഷ്ട്രീയ വിഷയേഷു ച ദ്വൌ നേതാരൌ വിചാരാണാം ആദാനപ്രദാനം കരിഷ്യതഃ. മേലനമിദം ഊർജ്ജാ സുരക്ഷാ വിഷയേ കേന്ദ്രീകൃതം ഭവിഷ്യതി ഇത്യപേക്ഷാ വർത്തതെ. പ്രധാനമന്ത്രിണാ ശ്രീമോദിനാ പ്രോക്തം യത് അസ്മിൻ വർഷേ ഭാരതസ്യ അധ്യക്ഷതായാം ബ്രിക്സ് ഇതി ബഹുദേശീയ സംഘഃ ബഹുപക്ഷീയതാം സുദൃഢം കർത്തും സതത വികാസം പ്രവർദ്ധയിത്തും ആർത്ഥിക ശക്തിം പ്രവർദ്ധയിത്തും അധിക സമാവേശീയ വിശ്വവ്യവസ്ഥായാഃ നിർമ്മാണാർത്ഥം ച മിലിത്വാ കാര്യം കരിഷ്യതി. ഹ്യഃ നവദില്യാം ബ്രിക്സ് ദേശാനാം വിദേശമന്ത്രിഭിഃ പ്രതിനിധിമണ്ഡല പ്രമുഖൈഃ സഹ സംവാദം കുർവൻ ശ്രീമോദി അവദത് യത് ഉദയമാനാനാം അർത്ഥവ്യവസ്ഥാനാം മധ്യേ സഹകാര്യം പ്രവർത്തയിത്തും വൈശ്വിക ദക്ഷിണസ്യ ആകാംക്ഷാണാം വികാസായ ച ബ്രിക്സ് സംഘഃ മഹത്വപൂർണ മഞ്ചരൂപേണ ഉദ്ഭൂതഃ വർത്തതെ. കേന്ദ്ര സർവകാരേണ ഉക്തം യത് ദേശേ പര്യാപ്തം അസംസ്കരിത തൈലസ്യ LPG ഇതി ദ്രവീകൃത അനില ഇന്ധനസ്യ പ്രാകൃതിക അനിലേന്ധനസ്യ ച ഉപലബ്ധതാം സുനിശ്ചേതും പ്രഭാവി പദാനി ഗൃഹീതാനി സന്തി. ഹ്യഃ നവദില്യാം അന്തർമന്ത്രാലയസ്യ വൃത്താന്തസ്യ സമയേ പെട്രോളിയം പ്രാകൃതിക അനില മന്ത്രാലയസ്യ സംയുക്ത സചിവ പദാസീന സുജാത ശർമ്മ അവദത് യത് ദേശേ സർവത്ര ഗൃഹോപയോഗി LPG ഇതി ദ്രവീകൃത അനില ഇന്ധനസ്യ ആപൂർത്തിഃ സുചാരുരൂപേണ പ്രചലതി. നീറ്റ് ഇതി ആഗാമി രാഷ്ട്രീയ പാത്രതാ സഹിത പ്രവേശ പരീക്ഷായാഃ സജ്ജതായാഃ പരീക്ഷാം കർത്തും സമീക്ഷാം കർത്തും കേന്ദ്രീയ ശിക്ഷാമന്ത്രി ധർമ്മേന്ദ്ര പ്രധാനസ്യ നിവാസസ്ഥാനെ ഉച്ചസ്തരീയ സഭ ആയോജിത. സഭായാം നീറ്റ് പരീക്ഷായാഃ സുചാരുതയാ കുശലതയാ ച സഞ്ചാലനസ്യ വിവിധ പക്ഷേഷു വിസ്തൃത വിമർശാഃ കൃതാഃ. രക്ഷാമന്ത്രി രാജ്നാഥ് സിംഹ അദ്യ ആന്ധ്രപ്രദേശസ്യ ശ്രീ സത്യസായി മണ്ഡലസ്യ പുട്ട്പർത്തി ഇത്യത്ര അനേക വൈമാനിക രക്ഷാപരിയോജനാനാം ആധാരശിലാസ്ഥാപന കാര്യക്രമേ ഭാഗം ഗ്രഹീഷ്യതി. രക്ഷാമന്ത്രാലയേന ഉക്തം യത് വിമാന വികാസ സംസ്ഥായാഃ വിമാന സമായോജനസ്യ ഉഡ്ഡയന പരീക്ഷണ കേന്ദ്രസ്യ ച ശിലാന്യാസഃ ഭവിഷ്യതി. വിമാനസ്യ ഏകീകരണസ്യ പരീക്ഷണസ്യ പ്രമാണീകരണസ്യ ച ഏഷാ പരിയോജനാ ഉന്നത മധ്യമ യുദ്ധ വിമാനകാര്യസ്യ വികാസം ത്വരയിഷ്യതി. കേന്ദ്രീയ ഗ്രാമീണ വികാസ മന്ത്രി ശിവരാജ സിംഹ ചൌഹാന അദ്യ മഹാരാഷ്ട്രസ്യ സതാര ഇത്യത്ര പ്രധാനമന്ത്രി ഗ്രാമീണ ആവാസ യോജനായാഃ ലാഭാർത്ഥി സമ്മേളനെ ഏവം മഹാരാഷ്ട്ര ആവാസ അഭിയാന രാജ്യസ്തരീയ പുരസ്കാര വിതരണ സമാരോഹേ ച ഭാഗം ഗ്രഹീഷ്യതി. ഉത്തരപ്രദേശെ വിഗത 37 ഹോറാസു ഝഞ്ചാവാത ചക്രവാത വിദ്യുത്പാതാദിവിസ്സഹ അതിവൃഷ്ടികാരണാത് ന്യൂനാതിന്യൂനം 111 ജനാഃ മൃതാഃ 200 ജനാഃ വ്രണിതാഃ സന്തി. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ ജില്ലാധികാരിം തഥാ സംബന്ധിത അധികാരിണഃ ശീഘ്രതയാ ഘടനാസ്ഥലം ഗത്വാ സർവേക്ഷണം കർത്തും നിർദ്ദേശം ദത്തവാൻ. ഉധംപുര മണ്ഡലം

0: केरलस्य शिवपार्वती तीर्थे ऐतिहासिकः त्रिदिवसीया शिवपार्वती मेला इति प्रसिद्धा वार्षिक मौंगरी मेला अद्य आरभ्यते। धार्मिकोत्साहस्य उत्सवस्य च भावनायाः मध्ये उधमपुर मण्डल प्रशासनेन मौंगरी इत्यत्र सर दब्बर क्षेत्रे भव्य ऐतिहासिक मेलायाः सज्जता कृता वर्तते। केन्द्र सर्वकारेण सुवर्णस्य आयातस्य कृते 100 किलोग्राम परिमितस्य सीमायाः निर्धारणं कृतमस्ति। अग्रिम प्राधिकरण योजनायाः अन्तर्गतं आभूषण निर्यातकाः शून्य शुल्केन असंस्कृत वस्तूनां अथवा निवेश सामग्रीणां आयातं कर्तुं शक्नुवन्ति। आईपीएल इति 20 प्रतिविंशतिः क्रिकेट लीग प्रतिस्पर्धायां गतरात्रौ मुंबई इंडियंस दलेन पंजाब किंग्स दलं 6 पराजितम्। अद्य सायं 7:30 लखनऊ सुपर जायंट्स दलं लखनऊ नगरे चेन्नई सुपर किंग्स दलं सम्मुखी करिष्यति इति वार्ताः।
1: आकाशवाणी कन्नूर തീവണ്ടി യാത്രയ്ക്ക് തയ്യാറെടുക്കുന്നവർ ശ്രദ്ധിക്കുക, ട്രെയിൻ നമ്പർ 1 65 11 ബംഗളൂരു കോഴിക്കോട് ക്രാന്തിവീര എക്സ്പ്രസ് 20 മിനിറ്റും 1:26:01 ചെന്നൈ മംഗലാപുരം മെയിൽ 5 മിനിറ്റും ഇപ്പോൾ വൈകിയോടുകയാണ്.
2: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
3: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര, റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
4: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HYDBIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
5: കുഞ്ഞുങ്ങളുടെ ശോഭനമായ ഭാവിക്ക് ശരിയായ ചുവടുവെപ്പുകൾ ഇന്ന് തന്നെയാവാം. പഠന വൈകല്യങ്ങൾക്കും പെരുമാറ്റ പ്രശ്നങ്ങൾക്കും പരിഹാരമായി കേരള സർക്കാർ ഹോമിയോപ്പതി വകുപ്പിന്റെ സദ്ഗമയ പദ്ധതി. സദ്ഗമയ നയിക്കാം, നേർവഴിയിലേക്ക് വാർത്തെടുക്കാം ഒരു പുതിയ തലമുറയെ. ഗവൺമെന്റ് ജില്ലാ ഹോമിയോ ആശുപത്രി, കക്കാട് റോഡ്, കണ്ണൂർ.
6: FM ഡയറി. FM ഡയറിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.

0: മരണചിന്ത കൂടെ കൂടെ വന്ന് ചേർന്ന ദിനങ്ങളായിരുന്നു സ്വതന്ത്ര ഇന്ത്യയിൽ ഗാന്ധിജിയെ അഭിമുഖീകരിച്ചത്.
1: ഇന്ത്യ സ്വതന്ത്രയായതിനു ശേഷമുള്ള മഹാത്മജിയുടെ ജീവിതത്തിലെ ചില സന്ദർഭങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു ഗാന്ധിയനും പ്രഭാഷകനുമായ പ്രൊഫസർ എം മുഹമ്മദ്.

മനുഷ്യ ശരീരത്തിന്റെ ഒഴിച്ചുകൂടാനാവാത്ത അന്ത്യത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരുന്നു. എന്നാൽ മരണത്തെ അദ്ദേഹം ഒരിക്കലും ഭയപ്പെട്ടിരുന്നില്ല. പക്ഷേ സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഇന്ത്യ പോകുന്ന വഴി അദ്ദേഹത്തെ ദുഃഖത്തിലാഴ്ത്തി. തന്നെ എത്രയും വേഗം ഈ ലോകത്തിൽ നിന്ന് കൊണ്ടുപോകാൻ അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഇവിടെ ചെയ്തു തീർക്കാനുള്ള കർമ്മം അവസാനിക്കുന്നതുവരെ ദൈവം തന്നെ ഈ ലോകത്ത് അവശേഷിപ്പിക്കുമെന്നും അദ്ദേഹത്തിന് അറിയാമായിരുന്നു. മരണത്തിന് വിധേയമാകേണ്ട മനുഷ്യാവസ്ഥയെക്കുറിച്ചും അദ്ദേഹം നിസ്സംഗതയോടെയാണ് നിരീക്ഷണങ്ങൾ നടത്തിപ്പോന്നത്. പ്രസംഗങ്ങളിലും കത്തുകളിലുമാണ് ഇവ ഏറെ പ്രത്യക്ഷപ്പെട്ടത്. ഒരു ഗുജറാത്തി സുഹൃത്തിന് എഴുതിയ കത്തിൽ അദ്ദേഹം ഇങ്ങനെ പറയുന്നു: അങ്ങനെ നിങ്ങളുടെ സഹോദരൻ ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന്റെ വേദനകൾ അവസാനിപ്പിച്ച ദൈവത്തോട് നമ്മൾ നന്ദി പറയുക. ഒരു ദിവസം നാം എല്ലാവരും തന്നെ ഇവിടം വിട്ടു പോകേണ്ടവരാണ്. ലോകത്തെമ്പാടും ആളുകൾ ദിനേന മരിക്കുന്നുണ്ട്. അവരിൽ പലരും അനാഥരായി തീർന്ന കുട്ടികളെ കൈവിട്ടുകൊണ്ടാണ് പോകുന്നത്. മറ്റൊട്ടേറെ പേർക്ക് നിഷ്കളങ്കരായ അവരുടെ പൈതൃക

0: തീറ്റ ചെയ്യാനും നമ്മെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും സന്മനസ് പ്രദാനം ചെയ്യാൻ ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനയാണ് എന്നെ ഇന്ന് സ്വതന്ത്ര ഇന്ത്യയിൽ നിലനിർത്തുന്നത്. വൈകുന്നേര പ്രാർത്ഥനകളിൽ പങ്കെടുക്കാൻ കൃത്യം 5 മണിക്ക് തന്നെ ഗാന്ധിജി എത്തിച്ചേർന്നു. സദസ്സിലുണ്ടായിരുന്ന സ്ത്രീകൾക്ക് ഇരിപ്പിടങ്ങൾ കണ്ടെത്താൻ ഉള്ള ശ്രമം ഒരു ചെറു ബഹളത്തിൽ കലാശിച്ചു. ഭജനകൾക്ക് ശേഷം ഗാന്ധിജി സദസ്സിനെ അഭിസംബോധന ചെയ്തു. ഇന്ന് ഇംഗ്ലീഷ് കലണ്ടർ അനുസരിച്ച് പുതുവത്സര ദിനമാണ്. ഇത്രയേറെ ആളുകൾ പ്രാർത്ഥനയ്ക്ക് വന്നു ചേർന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. പക്ഷേ സ്ത്രീകൾക്ക് സ്ഥലസൗകര്യം കണ്ടെത്താൻ 7 മിനിറ്റ് എടുക്കേണ്ടി വന്നതിൽ ഞാൻ ഖേദിക്കുന്നു. 1 മിനിറ്റ് നഷ്ടപ്പെടുമ്പോൾ സ്ത്രീകൾ ആദരിക്കപ്പെടാത്ത ഒരു രാജ്യം പരിഷ്കൃതമല്ല. സ്വാതന്ത്ര്യം നേടിയ നമ്മൾ അപരിഷ്കൃതരാവുകയാണോ? പ്രാർത്ഥനായോഗങ്ങളിൽ ഇനിയും കൂടുതൽ ആളുകൾ വന്നു ചേർന്നേക്കാം. എന്നാൽ ഇവിടെ വരുന്നവരെല്ലാം തന്നെ പ്രാർത്ഥനാനിർഭരമായ മനസ്സുകളോടെയാണ് വരേണ്ടത്. പ്രാർത്ഥന ഹൃദയത്തിന്റെ ഭക്ഷണമാകുന്നു. അത് ആത്മാവിനെ പരിപോഷിപ്പിക്കുന്നു. ദൈവത്തിൽ നിന്നും ലഭിക്കുന്ന പരിപോഷണത്തെക്കാൾ നല്ലൊരു പരിപോഷണം നമുക്കെവിടെ നിന്ന് കിട്ടാനാണ്? പലപ്പോഴും സ്വതന്ത്ര ഇന്ത്യയിൽ മദ്യനിരോധനത്തിന് നൽകേണ്ട പ്രാധാന്യത്തെക്കുറിച്ചായിരുന്നു അദ്ദേഹം ഈ ദിവസങ്ങളിൽ സംസാരിച്ചത്. മഹാത്മജി പറഞ്ഞു, ജനങ്ങൾ മദ്യം ഉപേക്ഷിക്കുക തന്നെ വേണം. അത് വെറുമൊരു വിഷമല്ല. വിഷം ശരീരത്തെ മാത്രമേ നശിപ്പിക്കുന്നുള്ളൂ, മദ്യമാകട്ടെ മനുഷ്യാത്മാവിനെയാണ് നശിപ്പിക്കുന്നത്. ഇത് തെളിയിക്കാൻ പാടുപെടേണ്ടതില്ല. ആത്മനിയന്ത്രണമെന്ന് പറയുന്നത് മദ്യപാനിക്ക് ആദ്യം നഷ്ടപ്പെടുന്നതാണ്. മദ്യം മദ്യപാനിയെ പരിപൂർണമായും നശിപ്പിക്കുന്നു. എല്ലാ മദ്യഷാപ്പുകളും അടച്ചിടാനും അവയുടെ സ്ഥാനത്ത് ശുദ്ധവും രുചികരവുമായ ലഘുഭക്ഷണ പാനീയങ്ങൾ വിളമ്പുന്ന ഭോജനശാലകൾ ആരംഭിക്കാനും ഞാൻ ഇന്ത്യ ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നു. മദ്യം ലഭിക്കാതെ പോയാൽ മനുഷ്യന് ശാരീരിക ആരോഗ്യവും തൊഴിൽ ക്ഷമതയും കൂടുതൽ ലഭിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമേതുമില്ല. ഗവൺമെന്റ് മദ്യത്തിൽ നിന്ന് ഉള്ള അവിശുദ്ധ വരുമാനം വേണ്ടെന്ന് വെച്ച് അവർ നടത്തിയ മദ്യനിരോധന വാഗ്ദാനം സ്വതന്ത്ര ഇന്ത്യയിൽ പാലിക്കേണ്ടതാണ്. ശ്രീ ജയ്സുഖ്ലാൽ ഹാത്തിക്ക് എഴുതിയ കത്തിൽ മഹാത്മാവിന്റെ വിഷാദം തളംകെട്ടിക്കിടക്കുന്നത് വീണ്ടും കാണുന്നു. ഞാനൊരു തീച്ചോളയിലാണ് സ്വതന്ത്ര ഇന്ത്യയിൽ. എന്ത് സംഭവിക്കുമെന്ന് പറയുക വയ്യ. മനു ഏറെ ക്ഷീണിതയാണ്. ദിവസവും 18 മണിക്കൂർ തുടർച്ചയായി ജോലി ചെയ്യാറുണ്ടായിരുന്നു അവൾ. അതേപോലെ മാനസിക സംഘർഷങ്ങളും അവളേറെ അനുഭവിച്ചിട്ടുണ്ട്. 16 or 17 വയസ്സ് മാത്രമല്ലേ അവൾക്കുള്ളൂ. എങ്കിലും രാമനാമം അവളുടെ ഹൃദയത്തിൽ ഉറച്ചിട്ടുണ്ടെങ്കിൽ അവൾ ക്ഷീണിതയാവില്ല എന്നാണ് എന്റെ വിശ്വാസം. പക്ഷേ ഞാൻ ആ വിശ്വാസത്തെ എങ്ങനെ അളക്കും? ഞാൻ നടത്തുന്ന യജ്ഞത്തിൽ അവൾക്കുള്ള പങ്ക് ഒട്ടും ചെറുതല്ല. അവൾ ആരോഗ്യം പെട്ടെന്ന് തന്നെ വീണ്ടെടുക്കാനായി ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഡൽഹിയിൽ ഇനിയും എത്ര കാലം ഞാൻ ഉണ്ടാകുമെന്ന് പറയുക സാധ്യമല്ല. ഇവിടെ ഞാൻ പ്രവർത്തിക്കുകയോ മരിക്കുകയോ ചെയ്യേണ്ടിയിരിക്കുന്നു. മൂന്നാമതൊരു മാർഗമില്ല.
1: ഇന്ത്യ സ്വതന്ത്രയായതിനു ശേഷമുള്ള മഹാത്മജിയുടെ ജീവിതത്തിലെ ചില സന്ദർഭങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഗാന്ധിയനും പ്രഭാഷകനുമായ പ്രൊഫസർ എം മുഹമ്മദ്.

0: ഗാന്ധിജിയുടെ ആത്മകഥയിൽ നിന്നുള്ള ഭാഗങ്ങൾ തുടരുന്നു.
1: തീവണ്ടി രാവിലെ ചാൾസ്റ്റൗണിലെത്തി. ചാൾസ്റ്റൗണിൽ നിന്ന് ജോഹന്നാസ്ബർഗിലേക്ക് അക്കാലത്ത് റെയിൽവേ ഉണ്ടായിരുന്നില്ല, പകരം ഒരുതരം കുതിരവണ്ടിയാണ് ഉണ്ടായിരുന്നത്. അത് വഴിക്കുള്ള സ്റ്റാൻഡേർഡ് ടണിൽ രാത്രി തങ്ങിയിട്ടേ പോകൂ. അതിൽ പോവാനുള്ള ഒരു ടിക്കറ്റ് ഞാൻ സമ്പാദിച്ചിരുന്നു. മാരിസ്ബർഗിൽ ഒരു ദിവസം താമസിച്ചതുകൊണ്ട് അത് റദ്ദായിപ്പോയിട്ടില്ല. പോരെങ്കിൽ ആ കോച്ചിൻ്റെ ചാൾസ്റ്റൗണിലുള്ള ഏജന്റിന് അബ്ദുള്ള സേഠ് ടെലിഗ്രാം അയക്കുകയും ചെയ്തിരുന്നു. എന്നാൽ എന്നെ ഒഴിവാക്കുന്നതിനുള്ള വല്ല വഴിയുമാണ് ആ ഏജന്റിന് വേണ്ടിയിരുന്നത്. അതിനാൽ ഞാനൊരു അപരിചിതനാണ് എന്ന് കണ്ടപ്പോൾ നിങ്ങളുടെ ടിക്കറ്റ് റദ്ദായിപ്പോയി എന്ന് അയാൾ പറഞ്ഞു. ഞാനതിന് തക്ക മറുപടി കൊടുത്തു. കോച്ചിനുള്ളിലെ സ്ഥലപരിമിതിയല്ല, മറ്റൊന്നാണ് അയാളുടെ ഈ ഉദ്യമത്തിന് പിന്നിലുണ്ടായിരുന്ന കാരണം. യാത്രക്കാരെയെല്ലാം വണ്ടിയുടെ അകത്താണിരുത്തേണ്ടത്. എന്നാൽ എന്നെ കൂലിയുടെ ഗണത്തിൽപ്പെടുത്തിയിരുന്നതിനാലും ഞാൻ പുതിയ ആളായി തോന്നിയതിനാലും കോച്ചിൻ്റെ ചാർജ് വഹിക്കുന്ന വെള്ളക്കാരനായ നേതാവിന് എന്നെ വെള്ളക്കാരായ യാത്രക്കാരോടൊപ്പം ഇരുത്തുന്നത് ഉചിതമല്ല എന്ന് തോന്നി. വണ്ടിയുടെ മുൻഭാഗത്ത് ഇരുവശവും ഇരിപ്പിടങ്ങളുണ്ട്. നേതാവ് ആ സീറ്റുകളിലൊന്നിലാണ് ഇരിക്കുക. അന്ന് അയാൾ ഉള്ളിലേക്ക് മാറിയിട്ട് തൻ്റെ സീറ്റ് എനിക്ക് തന്നു. അത് പ്രകടമായ അനീതിയും അവഹേളനവുമാണ് എന്ന് എനിക്കറിയാം.

0: ആയിരുന്നു. എങ്കിലും അത് സഹിക്കുകയാണ് നല്ലത് എന്ന് തോന്നി. യാത്രക്കാർ ഇരിക്കുന്ന ഭാഗത്തേക്ക് ബലം പ്രയോഗിച്ച് ചെല്ലാൻ എനിക്ക് കഴിയുമായിരുന്നില്ല. ഞാൻ പ്രതിഷേധം ഉയർത്തിയാൽ എന്നെ കൂടാതെ കോച്ച് വിട്ടുപോവുകയും ചെയ്യും. അതിനർത്ഥം ഒരു ദിവസം കൂടി നഷ്ടപ്പെടുക എന്നാണ്. അടുത്ത ദിവസം എന്ത് സംഭവിക്കും എന്ന് ദൈവത്തിനെ അറിയൂ. അതുകൊണ്ട് ഉള്ളിൽ പുകയുന്ന അസഹിഷ്ണുതയോടെ വിവേകമോർത്ത് വണ്ടിക്കാരൻ്റെ സമീപം ഞാനിരുന്നു. 3 മണിയായപ്പോഴേക്കും ആ വണ്ടി പർദ്ദക്കോഫിലെത്തി. അപ്പോൾ പുകവലിക്കുന്നതിനും ഒരുപക്ഷെ കുറെ ശുദ്ധവായു കിട്ടുന്നതിനും വേണ്ടി നേതാവിന് ഞാനിരിക്കുന്ന സീറ്റിൽ ഇരിക്കണമെന്നായി. അതിനാൽ അയാൾ ഡ്രൈവറുടെ പക്കൽ നിന്ന് ഒരു വൃത്തികെട്ട ചാക്ക് കഷ്ണം വാങ്ങി ചവിട്ടുപലകയിൽ വിരിച്ചിട്ട് എന്നോട് പറഞ്ഞു, സ്വാമി നീ ഇതിലിരിക്കെ എനിക്ക് ഡ്രൈവറുടെ അടുത്തിരിക്കണം. ഈ അവഹേളനം എനിക്ക് താങ്ങാവുന്നതിലേറെയായിരുന്നു. ഭയത്തോടും വിറയലോടും കൂടി ഞാൻ അയാളോട് പറഞ്ഞു, വണ്ടിക്കകത്ത് സൗകര്യമുണ്ടായിരുന്നിട്ടും നിങ്ങളാണ് എന്നെ ഇവിടെ ഇരുത്തിയത്. ആ അപമാനം ഞാൻ സഹിച്ചു. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇരുന്ന് പുകവലിക്കണം. അതിന് ഞാൻ തയ്യാറല്ല. ഞാൻ അകത്തിരിക്കാൻ തയ്യാറാണ്. ഈ വാക്യങ്ങൾ ഞാൻ പ്രയാസപ്പെട്ട് പറയുന്നതിനിടയ്ക്ക് അയാൾ എൻ്റെ അടുത്തു വന്ന് ചെകിട്ടത്ത് ശക്തിയായി അടിക്കാൻ തുടങ്ങി. അനന്തരം എൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ച് താഴെയിടാൻ ശ്രമിച്ചു. കോച്ചിൻ്റെ പിച്ചളഴിയിൽ ഞാൻ പിടിച്ചു തൂങ്ങി. കൈയുടെ എല്ലുകൾ പൊട്ടിയാലും പിടുത്തം വിടില്ല എന്ന് ഞാൻ നിശ്ചയിച്ചിരുന്നു. അയാൾ എന്നെ ചീത്ത പറയുന്നതും പിടിച്ചു വലിക്കുന്നതും അടിക്കുന്നതും ഞാൻ അനങ്ങാതിരിക്കുന്നതും യാത്രക്കാർ കാണുന്നുണ്ടായിരുന്നു. അയാൾ ശക്തനും ഞാൻ ദുർബലനുമാണ്. ചില യാത്രക്കാർ എന്നോട് ദയ തോന്നിയിട്ട് വിളിച്ചു പറഞ്ഞു, എടോ മനുഷ്യ, അയാളെ വിട്, അടിക്കണ്ട. അയാളെ കുറ്റപ്പെടുത്താനില്ല. അയാൾ പറയുന്നത് ശരിയാണ്. അവിടെ ഇരിക്കാൻ വയ്യെങ്കിൽ അയാൾ ഇവിടെ വന്ന് ഞങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. അപ്പോൾ അയാൾ പറഞ്ഞു, അതൊന്നും വേണ്ട. എങ്കിലും അയാൾ കുറച്ചൊന്ന് പരുങ്ങുകയും എന്നെ അടിക്കുന്നത് നിർത്തുകയും ചെയ്തു. അയാളെന്നെ കൈവിട്ടു. എന്നെ കുറെ കൂടി ശകാരിച്ചു. ഡ്രൈവറുടെ മറ്റേ ഭാഗത്തിരിക്കുന്ന ഹോട്ടൻടോർ വർഗത്തിൽപ്പെട്ട ജോലിക്കാരനോട് ചവിട്ടുപലകയിൽ ഇരിക്കാൻ പറഞ്ഞിട്ട് അയാളുടെ സീറ്റിൽ നേതാവിരുന്നു. യാത്രക്കാർ അവരുടെ സീറ്റിലിരിക്കുകയും വിസിലടിച്ചതിനെ തുടർന്ന് വണ്ടി ഓടിച്ചു പോവുകയും ചെയ്തു. എൻ്റെ നെഞ്ചിനകത്ത് ഹൃദയം ആഞ്ഞടിക്കുകയായിരുന്നു. ലക്ഷ്യസ്ഥാനത്ത് ജീവനോടെ എത്തിച്ചേരാൻ കഴിയുമോ എന്നുപോലും ഞാൻ സംശയിച്ചു. ആ മനുഷ്യൻ അപ്പോൾ എൻ്റെ നേരെ കോപാകുലമായ നോട്ടമയക്കുകയും വിരൽ ചൂണ്ടി എന്നോട് മുറുമുറുക്കുകയും ചെയ്തു. സൂക്ഷിച്ചോ, സ്റ്റാൻഡേർട്ടനിലെത്തട്ടെ, ഞാൻ കാണിച്ചു തരാം. ഞാൻ മിണ്ടാതിരുന്ന് സഹായത്തിനായി ഈശ്വരനോട് പ്രാർത്ഥിച്ചു. ഇരുട്ടായതിനു ശേഷം ഞങ്ങൾ സ്റ്റാൻഡേർട്ടനിലെത്തി. അവിടെ ചില ഇന്ത്യൻ മുഖങ്ങൾ കണ്ടതിനാൽ ഞാൻ ആശ്വാസത്തിൻ്റെ നെടുവീർപ്പയച്ചു. ഞാൻ താഴെ ഇറങ്ങിയ ഉടനെ ആ സുഹൃത്തുക്കൾ പറഞ്ഞു, നിങ്ങളെ സ്വീകരിക്കാനും ഇഷാസേട്ടിൻ്റെ കടയിലെത്തിക്കാനും വേണ്ടിയാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്. ദാദാ അബ്ദുള്ളയിൽ നിന്ന് ഞങ്ങൾക്ക് കമ്പി സന്ദേശം കിട്ടിയിരുന്നു. എനിക്ക് വളരെ സന്തോഷം തോന്നി. ഞങ്ങൾ സേഠ് ഈശ ഹാജി സുമാറിൻ്റെ കടയിലേക്ക് പോയി. സേട്ടും അദ്ദേഹത്തിൻ്റെ ഗുമസ്തന്മാരും എൻ്റെ ചുറ്റും കൂടി. എനിക്ക് അനുഭവിക്കേണ്ടി വന്നതെല്ലാം ഞാൻ അവരോട് പറഞ്ഞു. അത് കേട്ട് അവർ വളരെ വിഷമിക്കുകയും അവരുടെ കടുത്ത അനുഭവങ്ങൾ വിവരിച്ച് എന്നെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. ആ കോച്ച് കമ്പനിയുടെ ഏജന്റിനെ എല്ലാ കാര്യങ്ങളും അറിയിക്കാൻ ഞാൻ നിശ്ചയിച്ചു. സംഭവിച്ചതെല്ലാം വിവരിച്ചുകൊണ്ട് ഞാൻ അയാൾക്കൊരു കത്തെഴുതി. അതിൽ ആ മനുഷ്യൻ നടത്തിയ ഭീഷണിയെക്കുറിച്ചും എഴുതി. പിറ്റേന്ന് രാവിലെ യാത്ര തിരിക്കുമ്പോൾ മറ്റ് യാത്രക്കാരോടൊപ്പം അയാൾ എന്നെ ഇരുത്തുന്നതിനുള്ള ഉറപ്പും ഞാൻ ആവശ്യപ്പെട്ടു. അതിന് ഏജന്റ് ഇങ്ങനെ മറുപടി തന്നു, സ്റ്റാൻഡേർട്ടനിൽ നിന്ന് കൂടുതൽ പേർ ചാർജ് വഹിക്കുന്ന വലിയൊരു കോച്ചാണ് ഞങ്ങൾക്കുള്ളത്. നിങ്ങൾ പരാതിപ്പെട്ട മനുഷ്യൻ നാളെ അതിലുണ്ടാവില്ല. മറ്റ് യാത്രക്കാരോടൊപ്പം നിങ്ങൾക്ക് ഒരു സീറ്റുണ്ടായിരിക്കും. ഇത് എനിക്ക് കുറേ ആശ്വാസം തന്നു. എന്നെ ഉപദ്രവിച്ച ആ മനുഷ്യനെതിരായി നടപടിയെടുക്കാൻ എനിക്ക് ഉദ്ദേശമില്ലായിരുന്നു. അതിനാൽ ആ കയ്യേറ്റത്തിൻ്റെ അധ്യായം അതോടെ അവസാനിച്ചു.
1: ഗാന്ധി ദർശനമാണ് നിങ്ങൾ കേട്ടത്.
2: ആകാശവാണി കണ്ണൂർ. ഇനി സേവന വാർത്തകൾ.
3: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ് നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ് കണ്ണൂർ. അക്കൌണ്ടിംഗ് രംഗത്ത് 37 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കോളേജ് ഓഫ് കൊമേഴ്സിലൂടെ നിങ്ങൾക്കൊരു മികച്ച പ്രൊഫഷണൽ GST അക്കൌണ്ടന്റായി മാറാം. കൂടാതെ എളുപ്പം തൊഴിൽ നേടാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകളും. കോൺടാക്ട് 9567-3237-40. കോളേജ് ഓഫ് കൊമേഴ്സ് നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ് കണ്ണൂർ.
2: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. കല്യാശ്ശേരി മൊബൈൽ ഫിഷ് മാർട്ട് അന്തിപ്പച്ചയിലേക്ക് ഡ്രൈവർ കം സെയിൽസ്മാൻ തസ്തികയിൽ ദിവസവേതന വ്യവസ്ഥയിലും വർക്കർ കം സെയിൽസ്മാൻ തസ്തികയിൽ കമ്മീഷൻ വ്യവസ്ഥയിലും ജീവനക്കാരെ നിയമിക്കുന്നു. കല്യാശ്ശേരി മണ്ഡലത്തിൽ സ്ഥിരതാമസക്കാരായ താൽപര്യമുള്ള വ്യക്തികൾ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് സഹിതം മത്സ്യഫെഡ് കണ്ണൂർ ജില്ലാ ഓഫീസിൽ 21 രാവിലെ 11 അഭിമുഖത്തിന് എത്തണം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കാം 7025233647 എന്ന ഫോൺ നമ്പറിൽ. ആറളം ഫാം ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ലാബ് ടെക്നീഷ്യനെ നിയമിക്കുന്നു. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ 25 രാവിലെ 11 ആറളം ഗ്രാമപഞ്ചായത്തിൽ അഭിമുഖത്തിന് എത്തണം. വിളിക്കാം 0492-9633-311 എന്ന ഫോൺ നമ്പറിൽ വിശദാംശങ്ങൾക്കായി. തീരദേശ മത്സ്യത്തൊഴിലാളി മേഖലയിലുള്ള വിദ്യാർത്ഥികൾക്ക് ഫിഷറീസ് വകുപ്പ് മുഖേന നൽകുന്ന സ്കോളർഷിപ്പുകൾക്കും വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾക്കുമായി അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട്. 2025-26 അധ്യയന വർഷത്തിൽ സ്കോളർഷിപ്പിനായി ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത അർഹരായ വിദ്യാർത്ഥികൾ June 30 2026-27 അധ്യയന വർഷത്തേക്കുള്ള അപേക്ഷകൾ July 31 ലഭിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് അതാത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായോ കണ്ണൂർ മാപ്പിളബയിലുള്ള ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസുമായോ ബന്ധപ്പെടണം. 0497-2731-081 എന്ന ഫോൺ നമ്പറിൽ വിശദ വിവരങ്ങൾ ലഭിക്കും. ആയിത്തറ മമ്പറം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ബോട്ടണി, ആന്ത്രപ്പോളജി, ഹിസ്റ്ററി ഒഴിവുകളിലേക്കുള്ള അതിഥി അധ്യാപകരുടെ അഭിമുഖം 29 രാവിലെ 10 സ്കൂൾ ഓഫീസിൽ നടക്കും. 9495772526 എന്ന ഫോൺ നമ്പറിൽ വിശദ വിവരങ്ങൾ ലഭിക്കും. പൈവളികെ ഗ്രാമപഞ്ചായത്തിലെ LSGD അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ കാര്യാലയത്തിലേക്ക് ക്ലാർക്കിനെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 21 രാവിലെ 11 ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിൽ നടക്കുന്നു. യോഗ്യത 10 കമ്പ്യൂട്ടർ പരിജ്ഞാനവും. കൂടുതൽ വിവരങ്ങൾക്കായി 9496049719 എന്ന ഫോൺ നമ്പറിൽ വിളിക്കാവുന്നതാണ്. മൊഗ്രാൽ പുത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഇംഗ്ലീഷ്, ഇക്കണോമിക്സ്, മലയാളം, അറബിക്, പൊളിറ്റിക്കൽ സയൻസ്, ഹിസ്റ്ററി, ജോഗ്രഫി, കൊമേഴ്സ് വിഷയങ്ങളിൽ അധ്യാപക നിയമനത്തിനുള്ള കൂടിക്കാഴ്ച 29 രാവിലെ 10 ഹയർ സെക്കൻഡറി സ്കൂൾ ഓഫീസിൽ നടക്കും. കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ കഴിഞ്ഞു.
3: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കോളേജ് ഓഫ് കൊമേഴ്സ് നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ് കണ്ണൂർ. ഫോൺ 9567-3237-40.

0: ಆಕಾಶವಾಣಿ. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം ഇന്ന് ആരംഭിക്കും. UAE പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തും. സ്വർണ്ണാഭരണ കയറ്റുമതിക്കാർക്ക് ഇറക്കുമതി ചെയ്യാവുന്ന അസംസ്കൃത സ്വർണത്തിന്റെ അളവ് 100 കിലോയായി പരിധി നിശ്ചയിച്ച് കേന്ദ്ര സർക്കാർ. അക്വാകൾച്ചർ ഉൽപ്പന്നങ്ങൾ വിപണിയിലേക്ക് തുടർച്ചയായി കയറ്റുമതി ചെയ്യുന്നതിനുള്ള പുതുക്കിയ കരട് പട്ടികയിൽ ഇന്ത്യയെ ഉൾപ്പെടുത്തി യൂറോപ്യൻ യൂണിയൻ. കേരളത്തിന്റെ 13-ാമത് മുഖ്യമന്ത്രിയായി VD സതീശൻ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. ഉത്തർപ്രദേശിൽ കനത്ത മഴയിലും കാറ്റിലും ഇടിമിന്നലിലും 111 പേർ മരിച്ചു. 200-ഓളം പേർക്ക് പരിക്ക്. രക്ഷാപ്രവർത്തനം സജീവം. കേരളത്തിൽ വ്യാപക മഴ തുടരുന്നു. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം ഇന്ന് ആരംഭിക്കും. UAE, നെതർലൻഡ്സ്, സ്വീഡൻ, നോർവെ, ഇറ്റലി എന്നീ രാജ്യങ്ങളിലെ സന്ദർശനത്തിന്റെ ആദ്യഘട്ടത്തിൽ ശ്രീ മോദി ഇന്ന് UAE യിലെത്തും. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തും. 2-ാം പാദത്തിൽ നെതർലൻഡ്സിലെത്തുന്ന പ്രധാനമന്ത്രി വില്യം അലക്സാണ്ടർ രാജാവിനെയും പ്രധാനമന്ത്രി റോബ് യെട്ടനെയും സന്ദർശിക്കും. തുടർന്ന് സ്വീഡൻ, നോർവെ, ഇറ്റലി എന്നീ രാജ്യങ്ങളും ശ്രീ നരേന്ദ്രമോദി സന്ദർശിക്കും. രാജ്യത്ത് ക്രൂഡ് ഓയിൽ, LPG, പ്രകൃതിവാതകം എന്നിവയുടെ മതിയായ ലഭ്യത ഉറപ്പുവരുത്താൻ സർക്കാർ ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ചതായി പെട്രോളിയം മന്ത്രാലയം. ഗാർഹിക പാചകവാതക വിതരണം സാധാരണ നിലയിലാണെന്നും എവിടെയും ക്ഷാമം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും പെട്രോളിയം മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു.
1: ഭാരത് സർക്കാരിനെ കൈ ഇഫക്റ്റീവ് സ്റ്റെപ്സ് ലിയെ ഹെ ജിസ്കെ ചലത്തെ ഹമാരെ പാസ് പെട്രോൾ, ഡീസൽ, LPG ഓർ നാച്ചുറൽ ഗ്യാസ് കെ പര്യാപ്ത സ്റ്റോക്സ് അവൈലബിൾ ഹെ. ഹമാരി റിഫൈനറീസ് ഓപ്റ്റിമം കപ്പാസിറ്റി പർ ഓപ്പറേറ്റ് കർ റഹി ഹെ ഓർ LPG പ്രൊഡക്ഷൻ ഭി ഇൻക്രീസ് കിയാ ജാ ചുക്കാ ഹെ. ഹമാരെ കിസി ഭി റിട്ടേൽ ഔട്ട്ലെറ്റ് പർ ഓർ LPG ഡിസ്ട്രിബ്യൂട്ടർഷിപ്പ് പർ കോയി ഡ്രൈ ഔട്ട് റിപ്പോർട്ടഡ് നഹി ഹെ. സബ് ജഗാ പർ നോർമൽ ഓപ്പറേഷൻ ചൽ റഹെ ഹെ.
0: രാജ്യത്തെ സ്വർണ്ണാഭരണ കയറ്റുമതിക്കാർക്ക് നികുതിയില്ലാതെ സ്വർണം ഇറക്കുമതി ചെയ്യാൻ അനുമതി നൽകുന്ന അഡ്വാൻസ് ഓതറൈസേഷൻ സ്കീം പ്രകാരം ഇനി മുതൽ പരമാവധി 100 കിലോഗ്രാം സ്വർണം മാത്രമേ കൊണ്ടുവരാനാകൂ എന്ന് കേന്ദ്ര സർക്കാർ. ഇതു സംബന്ധിച്ച വിജ്ഞാപനം ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് പുറത്തിറക്കി. മുൻപ് ഈ പദ്ധതിക്ക് കീഴിൽ ഇത്തരത്തിൽ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നില്ല. പദ്ധതിക്ക് കീഴിൽ ആദ്യമായി അപേക്ഷിക്കുന്ന എല്ലാ ജ്വല്ലറി നിർമ്മാണ യൂണിറ്റുകളുടെയും പ്രവർത്തന നിലയും ശേഷിയും പരിശോധിക്കുന്നതിനായി DGFT നേരിട്ടുള്ള പരിശോധന നിർബന്ധമാക്കിയിട്ടുണ്ട്. മുൻപ് അനുമതി ലഭിച്ചവർ നിശ്ചിത കയറ്റുമതി ബാധ്യതയുടെ കുറഞ്ഞത് 50% പൂർത്തിയാക്കിയാൽ മാത്രമേ അടുത്ത തവണ സ്വർണം ഇറക്കുമതി ചെയ്യാൻ അനുവാദം നൽകൂവെന്നും വിജ്ഞാപനത്തിൽ പറയുന്നു. അക്വാകൾച്ചർ ഉൽപ്പന്നങ്ങൾ വിപണിയിലേക്ക് തുടർച്ചയായി കയറ്റുമതി ചെയ്യുന്നതിനുള്ള പുതുക്കിയ കരട് പട്ടികയിൽ ഇന്ത്യയെ യൂറോപ്യൻ യൂണിയൻ ഉൾപ്പെടുത്തിയതായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം. യൂറോപ്യൻ കമ്മീഷൻ ഡെലിഗേറ്റഡ് റെഗുലേഷന് അനുസൃതമായി ഇന്ത്യ നടപ്പിലാക്കിയ കർശനമായ സുരക്ഷാ മാനദണ്ഡങ്ങളെ തുടർന്നാണ് തീരുമാനം. 2026 സെപ്റ്റംബർ മുതൽ മൃഗജന്യ ഉൽപ്പന്നങ്ങൾ യൂറോപ്യൻ യൂണിയനിലേക്ക് കയറ്റുമതി ചെയ്യാൻ അനുമതിയുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ ഉൾപ്പെട്ടിരുന്നില്ലെന്ന് മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയെ ഈ പട്ടികയിൽ ഉൾപ്പെടുത്താൻ നിർദ്ദേശിച്ചു രാജ്യത്തെ സമുദ്രോൽപ്പന്ന കയറ്റുമതി മേഖലയ്ക്ക് വലിയൊരു നേട്ടമാണെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. ബഹുരാഷ്ട്രവാദം ശക്തിപ്പെടുത്തുന്നതിനും സുസ്ഥിര വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനും ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ബ്രിക്സ് രാജ്യങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ ബ്രിക്സ് രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. സമാധാനവും സുരക്ഷയും ആഗോള വ്യവസ്ഥയുടെ പ്രധാന ഘടകമായി തുടരുന്നതായി ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വ്യക്തമാക്കി. ഉയർന്നുവരുന്ന സുരക്ഷാ വെല്ലുവിളികൾ നേരിടുന്നതിന് സ്വയം പര്യാപ്തതയും ഐക്യവും അനിവാര്യമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. രാജ്യത്തിന്റെ പ്രതിരോധ നയതന്ത്ര സംഭാഷണമായ കലാം ആൻഡ് കവചിന്റെ 3-ാം പതിപ്പ് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രതിരോധ മേഖലയിൽ മറ്റു രാജ്യങ്ങളെ അമിതമായി ആശ്രയിക്കുന്ന രാഷ്ട്രം പ്രതിസന്ധി ഘട്ടങ്ങളിൽ ദുർബലമായി തുടരുമെന്നും രാജ്യരക്ഷാമന്ത്രി വ്യക്തമാക്കി.

0: Self-reliance is not only an economic goal, it is our strategic necessity. A nation that depends excessively on others for critical defense capability remains vulnerable in times of crisis. We must design, develop, produce, maintain and upgrade key systems within our own national ecosystem.
1: ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നാലെ റദ്ദാക്കിയ നീറ്റ് പരീക്ഷയ്ക്ക് പകരം നടത്തുന്ന പരീക്ഷയുടെ മുന്നൊരുക്കങ്ങൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ വിലയിരുത്തി. സുഗമവും സുതാര്യവുമായ രീതിയിൽ പരീക്ഷ നടത്തുന്നതിനുള്ള വിവിധ മാർഗ്ഗങ്ങൾ ഇന്നലെ ന്യൂഡൽഹിയിൽ ചേർന്ന ഉന്നതതല യോഗം ചർച്ച ചെയ്തു. ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഡയറക്ടർ ജനറൽ, CBSE ചെയർപേഴ്സൺ തുടങ്ങി മുതിർന്ന ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുത്തു. നീറ്റ് യുജി ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെ കൂടി CBI അറസ്റ്റ് ചെയ്തു. പൂനെ സ്വദേശികളാണിവർ. കഴിഞ്ഞ 24 മണിക്കൂറിൽ 14 ഇടങ്ങളിൽ റെയ്ഡ് നടന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ അറസ്റ്റിലായ 5 പേരെ ഡൽഹി കോടതിയിൽ ഹാജരാക്കി. കൂടുതൽ ചോദ്യം ചെയ്യലിനായി ഇവരെ 7 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: നിയുക്ത മുഖ്യമന്ത്രി VD സതീശന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. ഇന്നലെ വൈകിട്ട് തിരുവനന്തപുരത്ത് ചേർന്ന കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം നേതാവായി തെരഞ്ഞെടുത്തതിനെ തുടർന്ന് VD സതീശൻ മറ്റ് മുതിർന്ന നേതാക്കൾക്കൊപ്പം ഗവർണറെ സന്ദർശിച്ച് മന്ത്രിസഭ രൂപവൽക്കരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ചിരുന്നു. മുഖ്യമന്ത്രിയോടൊപ്പം മുഴുവൻ മന്ത്രിമാരും തിങ്കളാഴ്ച തന്നെ സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് UDF വൃത്തങ്ങൾ തിരുവനന്തപുരത്ത് വ്യക്തമാക്കിയിട്ടുള്ളത്. അതിനിടെ വിവിധ ഘടകകക്ഷികളുടെ മന്ത്രിസ്ഥാനം, വകുപ്പുകൾ തുടങ്ങിയവ സംബന്ധിച്ചും വിപുലമായ ചർച്ചകളും സജീവമായി മുന്നേറുകയാണ്. CPIM മുതിർന്ന നേതാവും സ്ഥാനമൊഴിയുന്ന മുഖ്യമന്ത്രിയുമായ പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്തു. CPIM സംസ്ഥാന സമിതി യോഗത്തിലാണ് തീരുമാനം. പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുത്തു. ശനിയാഴ്ചയോടെ തെക്കൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ കാലവർഷമെത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഉത്തർപ്രദേശിൽ കഴിഞ്ഞ 36 മണിക്കൂറിനിടെയുണ്ടായ കനത്ത മഴയിലും കാറ്റിലും ഇടിമിന്നലിലും 111 പേർ മരിച്ചു. 200 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് മരങ്ങളുടെ ചുവട്ടിൽ അഭയം പ്രാപിച്ചവരാണ് അപകടത്തിൽപ്പെട്ടവരിലേറെയും. ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണും റെയിൽവേയുടെ ഓവർഹെഡ് ലൈനുകൾ തകർന്നത് കാരണവും ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. മഴയോടൊപ്പമുണ്ടായ ആലിപ്പഴ വർഷത്തിൽ കാർഷിക വിളകൾക്ക് വൻ നാശനഷ്ടമുണ്ടായി. പ്രയാഗ്രാജ്, ഭദോഹി, മിർസാപൂർ, ഫത്തേപൂർ, വാരാണസി ജില്ലകളിലാണ് മഴക്കെടുതി രൂക്ഷം. ദുരന്തബാധിത പ്രദേശങ്ങളിൽ അടിയന്തരമായി സർവേ നടത്താൻ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ജില്ലാ മജിസ്ട്രേറ്റുമാർക്കും ഉദ്യോഗസ്ഥർക്കും നിർദ്ദേശം നൽകി. കേരളത്തിൽ SSLC പരീക്ഷാഫലം ഇന്ന് വൈകിട്ട് പ്രഖ്യാപിക്കും. ഫലം പരിശോധിക്കാൻ നമ്മുടെ കേരളം ആപ്പും സജ്ജമാക്കി. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ആകാശവാണി ലേഖകൻ സ്മിതി പള്ളുരുത്തി.
3: ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 3 മണിക്കായിരിക്കും പരീക്ഷാഫലം പ്രഖ്യാപിക്കുക. TSSLC, AHSLC പരീക്ഷാഫലങ്ങളും ഇതോടൊപ്പം പ്രഖ്യാപിക്കും. 3:30 മുതൽ പരീക്ഷാഫലം ഓൺലൈൻ ആയി പരിശോധിക്കാം. നമ്മുടെ കേരളം, സഫലം കൈറ്റ് എന്നീ മൊബൈൽ ആപ്പുകൾ, result.kerala.gov.in, PRD.kerala.gov.in തുടങ്ങിയ വെബ്സൈറ്റുകൾ എന്നിവയിലൂടെ SSLC പരീക്ഷാഫലം ലഭ്യമാകും. സംസ്ഥാനത്തൊട്ടാകെ 417,497 കുട്ടികളാണ് SSLC പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തിരുന്നത്. ഇതിനു പുറമെ ലക്ഷദ്വീപിലെ 9 കേന്ദ്രങ്ങളിലായി 386 വിദ്യാർത്ഥികളും രജിസ്റ്റർ ചെയ്തിരുന്നു.
1: IPL ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സിനെതിരെ മുംബൈ ഇന്ത്യൻസിന് 6 വിക്കറ്റ് ജയം. പഞ്ചാബ് ഉയർത്തിയ 201 റൺ വിജയലക്ഷ്യം മുംബൈ 4 വിക്കറ്റ് നഷ്ടത്തിൽ ഒരു പന്ത് ബാക്കി നിൽക്കെ മറികടന്നു. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ലക്നൌ സൂപ്പർ ജയൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. രാത്രി 7:30 ലക്നൌവിലാണ് മത്സരം. മക്കാവുവിൽ നടക്കുന്ന 11th സാന്റ വേൾഡ് കപ്പിൽ ഇന്നലെ വനിതാ 52 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യൻ വുഷു താരം അപർണ ദഹിയയ്ക്ക് സ്വർണം. ഫൈനലിൽ നിലവിലെ ലോക ചാമ്പ്യൻ വിയറ്റ്നാമിന്റെ തി ഫുവോങ്ങിനെ നേരിട്ടുള്ള സെറ്റുകൾക്കാണ് അപർണ പരാജയപ്പെടുത്തിയത്. തീവ്ര വോട്ടർപട്ടിക പരിഷ്കരണത്തിന്റെ 3rd ഘട്ടം 16 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും നടപ്പാക്കാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം ഇന്ന് ആരംഭിക്കും. UAE പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തും. സ്വർണ്ണാഭരണ കയറ്റുമതിക്കാർക്ക് ഇറക്കുമതി ചെയ്യാവുന്ന അസംസ്കൃത സ്വർണത്തിന്റെ അളവ് 100 കിലോയായി പരിധി നിശ്ചയിച്ച് കേന്ദ്ര സർക്കാർ.

അക്വാകൾച്ചർ ഉൽപ്പന്നങ്ങൾ വിപണിയിലേക്ക് തുടർച്ചയായി കയറ്റുമതി ചെയ്യുന്നതിനുള്ള പുതുക്കിയ കരട് പട്ടികയിൽ ഇന്ത്യയെ ഉൾപ്പെടുത്തി യൂറോപ്യൻ യൂണിയൻ. കേരളത്തിന്റെ 13-ാമത് മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. ഉത്തർപ്രദേശിൽ കനത്ത മഴയിലും കാറ്റിലും ഇടിമിന്നലിലും 111 പേർ മരിച്ചു. 200 പേർക്ക് പരിക്ക്. രക്ഷാപ്രവർത്തനം സജീവം. കേരളത്തിൽ വ്യാപക മഴ തുടരുന്നു. 6 ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: ആകാശവാണി കണ്ണൂർ.
1: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ എഫ് എം ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
2: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ
3: 7000 വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയം.
2: ട്യൂഷൻ ഇല്ലാതെ കുട്ടികൾക്ക് മികച്ച അധ്യയനം ലഭിക്കുന്നു.
3: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ മുഴുവൻ ക്ലാസുകളും ഡിജിറ്റൈസ് ചെയ്യുന്നു.
2: കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ഡിജിറ്റൽ വിദ്യാഭ്യാസത്തെ കുറിച്ച് ചിന്തിക്കുന്നതിന് എത്രയോ മുമ്പ് തന്നെ കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഡിജിറ്റൽ ഹൈടെക് വിദ്യാലയമായി മാറി.
3: ഇതാ ഇപ്പോൾ രാജ്യത്തിന് മാതൃകയായി മുഴുവൻ ക്ലാസ് മുറികളും ഡിജിറ്റൽ ഹൈടെക് ആക്കുന്നു.
2: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
3: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 1 മുതൽ 9 വരെ ക്ലാസുകളിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
4: പാട്ടിൽ ഈ പാട്ടിൽ

ജെ ആർ ദിവ്യ നായർക്ക് ഏറ്റവും മികച്ച ചലച്ചിത്ര പിന്നണി ഗായികയ്ക്കുള്ള ഈ വർഷത്തെ കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് ലഭിച്ച ഗാനം.

ജി വി രഞ്ജിത്തിന്റെ സംവിധാനത്തിൽ 2025 റിലീസ് ചെയ്ത നേരറിയും നേരത്ത് എന്ന പടത്തിലെ ഈ ഗാനം രചിച്ചത് സന്തോഷ് വർമ്മ, ഈണമൊരുക്കിയത് TS വിഷ്ണു.

0: നിങ്ങൾക്കറിയാമോ? ഇന്ത്യയിൽ അനുശാസിച്ചു പോകുന്ന തിരഞ്ഞെടുപ്പ് രീതിയുടെ പേര് എന്താണ് എന്ന് നിങ്ങൾക്കറിയാമോ? ഏറ്റവും കൂടുതൽ വോട്ട് നേടുന്ന ആൾ വിജയിക്കുന്ന രീതിയാണ് ഇന്ത്യയിൽ നടപ്പിലുള്ളത്. ഇതിന് പറയുക FPTP, അതായത് ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് രീതി എന്നാണ്. പ്രൊപ്പോർഷൻ ഓഫ് റെപ്രസെന്റേഷൻ, അതായത് വോട്ട് ശതമാനം അനുസരിച്ച് സീറ്റുകൾ, 2 rounds, അതായത് 50% ഇല്ലെങ്കിൽ വീണ്ടും വോട്ടെടുപ്പ്. റാങ്ക്ഡ് ചോയ്സ്, മിക്സഡ് രീതി, ഇൻഡയറക്റ്റ്, നേരിട്ടല്ലാത്ത, അതായത് തിരഞ്ഞെടുക്കപ്പെട്ടവർ നേതാക്കളെ തിരഞ്ഞെടുക്കുന്ന രീതി തുടങ്ങി വിവിധ തിരഞ്ഞെടുപ്പ് സമ്പ്രദായങ്ങൾ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിൽ നിലവിലുണ്ട്.
1: നിയമദൃഷ്ടി. ഇന്ത്യൻ ഭരണഘടനയെയും നിയമങ്ങളെയും മുൻനിർത്തി സംസാരിക്കുന്നു അഡ്വക്കേറ്റ് സൗമ്യ ബിജു.
2: ഏതെങ്കിലും കുറ്റകൃത്യം നടന്നതായുള്ള അറിവ് കിട്ടിയാൽ അത് ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കുവാനുള്ള ബാധ്യത, ഉത്തരവാദിത്വം ഓരോ പൌരനുമുണ്ട് എന്ന് നമുക്കറിയാം. ഇത് കേസന്വേഷണത്തെ വളരെയധികം സഹായിക്കും എന്നത് മാത്രമല്ല, ക്രിമിനൽ നടപടി നിയമത്തിലെ 39-ാം വകുപ്പിൽ പറയുന്ന കുറ്റകൃത്യങ്ങൾ നടക്കുകയോ നടക്കാൻ പോകുന്നതായി സംശയിക്കപ്പെടുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ അക്കാര്യം ഉടൻ തന്നെ ബന്ധപ്പെട്ട മജിസ്ട്രേറ്റിനെയോ പോലീസിനെയോ അറിയിച്ചിരിക്കണം എന്നുള്ളത് ഓരോ പൌരനും നിയമം നൽകിയിട്ടുള്ള ചുമതല കൂടിയാണ്. എന്നിരുന്നാലും ന്യായമായ കാരണങ്ങൾ ഉണ്ടെന്ന് ബോധ്യപ്പെടുന്ന പക്ഷം അറിയിച്ചില്ല എന്ന ബാധ്യതയിൽ നിന്നും പൌരനെ ഒഴിവാക്കാവുന്നതുമാണ്. പക്ഷേ 39-ാം വകുപ്പിൽ പറയുന്ന കുറ്റകൃത്യങ്ങൾ നടക്കുകയോ നടക്കാൻ പോകുന്നതായി സംശയിക്കപ്പെടുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ അക്കാര്യം മനഃപൂർവം അറിയിക്കാതിരുന്നതാണ് എന്ന് തെളിഞ്ഞാൽ ആ വ്യക്തി, അതായത് അറിയിക്കാതിരുന്ന വ്യക്തി, ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 176-ാം വകുപ്പിനും 202-ാം വകുപ്പിനും വിധേയമായി ശിക്ഷാർഹരാണ് എന്ന് നിയമം വ്യവസ്ഥ ചെയ്തിരിക്കുന്നു. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ നിർവചിച്ചിട്ടുള്ള ചില കുറ്റകൃത്യങ്ങൾ നടക്കുകയോ നടക്കാൻ പോകുന്നതായി സംശയിക്കപ്പെടുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ അക്കാര്യം ഉടൻ തന്നെ ബന്ധപ്പെട്ട മജിസ്ട്രേറ്റിനെയോ പോലീസിനെയോ അറിയിച്ചിരിക്കണം എന്നുള്ളത് ഓരോ പൌരന്റെയും ചുമതലയാണ്, നിയമപരമായ ഉത്തരവാദിത്വമാണ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ കുറ്റകൃത്യങ്ങൾ ആണ് ഈ ഒരു കാറ്റഗറിയിൽ പെടുന്നത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഒന്ന്, ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന്റെ 121 മുതൽ 126 വരെയുള്ള വകുപ്പുകളിൽ നിർവചിച്ചിരിക്കുന്ന കുറ്റകൃത്യങ്ങൾ, അത് രാജ്യത്തിനെതിരെയുള്ള ചില കുറ്റകൃത്യങ്ങളാണ്. അതുപോലെ പൊതുജീവിതവുമായി ബന്ധപ്പെട്ട ചില കുറ്റകൃത്യങ്ങളാണ്. ഇനി 161 മുതൽ 165 A വരെയുള്ള വകുപ്പുകളിൽ നിർവചിച്ചിട്ടുള്ള ചില കുറ്റകൃത്യങ്ങളുണ്ട്. നിയമവിരുദ്ധമായി പ്രതിഫലം കൈപ്പറ്റുക തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ, അതും ഈ കാറ്റഗറിയിൽ വരും. പിന്നെ 272 മുതൽ 278 വരെയുള്ള വകുപ്പുകളിൽ, ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന്റെ 272 മുതൽ 278 വരെയുള്ള വകുപ്പുകളിൽ നിർവചിച്ചിരിക്കുന്ന കുറ്റകൃത്യങ്ങൾ, അത് ഭക്ഷണത്തിലോ മരുന്നിലോ മായം ചേർക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറ്റകൃത്യങ്ങളാണ്. പിന്നെ 302 മുതൽ 303 വരെയുള്ള വകുപ്പുകളിൽ പരാമർശിച്ചിരിക്കുന്ന കുറ്റകൃത്യങ്ങൾ, മരണകാരണമാകുന്ന കുറ്റകൃത്യങ്ങൾ. അതുപോലെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന്റെ 382-ാം വകുപ്പിൽ പറഞ്ഞിട്ടുള്ള തീവ്രമായ തരത്തിലുള്ള മോഷണവുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ, 392 മുതൽ 399 വരെയുള്ള വകുപ്പുകളിൽ പരാമർശിച്ചിരിക്കുന്ന കൊള്ള, കൂട്ടക്കവർച്ച, ഡെക്കോയിറ്റി തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ. അതുപോലെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന്റെ 400

0: ഒൻപതാം വകുപ്പിൽ നിർവചിച്ചിരിക്കുന്ന കുറ്റകരമായ വിശ്വാസ ലംഘനമെന്ന കുറ്റകൃത്യം, പിന്നെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന്റെ 431 മുതൽ 439 വരെയുള്ള വകുപ്പുകളിൽ നിർവചിച്ചിരിക്കുന്ന ചില മിസ്ചീഫ്സ്, ദ്രോഹങ്ങൾ, അതിൽ പരാമർശിച്ചിരിക്കുന്ന കുറ്റകൃത്യങ്ങൾ 449 450 ആയി പരാമർശിച്ചിട്ടുള്ള ഭവന ഭേദനം എന്ന കുറ്റകൃത്യം, അതുപോലെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന്റെ 456 മുതൽ 460 വരെയുള്ള വകുപ്പുകളിൽ പരാമർശിച്ചിട്ടുള്ള കുറ്റകൃത്യങ്ങൾ, പിന്നെ ബാങ്ക് നോട്ട്, കറൻസി എന്നിവയുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ, ഇത്തരത്തിൽ വ്യക്തമായി തന്നെ നിയമത്തിൽ പരാമർശിച്ചിട്ടുള്ള ചില കുറ്റകൃത്യങ്ങൾ നടക്കുകയോ നടക്കാൻ പോകുന്നതായി സംശയിക്കപ്പെടുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ അക്കാര്യം ഉടൻ തന്നെ ബന്ധപ്പെട്ട മജിസ്ട്രേറ്റിനെയോ പോലീസിനെയോ അറിയിച്ചിരിക്കണം എന്നുള്ളത് ഓരോ പൌരന്റെയും നിയമപരമായ ഉത്തരവാദിത്വമാണ്, ചുമതലയാണ്. 39 വകുപ്പിൽ പറയുന്ന ചുമതലകൾ, അതായത് ക്രിമിനൽ നടപടി നിയമത്തിന്റെ 39 വകുപ്പിൽ പറയുന്ന മേൽ പരാമർശിച്ച കുറ്റകൃത്യങ്ങൾ നടക്കുകയോ നടക്കാൻ പോകുന്നതായി സംശയിക്കപ്പെടുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ അക്കാര്യം ഉടൻ തന്നെ ബന്ധപ്പെട്ട മജിസ്ട്രേറ്റിനെയോ പോലീസിനെയോ അറിയിച്ചിരിക്കണം എന്ന ചുമതല. അതിനു പുറമെ ഒരു വില്ലേജിലെ തഹസിൽദാർക്കും വില്ലേജ് ഓഫീസർമാർക്കും 40 വകുപ്പ് പ്രകാരം മേൽ പറയുന്ന കുറ്റകൃത്യങ്ങൾ നടക്കുകയോ നടക്കാൻ പോകുന്നതായി സംശയിക്കപ്പെടുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ അക്കാര്യം ഉടൻ തന്നെ ബന്ധപ്പെട്ട മജിസ്ട്രേറ്റിനെയോ പോലീസിനെയോ അറിയിച്ചിരിക്കണം എന്നുള്ളത് കൂടാതെ, പെട്ടെന്നോ അസ്വാഭാവികമായിട്ടോ ഉള്ള മരണം, കളവ് മുതൽ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്ന കുപ്രസിദ്ധരായ ആളുകൾ, കവർച്ച നടത്തുന്നവർ, തഗ്ഗുകൾ, ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട തടവുകാരൻ, പിടികിട്ട പുള്ളി എന്നിവർ വില്ലേജിൽ ഉണ്ടെന്നറിഞ്ഞാൽ അക്കാര്യം ഉടൻ തന്നെ ബന്ധപ്പെട്ട മജിസ്ട്രേറ്റിനെയോ പോലീസിനെയോ അറിയിച്ചിരിക്കണം. 40 വകുപ്പിൽ പറയുന്ന കുറ്റകൃത്യങ്ങൾ നടക്കുകയോ നടക്കാൻ പോകുന്നതായി സംശയിക്കപ്പെടുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ അക്കാര്യം മനഃപൂർവം അറിയിച്ചില്ല എന്ന് തെളിഞ്ഞാൽ ആ വ്യക്തി ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 176(202) എന്ന വകുപ്പുകൾക്ക് വിധേയമായി ശിക്ഷാർഹരാണ് എന്നും നിയമം കൃത്യമായി തന്നെ വ്യവസ്ഥ ചെയ്തിരിക്കുന്നു. ഏതെങ്കിലും മജിസ്ട്രേറ്റോ പോലീസ് ഉദ്യോഗസ്ഥനോ ആവശ്യപ്പെടുന്ന പക്ഷം ന്യായമായ സഹായം അവർക്ക് ചെയ്തു കൊടുക്കുവാൻ ക്രിമിനൽ നടപടി നിയമത്തിലെ 37 വകുപ്പ് പ്രകാരം ഏതൊരു പൌരനും ബാധ്യതയുണ്ട് ചില സാഹചര്യങ്ങളിൽ. ആ സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുമ്പോൾ, അത് ഒന്ന്, ഒരു മജിസ്ട്രേറ്റിനോ പോലീസിനോ നിയമപരമായി അറസ്റ്റ് ചെയ്യാൻ അധികാരമുള്ള ഒരാൾ അതിന് വഴങ്ങാതെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന അവസരത്തിൽ. 2, സമാധാന ലംഘനം ഉണ്ടാകാതിരിക്കാനോ തടയാനോ ശ്രമിക്കുന്ന അവസരത്തിൽ. 3, റെയിൽവേ, കനാൽ, ടെലിഗ്രാഫ് അല്ലെങ്കിൽ മറ്റ് പൊതുമുതലുകൾ എന്നിവയ്ക്ക് നാശമുണ്ടാകുന്നത് തടയുന്നതിന് സഹായം ആവശ്യപ്പെടുന്ന സന്ദർഭങ്ങളിൽ മേൽ പരാമർശിച്ച കുറ്റകൃത്യങ്ങൾ നടക്കുകയോ നടത്താൻ പോകുന്നതായി സംശയിക്കപ്പെടുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ ഏതെങ്കിലും മജിസ്ട്രേറ്റോ പോലീസ് ഉദ്യോഗസ്ഥനോ ആവശ്യപ്പെടുന്ന പക്ഷം ന്യായമായ സഹായം അവർക്ക് ചെയ്തു കൊടുത്തിട്ടില്ല എന്ന് തെളിഞ്ഞാൽ ആ വ്യക്തി ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 187 വകുപ്പിന് വിധേയമായി ശിക്ഷാർഹരാണ് എന്നും നിയമം വ്യവസ്ഥ ചെയ്തിരിക്കുന്നു.
1: നിയമദൃഷ്ടിയിൽ ഇതുവരെ സംസാരിച്ചത് അഡ്വക്കേറ്റ് സൗമ്യ ബിജു.
2: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
3: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 1 മുതൽ 9 വരെ ക്ലാസുകളിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
2: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
4: ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഗുഡ് ഇംഗ്ലീഷ്.
5: ഡെഫിനറ്റ് ആർട്ടിക്കിൾ ദ, കൃത്യമായ ഒരു വ്യക്തിയെയോ വസ്തുവിനെയോ പരാമർശിക്കാൻ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ വേർഡാണ് ഡെഫിനറ്റ് ആർട്ടിക്കിൾ ദ. ദ എന്ന ഡെഫിനറ്റ് ആർട്ടിക്കിൾ എവിടെയൊക്കെ എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്ന് കേട്ടാലോ? സ്ഥലങ്ങളുടെ പേരുകൾക്ക് മുൻപ് ദ ചേർക്കാറുണ്ട്. ശ്രദ്ധിക്കുക, എല്ലാ സ്ഥലപ്പേരുകളുടെയും മുൻപിൽ ചേർക്കാറില്ല. ചില തരം സ്ഥലനാമങ്ങൾക്ക് മുൻപാണ് ദ ചേർക്കുന്നത്. കനാലുകളുടെ, അതായത് ജലപാതകളുടെ പേരുകൾക്ക് മുൻപ് ദ ചേർക്കേണ്ടതായിട്ടുണ്ട്. ഉദാഹരണത്തിന്, ദ സുവേസ് കനാൽ, ദ പനാമ കനാൽ. ദ സുയസ് കനാൽ കണക്ട്സ് ദ മെഡിറ്ററേനിയൻ സീ ടു ദ റെഡ് സീ. സുയസ് കനാൽ മെഡിറ്ററേനിയൻ കടലിനെ ചെങ്കടലുമായി ബന്ധിപ്പിക്കുന്നു.

0: Suez Canal connects the Mediterranean Sea to the Red Sea. Deserts, അതായത് മരുഭൂമികളുടെ പേരുകൾക്ക് മുൻപ് ദ ചേർക്കണം. ദ സഹാര ഡെസേർട്ട്, ദ ഥാർ ഡെസേർട്ട്. ദ മേജർ പോർഷൻ ഓഫ് ദ ഥാർ ഡെസേർട്ട്, ഓൾസോ നോൺ ആസ് ദ ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ട്, ലൈസ് ഇൻ ഇന്ത്യ ആൻഡ് ദ റിമൈനിങ് പോർഷൻ ലൈസ് ഇൻ പാകിസ്ഥാൻ. ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ട് എന്നും അറിയപ്പെടുന്ന ഥാർ മരുഭൂമിയുടെ ഏറിയ പങ്കും സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലും ബാക്കി ഭാഗം പാകിസ്ഥാനിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. ദ മേജർ പോർഷൻ ഓഫ് ദ ഥാർ ഡെസേർട്ട്, ഓൾസോ നോൺ ആസ് ദ ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ട്, ലൈസ് ഇൻ ഇന്ത്യ ആൻഡ് ദ റിമൈനിങ് പോർഷൻ ലൈസ് ഇൻ പാകിസ്ഥാൻ. ഗ്രൂപ്സ് ഓഫ് ഐലൻഡ്സ്, ദ്വീപുകളുടെ കൂട്ടത്തിന്റെ പേര് പറയുമ്പോഴും ദ ചേർക്കണം. ഫോർ എക്സാമ്പിൾ, ദി ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ്, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. ദ മാൽദ്വീവ്സ്, ദ ഫിലിപ്പീൻസ്. ദ ലക്ഷദ്വീപ് ഐലൻഡ്സ്, ദ ലക്ഷദ്വീപ് ഐലൻഡ്സ് എന്ന് പറയുമെങ്കിലും ലക്ഷദ്വീപിനെ ഒരൊറ്റ ടെറിട്ടറിയായി കണക്കാക്കുമ്പോൾ സാധാരണ ലക്ഷദ്വീപ് എന്ന് മാത്രമേ പറയാറുള്ളൂ. ലക്ഷദ്വീപ്, ലക്ഷദ്വീപ് ഐലൻഡ്സ് എന്ന് പറയുമ്പോൾ ദ ലക്ഷദ്വീപ് ഐലൻഡ്സ്. Example sentence: The Andaman and Nicobar Islands are not just a tourist attraction but also hold immense strategic importance. Andaman Nicobar ദ്വീപുകൾ വെറും ഒരു വിനോദസഞ്ചാര കേന്ദ്രം മാത്രമല്ല, ഏറെ തന്ത്രപരമായ പ്രാധാന്യവും വഹിക്കുന്നുണ്ട്. The Andaman and Nicobar Islands are not just a tourist attraction but also hold immense strategic importance. ദ്വീപുകളുടെ കൂട്ടത്തെ ദ ചേർത്താണ് പറയുന്നതെങ്കിലും ഓരോ ദ്വീപിന്റെയും പേര് പറയുമ്പോൾ ദ ചേർക്കേണ്ടതില്ല. ഉദാഹരണത്തിന്, കവരത്തി, അഗത്തി, കാർനിക്കോബാർ, ഹാവ്ലോക്ക് ഐലൻഡ്, റോസ് ഐലൻഡ്, ഇവയുടെയൊക്കെ പേര് പറയുമ്പോൾ ദ ചേർക്കേണ്ടതില്ല, ദ ഇല്ലാതെയാണ് പറയുന്നത്. പർവ്വതനിരകളുടെ പേരുകൾക്ക് മുൻപിൽ, അതായത് മൗണ്ടൻ റേഞ്ചസിന്റെ പേരുകൾക്ക് മുൻപിൽ ദ എന്ന ഡെഫിനറ്റ് ആർട്ടിക്കിൾ ചേർക്കണം. ദ ഹിമാലയാസ്, ദ ഹിമാലയൻ മൗണ്ടൻ റേഞ്ചസ്, ഹിമാലയൻ പർവ്വതനിരകൾ. ദി അരാവലി മൗണ്ടൻ റേഞ്ചസ് അല്ലെങ്കിൽ ദി അരാവലി റേഞ്ചസ്, അരാവലി പർവ്വതനിരകൾ. പർവ്വതനിരകളുടെ പേരുകൾക്ക് മുൻപ് ദ ചേർക്കുമെങ്കിലും കൊടുമുടികളുടെ പേര് പറയുമ്പോൾ ദ ചേർക്കേണ്ട ആവശ്യമില്ല. ഉദാഹരണത്തിന്, മൗണ്ട് എവറസ്റ്റ്, നന്ദാദേവി, നങ്ക പർബത്, കാഞ്ചൻജംഗ, ഈ പേരുകൾക്കൊന്നും മുൻപിൽ ദ ചേർക്കേണ്ട ആവശ്യമില്ല. എക്സാമ്പിൾ സെന്റൻസ്: മൗണ്ട് എവറസ്റ്റ്, കാഞ്ചൻജംഗ, നന്ദാദേവി ആൻഡ് നങ്ക പർബത് ആർ സം ഓഫ് ദ സിഗ്നിഫിക്കന്റ് പീക്സ് ഓഫ് ദ ഹിമാലയാസ്. മൗണ്ട് എവറസ്റ്റ്, കാഞ്ചൻജംഗ, നന്ദാദേവി, നങ്ക പർബത് എന്നിവ ഹിമാലയ പർവ്വതനിരകളിലെ ചില സുപ്രധാന കൊടുമുടികളാണ്. മൗണ്ട് എവറസ്റ്റ്, കാഞ്ചൻജംഗ, നന്ദാദേവി ആൻഡ് നങ്ക പർബത് ആർ സം ഓഫ് ദ സിഗ്നിഫിക്കന്റ് പീക്സ് ഓഫ് ദ ഹിമാലയാസ്. ഡിയർ ഫ്രണ്ട്സ്, കാച്ച് യു ലേറ്റർ. ലോട്സ് ഓഫ് ലവ് ഫ്രം സ്മിത മണിക്കൂർ.
1: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിച്ചത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
2: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ
3: 7000 വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയം.
2: കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ഡിജിറ്റൽ വിദ്യാഭ്യാസത്തെ കുറിച്ച് ചിന്തിക്കുന്നതിന് എത്രയോ മുമ്പ് തന്നെ കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഡിജിറ്റൽ ഹൈടെക് വിദ്യാലയമായി മാറി.
3: ഇതാ ഇപ്പോൾ രാജ്യത്തിന് മാതൃകയായി മുഴുവൻ ക്ലാസ് മുറികളും ഡിജിറ്റൽ ഹൈടെക് ആക്കുന്നു
2: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
4: ആകാശവാണി കണ്ണൂർ.
5: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ. പ്രായോജകർ:
6: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
7: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം

0: ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
1: റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. ട്രെയിൻ നമ്പർ 1-65-11 ബംഗളൂരു കോഴിക്കോട് ക്രാന്തിവീര എക്സ്പ്രസ് 50 മിനിറ്റും 1-65-27 യശ്വന്ത്പൂർ കണ്ണൂർ എക്സ്പ്രസ് 5 മിനിറ്റും 1-26-01 ചെന്നൈ മംഗലാപുരം മെയിൽ 20 മിനിറ്റും 2-21-49 എറണാകുളം പൂനെ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 8 മിനിറ്റും ഇപ്പോൾ വൈകിയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്.
2: ഇതുവരെ കേട്ടത് റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ.
0: പ്രായോജകർ
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
3: സംശുദ്ധിയുടെ സുവർണ മുദ്ര, നന്മയുടെ നറുമണം, പ്രകൃതിയുടെ വരദാനം, ഗുണമേന്മയുടെ വിശ്വസ്ത മുദ്ര ചാർത്തിയ സഹകാരി പരിശുദ്ധ വെളിച്ചെണ്ണയും കൽപ്പവൃക്ഷത്തിന്റെ നറുവൺമയാർന്ന തേങ്ങാപ്പാലും തനിമയാർന്ന വെർജിൻ കോക്കനട്ട് ഓയിലും അഞ്ചരക്കണ്ടി ഫാമേഴ്സ് സർവീസ് സഹകരണ ബാങ്കിന്റെ സ്നേഹോപഹാരം, ഒപ്പം ശൈലിയും ശാലീനതയും കോർത്തിണക്കിയ വസ്ത്രവൈവിധ്യവുമായി സഹകാരി വസ്ത്രാലയവും.
4: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 May 10-18 എല്ലാ ദിവസവും രാത്രി 9:30 നിങ്ങളുടെ സ്വന്തം ആകാശവാണിയിൽ കേൾക്കാം.
5: May 10 നാടകോത്സവത്തിന്റെ ആമുഖമായി തിരുനോട്ടം.
4: തുടർന്ന് May 11 തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനം ആരു കണ്ടു.
5: 12 കോഴിക്കോട് നിലയത്തിന്റെ മടക്കം.
4: 13 തിരുവനന്തപുരം നിലയത്തിന്റെ ജീവിതോത്സവം.
5: 14 തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം.
4: 15 കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി.
5: 16 കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺതുറക്കാതെ.
4: 17 കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നിവ ഈ ഉത്സവവേദിയിൽ അണിനിരക്കുന്നു.
5: May 18 നാടകോത്സവത്തിന്റെ അവലോകനത്തോടെ ഈ ശ്രവ്യ വിസ്മയം പൂർത്തിയാകും.
4: കേരളത്തിലെ മുഴുവൻ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ഈ അസുലഭ നിമിഷങ്ങൾക്കായി കാതോർക്കാം.
6: ചേട്ടന്മാരെ ചേച്ചിമാരെ, നിങ്ങൾ പ്ലസ് ടു പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും പ്ലസ് ടു വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
7: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
8: 4 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
9: കോയിലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
8: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം കോയിലി ഹോസ്പിറ്റൽ, തളാബ്, കണ്ണൂർ. കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
10: കുഞ്ഞുങ്ങളുടെ ശോഭനമായ ഭാവിക്ക് ശരിയായ ചുവടുവെപ്പുകൾ ഇന്ന് തന്നെയാവാം. പഠന വൈകല്യങ്ങൾക്കും പെരുമാറ്റ പ്രശ്നങ്ങൾക്കും പരിഹാരമായി കേരള സർക്കാർ ഹോമിയോപ്പതി വകുപ്പിന്റെ സദ്ഗമയ പദ്ധതി. സദ്ഗമയ നയിക്കാം നേർവഴിയിലേക്ക്, വാർത്തെടുക്കാം ഒരു പുതിയ തലമുറയെ. ഗവൺമെന്റ് ജില്ലാ ഹോമിയോ ആശുപത്രി, കക്കാട് റോഡ്, കണ്ണൂർ.
11: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
12: മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം, മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് May 10-18 എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.

0: ആകാശവാണി കണ്ണൂർ. ഇനി 8 മണിക്ക് വാർത്തകൾ. ആദ്യം ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും. ഡൽഹി റിലേ.
1: നമസ്കാർ. ആകാശവാണി സേ സമാചാർ പ്രഭാത് കെ സാത്ത് മേ ഫർഹത് നാസ്.

0: ബെൻസിറ റഷീദ്, ബൽക്കിസ് റഷീദ് എന്നിവർ അവതരിപ്പിച്ച മാപ്പിളപ്പാട്ടുകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ. ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
2: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
3: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HYDBIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
4: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
5: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
6: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ പ്രതിജ്ഞ.
7: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹേ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസീ കേ സഹാരേ കി സറൂറത്ത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ് കേ സാത്ത് ബിതാ സകോ.
6: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇനി 8:58 9:58 FM പ്രധാന വാർത്തകൾ കേൾക്കാം. 9 മണിക്ക് ഗാനാമൃതം ചലച്ചിത്ര ഗാനങ്ങൾ, 10 മണിക്ക് NHM പ്രായോജക പരിപാടി റേഡിയോ ഹെൽത്ത്, 10:15 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം, 11 മണിക്ക് പുതുവസന്തം, 11:30 വളപ്പൊട്ടുകൾ, അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയ ഗാനങ്ങൾ, ഉച്ചയ്ക്ക് 12:10 സേവന വാർത്തകൾ, 12:15 മാപ്പിളപ്പാട്ടുകൾ, 12:40 ആരോഗ്യദീപ്തി, ഉച്ചയ്ക്ക് 1 മണിക്ക് അഖില കേരള റേഡിയോ നാടകോത്സവം, തൃശൂർ നിലയം അവതരിപ്പിക്കുന്ന നാടകം സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം പുനഃപ്രക്ഷേപണം, 2:15 തുടർ നാടകം, 2:30 കണ്ണൂർ ടാക്കീസ് പുനഃപ്രക്ഷേപണം.

വൈകുന്നേരം 5 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങളിൽ 5:30 CM ഇബ്രാഹിമും സംഘവും അവതരിപ്പിച്ച കോൽക്കളി കേൾക്കാം. 5:45 ലളിതഗാനങ്ങൾ, 5:58 FM പ്രധാന വാർത്തകൾ, 6 മണിക്ക് ചലച്ചിത്രഗാനം, 6:10 ലക്ഷദ്വീപ് വൃത്താന്തം, 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ, 6:40 വാർത്താ വീക്ഷണം, 6:50 ഹരിതവീഥി, രാത്രി 7:20 കമ്പോള വിലനിലവാര ബുള്ളറ്റിൻ, 7:35 ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. രാത്രി 8 മണിക്കുള്ള സാഹിത്യരംഗത്തിൽ നാരായണൻ അമ്പലത്തറ എഴുതിയ ചെറുകഥ അരുൾ, പുരുഷൻ ചെറുകുന്നിന്റെ കവിതകൾ, സുസ്മേഷ് ചന്ദ്രത്തിന്റെ ചെറുകഥാ സമാഹാരം, ബാർകോഡിന്റെ വായനാനുഭവം പങ്കുവയ്ക്കുന്നു വീറീന. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 സേവന വാർത്തകൾ, രാത്രി 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 6-ാം ദിവസം. കണ്ണൂർ നിലയം അവതരിപ്പിക്കുന്നു മൌനസാക്ഷി. രചനാ സംവിധാനം വിനോദ് ബാബു എച്ച്. മലയാള പരിഭാഷ KS സിംഗ്. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നവർ യു പ്രസന്നകുമാർ, ബാലമുരളി ചിറക്കൽ, പ്രജിൻ സി കണ്ണൻ, മെഹമൂദ് കുറുവ, കമ്പിൽ പി രാമചന്ദ്രൻ, മോഹനൻ രാമന്തളി, അനീഷ് പെരിന്താറ്റിൽ, രാമകൃഷ്ണൻ പഴശ്ശി, ജസ്ന ജയരാജ്, സജി സെബാസ്റ്റ്യൻ, ബാബുരാജ് പെരിയ. സാങ്കേതിക സഹായം ഷാജു പൊന്നാരത്ത്. നിർവഹണ സഹായം വിനീത സുമം, നിഷ KV, ലേഖ വിമൽ. പുനഃപ്രക്ഷേപണം 16 ശനിയാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക്. ഇന്ന് രാത്രി 10 മണിക്ക് ക്ഷമിക്കണം 10:30 ചലച്ചിത്ര ഗാനങ്ങൾ.

ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. തദ്ദേശീയ പ്രതിരോധ ബഹിരാകാശ ശേഷികൾ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ആന്ധ്രാപ്രദേശിലെ പുട്ടപർത്തിയിൽ അഡ്വാൻസ്ഡ് മീഡിയം കോംബാറ്റ് എയർക്രാഫ്റ്റ് നിർമ്മാണ കേന്ദ്രത്തിന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് തറക്കല്ലിട്ടു. ചടങ്ങിൽ മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു പങ്കെടുത്തു. കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ 3 ദിവസത്തെ സിക്കിം സന്ദർശനത്തിന് നാംചി ജില്ലയിലെത്തി. കേന്ദ്രമന്ത്രി ഇന്ന് ടെമിതർക്കുവിലെ സിക്കിം സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി സന്ദർശിക്കും. പരുത്തിയുടെ ഇറക്കുമതി തീരുവ പിൻവലിക്കണമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് അഭ്യർത്ഥിച്ചു. രാജ്യത്ത് തുണിത്തരങ്ങളും വസ്ത്രങ്ങളും കയറ്റുമതി ചെയ്യുന്ന ഏറ്റവും വലിയ സംസ്ഥാനം നേരിടുന്ന പ്രശ്നങ്ങളിൽ ഇടപെടണമെന്ന് പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിൽ വിജയ് ആവശ്യപ്പെട്ടു. തമിഴ്നാട്ടിൽ അണ്ണാ DMKയിലെ പിളർപ്പ് പൂർണ്ണമായി. ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമി, SP വേലുസ്വാമി പക്ഷത്തിനെതിരെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർക്ക് പരാതി നൽകി. സംസ്ഥാനത്തെ SSLC പരീക്ഷാഫലം ഉച്ചകഴിഞ്ഞ് 3 പ്രഖ്യാപിക്കും. പരീക്ഷാഫലം ഔദ്യോഗിക വെബ്സൈറ്റുകളിലും സംസ്ഥാന ഗവൺമെന്റിന്റെ ഏകീകൃത സേവന പ്ലാറ്റ്ഫോമായ നമ്മുടെ കേരളം ആപ്പിലൂടെയും ലഭ്യമാകും. ആകാശവാണി ദേശീയ തലത്തിൽ പ്രക്ഷേപണം ആരംഭിച്ചതിന്റെ 90th വാർഷികം ആഘോഷിച്ചു. ആകാശവാണി കോഴിക്കോട് നിലയം സാഹിത്യോത്സവവും ആകാശവാണി റെയ്പൂർ വോക്കത്തോണും പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ചു. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിലെ ഈ വർഷത്തെ ഹജ്ജ് ക്യാമ്പ് സമാപിച്ചു. ഇന്നലെ 348 തീർത്ഥാടകരുമായി അവസാന ഹജ്ജ് വിമാനം കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ടതോടെയാണ് ഹജ്ജ് യാത്ര പൂർത്തിയായത്. കോഴിക്കോട് ജില്ലാ പ്രീമിയർ ഡിവിഷൻ ലീഗ് ഫുട്ബോൾ ടൂർണമെന്റിൽ കോഴിക്കോട് സിറ്റി ജില്ലാ പോലീസ് ടീം ചാമ്പ്യന്മാരായി. പിലോട്ടൺ സ്പോർട്സ് FCയാണ് റണ്ണറപ്പ്. FM പ്രധാന വാർത്തകളാണ് ഇപ്പോൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഗാനാമൃതം ചലച്ചിത്രഗാന പരിപാടി. ആദ്യം വിത്തുകൾ എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയ ഗാനം. P ഭാസ്കരന്റെ വരികൾക്ക് പുകഴേന്തിയുടെ സംഗീതം.

അടുത്ത ഗാനം സാഗരം സാക്ഷി എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും ചിത്രയും പാടിയത്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ശരത്.

0: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 മെയ് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 നിങ്ങളുടെ സ്വന്തം ആകാശവാണിയിൽ കേൾക്കാം.
0: മെയ് 10 നാടകോത്സവത്തിന്റെ ആമുഖമായി തിരുനോട്ടം.
1: തുടർന്ന് മെയ് 11 തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനം ആരു കണ്ടു.
0: 12 കോഴിക്കോട് നിലയത്തിന്റെ മടക്കം.
1: 13 തിരുവനന്തപുരം നിലയത്തിന്റെ ജീവിതോത്സവം.
0: 14 തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം.
1: 15 കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി.
0: 16 കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺതുറക്കാതെ.
1: 17 കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നിവ ഈ ഉത്സവവേദിയിൽ അണിനിരക്കുന്നു.
0: മെയ് 18 നാടകോത്സവത്തിന്റെ അവലോകനത്തോടെ ഈ ശ്രവ്യ വിസ്മയം പൂർത്തിയാകും.
1: കേരളത്തിലെ മുഴുവൻ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ഈ അസുലഭ നിമിഷങ്ങൾക്കായി കാതോർക്കാം.
2: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്
3: നിങ്ങളൊരു യഥാർത്ഥ സിനിമ

0: ആസ്വാദകനാണ്.
1: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
0: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
1: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
0: ഏറ്റവും പുതിയ റിലീസുകൾ,
1: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
0: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
1: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്,
0: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
2: ഗാനാമൃതം തുടർന്ന് കേൾക്കാം. ഇനി ജോമോന്റെ സുവിശേഷങ്ങൾ എന്ന ചിത്രത്തിലെ ഗാനമാണ് സുജാത മോഹൻ, നജീം അർഷാദ് എന്നിവർ പാടിയത്. റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് വിദ്യാസാഗർ ഈണം പകർന്നിരിക്കുന്നു.

ഇനി മിടുമിടുക്കി എന്ന ചിത്രത്തിലെ ഗാനമാണ് യേശുദാസും എസ് ജാനകിയും പാടിയത്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് എം എസ് ബാബുരാജിന്റെ സംഗീതം.

0: മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം, മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് മെയ് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.
1: വീഡിയോ ലൈക്ക് ചെയ്യുമ്പോ പണം കിട്ടുമെന്നോ? സോ ഈസി. തുടങ്ങി
2: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: ഇനി ബിച്ചു തിരുമല എഴുതി ശ്യാം ചിട്ടപ്പെടുത്തിയ ഒരു ഗാനമാണ് അക്കൽ ദാമ എന്ന ചിത്രത്തിനു വേണ്ടി ബ്രഹ്മാനന്ദൻ പാടിയത്.

രണ്ടാം വരവ് എന്ന ചിത്രത്തിന് വേണ്ടി കെ ജയകുമാർ എഴുതി ശ്യാം ഈണം പകർന്ന ഗാനമാണിനി. യേശുദാസും പി സുശീലയും പാടിയതാണ്.

എന്റെ ക്ഷമിക്കണം കാറ്റിനരികെ എന്ന ചിത്രത്തിലെ ഗാനമാണ് ഇനി ഹരിശങ്കർ പാടിയത്. രചന വിതൽ ജോൺസൺ, സംഗീതം നോബിൾ പീറ്റർ.

0: കാറ്റിനരികെ എന്ന ചിത്രത്തിനു വേണ്ടി വിശാൽ ജോൺസൺ രചന നിർവഹിച്ച ജോൺ പീറ്റർ സംഗീതം പകർന്ന ഗാനമായിരുന്നു ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. ഹരിശങ്കർ പാടിയത്.
1: നാടിനെ പ്രശ്നങ്ങളിൽ നിന്നും മോചിപ്പിക്കുവാൻ ശ്രമിക്കുന്ന രാജാവ്.
2: നമ്മുടെ ചിന്ത മുഴുവൻ നാടിനെ കുറിച്ചല്ലാതെ മറ്റെന്താണ്?
1: പ്രശ്ന പരിഹാരത്തിനായി എന്തു ചെയ്യും?
2: രാജ്യസഭ ആരംഭിക്കട്ടെ. ഇന്ന് ചേരുന്ന സഭയുടെ പ്രാധാന്യം അറിയിപ്പിൽ വിവരിച്ചിരുന്നോ?
3: നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ മഹാരാജാവിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് എന്റെ കടമയിൽപ്പെടും. ചെറിയ പ്രശ്നങ്ങളെന്ന് നമ്മൾ കരുതുന്നവ പലപ്പോഴും വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ട്. പിന്നീടത് പരിഹരിക്കാൻ കഴിയാത്ത വിധത്തിൽ എത്താറുമുണ്ട്.
4: ഒരു നല്ല തീരുമാനം എടുത്തിരുന്നു. അവിടുന്ന് സമ്മതിച്ചാൽ ഈ തീരുമാനം നടപ്പിലാക്കാവുന്നതാണ്.
3: ഇത് പ്രശ്നപരിഹാരത്തിനുള്ളൊരു തീരുമാനമായി അംഗീകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഒരു തീരുമാനം എന്റെ കയ്യിലുണ്ട്.
1: ഈ പരിഹാര മാർഗങ്ങളിൽ നിന്ന് രാജാവ് ഏത് തീരുമാനമെടുക്കും?
2: തീർച്ചയായും ഇത് നിങ്ങൾ ചെയ്തു തരുമെന്ന് വിശ്വാസമുണ്ടായിരുന്നു. ഇനി തടസ്സങ്ങളൊന്നുമില്ലാതെ പണി പൂർത്തിയാക്കുവാൻ ദേവി അനുഗ്രഹിക്കട്ടെ.
1: രാജാവിന്റെ തീരുമാനം നടപ്പിലാക്കിയതിനു ശേഷം
4: നാട്ടിലെ ദുഃഖദുരിതങ്ങൾക്ക് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല.
5: രാജഭരണം പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് വിശ്വസിച്ച ജനങ്ങൾ കബളിപ്പിക്കപ്പെട്ടിരിക്കുന്നു.
2: ഈ മൗനത്തിന്റെ അർത്ഥം ഇനിയും രാജ്യത്തെ പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല എന്നല്ലേ?
6: നമ്മൾ പറ്റിക്കപ്പെട്ടിരിക്കുന്നു. ഈ നാടിന്റെ രക്ഷകനായ അങ്ങയെ കബളിപ്പിച്ചിരിക്കുന്നു.
2: നാട്ടിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അത്യാഗ്രഹിയായ ഈ ശില്പി തന്നെയാണ്.
1: രാജാവ് ഉന്നയിച്ച ഈ ആരോപണം സത്യമോ?
5: മഹാരാജൻ കൊടുത്ത 7 ദിവസത്തെ സമയം നാളത്തേക്ക് കഴിയും. നാളെ അങ്ങയുടെ ഉദ്ദേശങ്ങളും നടക്കാൻ പോകുന്ന ദിവസമാണ്.
1: ശില്പിക്ക് തന്റെ മേൽ ചുമത്തപ്പെട്ട ആരോപണം തെറ്റാണെന്ന് തെളിയിക്കുവാൻ സാധിക്കുന്നു.
7: നാം എല്ലാവരും ദേവീ സൃഷ്ടിയിൽ പിറന്നവരാണ്. ദേവീ ചൈതന്യം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ട്.
3: എന്റെ സംശയവലയത്തിൽ അങ്ങുൾപ്പെടെ എല്ലാവരും ഉണ്ടായിരുന്നു.
2: ഈ പ്രശ്നം ഇത്രയും സങ്കീർണമാകുമായിരുന്നില്ല. ഇതിൽ നിന്നും നാം ഒരു പാഠം പഠിച്ചു.
1: മനുഷ്യശക്തിക്ക് മേലെ ദൈവശക്തിയുണ്ടെന്ന് വിശ്വസിക്കുന്നവരെ രക്ഷിക്കുവാൻ ദൈവം ഇറങ്ങി വരുമോ? കാത്തിരിക്കാം. ഇന്ന് രാത്രി 9:30 കണ്ണൂർ നിലയം അവതരിപ്പിക്കുന്നു മൗനസാക്ഷി.
0: ഗാനാമൃതം ചലച്ചിത്രഗാന പരിപാടി തുടർന്ന് കേൾക്കാം. ഇനി ഒ എൻ വി എഴുതി കെ രാഘവൻ ഈണം പകർന്ന ഗാനമാണ് എന്റെ നീലാകാശം എന്ന ചിത്രത്തിനു വേണ്ടി പി സുശീലയും അമ്പിളിയും ചേർന്ന് പാടിയ ഗാനം.

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
1: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസം അർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
2: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
3: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
4: ഇനി ഉത്സവം എന്ന ചിത്രത്തിലെ ഗാനമാണ് യേശുദാസ് പാടിയത്. പോച്ചൽ ഖാദറിന്റെ വരികൾ, എ ടി ഉമറിന്റെ സംഗീതം.

0: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55
1: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HYDBIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
2: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
3: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
4: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ് പഴയ ബസ് സ്റ്റാൻഡിന് സമീപം കണ്ണൂർ.
5: ഗാനാമൃതത്തിൽ ഒരു കാര്യം കൂടി. വിവാഹ ആവാഹനം എന്ന ചിത്രത്തിൽ നിന്ന് നജീം അർഷാദ്, നിത്യ മാമൻ എന്നിവർ പാടിയത്. ഗാനരചന BK ഹരിനാരായണൻ, സംഗീതം വിനു തോമസ്.

0: ഗാനാമൃതം ചലച്ചിത്രകാര പരിപാടിയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. UAE സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അബുദാബിയിലെത്തി. പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഇരു രാജ്യങ്ങൾക്കുമിടയിലെ നയതന്ത്ര വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ആഭ്യന്തരമന്ത്രി അമിത്ഷാ സ്വാതന്ത്ര്യസമര സേനാനി സുഖ്ദേവ് ഥാപ്പറിന്റെ ജന്മവാർഷികത്തിൽ ആദരാഞ്ജലി അർപ്പിച്ചു. ധൈര്യത്തിന്റെയും ദേശസ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും പ്രതീകമാണ് സുഖ്ദേവെന്നും അമിത്ഷാ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചൈനീസ് പ്രധാനമന്ത്രി ഷീ ജിൻപിങ്ങും ബീജിംഗിൽ കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, സാങ്കേതിക വിദ്യ, പ്രാദേശിക സുരക്ഷ തുടങ്ങിയ വിഷയങ്ങളിലെ സംഘർഷങ്ങൾക്കിടയിലും സഹകരണം ഉറപ്പാക്കിയാണ് കൂടിക്കാഴ്ച. CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം അല്പസമയത്തിനകം അഴീക്കോടൻ മന്ദിരത്തിൽ ചേരും. പ്രമുഖ നേതാക്കൾ പങ്കെടുക്കുന്ന യോഗത്തിൽ ജില്ലയിലെ പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിലെ പരാജയം ചർച്ച ചെയ്തേക്കും. പശ്ചിമബംഗാൾ മുൻ മുഖ്യമന്ത്രിയും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ കൊൽക്കത്തയിൽ തെരഞ്ഞെടുപ്പ് അവലോകന യോഗം ചേർന്നു. 294 അസംബ്ലി മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളും നേതാക്കളും യോഗത്തിൽ പങ്കെടുത്തു. ഗർഭാശയ ഗള കാൻസർ പ്രതിരോധിക്കുന്ന HPV വാക്സിനേഷൻ ഈ മാസം 31 വരെ എല്ലാ ഗവൺമെന്റ് ആശുപത്രികളിലും ലഭ്യമാണെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ. 14-നും 15-നും ഇടയിൽ പ്രായക്കാരായ പെൺകുട്ടികൾക്കാണ് സൌജന്യമായി ഒറ്റ ഡോസ് വാക്സിനേഷൻ ലഭ്യമാക്കുന്നത്. കോഴിക്കോട് മാതൃഭൂമി ഓഫീസിൽ കടന്നുകയറി സുരക്ഷാ ജീവനക്കാരനെ ഉൾപ്പെടെ ആക്രമിക്കുകയും ന്യൂസ് ബ്യൂറോയുടെ വാതിലും കമ്പ്യൂട്ടറും തകർക്കുകയും ചെയ്തയാളെ പോലീസ് പിടികൂടി. കല്ലായി സ്വദേശി യാസിൻ അറാഫത്തിനെയാണ് അറസ്റ്റ് ചെയ്തത്. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. ലക്നൌവിൽ രാത്രി 7:30 മത്സരം. FM പ്രധാന വാർത്തകളാണ് ശ്രോതാക്കൾ കേട്ടത്. ഇനി അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി.
1: ആകാശവാണി ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.

0: സ്ത്രീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നാളെ മെയ് 16 നാഷണൽ ഡെങ്കു ഡേ ആയി നാം ആചരിക്കുകയാണ്. ഡെങ്കിപ്പനിയെക്കുറിച്ചും അതിന്റെ പ്രതിരോധത്തെക്കുറിച്ചും പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക എന്നതാണ് ഈ ദിനാചരണത്തിന്റെ ലക്ഷ്യം. നാഷണൽ ഡെങ്കു ഡേയുടെ ഭാഗമായി ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം തൈക്കാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ മുൻ പീഡിയാട്രീഷ്യനും പൊതുജനാരോഗ്യ വിദഗ്ധനുമായ ഡോക്ടർ ബെനറ്റ് സൈലം. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സർ. നാളെ മെയ് 16 നാഷണൽ ഡെങ്കു ഡേ ആയി നാം ആചരിക്കുന്നൊരു ദിവസമാണല്ലോ, എന്താണ് ഇങ്ങനെ ഒരു ദിനാചരണത്തിന്റെ പ്രസക്തി?
2: നാഷണൽ ഡെങ്കു ഡേ ശരിക്കും മെയ് 16 നമ്മൾ ഉദ്ദേശിക്കുന്നത്, 16 ആഘോഷിക്കുന്നതാണ്. അതിന്റെ പ്രധാന തീം എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ആണ്. കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ഫോർ ഡെങ്കു കൺട്രോൾ. അപ്പൊ എങ്ങനെയാണത് ശരിക്കും ഒരു സമൂഹത്തിനെ മൊത്തം ഉൾപ്പെടുത്തിക്കൊണ്ട് ഡെങ്കുവിനെ ചെറുക്കാം? ഒറ്റ പോയിന്റേ ഉള്ളൂ, ക്ലീൻ എൻവയോൺമെന്റ്. മനുഷ്യന് പ്രത്യേകിച്ച് മലയാളിയുടെ സ്വഭാവം അനുസരിച്ച് നമ്മൾ വ്യക്തിപരമായിട്ട് നല്ല ക്ലീൻ ആയിട്ട് നടക്കുന്നവരാണ് ഏത് ജോലിക്കാരായാലും. പക്ഷേ നമ്മുടെ അന്തരീക്ഷം, നമ്മുടെ ചുറ്റുപാടിലും ഉള്ള ക്ലീൻനെസ് കൂടെ ശ്രദ്ധ വേണ്ട ഒരു കാര്യം എന്നുള്ളതാണ് ഈ പ്രാവശ്യത്തെ തീമിൽ പ്രധാനമായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് അറിയാം ഡെങ്കിപ്പനി എങ്ങനെയാണ് ഉണ്ടാകുന്നത്. ഡെങ്കി അണുക്കൾ വ്യാപനം വഴിയാണ്, ആ വ്യാപനം വരുത്തുന്നത് ബേസിക്കലി ഡെങ്കി വൈറസാണ്. ഡെങ്കി വൈറസിനെ വ്യാപനം വരുത്തുന്ന ഏജന്റ് എന്ന് പറയുന്നത് കൊതുകാണ്. പ്രധാനമായിട്ട് രണ്ട് കൊതുകുകളാണ്, ഈഡിസ് ഈജിപ്ഷി, ഡേ ടൈം അതായത് പകല് കടിക്കുന്ന കൊതുകുകളാണ് ഈഡിസ് ഈജിപ്ഷി എന്ന് പറയുന്നത്. മറ്റ് വേറൊരു ഒരു ഇനം കൂടെ ഉണ്ട്, അതാണ് ഈഡിസ് ആൽബോപിക്റ്റസ് എന്ന് പറയുന്നത്. എന്തായാലും കൊതുകാണ് പ്രശ്നം. അപ്പൊ കൊതുക് വളരാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഈ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന്റെ പാർട്ടിസിപ്പേഷൻ കൂടെ കൊണ്ട് ഈ ദിനത്തിൽ ഉദ്ദേശിക്കുന്നത്.
1: സർ, ഈ ഡെങ്കിപ്പനി കൊതുക് വഴി മാത്രമാണോ രോഗം പകരുന്നത്? അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്?
2: പകർത്തുന്നത് കൊതുകുകളിൽ കൂടെ തന്നെയാണ്, അതായത് വെക്ടർ എന്ന് പറയും. ശരിക്കും ഒരു വൈറസാണ് ഇതിന്റെ പ്രശ്നം. ഡെങ്കി എന്ന് പറഞ്ഞ വൈറസ് 4 ഉണ്ട്, 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട് 4 ഉണ്ടെങ്കിലും ഒരു മനുഷ്യ ശരീരത്തിൽ ഈ വൈറസ് ഉണ്ടെങ്കിൽ ആ വ്യക്തിയെ ഒരു കൊതുക് കടിക്കുകയാണെങ്കിൽ ആ വ്യക്തിയിൽ നിന്ന് കൊതുകിലോട്ട് ഇത് വ്യാപിക്കുകയും ആ കൊതുക് വേറൊരു മനുഷ്യനെ കടിക്കുമ്പോൾ വൈറസിനെ പകർത്തുകയും ചെയ്യും. ഇങ്ങനെയാണ് ഇതിന്റെ വ്യാപനം നടക്കുന്നത്. പകർത്തുന്നത് കൊതുകാണ്, പക്ഷേ പകർത്തി ഉണ്ടാക്കുന്ന ഏജന്റ് എന്ന് പറയുന്നത്, അതായത് അസുഖത്തിന്റെ കാരണം എന്ന് പറയുന്നത് വൈറസാണ്.
1: അതുപോലെ തന്നെ മറ്റൊരു സംശയമുള്ളത്, ഈ സാധാരണ പനിയും ഡെങ്കിപ്പനിയും നമുക്ക് എങ്ങനെയാണ് തിരിച്ചറിയാൻ സാധിക്കുക? അതിൽ പ്രകടമാവുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്?
2: നമുക്ക് സാധാരണ പനി, എല്ലാ പനിയും നമുക്ക്, ഞാൻ ആദ്യമേ പറഞ്ഞു ഡെങ്കി എന്ന് പറഞ്ഞ വൈറസ് ആണ്. അപ്പം വൈറൽ പനി എന്നുള്ളത് ആയിട്ടേ നമുക്ക് ഒരു പനി വന്നാൽ എടുക്കാൻ സാധിക്കൂ. കോമൺ ആയിട്ടുണ്ടാകുന്ന പനി എന്ന് പറയുന്നത് വൈറൽ പനിയാണ്. വൈറൽ പനിയുടെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 7 വരെ നിൽക്കും, അത് കഴിഞ്ഞിട്ട് മരുന്ന് കൊടുത്താലും ഇല്ലെങ്കിലും തനിയെ മാറും. മരുന്ന് കൊടുക്കുന്നത് എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംഫർട്ടിന് വേണ്ടിയിട്ടാണ്. അതായത് പനി ഉള്ളപ്പോൾ ബോഡി പെയിൻ കാണും, ചൂട് കാണും, ഇത് രണ്ടിനും ശമനം വരുത്താനാണ് നമ്മൾ പാരസെറ്റമോൾ എന്നുള്ള മരുന്ന് കൊടുക്കുന്നത്. ഡെങ്കിയുടെ പ്രത്യേകത ഈ ഒരാഴ്ചയിൽ തീരത്തില്ല, സാധാരണ നീണ്ടു പോകും. ഇത് പറയുമ്പോൾ വേറൊരു കാര്യം കൂടെ മനസ്സിലാക്കണം, ഡെങ്കിയിൽ തന്നെ പല വകഭേദങ്ങളുമുണ്ട്. 1 ഡെങ്കി ഫീവർ, 2 ഡെങ്കി ഹെമറാജിക് ഫീവർ എന്ന് പറയും, 3 ഡെങ്കി ഷോക്ക് സിൻഡ്രോം. ലോക ആരോഗ്യ സംഘടന പുതുതായിട്ടൊരു ഒരു ഡെഫിനിഷൻ കൂടെ വച്ചിട്ടുണ്ട്, സിവിയർ ഡെങ്കി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇതെല്ലാം കൂടെ ചേർത്ത് വേണമെങ്കിൽ നമുക്ക് വായിക്കാം, അതായത് ഡെങ്കി ഹെമറാജിക് ഫീവറും ഡെങ്കി ഷോക്ക് സിൻഡ്രോമും. എന്നാൽ ഡെങ്കി ഫീവർ എന്ന് പറഞ്ഞാൽ സാധാരണ വൈറൽ പനി പോലെ തന്നെ വരും, ഏകദേശം ഒരാഴ്ചയോ അല്ലെങ്കിൽ 1-2 കൂടുതലായിട്ട് നിന്നിട്ട് തന്നെ മാറും. പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏകദേശം ഒരു 3-4 കഴിയുമ്പോൾ തന്നെ ബെറ്റർ ആയിട്ട് മാറും, മാക്സിമം നമുക്കൊരു 5 പറയാൻ പറ്റും. എന്നാൽ പ്രശ്നമുണ്ടാക്കുന്ന ഡെങ്കിപ്പനിയാണെങ്കിൽ ഈ 5 വരെ പനി ഉണ്ടായിട്ട് പിന്നീടാണ് ക്ഷീണം കൂടുന്നത്, അതായത് ഓരോ ദിവസവും ക്ഷീണം കൂടിക്കൊണ്ടിരിക്കും. അസുഖത്തിൻ്റെ കഠിനത കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെ വരുമ്പോൾ വിശപ്പില്ല,

0: വേദനയായിരിക്കും. അതുപോലെ തലവേദന വരുന്നത് വളരെ സിവിയർ ആയിട്ടായിരിക്കും. ഇനി ബോഡി പെയിനും സിവിയർ, ബോൺ ബ്രേക്കിംഗ് പെയിൻ പോലെ നമുക്ക് അനുഭവപ്പെടും. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്, ഒരു സാധാരണ 7 ദിവസം കൊണ്ട് വന്ന് പോകുന്ന വൈറൽ പനി തീർച്ചയായിട്ടും കഠിനമായിട്ട് തോന്നുമെങ്കിലും പക്ഷെ പെട്ടെന്ന് തന്നെ ഒരു 3-4 ദിവസം ഒക്കെ ആകുമ്പോൾ തന്നെ അത് മാറ്റം വന്ന് ആശ്വാസം വന്ന് അങ്ങ് മാറും. ഡെങ്കി അതല്ല, കാലം കഴിയുന്നതോറും സിവിയറിറ്റിയിലോട്ട് പോകും, പ്രത്യേകിച്ചും ഡെങ്കി ഹെമറാജിക് ഫീവറും ഡെങ്കി ഷോക്ക് സിൻഡ്രോം. ഇനി ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഡെങ്കിയുടെ റാഷസ് ആണ്. റാഷസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേഹത്ത് വളരെ തടിച്ച് തടിച്ചതായിട്ട് കളർ വ്യത്യാസം വന്നിട്ട്, അതായത് ഒരു ബ്രൗണിഷ് റെഡിഷ് കളറിലായിട്ട് മാറുന്നൊരു റാഷസ് ആയിട്ട് മാറും. നമുക്ക് ചിലപ്പോൾ ഇത് മണ്ണൻ അല്ലെങ്കിൽ മീസിൽസിനെ പോലെയൊക്കെ തോന്നാം. അപ്പൊ ഇങ്ങനെ വരുമ്പോഴും നമ്മൾ ഡെങ്കി ഫീവറിലും വരാം, ഡെങ്കി ഹെമറാജിക് ഫീവറിലും വരാം. ഡെങ്കി ഹെമറാജിക് ഫീവറിൽ വേറൊരു കാര്യം കൂടെ സംഭവിക്കുന്നത് ബ്ലീഡിങ് ടെൻഡൻസീസ് കാണും. ഇപ്പൊ നമ്മളൊന്ന് തന്നെ ചൊറിഞ്ഞടത്താൽ പോലും ഇച്ചിരി രക്തം വരികയാണെങ്കിൽ സിവിയർ സ്റ്റേജിലോട്ട് പോകുമ്പോഴത് ഓവറായിട്ട് തന്നെ ബ്ലീഡിങ് വരും. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കാം, ഡെങ്കി ഹെമറാജിക് ഫീവറിലൊക്കെ എത്തുമ്പോൾ ക്ഷീണം കൂടുതലായതുകൊണ്ട് മിക്കവാറും നമ്മൾ ഹോസ്പിറ്റലൈസ്ഡ് ആകും. അപ്പൊ നമ്മളൊരു ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോൾ ആ ഇഞ്ചക്ഷൻ സൈറ്റിൽ നിന്ന് തന്നെ ബ്ലീഡിങ് കൂടുതലായിട്ട് വരുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയൊക്കെ വെച്ച് നമുക്ക് ഇതിനെ തിരിച്ചറിയാൻ പറ്റും. മൂന്നാമത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഡെങ്കി ഷോക്ക് സിൻഡ്രോം ആണ്. പെട്ടെന്ന് തന്നെ ബ്ലഡ് പ്രഷർ കുറയുകയും ക്ഷീണം കൂടുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഡെങ്കി ഷോക്ക് സിൻഡ്രോം എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം നമ്മൾ ഒന്നിച്ച് ചേർത്ത് പറയുമ്പം സിവിയർ ഡെങ്കി ആയിട്ട് പറയാം. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ഒരു കാരണവശാലും വൈറൽ പനി ആണെങ്കിൽ പോലും ഡെങ്കി എന്ന് പറയുന്നത് സിവിയർ സ്റ്റേജിലോട്ട് പോവുകയും മരണത്തിലോട്ട് വരെ എത്തിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലോട്ട് മാറാറുണ്ട്. ഇതാണ് പൊതുവേ പറഞ്ഞാൽ ഒരു ഡെങ്കിയുടെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്.
1: അതുപോലെ തന്നെ പലരും ചോദിക്കുന്ന ഒരു സംശയമാണ് സാർ, ഒരിക്കൽ ഡെങ്കിപ്പനി വന്ന ഒരാൾക്ക് വീണ്ടും ഈ രോഗം വരാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളത്, അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്?
0: തീർച്ചയായിട്ടും വരാം. കാരണം നമ്മൾ, ഞാൻ പറഞ്ഞല്ലോ ഒരു സ്ട്രെയിൻസിനെ പറ്റി. സ്ട്രെയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വകഭേദങ്ങൾ. ഇപ്പം നമ്മൾ 4 വ്യത്യസ്ത മനുഷ്യരുള്ളതുപോലെ തന്നെ ഇവർ 4 പേരും വ്യത്യസ്തരാണ്, 4 തരം വൈറസസ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഈ എല്ലാവരും ഡെങ്കി വൈറസ് തന്നെയാണ്, ഫ്ലാവി വൈറിഡെ എന്നുള്ള ഒരു ഫാമിലിയിൽ പെട്ടവരാണ് ഇവരെല്ലാം. പക്ഷെ ഈ ഡെങ്കിയിൽ തന്നെ 4 വകഭേദങ്ങളുണ്ട്. ഇപ്പൊ ഒരു ഡെങ്കി 1 ആണ് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഡെങ്കി 1 പ്രിവെൻഷൻ വരും മാറിക്കഴിഞ്ഞാൽ. പക്ഷെ ഡെങ്കി 2 വരും, ഇനി അത് വന്നു നമുക്കൊരു ഭാഗ്യം കൂടെ ഉണ്ടെങ്കിൽ അത് മാറി ഡെങ്കി 3 വരാം, അതുപോലെ ഡെങ്കി 4 വരാം. അതുകൊണ്ട് 4 പ്രാവശ്യം വരെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു തിയററ്റിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ, മനസ്സിലാക്കാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 4 പ്രാവശ്യം വരെ ഡെങ്കി വേണമെങ്കിൽ വരാം. പക്ഷെ മിക്കവാറും പറ്റുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിലവിലെ നമ്മുടെ ഒരു ശാസ്ത്രീയ വിവരം വെച്ച് പറഞ്ഞാൽ, ഒരിക്കൽ ഡെങ്കി വന്നാൽ പിന്നെ ഉണ്ടാകുന്ന ഡെങ്കികളൊക്കെ സീരിയസ് ആയിട്ട് മാറുമെന്നാണ് പറയപ്പെടുന്നത്. എപ്പോഴും അല്ല, പലർക്കും. അതുകൊണ്ട് ഈ 4 പ്രാവശ്യമൊക്കെ വരുമ്പോൾ വളരെ സിവിയറിറ്റിയിലോട്ട് പോവുകയും മരണത്തിന് തന്നെ കാരണമായി മാറാനും ചാൻസ് വളരെ കൂടുതലാണ്. കാരണം ഇതിനൊരു സ്പെസിഫിക് ആയിട്ട് ഒരു ട്രീറ്റ്മെന്റ് ഇല്ല. ഇപ്പൊ ഒരു ആന്റിബയോട്ടിക്സ് കൊടുക്കും പോലെ നമുക്ക് ന്യൂമോണിയയ്ക്ക് ഇന്ന അണുക്കളാണ് അതിനൊരു ആന്റിബയോട്ടിക്, അതുപോലെ ഡെങ്കി വൈറസിനെ ട്രീറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ആന്റിവൈറൽ മെഡിസിൻസ് ഇതുവരെയും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. എല്ലാ വൈറൽ ഡിസീസും അതല്ല. ഉദാഹരണം ചിക്കൻ പോക്സ്, എസൈക്ലോവീർ എന്നുള്ള ഒരു വളരെ നല്ല മരുന്ന് തന്നെ നമുക്കിപ്പോൾ ഉണ്ട്. അതുകൊണ്ട് ചിക്കൻ പോക്സിനെ മോഡേൺ മെഡിസിൻ ട്രീറ്റ് ചെയ്യാനായിട്ട് ഈസിയാണ്. അതുപോലെ ഒരു മരുന്ന് ഡെങ്കിക്ക് വേണ്ടി ഇതുവരെയും കണ്ടുപിടിച്ചതായിട്ട് എന്റെ അറിവിൽ ഇല്ല.
1: സർ, സാധാരണ ഏത് തരം ചികിത്സയാണ് ഡെങ്കിപ്പനിക്കായി നൽകുന്നത്?
0: ഏതൊരു വൈറൽ ഡിസീസിന്റെയും പ്രത്യേകത ഉണ്ട്, അതിന് അതിൻ്റെതായ ഒരു കോഴ്സ് ഉണ്ട്. വരും, വന്നിട്ട് സിവിയറിറ്റിയിലോട്ട് പോകും, അത് കഴിഞ്ഞിട്ട് തന്നെ മാറും. ഇത് നമുക്ക് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പൊ ഇവിടെ വേണ്ട ട്രീറ്റ്മെന്റ് എന്താണ്? സപ്പോർട്ട്. ഇതിനൊരു കോഴ്സ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പം ഉദാഹരണം 1, 2 അല്ലെങ്കിൽ 3 ആഴ്ച, അത് വളരെ സിവിയർ സ്റ്റേജിലോട്ട് പോകുന്ന കണ്ടീഷൻസിനെയാണ് ഈ പറയുന്നത്. ഇവിടെ ആ വ്യക്തിക്ക് ബുദ്ധിമുട്ടുകളില്ലാതെ സപ്പോർട്ട് ചെയ്ത് നിർത്തുക. അപ്പൊ എന്താണ് സപ്പോർട്ട്? 1, ഫ്ലൂയിഡ് ലോസ് വരാം. സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതൊരു കാപ്പിലറി ലീക്ക് സിൻഡ്രോം എന്നാണ് ഇതിനെ പറയുന്നത്. കേൾക്കുമ്പോൾ കട്ടിയായിട്ട് തോന്നും. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ രക്തക്കുഴലിൽ നിന്ന് ജലം രക്തക്കുഴലിന് പുറത്തോട്ട് പോകുന്ന ഒരു അവസ്ഥയിലോട്ട്, ഒരു അരിപ്പ് പോലെ രക്തക്കുഴലിനകത്തുള്ള ജലം പുറത്തോട്ട് പോകും. അപ്പൊ എന്ത് പറ്റും? രക്തക്കുഴലിനകത്തിരിക്കുന്നത് കട്ടി കൂടുതലായിരിക്കും. അതുകൊണ്ട് നമ്മൾ പറയാറുണ്ട് ഹിമറ്റോക്രിറ്റ് വാല്യൂ കൂടുതലെന്നൊക്കെ പറയാറുണ്ട്. ഇപ്പൊ ഹീമോളോവിന്റെ അളവ് നോക്കിക്കഴിഞ്ഞാൽ കൂടുതലായിരിക്കും.

0: സിവി എന്നുള്ള വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ കൂടുതലായിരിക്കും. പക്ഷേ ഇങ്ങനെ പോകുന്ന ഈ ക്യാപിറ്റൽ ലീക്ക് വരുമ്പോൾ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്തക്കുഴലിനകത്ത് ഡീഹൈഡ്രേഷൻ വരികയാണ്, കാരണം ജലാംശം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് വേണ്ടത്? ഫ്ലൂയിഡ് തെറാപ്പിയാണ്. പക്ഷെ അവിടെ ഭയങ്കരമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, പ്രത്യേകിച്ചും ഡോക്ടേഴ്സ് ശ്രദ്ധിക്കുന്ന കാര്യവും കൂടെയാണ്. ഓവറായിട്ട് കൊടുക്കാനും പറ്റത്തില്ല, കാരണം ഈ ഫ്ലൂയിഡ് വേറെ എവിടെ പോകാനാണ്? ശരീരത്തിൽ തന്നെ കിടപ്പുണ്ട്, രക്തക്കുഴലിനകത്തില്ലെന്നേ ഉള്ളൂ. അപ്പം എന്ത് ചെയ്യണം? അത്യാവശ്യം വന്നാൽ ഐ വി ഫ്ലൂയിഡ് വെസൽസിൽ തന്നെ രക്തക്കുഴലുകളിൽ തന്നെ അകത്തൂടെ വെള്ളം കയറ്റണം, ഐ വി ട്രിപ്പ് കൊടുക്കേണ്ടി വരും. പക്ഷെ ബെസ്റ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓറൽ ഫ്ലൂയിഡ് കഴിക്കുന്നതാണ്. ഇപ്പം നമ്മൾ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇത്തരം കോംപ്ലിക്കേഷൻസ് വരേണ്ട ചാൻസ് കുറവാണ്. നമ്മൾ അത് ബെസ്റ്റ് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഓറലി നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുക, ഓറലി കുടിച്ചുകൊണ്ടിരിക്കുക. ഒരു കാര്യമുള്ളത്, ഐ വി ഫ്ലൂയിഡ് കൊടുക്കേണ്ടി വരും. കാരണം മിക്കവാറും ഡെങ്കി ഉള്ള കുട്ടികൾ അവർ കഴിക്കാനായിട്ടും കുടിക്കാനായിട്ടും വിമുഖത കാണിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഐ വി ലൈനായിട്ട് തന്നെ കൊടുക്കേണ്ടി വരും. പിന്നെ ഏറ്റവും എളുപ്പമാർഗവും നല്ല മാർഗവും എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ ഫ്രീക്വൻറ്റ് ഡയറ്റ് ആൻഡ് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴപ്പോഴായിട്ട് വളരെ കുറച്ച് ഫുഡും വെള്ളവും കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പരിധിവരെ അസുഖത്തിൻ്റെ കഠിനതയിലോട്ട് പോകുന്നത് ചെറുത്തു നിർത്താനായിട്ട് സാധിക്കും.
1: അവസാനമായി ഈ ഡെങ്കിപ്പനി പ്രതിരോധിക്കുവാനായി നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
0: ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഈ വർഷത്തെ മെസ്സേജ് ഓർത്താൽ മതി. അതായത് നമ്മുടെ സമൂഹത്തിൻ്റെ തന്നെ ഒരു പാർട്ടിസിപ്പേഷനോടുകൂടി ഇതിനെ ചെറുക്കുക. അതായത് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യുർ. നമ്മുടെ ജലാശയങ്ങൾ വളരെ വളരെയധികം സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ചെറിയ വെറും 2 മില്ലി ലിറ്റർ വെള്ളം മതി കൊതുകൾക്ക് പ്രത്യുത്പാദനം കൂട്ടാനായിട്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈ ഡേ ഗവൺമെന്റ് നിഷ്കർഷിക്കുന്ന രീതിയിൽ മിനിമം ഒരു ദിവസമെങ്കിലും ഒരാഴ്ചയിൽ ഫോളോ ചെയ്യുക. ഒരു ദിവസം വീട്ടിൽ നിൽക്കുമ്പോൾ ചുറ്റുവട്ടവും നോക്കുക, നമ്മുടെ വീടിന് ചുറ്റും എവിടെയെങ്കിലും വെള്ളക്കെട്ടിട്ടുണ്ടോ എന്ന് നോക്കുക. പ്രത്യേകിച്ചും ചിരട്ട, മുട്ടത്തോട്, ചെറിയ ചെറിയ പ്ലാസ്റ്റിക് കഷ്ണങ്ങൾ, അതിനൊക്കെ വെള്ളം കെട്ടിക്കിടന്നാൽ അവിടെയെല്ലാം കൊതുക് വരിക. അതുപോലെ ഗപ്പി ഫിഷ് കൾട്ടിവേഷൻ ഉണ്ട്, അത് വളരെ ഗുണം ചെയ്യും. നമുക്ക് ജലത്തിൻ്റെ സ്രോതസ് കൂടുതലാണെങ്കിൽ, ജല സോഴ്സസ് കൂടുതലാണെങ്കിൽ അവിടെയൊക്കെ നമുക്ക് ഈ ഇങ്ങനെ മീൻ വളർത്തി കഴിഞ്ഞാൽ അവിടെ നമുക്ക് കൊതുക് നിർമ്മാർജ്ജനം ചെയ്യാം. അൾട്ടിമേറ്റ്ലി പറയാൻ ഒറ്റ പോയിന്റ് മതി, കൊതുക് വരാതെ സൂക്ഷിക്കുക. കൊതുകുണ്ടോ അവിടെ എല്ലാം എന്ത് വരാം? ഡെങ്കി ഫിയർ വരാം. കാരണം ഇത് പണ്ട് കാലങ്ങളിൽ നമുക്കുണ്ടായ ഒരു രോഗമല്ല. നമുക്കിന്ന് മൈഗ്രൻ്റ് പോപ്പുലേഷൻ, അതായത് അതിഥി തൊഴിലാളികൾ തന്നെ ഒരുപാട് പേരുണ്ട്. ഇതൊക്കെ നോർത്ത് ഇന്ത്യയിലായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്, പക്ഷേ ഇപ്പം ഇവിടെയും വന്നു കഴിഞ്ഞു. കാരണം ഇപ്പം നമ്മുടെ ട്രാൻസ്പോർട്ടും നമ്മുടെ ജീവിത രീതിയും ഒക്കെ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ എവിടെ ഉള്ള വ്യക്തി ഇവിടെ വരുന്നു, ഇവിടെ ഉള്ള വ്യക്തി അങ്ങോട്ട് പോകുന്നു. ഇതുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അസുഖങ്ങൾ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. ഒറ്റ മാർഗമേ ഉള്ളൂ, പരിസരം ശുചിത്വമായിട്ട് സൂക്ഷിക്കുക.
1: ഡെങ്കിപ്പനിയെക്കുറിച്ചും അതിൻ്റെ പ്രതിരോധത്തെക്കുറിച്ചും ഇതുവരെ സംസാരിച്ച ഡോക്ടർ ബെനറ്റ് സൈലത്തിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: താങ്ക് യു.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം കുമാർ സാനു, അൽക യാഗ്നിക്, ആനന്ദ് രാജ് ആനന്ദ് എന്നിവർ പാടിയ ഗാനമാണ് ചിത്രം ഹംകോ തുംസേ പ്യാർ ഹേ.

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ തുടർന്ന് കേൾക്കാം. ഇനി ഓം ശാന്തി ഓം എന്ന ചിത്രത്തിലെ ഗാനമാണ് സോനു നിഗം, ശ്രേയ ഘോഷാൽ എന്നിവർ പാടിയത്.

0: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
3: കുമാർ സാനുവും മൽക്കായ അഗ്നിക്കും പാടിയ മറ്റൊരു ഗാനം, ചിത്രം മേം ഖിലാഡി തൂ അനാരി.

0: ஸ்டார் பேக்கேஜ் சஞ்சரிக்காம் சினிமிக்கப்போம். ஞாயிற்றுகளில் கிருத்யம் 4 மணிக்கு.
1: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
0: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
1: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
0: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
1: ഏറ്റവും പുതിയ റിലീസുകൾ,
0: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
1: നമുക്ക് ആസ്വദിക്കാം
0: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
2: ഖിലാഡി എന്ന ചിത്രത്തിലെ ഗാനമാണിനി അഭിജിത്, അൽക്ക യാഗ്നിക് എന്നിവർ പാടിയത്.

ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ തിങ്കളാഴ്ചത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ രാഹുൽഗാന്ധി, പ്രിയങ്കാഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ തുടങ്ങിയ പ്രമുഖ നേതാക്കൾക്ക് പുറമെ കർണാടക, തെലങ്കാന മുഖ്യമന്ത്രിമാരും പങ്കെടുത്തേക്കും. തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. KSRTCയിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര ഉൾപ്പെടെ വാഗ്ദാനങ്ങൾ നിറവേറ്റുന്നത് സംബന്ധിച്ച് പരിശോധിച്ചതിനുശേഷം തീരുമാനമെന്ന് നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. കേരളത്തെ വർഗീയമായി വിഭജിക്കാൻ സമ്മതിക്കില്ലെന്നും മുഖ്യമന്ത്രി വിഷയത്തിൽ ലീഗിനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പി.ജെ. ജോസഫിനെ MLA ഹോസ്റ്റലിൽ സന്ദർശിച്ചു. അല്പം മുമ്പാണ് സതീശൻ കൂടിക്കാഴ്ചയ്ക്കെത്തിയത്. ജനങ്ങളോട് കാണിക്കുന്ന വഞ്ചനയാണ് ഇന്ധനവില വർധനയെന്ന് നിയുക്ത പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ക്രൂഡ് ഓയിൽ വില കുറയുമ്പോൾ അതിന്റെ ആനുകൂല്യം ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിൽ പരാജയമാണ് കേന്ദ്ര ഗവൺമെന്റ് എന്ന് പിണറായി കുറ്റപ്പെടുത്തി. ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് റദ്ദാക്കിയ നീറ്റ് പരീക്ഷ June 21 ഞായറാഴ്ച നടത്തുമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. പകരം നടത്തുന്ന പരീക്ഷയുടെ തയ്യാറെടുപ്പുകൾ ഇന്നലെ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഉന്നതതല യോഗത്തിൽ വിലയിരുത്തി. കല്ലാറിൽ ജലനിരപ്പ് ഉയർന്നതിനാൽ കല്ലാർ ഇക്കോ ടൂറിസം പദ്ധതി പ്രദേശത്ത് സന്ദർശനാനുമതി താൽക്കാലികമായി നിർത്തിവച്ചു. തിരുവനന്തപുരം ജില്ലാ ഫോറസ്റ്റ് ഓഫീസറാണ് ഇക്കാര്യം അറിയിച്ചത്. CIA ഡയറക്ടർ റാഡ്ക്ലിഫ് ക്യൂബൻ ആഭ്യന്തര മന്ത്രാലയ ഉദ്യോഗസ്ഥരുമായി ഹവാനയിൽ കൂടിക്കാഴ്ച നടത്തി. സുരക്ഷ, സാമ്പത്തിക സ്ഥിരത, ഊർജ്ജ പ്രതിസന്ധി എന്നിവ കൂടിക്കാഴ്ചയിൽ വിഷയമായതായി US അധികൃതർ അറിയിച്ചു. മകാവുവിലെ 11th സാന്റ വേൾഡ് കപ്പിൽ വനിതാ 52 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യൻ വുഷു താരം അപർണ ദഹിയയ്ക്ക് സ്വർണം. ഫൈനലിൽ നിലവിലെ ലോക ചാമ്പ്യൻ വിയറ്റ്നാമിന്റെ തി ഫുവോങ്ങിനെയാണ് അപർണ പരാജയപ്പെടുത്തിയത്. FM പ്രധാന വാർത്തകളാണ് ശ്രോതാക്കളിപ്പോൾ കേട്ടത്.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ പുതുവസന്തം. പുതുവസന്തത്തിലാദ്യം ഗോൾഡ് എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. സുജാത പാടിയത്, ശബരീഷ് വർമ്മയുടെ വരികൾ, രാജേഷ് മുരുകേശിന്റെ സംഗീതം.

0: ആശാൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് കേട്ടത്. സൂരജ് സന്തോഷ് പാടിയത്. ഗാനരചന വിനായക് ശശികുമാർ, ജോൺ പോൾ ജോർജിന്റെ സംഗീതം.
1: നാടിനെ പ്രശ്നങ്ങളിൽ നിന്നും മോചിപ്പിക്കുവാൻ ശ്രമിക്കുന്ന രാജാവ്.
2: നമ്മുടെ ചിന്ത മുഴുവൻ നാടിനെ കുറിച്ചല്ലാതെ മറ്റെന്താണ്?
1: പ്രശ്ന പരിഹാരത്തിനായി എന്തു ചെയ്യും?
2: രാജ്യസഭ ആരംഭിക്കട്ടെ. ഇന്ന് ചേരുന്ന സഭയുടെ പ്രാധാന്യം അറിയിപ്പിൽ വിവരിച്ചിരുന്നോ?
3: നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ മഹാരാജാവിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് എന്റെ കടമയിൽപ്പെടും. ചെറിയ പ്രശ്നങ്ങളെന്ന് നമ്മൾ കരുതുന്നവ പലപ്പോഴും വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ട്. പിന്നീടത് പരിഹരിക്കാൻ കഴിയാത്ത വിധത്തിൽ എത്താറുമുണ്ട്.
4: ഒരു നല്ല തീരുമാനം എടുത്തിരിക്കുന്നു. അവിടുന്ന് സമ്മതിച്ചാൽ ഈ തീരുമാനം നടപ്പിലാക്കാവുന്നതാണ്.
3: ഇത് പ്രശ്നപരിഹാരത്തിനുള്ളൊരു തീരുമാനമായി അംഗീകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഒരു തീരുമാനം എന്റെ കയ്യിലുണ്ട്.
1: ഈ പരിഹാരമാർഗങ്ങളിൽ നിന്ന് രാജാവ് ഏത് തീരുമാനമെടുക്കും?
2: തീർച്ചയായും ഇത് നിങ്ങൾ ചെയ്തു തരുമെന്ന് വിശ്വാസമുണ്ടായിരുന്നു. ഇനി തടസ്സങ്ങളൊന്നുമില്ലാതെ പണി പൂർത്തിയാക്കുവാൻ ദേവി അനുഗ്രഹിക്കട്ടെ.
1: രാജാവിന്റെ തീരുമാനം നടപ്പിലാക്കിയതിനു ശേഷം
4: നാട്ടിലെ ദുഃഖ ദുരിതങ്ങൾക്ക് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല.
5: രാജഭരണം പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് വിശ്വസിച്ച ജനങ്ങൾ കബളിപ്പിക്കപ്പെട്ടിരിക്കുന്നു.
2: ഈ മൗനത്തിന്റെ അർത്ഥം ഇനിയും രാജ്യത്തെ പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല എന്നല്ലേ?
6: നമ്മൾ പറ്റിക്കപ്പെട്ടിരിക്കുന്നു. ഈ നാടിന്റെ രക്ഷകനായ അങ്ങയെ കബളിപ്പിച്ചിരിക്കുന്നു.
2: നാട്ടിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അത്യാഗ്രഹിയായ ഈ ശില്പി തന്നെയാണ്.
1: രാജാവ് ഉന്നയിച്ച ഈ ആരോപണം സത്യമോ?
5: മഹാരാജൻ കൊടുത്ത 7 ദിവസത്തെ സമയം നാളത്തേക്ക് കഴിയും. നാളെ അങ്ങയുടെ ഉദ്ദേശങ്ങളും നടക്കാൻ പോകുന്ന ദിവസമാണ്.
1: ശില്പിക്ക് തന്റെ മേൽ ചുമത്തപ്പെട്ട ആരോപണം തെറ്റാണെന്ന് തെളിയിക്കുവാൻ സാധിക്കുമോ?
7: നാം എല്ലാവരും ദേവീ സൃഷ്ടിയിൽ പിറന്നവരാണ്. ദേവീ ചൈതന്യം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ട്.
3: എന്റെ സംശയവലയത്തിൽ അങ്ങുൾപ്പെടെ എല്ലാവരും ഉണ്ടായിരുന്നു.
2: ഈ പ്രശ്നം ഇത്രയും സങ്കീർണമാകുമായിരുന്നില്ല. ഇതിൽ നിന്നും നാം ഒരു പാഠം പഠിച്ചു.
1: മനുഷ്യശക്തിക്ക് മേലെ ദൈവശക്തിയുണ്ടെന്ന് വിശ്വസിക്കുന്നവരെ രക്ഷിക്കുവാൻ ദൈവം ഇറങ്ങി വരുമോ? കാത്തിരിക്കാം. ഇന്ന് രാത്രി 9:30 കണ്ണൂർ നിലയം അവതരിപ്പിക്കുന്നു മൗനസാക്ഷി.

കൃഷ്ണപ്രസാദും അഭിരാമിയും ചേർന്ന് പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം നീതി. ഗാനരചന മുരളി എസ് കുമാർ, സംഗീതം കൃഷ്ണപ്രസാദ്. ഈ ഗാനം സൂരജ് സന്തോഷും നീലാരാജും ചേർന്ന് പാടിയത്. ചിത്രം വാഴ ടു. ഗാനരചന ബി കെ ഹരിനാരായണൻ. സംഗീത സംവിധാനം പ്രവതീഷ് പ്രദീപ്.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: രജീഷ് രാജയുടെ വരികൾ, സുരേഷ് കാർത്തിക്കിന്റെ സംഗീതം, ദേവാനന്ദ് പാടിയ ഗാനം, ചിത്രം സൂപ്പർ സ്റ്റാർ കല്യാണി.

0: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: അടുത്ത ഗാനം പ്രദീപ് പള്ളുരുത്തിയും പി ബി ബിന്ദുജിയും ചേർന്ന് പാടിയത്. ചിത്രം കരുതൽ കെയർ. രചനാസംഗീതം ജോമി ജോസ് കൈപ്പറേറ്റ്.

ശ്രോതാക്കളെ, ഇപ്പോൾ ഇപ്പോൾ വളപ്പൊട്ടുകൾ കേൾക്കാം. മലയാള സിനിമകളിലെ അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയ ഗാനങ്ങൾ. ആദ്യം കരൂർ ശശി എഴുതി, ജാക്സൺ സംഗീതം നൽകി, ഉണ്ണിമേനോൻ പാടിയ ഗാനം, ചിത്രം ശരറാന്തൽ.

ശുഭ, സംഗീത സജിത് എന്നിവർ പാടിയത്. ചിത്രം ഹൈവേ. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ. എസ് പി വെങ്കടേഷിന്റെ സംഗീതം.

അടുത്ത ഗാനം നിഷാദ് പാടിയത്. ചിത്രം വരും വരുന്നു വന്നു. ഗാനരചന യൂസഫലി കെച്ചേരി, ഔസപ്പച്ചന്റെ സംഗീതം.

കൊളുത്തും മാറി ഹോയ് ഹരഹര ശിവ ശിവ കുമ്പുകുലുക്കി താടയിളക്കി കാളവരുമ്പം ചട്ടുക്കുട്ട് ചട്ടുക്കുട്ടപ്പണ്ടി കേട്ടിട്ടാൾ വിരണ്ട കാളവിരണ്ടിട്ടം പട്ടമണ്ടി ചടപട്ട വീട്ടൊരു മണ്ടഞ്ചാരുടെ തടിയിട്ടി പൊടിയായി താങ്കിട്ട തരികിട തലാങ്കു തരികിട തത്വം പ്രകൃതവും പരികിടതും

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
1: ഹലോ പ്രിയ ഗീതം.
2: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: നാടിനെ പ്രശ്നങ്ങളിൽ നിന്നും മോചിപ്പിക്കുവാൻ ശ്രമിക്കുന്ന രാജാവ്.
5: നമ്മുടെ ചിന്ത മുഴുവൻ നാടിനെ കുറിച്ചല്ലാതെ മറ്റെന്താണ്?
4: പ്രശ്നപരിഹാരത്തിനായി എന്തു ചെയ്യും?
5: രാജ്യസഭ ആരംഭിക്കട്ടെ. ഇന്ന് ചേരുന്ന സഭയുടെ പ്രാധാന്യം അറിയിപ്പിൽ വിവരിച്ചിരുന്നോ?
6: നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ മഹാരാജാവിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് എന്റെ കടമയിൽപ്പെടും. ചെറിയ പ്രശ്നങ്ങളെന്ന് നമ്മൾ കരുതുന്നവ പലപ്പോഴും വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ട്. പിന്നീടത് പരിഹരിക്കാൻ കഴിയാത്ത വിധത്തിൽ എത്താറുമുണ്ട്.
7: ഒരു നല്ല തീരുമാനം എടുത്തിരിക്കുന്നു. അവിടുന്ന് സമ്മതിച്ചാൽ ഈ തീരുമാനം നടപ്പിലാക്കാവുന്നതാണ്.
6: ഇത് പ്രശ്നപരിഹാരത്തിനുള്ളൊരു തീരുമാനമായി അംഗീകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഒരു തീരുമാനം എന്റെ കയ്യിലുണ്ട്.
4: ഈ പരിഹാരമാർഗങ്ങളിൽ നിന്ന് രാജാവ് ഏത് തീരുമാനമെടുക്കും?
5: തീർച്ചയായും ഇത് നിങ്ങൾ ചെയ്തു തരുമെന്ന് വിശ്വാസമുണ്ടായിരുന്നു. ഇനി തടസ്സങ്ങളൊന്നുമില്ലാതെ പണി പൂർത്തിയാക്കുവാൻ ദേവി അനുഗ്രഹിക്കട്ടെ.
4: രാജാവിന്റെ തീരുമാനം നടപ്പിലാക്കിയതിനു ശേഷം
7: നാട്ടിലെ ദുഃഖ ദുരിതങ്ങൾക്ക് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല.
8: രാജഭരണം പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് വിശ്വസിച്ച ജനങ്ങൾ കബളിപ്പിക്കപ്പെട്ടിരിക്കുന്നു.
5: ഈ മൗനത്തിന്റെ അർത്ഥം ഇനിയും രാജ്യത്തെ പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല എന്നല്ലേ?
9: നമ്മൾ പറ്റിക്കപ്പെട്ടിരിക്കുന്നു. ഈ നാടിന്റെ രക്ഷകനായ അങ്ങയെ കബളിപ്പിച്ചിരിക്കുന്നു.
5: നാട്ടിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അത്യാഗ്രഹിയായ ഈ ശില്പി തന്നെയാണ്.
4: രാജാവ് ഉന്നയിച്ച ഈ ആരോപണം സത്യമോ?
8: മഹാരാജൻ കൊടുത്ത 7 ദിവസത്തെ സമയം നാളത്തേക്ക് കഴിയും. നാളെ അങ്ങയുടെ ഉദ്ദേശങ്ങളും നടക്കാൻ പോകുന്ന ദിവസമാണ്.
4: ശില്പിക്ക് തന്റെ മേൽ ചുമത്തപ്പെട്ട ആരോപണം തെറ്റാണെന്ന് തെളിയിക്കുവാൻ സാധിക്കുന്നു.
10: നാം എല്ലാവരും ദേവി സൃഷ്ടിയിൽ പിറന്നവരാണ്. ദേവി ചൈതന്യം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ട്.
6: എന്റെ സംശയവലയത്തിൽ അങ്ങുൾപ്പെടെ എല്ലാവരും ഉണ്ടായിരുന്നു.
5: ഈ പ്രശ്നം ഇത്രയും സങ്കീർണമാകുമായിരുന്നില്ല. ഇതിൽ നിന്നും നാം ഒരു പാഠം പഠിച്ചു.
4: മനുഷ്യശക്തിക്ക് മേലെ ദൈവശക്തിയുണ്ടെന്ന് വിശ്വസിക്കുന്നവരെ രക്ഷിക്കുവാൻ ദൈവം ഇറങ്ങി വരുമോ? കാത്തിരിക്കാം. ഇന്ന് രാത്രി 9:30 കണ്ണൂർ നിലയം അവതരിപ്പിക്കുന്നു മൗനസാക്ഷി.

ഇന്ന് 12:15 മാപ്പിളപ്പാട്ടുകൾ, 12:40 ആരോഗ്യദീപ്തി, 1 മണിക്ക് അഖില കേരള റേഡിയോ നാടകോത്സവം, തൃശൂർ നിലയം അവതരിപ്പിക്കുന്ന നാടകം സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം പുനഃപ്രക്ഷേപണം, 2:15 തുടർനാടകം, 2:30 കണ്ണൂർ ടാക്കീസ് പുനഃപ്രക്ഷേപണം, 5 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ. ആകാശവാണി കണ്ണൂർ. ഇനി 12:05 ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം.

0: संगठन नवोदय विद्यालय समिति। Indraprastha Gas Limited has increased the prices of compressed natural gas CNG by 2 rupees today. After the price hike, the new rate for 1 kilogram CNG in Delhi is 79 rupees 9 paise and 87 rupees 70 paise in Ghaziabad and Noida. In Gurugram, the new rate for 1 kilogram CNG is 84 rupees 12 paise. Earlier, oil companies raised the petrol and diesel prices by 3 rupees per litre each. Amid spike in global energy prices, the petrol price has risen from 94 rupees 77 paise to 97 rupees 77 paise per litre, while diesel prices have increased from 87 rupees 67 paise to 90 rupees 67 paise per litre in New Delhi. Similar hike in oil prices was seen in other metro cities, including Mumbai, Kolkata and Chennai. External Affairs Minister Dr. S. Jaishankar today met the Foreign Minister of Iran, Abbas Araghchi, in New Delhi. In a social media post, Mr. Jaishankar said both leaders discussed the situation in West Asia and its implications. He said they also exchanged views on bilateral issues of mutual interest. Dr. Jaishankar also appreciated Mr. Araghchi's participation in the BRICS Foreign Ministers Meeting 2026. The Delhi Metro Rail Corporation, DMRC, in collaboration with the Ministry of Petroleum and Natural Gas, today launched an integrated hydrogen-powered shuttle bus service in the national capital to reduce fuel consumption and promote the use of public transport. The shuttle service will provide seamless and environment-friendly last-mile connectivity between Central Secretariat and Sevatirth Metro stations and key government establishments in the Central Vista region. Benchmark domestic equity indices were trading marginally up in forenoon session today. The Sensex rose 82 points to 75,481, while the Nifty added 29 points to 23,719 when reports last came in. In IPL cricket, Lucknow Super Giants will take on Chennai Super Kings at Ekana Stadium in Lucknow this evening. The match is scheduled to begin at 7:30 p.m. And with that, we end this news bulletin.
1: ആകാശവാണി കണ്ണൂർ. സേവന വാർത്തകൾ. കല്യാശ്ശേരി മൊബൈൽ ഫിഷ് മാർട്ട് അന്തിപ്പച്ചയിലേക്ക് ഡ്രൈവർ കം സെയിൽസ്മാൻ തസ്തികയിലേക്ക് ദിവസവേതന വ്യവസ്ഥയിലും വർക്കർ കം സെയിൽസ്മാൻ തസ്തികയിലേക്ക് കമ്മീഷൻ വ്യവസ്ഥയിലും ജീവനക്കാരെ നിയമിക്കുന്നു. കല്യാശ്ശേരി മണ്ഡലത്തിൽ സ്ഥിരതാമസക്കാരായ താൽപര്യമുള്ള വ്യക്തികൾ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് സഹിതം മത്സ്യഫെഡ് കണ്ണൂർ ജില്ലാ ഓഫീസിൽ 21 രാവിലെ 11 മണിക്ക് അഭിമുഖത്തിന് എത്തണം. ഫോൺ നമ്പർ 7025233647. ആറളം ഫാം ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ലാബ് ടെക്നീഷ്യനെ നിയമിക്കുന്നു. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ 25 രാവിലെ 11 മണിക്ക് ആറളം ഗ്രാമപഞ്ചായത്തിൽ അഭിമുഖത്തിന് എത്തണം. ഫോൺ നമ്പർ 0490209631311. തീരദേശ മത്സ്യത്തൊഴിലാളി മേഖലയിലുള്ള വിദ്യാർത്ഥികൾക്ക് ഫിഷറീസ് വകുപ്പ് മുഖേന നൽകുന്ന സ്കോളർഷിപ്പുകളും വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾക്കുമായി അപേക്ഷകൾ ക്ഷണിച്ചു. 2025-26 അധ്യയന വർഷത്തിൽ സ്കോളർഷിപ്പിനായി ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത അർഹരായ വിദ്യാർത്ഥികൾ ജൂൺ 30നകവും 2026-27 അധ്യയന വർഷത്തേക്കുള്ള അപേക്ഷകൾ ജൂലൈ 31നകവും ലഭിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് അതാത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായോ കണ്ണൂർ മാപ്പിള ബേയിലുള്ള ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസുമായോ ബന്ധപ്പെടണം. ഫോൺ നമ്പർ 0497-27-31081. ഐത്തറ മമ്പറം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ബോട്ടണി, ആന്ത്രോപ്പോളജി, ഹിസ്റ്ററി ഒഴിവുകളിലേക്കുള്ള അതിഥി അധ്യാപകരുടെ അഭിമുഖം 29 രാവിലെ 10 മണിക്ക് സ്കൂൾ ഓഫീസിൽ നടക്കും. ഫോൺ നമ്പർ 9495772526. പൈവളികെ ഗ്രാമപഞ്ചായത്തിലെ LSGD അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ കാര്യാലയത്തിലേക്ക് ക്ലർക്കിനെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 21 രാവിലെ 11 മണിക്ക് ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിൽ നടക്കും. യോഗ്യത 10ാം ക്ലാസും കമ്പ്യൂട്ടർ പരിജ്ഞാനവും. ഫോൺ നമ്പർ 9496049719. മുഗ്രൽപുത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഇംഗ്ലീഷ്, എക്കണോമിക്സ്, മലയാളം, അറബിക്, പൊളിറ്റിക്കൽ സയൻസ്, ഹിസ്റ്ററി, ജോഗ്രഫി, കൊമേഴ്സ് വിഷയങ്ങളിൽ അധ്യാപക നിയമനത്തിനുള്ള കൂടിക്കാഴ്ച 29 രാവിലെ 10 മണിക്ക് ഹയർ ഹയർ സെക്കൻഡറി

പ്രീസ്കൂൾ ഓഫീസിൽ നടക്കും. ഫോൺ നമ്പർ 9656785119. കാസർഗോഡ് ജില്ലയിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളിലെ വരവ് ചെലവ് കണക്കുകൾ ഓഡിറ്റ് ചെയ്യുന്നതിനായി ചാർട്ടേഡ് അക്കൌണ്ടന്റുമാരിൽ നിന്നും പ്രൊപ്പോസലുകൾ ക്ഷണിച്ചു. പ്രൊപ്പോസലുകൾ 18 വൈകുന്നേരം 3 മണിക്കകം IPCNREGAKSD@gmail.com എന്ന ഇമെയിലിൽ ലഭിക്കണം. ഫോൺ നമ്പർ 0499425502. സേവന വാർത്തകളാണ് കേട്ടത്.

ഇന്ന് 5:30 സി എം ഇബ്രാഹിമും സംഘവും അവതരിപ്പിച്ച കോൽക്കളി കേൾക്കാം. 5:45 ലളിത ഗാനങ്ങൾ, 5:58 എഫ് എം പ്രധാന വാർത്തകൾ, 6:00 ചലച്ചിത്ര ഗാനങ്ങൾ, 6:10 ലക്ഷദ്വീപ് വൃത്താന്തം, 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ, 6:40 വാർത്താവീക്ഷണം, 6:50 ഹരിതവീതി, 7:20 കമ്പോള വില നിലവാരം, 7:35 ചലച്ചിത്ര ഗാനങ്ങൾ, 8:00 സാഹിത്യരംഗത്തിൽ നാരായണൻ അമ്പലത്തറ എഴുതിയ ചെറുകഥ അരുൾ, പുരുഷൻ ചെറുകുന്നിന്റെ കവിതകൾ, സുസ്മിഷ് ചന്ദ്രുത്തിന്റെ ചെറുകഥ സമാഹാരം, ബാർകോഡിന്റെ വായനാനുഭവം പങ്കുവയ്ക്കുന്നു വീറീന. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 സേവന വാർത്തകൾ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 6-ാം ദിവസം. കണ്ണൂർ നിലയം അവതരിപ്പിക്കുന്നു മൌനസാക്ഷി. രചനാ സംവിധാനം വിനോദ് ബാബു എച്ച്. മലയാള പരിഭാഷ കെ എസ് സിംഗ്. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നവർ യു പ്രസന്നകുമാർ, ബാലമുരളി ചിറയ്ക്കൽ, പ്രജിൻ സി കണ്ണൻ, മെഹദ്മൂദ് കുറുവ, കമ്പിൽ പി രാമചന്ദ്രൻ, മോഹനൻ രാമന്തളി, അനീഷ് പെരിന്തറ്റിൽ, രാമകൃഷ്ണൻ പഴശ്ശി, ജസ്ന ജയരാജ്, സജി സെബാസ്റ്റ്യൻ, ബാബുരാജ് പെരിയ. സാങ്കേതിക സഹായം ഷാജു പൊന്നാരത്ത്. നിർവഹണ സഹായം വിനീത സുമം, നിഷ കെ വി, ലേഖ വിമൽ. പുനഃപ്രക്ഷേപണം നാളെ ഉച്ചയ്ക്ക് 1:00 കേൾക്കാം. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ അസിസ് തൈനേരിയും സംഘവും അവതരിപ്പിച്ച മാപ്പിളപ്പാട്ടുകൾ കേൾക്കാം. ആദ്യം മർഹബ മർഹബ യാറമളാഹു എന്നാരംഭിക്കുന്നു.

അസിസ്ത എന്നിരിയും സംഘവും അവതരിപ്പിച്ച മാപ്പിളപ്പാട്ടുകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം.

ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മണികണ്ഠൻ. നീറ്റ് പുനഃപരീക്ഷ ജൂൺ 21 നടത്തുമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. അടുത്ത വർഷം മുതൽ നീറ്റ് യുജി പരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിതമാക്കുമെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. SSLC പരീക്ഷാ ഫലം ഉച്ചകഴിഞ്ഞ് 3 പ്രഖ്യാപിക്കും. രാജ്യത്ത് ഇന്ധനവില വർദ്ധിപ്പിച്ചു. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾക്ക് ഇന്ന് തുടക്കമാകും. LDF ക്രിയാത്മക പ്രതിപക്ഷമായി പ്രവർത്തിക്കുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. IPL ക്രിക്കറ്റിൽ വൈകിട്ട് ലക്നൌ സൂപ്പർ ജയൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് റദ്ദാക്കിയ നീറ്റ് പരീക്ഷ ജൂൺ 21 നടത്തുമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. അടുത്തമാസം 14 പരീക്ഷാർത്ഥികൾക്ക് അഡ്മിറ്റ് കാർഡ് ലഭിക്കും. NTA തീരുമാനത്തോട് പ്രതികരിച്ച വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ, വിദ്യാർത്ഥികൾക്കാണ് ഗവൺമെന്റ് ആദ്യം മുൻഗണന നൽകുന്നതെന്നും അവരുടെ കാര്യങ്ങൾക്ക് അർഹമായ പരിഗണന ഉണ്ടായേക്കുമെന്നും ന്യൂഡൽഹിയിൽ പറഞ്ഞു. അടുത്ത വർഷം മുതൽ നീറ്റ് യുജി പരീക്ഷ ഇപ്പോഴത്തെ OMR സംവിധാനത്തിൽ നിന്ന് കമ്പ്യൂട്ടർ അധിഷ്ഠിതമാക്കി മാറ്റും. ഭാവിയിലെ കൃത്രിമങ്ങൾ ഒഴിവാക്കാൻ പരീക്ഷാ സമ്പ്രദായം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് ദേശീയ ടെസ്റ്റിംഗ് ഏജൻസിയിലും പരിഷ്കരണങ്ങൾ ആവശ്യമാണെന്ന് ധർമ്മേന്ദ്ര പ്രധാൻ വ്യക്തമാക്കി. അർഹരായ വിദ്യാർത്ഥികൾക്ക് അവരുടെ അവകാശങ്ങൾ ലഭ്യമാകുന്നതിനെ തടസ്സപ്പെടുത്തുന്ന ഒന്നും ഉണ്ടാവാൻ പാടില്ലെന്നാണ് ഗവൺമെന്റിന്റെ കൃത്യമായ നിലപാടെന്നും വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്തെ SSLC പരീക്ഷാഫലം ഉച്ചകഴിഞ്ഞ് 3 പ്രഖ്യാപിക്കും. സെക്രട്ടേറിയറ്റ് PR ചേംബറിൽ പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിയും DG ചേർന്നാണ് പ്രഖ്യാപനം നടത്തുന്നത്. പരീക്ഷാഫലം ഔദ്യോഗിക വെബ്സൈറ്റുകളിലും സംസ്ഥാന ഗവൺമെന്റിന്റെ ഏകീകൃത സേവന പ്ലാറ്റ്ഫോമായ നമ്മുടെ കേരളം ആപ്പിലൂടെയും ലഭ്യമാകും. 417,000 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 വിദേശ സന്ദർശനം ഇന്ന് യുഎഇയിലേക്ക് യാത്ര തിരിച്ച പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തി. പ്രധാനമന്ത്രിക്കായി യുഎഇയിൽ വിപുലമായ സ്വീകരണ പരിപാടികളാണ് ഒരുക്കിയിട്ടുണ്ടെന്ന് യുഎഇ അന്താരാഷ്ട്ര സഹകരണ സഹമന്ത്രി റീം ബിൻ ഇബ്രാഹിം അൽ ഹാഷിമി പറഞ്ഞു. ഊർജ്ജ സുരക്ഷ ചർച്ചയിൽ പ്രധാന വിഷയമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. യുഎഇക്ക് പുറമെ നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവെ, ഇറ്റലി എന്നീ രാജ്യങ്ങളാണ്

0: പ്രധാനമന്ത്രി സന്ദർശിക്കുന്നത്. രാജ്യത്തെ ഇന്ധനവില വർദ്ധിപ്പിച്ചു. പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 3 രൂപ വീതവും CNGക്ക് 2 രൂപയുമാണ് പെട്രോളിയം കമ്പനികൾ വർദ്ധിപ്പിച്ചത്. രാജ്യത്തെ ഇന്ധനവില വീണ്ടും വർദ്ധിപ്പിച്ച നടപടി ജനങ്ങളെ കൂടുതൽ ദുരിതത്തിലാക്കിയിരിക്കുകയാണെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ പറഞ്ഞു. എണ്ണക്കമ്പനികൾ നഷ്ടം മറയാക്കിയാണ് പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 3 രൂപ വീതം വർദ്ധിപ്പിച്ചതെന്നും പിണറായി തിരുവനന്തപുരത്ത് പറഞ്ഞു. സംസ്ഥാന മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾക്ക് ഇന്ന് തുടക്കമാകും. കേരളത്തിന്റെ ചുമതല വഹിക്കുന്ന AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുടെ നേതൃത്വത്തിലായിരിക്കും യോഗം. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും യോഗത്തിൽ പങ്കെടുത്തേക്കും. UDF നേതൃയോഗവും ഇന്ന് ചേരും. നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയനെ വീട്ടിലെത്തി സന്ദർശിച്ചു. തിരുവനന്തപുരത്തെ വാടക വീട്ടിലെത്തിയാണ് സതീശൻ പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തിയത്. LDF ക്രിയാത്മക പ്രതിപക്ഷമായി പ്രവർത്തിക്കുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ അറിയിച്ചു. UDF ചെയ്തതുപോലെ LDF സത്യപ്രതിജ്ഞ ബഹിഷ്കരിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പിലുണ്ടായ പരാജയം സംസ്ഥാന നേതൃത്വം വിലയിരുത്തി വരികയാണ്. പരാജയത്തിന് നിരവധി കാരണങ്ങളുണ്ടെന്നും പാർട്ടി ഘടകങ്ങളിൽ അതെല്ലാം ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം കണ്ണൂരിൽ മാധ്യമങ്ങളെ അറിയിച്ചു. CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം അഴീക്കോടൻ മന്ദിരത്തിൽ ആരംഭിച്ചു. കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗവും ഇന്ന് ചേരും. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചൈനീസ് പ്രധാനമന്ത്രി ഷീ ജിൻ പിങ്ങും ബീജിംഗിൽ കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, സാങ്കേതികവിദ്യ, പ്രാദേശിക സുരക്ഷ തുടങ്ങിയ വിഷയങ്ങളിലെ സംഘർഷങ്ങൾക്കിടയിലും സഹകരണം ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു കൂടിക്കാഴ്ച. 2 തവണ പ്രസിഡന്റായ ശേഷം ട്രംപ് ചൈന സന്ദർശിക്കുന്നത് ഇതാദ്യമായാണ്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ സ്വാതന്ത്ര്യസമര സേനാനി സുഖ്ദേവ് ഥാപ്പറിന്റെ ജന്മവാർഷികത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചു. ധൈര്യത്തിന്റെയും ദേശസ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും പ്രതീകമായ സുഖ്ദേവ് ജീവിതം മുഴുവൻ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി സമർപ്പിച്ചുവെന്ന് അമിത്ഷാ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കേരളത്തിലെ 14 ജില്ലകളിൽ ഇന്ന് കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത നൽകി. തീരങ്ങളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അമീബിക് മസ്തിഷ്ക ജ്വര ലക്ഷണങ്ങളോടെ ഒരാളെ കൂടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോഴിക്കോട് സ്വദേശിയായ 19-കാരനാണ് രോഗം സംശയിക്കുന്നത്. നിലവിൽ 9-കാരനായ മറ്റൊരു കുട്ടിയും ചികിത്സയിലുണ്ട്. രോഗത്തിന്റെ ഉറവിടം സംബന്ധിച്ച് പരിശോധന ആരംഭിച്ചതായി അധികൃതർ പറഞ്ഞു. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടന യാത്ര പൂർത്തിയായി. ഫ്ളൈ അദീൽ എയർലൈൻസ് ആണ് ഇത്തവണ ഹജ്ജ് സർവീസ് നടത്തിയത്. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
1: 348 തീർത്ഥാടകരുമായാണ് അവസാന ഹജ്ജ് വിമാനം ഇന്നലെ കണ്ണൂരിൽ നിന്ന് പറന്നുയർന്നത്. ഇതോടെ കണ്ണൂർ വിമാനത്താവളത്തിലെ ഹജ്ജ് ക്യാമ്പ് സമാപിച്ചു. ഈ മാസം 6 മുതൽ 4519 തീർത്ഥാടകരാണ് ഹജ്ജ് കർമ്മത്തിനായി കണ്ണൂരിൽ നിന്ന് യാത്ര തിരിച്ചത്. ജിദ്ദയിലേക്ക് 13 സർവീസുകളാണ് ഫ്ളൈ അദീൽ എയർലൈൻസ് നടത്തിയത്. ഹജ്ജ് ക്യാമ്പിന്റെ സമാപന ചടങ്ങ് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് ഉദ്ഘാടനം ചെയ്തു. ജനറൽ കൺവീനർ PP മുഹമ്മദ് റാഫി അധ്യക്ഷനായി.
0: IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. ലക്നൌവിൽ രാത്രി 7:30 മത്സരം. മക്കാവുവിലെ 11-ാമത് സാന്റ വേൾഡ് കപ്പിൽ വനിതാ 52 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യൻ വുഷു താരം അപർണ ദഹിയയ്ക്ക് സ്വർണം. ഫൈനലിൽ നിലവിലെ ലോക ചാമ്പ്യൻ വിയറ്റ്നാമിന്റെ തി ഫുങ്ങോവിനെയാണ് അപർണ പരാജയപ്പെടുത്തിയത്. അവധിക്കാലം ആഘോഷമാക്കാൻ ഇടുക്കിയിലേക്ക് സഞ്ചാരികളുടെ വരവ് വർദ്ധിച്ചതോടെ ജില്ലയിലെ ജലവിനോദങ്ങൾക്ക് തിരക്കേറുന്നു. ഹൈഡൽ ടൂറിസം സെന്ററുകളിലാണ് ഏറ്റവും കൂടുതൽ സഞ്ചാരികളുടെ തിരക്ക് അനുഭവപ്പെടുന്നത്. ഇടുക്കിയിൽ നിന്ന് രതീഷ് കൃഷ്ണ.
2: കത്തിനിൽക്കുന്ന വേനൽ ചൂടിലും അവധി ആഘോഷമാക്കുകയാണ് സഞ്ചാരികൾ. ഇടുക്കിയിലേക്ക് മല കയറിയെത്തുന്ന സഞ്ചാരികൾക്ക് ഏറെ പ്രിയം ജലവിനോദങ്ങളാണ്. ഇതോടെ ജില്ലയിലെ ഹൈഡൽ ടൂറിസം സെന്ററുകൾ സഞ്ചാരികളാൽ സജീവമായി. മലയോരത്തേക്കെത്തുന്ന സഞ്ചാരികളുടെ ഇടത്താവളമായി മാറിയിരിക്കുകയാണ് രാജാക്കാട് പൊന്മുടി ഡാം ആന്റ് ഡെയിൽ ടൂറിസം സെന്റർ. വൈദ്യുതി ഉൽപാദനത്തിന്റെ ഭാഗമായി ആനയിറങ്കൽ ഡാം തുറന്നുവിട്ടിരിക്കുന്നതിനാൽ പന്നിയാർപുഴയും പൊന്മുടി ഡാമും ജലസമൃദ്ധമാണ്. പച്ചപ്പിൽ നിറഞ്ഞു നിൽക്കുന്ന വനസമാനമായ അന്തരീക്ഷത്തിന് നടുവിലെ തടാകത്തിലെ ബോട്ട് യാത്ര ഏറെ ആസ്വാദ്യകരമെന്ന് സഞ്ചാരികളും പറയുന്നു. പൊന്മുടിയിൽ ബോട്ടിംഗ് മാത്രമല്ല കുട്ടികൾക്കുള്ള പാർക്കും പ്രകൃതി മനോഹാരിത ആസ്വദിച്ച് നടക്കുവാനും വിശ്രമിക്കുവാനും ഒക്കെയുള്ള സൌകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്.
0: ഇന്നലെ അന്തരിച്ച പ്രശസ്ത ചിത്രകഥാകാരൻ കണ്ണാടി വിശ്വനാഥന്റെ സംസ്കാരം രാവിലെ പാലക്കാട് ചന്ദ്രനഗർ വൈദ്യുതി ശ്മശാനത്തിൽ നടത്തി. ഒരു കാലഘട്ടത്തിൽ ചിത്രകഥകളെ ജനകീയമാക്കുന്നതിൽ പ്രമുഖ പങ്കുവഹിച്ചത് കണ്ണാടി വിശ്വനാഥനായിരുന്നു. CID മൂസ, ഇരുമ്പുകൈ മായാവി തുടങ്ങിയ നിത്യഹരിത ഡിറ്റക്റ്റീവ് കഥാപാത്രങ്ങളുടെ സൃഷ്ടാവ് കൂടിയായിരുന്നു അദ്ദേഹം. തപസ്യ കലാസാഹിത്യവേദിയുടെ 50-ാം വാർഷികോത്സവ സമാപന പരിപാടികൾ കോഴിക്കോട്ടെ പ്രമുഖ തമിഴ് നോവലിസ്റ്റും സാംസ്കാരിക പ്രവർത്തകനുമായ RN ജോയ് ഡിക്രൂസ് ഉദ്ഘാടനം ചെയ്തു. ബംഗാളി സംഗീതജ്ഞൻ ഡോക്ടർ സ്വപൻ മുഖോപാധ്യായ മുഖ്യാതിഥിയായി. തപസ്യ വർക്കിംഗ് പ്രസിഡന്റ് പ്രൊഫസർ PG ഹരിദാസ്, ഭാരതീയ വിചാരകേന്ദ്രം ഡയറക്ടർ R സഞ്ജയൻ, നോവലിസ്റ്റ് പി ആർ നാഥൻ തുടങ്ങിയവർ പങ്കെടുത്തു. മഹാകവി അക്കിത്തം ജന്മശതാബ്ദിയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന കാവ്യവിചാരം പരിപാടിയിൽ കവി പ്രൊഫസർ വി മധുസൂദനൻ നായർക്ക് മഹാകവി അക്കിത്തം പുരസ്കാരം സമർപ്പിക്കും. തുടർന്ന് കവി പി പി ശ്രീധരൻ ഉണ്ണിയുടെ അധ്യക്ഷതയിൽ സെമിനാറും ഉണ്ടായിരിക്കും. ആകാശവാണി ദേശീയ തലത്തിൽ പ്രക്ഷേപണം ആരംഭിച്ചതിന്റെ 90th വാർഷികത്തിന്റെ ഭാഗമായി കോഴിക്കോട് നിലയം സംഘടിപ്പിച്ച സാഹിത്യോത്സവം ലെഗസി 2026 സമാപിച്ചു. പ്രശസ്ത എഴുത്തുകാരൻ സി വി ബാലകൃഷ്ണൻ സമാപന ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. എഞ്ചിനീയറിംഗ് മേധാവി ആർ വാണി, പ്രോഗ്രാം മേധാവി കെ വി ശരത് ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. കോഴിക്കോട് ആകാശവാണിയുടെ 77th പിറന്നാൾ ദിനത്തിലാണ് സാഹിത്യോത്സവം സമാപിച്ചത്. ശബരിമലയിൽ ഇടവമാസ പൂജകൾക്ക് പുലർച്ചെ തുടക്കമായി. തീർത്ഥാടകർക്ക് രാത്രി 10 വരെയാണ് ദർശനത്തിന് അവസരമൊരുക്കിയിരിക്കുന്നത്. മാസപൂജകൾ പൂർത്തിയാക്കി ഈ മാസം 19th നടയടക്കും. ദർശനത്തിന് വെർച്വൽ ക്യൂ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഗർഭാശയകള ക്യാൻസർ പ്രതിരോധിക്കുന്ന HPV വാക്സിനേഷൻ ഈ മാസം 31 വരെ എല്ലാ ഗവൺമെന്റ് ആശുപത്രികളിലും ലഭ്യമാണെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. 14-15 ഇടയിൽ പ്രായക്കാരായ പെൺകുട്ടികൾക്കാണ് സൌജന്യമായി ഒറ്റ ഡോസ് വാക്സിനേഷൻ ലഭ്യമാക്കുന്നത്. ഗർഭാശയകള ക്യാൻസറിനെ പ്രതിരോധിക്കുന്നതിന് February 28 ആരംഭിച്ച രാജ്യവ്യാപക ക്യാമ്പയിന്റെ ഭാഗമായാണ് വാക്സിനേഷൻ. കോഴിക്കോട് മാതൃഭൂമി ഓഫീസിൽ കടന്നുകയറി സുരക്ഷാ ജീവനക്കാരനെ ഉൾപ്പെടെ ആക്രമിക്കുകയും ന്യൂസ് ബ്യൂറോയുടെ വാതിലും കമ്പ്യൂട്ടറും തകർക്കുകയും ചെയ്തയാളെ പോലീസ് പിടികൂടി. കല്ലായി സ്വദേശി യാസിൻ അറാഫത്തിനെയാണ് അറസ്റ്റ് ചെയ്തത്. ഇയാൾക്കെതിരെ നിരവധി ക്രിമിനൽ കേസുകൾ നിലവിലുണ്ട്. കാസർഗോഡ് ജില്ലാ ആശുപത്രിയിൽ രോഗികൾക്ക് പ്രഭാത ഭക്ഷണം നൽകുന്ന പദ്ധതി June 1 ആരംഭിക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു എബ്രഹാം അറിയിച്ചു. പദ്ധതി ആരംഭിക്കുന്നതിന് നടപടികൾ വേഗത്തിലാക്കാൻ ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ പ്രസിഡന്റ് നിർദ്ദേശം നൽകി. സംസ്ഥാനത്തെ സ്കൂളുകളുടെ സുരക്ഷാ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുന്ന ചുമതല തദ്ദേശ സ്വയംഭരണ വകുപ്പിന് നൽകി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കി. June 1 പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്ന സാഹചര്യത്തിൽ സ്കൂൾ കെട്ടിടങ്ങളുടെയും പരിസരത്തിന്റെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനായി പുതുക്കിയ മാർഗനിർദ്ദേശങ്ങളാണ് ഗവൺമെന്റ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. നീറ്റ് പുനഃപരീക്ഷ June 21 നടത്തുമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. അടുത്ത വർഷം മുതൽ നീറ്റ് UG പരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിതമാക്കുമെന്നും കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. SSLC പരീക്ഷാഫലം ഉച്ചകഴിഞ്ഞ് 3 പ്രഖ്യാപിക്കും. രാജ്യത്ത് ഇന്ധനവില വർദ്ധിപ്പിച്ചു. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾക്ക് ഇന്ന് തുടക്കമാകും. LDF ക്രിയാത്മക പ്രതിപക്ഷമായി പ്രവർത്തിക്കുന്നുവെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. IPL ക്രിക്കറ്റിൽ വൈകിട്ട് ലക്നൌ സൂപ്പർ ജയൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.
3: ആകാശവാണി കണ്ണൂർ. ആരോഗ്യദീപ്തി. പ്രാരംഭഘട്ടത്തിൽ രോഗനിർണയം നടത്തിയാൽ പൂർണ്ണമായും ഭേദമാക്കാവുന്ന ഒന്നാണ് സ്തനാർബുദം. ബ്രസ്റ്റ് ക്യാൻസർ അഥവാ സ്തനാർബുദം, രോഗനിർണയം, ചികിത്സ, ഇവയെക്കുറിച്ച് വിശദമാക്കുന്നു കണ്ണൂർ മലബാർ ക്യാൻസർ കെയർ സൊസൈറ്റി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഹർഷ ഗംഗാധരൻ.
4: എന്താണ് ക്യാൻസർ? നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ കോശങ്ങൾ പെറ്റുപെരുകുന്ന ഒരു അവസ്ഥയാണ് പൊതുവെ ക്യാൻസർ എന്ന് പറയുന്നത്. ആ ഒരവസ്ഥ സ്തനത്തിൽ വരുമ്പോൾ അല്ലെങ്കിൽ കയലയിലേക്ക് വരുമ്പോൾ ആ അവസ്ഥയെ നമ്മൾ ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറയുന്നു. നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ മാറിലെ കോശങ്ങൾ പെറ്റുപെരുകുന്ന ഒരു അവസ്ഥയാണ് ബ്രസ്റ്റിലെ ക്യാൻസർ എന്ന് പറയുന്നത്. എന്തുകൊണ്ട് നമ്മൾ ബ്രസ്റ്റ് ക്യാൻസറിനെ കുറിച്ച് കൂടുതൽ അറിയണം? ഇന്ന് നമ്മുടെ നാട്ടിൽ വളരെ വളരെ അധികമായി കണ്ടുവരുന്ന ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് ബ്രസ്റ്റ് ക്യാൻസർ. നമ്മുടെ നാട്ടിൽ മാത്രമാണോ ഇത് ഇത്ര കൂടുതലുള്ളത്? ഈ അമേരിക്ക, യൂറോപ്പ് പോലുള്ള രാജ്യങ്ങളിൽ ഈ രോഗം കൂടുതലില്ലേ? സ്ത്രീകളിൽ ഈ രോഗമില്ലേ? ഉണ്ട്. നമ്മളെക്കാട്ടി 3x ആ രാജ്യങ്ങളിൽ ഈ രോഗമുള്ളത്. പക്ഷേ നമ്മളെ നാട്ടിൽ മരണനിരക്ക് അവരെക്കാട്ടിയും കൂടുതലാണ്. അതിൻ്റെ ഒരു പ്രധാന പ്രശ്നം നമ്മളെ നാട്ടിലെ എല്ലാ അമ്മമാരും അല്ലെ എല്ലാ സ്ത്രീകളും അവരവരെ ആരോഗ്യത്തെ അതിനൊരു വില കൊടുക്കാത്തത് തന്നെയാണ്. ഞാൻ വർക്ക് ചെയ്യുന്ന മലബാർ ക്യാൻസർ കെയർ സൊസൈറ്റി, നമ്മൾ ഇത്രയും 10-39 വർഷങ്ങളായിട്ട് പലയിടത്തും ക്യാമ്പുകളൊക്കെ നടത്തി വരുന്ന ഒരു സ്ഥാപനമാണ്. ഏർലി ആയിട്ട് രോഗം കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇതുപോലെ പലയിടത്തും ഞാനും ഈ ക്യാമ്പുകളിലൊക്കെ പോകുമ്പോൾ പലപ്പോഴും നമ്മൾ കേട്ടുവരുന്നൊരു കാര്യം ഇതാണ്, അഥവാ ക്യാമ്പിൽ വന്നാൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് കണ്ടെത്തിയാലോ? കണ്ടെത്തിയ പിന്നെ ബുദ്ധിമുട്ടല്ലേ, വിഷമല്ലേ? അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്. ക്യാൻസർ എന്ന് പറയുന്നത് തന്നെ ഏറ്റവും നേരത്തെ കണ്ടെത്തിയാൽ അത്രയും വേഗം നമുക്ക് മാറ്റാൻ പറ്റുന്ന ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ പോലുള്ള ഒരു കാര്യം നമുക്ക് നേരത്തെ ഒരു സ്ക്രീനിങ് ക്യാമ്പിലൂടെയൊക്കെ കണ്ടെത്താൻ സാധിച്ചാൽ അത് നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്നൊരു കാര്യമാണ് നല്ല രീതിയിൽ. കാരണം ചിലപ്പോൾ ക്യാമ്പിലൊക്കെ കണ്ടെത്തുമ്പോൾ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെയായിരിക്കും നമ്മൾ ഈ രോഗത്തെ നമുക്ക് ചിലപ്പം കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെ കണ്ടെത്തുമ്പോൾ നമുക്കതിൻ്റെ എല്ലാ രീതിയിലും നമ്മൾ ആരോഗ്യപരമായും നേരത്തെ കണ്ടെത്തുന്ന കൊണ്ടുള്ള ഗുണങ്ങളുണ്ട്, സാമ്പത്തികപരമായും അതിൻ്റെ ഗുണങ്ങളൊക്കെയുണ്ട്. അപ്പം ബ്രസ്റ്റ് ക്യാൻസറിനെ കുറിച്ച് ഇന്ന് നമ്മുടെ നാട്ടിൽ ഒട്ടുമിക്ക ആൾക്കാരും സോഷ്യൽ മീഡിയ വഴിയും വായന വഴിയും ഇതുപോലുള്ള ടോക്കുകളൊക്കെ വഴി കേൾക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ കേട്ടാൽ മാത്രം പോരാ, സ്വന്തമായി നമ്മളത് ചെയ്യാനും കൂടിയുള്ള വഴികൾ ഞാൻ ഈ സെഷനിൽ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം അതും കൂടി നമ്മളൊന്ന് ശ്രദ്ധിക്കുക. ബ്രസ്റ്റ് ക്യാൻസർ പൊതുവെയുള്ള റിസ്കുകൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം അല്ലേ. ബ്രസ്റ്റ് ക്യാൻസർ റിസ്കുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് മാറ്റം വരുത്താൻ പറ്റിയ റിസ്കുകളുണ്ട്, നമുക്ക് മാറ്റം വരുത്താൻ പറ്റാത്ത റിസ്കുകളുണ്ട്. നമുക്ക് മാറ്റം വരുത്താൻ പറ്റാത്ത റിസ്കുകൾ എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീയായി ജനിച്ചുള്ളത് തന്നെ നമുക്ക് മാറ്റം വരുത്താൻ പറ്റാത്ത റിസ്കാണ്. വയസ്സ് കൂടുന്നത് മാറ്റം വരുത്താൻ പറ്റാത്ത റിസ്കാണ്. നേരത്തെ മെൻസസ് ആവുക, ലേറ്റ് മെൻസസ് നിൽക്കുക, ഇതൊക്കെ നമുക്ക് മാറ്റം വരുത്താൻ പറ്റാത്ത റിസ്കുകളാണ്. പക്ഷേ അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ബ്രസ്റ്റ് ക്യാൻസർ വന്നു, അതും നമ്മളെ കയ്യിലുള്ള കാര്യങ്ങളല്ല. എല്ലാ ക്യാൻസേഴ്സിനും പാരമ്പര്യമൊന്നുമില്ലെങ്കിലും ബ്രസ്റ്റ് ക്യാൻസറിന് ചെറിയൊരു പാരമ്പര്യ ഘടകം കൂടിയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മാറ്റം വരുത്താൻ പറ്റിയ കാര്യങ്ങൾ എന്തൊക്കെ? നമ്മുടെ ജീവിതശൈലിയുള്ള മാറ്റങ്ങൾ തന്നെ. സ്ഥിരമായി കൃത്യമായിട്ടൊരു 6 to 8 hours വരെ ഉറങ്ങുക, കൃത്യമായി ഒരു 45 minutes ഒരു 1 hour വരെ എന്തെങ്കിലും വ്യായാമത്തിൽ ഏർപ്പെടുക, അമിതമായ ഹോർമോണുകൾ അധികമായി ഉപയോഗിക്കാണ്ടിരിക്കുക, ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഡോക്ടറെ ഒരു കൺസൾട്ടേഷൻ ത്രൂ മാത്രം നമ്മൾ ഉപയോഗിക്കുക. അതുപോലെ തന്നെ നമ്മൾ സ്ഥിരമായി ഈ ഫോണ് നോക്കി അല്ലെങ്കിൽ മൊബൈൽ മാത്രം ഉപയോഗിച്ച് സെഡൻട്രി ആയിട്ട് സോഫയിൽ ഇരിക്കാതെ നമ്മുടെ ശരീരം തന്നെ കുറച്ച് കൂടുതൽ ഊർജം നേടാനുള്ള വഴികൾ നമ്മൾ കൂടുതൽ എത്തുക. എന്തെങ്കിലും എക്സസൈസ്, ഇപ്പൊ നടത്തമായിക്കോട്ടെ ഡാൻസ് ആയിക്കോട്ടെ, ഏത് രീതിയിലായാലും നമ്മളെ ബോഡിയെ നമ്മൾ സ്നേഹിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതൊക്കെ നമുക്ക് മാറ്റം വരുത്താൻ പറ്റിയ റിസ്ക് ഫാക്ടേഴ്സ് തന്നെയാണ്. അതുപോലെ സ്തനാർബുദത്തിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയെന്നും കൂടി നമുക്ക് നോക്കാം അല്ലേ. സ്തനാർബുദത്തിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ മാറിൽ കാണുന്ന മുഴകളായിക്കോട്ടെ കല്ലിപ്പായിക്കോട്ടെ, മാറിന്റെ ചർമ്മത്തിലുണ്ടാകുന്ന മാറ്റങ്ങളായിക്കോട്ടെ, അത് നിറവ്യത്യാസമാവാം, ചിലപ്പോൾ എവിടെയും കട്ടി പിടിക്കുന്ന പോലെയാവാം, കുഴിഞ്ഞു പോയിരിക്കുന്ന പോലെയാവാം. ഇനി അതുമല്ല, സ്തന ഞെട്ടിൽ നിന്നും അല്ലെങ്കിൽ നിപ്പിൽ നിന്നും അസാധാരണമായിട്ട് എന്തെങ്കിലും ദ്രാവകങ്ങൾ വരിക, ചിലപ്പോൾ ഒരു കറുപ്പ് നിറത്തിലെ ദ്രാവകമോ അല്ലെങ്കിൽ ഒരു പച്ച നിറത്തിലുള്ള ദ്രാവകമോ അല്ലെങ്കിൽ എന്തെങ്കിലും അസാധാരണമായിട്ടുള്ള എന്ത് ദ്രാവകങ്ങളെയും നമ്മൾ ശ്രദ്ധിക്കണം. മാത്രമല്ല മാറിന്റെ കയല പോകുന്നത് കക്ഷത്തിലേക്കാണ്. അപ്പൊ മാറിൽ മാത്രമല്ല കക്ഷത്തിലും എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിനെ ശ്രദ്ധിക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. മാറിലെ മാറ്റങ്ങളെ നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ ഒരു പരിധിവരെ നമ്മളെ നാട്ടിൽ ഒരു സ്ത്രീ പോലും ഈ ഒരു രോഗം കൊണ്ട് മരണപ്പെടേണ്ട ഒരു അവസ്ഥ ഉണ്ടാവില്ല. അപ്പോൾ എങ്ങനെയാണ് സ്വന്തമായി മാറ് പരിശോധന? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണത്. സ്വന്തമായി മാറ് പരിശോധിക്കുക എന്നുള്ളത് വളരെ വളരെ നമുക്ക് സ്വന്തമായി ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള കാര്യമാണ്. സ്വന്തമായി എങ്ങനെ മാറ് പരിശോധിക്കാം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ആർത്തവമുള്ള സ്ത്രീകളാണെങ്കിൽ ആർത്തവത്തിൻ്റെ 1st, 2nd, 3rd, 4th, 7th ദിവസം സ്വന്തമായി മാറി പരിശോധിക്കുക. ആർത്തവ വിരാമത്തിന് ശേഷമുള്ള സ്ത്രീകളാണെങ്കിൽ എല്ലാ മാസവും ഒരു ഡേറ്റ്, ഇപ്പം ഈ മാസം 1st നോക്കിയെങ്കിൽ അടുത്ത മാസവും 5th, അതുപോലെ എല്ലാ മാസവും ഒരു ഡേറ്റിൽ സ്വന്തമായി മാറി പരിശോധിക്കുക. കുളിക്കുമ്പോൾ മാറി പരിശോധിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ട് പറയുന്നത്. കാരണം സോപ്പ് കൊണ്ടുള്ള കൈകൊണ്ട് മാറി തൊട്ട് നോക്കുമ്പോൾ കൂടുതൽ നമുക്ക് അതിനെ മനസ്സിലാക്കാനും അതിൻ്റെ ഉള്ളിലുള്ള ബുദ്ധിമുട്ടുകളെ കൂടുതൽ കണ്ടെത്താനും സഹായിക്കുന്നു. അതുപോലെ ഈ മാറി പരിശോധന ചെയ്യുന്നത് 2 ഘട്ടങ്ങളിലാണ്. ഒന്ന്, നോക്കിക്കൊണ്ടുള്ള പരിശോധനയും പിന്നീട് തൊട്ടുകൊണ്ടുള്ള പരിശോധനയും. നോക്കിക്കൊണ്ടുള്ള പരിശോധന എന്ന് പറയുമ്പോൾ ഒരു കണ്ണാടിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഡ്രസ്സ് മാറ്റിക്കൊണ്ട് 2 മാറും ശ്രദ്ധിക്കുക. മാറിൻ്റെ വലുപ്പത്തിലോ അല്ലെങ്കിൽ അതിൻ്റെ ആകൃതിയിലോ അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ നമ്മൾ ശ്രദ്ധിക്കുക. മാത്രമല്ല നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, എല്ലാ സ്ത്രീകൾക്കും ഒരു മാറും മറ്റൊരു മാറിനെക്കാട്ടും ലേശൊരു വണ്ണ വ്യത്യാസം ഉണ്ടാവും. പക്ഷേ നല്ല രീതിയിൽ ഒരു മുഴ പോലെ പുറത്തേക്ക് ഉന്തി നിൽക്കുന്നതോ അങ്ങനെ എന്തെങ്കിലും 2 മാറ് കാണുമ്പോൾ വലിയ വ്യത്യാസങ്ങൾ കണ്ട തീർച്ചയായിട്ടും നമ്മളത് ശ്രദ്ധിക്കുക. പിന്നീട് 2 കൈകളും സൈഡിലേക്ക് വെച്ചുകൊണ്ട് 2 മാറും തമ്മിൽ നിറത്തിലോ വലുപ്പത്തിലോ ആകൃതിയിലോ മാറ്റങ്ങളുണ്ടോ നോക്കുക. നിപ്പിള് വലിഞ്ഞു പോകുന്നുണ്ടോ, നിപ്പിളുള്ളിലേക്ക് പോകുന്നുണ്ടോ, അങ്ങനെയുള്ള മാറ്റങ്ങൾ ശ്രദ്ധിക്കാം. പിന്നീട് രണ്ട് കൈകളും തലയുടെ പുറകിലേക്ക് വെച്ചുകൊണ്ട് മാറുമാത്രമല്ല കക്ഷത്തിലും മാറ്റങ്ങളുണ്ടോ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. അതുപോലെ തൊട്ടു നോക്കുന്ന പരിശോധന ചെയ്യുമ്പോൾ ഒന്നിക്കൽ നിങ്ങൾക്ക് നിന്നുകൊണ്ട് ചെയ്യാം, അല്ലെങ്കിൽ കിടന്നുകൊണ്ട് ചെയ്യാം. നിന്നുകൊണ്ടായാൽ

0: കിടന്നു കൊണ്ടായാലും നമ്മൾ വലതുവശത്തെ മാറി പരിശോധിക്കുമ്പോൾ വലതുവശത്തെ കൈ തലയുടെ പുറകിലേക്ക് വെച്ചുകൊണ്ട് ഇടതുവശത്തെ കൈ കൊണ്ട് വേണം പരിശോധന നടത്താൻ. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ മാറി മൊത്തമായിട്ട് ഒരു ക്ലോക്കിന്റെ വശത്തിലൂടെ അല്ലെ ക്ലോക്കിന്റെ എതിർവശത്തിലൂടെ മൊത്തമായിട്ട് നമ്മൾ സർക്കുലറായിട്ട് വട്ടത്തിൽ കൈവിരലുകളുടെ നടുഭാഗം ചുറ്റിക്കൊണ്ട് വേണം പരിശോധനകൾ നടത്താൻ. അങ്ങനെ നടത്തുമ്പോൾ മാത്രമേ ഉള്ളിൽ എന്തെങ്കിലും ഒരു ഗോട്ടി പോലെയോ അങ്ങനെ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ എന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കുള്ളൂ. വിരലിന്റെ തുമ്പ് കൊണ്ടോ നമ്മൾ കൈയിന്റെ ഉൾഭാഗം കൊണ്ടോ പത്തിയുടെ ഭാഗം കൊണ്ടോ ഒരിക്കലും പരിശോധിക്കരുത്. വിരലിന്റെ തുമ്പ് കൊണ്ട് പരിശോധിക്കുമ്പോൾ നമുക്ക് മാറുണ്ടാക്കിയിരിക്കുന്നത് തന്നെ കൊഴുപ്പ് കൊണ്ടും പാൽഗ്രന്ഥികളും കൊണ്ടൊക്കെ തന്നെ. അപ്പം ആ ഓരോ ഭാഗത്തേക്ക് പോകുമ്പോൾ അത് ബുദ്ധിമുട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് അതൊരു മുഴയായിട്ട് തോന്നാം. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അതുപോലെ മാറി മൊത്തമായിട്ട് ഒരു ക്ലോക്കിന്റെ വശത്തിലൂടെ അല്ലെങ്കിൽ ക്ലോക്കിന്റെ എതിർവശത്തിലൂടെ മൊത്തമായി നമ്മൾ പരിശോധനകൾ നടത്തുക. അതുപോലെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം നിപ്പിൽ അമർത്തി നോക്കുക. നിപ്പിൽ നിന്ന് ദ്രാവകങ്ങളോ നേരത്തെ പറഞ്ഞ പോലെ അസാധാരണമായിട്ട് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ശ്രദ്ധിക്കുക. മാറും നോക്കി നിപ്പിളും നോക്കി ശരിയാണ്, പക്ഷേ കക്ഷവും കൂടി നമ്മൾ നോക്കണം. കയല ആ ഭാഗത്തെ നമ്മൾ ആംപിറ്റ് അഥവാ നമ്മൾ കക്ഷത്തിനും തൊട്ട് നോക്കിക്കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ കൂടി ചെക്ക് ചെയ്താൽ മാത്രമേ സ്വയമായിട്ടുള്ള സ്ഥല പരിശോധന പൂർണ്ണമാവുള്ളൂ. എന്തെങ്കിലും മാറ്റം കണ്ടാൽ അപ്പം തന്നെ അടുത്തുള്ള ഹോസ്പിറ്റലിലെ ഡോക്ടർ ചെന്ന് കണ്ടുകൊണ്ട് എന്താണ് ആ ബുദ്ധിമുട്ടെന്ന് നമ്മൾ തിരിച്ചറിയാൻ വേണ്ടി ശ്രമിക്കുക. ഒരിക്കലും പേടിയാവുകയല്ല വേണ്ടത്, അത് കാണിച്ചുകൊണ്ട് ആ സംശയത്തെ ദൂരീകരിക്കാനാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്.
1: ബ്രസ്റ്റ് ക്യാൻസർ അഥവാ സ്തനാർബുദം, രോഗനിർണയം, ചികിത്സ എന്നിവയെ കുറിച്ച് വിശദമാക്കുകയായിരുന്നു കണ്ണൂർ മലബാർ ക്യാൻസർ കെയർ സൊസൈറ്റി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഹർഷ ഗംഗാധരൻ. ആരോഗ്യദീപ്തി തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 12:40.
2: ആകാശവാണി കണ്ണൂർ. ഇനി 12:50 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് ഇന്ന് തുടക്കമായി. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി പ്രധാനമന്ത്രി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. കേരളത്തിൽ VD സതീശന്റെ നേതൃത്വത്തിലുള്ള പുതിയ മന്ത്രിസഭ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. മന്ത്രിമാരെ നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ UDF പുരോഗമിക്കുന്നു. നീറ്റ് UG പുനഃപരീക്ഷ June 21. ഭാവിയിൽ പരീക്ഷാക്രമക്കേടുകൾ തടയുന്നതിന് എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ഫലപ്രദമായ ബഹുരാഷ്ട്ര സഹകരണത്തിനായി ബ്രിക്സ് രാജ്യങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമെന്ന് വിദേശകാര്യമന്ത്രി S.J. രാജ്യത്ത് പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 3 രൂപ വർദ്ധിപ്പിച്ച് എണ്ണ കമ്പനികൾ. CNG വിലയിലും 2 രൂപയുടെ വർധന. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് ഇന്ന് തുടക്കമായി. UAE, നെതർലൻഡ്സ്, സ്വീഡൻ, നോർവെ, ഇറ്റലി എന്നീ 5 രാജ്യങ്ങളാണ് അദ്ദേഹം സന്ദർശിക്കുന്നത്. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി പ്രധാനമന്ത്രി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. വിശദാംശങ്ങളിലേക്ക്.
3: ഊർജ്ജ മേഖലയിലെ സഹകരണം സംബന്ധിച്ച നിർണായക ചർച്ചകളായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും UAE പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ചയിൽ നടക്കുക. സമഗ്ര നയതന്ത്ര പങ്കാളിത്തം സംബന്ധിച്ച ചർച്ചകളും ഇരുവർക്കുമിടയിൽ നടക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ എത്തിക്കുന്ന രാജ്യങ്ങളിൽ 4ാം സ്ഥാനത്താണ് UAE എന്നത് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. സന്ദർശനത്തിന്റെ 2ാം പാദത്തിൽ നെതർലൻഡ്സിലെത്തുന്ന ശ്രീ നരേന്ദ്രമോദി വില്യം അലക്സാണ്ടർ രാജാവിനെയും പ്രധാനമന്ത്രി റോബ് യെട്ടനെയും സന്ദർശിക്കും. പ്രതിരോധം, സുരക്ഷ, ഗ്രീൻ ഹൈഡ്രജൻ ഉൾപ്പെടെയുള്ള മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് ചർച്ചകൾ സന്ദർശനത്തിന്റെ ഭാഗമായി നടക്കും. തുടർന്ന് അദ്ദേഹം സ്വീഡനും നോർവേയും ഇറ്റലിയും സന്ദർശിച്ച് രാഷ്ട്രമേധാവികൾ ഉൾപ്പെടെയുള്ള പ്രമുഖരുമായി കൂടിക്കാഴ്ച നടത്തും. യൂറോപ്യൻ രാജ്യങ്ങളുമായുള്ള ബന്ധം വർദ്ധിപ്പിക്കാൻ പ്രധാനമന്ത്രിയുടെ സന്ദർശനം സഹായിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
2: കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുന്നു.

0: വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള യു ഡി എഫ് മന്ത്രിസഭ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. കോൺഗ്രസിന്റെയും ഘടകകക്ഷികളുടെയും മന്ത്രിസ്ഥാനം, വകുപ്പുകൾ തുടങ്ങിയവ സംബന്ധിച്ച് വിപുലമായ ചർച്ചകളാണ് നടക്കുന്നത്. യു ഡി എഫ് നേതൃയോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. തിരുവനന്തപുരത്ത് ഇന്നലെ ചേർന്ന കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം വി ഡി സതീശനെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തതിന് പിന്നാലെ അദ്ദേഹം മുതിർന്ന നേതാക്കൾക്കൊപ്പം ഗവർണറെ സന്ദർശിച്ച് മന്ത്രിസഭ രൂപവൽക്കരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ചു. സ്ഥാനമൊഴിയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെയും അടൂർ പ്രകാശ്, പി ജെ ജോസഫ് തുടങ്ങിയ മുതിർന്ന യു ഡി എഫ് നേതാക്കളെയും നിയുക്ത മുഖ്യമന്ത്രി ഇന്ന് സന്ദർശിച്ചു. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പിണറായി വിജയൻ പങ്കെടുക്കുമെന്നും മുൻ സർക്കാരിന്റെ നല്ല തീരുമാനങ്ങൾ തുടരുമെന്നും സന്ദർശനത്തിന് ശേഷം വി ഡി സതീശൻ പറഞ്ഞു. നീറ്റ് യു ജി പുനഃപരീക്ഷ ജൂൺ 21 നടക്കും. മെയ് 3 നടന്ന പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി റദ്ദാക്കിയ സാഹചര്യത്തിലാണ് പുനഃപരീക്ഷ നടത്തുന്നത്. വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിറ്റ് കാർഡുകൾ അടുത്ത മാസം 14 മുതൽ നൽകുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നിലവിലെ ഒ എം ആർ പരീക്ഷാ രീതിക്ക് പകരം അടുത്ത വർഷം മുതൽ കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിലായിരിക്കും നീറ്റ് യു ജി പരീക്ഷ നടത്തുക.
1: परीक्षा की तिथि घोषणा किया है, 21 जून को री एग्जामिनेशन की डेट घोषणा की है. हमारी सर्वोपरि प्राथमिकता है छात्रों की भविष्य, उनकी परिश्रम के प्रति संवेदनशीलता सरकार की सदैव है.
0: പരീക്ഷയിലെ ക്രമക്കേടുകൾ തടയുന്നതിനായി എൻ ടി എ നടപടികൾ സ്വീകരിക്കണമെന്നും പരീക്ഷാ തട്ടിപ്പിലൂടെ അർഹരായ വിദ്യാർത്ഥികളുടെ അവസരം നഷ്ടപ്പെടുന്നത് തടയണമെന്നും ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു. നീറ്റ് യു ജി ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് പൂനെ സ്വദേശികളായ രണ്ടുപേരെ കൂടി സിബിഐ അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസങ്ങളിൽ അറസ്റ്റിലായ 5 പേരെ ഡൽഹി കോടതി 7 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ഫലപ്രദമായ ബഹുരാഷ്ട്ര സഹകരണത്തിനായി ബ്രിക്സ് രാജ്യങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ന്യൂഡൽഹിയിൽ ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന്റെ 2-ാം ദിവസമായ ഇന്ന് പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. അന്താരാഷ്ട്ര സമ്പദ്ഘടനയിൽ അടിയന്തര പരിഷ്കരണങ്ങൾ ആവശ്യമാണെന്നും വളർന്നുവരുന്ന വിപണികളുടെയും വികസ്വര രാജ്യങ്ങളുടെയും ആവശ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ബഹുരാഷ്ട്ര സംവിധാനത്തിനായി ഇന്ത്യ നിരന്തരം വാദിക്കുന്നുണ്ടെന്നും ശ്രീ ജയശങ്കർ പറഞ്ഞു. കൂടുതൽ ജനാധിപത്യ ും പ്രാതിനിധ്യമുള്ളതുമായ അന്താരാഷ്ട്ര ക്രമം രൂപപ്പെടുത്താൻ എല്ലാ രാജ്യങ്ങളും ഒന്നിച്ച് പ്രവർത്തിക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ഷിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യങ്ങളും അവയുടെ പ്രത്യാഘാതങ്ങളും ചർച്ച ചെയ്തതായി ശ്രീ ജയശങ്കർ സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. ഉഭയകക്ഷി താൽപര്യമുള്ള വിവിധ വിഷയങ്ങളിലും ഇരുവരും അഭിപ്രായം പങ്കുവച്ചു. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുത്തതിന് അബ്ബാസ് അരാക്ഷിക്ക് ശ്രീ ജയശങ്കർ നന്ദി അറിയിച്ചു.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: രാജ്യത്ത് പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 3 രൂപ വർദ്ധിപ്പിച്ച് എണ്ണക്കമ്പനികൾ. ആഗോള വിപണിയിൽ ഇന്ധനവില കുതിച്ചുയരുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. സിഎൻജിയുടെ വില കിലോയ്ക്ക് 2 രൂപ വർദ്ധിപ്പിച്ചതായി ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് ലിമിറ്റഡ് അറിയിച്ചു. സ്വർണ്ണാഭരണ കയറ്റുമതിക്കായി നികുതിയില്ലാതെ സ്വർണം ഇറക്കുമതി ചെയ്യാൻ അനുമതി നൽകുന്ന അഡ്വാൻസ് ഓതറൈസേഷൻ സ്കീം പ്രകാരം കൊണ്ടുവരാവുന്ന സ്വർണത്തിന് 100 കിലോഗ്രാം പരിധി നിശ്ചയിച്ച് കേന്ദ്ര സർക്കാർ. ഇത് സംബന്ധിച്ച വിജ്ഞാപനം ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് പുറത്തിറക്കി. മുൻപ് ഈ പദ്ധതിക്ക് കീഴിൽ ഇത്തരത്തിൽ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇതുപ്രകാരം ആദ്യമായി അപേക്ഷിക്കുന്ന എല്ലാ ജ്വല്ലറി നിർമ്മാണ യൂണിറ്റുകളുടെയും പ്രവർത്തനശേഷി DGFT നേരിട്ട് പരിശോധിക്കും. നിശ്ചിത കയറ്റുമതി ബാധ്യതയുടെ കുറഞ്ഞത് 50% പൂർത്തിയാക്കിയാൽ മാത്രമേ വീണ്ടും സ്വർണം ഇറക്കുമതി ചെയ്യാൻ അനുവാദം നൽകൂ എന്നും വിജ്ഞാപനത്തിൽ പറയുന്നു. സംസ്ഥാനത്ത് SSLC പരീക്ഷാഫലം ഇന്ന് വൈകുന്നേരം 3 മണിക്ക് പ്രഖ്യാപിക്കും. THSLC, AHSLC പരീക്ഷാഫലങ്ങളും ഇതോടൊപ്പം പ്രഖ്യാപിക്കും. 3:30 മുതൽ പരീക്ഷാഫലം ഓൺലൈനായി പരിശോധിക്കാം. നമ്മുടെ കേരളം, സഫലം, കൈറ്റ് മൊബൈൽ ആപ്പുകൾ, result.kerala.gov.in, PRD.kerala.gov.in തുടങ്ങിയ ഔദ്യോഗിക വെബ്സൈറ്റുകൾ വഴിയും പരീക്ഷാഫലം ലഭ്യമാക്കും. 417,000 ത്തിലധികം വിദ്യാർത്ഥികളാണ് ഇക്കുറി SSLC പരീക്ഷ എഴുതിയത്. ഉത്തർപ്രദേശിൽ കനത്ത മഴയിലും കാറ്റിലും ഇടിമിന്നലിലും കഴിഞ്ഞ 36 മണിക്കൂറിനിടെ 111 മരണം റിപ്പോർട്ട് ചെയ്തു. 200 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് മരങ്ങളുടെ ചുവട്ടിൽ അഭയം പ്രാപിച്ചവരാണ് അപകടത്തിൽപ്പെട്ടവരിലേറെയും. ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണും റെയിൽവേയുടെ ഓവർഹെഡ് ലൈനുകൾ തകർന്നും ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. മഴയോടൊപ്പമുണ്ടായ

0: ആലിപ്പഴ വർഷത്തിൽ കാർഷിക വിളകൾക്ക് വൻ നാശനഷ്ടമുണ്ടായി. പ്രയാഗ്രാജ്, ഭദോജി, മിർസാപൂർ, ഫത്തേപൂർ, വാരാണസി എന്നീ ജില്ലകളിലാണ് മഴക്കെടുതി രൂക്ഷം. സംസ്ഥാനത്ത് വ്യാപക മഴ തുടരുന്നു. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ വിവിധയിടങ്ങളിൽ തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം കല്ലാറിൽ ജലനിരപ്പ് ഉയർന്നതിനാൽ കല്ലാർ ഇക്കോ ടൂറിസം താൽക്കാലികമായി അടച്ചിടുന്നതായി ജില്ലാ ഫോറസ്റ്റ് ഓഫീസർ അറിയിച്ചു. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. ലക്നൌവിൽ രാത്രി 7:30 മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് പഞ്ചാബ് കിങ്സിനെ 6 പരാജയപ്പെടുത്തി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 285 പോയിന്റ് ഉയർന്ന് 75684, നിഫ്റ്റി 91 പോയിന്റ് നേട്ടത്തിൽ 23781, വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 1640 താഴ്ന്ന് 1,17,400, ഗ്രാമിന് 14,675 ഇന്നത്തെ വില. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറിയിലൂടെ ഇറാന്റെ സൈനിക ശേഷി തീർത്തും ദുർബലമാക്കിയതായി അമേരിക്ക. യുഎസ് സെനറ്റ് ഹിയറിംഗിൽ അഡ്മിറൽ ചാൾസ് കൂപ്പറാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. സൈനിക ആക്രമണങ്ങളിലൂടെ ഇറാന്റെ മിസൈൽ ഡ്രോൺ നാവികശേഷിയുടെ 90% തകർക്കപ്പെട്ടതായി അദ്ദേഹം പറഞ്ഞു. യുക്രൈൻ തലസ്ഥാനമായ കീവിൽ റഷ്യ ഇന്നലെ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണത്തിൽ 3 21 കൊല്ലപ്പെട്ടു. 45 പരിക്കേറ്റിട്ടുണ്ട്. റഷ്യ തൊടുത്തുവിട്ട 600 ഡ്രോണുകളും 50 മിസൈലുകളും യുക്രൈൻ തടഞ്ഞെങ്കിലും ചിലത് ജനവാസ മേഖലകളിൽ പതിക്കുകയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 വിദേശ പര്യടനത്തിന് ഇന്ന് തുടക്കമായി. യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി പ്രധാനമന്ത്രി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. കേരളത്തിൽ വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള പുതിയ മന്ത്രിസഭ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. മന്ത്രിമാരെ നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ യുഡിഎഫിൽ പുരോഗമിക്കുന്നു. നീറ്റ് യുജി പുനഃപരീക്ഷ ജൂൺ 21. ഭാവിയിൽ പരീക്ഷാക്രമക്കേടുകൾ തടയുന്നതിന് എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ഫലപ്രദമായ ബഹുരാഷ്ട്ര സഹകരണത്തിനായി ബ്രിക്സ് രാജ്യങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. രാജ്യത്ത് പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 3 വർദ്ധിപ്പിച്ച് എണ്ണ കമ്പനികൾ. സിഎൻജി വിലയിലും 2 വർധന. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി.
2: ഹൃദയാ,

0: അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ ആകാശവാണി തൃശൂർ നിലയം അവതരിപ്പിക്കുന്ന നാടകം സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം. രചന രാജേഷ് വിശ്വംഭരൻ, സംവിധാനം YS പൗർണമി.
1: ഓ, നീ എന്തെങ്കിലും ഒന്ന് പറയേ. വേണ്ട, അറ്റ്ലീസ്റ്റ് ആ ചായയെങ്കിലും ഒന്ന് കുടിച്ചു തീർക്ക്. എത്ര നേരമായി ഇങ്ങനെ. ഹൃദയ, പ്ലീസ്, ഇന്ന് എനിക്ക് നിന്റെ തീരുമാനം അറിയണം. അപ്പാവ് ചോദിച്ചു നിന്റെ കാര്യങ്ങളെ പറ്റി, ജോലി അങ്ങനെയൊക്കെ കുറെ ചോദിച്ചു.
2: നീ എന്തു പറഞ്ഞു?
1: നിന്നെയും കൂട്ടി വരാമെന്ന് പറഞ്ഞു.
2: ഇന്നോ?
1: അല്ല, നിന്റെ കൂടെ സൗകര്യം നോക്കിയിട്ട്.
2: മധു, ഞാൻ വരാം.
3: വൈകില്ല.
2: നിന്റെ അപ്പാവിനോട് പറ ഞാൻ നേരിട്ട് തന്നെ വരാമെന്ന്. എനിക്കറിയില്ല മധു, അങ്ങനെയൊക്കെ വന്ന് അപ്പാവിനോട് സംസാരിക്കാൻ ഇഷ്ടമില്ല എന്നല്ല, എനിക്കിപ്പോ അങ്ങനെ ഒന്നിനും പറ്റുന്നില്ലടോ. ശരിക്കു പറഞ്ഞാൽ ഉറങ്ങാൻ പോലും.
1: എന്താണ് ഹൃദയൻ, എന്താ നിനക്ക് ഇത്രമാത്രം പ്രോബ്ലംസ്?
2: എനിക്കറിയില്ല മധു, എനിക്കെന്താണ് പറ്റുന്നതെന്ന്.
1: ഹൃദയൻ, പിന്നെ ഒരു വലിയ സൊല്യൂഷൻ ആയിട്ടല്ല, നമുക്ക് ഹേമ ഒന്ന് കണ്ടാലോ?
2: അത് നിന്റെ ആ പഴയ ഫ്രണ്ട് സൈക്കോളജിസ്റ്റോ?
1: ആ, നമുക്ക് പോവാന്നേ ഹൃദയ.
2: ഹലോ ഹലോ മോനെ, ബിൽ.
4: മധു, ഒരിത്തിരി നേരം നീ പാറുന്റെ അടുത്തിരിക്കോ, ഞാൻ ഹൃദയനോടൊന്ന് സംസാരിക്കട്ടെ.
1: ഷോ, മറന്നു, അവളുടെ ഫേവറേറ്റ് കുക്കീസ്. ഛേ, ഓർത്തില്ല ഹേമേ, കണ്ടാൽ ആദ്യം അവൾ അതായിരിക്കും ചോദിക്കുക.
4: സാരമില്ല, ചെല്ല്. എന്തായാലും അവൾക്കൊരു കമ്പനി കൊടുക്ക. ഹൃദയനോട് ഞാനൊന്ന് സംസാരിക്കട്ടെ. മ്യൂസിക് ഇഷ്ടമാണെന്ന് പറഞ്ഞു മധു. നന്നായി വായിക്കുമെന്നും അല്പസ്വല്പമൊക്കെ എഴുതുമെന്നും ഒരു മൂവിംഗ് ലൈബ്രറി ആണെന്നും ഒക്കെ.
2: ഓ ഡോക്ടർ, അത്രയ്ക്കൊന്നുമില്ല, വായിക്കാൻ ഇഷ്ടമാണ്, കുറച്ച് സംഗീതവും കൂട്ടിനുണ്ട്, പിന്നെ മനസ്സിൽ തോന്നുന്നതൊക്കെ കുറിച്ച് വെക്കാറുണ്ട്.
4: നല്ലതല്ലേ. ഹൃദയം, ഇപ്പോൾ എന്താണ് പ്രോബ്ലം? ഉറങ്ങാൻ പറ്റുന്നില്ലേ? മധു പറഞ്ഞു, മറ്റൊന്നുമായി കാണണ്ട ഇതിനെ. കാര്യങ്ങൾ കുറച്ച് ഓപ്പണായി പറയാൻ ഒരു പ്ലാറ്റ്ഫോം, അത്രേ ഉള്ളൂ. ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് തുടങ്ങിയാലോ?
2: അതെങ്ങനെ തുടങ്ങും എന്നെനിക്കറിയില്ല. കുറെ ചിതറിയ കാഴ്ചകളാണ് കിടന്ന്. കുറച്ചു സമയം കഴിഞ്ഞാൽ മനസ്സിൽ പതിയെ പതിയെ തെളിഞ്ഞു വരുന്നത്.
4: ഓർമ്മിക്കാൻ പറ്റുന്നുണ്ടോ?
2: അത് ഉറങ്ങിയെന്ന് തോന്നുമ്പോഴേക്കും ആദ്യം ഒരു ബഹളം പോലെ തോന്നും. ആളുകളുടെ ഒരു വലിയ കൂട്ടത്തിൽ നിൽക്കുന്നത് പോലെ ഒരു ഫീൽ. പിന്നെ എന്തൊക്കെയോ അനൗൺസ്മെന്റ്സ് ആണ്, വളകിലുക്കങ്ങൾ. പിന്നെ
4: ഹൃദയം, ഒന്നുകൂടി ഓർക്കാൻ പറ്റുന്നുണ്ടോ?
2: നല്ല നെയ്യിൽ പ്രിപ്പയർ ചെയ്ത പലഹാരങ്ങളുടെ മണം എല്ലാം കൂടി ഓർത്താൽ ഒരുതരം ഉത്സവങ്ങൾക്കിടയിൽ ഒക്കെ നിൽക്കുന്നത് പോലെ തോന്നും.
4: അത് മാത്രമേ ഉള്ളൂ? മറ്റെന്തെങ്കിലും കാഴ്ചകൾ?
2: ഐം സോറി, ഇതൊക്കെയാണ് ഇപ്പോൾ ഈ ഇടയായി ഉറങ്ങാൻ കിടന്നാൽ. ഒരു ശല്യം എന്ന പോലെയല്ല, പക്ഷേ എപ്പോഴും അതുപോലെയുള്ള സ്ഥലങ്ങൾ, അവിടേക്കൊക്കെ എത്താൻ മനസ്സ് വല്ലാതെ ടെംപ്റ്റഡ് ആവുന്നു. മധുവിനോട് ഞാനൊന്നും അങ്ങനെ വിട്ടു പറയാറില്ല, അവളൊരു പക്ഷെ വല്ലാതെ പാനിക്കാവും.
4: ഇറ്റ്സ് ഓക്കെ ഹൃദയൻ, നമുക്ക് അടുത്ത സെഷനിലേ നോക്കാം. എങ്കിലും ഒരു ചെറിയ സജഷൻ, ഒരു ചെറിയ ബ്രേക്ക് എടുത്തൂടെ, ഈ സ്ട്രെസ്സൊക്കെ ഒന്ന് കുറയ്ക്കാനായിട്ട്. ഒരു യാത്ര പോലെ ഒറ്റയ്ക്കൊന്ന് പോയിക്കൂടെ?
2: നോ വേ, ഇൻകണ്ടാക്സ് അല്ലേ, നടക്കില്ല. പിന്നെ മാത്രല്ല, പുതുതായി ട്രാൻസ്ഫറായി വന്ന സീനിയറിന് എന്നെ അത്ര പിടിച്ചമട്ടില്ല.
4: ഓഹോ,
2: ഞാൻ ഉഴപ്പുന്നു എന്നാണ് പുള്ളിയുടെ കണ്ടുപിടുത്തം. പോരെ,
4: എന്നാലും ഒന്ന് ട്രൈ ചെയ്യൂ ഹൃദയൻ, ശ്രമിച്ചാൽ. അങ്ങനെയല്ലേ ചൊല്ല്.
2: നോക്കാം.
5: ഒരു ഹിയറിംഗ് നടത്തി അതിന്റെ അസസ്മെന്റ് നടത്താൻ ഇതുവരെയും പഠിച്ചില്ലേ? TDS ഇ ഫയലിംഗ് ഡിലേ ആക്കിയ ക്ലയൻസിന് ഇന്റിമേഷൻ മെയിൽ അയച്ചോ? പോട്ടെ, ഇൻട്രസ്റ്റ് മെയിലെങ്കിലും അയച്ചിരുന്നോ?
2: ഡാറ്റ കളക്ഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല സാർ.
5: ഇതൊക്കെ ഇനി എന്താണ് ഹൃദയനാഥ്? ഇതിനൊക്കെ ഒരു സമയമുണ്ട്. ഇതൊരു റെസ്പോൺസിബിൾ ഓഫീസല്ലേ. ഇനി തന്റെ ടേബിളിന്റെ കറന്റ് സ്റ്റാറ്റസ് എന്താണ്
2: സാർ? ഞാനത്
5: ഇനിയൊന്നും പറയണ്ട. സെൻഡ് ഓൾ ദ ഇൻകംപ്ലീറ്റ് ഫയൽസ് ടു മൈ മെയിൽ ടുഡേ ഇറ്റ്സെൽഫ്. എന്റെ ഇത്രയും കാലത്തെ സർവീസിനിടയിൽ തന്നെ പോലെ ഇത്രയും ഇറസ്പോൺസിബിളായ ഒരു സബോർഡിനേറ്റിനെ ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ എന്റെ അണ്ടർ വന്നിട്ട് ഇപ്പോൾ
2: ഒരു വർഷമായിട്ടില്ല.
5: ഫൈനൽ വേർഡ് ഞാൻ പറയുകയാണ്. കഴിഞ്ഞ കുറച്ചു കാലത്തെ തന്റെ പെർഫോമൻസ് നോക്കിയിട്ട് ഞാൻ എടുത്ത ഒരു തീരുമാനം, അതെന്തായാലും താൻ അക്സെപ്റ്റ് ചെയ്യണം. പറ്റുമോ
2: സാർ?
5: പറ്റുമെന്നോ പറ്റില്ലെന്നോ?
2: ശരി സാർ.
5: മറ്റൊന്നുമല്ല, ഒരു സ്റ്റാഫ് ട്രെയിനിങ് പ്രോഗ്രാം ഡൽഹിയിൽ, ഡ്യൂറേഷൻ അബൌട്ട് 1 മന്ത്. കോഴ്സിന്റെ ഡയറക്ടർ 1 മിസ്റ്റർ അനന്തരാമൻ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ ഡൽഹി കേഡറിൽ ഹൈ ഡെസിഗ്നേഷനിൽ ഇരുന്ന ആളായിരുന്നു. അടുത്ത ആഴ്ച പോകാൻ റെഡി ആയിക്കോളൂ. കൺഫേം ഡേറ്റ് ഞാൻ ഇന്റിമേറ്റ് ചെയ്യാം.
2: സാർ അത് ഞാൻ
5: ഇനിയൊന്നും ഇങ്ങോട്ട് പറയണ്ട. വളരെ ആലോചിച്ചെടുത്ത തീരുമാനമാണ്. താൻ നേരെയാവാനാണെങ്കിൽ ഇതിലറിയാം.
2: ഐ വിൽ ട്രൈ സാർ.

ഞാനുമായി ഒരിക്കലും ചേർന്നു പോകാനിടയില്ലാത്ത കണക്കുകളുടെ ഈ കൃത്യമായ ലോകത്ത് ഈ പറഞ്ഞതൊട്ടുമില്ലാത്ത ഞാൻ എങ്ങനെ എത്തി? ലോകായ ലോകങ്ങളുടെ സൃഷ്ടാവേ, ഇത് എന്നെ എവിടെ കൊണ്ടുവന്ന് എത്തിക്കുമെന്ന് എനിക്കിപ്പോഴും സംശയമാണ്. ഓർക്കുമ്പോൾ വിഷമമുണ്ട്. കരുതലിൻ്റെയോ ഒരിറ്റ സ്നേഹത്തിൻ്റെയോ പച്ചപ്പില്ലാത്ത ഈ മരുഭൂമിയിൽ ഇനി ഒരു മാസം കഴിച്ചു കൂട്ടണം. എന്താകുമോ എന്തോ.

0: വളരെ മെമ്മറബിളായിരുന്നു. ഒരു മാസം ഞാൻ ശരിക്കും ആസ്വദിച്ചു കേട്ടോ. ആ നിങ്ങൾക്കൊപ്പം തന്നെ. പിന്നെ എടുത്തു പറയാൻ ഈ സെഷനിൽ എന്തോ ആകമാനം ഒരു മലയാളി മണം ഫീൽ ചെയ്തിരുന്നു. അതിന്റെ കിളിക്കൊഞ്ചലും ഉണ്ടായിരുന്നു. പിന്നിപ്പോ എന്താ പറയാ, പണ്ടൊരു പാട്ടി പറഞ്ഞതുപോലെ അല്ലെങ്കിൽ കേട്ടതുപോലെ, കുടമുല്ലപ്പൂവിനും മലയാളി പെണ്ണിനും അല്ലേ. ശരിക്കും ആ കുടമുല്ലപ്പൂക്കളുടെ സുഗന്ധം നിറഞ്ഞൊഴുകിയിരുന്നു.
1: യെസ്, ദാറ്റ്സ് ഇറ്റ് സർ.
0: എന്തു പറ്റി ഹൃദയനാഥൻ, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും അപാകത വന്നോ?
1: നത്തിങ് സർ, ഒന്നുമില്ല. ഞാനങ്ങനെ സാറിന്റെ കാഴ്ചകളിലൂടെ അങ്ങ് പോയി.
0: യെസ്, അതാണ് വേണ്ടത്, അങ്ങ് പോകണം. പിന്നെ ഇവിടെ ഒരല്പം ആനുവൽ സ്റ്റേറ്റ്മെന്റ്സ്, റിപ്പോർട്ട്സ്, അസസ്മെന്റ്സ് ഇതിലൂടെയാണെന്ന് മാത്രം. ആൻഡ് കൺക്ലൂഡ് വിത്ത്, ഒന്നുകൂടി റിമൈൻഡ് ചെയ്യാനാണ്. മുൻപ് പറഞ്ഞതുപോലെ, ഒരു വീട്ടിൽ എങ്ങനെ നമ്മുടെ സാധനങ്ങൾ ഇനം തിരിച്ച് അടുക്കി പെറുക്കി വെക്കുന്നു, അതുപോലെ തന്നെയാണ് കണക്കിന്റെ ലോകവും. കഴിഞ്ഞ കുറച്ച് ദിവസം നമ്മൾ പരിചയിച്ചതുപോലെ, ആദ്യം ചെയ്യേണ്ടത് ആദ്യവും ഏറ്റവും ഒടുവിലെത്തിയത് അങ്ങനെയും. പ്രയോറിറ്റി, അതാണ് പ്രധാനം. അപ്പോൾ നമ്മുടെ പ്രവൃത്തികൾക്ക് ഒരു കഥയും കൃത്യതയും ഒക്കെ കൈവരും അല്ലേ. അങ്ങനെയല്ലേ വേണ്ടത്? ഓക്കേ, ദാറ്റ്സ് ഓൾ. പിന്നെ ഒരു ചെറിയ ട്രീറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് എസ് ടി സി വകയായിട്ട്. അപ്പൊ അങ്ങനെ നാളെ നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യുകയാണ്. പിന്നെ ഒഫീഷ്യലായിട്ടൊന്നുമില്ല, എല്ലാവരും ഹോസ്റ്റലിൽ പോയി ഫ്രഷായി വന്നോളൂ. ഇപ്പോ സമയം 5:45. നമുക്ക് ഒരു 6:30 ഹാളിൽ അസംബ്ലി ചെയ്യാം. ഓക്കെ. ബൈ ദ വേ ഹൃദയൻ, താൻ നാളെ എന്റെ അപ്പാർട്ട്മെന്റിൽ വരെ ഒന്ന് വരണം. വരുമോ?
2: ആ സർ.
0: അങ്ങനെ വലിയ കാര്യമൊന്നുമില്ല, ജസ്റ്റ് വെറുതെ ഒന്ന് സംസാരിച്ചിരിക്കാൻ. മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് മതി, ബുദ്ധിമുട്ടാവില്ലല്ലോ.
2: ഇല്ല സർ.
0: ഓക്കെ, ദെൻ നാളെ രാവിലെ 9:30 ചാരുടേത് അപ്പാർട്ട്മെന്റ്, ചാർവി ചോക്ക്.
2: എത്താം സർ.
0: ഓക്കെ.

0: അന്വേഷിച്ച് വരാൻ ബുദ്ധിമുട്ടായോ?
1: ഇല്ല.
0: വാ വാ, കടന്നു വാ, ഇരിക്കെ.
1: സാറിവിടെ ഒറ്റയ്ക്ക്? ഒറ്റയ്ക്കാണോ? ഫാമിലി
0: ഒന്നും ഇല്ലടോ. ശരിക്കും തടി ഒരൊന്നര ഒറ്റ. ഒറ്റ സെക്കൻഡ്, ഞാൻ ഈ ചട്നി ഒന്ന് പുറത്ത് കൊട്ടിയിട്ട് വരാം.
1: ഓ
0: അല്ല, താനിവിടെ ഇരിക്കുന്നോ അതോ അടുക്കളയിലേക്ക് പോയിരുന്നു? ഇവിടെ ആവുമ്പോ സംഗീതം ഉണ്ടാവും, അവിടെ ആവുമ്പോ ഈ നരയനും കൂട്ടനുണ്ടാവും എന്ന് മാത്രം.
1: വൈ നോട്ട്, ഗ്രേറ്റ് പ്ലേസ്, ഞാൻ വരാം.
0: എന്നാ വാടു.
2: ബട്ടർ ടോപ്പ് ചെയ്ത ചൂട് ദോശയും ചട്നിയും ഉള്ളിച്ചമ്മന്തിയും. അറിയാവുന്നൊരു തമിഴ് പേച്ച് പറയട്ടെ സാർ? നിങ്ങ റൊമ്പ കുടുത്തു വെച്ചു വന്നാനെ സമയൽ എന്നാ സമയൽ തീർന്നു കേട്ടോ, അത്ര അറിയൂ.
0: നാട്ടിൽ പാട്ടിയമ്മയുടെ കൈപുണ്യം കുറച്ചൊക്കെ എനിക്കും കാരണമായിരിക്കും. അതൊക്കെ ഒരു കാലം. എന്താ പറയാ ഹൃദയൻ, ഗുഡ് ഓൾഡ് മെമ്മറീസ്.
1: ഭാഗ്യം ചെയ്ത പാട്ടിയമ്മയുടെ പേരെന്ത് സാർ?
0: കനകം. മുഴുവൻ പേര് കനകസുന്ദരാമ്പാൾ.
1: ഓ
0: ആ സൊല്ലു സുബു. പോയ വാരം കോവിഡ് പണ്ണുമ്പോത് അവർ നല്ല ആംഗ്രഹം നനച്ചേ. നീതാണ് ചെന്നേ. പോകട്ടും, കവലപ്പെടാ സുബു, ഞാൻ വരേൻ. സുമ്മാ പേസതല്ലേ, നേരടിയാഹത്താൻ അങ്കവര പോരേൻ. ഇപ്പൊ എന്നെ വേണം ഉനക്ക്? ഞാനേ അങ്ക വര വേണം. അവള് വരാനേ? വരേൻ, കണ്ടിപ്പാ വരേൻ. പുഷ്പ കാവട് ചൊല്ലിടുത്തിയ സമയമാറ്റലാ കണ്ണ, സമയമാറ്റ്.
1: എന്തുപറ്റി സർ?
0: നത്തിങ്. അതെല്ലാം ഒന്നുമില്ല. ഇപ്പൊ പറഞ്ഞ പാട്ടിയമ്മാവുക്ക് തീരെ വയ്യ.
1: സാറിന്റെ മൂഡ് പെട്ടെന്ന് മാറിപ്പോയല്ലോ.
0: ഏയ് ഇടോ ഹൃദയൻ.
1: ഓ,
0: തനിക്ക് എന്റെ കൂടെ നാട്ടിലേക്കൊന്ന് വരാൻ പറ്റുമോ?
1: അയ്യോ,
0: പാലക്കാട്ടേക്ക്?
1: ഹേയ്, ഞാനോ?
0: ജസ്റ്റ് ഫോർ വൺ വീക്ക്. തനിക്ക് ഇഷ്ടപ്പെടുന്ന കുറച്ചൊക്കെ എന്റെ നാട്ടിലുണ്ടടൂ. അവിടെ വന്നാ ഞങ്ങളുടെ രഥോത്സവം ഒന്ന് കൂടി.

0: വിട്ടു പോരാം.
1: എന്ത് പറയുന്നു, നാട്ടിലിപ്പോ അതിന്റെ ഒരുക്കങ്ങളായിരിക്കും. എന്നാ പോകല്ലേ.
2: സഹൃദയരെ, കൽപ്പാത്തി രഥോത്സവത്തോടനുബന്ധിച്ചുള്ള ദേശീയ സംഗീതോത്സവത്തിൽ ഇപ്പോൾ ശ്രീ എ അനന്തപത്മനാഭന്റെ
1: ഹൃദയ നല്ല തിരക്കാണല്ലോ. നോക്കിയ ഒരു കാര്യം ചെയ്യാം, ഈ ക്യാബ് അങ്ങ് വിട്ടേക്കാം.
2: ഓ ശ്രീ മൃദംഗം, ശ്രീ തൃപ്പുണിത്തുറ കെ കണ്ണൻ
3: സാറ്, എത്ര കാലമായി നാട്ടിൽ നിന്ന്
1: പോന്നിട്ടായി കാണും.
3: അതിനിടെ ഒരിക്കൽ പോലും തിരികെ
1: ഇല്ല.
4: വടക്കേ മഠത്തിൽ അനന്തൻ താനേ നീ?
1: ഓ ആമാ, ഞാൻ താൻ. വെങ്കിടി മാമ, എന്നാ സമാചാരം?
4: എന്നാടാ ഇത്, എന്നെ പോലും ഇത്? രൂമ്പ നാളായിടിച്ച് ഇങ്ങിരുന്ന് പോയിട്ട് ഇല്ല. എങ്കിലേ അങ്ക് വിട്ടിട്ട്? ആ
1: അതൊന്നുമില്ല മാമ, അങ്ങേ കൊഞ്ചം ജാസ്തിയാ വേലയിരുന്നത്.
4: ഫോണിൽ പേശുമ്പോ എപ്പോമേ നീ ഇത് താൻ സോൾഡറത്. ആട്ടെ പോട്ടോ. ഹാ അനന്ത, വൺ തിങ് നീ വന്ന് നമ്മ കനകമ്മാവ് പാത്തിയാ?
1: ഇല്ല മാമാ, ഞാൻ വരുമ്പഴിത്താൻ.
4: ഓ ഹോ ഹോ, ഇപ്പൊ റൊമ്പ കഷ്ടമായിരിക്കടാ.
1: എന്നാച്ചു മാമാ, കനകപ്പാട്ടി അമ്മാവുക്ക് ഇപ്പൊ എന്നാച്ചു?
4: ഇല്ല കണ്ണ, റൊമ്പ വയസ്സാച്ചില്ലേ. പ്രിപ്പയറിംഗ് ടു ക്രോസ് ഹെർ 90s. മുതൽ നീ ഒന്ന് സെയ് അങ്ങെ പോയി. കനകമ്മാവ് പാത്തപ്പുറം ആത്തക്ക് പോല. അടിക്കടി ഞാൻ അങ്ങെ പോകുമ്പോതെല്ലാം എപ്പോവും ഊം പത്തി താൻ കേക്കറാൾ. മറക്കാൻ ഇനി അങ്ങ് പോണം കണ്ണ.
1: ശരി മാമാ.
4: ശരി വരട്ടുമാ.
3: സാറിന് ഇവിടെ ഒരുപാട് ബന്ധുക്കളാണല്ലേ.
1: അത് തന്നെയാണ് എന്റെ ഗുണവും ദോഷവും ഹൃദയ. ആ അതാ നമ്മളെത്തി, ഞാൻ കാണുന്ന കറുത്ത ഗേറ്റ്, അതാ എന്റെ മഠം.
3: വലിയ വീടാണല്ലോ സാറിന്റെ. അവിടെ ഇപ്പോ
1: എന്റെ ചിത്തപ്പാവയുടെ മക്കളും കുടുംബവും,
3: ഓ
1: അവരുടെ കുട്ടികളും, അവരൊക്കെ അവിടെ താമസം. വലിയ ഫാമിലിയാണ്. അതിൽ കുറെ പേർ പുറത്താണ്. ഞാൻ ഈ മഠം അവർക്ക് ഇഷ്ടദാനം ചെയ്തു പോയതിൽ പിന്നെ അവരെയൊക്കെ കണ്ടിട്ട് ഇപ്പൊ കുറെ കാലമായി. എന്നാലും എപ്പോഴും എനിക്കിവിടെ ഒരു മുറി, അതവരൊഴിവാക്കി വെച്ചിരിക്കും. അതൊരു സമാധാനം.
3: ഭാഗ്യമാണ് സാറിന്റെ, ഇതുപോലൊരു ഫാമിലി. പുണ്യം ചെയ്യണം അതിനൊക്കെ. പിന്നെന്താ സാർ ഇതുപോലൊരു ഗ്യാപ്പ് വന്നത്?
1: അതൊക്കെ പറയാൻ നിന്നാല് പെട്ടെന്ന് തീരില്ല ഹൃദയൻ. കുറച്ചധികമുണ്ട് ചരിത്രങ്ങള്. എല്ലാം പോയിപ്പോയ ഒരു കാലം. ഓർക്കാൻ ഇഷ്ടമുള്ളതും അല്ലാത്തതുമായി.
5: ഞാൻ വെങ്കിട്ട് സുബ്രഹ്മണ്യം. അമ്മ എന്നെ
6: എടുത്തിട്ടാ?
1: പുഷ്പ എന്നെ തെരിയില്ല അവനക്ക്. ഞാൻ അനന്തരാമനാക്കും.
6: എവളോ വർഷമായി ഉങ്ങളെ പാത്ത്. കടവുളെ,
7: കോഫി പോട്ട് ദോ വന്നിട്ടേ.
6: അയ്യയ്യോ, ഉങ്ങൾക്ക് ടീയാ കോഫിയാ?
1: കോഫി ആകട്ടെ, ചക്കര കൊഞ്ചം പോതും.
6: ശരി,
7: യാരിത് ഉങ്ങളുടെ ഫ്രണ്ട് ആകും?
1: ആമാ, പേര് ഹൃദയനാഥൻ.
7: ദാ പറഞ്ഞേ
6: മല്ലി. ഓ മല്ലിക.
8: ഓ അമ്മ.
7: മല്ലി, നമ്മ നമ്മ പെരിയപ്പ വന്നിട്ടെ.
9: യോ മുരുക,
7: നീ പോയി അപ്സ്റ്റേഴ്സിലെ പെരിയപ്പാവുടെ റൂം ഒരു വാട്ടി കൂടി നല്ലവി ക്ലീൻ പണിയെട്, കിട്ടിയാ?
9: ആ അമ്മ.
1: ഏതായാലും കാപ്പി വരട്ടെ, എന്നിട്ടാകാം അടുത്ത കാര്യങ്ങൾ. പഴയ തലമുറയ്ക്ക് മാത്രമേ അധികവും എന്നെ അറിയൂ, പുതിയവർക്ക് അത്രക്കില്ല. കാലം ഏറെ കഴിഞ്ഞില്ലേ
3: സാർ. വളരെ

0: പഴക്കമുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ്സ്, ഇതൊക്കെ
1: ഒരുപാട് പാരമ്പര്യവും പഴക്കവുമുള്ള ഫാമിലിയാണ്. അതിലെ ഗ്രേറ്റ് ഗ്രാൻഡ് എൽഡേഴ്സിന്റെ ഇമേജസ് അതാണ്. ചെറുതായൊക്കെ ഒന്ന് ടച്ച് ചെയ്തിട്ടുണ്ടെന്ന് മാത്രം. നല്ല പഴക്കം കാണും.
2: രണ്ടുപേരും കോഫി സാപ്പിട്, ഫ്രഷ് ആവതക്കപ്പുറം ഫുഡ് സപ്ല.
1: ശരി പുഷ്പ, ട്രഡീഷണൽ അരോമ ഗ്രേറ്റ്.
0: അത് സ്വന്തം വീടായിട്ടാണ്. അന്ന് ഡൽഹിയിൽ സാർ ഉണ്ടാക്കി തന്ന കോഫിയുടെ ആദ്യ ഫ്ലേവർ.
1: യെസ്, കുടിക്കാൻ. അത് കഴിഞ്ഞ് വേണം കുളിച്ച് ക്ഷേത്രത്തിലൊക്കെ ഒന്ന് പോയിട്ട് വരാൻ. ജസ്റ്റ് കറക്കം. ആ പിന്നെ വിട്ടുപോയി. താൻ ഇതുവരെ കാണാത്ത രഥോത്സവം, അത് കൂടാനാണ് നമ്മളിപ്പോൾ പോകുന്നത്.
0: ഓ,
1: കണ്ടിരിക്കേണ്ട ഉത്സവങ്ങളൊന്നാണ് കേട്ടോ. ആ എന്നാ പിന്നെ വേഗമാവട്ടെ, താൻ ആദ്യം കുളിച്ച് ഫ്രഷാവ്.
0: ഓക്കെ സർ.
1: അന്നത്തെ കാലത്ത്, അതായത് സി ഐയുടെ ഹയർ സ്റ്റഡീസിന് കൽക്കട്ടയ്ക്ക് പോകുന്നതിന് മുമ്പ്, ഇതിലേക്ക് തന്നെയായിരുന്നു ഞാൻ നടന്നുകൊണ്ടിരുന്നത്. ഈ രഥം വലിക്കുന്നത് ഏറെ പുണ്യമാണത്ര. മുജ്ജന്മ പാപങ്ങൾ ഒഴിയാനൊക്കെയുള്ള ഒരു വഴി എന്നും പറയുന്നു.
0: അല്ല സാർ, ഈ തേര് വലിച്ചിട്ടുണ്ടോ?
1: ഇഷ്ടപ്രകാരം. അതൊക്കെ ഒരു രസമാടോ.
0: എന്നാൽ എനിക്കിപ്പോ ആ തേരൊന്നും വലിക്കാൻ പറ്റൂ?
1: നോ, പ്രോപ്പർ പ്രിപ്പറേഷൻസ് കൂടാതെ ഒന്നും ചെയ്യരുത്. അത് ഏത് കാര്യമായാലും എന്ത്
3: തന്നെയായാലും.
1: ഓ ശ്രീനി, ശ്രീനിവാസ രാഘവൻ, നമ്മ കോളേജിലെ ഭാരതീയ താനെ, യു ഗ്രേറ്റ് വിക്ടോറിയൻ.
3: എത്ര കാലമാശരാ, നീ എങ്ക ഇപ്പോ എന്നെ വേല പണ്ടേ? ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാമ അനന്തു, മുതുക്കനായിട്ടേടാ എന്നെ കോല. ഇത് താത്താവ് കൂടെ ഇത്ര നരച്ചതേ ഇല്ലയേ, ഒരു മാതിരി ആയിട്ടേടാ നീ.
1: പോടാ പൈറ്റക്കാരാ.
3: ഇത് ആരാവും? ഉൻ ഫ്രണ്ടാ? പേരെന്നാ?
0: ഹൃദയൻ, ഹൃദയനാഥൻ.
3: ഹൃദയനാഥൻ, നല്ല പേര്. ഇനി ഒന്നും ചൊല്ല വേണ്ട, നിങ്ങ രണ്ടുപേരും കണ്ടിപ്പോ ആത്തല വന്ന് ടിഫൻ സാപ്പിട്ടുതാ പോണം. ആ അനന്തു, ഇന്നേക്ക് ഉനക്ക് പിടിച്ച കൊഴുക്കട്ടയും ഇരിക്ക്.
1: നോ നോ രാഘവ, ഇനി ഒരു തടവാകല.
3: നോ നോ നോ നോ നോ, ഇത്തന കാലത്തുക്ക് അപ്പുറം ഉങ്ങളെ പാത്തിട്ട് പശിയോടെ കണ്ടിപ്പ വിടമാട്ടെ.
1: ശരി ശരി, വരാൻ രാഘവ. ബട്ട് ഹൃദയനാഥൻ, ഇയാൾ ഇവിടെ ഒന്നും കണ്ടിട്ടില്ല. ഇങ്ങനെ ഇരിക്കരുതല്ലാമേ ഒന്ന് അവനക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ.
3: യോ, അവ ഒരു യങ് ബ്ലഡ് താനെ, അവൻ തനിയാ പോയി പാക്കട്ടും. എല്ലാം പാത്ത് അതുക്കപ്പുറം അനന്തനെ കോൾ പണ്ണു, നാങ്ക വന്ന് ഉന്നെ പിക്കപ്പ് പണ്ണുവോ. കേട്ടിയാ?
0: ഓ,
3: വരട്ടുമാ രാസ.
0: ഓക്കെ സർ, ഞാൻ വിളിക്കാം.
4: ഹൃദയ, ഹൃദയനാഥനല്ലേ?
5: അതെ, എന്നെ അറിയോ?
4: പിന്നെ അറിയോ, അനന്തേട്ടന്റെ ഫ്രണ്ട് താനേ.
5: പിന്നെ ഞാൻ ഒന്നും കണ്ടില്ല. കിലുകിലെ കിലുങ്ങുന്ന, അങ്ങനെ പാതി തമിഴും മലയാളവും ഒക്കെ കലർന്ന ഒരു രസികൻ ഭാഷ സംസാരിക്കുന്ന ഒരു ഉണ്ടച്ചിക്കുട്ടി.
1: ഇവിടെ വന്നപ്പോഴേക്കും പരിചയങ്ങളൊക്കെ പുതുക്കാൻ തുടങ്ങിയോ?
5: ഏയ്, നോ നോ നോ, ഞാൻ ആദ്യമായിട്ട് കാണാണ്.
1: അതെ, എങ്ങനെ ഇരുന്നു അവരെ കാണാൻ? പറ കേക്കട്ടെ, നല്ല രസമുണ്ട്.
5: ശരിക്കു പറഞ്ഞാൽ നല്ല മിനുമിനുത്ത മുഖം, മുടി അത്രയ്ക്ക് അധികമില്ല, എങ്കിലും കുറച്ചല്ല, നിറയെ കുടമുല്ലപ്പൂക്കൾ ചൂടി, കനകാമ്പുരവും കൂട്ടി മെടഞ്ഞ് നല്ല വൈരക്കല്ല് മുക്കുത്തി, മൂക്കിന് രണ്ടുവശത്തും കുത്തിയിട്ട്, കാലിൽ നല്ല വീതിയുള്ള പാദസരമിട്ട്, ഒരു 20-25 ഏജുള്ള പെൺകുട്ടി. അല്ല, യെസ്, യുവതിയാണ്.
1: പേര് ചോദിച്ചോ?
5: വിശേഷങ്ങളൊക്കെ ചോദിച്ചു, പ്രത്യേകിച്ച് സാറിന്റെ. സാറിനെ നന്നായി അറിയുമെന്ന് പറഞ്ഞു, പേരും പറഞ്ഞിരുന്നു കൂട്ടത്തിൽ, പെട്ടെന്ന് മറന്നുപോയി.
1: എന്നെ എന്നെ നന്നായി അറിയുമെന്ന് പറഞ്ഞു?
5: ആ
1: അതെ, വീടെവിടെയാന്ന് ചോദിച്ചോ?
5: ഇവിടെ തന്നെ, ഇവിടെ അടുത്ത് ഈ അഗ്രഹാരത്തിൽ തന്നെയാണെന്നാണ് പറഞ്ഞത്. ആ സാർ, പേര് കിട്ടി, ലക്ഷ്മി, സേതു ലക്ഷ്മി എന്നാണ് പറഞ്ഞത്. പിന്നെയും ആ അമ്പലപരിസരത്ത് കുറേ സംസാരിച്ചു. പോകുമ്പോൾ അവർ എനിക്കൊരു പലഹാരം തന്നു, പഴയ തമിഴ് ദിനപത്രത്തിന്റെ താളിൽ പൊതിഞ്ഞെടുത്തത്. അവരെന്നെ നിർബന്ധിച്ച് കഴിപ്പിച്ചു. വായിലിപ്പോഴും അതിൻ്റെ കുഞ്ഞു മധുരമുണ്ട്. നെയ്യിൻ്റെ ഫ്ലേവർ ഇപ്പോഴും. ഓ,
0: കുളി കഴിഞ്ഞിട്ട് പോലും നിൽക്കുന്നുണ്ട്. വാട്ട് എ കോമ്പിനേഷൻ. ഇവിടെ നിന്നായിരിക്കും. ഇവിടെ എവിടെയെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു പോകുമ്പോൾ മധുവിന് കൊണ്ടുപോകാൻ, പിന്നെ എൻ്റെ അമ്മയ്ക്കും.
5: എന്താ സാർ, എന്തുപറ്റി?
0: നാളെയല്ലേ പാട്ടിയമ്മയെ കാണാൻ പോകുന്നത്.

0: ഹലോ മധു. അതൊക്കെ കഴിഞ്ഞു. ലെറ്റ് മീ ടെൽ, ഞാനിപ്പോൾ എൻ്റെ ട്രെയിനിങ് ഡയറക്ടറുടെ കൂടെ പാലക്കാട് വരെ വന്നിരിക്കുകയാണ്. അങ്ങനെ വരേണ്ടി വന്നു, അതൊക്കെ വന്നിട്ട് പറയാം. ഇന്നലെ കിടക്കാൻ വളരെ ലേറ്റായി, ഇത്തിരി നേരം കൂടി കിടക്കണം. ഇവിടെ കൽപ്പാത്തിയിൽ അഗ്രഹാരത്തിൽ പുള്ളിയുടെ മഠത്തിലാണ്. ഇല്ല, എണീറ്റിട്ടില്ല. വിളിക്കാം. മധു വെക്ക്. സാർ സാർ, ഇന്നല്പം വൈകി കേട്ടോ.
1: നല്ല സുഖം തോന്നില്ല ഹൃദയ. വയ്യ, ചെറിയ ടെമ്പറേച്ചർ ഉണ്ടെന്ന് തോന്നുന്നു.
0: ഓ,
1: മേലാകെ ചെറിയ പെയിൻ.
0: എന്നാൽ ഹോസ്പിറ്റൽ പോവാം. ഞാൻ പുഷ്പമ്മയെ വിളിക്കാം.
1: ഇപ്പോ ഒരു പ്രശ്നമുള്ളത്, ആ വെങ്കിടിമാമ പാർട്ടിയുടെ അടുക്കെ ചെന്ന് ഇതിനോടകം എല്ലാം പറഞ്ഞു കാണും. ഞാനിവിടെ എത്തിയ വിവരം വയ്യല്ലോ. ഇപ്പോ ഒന്ന് അവിടം വരെ പോവാൻ തല ഉയർത്താൻ പറ്റുന്നില്ല, നല്ല തലവേദന.
0: സാർ റെസ്റ്റ് ചെയ്തോളൂ, വിഷമിക്കണ്ട, ഞാൻ പോകാം പാട്ടിയമ്മയുടെ അടുത്തേക്ക്. എന്നിട്ട് വിവരം പറയാം. സാറ് പിന്നെ സുഖമായിട്ട് ചെന്നാൽ മതി.
1: അതിന് തനിക്ക് വഴിയറിയോ? ഇവിടുത്തെ കുറച്ച് ദൂരേ ഉള്ളൂ. ഞങ്ങളൊക്കെ പണ്ട് നടന്നു പോയിരുന്ന ദൂരമാണ്. ആ പറ്റിയില്ലെങ്കിൽ ഒരു ഓട്ടോ വിളിച്ചോളൂ കേട്ടോ.
0: ഓഹോ,
1: ചാത്തപുരത്ത് ചെന്ന് ആരോട് ചോദിച്ചാലും പാട്ടിയമ്മയുടെ മഠം കാട്ടിത്തരും. പണ്ട് വളരെ നല്ല നിലയിൽ ഒരു അച്ചക്കപ്പിയൊക്കെ നടത്തിയിരുന്നതാണ്.
0: എന്താ എന്താ അച്ചക്കപ്പിയോ?
1: ഏടോ പലഹാരക്കട, ലക്ഷ്മി വിജയം അച്ചക്കപ്പിയെന്ന് ചോദിച്ചാൽ മതി, ആരും വഴി കാണിച്ചു തരും. ആ അങ്ങോട്ട് പോകുമ്പോൾ എന്തെങ്കിലും കരുതിക്കോളൂ, സീറ്റ്സ് പോലെ എന്തെങ്കിലും. വലിയ ഇഷ്ടമായിരുന്നു അവർക്കതൊക്കെ. ആ ഇപ്പം പിന്നെ എങ്ങനെയാണെന്ന് അറിയില്ല, എങ്കിലും കയ്യിൽ വെച്ചോളൂ.
0: ഡൺ സാർ. ഇവിടെ ആരുമില്ലേ?
2: യാരത്?
0: ഞാനേ അനന്തരാമൻ സാർ പറഞ്ഞിട്ട് വരികയാണ്, കനകസുന്ദരാമ്പാളെ, സോറി, പാട്ടിയമ്മയെ കാണാൻ.
2: വന്ന് നമ്മ വടക്കേ മഠത്തിൽ അനന്തപ്പതാനേ?
0: അതെ.
2: അമ്മാവെ പാക്കണമാ, അവൾ കഷ്ടപ്പെട്ട് ഇരിക്കാങ്കോ. ഇപ്പൊ ഉടമ്പെല്ലാം കീഴ്പ്പെട്ടത്, പേസറതുക്ക് രൊമ്പ കഷ്ടാണ്. ഉള്ള വാങ്കോ.
0: ലക്ഷ്മി വിജയം അച്ചുകപ്പിയാണ് ഇവിടെ എത്തനാദ്യം അന്വേഷിച്ചത്.
2: അവങ്ക അത് രൊമ്പ നാൾ മുന്നാടിയെ നിർത്തിട്ടാങ്കോ. മുത്തലക്ഷ്മി അക്ക പോണതൊക്കെ അപ്പുറം.
3: ലക്ഷ്മി,
2: ആ പാട്ടി
3: ആരു വന്നിരിക്ക? അനന്തനാ, ഏനന്ദൻ വന്നിട്ടിയാ?
2: അല്ല പാട്ടി, ഇത് അനന്ത മാമാവുടെ ഫ്രണ്ട് തന്നേ.
3: ഓ ആമാ.
0: ധന.
2: ഓ അണ്ണാ.
0: ദാ സാറ് തന്നയച്ചാണ്, കുറച്ച് സ്വീറ്റ്സും വെറ്റിലടക്കിയൊക്കെയാണ്. പാട്ടിയമ്മയ്ക്ക് അതെല്ലാം ഇഷ്ടമാണെന്ന് പറഞ്ഞു സാർ.
2: അയ്യോ, പാട്ടി ഇതെല്ലാം സാപ്പിടമാട്ടാൾ. അക്ക പോണതക്കപ്പുറം ഇതെല്ലാം സാപ്പിടതേ ഇല്ല അണ്ണാ. പാട്ടി പാട്ടി. അയ്യോ പാവൻ തൂങ്ങിയാച്ച്.
0: ഇതൊന്ന് വാങ്ങി വെക്കൂ, എന്തായാലും സാർ തന്നയച്ചതല്ലേ.
2: കവലപ്പട വേണ അണ്ണാ, ഇങ്ങ നാനിരിക്കല്ലേ, സ്വീറ്റ്സ് താനേ, എനിക്ക് രൊമ്പ പിടിക്കും.
0: വെച്ചോളൂ.
2: ഒരു നിമിഷം അണ്ണന് കോഫി പോട്ടിട്ട് വരേ.
0: അയ്യോ ഒന്നും വേണ്ട തന്നെ.
2: അത് ശരിയല്ല അണ്ണാ, നിങ്ങ കോഫി സാപ്പിട്ട് താ പോണം, അത് എങ്ങളുടെ വഴക്കം. ഇതോ വന്നിട്ടെ.
0: ഓ ഓ ആയിക്കോട്ടെ.
3: വന്നിട്ടിയാടാ അനന്തൻ, വന്നിട്ടിയാടാ.
0: ഇല്ല വന്നിട്ടില്ല അമ്മ, സാർ വീട്ടിൽ കിടക്കാണ്, ചെറിയൊരു പനി, മാറിയാൽ വേഗം വരും. പാട്ടിയമ്മയെ കാണാ.
3: വരുന്നു നാ നനക്കലേ ഡാ, മുത്തു പോനതപ്പുറം പോന പയനം താനേ. കേളടാ കണ്ണാ, നാനേ ഒരു കൊലകാരി, ഉനക്ക് തരുമാ എപ്പടി വരുവാൾ, എന്തൊക്കെ വരുവാൾ. അവൻ ഇന്ന കൊലകാരിയെ പാക്കുറതക്ക് എതുക്കു വരുവാൾ. തുലച്ച് നാൻ അവനുടെ എല്ലാ അച്ചയുടെയും വാഴ്ക ഇന്ന കൈയാലെ താൻ. എല്ലാത്തെയും പാത്ത് ഞാനിങ്ങെ സാകാതെ എല്ലോർക്കും കഷ്ടം കൊടുത്ത് പടുത്തുണ്ട് എൻ സാവക്ക് കാത്തിട്ടിരിക്കെ. ആന എന്ത സഭിക്കപ്പെട്ടവൾക്ക് സാവ് ഇന്നും വരല്. എന്ത മാതിരി ഒരു കെട്ട ജന്മത്തുക്ക് സാവ് എപ്പടി വരും. തെരിയില്ലടാ കണ്ണ, തെരിയില്ല.
0: ധന, ധനലക്ഷ്മി,
2: എന്നെ പാട്ടിയത് അഴാതെ യാരെന്ന് നനച്ചിട്ടിയത്? യാര് എന്നെ ഒന്നും തെരിയാവേ എന്താ വിഷയത്തെ പറ്റി പേശ്രത്? കാപ്പി വേണമോ പാട്ടി?
3: വേണ, ഒന്നും വേണ.
2: നിമ്മതിയ തൂങ്ക പാട്ടിമാ, നാൻ ഇങ്ങ ഇരിക്കല്ലേ. തൂങ്ക, തൂങ്കുമാ. അണ്ണ കലപ്പെടാതിങ്കോ, അടിക്കടി പാട്ടി ഇപ്പിടുതാ. അമ്മ കൊഞ്ച റെസ്റ്റ് എടുക്കട്ടോ. വാങ്ങോ, സിറ്റ് ഔട്ടിലെ ടേബിളിൽ കോഫി എല്ലാമേ റെഡി പണി വെച്ചിരിക്ക. അങ്ങ എന്ത് കോഫി സാപ്പിട്ടില്ല? കോഫി സാപ്പിടണ.
0: അല്ല, ധനലക്ഷ്മി കാപ്പി കുടിക്കുന്നില്ലേ?
2: ഓ, നാ അപ്പുറമാ സാപ്പിടേ.
0: ഒന്ന് ചോദിച്ചോട്ടെ?
2: സൊല്ലണ്ണ.
0: ഈ പാട്ടിയും എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത്? കരയുന്നത് കണ്ടപ്പോ വല്ലാത്ത വിഷമം.
2: അത് വന്ന് ഒരു പഴയ പെരിയ കഥയി ചൊല്ലവന്താ കൊഞ്ചം ടൈം ആകും അണ്ണ.
0: ആ മഠത്തിന്റെ പൂമുഖത്ത് നിന്നും ധനലക്ഷ്മി എന്നെ കൊണ്ടുപോയത് അനന്തരാമൻ സാറിന്റെ ഇനിയും ഞാൻ അറിയാത്ത കഥകളുടെ ആഴങ്ങളിലേക്കാണ്. അതിലാ നാട്ടിൽ വലിയ ഒരു അച്ചക്കപ്പിയൊക്കെ നടത്തി ആ നാടാകെയും പലഹാരങ്ങൾ ഉണ്ടാക്കി വിറ്റുപോന്നിരുന്ന ഒരു കുടുംബം, അതിലെ ഒരു അംഗമായ മുത്തലക്ഷ്മിയുടെയും അവിടുത്തെ തന്നെ ഏറ്റവും വലിയ ധനിക കുടുംബാംഗമായ അനന്തൻ സാറിൻ്റെയും പവിത്രമായ പ്രണയകഥയുടെ അകത്തളങ്ങളിലേക്കാണ്. ഇതേ തുടർന്ന് അനന്തരാമൻ സാർ തൻ്റെ മഠത്തിലുണ്ടായ ആദ്യത്തെ ശക്തമായ എതിർപ്പൊക്കെ ഇല്ലാതെയാക്കി സാർ തൻ്റെ തിരുമണത്തിനായി കാത്തിരുന്നു. ഒപ്പം ആ രഥോത്സവ നാളുകളിൽ താൻ നോറ്റ പ്രണയം പോയിടുന്നതും കാത്ത് മുത്തലക്ഷ്മി അക്കനും കാത്തിരുന്നു. പക്ഷേ ആ കല്യാണം നടന്നില്ല. മുത്തലക്ഷ്മി അക്കൻ മരണപ്പെട്ടു.
2: അന്നേക്ക് അനന്തപ്പ കൽക്കട്ടയിൽ നിന്ന് പഠിപ്പ് മുടിച്ച് പെരിയ വേലയും കിടച്ച് വന്ന നാളാകും.
0: ഓ,
2: അന്നേക്ക് ലാച്ചി അക്കാവും രൊമ്പ സന്തോഷമായിരുന്നാ. ഓടിയും നടന്നും ആത്തലയാകെ പേശിയും സെറിച്ചും ലാച്ചിയാക്ക അങ്ങെല്ലാം സുത്തിയിട്ടേ ഇരുന്നാ. അനന്തപ്പ വരുമ്പോൾ അത് കൊടുക്കുന്നതുക്ക് കൊഞ്ച സ്പെഷ്യൽ സ്വീറ്റ്സ് പണ്ട അവസരത്തിൽ ഇരുന്നാളക്ക. അപ്പതാ അത് നടന്നത്. പാട്ടിയോട് കയ്യിലിരുന്ന നെയ്ക്കുടം വീണത് നെയ്യെല്ലാം കീഴെ കൊട്ടടിച്ച് നെയ്യ് കൊഞ്ച അധികമായിരുന്നത്.
4: അയ്യോ, നെയ്യെല്ലാം തൂവി പോട്ടാളെ. ധനാ, ഓ ധനാ, ധനലക്ഷ്മി.
5: ധനാ സ്കൂളിൽ പോയിട്ടാങ്ക പാട്ടി.
4: ഓ സരി സരി, നാ മറന്നു പോച്ചടി. ലാച്ചി, ദാ കൊഞ്ചം നെയ്യ് കീഴെ വീന്തിരിച്ച്. കൊഞ്ചം പാത് താൻ വരണിയാ.
5: സരി പാട്ടി.
4: അനന്തം വന്നിട്ടെന്ന് തോന്നുന്നത്. അവനെ പാത്ത് വരേ. മുത്തേ, സാമ്പാറ് വറവെ കൊട്ടി ഇഡലി ഒരു 5 നിമിഷം കഴിഞ്ഞ് കിഴ ഇറക്കി വെച്ചിട്ട് നീ വാട്ടിയാ. വാർപ്പിലെ നെയ്യ് നല്ല സൂടായി വരാൻ കൊഞ്ച നേരം കൂടെ ആകും. നാൻ വന്നതപ്പുറം അതിലേക്ക് പൂന്തിയെ പോടലാം. കേട്ടിയാ?
5: ആ പാട്ടി.
4: സുബു, ഡാ സുബു.
6: ആ പാട്ടി.
4: ഇങ്ങനെ നടക്കുമ്പോ പാത്ത് പോണട്ടിയാ, നെയ്യ് കീഴ വീഴ്ന്നിരിക്ക.
6: ശരി പാട്ടി.
4: അനന്ത കണ്ണ.
7: ആ പാട്ടി.
4: എന്റെ രാസ കണ്ണ, എത്ര നാളാച്ചടാ ഒന്നെ പാത്തിട്ട്.
7: ആ പാട്ടി.
4: ലക്ഷ്മി ഒന്നെ പറ്റി താൻ ഒരേ പേച്ചടാ. വന്ന് പയനമെല്ലാം നല്ലായിരുന്നതാ.
7: ആമാ പാട്ടി, ഇന്ന് കാലയില് ട്രെയിനിലാ വന്നേ.
4: പെരിയ പഠിപ്പെല്ലാം അങ്ങി പിടിച്ച് വേലയും കിടച്ചിട്ടെന്ന് ലക്ഷ്മി ചൊന്നത്.
7: എല്ലാം കടവുകളുടെയും പെരിയവരുടെയും മുങ്കളുടെയും ആശീർവാദം താനേ.
4: എല്ലാം നിജം. എപ്പോഴുമേ അവർ ഉൻകൂടെ ഇരിക്കടാ രാസ. ലക്ഷ്മി, മുത്തേ, അനന്തനൊരു സ്ട്രോങ് കോഫി പോട്ട് കൊണ്ടുവാ. ചക്കരെ കൊഞ്ച പോതണ്ടിയാ.
5: ശരി പാട്ടി, ദോ വരേ.
4: അനന്താ കണ്ണ, ഒന്ന് സൊല്ലട്ടുമാ.
7: സൊല്ലു പാട്ടി.
4: മുൻപ് സ്വന്നത് താനേ, അനാലും ഒരു വാട്ടി കൂടി തായില്ലാതെ വളർന്ന പൊണ്ണ് എല്ലാച്ചി. ഉൻ അപ്പാവുക്കും അമ്മാവുക്കും എന്ത് വിഷയത്തിലെ നജമാന സമ്മതം താനേ. ചൊല്ലടാ കണ്ണ.
7: എന്നാ പാട്ടി, ഇന്ന മാതിരി പേച്ചെല്ലാം വേണ. അപ്പടി ഒന്നും സ്വല്ലക്കൂടാത്. ഒന്ന് മട്ടും താൻ സ്വല്ലത്. ലക്ഷ്മി എൻ പൊണ്ണുരാ ബോധുമാ.
4: പോടാ പോതും, അത് പോതും, അത് മട്ടും താൻ പോതും. എല്ലാച്ചി രൊമ്പ് കൊടുത്തു വെച്ചവൾ.
5: എടേ, പാട്ടിയമ്മ വന്നതുക്ക് അപ്പുറം പൂന്തിയെ പോടനാട്ടിയാ. അണ്ണാ അത്
7: എന്നാച്ചി സുബു, സോലടാ സീക്രം.
6: കീഴെ വീട്ടിൽ നേരം ചതിച്ചതാണ് ലാച്ചി. അണ്ണനെ കോഫി കൊണ്ടു വരുമ്പോ കാലയിൽ തന്നി വാർപ്പിലിരിക്കുന്ന സൂടാന നെയ്യിൽ കമിഴ്ന്ന് കയ്യെ കുത്താൻ വീണ്ടത്.
7: ഓ കടവുളേ.
3: എന്നോട് അവസരം ഞാൻ അപ്പോവേ ചൊന്നതില്ലയാ. പാത്ത് പോണം, പാത്ത് പോകണം.
7: സുബു കൊഞ്ഞു തേൻ കൊണ്ടുവാടാ, ഒരു മുഴു സേലയും. അയ്യോ അറിവ് കേട്ടവനെ, ലക്ഷ്മിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് പണ്ണ വേണമാ. അതുക്കാക്ക എടുത്തിട്ട് പോകുന്നതിന് ഒരു സേല വേണം. നമ്മ കയ്യാൽ അവളെ പിടിച്ച മുടിയാതെ അതിലെ പോട്ട് താവളെ കൊണ്ടുപോണം. തെരഞ്ഞതാ
6: സരി
7: സരി പോ. സേതു സേതു, അഴാതടാ, കവലപ്പെടാതെ. ആ ഇരിക്കല്ലേ സേതു. ഞാനെല്ലാം പാത്തുക്കലാട്ടിയാ, ഒന്നും വരപ്പുറകുന്നില്ലേ ഉനക്ക്. ഞാനിരിക്കില്ലേ
3: സ്ഥലം.

0: അപ്പാവുടെ കാര്യമായിരുന്നു രൊമ്പ കഷ്ടം.
1: അല്ല, ആരുടെ?
0: ഏ അപ്പ?
1: ഓ,
0: എങ്ങളുടെ അപ്പ വന്ന് കോയമ്പത്തൂരിലെ പെരിയ ഹോട്ടലിലെ സമയൽക്കാരനായിരുന്നാ. അമ്മ പോന്നതപ്പുറം അപ്പ രൊമ്പ കഷ്ടപ്പെട്ട് താനേ എങ്ങളെ വളർത്തി വിട്ടത്. അപ്പാവുടെ ഏറ്റവും ഇളയ സിസ്റ്റർ താനേ ഇന്ന് കനക സുന്ദരാമ്പാൾ പാട്ടി. നാങ്ങളെ വളർത്തതുക്കാകെ അവരുടെ തിരുമണം ഒന്നും വേണ്ടെന്ന് സൊല്ലിട്ടാ. പാവം.
1: പാട്ടിയമ്മ വിളിക്കുന്നുണ്ടല്ലോ.
2: വരും സിന്നമ്മ, കണ്ടിപ്പാ വരും. ട്യാ അനന്തപ്പാവ് വരും.
0: യാരോ വരാങ്കോ, ദോ പാത്തിട്ട് വരണ.
3: കനകമ്മ, അമ്മാ, യാരോ ഇങ്ങ വന്നിരിച്ചെന്ന് കാഞ്ചന ഇപ്പതാൻ ചൊല്ലിട്ടാൻ. യാരത്? ആ, തൂങ്ങിട്ടാണേ. യാര് നീ? എപ്പടി ഉള്ളേ വന്നേ?
1: അത് ധനലക്ഷ്മി. ഇവിടെ ഇങ്ങ ഇരുന്ന ചെറുപ്പം കുട്ടി, ചെറുപ്പക്കാരി. ഇപ്പോഴുണ്ടായിരുന്നു?
3: ഓ, എപ്പോമേ ഇതേ പേച്ച്. മാമി, ഇങ്ങേ ആരും വരലേ, ഒരാള് വന്തിരിച്ച്. ആനാ, അത് അനന്തപ്പനല്ലേ?
4: ആമാ ആമാ, സെറീടാ ആണ്ടവാ മുരുഹാ.
3: നാം ബാലസുബ്രഹ്മണ്യം. ഇങ്ങെല്ലാം സുബ്ബു എന്ന് കൂപ്പിടുവാര്. മാമിയോടെ റിലേറ്റീവും നേബറും നാൻ താൻ. ആ, ഇനി ചൊല്ല്, യാർ നീ? ഉൻ പേരെന്നാ? ഊരെങ്കേ? എപ്പഴാ നീ ഉള്ളേ വന്നേ?
1: ഞാൻ
3: കാലയിലെ വൈഫ് കാഞ്ചന വന്ന് മാമിയെ ക്ലീൻ പണി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കൊടുത്തു വന്നാ. അപ്പോ ഉന്നെ ഇങ്ങേ പാക്കില്ലേ? അത് മട്ടുമല്ലേ, കഥക ഉള്ളത് ക്ലോസ് പണിട്ട് കാഞ്ചന പിന്നാടി വഴിതാ വന്നത്. തൊട്ട് തൊട്ട് ഇരിക്കതെല്ലാം മാമിയുടെ റിലേറ്റീവ്സ് താൻ തിരിഞ്ഞതാ. മാമിക്ക് എല്ലാ കെയറും നാങ്കൾ കൊടുക്കും. അവക്ക് ഇന്ന മഠത്തിലെ കിടന്ന് താൻ എന്ത് പോണമെന്ന് ഒരേ ആശ.
1: അതല്ല മിസ്റ്റർ ബാലസുബ്രഹ്മണ്യം, ഞാനിവിടെ വന്നപ്പോ എന്റെ പേര് ഹൃദയനാഥൻ, സ്വദേശം തിരുവനന്തപുരത്ത് ശ്രീകാര്യം. പിന്നെ ആ പെൺകുട്ടി ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. എനിക്കൊരു കപ്പ് കാപ്പിയും ഉണ്ടാക്കി തന്നിരുന്നു. ആനന്ദൻ സാർ തന്നുവിട്ട കുറച്ച് സ്വീറ്റ്സും കൊടുത്തിരുന്നു. അത് ആ കുട്ടി വാങ്ങി അകത്ത് വെക്കുകയും ചെയ്തു.
3: 10-20 വർഷത്തേക്ക് മുന്നാടി ഇങ്ങ ഇരുന്ന് അവരുടെ അപ്പ കോതണ്ടപാണിക്കൊപ്പം രാമേശ്വരത്തേക്ക് പോന പൊണ്ണ്. ഇന്നും മട്ടുന്താ വന്ന് ഉനക്ക് കോഫി ബോട്ട് കൊടുത്താളോ? ഇതേ ഞാൻ നമ്പിക്ക വേണമാ. അവള് ധനലക്ഷ്മി, ഇതുവരേക്കും വരലേ. ആ, ഇനി ചൊല്ല് നിജത്തെ.
1: ഹലോ, ആനന്ദൻ സാർ പറഞ്ഞിട്ടാണ് പാട്ടിയെ കാണാൻ വന്നത്. അപ്പോൾ വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നത് ഒരു പെൺകുട്ടി, ധനലക്ഷ്മി എന്ന് പേരും പറഞ്ഞു. ആരോ എനിക്കറിയില്ല, പറഞ്ഞതൊക്കെ കേട്ടു. അവൾ ചോദിച്ചതിന് മറുപടിയും പറഞ്ഞു. ഇട്ടു തന്ന ഒരു കപ്പ് കാപ്പിയും കുടിച്ചു. കൂടുതൽ വിത്തും പേരും ചോദിച്ചില്ല, അത്ര തന്നെ. ഇനി നിങ്ങൾക്കാരെയാ വേണ്ടതെന്ന് വെച്ചാൽ വിളിച്ച് നിങ്ങളുടെ സംശയം തീർത്തിട്ട് പോകാം.
3: മുതൽ അണ്ണനെ തന്നെ കൂപ്പിടലാം.
1: ആ, കൂപ്പിടു.
3: നമ്പർ എങ്കേ? കക്കട്ടാവിൽ നിന്നും അംഗീകരിക്കും പോലും നാൻ താൻ കൂപ്പിട്ടുണ്ടേ. കണ്ടിപ്പാ വന്ന് മാമിയെ പാത്ത് പോണമെന്നും പറഞ്ഞ് ഇപ്പോഴും ചൊന്നത് നാൻ താൻ. തരുമാ ഉനക്ക്?
1: ആ, എനിക്കെങ്ങനെ അറിയാം.
5: എന്നെ സുബു, ഇങ്ക എന്നെ പ്രശ്ന? കാഞ്ചന എങ്കടാ?
3: കാഞ്ചി വാഷിങ്ങി താൻ ഇരുക്ക്, ഇങ്ക പ്രശ്ന ഒന്നുമില്ലേ.
6: എന്നെ മാമ എന്നാ ഇങ്ക കലാട്ടാ?
3: അതല്ല, ഒന്നുമില്ലേ. ഒരു നിമിഷം, ഫോണിൽ കൂപ്പിടുന്ന പാസ്സില്ലയാ? ആണാ, ഇങ്ങ വന്ന് ഒരു ഹൃദയനാഥൻ എന്നൊരാൾ വന്നിരിക്ക. അണ്ണൻ ചൊല്ലിവിട്ടെന്നും പറഞ്ഞു. ആ, ഓക്കെ ഓക്കെ. അപ്പടിയാ? ഓ, ആമാ ആമാ, ശരി ശരി. ഇപ്പൊ താൻ പുരിഞ്ഞത്. നാളെ കാലയിൽ തന്നെ. ആ, ശരി ശരി, അപ്പടിയാവട്ടെ. മന്ദിച്ചിരുന്നു തമ്പി.
1: ഏയ്, സാരമില്ല ബാലസുബ്രഹ്മണ്യം, ഏതായാലും ആ സംശയം മാറിയല്ലോ. ഞാൻ മോഷ്ടിക്കാൻ കയറിയതൊന്നുമല്ല കേട്ടോ. എന്നാ ഞാൻ ഇറങ്ങട്ടെ.
5: ശരി, പോയിട്ട് വാങ്ക.
6: ശരി.
1: പാട്ടിയമ്മ ഉറങ്ങിക്കാണു.
5: പാട്ടി, തൂങ്ങിട്ടയാ? പാട്ടി, ഉനക്ക് യാരി ഇങ്ങ മല്ലികപ്പൂ കൊണ്ടുവന്നിരിച്ച്?
1: എന്നാൽ
3: ശരി തമ്പി, ഒന്ന് മനസ്സിലെ വെച്ചിട്ടാ.
1: ഏയ്, അങ്ങനെയൊന്നുമില്ല കേട്ടോ. ശരി എന്നാ.
3: മീന ഇപ്പൊ ചൊന്ന മാതിരി യാരും മല്ലികപ്പൂ ചൂടി ഇങ്ങ വന്നേ. കഥയെല്ലാം ആശ്ചര്യമാനത്. കാപ്പി പോട്ട കപ്പെല്ലാം യാർ ഫ്രഷാ കഴുകി കമഴ്ത്തി വെച്ചത്? കാഞ്ചനയാകുമോ? അതെപ്പടി? കാഞ്ചന ഗ്ലാസും പ്ലേറ്റ് എല്ലാത്തെയും കഴുകി തിരുമ്പി കൊണ്ടുവന്നതില്ല. ഇനി ഒരു വേള ആ പയ്യൻ ചൊന്നത് ആ ഞാർക്ക് തിരികെ.
0: പെരിയപ്പാ, കോഫി ഇങ്ങ എടുത്തിട്ട് വരട്ടുമാ.
7: പുഷ്പ, കൊഞ്ചം കഴിഞ്ഞാണ്.
8: അമ്മാ, വാൻ വന്നിരിച്ചേ, പോയിട്ട് വരേ.
0: ഓ ശരി, പാത്ത് പോന്നിട്ടിയാ.
8: ഡാ വെങ്കി, അങ്ങനില്ലടാ, ഇന്ന് വാട്ടർ ബോട്ടിൽ എടുത്തിട്ട് പോടാ.
9: അക്ക എടുത്തിട്ട് വാ.
7: പിന്നെ അവിടെയൊക്കെ തിരിഞ്ഞിട്ട് അവളെ കണ്ടില്ല ധനലക്ഷ്മിയെ. ഹൃദയൻ, താനാ സിസ്റ്റത്തില് ട്രാക്ക് 15 എന്ന് പ്ലേ ചെയ്യേ.
1: ഇല്ല, കൂട്ടത്തിൽ ആ ബാലസുബ്രഹ്മണ്യവും അതിഭീകരമായി അവിടെയൊക്കെ തിരഞ്ഞു കേട്ടോ. ആരെയും കണ്ടില്ല. അയാൾക്ക് ഞാനിപ്പോഴും നുണയനാണ്. എന്താ ചെയ്യേ? പക്ഷെ ഒരു കാര്യം സമ്മതിക്കണം, ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിരുന്നു കേട്ടോ ആ കുട്ടിക്ക്. എന്തൊരു ടേസ്റ്റ് ആയിരുന്നു ആ കാപ്പിക്ക്. പിന്നെ പെരുമാറ്റം, ആതിഥ്യം ഉപചാരം എന്നൊക്കെ പറഞ്ഞാൽ അത് സർ ഇത് തന്നെയാണ്. ഞാൻ ഉറപ്പിച്ചു പറയാം, അയൽപക്കത്തെ ഏതോ പെൺകുട്ടി എന്നെ ഭംഗിയായി ഒന്ന് കളിയാക്കി. സാരമില്ല, എങ്കിലും ഓർക്കാൻ രസമുണ്ട് അവളുടെ ആ കുസൃതി തരങ്ങൾ.
7: ഇല്ലടോ, കളിപ്പിച്ചതല്ല.
1: ഏ
7: അതെ, അവരങ്ങനെയാണ്, അങ്ങനെയായിരുന്നു ഹൃദയൻ.
1: സർ എന്താ പറയുന്നത്?
7: അവളുടെ കുടുംബം എന്റെ മുത്തുലക്ഷ്മിയുടെ. ഹൃദയ, ആ കബോർഡില് മുകളിലത്തെ ഡ്രോയില് എന്റെ പേഴ്സുണ്ട്, ഒന്നെടുക്കൂ. ഓ
1: സർ, എന്താ സർ?
7: അല്ല, ഒരു ക്ലാരിഫിക്കേഷൻ വേണമെന്ന് തോന്നി. യെസ്, ഹിയർ ഇറ്റ് ഈസ്. ഈ ഫോട്ടോ ഇതൊന്ന് നോക്ക്. ഇതിലെ ആളെ തന്നെയാണോ നീ ഉത്സവത്തിനിടയിൽ കണ്ട് പരിചയപ്പെട്ടത്?
1: ആ നോക്കട്ടെ. മൈ ഗുഡ്നസ്, സേതു, സേതുലക്ഷ്മി, ഇത് തന്നെ. അപ്പോ മുത്തുലക്ഷ്മി അക്കൻ?
7: അത് വീട്ടുകാരിട്ട പേര്, സേതുലക്ഷ്മി. ഞാനിട്ട പേര് ധനലക്ഷ്മി, അവളുടെ ഒരേ ഒരു അനുജത്തി.
1: അപ്പോ ഞാൻ കണ്ടതൊക്കെ
7: എനിക്ക് ചുറ്റും എപ്പോഴും ഉണ്ടായിരുന്ന, ഇപ്പോൾ നിനക്ക് ചുറ്റുമുള്ള, നിന്റെ കൺമുമ്പിൽ ഒരു മാത്ര തെളിഞ്ഞു മാഞ്ഞുപോയ സത്യങ്ങൾ. മുത്തുലക്ഷ്മിയും ധനലക്ഷ്മിയും
1: എന്റെ സ്വപ്നങ്ങളിലെ നിറമങ്ങിയ കുറെ ചിതറിയ ചിത്രങ്ങൾ ഇപ്പോൾ കൂടിച്ചേർന്നിരിക്കുന്നു. കൂടുതൽ മിഴിവോടെ, തെളിവോടെ ആശുപത്രി കിടക്കയിൽ പ്രാണവേദനയിൽ മരണപ്പെടുമ്പോൾ പോലും സാറിനോടുള്ള തൻ്റെ പ്രണയമെന്ന സത്യം മനസ്സിൽ കാത്തുപോന്ന ആ രഥോത്സവ നാളുകളിൽ അനന്തേട്ടൻ്റെ കയ്യും പിടിച്ച് അലിഞ്ഞിറങ്ങാൻ മോഹിച്ച്, ഒടുവിൽ ഒന്നിനുമാകാതെ സാറിനെ വിട്ടുപോയ അനന്തേട്ടൻ്റെ, അല്ല, എൻ്റെ സേതുലക്ഷ്മി അക്കൻ.

0: നാള കാത്തുകിട്ടിരുന്ന് ഇന്ത് രഥോത്സവത്തേക്ക് കൂടെ തേര് ഇഴിക്ക മുടിയാതെന്ന് മനസ്സൊല്ലത് ആണ് എന്നെ
1: ഞാനിരിക്കില്ലേ
0: എപ്പോഴും ആനന്ദ
1: സേതു സേതു സേതു പോയിട്ടിയ സേതു പോയിട്ടിയ

0: ആശുപത്രി കിടക്കയിലെ മൂന്നാം ദിവസമാണ് പോയത്. അതായിരുന്നു ഹൃദയൻ എന്റെ സേതു പാട്ടിയമ്മയുടെയും. അവളുടെ മരണശേഷം ചടങ്ങുകളൊക്കെ കഴിച്ച് തന്റെ അപ്പാവോടൊപ്പം രാമേശ്വരത്തേക്ക് എന്ന് പറഞ്ഞ് പുറപ്പെട്ടു പോയ അവളുടെ അനുജത്തി. തനിക്കറിയോ, ആ ട്രെയിനിങ് സെഷനിൽ തന്റെ ആ ഇമോഷണൽ ഔട്ട്ബേസ്റ്റിൽ ഞാൻ ആ വൈബ് സെൻസ് ചെയ്തിരുന്നു. എന്റെ സ്വപ്നങ്ങളിൽ വിടർന്ന കുടമുള്ള പൂക്കളുടെ സുഗന്ധത്തെയും ഏതിരുട്ടിലും തിളങ്ങിയിരുന്ന വൈരക്കല്ലു മുക്കുത്തിയെയും ആ പാദസ്ഥലങ്ങളിലെ കൊഞ്ചലിനെയും സ്നേഹിച്ചവൻ നീ ഹൃദയനാഥൻ. പിന്നെ താനറിയാതെ തനിക്കൊപ്പം നിന്ന് തന്നെ എന്റെ അടുക്കലേക്ക് എത്തിക്കാനും അതുവഴി നാടും വീടും ഒക്കെ എന്നേക്കുമായി വിട്ടുപോകുന്ന എന്നെ വീണ്ടും ഇവിടേക്ക് അടുപ്പിച്ചതും ഒക്കെ എന്റെ സേതുവിന്റെ കൊച്ചു കുസൃതികളായിരുന്നു. തന്നോടും എന്നോടും നാട്ടിൽ നിന്ന് തന്റെ ജോലിസ്ഥലത്തും ഒക്കെ താൻ കണ്ടുവന്ന സ്വപ്നങ്ങളിൽ എല്ലാം അവൾ തനിക്ക് മുന്നിൽ നിവർത്തിയിട്ട കാഴ്ചകളായിരുന്നു. ഹൃദയന് ഇവിടെ വരാനും താൻ നേരിൽ കണ്ട ഈ സാക്ഷ്യങ്ങൾക്കും ഒരു കാരണമായത് മരണക്കിടക്കയിലും അവൾക്ക് എന്നോടുള്ള ഇഷ്ടത്തിന് ഒരു കുറവുണ്ടായിരുന്നില്ല. പുള്ളി വെന്തടർന്ന നെഞ്ചിൽ എന്റെ കയ്യും ചേർത്ത് പിടിച്ചാണ് പോയത്.
1: എനിക്കൊന്ന് കിടക്കണം.
0: എന്റെ പറ്റി ഹൃദയം വല്ലാതെ വിയർക്കുന്നുണ്ടല്ലോ.
1: ഒരു തലചുറ്റൽ പോലെ വല്ലാതെ തല കറങ്ങുന്നു സർ. തീരെ പറ്റുന്നില്ല.
0: വരൂ. പുഷ്പ, പുഷ്പ, കൊന്നെ തന്നെ എടുത്തിട്ട് വാ. കിടക്കു ഹൃദയൻ, പേടിക്കണ്ട കേട്ടോ, ഞാനില്ലേ.
2: ഹൃദയനാഥന്റെ ആരെങ്കിലും ഉണ്ടോ?
3: ആ ഉണ്ട്.
2: ആ പുള്ളിക്ക് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ഇനി നോർമൽ ഡയറ്റ് ഫോളോ ചെയ്യാട്ടോ. നാളെ റൂമിലേക്ക് മാറ്റാം.
3: ഒന്ന് കാണാൻ
2: വേഗം കണ്ടിറങ്ങിക്കോളൂ.
4: തിരുവനന്തപുരത്ത് നിന്നും പാലക്കാട്ടേക്ക് പിന്നെ തിരിച്ചു. മധു, നീ എങ്ങനെ ഇതൊക്കെ മാനേജ് ചെയ്ത്? ക്യാഷൊക്കെ
3: ആളെക്കാളും വരുതല്ലോ. ഒന്നും
4: ടോട്ടൽ എക്സ്പെൻസ് എത്രയാ മധു? ആ ഫോൺ എടുക്ക്.
3: ഇനിയിപ്പോ അത് പേ ചെയ്യാനാണ് തിരക്ക്. എവിടെ പോയാലും ഈ മുരട്ട് സ്വഭാവം വിടരുത് കേട്ടോ. ഇവിടെ ഫോൺ അലൗഡ് അല്ല. മിണ്ടാതെ അവിടെ കിടക്ക്, നാളെ റൂമിൽ വരുമ്പോൾ സംസാരിക്കാം. ആ നഴ്സ് ഇപ്പൊ തിരക്ക് കൂട്ടും.
2: ഹലോ, മോർണിംഗ്.
4: ആ മോർണിംഗ്.
2: റൗണ്ട്സ് കഴിഞ്ഞ് ഡോക്ടർ ഒരു 9:30 വരും. റിപ്പോർട്ട്സ് ഒക്കെ നോക്കി ഒരു 11 ഡിസ്ചാർജ് സമ്മറി എഴുതിയിട്ട് ബില്ല് സെറ്റിൽ ചെയ്യാൻ പറയാട്ടോ.
3: അപ്പൊ വീട്ടിൽ പോകാൻ പറ്റുമല്ലോ.
2: പിന്നെന്താ, അഡ്മിറ്റ് ആവുമ്പോ കുറച്ച് ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു എന്നതൊഴിച്ചാ ഇയാൾക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു.
4: ആ നീ പുറത്തു പോകുമ്പോഴേ കുറച്ച് കേക്ക് അല്ലെങ്കിൽ സ്നാക്സ് സ്വീറ്റ്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചോ. ഐസിയുല നേഴ്സുമാർ നല്ല കെയറിംഗ് ആയിരുന്നു, അവർക്കായി എന്തെങ്കിലും കൊടുക്കണ്ടേ?
3: അമ്മയും കുഞ്ഞോടും ഇങ്ങ് വന്നിട്ട് പോരെ.
4: ആ നിന്റെ സൗകര്യം പോലെ മതി. എനിക്കേ ഒന്ന് ടോയ്ലറ്റിൽ പോണം.
3: പിടിക്കട്ടെ.
4: വേണ്ട വേണ്ട വേണ്ട, അത്ര വയസ്സായിട്ടൊന്നുമില്ല.
3: പിന്നെ വലിയ വിറ്റായിരിക്കും. ആ അമ്മയും കുഞ്ഞോളും എത്തിയല്ലോ. എന്തേ, ആരാ?
5: അമ്മ, ഇത് വന്ന് കൊഞ്ചം സ്വീറ്റ്സ് ആകും. എല്ലാം നായേ വീട്ടിൽ ചെയ്വേ. നീങ്ക വാങ്ങിനാ നല്ലാർക്കും. രൊമ്പ നല്ല സ്വീറ്റ്സ് അമ്മ.
3: സത്യം പറഞ്ഞാൽ ഞാൻ എന്തെങ്കിലും സ്വീറ്റ്സ് ഒക്കെ വാങ്ങാൻ ഇറങ്ങുകയായിരുന്നു. മലയാളം
5: തെരിയോ അമ്മ?
3: പക്ഷെ ക്യാഷ് അധികമില്ല. ഷോ, ഇതിപ്പോ ആകെ 150 മാത്രമേ ഉള്ളൂ.
5: പോതും അമ്മ, ഇത് പോതും. നിങ്ങൾക്ക് ഉങ്ക വാഴ്ക്കയിലെ എല്ലാവരും കിട്ടിയാ. ഇത് എന്നോട് കടസിയാണ് പൊരുൾ. തിരുമ്പി പോകരുതൊക്കെ നേരമാച്ചമ്മ. അമ്മ ഉന്നെ പാത്താ എൻ തങ്കച്ചി മാതിരി ഇരിക്ക. അവളുടെ പേര് ലക്ഷ്മി, ധനലക്ഷ്മി.
3: അവരിപ്പോ
5: ഇല്ല. ഇല്ലമ്മ, അവളിപ്പോ ഇല്ല, പോയാച്ച്. ഈറാ സാത്തി, ഉനക്ക് നല്ലത് താൻ വരും. വരട്ടമ്മ.
4: ഇതെന്താ ഇവിടെ നല്ല നെയ്യിന്റെ വാസന, അതും നല്ല നറുനെയ്യിന്റെ. ഇത്ര പെട്ടെന്ന് പോയി വന്നോ നീ?
3: ഓരോ ഭാഗ്യം വന്നത് നോക്കണേ. ഒരു തമിഴ് സ്ത്രീ വന്നിരുന്നു തുണി സഞ്ചിയും ഒക്കെ ആയിട്ട്. വീട്ടിലുണ്ടാക്കുന്നതാണെന്ന് പറഞ്ഞപ്പോ വാങ്ങി. ലാഭാണ്, ആകെ 150 രൂപ മാത്രമേ ആയുള്ളൂ ഇത്രയും സ്വീറ്റ്സിന്.
4: ഡോറടക്ക്. എന്നിട്ട് ആ പാക്കറ്റിംഗ് എന്താ നോക്കട്ടെ. ഇത് കുറെ ഉണ്ടല്ലോ, പഴയ തമിഴ് പത്രം കൊണ്ടുള്ള കടലാസ് പൊതി. അവൾ എങ്ങനെയിരുന്നു അത്?
3: ഒരൽപ്പം തടിച്ച് വെളുത്തിട്ട് മുടിയിലെ കുടമുല്ല പൂക്കളും കനകാംബരവും ചൂടി മൂക്കുത്തിയിട്ട് മൂക്കിന്റെ രണ്ടു വശത്തും നല്ല ഐശ്വര്യം ഉണ്ടവരെ കാണാൻ. പറയുന്നത് കേട്ടാൽ വാങ്ങാതിരിക്കാൻ തോന്നില്ല. നല്ലൊരു സ്ത്രീ.
4: ഓക്കെ, നീ എത്ര പൈസ അവർക്ക് കൊടുത്തത്?
3: 150 രൂപ. എന്തു പറ്റി ഹൃദയം?
4: ഒന്നുമില്ല, അവൾ നിന്റെ കയ്യിൽ നിന്ന് ആ രൂപ വാങ്ങിച്ചിട്ടില്ല.
3: ഞാൻ കൊടുത്തതാ.
4: ആ പാക്കറ്റ് നിനക്ക് തിരിച്ചു തരുമ്പോ അവളത് തിരിച്ച് നിനക്ക് ഒരു ഗിഫ്റ്റായി തന്നതാവും. പൈസ പാക്കറ്റിൽ തന്നെയുണ്ട് ഭദ്രമായി.
3: ഇക്കാലത്തും ഇങ്ങനെ ബിസിനസ് നടത്തുവോ? എങ്ങനെയാണ് അവർ ഈ കോസ്റ്റ് ടാലി ആക്കുന്നത്?
4: ഹലോ,
6: ഹൃദയനാഥനല്ലേ?
4: അതെ, ആരാണ്? എന്തുപറ്റി? എന്താ
6: അന്നേക്ക് വന്ന ജ്വരം മീണ്ടും ജാസ്തി ആയിടിച്ച്. രാത്രി മുതൽ മീണ്ടും കൂടിയിടിച്ച്. അഡ്മിറ്റ് ആക്കുമ്പോഴേക്കും അവൻ പോയിട്ടോ. ഞാൻ തലവര് പോയിട്ടാ തമ്പി. നിറയെ വേല ഇരിക്ക്. ഫ്യൂണൽ വെച്ചാൽ സ്വന്തല്ല, രണ്ടെണ്ണമാണ്. പാട്ടിയമ്മ തിരിയില്ലയാ, അവങ്കളും പോയിട്ടാങ്ക. മധ്യാഹ്നത്തോടെ ഫ്യൂണർ എല്ലാം നാളെ ആക്കും. വസതിയായിരുന്നാ നാളേക്ക് വാങ്ങളേ.
3: എന്താണ്, എന്താ പറ്റിയേ ഹൃദയ? പറയാ, എന്താ പറ്റിയേ? എന്നോടൊന്ന് പറ.
4: ഒന്നുമില്ലടോ പെൺകുട്ടി, ഒരു തരത്തിൽ ചേരേണ്ടത് ചേരേണ്ടടുത്ത് ചേർന്നു.
3: എന്താ?
4: ഒന്ന് കിടക്കട്ടെ, കിടന്നാൽ എല്ലാം ശരിയാകും.
3: അറ്റാച്ച്മെന്റ് ഒക്കെ ആവാം കുറച്ചൊക്കെ മനുഷ്യൻ. ആഫ്റ്റർ ഓൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ട്രെയിനിങ് ഡയറക്ടർ. അതിനപ്പുറം ഒന്നും വേണ്ട, അത്ര തന്നെ. വെറുതെ മനുഷ്യനെ പേടിപ്പിച്ച് കൊല്ലും. നമുക്ക് വേഗം പോകാം, ബില്ല് കൊണ്ടുവന്നില്ലല്ലോ.
4: അത് വന്നോളും. നീ ഇവിടെ ഇരിക്ക, എന്റെ അടുത്ത്, എന്റെ കാവലും ഏറ്റെടുത്ത്. ഇനിയുള്ള നമ്മുടെ ജീവിതകാലം മുഴുവൻ.
3: ദേ, വലിയ സാഹിത്യമൊന്നും വേണ്ട കേട്ടോ. വന്നിരിക്കുന്നു ഒരു സാറും ശിഷ്യജന്മവും.
7: അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ ആകാശവാണി തൃശൂർ നിലയം അവതരിപ്പിച്ച നാടകം സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം.

രചന രാജേഷ് വിശ്വംഭരൻ. സംവിധാനം YS പൗർണമി. നിർവഹണ സഹായം ശബ്ദസന്നിവേശം ഷിബു എം ജോസ് മച്ചാട്. നിർവഹണം ജയ സി ആർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ ഹൃദയനാഥൻ, ശ്രീമൂലനഗരം പൊന്നു, സേതുലക്ഷ്മി, പുഷ്പവല്ലി, മനീഷ കെ എസ്, അനന്തരാമൻ, എം കെ കൃഷ്ണൻപോറ്റി, അനന്തരാമന്റെ ചെറുപ്പം മെജോ, ധനലക്ഷ്മി, ജയലക്ഷ്മി സി, കനകസുന്ദരാംബാൾ, YS പൗർണമി, ബാലസുബ്രഹ്മണ്യം, കാഞ്ഞൂർ മത്തായി, ബാലസുബ്രഹ്മണ്യത്തിന്റെ ചെറുപ്പം ഹരീഷ് മേനോൻ, മധുമിത, വിനിത മനമൽ, ഡോക്ടർ ഹേമലത കോലത്ത്, പ്രീത പിയൂസ്, ഇൻകം ടാക്സ് അസിസ്റ്റന്റ് കമ്മീഷണർ രാജൻ ബാബു, വി ഉദയകുമാർ, ശ്രീനിവാസ രാഘവൻ, പ്രസാദ് ബാലകൃഷ്ണൻ, വെങ്കിടിമാമൻ, രാജേഷ് വിശ്വംഭരൻ, മല്ലിക, ഇ എൻ സജിത, നേഴ്സ് ബിനിത ഗോപിനാഥ്, അയൽപക്കത്തെ സ്ത്രീകൾ രുക്മിണിയമ്മാൾ, അജിഷ ഹരിദാസ്, ഒപ്പം ബാലതാരം ഇവാൻ മിഖായൽ.

0: last night, Tilak Varma was adjudged player of the match. And now, before we end the bulletin, the headlines once again. Prime Minister Narendra Modi and UAE President Sheikh Mohammed bin Zayed Al Nahyan discussed energy cooperation and bilateral trade in Abu Dhabi. Both leaders exchanged key MOUs in defence, petroleum and investments. BRICS Foreign Ministers Meeting 2026 underway in New Delhi. External Affairs Minister Dr. S. Jaishankar reaffirms India's commitment in advancing goal of reformed and effective multilateralism. NTA to reconduct NETUG 2026 examination on June 21st. Education Minister Dharmendra Pradhan assures fairness and transparency in exam process. BJP MLA Rathindra Bosu elected new Speaker of West Bengal Legislative Assembly. And in badminton, Indian men's doubles pair of Sattvik Sairaj Ranki Reddy and Chirag Shetty enter semi-finals of Thailand Open. With that, we end the midday news.
1: Agashavani.
2: ഡോസ്റ്റോവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർ നാടകം 20-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, സന്തോഷ് കുമാർ സൗപർണിക, കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ. സംവിധാനം പി എ ബിജു.
3: എലി പൂച്ചയെ വഴിതെറ്റിക്കും പോലെയാണ് കുറ്റവാളിയായ റസ്കോൾനിക്കോവ് പോലീസ് ഉദ്യോഗസ്ഥനായ സെമറ്റോവിനെ കൈകാര്യം ചെയ്യുന്നത്. അവർ തമ്മിൽ ഒരു റെസ്റ്റോറന്റിൽ സംഭാഷണത്തിലാണ്. രണ്ട് സ്ത്രീകളെ കൊന്നയാളാണ് റസ്കോൾനിക്കോവ്. പക്ഷെ പോലീസ് പിടിച്ചു വച്ചിരിക്കുന്നത് ഏതോ ഒരു പെയിന്റർ നിക്കോളെ. പുളിപ്പു ചേർത്ത ദോശമാവ് അടപ്പ് തകർത്ത് പുറത്തു ചാടും പോലെ നിക്കോവിൻ്റെ മനസ്സിൽ താഴിട്ട് പൂട്ടിയ കൊലപാതക രഹസ്യങ്ങളുടെ അറ്റവും മുറിയും ഇടയ്ക്കിടെ പുറത്തു ചാടുന്നുണ്ട്. സെമറ്റോവിലെ പോലീസിന് പുറത്തു ചാടുന്ന പുളിപ്പ് രുചിച്ചറിയാനാവുന്നുണ്ടോ? കാത്തിരുന്നു കാണാം. റസ്കോൾനിക്കോവ് പരമശുദ്ധനെന്ന് വിശ്വസിക്കുന്ന കൂട്ടുകാരൻ റസ്മഹീനും ഇന്ന് രംഗത്ത് വരുന്നുണ്ട്. സെമറ്റോവാണ് ആരംഭിക്കുന്നത്.
4: നിങ്ങൾ പഠിപ്പും സംസ്കാരമുള്ള മനുഷ്യനല്ലേ?
5: അതിന്
4: ഞാൻ 6-ാം ക്ലാസ് വരെയാണ് പഠിച്ചത്.
5: 6-ാം ക്ലാസ് മിടുക്കൻ. നിങ്ങളുടെ വസ്ത്രധാരണവും മുടിജീകലും മോതിരങ്ങളും എല്ലാം കാണുമ്പോൾ ഭാഗ്യവാനായ ഒരു ധനികനെ ഓർമ്മിപ്പിക്കും. സുന്ദരനായ യുവാവ്.
4: ഓ, ശരിക്കും ഒരു വിചിത്രനായ മനുഷ്യൻ തന്നെ നിങ്ങൾ. എന്തായാലും നിങ്ങൾ ഇപ്പോഴും അസുഖത്തിന്റെ പിടിയിലാണ്.
5: എനിക്കിപ്പോഴും അസുഖമോ? നിങ്ങൾ നുണ പറയുകയാണ്. നിങ്ങൾക്ക് എന്നിൽ ജിജ്ഞാസയുണ്ടല്ലേ?
4: അതെ, എനിക്ക് ജിജ്ഞാസയുണ്ട്.
5: ഞാൻ എന്താണ് വായിച്ചിരുന്നെന്ന് പറയാം. പണക്കാരി വൃദ്ധയുടെയും സഹോദരിയുടെയും കൊലപാതകത്തെക്കുറിച്ചുള്ള വാർത്തകൾ വിശദമായി അറിയാൻ.
4: ഇത് അതേ വൃദ്ധയാണ്.
5: ഈ വൃദ്ധയെ പറ്റി പോലീസ് സ്റ്റേഷനിൽ വെച്ച് സംസാരിക്കുമ്പോഴാണ് ഞാൻ ബോധം കെട്ടു വീണതെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ആ ശരി, കാര്യങ്ങളിപ്പോ നിങ്ങൾക്ക് മനസ്സിലായോ?
4: നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്?
5: ഒന്നും ഉദ്ദേശിക്കുന്നില്ല.
4: നിങ്ങൾക്ക് ഒന്നുകിൽ ഭ്രാന്താണ്, അല്ലെങ്കിൽ
5: അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്ത്? എന്താണ്? എന്നോട് തുറന്നു പറയ.
4: ഒന്നുമില്ല.
5: ശരിക്കും വിഡ്ഢിത്തം.
4: എന്താണ് നിങ്ങൾ ചായ കുടിക്കാത്തത്?
5: എന്ത്? ആ ചായ. ഓ ശരി, അതെ, കുടിച്ചില്ലേ? ആ കുടിച്ചില്ല. കുടിക്കാം കുടിക്കാം.
4: ഈയിടെയായി ഇത്തരം കുറ്റകൃത്യങ്ങൾ ധാരാളം ഉണ്ടാവുന്നുണ്ട്.

0: ഒരു വലിയ കള്ളനോട്ടടി സംഘത്തെ മോസ്കോവിൽ പിടികൂടിയതായി ഈ അടുത്ത ദിവസമാണ് ഞാൻ പത്രത്തിൽ വായിച്ചത്.
1: അതിൽ പലരും സമൂഹത്തിലെ ഉന്നതന്മാർ.
2: അത് വളരെ മുമ്പ് നടന്ന ഒന്നല്ലേ? ഒരു മാസം മുമ്പ് ഞാൻ അതിനെപ്പറ്റി വായിച്ചതായി ഓർക്കുന്നു.
0: അപ്പോൾ നിങ്ങളവരെ കുറ്റവാളികളായി കണക്കാക്കുന്നുണ്ടോ?
1: തീർച്ചയായും അവർ കുറ്റവാളികളാണ്.
2: കുറ്റവാളികൾ അവരോ? കേവലം കൊച്ചു പിള്ളേരാണവർ, തെറ്റ് ചെയ്യുമ്പോൾ കൈവിറക്കുന്നവർ.
0: കൈകൾ വിറച്ചു എന്നാണോ? അത് സ്വാഭാവികമല്ലേ. ചിലർക്ക് അത് താങ്ങാനായി എന്ന് വരില്ല.
2: എന്ത് അത് താങ്ങാനാവില്ല എന്നോ?
0: എന്താ, നിങ്ങൾക്ക് താങ്ങാനാവുന്നില്ലേ? എനിക്ക് താങ്ങാൻ കഴിയും.
2: ഞാനായിരുന്നെങ്കിൽ അത് തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് ചെയ്യുക. അതിരിക്കട്ടെ, ഈ പ്രതിയെ പിടികൂടാത്തത് എന്താണ്?
0: തീർച്ചയായും പ്രതിയെ പിടികൂടും.
2: ആര്? നിങ്ങളോ? അയാളെ പിടിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങൾക്ക് കഠിനമായ ഒരു ജോലി തന്നെ ചെയ്യേണ്ടി വരും അവനെ പിടിക്കാൻ.
0: അത്ര കഠിനമായ ജോലി ചെയ്യേണ്ടി വരുമോ? അതെന്താ?
2: നിങ്ങൾ ചെയ്യാൻ പോകുന്ന മഹത്തായ കാര്യം ഏതെങ്കിലും മനുഷ്യൻ ധാരാളം പണം ചെലവാക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കലാണ്. പണമില്ലാത്തൊരാൾ പെട്ടെന്ന് പണം ചെലവാക്കാൻ തുടങ്ങുമ്പോൾ അയാളായിരിക്കണം കൊലയാളിയെന്ന് നിങ്ങൾ കരുതും. അങ്ങനെ ഏത് കുഞ്ഞിനും നിങ്ങളെ വഴിതെറ്റിക്കാനാവും.
0: എന്നാലും അവർ അങ്ങനെ ചെയ്യുമെന്നുള്ളത് ഒരു സത്യം മാത്രമാണ്.
2: ഒരുത്തനൊരു കൊലപാതകം ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയുടനെ മദ്യശാലയിലേക്ക് പോകുന്നു, പണം ധൂർത്തടിക്കുന്നു, അവനെയാണ് നിങ്ങൾ പിടിക്കുന്നത്.
0: നിങ്ങൾക്ക് ഈ വിഷയത്തിൽ എന്തോ വലിയ താല്പര്യമുണ്ടെന്ന് തോന്നുന്നല്ലോ.
2: ഞാനായിരുന്നെങ്കിൽ ആ സംഭവത്തിൽ എങ്ങനെ പെരുമാറുമെന്നറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ?
0: ആ, എനിക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ട്. പറയൂ, നിങ്ങളായിരുന്നു കൊലയാളിയെങ്കിൽ?
2: ഞാൻ പണവും ആഭരണങ്ങളും എടുത്ത് നേരെ പുറത്തു കടന്ന് ജനവാസമില്ലാത്ത ഒരു മതിൽക്കെട്ടിനുള്ളിൽ ആരുടെയും കണ്ണിൽപ്പെടാതെ നടക്കും. 100 റാത്തലിൽ കൂടുതൽ ഭാരമുള്ള വീട് പണിയുന്ന കാലം മുതൽ ഒരു മൂലയിൽ കിടന്നിരുന്ന ഒരു കല്ല് ഞാൻ നേരത്തെ കണ്ടുവച്ചിരിക്കും. ഞാൻ ആ കല്ല് പൊക്കും.
0: എന്തിനാ കല്ല് പൊക്കുന്നത്?
2: അതിനടിയിൽ ഒരു പൊത്ത് തീർച്ചയായും ഉണ്ടാവും. എന്നിട്ട് മോഷണ വസ്തുവിനെ ഞാൻ അവിടെ ഒളിപ്പിക്കും. പിന്നെ ആ കല്ലുരുട്ടി പഴയ പടി വയ്ക്കും. 1, 2, 3 കൊല്ലത്തോളം അതുവരെ ഞാനത് തൊടില്ല. അവരത് അന്വേഷിക്കുമായിരിക്കും. ഒരിക്കലും അവർക്കത് കണ്ടുപിടിക്കാനാവില്ല.
0: തനിക്ക് ഭ്രാന്താണ്. നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്?
2: ഞാനാണ് വൃദ്ധയെയും ലിസവറ്റയെയും കൊലപ്പെടുത്തിയതെങ്കിലോ?
0: നിങ്ങൾക്കത് സാധ്യമാണോ? അല്ലെങ്കിൽ നിങ്ങൾക്ക്?
2: നിങ്ങളത് വിശ്വസിച്ചു? അതെ, തീർച്ചയായും നിങ്ങളത് വിശ്വസിച്ചു.
0: ഒരിക്കലുമില്ല, ഞാൻ ഒരിക്കലും അങ്ങനെ വിശ്വസിച്ചില്ല. ഇതിലേക്ക് വലിച്ചിഴച്ച് നിങ്ങൾ എന്നെ ഭയപ്പെടുത്തുകയാണോ?
2: അപ്പോൾ നിങ്ങളത് വിശ്വസിക്കുന്നില്ലേ? ഞാൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ എന്നെക്കുറിച്ച് എന്താണ്, എന്തിനാണ് അന്വേഷിക്കുന്നത്? നമുക്കിറങ്ങാം അല്ലേ? വെയിറ്റർ
3: സാർ,
2: എത്രയായി?
3: 30 കോപ്പക്സ്.
2: വോഡ്കയുടെ 20 കോപ്പക്സ് കൂടി എടുത്തോ ഈ സാറിന്റെ.
0: ഞാൻ കൊടുക്കാം.
2: വേണ്ട, എന്റെ കയ്യിൽ ആവശ്യത്തിന് പണമുണ്ട്.
0: അന്ന് കടം വീട്ടാൻ പോലും പൈസ ഇല്ലായിരുന്നല്ലോ, പിന്നെങ്ങനെ?
2: പണം കായ്ക്കുന്നൊരു മരം ഞാൻ പിടിച്ചു കുലുക്കി, അതിൽ നിന്ന് വീണ പണം ഇനിയുമുണ്ട്. നിങ്ങൾക്ക് വേണോ?
0: നിങ്ങൾക്കെന്തോ കാര്യമായ തകരാറ് സംഭവിച്ചിട്ടുണ്ട്. അല്ല, സ്വബോധം നഷ്ടപ്പെട്ടവനെ പോലെ സംസാരിക്കാൻ മദ്യപിക്കാറൊന്നുമില്ലല്ലോ. എന്തോ സംഭവിച്ചിട്ടുണ്ട്. തീർച്ച
2: യാഥാർത്ഥ്യങ്ങൾ കേൾക്കുമ്പോൾ കണ്ണു മഞ്ഞളിക്കും. സത്യം അങ്ങനെയാണ്, വിശ്വസിക്കാൻ പ്രയാസമാണ്. നുണയാണ് പെട്ടെന്ന് വിശ്വസിക്കുന്നത്. അതല്ലേ നാട്ടു നടപ്പ് സമറ്റോ?
0: ആ നമുക്ക് കാണാം, വൈകാതെ നമുക്ക് കാണാം.
2: ശരി, കാണാം.

0: Эй, Раскольников, да?
1: Расухина.
0: നീ എന്ത് പണിയായി കാണിച്ചത്? നീ ആരെയും അറിയിക്കാതെ കണ്ണ് വെട്ടിച്ച് മുറികളിൽ നിന്ന് ഇറങ്ങിപ്പോയോ? വിഷമിച്ചു പോയല്ലോടാ.
1: ആ, എനിക്ക് തോന്നി ഞാൻ ഇറങ്ങി. എത്രയെന്ന് വെച്ച് അടച്ചുപൂട്ടി ഒരേ കിടപ്പ് കിടക്കുന്നത്.
0: നിക്കോ, നീ വളരെ ക്ഷീണിതനാണ്. നീ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിനക്ക് പോലും അറിഞ്ഞുകൂടാ.
1: ആര് പറഞ്ഞു? എനിക്ക് ഇരട്ടി ശക്തി കിട്ടിയിരിക്കുകയാണ്. ഞാൻ ലോകത്തോടെല്ലാം വിളിച്ചു പറയാൻ
0: പോവുക. കണ്ടോ, കണ്ടോ, അതും പറഞ്ഞ് നീ എന്റെ മണ്ടയ്ക്ക മറിഞ്ഞു വീഴാൻ പോകുന്നത്. നിക്കോ, നീ ഈ അവസ്ഥയിൽ പുറത്തിറങ്ങി നടക്കാൻ പാടില്ല. തല ചുറ്റി നീ എവിടെയെങ്കിലും വീഴും.
1: റസ്മുഖിൻ, നീ എന്താ ഇവിടെ കറങ്ങി നടക്കുന്നത്?
0: നിന്നെ അന്വേഷിച്ചു വന്നതാ. നമ്മുടെ ഡോക്ടറും വന്നിട്ടുണ്ട്. നീ എന്തിനാണടാ ഞങ്ങൾ ഇങ്ങനെയൊക്കെ വിഷമിപ്പിക്കുന്നത്?
1: നിന്റെ സഹാനുഭൂതി എനിക്ക് ആവശ്യമില്ല. ഒരു മനുഷ്യനുമേൽ ചൊരിയാൻ ആഗ്രഹിക്കുന്ന വിചിത്രമായ ആഗ്രഹം എന്നെ എന്തിനാണ് ഇങ്ങനെ അന്വേഷിച്ചു വന്നത്?
0: നിന്നെ അങ്ങനെ ഇഷ്ടം പോലെ വിടാൻ പറ്റില്ല. ഞാൻ നിന്റെ സുഹൃത്തായി പോയടാ.
2: ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 20-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റസ്കോൾനിക്കോവ് നരിയാപുരം വേണുഗോപാൽ, റസുമിഹിൻ സന്തോഷ് കുമാർ സൗപർണിക, സെമറ്റോവ് കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ, പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ, ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ, ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത, സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.
3: നാടിനെ പ്രശ്നങ്ങളിൽ നിന്നും മോചിപ്പിക്കുവാൻ ശ്രമിക്കുന്ന രാജാവ്.
4: നമ്മുടെ ചിന്ത മുഴുവൻ നാടിനെക്കുറിച്ചല്ലാതെ മറ്റെന്താണ്?
3: പ്രശ്നപരിഹാരത്തിനായി എന്തു ചെയ്യും?
4: രാജസഭ ആരംഭിക്കട്ടെ. ഇന്ന് ചേരുന്ന സഭയുടെ പ്രാധാന്യം അറിയിപ്പിൽ വിവരിച്ചിരുന്നോ?
5: നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ മഹാരാജാവിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് എന്റെ കടമയിൽപ്പെടും. ചെറിയ പ്രശ്നങ്ങളെന്ന് നമ്മൾ കരുതുന്നവ പലപ്പോഴും വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ട്. പിന്നീടത് പരിഹരിക്കാൻ കഴിയാത്ത വിധത്തിൽ എത്താറുമുണ്ട്.
6: ഒരു നല്ല തീരുമാനം എടുത്തിരിക്കുന്നു. അവിടുന്ന് സമ്മതിച്ചാൽ ഈ തീരുമാനം നടപ്പിലാക്കാവുന്നതാണ്.
5: ഇത് പ്രശ്നപരിഹാരത്തിനുള്ളൊരു തീരുമാനമായി അംഗീകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഒരു തീരുമാനം എന്റെ കയ്യിലുണ്ട്.
3: ഈ പരിഹാരമാർഗങ്ങളിൽ നിന്ന് രാജാവ് ഏത് തീരുമാനമെടുക്കും?
4: തീർച്ചയായും ഇത് നിങ്ങൾ ചെയ്തു തരുമെന്ന് വിശ്വാസമുണ്ടായിരുന്നു. ഇനി തടസ്സങ്ങളൊന്നുമില്ലാതെ പണി പൂർത്തിയാക്കുവാൻ ദേവി അനുഗ്രഹിക്കട്ടെ.
3: രാജാവിന്റെ തീരുമാനം നടപ്പിലാക്കിയതിനു ശേഷം
6: നാട്ടിലെ ദുഃഖദുരിതങ്ങൾക്ക് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല.
7: രാജഭരണം പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് വിശ്വസിച്ച ജനങ്ങൾ കബളിപ്പിക്കപ്പെട്ടിരിക്കുന്നു.
4: ഈ മൗനത്തിന്റെ അർത്ഥം ഇനിയും രാജ്യത്തെ പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല എന്നല്ലേ?
8: നമ്മൾ പറ്റിക്കപ്പെട്ടിരിക്കുന്നു. ഈ നാടിന്റെ രക്ഷകനായ അങ്ങയെ കബളിപ്പിച്ചിരിക്കുന്നു.
4: നാട്ടിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അത്യാഗ്രഹിയായ ഈ ശില്പി തന്നെയാണ്.
3: രാജാവ് ഉന്നയിച്ച ഈ ആരോപണം സത്യമോ?
7: മഹാരാജൻ കൊടുത്ത 7 ദിവസത്തെ സമയം നാളത്തേക്ക് കഴിയും.
9: നാളെ അങ്ങയുടെ ഉദ്ദേശങ്ങളും നടക്കാൻ പോകുന്ന ദിവസമാണ്.
3: ശില്പിക്ക് തന്റെ മേൽ ചുമത്തപ്പെട്ട ആരോപണം തെറ്റാണെന്ന് തെളിയിക്കുവാൻ സാധിക്കുന്നു.
10: നാം എല്ലാവരും ദേവി സൃഷ്ടിയിൽ പിറന്നവരാണ്. ദേവി ചൈതന്യം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ട്.
11: എന്റെ സംശയവലയത്തിൽ അങ്ങുൾപ്പെടെ എല്ലാവരും ഉണ്ടായിരുന്നു.
4: ഈ പ്രശ്നം ഇത്രയും സങ്കീർണമാകുമായിരുന്നില്ല. ഇതിൽ നിന്നും നാം ഒരു പാഠം പഠിച്ചു.
3: മനുഷ്യശക്തിക്ക് മേലെ ദൈവശക്തിയുണ്ടെന്ന് വിശ്വസിക്കുന്നവരെ രക്ഷിക്കുവാൻ ദൈവം ഇറങ്ങി വരുമോ? കാത്തിരിക്കാം. ഇന്ന് രാത്രി 9:30 കണ്ണൂർ നിലയം അവതരിപ്പിക്കുന്നു മൗനസാക്ഷി.
12: ആകാശവാണി കണ്ണൂർ,
3: കണ്ണൂർ ടോക്കീസ്. സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.

0: നമസ്കാരം സിനിമാ പ്രേമികളെ,
1: സിനിമയുടെ മാസ്മരിക ലോകത്തേക്ക് സ്വാഗതം. ഇതാ വന്നിരിക്കുന്നു കണ്ണൂർ ടാക്കീസ്. സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.
0: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
1: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
0: എങ്കിൽ തയ്യാറായിക്കൊള്ളു,
1: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
0: തീർന്നില്ല, ഒട്ടേറെ വിശേഷങ്ങൾ ഈ പരിപാടിയിൽ നിങ്ങൾക്കായി ഇന്നുമുണ്ട്.
1: പിന്നണിയുടെ പിന്നാമ്പുറങ്ങളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട സിനിമാ പ്രവർത്തകർ രസകരമായ അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു.
0: ഏറ്റവും പുതിയ റിലീസുകൾ,
1: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
0: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, കണ്ണൂർ ടാക്കീസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിനിമയും ജനങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ ഏറ്റവും ദൃശ്യമായ ഒന്നാണ് താരാരാധന. ഒരു അഭിനേതാവിനെ വെറുമൊരു കലാകാരൻ എന്നതിലുപരി സ്വന്തം കുടുംബാംഗത്തെ പോലെയോ അല്ലെങ്കിൽ ഒരു മാതൃകയായോ ജനങ്ങൾ കാണുന്നു. താരങ്ങൾ നൽകുന്ന പരസ്യങ്ങൾക്കോ അവർ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾക്കോ സ്വീകാര്യത ലഭിക്കാറുണ്ട്. ഒരു ജനപ്രിയ താരം ഒരു സാമൂഹിക വിഷയത്തിൽ അഭിപ്രായം പറയുമ്പോൾ അത് ജനങ്ങൾക്കിടയിൽ വലിയ ചർച്ചയാകുന്നു. സിനിമയിലെ ഒരു താരം സ്ക്രീനിൽ ചെയ്യുന്ന കാര്യങ്ങൾ യഥാർത്ഥ ജീവിതത്തിൽ വലിയൊരു വിഭാഗം ജനങ്ങളെ സ്വാധീനിക്കുന്നു എന്നത് സിനിമ എന്ന മാധ്യമത്തിന്റെ കരുത്താണ് വിളിച്ചോതുന്നത്. സിനിമ ഒരു കലാരൂപമാണെന്നും താരം ആ കലയെ അവതരിപ്പിക്കുന്ന വ്യക്തിയാണെന്നും തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ആരോഗ്യകരമായ ആരാധനയാണ് എപ്പോഴും ഗുണകരം. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇനി കഴിഞ്ഞയാഴ്ചയിലെ ചോദ്യത്തിലേക്ക്. ചോദ്യമിതായിരുന്നു,
2: അച്ഛനെന്തെങ്കിലും അസുഖം?
3: എടാ, നിന്റെ ഭാവിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്.
2: ഓ, അതാണോ? അച്ഛൻ നന്ന ജോലിയെടുത്തോളം കാലം നമ്മൾ എന്തിനാണ് അമ്മയെ ഭാവിയെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കുന്നത്? നമ്മൾ വിഷമിച്ച അത് അച്ഛൻ എന്തുമാത്രം വിഷമമായിരിക്കും.

0: അച്ഛന് പ്രായം കൂടി വരികയാണ്. അസുഖങ്ങളൊന്നും വരാതെ നമ്മ പ്രത്യേകം ശ്രദ്ധിക്കണം. ചെന്ന് വിളക്കെടുത്ത് വെക്കി. അച്ഛന്റെ ആരോഗ്യത്തിന് വേണ്ടി ഞാൻ ശരിക്കും പ്രാർത്ഥിക്കും.
1: നിങ്ങൾ കേട്ട ഈ സംഭാഷണം ഏത് ചിത്രത്തിലേതാണ് എന്നതായിരുന്നു കഴിഞ്ഞ ആഴ്ചയിലെ ചോദ്യം. ഈ ചോദ്യത്തിന് ആരാണ് ആദ്യം ശരിയുത്തരം അയച്ചത് എന്ന് നമുക്ക് നോക്കാം.
2: ഹലോ, സുഗേഷല്ലേ ഇത്?
3: സുഗേഷാണ്.
2: ആ, ഇത് കണ്ണൂർ ആകാശവാണിയിൽ നിന്നാണ്, കണ്ണൂർ ടാക്കീസിൽ നിന്ന്.
1: എന്തിനാ വിളിച്ചതെന്ന് മനസ്സിലായല്ലോ സുഗേഷേ.
3: മനസ്സിലായി.
1: കണ്ണൂർ ടാക്കീസിലെ ഈ ആഴ്ചയിലെ വിജയാണ്.
2: അതെ, നമുക്ക് ആദ്യം മെസ്സേജ് കിട്ടിയത് സുഗേഷിന്റെ ആണ്. എന്തായിരുന്നു ഉത്തരം? അതെ, ഒരു വടക്കൻ സെൽഫി. ആ സിനിമ കണ്ടിരുന്നോ സുഗേഷ്?
3: കണ്ടിരുന്നു, തിയേറ്ററിൽ തന്നെ കാണുകയല്ലേ.
2: നല്ലൊരു തമാശ പിക്ചർ ആയിരുന്നു അല്ലെ?
3: ഓ, നല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു നടനാണ്. പിന്നെ ആള് പൊതുവെ ഭയങ്കര എല്ലാരും ഒരു ഇരുത്താൻ പറ്റുന്ന ഒരു കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ്. നടനാണ് സെൽഫി, വളരെ നല്ല രീതിയില് ആളെ പിടിച്ചിരുത്താൻ പറ്റിയൊരു പടമായിരുന്നു. എല്ലാവർക്കും ഒരു
1: 2015 ഒരു ചിത്രമായിരുന്നു അല്ലേ?
2: അവിടെ വിനീത് ശ്രീനിവാസൻ തിരക്കഥ എഴുതി. വിനീത് ശ്രീനിവാസൻ അതിൽ അഭിനയിക്കും കൂടി ചെയ്തിട്ടുണ്ട് അല്ലെ?
1: ജി പ്രജിത്ത് ആയിരുന്നു സംവിധാനം ചെയ്തത്.
2: പിന്നെ അതിലെ നായികയായിട്ട് അഭിനയിച്ചത് മഞ്ജിമ മോഹൻ.
1: ബാലനടിയായിട്ട് പണ്ട് നമ്മള് കണ്ട കുട്ടി, പിന്നീട് നായികയായിട്ട് ഈ ചിത്രത്തിലൂടെ അരങ്ങേറി.
3: അതെ അതെ അതെ, നല്ല ഒരു, എനിക്ക് പിന്നെ നിവിൻ പോളിന്റെ പടം പൊതുവെ
2: ഇഷ്ടമാണ്.
3: ബിജു
2: ആക്ഷൻ ഹീറോ ബിജു. അതെ,
3: അതില് നമുക്കൊരു വളരെ ഒരു എന്താ പറയേണ്ടത്, ശരിക്ക് നമുക്ക് നിവിൻ പോളിന്റെ ഒരു നല്ലൊരു പടമായിരുന്നു.
2: നല്ലൊരു പോലീസ് ഉദ്യോഗസ്ഥൻ അല്ലേ?
3: നല്ലൊരു, അതെ, വളരെ ഫ്രാങ്കായി എല്ലാവർക്കും എന്താ പറയണ, നല്ലൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. ഒരു അഴിമതി ഇല്ലാത്ത
2: ഒരു ജനസമ്മതനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ.
3: പൊതുവെ ഒരു അഭിനയിച്ച പൊതുവെ പടങ്ങളും നല്ല രീതിയിൽ പോകുന്നൊരു നടനാണ്.
1: അതെ, സുഗേഷിന്റെ മനസ്സിൽ വടക്കൻ സെൽഫിയെക്കാളും നിവിൻ പോളി മുന്നിട്ട് നിൽക്കുന്നത് ആക്ഷൻ ഹീറോ ബിജു എന്ന ചിത്രത്തിലൂടെയാണെന്ന് തോന്നുന്നു അല്ലേ?
2: അതെ
3: അതെ അതെ, അതിലൂടെയാണ് നിവിൻ പോളി ഒന്ന് മാറിയത്, മൊത്തത്തിൽ ഒന്ന് ചേഞ്ച് വന്നത്.
2: അതെ, അപ്പോ നിവിൻ പോളിന്റെ ഈ അടുത്ത് കണ്ട സിനിമ ഏതാണ്?
3: സർവമായ. തീർച്ചയായും സർവമായാണ് ലാസ്റ്റ്. പിന്നെ അതിന് ശേഷം ഒരു പടം ഉണ്ടായിരുന്നു, പക്ഷെ അത് ഇത്ര പോലെയായിരുന്നു. പക്ഷെ അത് അതിന് കഥയുടെ ഒരു ചെറിയ സർവമായ സൂപ്പർ പടമായിരുന്നു.
1: അതെ, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നിവിൻ പോളി തിരിച്ചു വന്ന ഒരു ചിത്രം ആയിരുന്നു സർവമായ.
3: തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണാറ്.
2: അപ്പൊ നല്ലൊരു സിനിമ ആസ്വാദകനാണ് സുഗേഷ്.
3: സിനിമ വിടാറില്ല, എല്ലാ ഒരുപാട് എല്ലാ സിനിമകളും
2: ടാക്കീസിൽ നിന്ന് തന്നെയാണോ കാണാറ്?
3: ഒരു 95% അല്ലെന്ന് തന്നെ പറയാം.
2: അത് ശരി,
3: അത്
2: ശരി,
3: ഇഷ്ടമാണ്.
1: ഏത് ടൈപ്പ് സിനിമകളാ ഇഷ്ടം? കോമഡി സിനിമകളാണോ?
3: ആക്ഷനും കോമഡിയും ത്രില്ലിങ്ങും എല്ലാ പടങ്ങളും കാണും.
2: ഇഷ്ടം
3: ഇങ്ങനെയൊന്നുമില്ല, നമ്മുടെ പിന്നെ തിയേറ്ററിൽ പോയിട്ട് കാണുമ്പോഴുള്ള ഒരു ചെറുപ്പത്തിലുള്ള ശീലമായതുകൊണ്ട് തന്നെ ആ ഒരു പോകുമ്പോഴുള്ള ഒരു വൈബ് വേറെ തന്നെയാണ്.
1: അതിനിടയിൽ ചോദിക്കട്ടെ, എവിടെയാണ് സുഗേഷിന്റെ വീട്?
3: എന്റെ വീട് ഒരു പഴയങ്ങാടി എന്ന് പറഞ്ഞ സ്ഥലമാണ്. നമുക്കറിയപ്പെടുന്ന മാടായിപ്പാറ, കുട്ടാട് ബീച്ച്, പിന്നെ പാർക്ക്, മറ്റേ പരപ്പ്, പിന്നെ അങ്ങനെ പറയുന്ന ഒരു വളരെ ഒരു എന്താ പറയുക, മനോഹരമായ ഒരു
1: പ്രദേശമാണ്. അവിടെയൊക്കെ ജനിച്ചു വളരാൻ സാധിച്ചു തന്നെ ഒരു വലിയ അനുഗ്രഹമാണ് അല്ലേ?
3: ഓ, വളരെ അനുഗ്രഹമാണ്. നല്ലൊരു സ്ഥലം, എല്ലാവർക്കും വരാൻ പറ്റുന്ന, എല്ലാവർക്കും താല്പര്യമുള്ള ഒരു സ്ഥലമാണ് മാടായിപ്പാറ. പല ഏരിയ ആൾക്കാർ വരുന്നതാണ്. അതല്ല, ബീച്ചായാലും ഏഴുമലയായാലും, പിന്നെ ഏഴുമല എന്ന് വെച്ചാല് നമ്മളെ ഹനുമാൻ പ്രതിമയൊക്കെയുള്ള ഒരു സ്ഥലമല്ല, നമ്മളൊരു ഒരു ഒരു അനുഭവമുള്ള സ്ഥലമാണ്.
2: സുഗേഷിന്റെ സംസാരത്തിൽ എനിക്ക് തോന്നുന്നത് യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാണെന്ന് തോന്നുന്നല്ലോ.
3: തീർച്ചയായിട്ടും യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ള ആളാണ്.
2: അപ്പൊ ശരിയാണല്ലേ,
3: ഒരു ആകെ നമുക്ക് ഓർമ്മയിൽ നിൽക്കുന്നത് യാത്രകൾ മാത്രമേ
2: ഉണ്ടാവുള്ളൂ.
3: എല്ലാവരുടെയും അനുഭവങ്ങളായിരിക്കും ബാക്കിയുള്ള എല്ലാവരും യാത്രയിലുള്ള, യാത്ര ചെയ്യുന്നവർക്ക് മാത്രമുള്ള ഒരു എന്താ പറയണ്ട, ബാക്കി കിട്ടുന്ന ഒരു അനുഭവങ്ങളായിരിക്കും. അത് ചെയ്താലല്ലേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോ യാത്ര എവിടേക്കും പോവാ, എല്ലാ സ്ഥലങ്ങളിലും പോവാന്നുള്ള ഒരു ഇതാണ്. സമയം കിട്ടുമ്പോഴൊക്കെ യാത്ര ചെയ്യും.
1: എവിടെയൊക്കെയാണ് അടുത്തു പോയത്? എവിടെയാ
3: ഇപ്പം അടുത്തിപ്പം? ചെന്നൈയിൽ പോയിട്ടുണ്ടായിരുന്നു, ബാംഗ്ലൂർ പോയിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ നവംബറിൽ ഒരു ഹരിദ്വാര യാത്രയുണ്ടായിരുന്നു, ഋഷികേശ്.
2: അങ്ങനെ നല്ല യാത്രയായിരുന്നു അത്?
3: നല്ല നല്ല യാത്രയായിരുന്നു. അപ്പൊ ഇപ്പം പോണ്ടിച്ചേരി പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അടുപ്പിച്ച് കിട്ടാവുന്ന സമയങ്ങളിലെല്ലാം യാത്ര ചെയ്യാൻ കിട്ടുന്ന അവസരം, ഒരു ദിവസമാണെങ്കിലും നമ്മള് യാത്ര ചെയ്യുക.
2: സുഗേഷ് എന്ത് ചെയ്യുന്നു?
3: ഞാൻ ബിസിനസ്സാണ്, മാർക്കറ്റ്, ചെറുപ്പത്തിലെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പം. അതുപോലെ തന്നെ മാർക്കറ്റ് ഫീൽഡ് ചെയ്യുന്നതെന്ന് വെച്ചാല് ഒരു പൈപ്പിന്റെ ഫീൽഡിലാണ്. കുറച്ച് വർഷം കുറച്ച് ഹോട്ടൽ നടത്തിയിരുന്നു, ചെറുപ്പത്തിലൊക്കെ അച്ഛന്റെ കൂടെ ഹോട്ടലിലായിരുന്നു ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഒരു 3-4 വർഷം ഗൾഫിലേക്ക് യാത്ര ചെയ്ത് ഗൾഫിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നാട്ടിൽ വന്നു. നാട്ടിൽ വന്നിട്ടൊരു നമ്മളൊരു പ്ലംബിംഗ് കമ്പനിയുടെ ഒരു

0: ഐടി ഫീൽഡായിരുന്നു കണ്ണൂർ കാസർഗോഡ് ഏരിയയിലൊക്കെ. അപ്പോ അതിലും അതും യാത്രയാണ് ആയതുകൊണ്ടാണ് ആ ഒരു ഫീൽഡ് മാർക്കറ്റിംഗ് ഫീൽഡിൽ
1: തിരഞ്ഞെടുത്തു.
0: അതാണ് ഒരു സ്ഥലത്ത് ഒരു സ്ഥലത്ത് നമ്മളെ കൂട്ടിയിടാതെ, അത് നമ്മളൊരു ബിസിനസ് ഒരു സ്ഥലത്ത് നാട്ടിൽ തന്നെ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ തന്നെ ആ ഒരു അതിനുള്ളിൽ
1: തന്നെ
0: അതാണ് മാർക്കറ്റ്. ഞാൻ അതാണ് യാത്രയെ പറ്റി പറഞ്ഞതാണ്.
2: പിന്നെ വീട്ടിലാരൊക്കെയുണ്ട് സുകേഷ്?
0: വീട്ടില് അമ്മയും വൈഫും രണ്ടു മക്കളാണ്.
2: കുട്ടികളൊക്കെ വലുതാണോ?
0: ആ രണ്ടാമക്കളാണ്. മുത്തമോനിപ്പ എസ് എൽ സി കഴിഞ്ഞു, രണ്ടാമത്തെ കുട്ടി അഞ്ചാം ക്ലാസ് കഴിഞ്ഞു. രണ്ടു കുട്ടികളാണ്, രണ്ടാം കുട്ടികളാണ്.
1: യാത്രയിൽ ഇവരെയൊക്കെ കൂടെ കൂട്ടാറുണ്ടോ?
0: ഇപ്പൊ കൂട്ടാറുണ്ട്. രോഗ യാത്രയെല്ലാം കൂട്ടി, ഇപ്പം പിന്നെ പോണ്ടിച്ചേരി ചെന്നൈയിൽ പോകുമ്പോ എല്ലാം കൂട്ടിയിട്ടുണ്ട്.
1: ഓൾമോസ്റ്റ് സിനിമകളും കാണുന്ന ഒരാള് കൂടിയാണ്. അപ്പൊ ഇവരെയൊക്കെ കൂട്ടിയിട്ടാണോ സിനിമ കാണാനും പോകാറ്?
0: അത് രണ്ടു രീതിയിലും പോകും. കാരണം ചില ഒരു അതിന്റെ പരിപാടി എന്ന് വെച്ചാല് പടം പൊതുവെ റിലീസായ ചില പടങ്ങൾ ക്രൈസിസ് ആകുമ്പോ അങ്ങനത്തെ കാണാനുള്ളതുണ്ടാവും.
1: റിവ്യൂ ഒക്കെ നോക്കിയിട്ടാണോ സിനിമ കാണാൻ സാധ്യത?
0: റിവ്യൂ ഒരു പടത്തിൽ കാണുമ്പോ റിവ്യൂ നോക്കാറില്ല.
1: ഇല്ല,
0: ഞാൻ റിവ്യൂ നോക്കിയിട്ടും മറ്റുള്ള അഭിപ്രായത്തിനും ഒരു പടവും കാണാറില്ല. എനിക്ക് കാണാൻ തോന്നുമ്പോൾ ഞാൻ കാണും. അതിൽ നല്ലതായിക്കോട്ടെ മോശമായിക്കോട്ടെ, എന്ത് തന്നെയാലും ഒരു പടത്തിന് ഒരുപാട് ആൾക്കാരുടെ എന്താ പറയേണ്ടത്
1: എഫേർട്ടിന്റെ
0: ഒരു കാരണം ഒരു ഒരുപാട് പടങ്ങൾ ഇപ്പോഴും പെട്ടി കിടക്കുന്നുണ്ട്.
1: അല്ലെങ്കിൽ
0: ഒരുപാട് പൈസ അതിന് നമുക്കിപ്പം എടുത്തു പറയാൻ ഒരുപാടുണ്ട്. ആ ഒരു പടം തിയേറ്ററിൽ ഇറങ്ങുമോ എന്ന് പറയുമ്പോൾ തന്നെ വലിയൊരു, അതായത് നമ്മുടെ പടം ചെയ്യുന്ന ആൾക്കാരുടെ സംവിധായകനായാലും ഇത്രയാലും അവരുടെ ഒരു വേർപ്പിന്റെ ഇതുണ്ട്, ബന്ധമുണ്ട് അവര്. മോശമായിക്കോട്ടെ നല്ലതായിക്കോട്ടെ, കുറച്ച് ആൾക്കാർ അതിന് സപ്പോർട്ട് ചെയ്താൽ മാത്രമേ അവർക്ക് അടുത്തതിലേക്കുള്ള പ്രചോദനം ഉണ്ടാവും അങ്ങനെ അടുത്ത് പടമെടുക്കാനും ചെയ്യാനൊക്കെ. അല്ലാതെ എങ്ങനെ? കാരണം നമുക്ക് എപ്പോഴും ഒന്നോ രണ്ടോ നായകന്മാര് പോരല്ലോ. ഈ പറഞ്ഞ ഫീൽഡിൽ ഒരുപാട് ആൾക്കാർ വേണമെന്നുണ്ടെങ്കിൽ എല്ലാരും വാച്ച് ചെയ്യുന്നുണ്ടെന്നല്ല അവർക്ക് തോന്നണ്ടേ? അപ്പൊ നമ്മളൊക്കെ ചെറിയ തട്ടിലുള്ള ആൾക്കാരായാലും വലിയ ആൾക്കാരും നമ്മളെല്ലാരും സപ്പോർട്ട്
1: ചെയ്യുക.
0: അതേ ബാക്കിയുള്ളൂ. ഒരുപാട് പൈസ ആൾക്കാർ ചെലവാക്കുന്നുണ്ട് പല രീതിയിലായിട്ട്. അപ്പൊ ഒന്നുമില്ലെങ്കിൽ ഇപ്പോഴത്തെ സൗകര്യത്തിന് ഇപ്പം പറയാലോ, ഈ ചൂട് പ്രത്യേകിച്ച് ഈ ചൂട് സമയത്താകുമ്പോ ഒരു രണ്ടു മണിക്കൂർ
1: ഇരിക്കാറ്
0: ആൾക്കാർ അങ്ങനെ വലിയ കാര്യമില്ല നല്ല രീതിയിൽ.
1: അപ്പൊ എല്ലാരും ഒരു പ്രതീകമാക്കേണ്ടതാണെന്ന് തോന്നുന്നു സുകേഷിനെ, അല്ലെ? ഇതുപോലെയുള്ള വാക്കുകൾ നമ്മൾ കുറച്ചേ കേട്ടിട്ടുള്ളൂ ഇതുപോലെയുള്ള ആളുകളുടെ സംസാരം.
0: കാരണം ഫാമിലിയും കൂടി കൂട്ടിപ്പോ ഞാനൊരു പടം കാണുന്നു പൊതുവെ തലേന്ന് ചോദിക്കും, നാളെ ഒരു പടം ഇറങ്ങുന്നുണ്ട് നിങ്ങക്ക് താല്പര്യമുണ്ടോ? അവര് ചിലപ്പം റിവ്യൂ നോക്കും, അവര് ചിലപ്പോ ഞാൻ നോക്കാറില്ല. അപ്പൊ അവര് നോക്കിയിട്ട് ഇപ്പം ആന്ന് പറഞ്ഞാൽ പിന്നെ ആ പടം ഞാൻ കാണൂല, നമ്മളെ സൗകര്യത്തിനെ കാണൂല്ലോ. ഇപ്പം ഇപ്പം പുതിയ പടം മമ്മൂട്ടി മോഹൻലാലുള്ള പടം കണ്ടിട്ടില്ല ഇത്രയേറെ, കാരണം കാണാൻ സൗകര്യം ഇല്ലാത്തതുകൊണ്ടല്ലോ. അവർക്കും കൂടി കാണാന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം അതിന് മാറ്റി
1: തന്നെ പോകാൻ സാധിക്കട്ടെ ഫാമിലിയും കൂട്ടിയിട്ട്.
2: നമ്മുടെ കണ്ണൂർ ആകാശവാണിയുടെ പരിപാടികളൊക്കെ കേൾക്കാറുണ്ടോ? എങ്ങനെയാണ്?
0: ആ കേൾക്കാറുണ്ട്, നല്ല പരിപാടിയാണ്. നല്ല ഇപ്പം യാത്ര വണ്ടിയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ കേൾക്കാറുണ്ട്.
2: ഏതായാലും പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷം സുകേഷ്. വീണ്ടും പരിപാടികളൊക്കെ കേൾക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക.
1: അപ്പൊ സുകേഷിന്റെ യാത്രകളൊക്കെ തുടരട്ടെ, അതുപോലെ എല്ലാ സിനിമകളും ഇനിയും തിയേറ്ററിൽ തന്നെ പോയി കാണാൻ സാധിക്കട്ടെ കുടുംബത്തോടൊപ്പം തന്നെ. എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ് സുകേഷ്.
0: ഓക്കെ, ആകാശവാണിയുടെ പ്രോഗ്രാമുകളൊക്കെ വിജയിക്കട്ടെ, അതിന് എല്ലാവിധ ആശംസകളും തിരിച്ചും.
2: താങ്ക് യു.
3: നമസ്കാരം.
4: നമസ്കാരം.
3: പേരെന്താ?
4: ലക്ഷ്മണൻ.
3: ലക്ഷ്മണൻ ചേട്ടൻ, ഇവിടെ ചായ കടയാ?
4: ചായ കൂൾ ഡ്രിങ്ക്സ്.
3: ഈ സമയം ഭയങ്കര തിരക്കായിരിക്കും,
4: ചെറിയ കച്ചവടം
3: അതുകൊണ്ട് തിരക്കില്ല.
4: തിരക്കില്ല.
3: കൂൾ ഡ്രിങ്ക്സ് എന്തല്ല ഉള്ളത്?
4: സോഡാ സർവത്ത്, ലൈം സോഡ, പിന്നെ പൈനാപ്പിൾ ജ്യൂസ്.
3: ഈ പ്രായത്തിലും വളരെ എനർജറ്റിക് ആണ് ലക്ഷ്മണേട്ടൻ കാണുമ്പോഴും. അങ്ങനെ തന്നെയാണോ കസ്റ്റമറോടും? അതുകൊണ്ട് കസ്റ്റമർ വരാറുണ്ടോ? എങ്ങനെയാണ്
4: നമ്മള് കസ്റ്റമർ ഉണ്ടാവും? സാധനം നല്ല ക്വാളിറ്റി കൊടുക്കുന്നോണ്ട് പത്താ പത്തേക്കന്നെ വരും.
3: അത് ശരി.
4: ഒരു പ്രാവശ്യം വന്നവര് പിന്നെ വരാണ്ടിക്കൂല. അങ്ങനെ നമ്മള്
3: നിങ്ങളെ പെരുമാറ്റം
4: സാധനം സാധനം ക്വാളിറ്റി കൊടുക്കും, അതിനുമായ പൈസ എടുക്കൂല.
3: അത് ശരി. എത്ര കാലായി?
4: മുപ്പത്
3: കൊല്ലായി. ആരൊക്കെയല്ല വീട്ടില്?
4: വീട്ടില് പിന്നെ ഞാൻ, ഭാര്യ, രണ്ട് മക്കള്, മക്കളെ ഭാര്യ.
3: ഞാൻ വരുന്നത് കണ്ണൂർ ആകാശവാണിയുടെ കണ്ണൂർ ടാക്കീസ് എന്ന ഒരു പ്രോഗ്രാം എന്നാണ്. ആകാശവാണി പരിപാടികളൊക്കെ ശ്രദ്ധിക്കുന്ന ആളാണോ?
4: റേഡിയോ ഉണ്ട്, പരിപാടി ഉണ്ടല്ലോ. അതിന് മുന്നേ പരിപാടി ഉണ്ട്, ടൈം ഓർമ്മയില്ല. അതായത് നമ്മൾ മനുഷ്യനായിട്ട് ബന്ധപ്പെടുമ്പോ പെരുമാറിനെ പെരുമാറ്റിട്ടേ നമ്മളെ ക്ഷമ പക്വത പാകുത എല്ലാം മനുഷ്യന് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെടും. ആരും ആണും പെണ്ണും അഹന്ത കാണിച്ച ആരും നന്നായിട്ടില്ല.
3: സുഭാഷിതത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്ന രീതിയാണല്ലേ,
4: അതാണ് നമ്മുടെ ഏറ്റവും വലിയ അറിവ്.
3: അപ്പൊ രാവിലെ റേഡിയോ തുറന്നു കഴിഞ്ഞാൽ ഈ സുഭാഷിതത്തിലൂടെ ലക്ഷ്യവട്ടം കേൾക്കുന്നത് ആദ്യം ഇതാണ്.
4: എല്ലാരോടും പെരുമാറിന്റെ കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ റേഡിയോ ഇവ പണ്ടേ ഇത് വാസലിന്റെ പേര് ഇപ്പോൾ റേഡിയോ മേടിക്കുന്നുണ്ട്.
3: റേഡിയോ ഇപ്പോഴും ഉണ്ട്, ഒരുപാട് ആളുകൾ കേൾക്കുന്നുണ്ട്.
4: ബെദ്ദാണ് ഒരു 10-25 കൊല്ലം പഴക്കമുള്ള സാധനം. അപ്പൊ ഞാൻ 6:30 വാർത്ത കേട്ടതിന് പിന്നെ എണീക്കുവരും. നമ്മൾ തലക്കുറി തന്നെ ഉണ്ടാവും, സ്വിച്ച് അമർത്തി കഴിഞ്ഞാൽ അത് കേട്ട് എണീക്കുവരും. അപ്പൊ നമ്മൾ പേപ്പർ വായിക്കൽ കുറവാണ്. അപ്പൊ ഈ റേഡിയോ കേട്ട് കഴിഞ്ഞാൽ രാജ്യത്തിന്റെ എല്ലാ വിവരങ്ങളും
3: അറിയുന്നത് സത്യസന്ധമായ വാർത്ത.
4: നമ്മൾ പേപ്പർ വായിക്കുന്നില്ലെങ്കിലും ഇത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് വർത്താനം പറയാം. അത് വെച്ചിട്ട് ഓരോ പ്രോഗ്രാം അറിവുകളും വായിക്കാത്തതുകൊണ്ട് നമുക്ക് ഇല്ലാതെ കിട്ടുക. നമ്മൾ വിദ്യാഭ്യാസം കൊണ്ടാടങ്ങളും പറയുന്നത്
3: പക്ഷെ എനിക്ക് ലക്ഷ്മണനെ കാണുമ്പോ അങ്ങനെ തോന്നുന്നില്ല. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മുടെ ലുക്കിലല്ലല്ല, നമ്മുടെ സംസാരത്തിലും നമ്മുടെ പ്രവൃത്തിയിലല്ലാന്നല്ല വിദ്യാഭ്യാസം എന്ന് പറയുന്നത്.
4: വിദ്യ മനുഷ്യന് ആവശ്യമാണ്, അതില് വേണ്ട പരാജയങ്ങളുണ്ട്. പിന്നെ അതുകൊണ്ട് നമ്മൾ ചേരിക്കുന്നില്ല. നമ്മുടെ അന്നത്തെ കാലത്ത് വെച്ചാല് പിന്നെ കൊടയും ഉണ്ടാവില്ല, വടി ഉണ്ടാവില്ല, പിന്നെ ജാതി ചപ്പലും കൂടിയിട്ട് സ്കൂളിൽ പോവാം.
3: എത്ര ക്ലാസ് വരെ പഠിച്ചു?
4: ഞാൻ 2 ക്ലാസ് മാറ്റിയേ ഉള്ളൂ.
3: അത് ശരി. എഴുതാൻ വായിക്കാൻ അറിയില്ല.
4: നമ്മൾ എന്റെ പേര്
3: ഈ മൊബൈലിൽ ഉപയോഗിക്കാം.
4: എങ്ങനെയാ? ഉപയോഗിക്കില്ല.
3: ശരി. സിനിമ കാണുന്ന ആളാണോ?
4: സിനിമ പണ്ട് കാണാനല്ലോ, പണ്ട് എല്ലാ തക്കന്ന സൈഡും എല്ലാ താക്കിയിലിരുന്നാണ്. പക്ഷെ അതെല്ലാം ഒത്തിരി കുറെ കൊല്ലങ്ങളായി.
3: ഇപ്പൊ സിനിമ കാണാൻ പോലെ
4: ഇല്ല. ഇല്ല, ഇപ്പൊ ടിവിയിലും വിമലിയും മേടിക്കല്ല. ഈ റേഡിയോ പ്രധാനപ്പെട്ട ഘടകം.
3: അത് ശരി. അതേപോലെ ഈ സിനിമ കാണുമ്പോ ആ സമയത്ത് ഏറ്റവും കൂടുതൽ കണ്ട സിനിമ ആരതല്ലായിരിക്കും?
4: കുറെ പടം കാണല്ലേ.
3: ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ ആ സമയത്ത് ആരായിരുന്നു?
4: മോഹൻലാലും പിന്നെ മമ്മൂട്ടി നല്ല പടം നമ്മൾ കാണുകയാണ്.
3: മമ്മൂട്ടിയുടെ മോഹൻലാലിന്റെ പടങ്ങളാണ് കാണല്ലേ. അതിനു മുമ്പ് നസീറിന്റെയും സത്യന്റെ ഒക്കെ പടങ്ങൾ കാണലുണ്ടായിരുന്നോ?
4: ഓർമ്മയില്ല. അവരെ നല്ല പാട്ടാണ്, അന്നത്തെ കാലത്ത് പഴയ ഗാനങ്ങള്. പിന്നെ അന്നത്തെ കേട്ടാ തന്നെ മതി.
3: അത് മതി. നമ്മുടെ കണ്ണൂർ ടാക്കീസിൽ സാധാരണഗതിയിൽ സിനിമേന്റെ ഒരു ക്ലിപ്പ് കേൾപ്പിച്ചിട്ട് അത് ഏതാണ്
4: കണ്ണൂർ ടാക്കീസ് രാവിലെ വാർത്തയിലുണ്ടാവില്ലല്ലോ.
3: അത് വാർത്ത കഴിഞ്ഞ പാട് പരസ്യം
4: ഉണ്ടാവുന്നുണ്ട്.
3: അത് ഞായറാഴ്ച വൈകിട്ട് 4 മണിക്കും അതേപോലെ ഇപ്പൊ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2:30 to 3:30 പ്രോഗ്രാം പോകുന്നുണ്ട്. അപ്പോ ഇതില് നമ്മള് സിനിമയുടെ ക്ലിപ്പ് സാധാരണ കേൾപ്പിക്കല്, ഇന്ന് നമ്മള് സിനിമയുടെ ഒരു പാട്ടാണ്. അപ്പം ലക്ഷ്മണൻ പറഞ്ഞതുപോലെ പാട്ട് നമ്മളെ മനസ്സിനെ വല്ലാണ്ട് സ്വാധീനിച്ച പാട്ടുകളുണ്ട് സിനിമയിൽ. അല്ലെ, അപ്പൊ ഈ കേൾപ്പിക്കുന്ന പാട്ട് ഏത് സിനിമയിലേത്തതാണ് എന്ന് പറയാൻ പറ്റുമെന്നൊന്ന് നോക്ക്. ഓക്കെ, ശ്രമിച്ചോക്ക്.
4: ശ്രമിച്ചു പറഞ്ഞാൽ മതി,
3: ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരും.
4: ഓക്കെ ശരി.

0: ഇതെല്ലാം പാർട്ടിയുടെ തമ്മിൽ ആ കാലത്ത് കാണുന്നില്ലാതെ ഉണ്ട്. പാട്ടിന്റെ ഏതാ പാട്ടോ ആരാ തള്ളത്തമ്മിൽ നമുക്ക് അത് പിടിപാടില്ല.
1: ഈ പാട്ട് കേട്ടിട്ടുണ്ടോ?
0: പാട്ട് നമ്മളെ റേഡിയോ കേൾക്കുന്നുണ്ടല്ലോ.
1: കേൾക്കുന്നുണ്ട്. ഈ പാട്ടൊന്ന് പാടാൻ പറ്റുമോ?
0: അത്
1: ഏതെങ്കിലും പാട്ട് പാടാൻ പറ്റുമോ? പാട്ട് പാടുന്ന ആളാണോ?
0: ഇല്ല, ഉൾപ്പെടെ നമുക്ക് അത്ര ഓർമ്മ പോവാതിപ്പോ
1: ഏതെന്ന് അറിയുന്ന ഒരു രണ്ടു വരി പാടിയല്ലേ.
0: രണ്ടു വരി മതിയാ?
1: ഓ മതി.
0: കണ്ണിനെ ചോലയിൽ അടുമിക്ക ഞാനും വരട്ടെയോ നിന്റെ കൂടെ, പാടില്ല പാടില്ല നമ്മെ നമ്മൾ പാടേ മാറന്നൊന്നും ചെയ്തു കൂടെ
1: കാലക്ക്. അപ്പൊ നമുക്ക് ഈ നേരത്തെ കേട്ട പാട്ടില്ലേ മനോഹരി, അത് ഏത് സിനിമയിലേത്തെന്ന് അറിയണ്ടേ? അത് ലോട്ടറി ടിക്കറ്റ് എന്ന് പറഞ്ഞൊരു സിനിമയിലെ ഇതാണ്. അതിൽ നമ്മള് പ്രേംനസീറും ഷീലയും അഭിനയിച്ച സിനിമയായിരുന്നു അത്. ശ്രീകുമാരൻ തമ്പിയുടേതാണ് അതിന്റെ വരികൾ ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ ദക്ഷിണാമൂർത്തിയായിരുന്നു സംഗീതം. ഈ പാട്ടിലും ആകാശവാണിയിൽ ഒരുപാട് തവണ നമ്മൾ കേൾപ്പിക്കുന്ന പാട്ടുകളാണ്.
0: എല്ലാ പരിപാടി എല്ലാ പാട്ടും നമ്മള് പിന്നെ ഇപ്പൊ 10 രാത്രി നമ്മള് പോയി കഴിഞ്ഞാല് വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, 10 മണി 10:30 15 പാട്ടുണ്ട്, നല്ല പാട്ടായിരിക്കും. ആ ഉറക്ക് വരുമ്പോ അന്നേരം റേഡിയോ പൂട്ടും, ചില കുടിയാനും വരും. അത് രാവിലെ ആവുമ്പോ ഇങ്ങനെ മൂളി നിന്നാവും.
1: ഏതായാലും ലക്ഷ്മണനെ പരിചയപ്പെടാൻ സാധിച്ചതിൽ വലിയ സന്തോഷം. സഞ്ചരിക്കാം
0: സിനിമക്ക് ഒപ്പം.
2: Cinema Clip Challenge.
1: ഹായ്, നമസ്കാരം.
3: ഹായ്, നമസ്കാരം.
1: പേരെന്താ?
3: സായു.
1: സായുജ്. സ്ഥലം എവിടെയാ?
3: ഞാൻ കുറ്റിപ്പുറത്ത്.
1: സായുജ് ഒരു ഫിറ്റ്നസ് ട്രെയിനിങ്ങിനെല്ലാം പോകുന്ന പോലെ ഉണ്ടല്ലോ, ആണോ?
3: കുറച്ചായി കളരിയെല്ലാം പോകുന്നു.
1: ഓക്കെ, പഠിക്കുന്നതാണോ അല്ല പഠിപ്പിക്കുന്നതാണോ?
3: കളരിയാണോ. കളരി ഇപ്പോ പഠിക്കും പഠിപ്പിക്കും ചെയ്യുന്നുണ്ട്.
1: എത്ര വർഷമായി ഈ കളരി ഫീൽഡില്?
3: ഞാൻ 4 ക്ലാസ് തൊട്ടിട്ടാ പോവാൻ തുടങ്ങി. ഇപ്പോ ഡിഗ്രി കഴിഞ്ഞു.
1: വേറെന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ എന്റെ കൂടെ?
3: ഇല്ല,
1: കളരി പഠിപ്പിക്കാൻ പോകുന്നത്. ഇപ്പോ എങ്ങനെയാ കളരിയോടുള്ള ആളുകൾക്കുള്ള സമീപനം? പണ്ടൊരു കാലത്ത് കളരി ഒരുപാട് ആൾക്കാർ പരിശീലിക്കും. ഇപ്പോ നിലവിൽ കുട്ടികളെല്ലാം വരുന്നുണ്ടോ? പുതിയ കുട്ടികൾ എങ്ങനെയാണ്?
3: നിലവിലെ അവസ്ഥ എന്ന് പറയുന്നത്, പണ്ട് എന്ന് പറയുന്നത് കളരി എല്ലായിടത്തും ഉണ്ടായിട്ടുണ്ട്. ഒരു കാലത്തോട്ട് എല്ലാരും കളരി പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ ഒരു കാലത്ത് അത് തീരെ ഇല്ലാണ്ടായി പോയിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വരുമ്പോ എല്ലാരും ഫിറ്റ്നസ് എന്നുള്ള രീതിയിലേക്ക്, ആരോഗ്യം സംരക്ഷിക്കുക അങ്ങനെയുള്ള രീതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ജിമ്മോ കളരിയോ ഇരട്ടിയോ അങ്ങനെ രീതിയിലേക്ക് എന്തെങ്കിലും ഒന്ന് പെർഫോം ചെയ്യുന്ന രീതിയിലേക്ക് എല്ലാരും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ജീവിതശൈലി ഒന്ന് മാറ്റിപ്പിടിക്കാന്നുള്ള രീതിയിലേക്ക് ആൾക്കാരൊക്കെ എത്തിച്ചേരുന്നുണ്ട്.
1: ഇപ്പോഴത്തെ കുട്ടികൾ കണ്ടിന്യൂസ് ആയിട്ട് കളരി പരിശീലനത്തിന് വരുന്നുണ്ടോ?
3: ഇപ്പോഴത്തെ എന്ന് പറയുന്നത് മൊത്തമായിട്ടൊന്ന് നോക്കുമ്പോ മൊബൈൽ അടിച്ചായിട്ടുള്ളൊരു
1: കാലഘട്ടമാണ്.
3: അപ്പോ അതിലേക്ക് വരുമ്പോ പേരൻസിന്റെ നിർബന്ധത്തിൽ തന്നെ വരുന്ന കുറെ തന്നെയല്ലേ, വിദ്യാർത്ഥികളായിട്ട് വരുന്ന പിള്ളേരൊക്കെ പേരൻസിന്റെ നിർബന്ധത്തിൽ വരുന്നത്.
1: ഇത് നമ്മൾ പറയുന്ന ഈ കളരി ശാരീരികമായൊരു ഫിറ്റ്നസ് കൂടിയല്ല, നമ്മള് മാനസികമായിട്ട് കൂടി കുറച്ചുകൂടി ബോൾഡ് ആക്കും എന്നുള്ളത് സായുജിന്റെ ലൈഫിലും അത് അങ്ങനെ തോന്നുന്നുണ്ട്, ഫീൽ ചെയ്യുന്നുണ്ട്.
3: തീർച്ചയായിട്ടും. അതായത് നമുക്കിപ്പോ ഒരു സന്ദർഭം വരുമ്പോ അതിനെങ്ങനെ നേരിടണം എന്നുള്ളത് നമുക്ക് മനസ്സിലായൊരു കഴിവ് നമ്മൾ ആർജിച്ചെടുക്കണം. അതായത് കളരിയിലെ പെർഫോം ചെയ്യുന്നവരോട് നമുക്ക് മനസ്സിലായാലെ ഒന്ന് ആർജിച്ചെടുക്കാൻ പറ്റുന്ന രീതി,
1: ഒരു മൈൻഡ് പവർ അവർക്ക് ഉണ്ടാവും അല്ലേ?
3: തീർച്ചയായിട്ടും.
1: നമ്മളിപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും എന്തെങ്കിലും ഇത്തരത്തിലുള്ള മാർഷൽ ആർട്സ് പഠിച്ചിരിക്കണം എന്നുള്ളതാണ് നമ്മളെ സാഹചര്യങ്ങൾ മനസ്സിലാക്കുന്നത് അല്ലേ? പഠിക്കുന്നത് ശരീരത്തിന്റെ ഫിറ്റ്നസ് മാത്രമല്ല, മാനസികമായിട്ടുള്ള ഒരു സന്തോഷം, അതുപോലെ തന്നെ നമ്മളൊരു ബോൾഡ് ആവാനും കാര്യങ്ങൾ അഭിമുഖീകരിക്കാനുള്ള ഇപ്പോഴത്തെ പ്രയാസങ്ങളെല്ലാം മാറ്റാനും പറ്റും. അപ്പോൾ ഞാൻ വരുന്നത് കണ്ണൂർ ആകാശവാണിയുടെ കണ്ണൂർ ടാക്കീസ് എന്ന പ്രോഗ്രാം എന്നാണ്. ആകാശവാണി റേഡിയോ കേൾക്കാൻ സൗകര്യമുണ്ടോ, എങ്ങനെയാണ്? ഇതിപ്പം റേഡിയോ നമ്മുടെ മൊബൈലിലും കൂടെ കിട്ടും. ന്യൂസ് ഓൺ എയറിനുള്ള ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എവിടെ വെച്ചിട്ടും റേഡിയോ കേൾക്കാൻ സാധിക്കും. പുതിയ തലമുറയും ഇപ്പോൾ റേഡിയോയിലേക്ക് വരുന്നുണ്ട്. കുറെ ആൾക്കാർ റേഡിയോയിൽ തിരിച്ച് കേൾക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. കണ്ണൂർ ടാക്കീസ് ഫുൾ എന്റർടൈൻമെന്റ് പ്രോഗ്രാമാണ്. അത് നമ്മളൊരു സിനിമയായി ബേസ് ചെയ്തിട്ടുള്ള പ്രോഗ്രാമാണ്. സിനിമ കാണുന്ന ആളാണോ, സിനിമ ആസ്വദിക്കുന്ന ആളാണോ, സിനിമ പാട്ടുകൾ കേൾക്കുന്ന ആളാണോ, എങ്ങനെയാണ്?
3: തീർച്ചയായിട്ടും.
1: പുതിയ സിനിമയൊക്കെ വന്നു കഴിഞ്ഞാല് വേഗത്തിൽ പോയി കാണുമോ, അല്ല കുറച്ച് ടൈം എടുക്കുമോ? തിയേറ്ററിന്റെ ലാസ്റ്റ് ആ സിനിമ പോകുന്നെന്ന് അറിയുമ്പോ കാണാൻ
3: പോവാം.
1: ആളുകൾ കൊള്ളാം, മോശമില്ല, നല്ല സിനിമയാണെന്ന് പറഞ്ഞ് കേൾക്കാൻ തുടങ്ങിയത് മുതൽ പോവും.
3: അതെ.
1: അങ്ങനെ പ്രത്യേകിച്ച് ഏതെങ്കിലും താരത്തോടുള്ള ഒരു ഇഷ്ടം അങ്ങനെ?
3: ഇഷ്ടമായിരുന്നു
1: പിന്നെയുള്ളത്
3: മമ്മൂക്ക, സ്ഥിരമായിട്ടുള്ള ആൾക്കാരല്ലേ.
1: ഇതിപ്പം സിനിമയിലുള്ള ഒരു പാട്ടാണ് ഞാൻ കേൾപ്പിക്കുന്നത്. സിനിമ പോലെ തന്നെ പ്രധാനമാണ് സിനിമയിലെ പാട്ടും. നമ്മളെ ആ സീക്വൻസ് നമ്മളെ കുറച്ചുകൂടി ഉള്ളിലേക്ക് എത്തുന്നത് പാട്ടുകളിലൂടെയാണ്. ഒരു പാട്ട് കേൾപ്പിച്ചു കഴിഞ്ഞാൽ ആ പാട്ട് ഏത് സിനിമയിലേക്കേതാണ് എന്നാണ് സാജു പറയേണ്ടത്. ഓക്കെ, പാട്ട് ആസ്വദിക്കുന്ന ആളെന്നില്ലേ?
3: പാട്ട് കേൾക്കാം.
1: പാട്ട് പാടലുണ്ടാ?
3: ഇല്ലില്ല,
1: പാടലില്ല. ഓക്കെ, നമുക്കൊന്ന് പാട്ട് കേൾക്കാം.

0: മനസ്സിലായ പാട്ട് ഏതാന്ന് മനസ്സിലായ?
1: ഇടനാഴിയിലൊരു കാല
2: സിനിമയിലെ.
0: അത് തന്നെ കറക്റ്റ്. ദക്ഷിണാമൂർത്തി ഒ എൻ വി ഒരുക്കിയ പാട്ടായിരുന്നു അത്, ഇടനാഴിയിൽ ഒരു കാലച്ച. വിനീത് പോലെ തന്നെ കാർത്തികം അഭിനയിച്ച സിനിമയായിരുന്നു അത്. ആ പാട്ട് സീനിൽ അവരായിരുന്നു വിനീതും കാർത്തികം എന്ന പാട്ട് സീനിലുള്ളത്. സായുജ് ഉത്തരം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആകാശവാണിയുടെ പ്രത്യേക അഭിനന്ദനങ്ങൾ. സഞ്ചരിക്കാം
1: സിനിമയ്ക്ക്.
3: സിനിമ ക്ലിപ്പ് ചാലഞ്ച്.

0: നമസ്കാരം.
1: പേര്?
0: അഭിനന്ദൻ.
1: അഭിനന്ദൻ എവിടെ സ്ഥലവിയ?
0: കടക്കാട്.
1: എന്താ ജോലി ചെയ്യുന്നേ?
0: ഞാൻ കെൽട്രോണ വർക്ക് ചെയ്യുന്നത്.
1: എന്തായിട്ടാ വർക്ക് ചെയ്യുന്നേ?
0: അപ്രന്റീസ്ഷിപ്പ്.
1: ആറ് മാസത്തേക്കാ വന്നിരിക്കുന്നേ?
0: ഒരു വർഷം.
1: ഒരു വർഷത്തേക്ക്. ഓക്കെ. ഇപ്പൊ എത്ര മാസമായി? എന്താ പഠിച്ചോണ്ടിരുന്നത്?
0: ഇലക്ട്രിക്കലായിരുന്നു.
1: അപ്പോ എല്ലാ ദിവസവും ഉണ്ടോ?
0: എല്ലാ ദിവസവും.
1: ഞാൻ വരുന്നത് കണ്ണൂർ ആകാശവാണിയുടെ കണ്ണൂർ ടാക്കീസ് വന്ന പ്രോഗ്രാമിനാണേ. ആകാശവാണി റേഡിയോ എല്ലാം കേൾക്കാറുണ്ടോ? പാട്ടാണോ ഇഷ്ടം? സിനിമയാണോ ഇഷ്ടം? എന്താ ഇഷ്ടം?
0: സിനിമ.
1: സിനിമയാണ് ഇഷ്ടം. ഫ്രീ ടൈം കിട്ടുമ്പോ സിനിമ കാണാനാണോ പോവാ? ഇപ്പൊ ലാസ്റ്റ് ഏതാ സിനിമ ഉണ്ടേ?
0: വാഴ.
1: വാഴ ഉണ്ട് അല്ലേ? വീട്ടിലാരൊക്കെയില്ല?
0: അച്ഛനമ്മ.
1: കണ്ണൂർ ആകാശവാണിയുടെ കണ്ണൂർ ടാക്കീസിന്റെ പ്രോഗ്രാമെന്നാന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ ഒരു സിനിമയുടെ ഒരു പാട്ടാ കേൾപ്പിക്കോ. അത് ഏത് സിനിമയിലെ പാട്ടാന്ന് പറയാൻ പറ്റുമോ നോക്കണം. ഏഹ്, സിനിമ കാണുന്ന ആളല്ലേ. അഭിനന്ദിന്റെ മുഖത്തൊരു വെപ്രാളോ ഒരു വിഷമോ ഉണ്ടല്ലോ. വിഷമമുണ്ടോ? ഒന്നുമില്ലല്ലോ. ഓക്കെ അല്ലേ? ഒന്ന് ജസ്റ്റ് ഒന്ന് കേട്ടോ. ഇത്രയും കിട്ടിയില്ലേ, കുഴപ്പമൊന്നുമില്ല. ഏഹ്, നമുക്കൊന്ന് ട്രൈ ചെയ്യാം. ഏതാ പാട്ട് മനസ്സിലായ? പാട്ട് പാടിയില്ല, അതിന് മുന്നേ മനസ്സിലായ? ഏതാ പാട്ട് മനസ്സിലായ? ജസ്റ്റ് ഒന്ന് തന്നുകൂടെ കേട്ടോ. ഏഹ്.

0: ഏതാ മനസ്സിലായ? ഏതാ സിനിമ?
1: റോമാൻ്റെ
0: കറക്റ്റ്. ഈ സിനിമ കണ്ടിട്ടുണ്ടാ? ഈ പാട്ട് സീനിൽ ആരൊക്കെയാന്ന് ഓർമ്മയുണ്ട? ദുൽഖറും ദുൽഖറും ഐശ്വര്യയും ചേർന്നിട്ടില്ല പാട്ട്. അപ്പോ സിനിമ കണ്ടതാന്നല്ലേ? ഓക്കെ, അപ്പൊ ഏതായാലും പിന്നെ ഉത്തരം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആകാശവാണിയുടെ പ്രത്യേക അഭിനന്ദനങ്ങൾ. ഓക്കെ, അഭിനന്ദന്റെ ഒരു ടെൻഷനും ഒരു ബേജാറും ഒന്നും മാറിയിട്ടില്ല ഉത്തരം പറഞ്ഞിട്ടും അല്ലേ? ഒരു ഹാപ്പി ഒരു വന്നിട്ടില്ല അല്ലേ? ശരിക്കും സാറില്ല, കുഴപ്പമില്ല. ഏതായാലും പങ്കത്തിൽ വലിയ സന്തോഷം. സഞ്ചരിക്കാം,
1: സിനിമക്കൊപ്പം.

മലയാളിയുടെ വിരഹത്തിനും പ്രണയത്തിനും സംഗീതത്തിന്റെ നനവാർന്ന ലിപികളാൽ ഭാവം നൽകിയ കലാകാരൻ. ശാസ്ത്രീയ സംഗീതത്തിന്റെ കണിശതയെ ജനപ്രിയ സംഗീതത്തിന്റെ ലാളിത്യവുമായി കോർത്തിണക്കിയ സംഗീത മാന്ത്രികൻ ശ്രീ പെരുമ്പാവൂർ

0: മലയാള സിനിമയിലെ ഗന്ധർവ സ്പർശമായിരുന്ന പത്മരാജന്റെ ദൃശ്യഭാഷയും പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥന്റെ സംഗീതവും ഒന്നിച്ചപ്പോൾ പിറന്നത് കവിത തുളുമ്പുന്ന ഒരു പിടി ഗാനങ്ങളാണ്. പത്മരാജൻ ചിത്രങ്ങളിലെ പെരുമ്പാവൂർ ഈണങ്ങൾ ഇന്നും മലയാളികളുടെ പ്രിയപ്പെട്ടവയായി തുടരുന്നു. മഴയും പ്രണയവും പത്മരാജൻ സിനിമകളിൽ എങ്ങനെയാണോ ദൃശ്യവൽക്കരിക്കപ്പെട്ടത്, അതിനനുപമമായ ഒരു ശബ്ദരൂപം നൽകാൻ പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥിന് സാധിച്ചു. സംഗീതത്തിന്റെ ആ വസന്ത വഴികളിലൂടെ അദ്ദേഹത്തിനൊപ്പം നമുക്കും സഞ്ചരിക്കും.
1: ഞാൻ ആകാശവാണിയിൽ വർക്ക് ചെയ്യുമ്പോഴാണ് പത്മരാജൻ അവിടെ അനൗൺസറായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്യുന്ന പാട്ടുകൾക്ക് അദ്ദേഹത്തിന് വളരെ പല പാട്ടുകളും വളരെ ഇഷ്ടപ്പെട്ടിരുന്നു, ലളിതഗാനങ്ങളാണ്. അങ്ങനെ ഇരുന്ന് കുറേ വർഷം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം എന്നെ ഇങ്ങോട്ട് വിളിക്കുകയായിരുന്നു, ഇങ്ങനെ തൂവാനത്തുമ്പിൽ നിന്ന് സിനിമയിലെ സംഗീതം ചെയ്യാനായിട്ട്.

എന്നെ വിളിച്ചു. അപ്പം അതിൻ്റെ കഥ കേൾക്കാനായിട്ട് ഒരു ദിവസം ചെല്ലണം എന്ന് പറഞ്ഞു. ഞാൻ ജഗതിയിലൊരു ഫ്ലാറ്റ് ഉണ്ടായിരുന്നു, അവിടെയാണ് പോയത്. പോയി അതിൻ്റെ കഥയൊക്കെ പറഞ്ഞു. പറഞ്ഞിട്ട് അതിൻ്റെ ഒക്കെ പറഞ്ഞു, ഇത് രണ്ട് തരത്തിൽ വേണമെങ്കിൽ ചെയ്യാം, ഒന്നുമില്ലെങ്കിൽ പാട്ട് എഴുതി ചെയ്യാം, അല്ലെങ്കിൽ ട്യൂണിട്ടിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാമെന്ന് തോന്നുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഈ കഥയ്ക്കും പുള്ളിയുടെ വിഷൻസ് എല്ലാം വിഷ്വൽസ് എല്ലാം പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഒരു ട്യൂണാണ് കുറച്ചുകൂടെ ആപ്റ്റാവെന്ന് തോന്നുന്നു. അപ്പം ഞാൻ പറഞ്ഞു, നമുക്കൊന്ന് ട്യൂൺ ചെയ്ത് നോക്കിയാലോ എന്ന് ചോദിച്ചു. അങ്ങനെ രണ്ട് സീക്വൻസിനും ഞാൻ കുറേ ട്യൂണുകൾ, നാലഞ്ച് ട്യൂൺ വെച്ച് കമ്പോസ് ചെയ്തു. അത് കേട്ടിട്ട് അതിൽ നിന്ന് സെലക്ട് ചെയ്താണ് ഒന്നാം രാഗം പാടിയെന്നുള്ളതും മേഘം പൂത്തു എന്നുള്ള പാട്ടും.

അങ്ങനെ ഇതിന്റെ ഇപ്പൊ ഇതായപ്പോഴത്തേക്കും അവര് ഷൂട്ടിംഗ് തുടങ്ങി കഴിഞ്ഞായിരുന്നു. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു നമുക്ക് എന്തായാലും ഇതെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് പാട്ട് റെക്കോർഡ് ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ടപ്പോ ഇതിന്റെ വിഷ്വൽസ് എല്ലാം അദ്ദേഹം എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എനിക്ക് അന്ന് അസിസ്റ്റ് ചെയ്തത് മോഹൻ സിത്താരയാണ്. അപ്പൊ ഞങ്ങൾ മദ്രാസിൽ പോയിട്ട് രണ്ടു മൂന്നാല് ദിവസം മുമ്പേ ഞങ്ങളെ ഈ പാട്ടിന്റെ ഇടയ്ക്ക് വരുന്ന വിഷ്വൽസ് എല്ലാം കാണിച്ചു തന്നു. എന്നിട്ട് ഇതനുസരിച്ചുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൂടെ സെറ്റ് ചെയ്യാൻ പറഞ്ഞു. ഇത് തന്നെ ശ്രീകുമാരൻ തമ്പിച്ചേട്ടനെ എല്ലാം കാണിച്ചിട്ട് ഈ ട്യൂണ് അപ്പം നേരത്തെ അക്സെപ്റ്റ് ചെയ്താണ്. ഈ ട്യൂൺ നമ്മൾ ഒരു കാസറ്റിലാക്കി കൊടുത്തു. അദ്ദേഹം രണ്ടു ദിവസം കൊണ്ട് അത് എഴുതി തന്നിട്ട് പിന്നെയാണ് റെക്കോർഡിങ് നടത്തി. അപ്പം എൻ്റെ ഈ ഫീൽഡിൽ ആദ്യമായിട്ട് ഞാൻ ഫിലിം ഇത് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ പടത്തിനാണ്.

കമ്പോസിങ് നമ്മൾ മദ്രാസിലെ ഒരു പാം ഗ്രൂം എന്ന് പറഞ്ഞ ഹോട്ടലിൽ, അവിടെ ഇരുന്നാണ് ഓർക്കസ്ട്ര ഒക്കെ സെറ്റ് ചെയ്തത്. പിന്നെ AVM RR-ലായിരുന്നു റെക്കോർഡിങ്. ഇത് റെക്കോർഡിംഗ് എന്ന് വെച്ചാൽ അന്ന് ഇപ്പം വയലിൽ ഇന്നത്തെ പോലെ ഓർഗണിൽ നമ്മൾ ഫീഡ് ചെയ്തു അങ്ങനത്തെ ഒന്നുമില്ല. വയലിനൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള റെക്കോർഡിംഗ് ആയിരുന്നു. 10-20 വയലിൻ എല്ലാ ഇൻസ്ട്രുമെൻറ്റും നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ വരുമ്പോൾ അന്നത്തെ കാലത്ത് തന്നെ ഏകദേശം ഒരു ഫിലിമിന് ഏകദേശം 35,000 rupees ഒരു പാട്ടിന് തന്നെ ഓർക്കസ്ട്രക്കേനായിട്ടുണ്ടായിരുന്നു. അങ്ങനെ വളരെ ഹെവി ആയിട്ടാണ് പാട്ട് എടുത്തിരുന്നത്. ഈ ഒന്നാം രാഗം എന്ന് പറയുന്നത് ഏകദേശം രീതികൗള എന്ന് പറയുന്ന ഒരു രാഗമുണ്ട്. സ്വാധീനാളുടെയൊക്കെ പരിപാലയമാം, അതൊക്കെ രീതി അതിനെ ബേസ് ചെയ്താണ് ഞാൻ ഒന്നാം രാഗം എന്ന് പറഞ്ഞ പാട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ മേഘം പൂത്ത് തുടങ്ങി എന്ന് പറഞ്ഞാൽ അതൊരു മിശ്രമായിട്ട് പല രാഗങ്ങളുടെയും കൂടെ ഒരു കോമ്പിനേഷനാണ്. ഇത് രണ്ടും എനിക്ക് അന്ന് ട്രാക്ക് പാടിത്തന്നത് വേണുഗോപാലാണ്. പിന്നെ മോഹൻ സിത്താര എന്ന് വെച്ചാൽ അത് വളരെ സിൻസിയറായിട്ട് രാത്രി മുഴുവൻ ഇങ്ങനെ ഓരോ ഒന്ന് ട്രൈ ചെയ്താണ് ഇതിൻ്റെ ഒരു ഓർക്കസ്ട്രേഷൻ ചെയ്തത്. അപ്പോൾ പത്മരാജന് തന്നെ ഒരുപാട് ഐഡിയാസ് ഉണ്ടായിരുന്നു. ഇടയ്ക്കൊരു മാമോദീസ കാണിക്കും, പിന്നെ ഇടയ്ക്കൊരു അമ്പലം കാണിക്കും, പിന്നെ ഒരു ചർച്ചിൻ്റെ ഇത് കാണിക്കും. അപ്പം ഇങ്ങനെയൊക്കെ എല്ലാം കൂടെ ചേർന്നുള്ള ഒരു ഓർക്കസ്ട്രേഷൻ അതിന് വരുന്നു. അതേപോലെ മേഘം പൂത്ത് തുടങ്ങുന്ന മോഹൻലാൽ ഒരു കടലിൽ നിന്നിങ്ങനെ ഓടി വരുന്ന ഒരു സീനായിരുന്നു. അപ്പം അതിനിപ്പോൾ അതിനെ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ അതിനൊരു ഹമ്മിങ് ഇട്ടു, അത് ഒരു അകാരം പോലെ ചെയ്തു. ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ഫുൾ ബ്രേക്ക് ഇല്ലാണ്ടുള്ളൊരു അകാരമായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് വേണു ഇങ്ങനെ ട്രാക്ക് പാടിക്കൊണ്ടിരുന്നപ്പോൾ ഒരു രണ്ട് മൂന്നാല് താളം ഒറ്റ ഇതിന് ശ്വാസത്തിന് ഇതിങ്ങനെ പാടണം. അപ്പം ദാസേട്ടൻ എന്നെ വിളിച്ച് പറഞ്ഞു, അതേ ഇത് മനുഷ്യനല്ലേ, നമുക്ക് നാല് താളും കൂടെ ഒറ്റ ശ്വാസത്തിന് പാടാൻ ആരെ കൊണ്ടും പാടില്ല. എങ്ങനെയെങ്കിലും നമ്മളിപ്പോൾ എങ്ങനെ എടുത്താൽ പോലും ഒരു പ്രോഗ്രാമിനൊക്കെ ഇത് പാടാൻ ബുദ്ധിമുട്ടാണ്. അത് കാരണം അത് ബ്രേക്ക് ചെയ്ത് രണ്ട് കട്ടായിട്ട് തന്നെ ഒന്ന് എടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വേണു പാടിക്കൊണ്ടിരുന്നപ്പോൾ ദാസേന അതിൻ്റെ ആ സ്ട്രെയിൻ മനസ്സിലായി. എന്നിട്ട് പറഞ്ഞു, എന്തിനെങ്ങനെ ആവശ്യമില്ലാണ്ട് സ്ട്രെയിൻ എടുക്കണം, നമുക്ക് രണ്ട് കട്ടായിട്ട് എടുക്കാമെന്ന്. അങ്ങനെ ഒരു ബ്രേക്ക് കൊടുത്ത് ഇടയ്ക്കൊരു ഓർക്കസ്ട്രേഷൻ കൊടുത്ത് അങ്ങനെ ചെയ്താണ്.

ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ദാസേട്ടന് പറഞ്ഞു വളരെ നല്ല രണ്ട് പാട്ടുകളാണ് എന്ന് പറഞ്ഞു. വേണുവിന് ഒരു വളരെ സന്തോഷമായി. വേണുവും ചിത്രയും കൂടെ പാടിയ ഒരു ഡ്യുവറ്റാണ്. അപ്പൊ അതിന് വേണുവിന് ഒരു നല്ല ബ്രേക്കാണ്. എല്ലാവർക്കും പത്മരാജനാണെങ്കിൽ ഭയങ്കര സന്തോഷമായിരുന്നു ഈ രണ്ട് പാട്ടുകളും കേട്ട് കഴിഞ്ഞപ്പോ. അത് അതാണ് നമുക്കുള്ള ഏറ്റവും വലിയ അക്സെപ്റ്റൻസ്. അദ്ദേഹത്തിൻ്റെ അത് കഴിഞ്ഞിട്ടുള്ള ഒരു സന്തോഷം ആ ഫേസിൽ വളരെ കാണായിരുന്നു. അപ്പൊ ഏറ്റവും വലിയ അവാർഡ് ഞാൻ കണക്കാക്കുന്ന അതാണ്.

ഓർക്കസ്ട്രേറ്ററിന് നമ്മള് പറയുമ്പോ പത്മരാജൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതിന്റെ ഓർക്കസ്ട്രയ്ക്ക് എത്ര ചാർജ് ആവുന്നതിനെ പറ്റി ചിന്തിക്കുക. അതിന് ആവശ്യമുള്ള എല്ലാ ഇൻസ്ട്രുമെന്റും ബുക്ക് ചെയ്ത് തുടങ്ങുന്നത്. അപ്പൊ നമ്മുടെ വീണ, അതുപോലെ മാൻഡലിൻ ഒരുപാട് 3-4 മാൻഡലിൻ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ വയലിന് 20 വയലിന് ഇതായിരുന്നു, ലീഡ് വയലിൻസും 12 പിന്നെ 8 അങ്ങനെയായിട്ട് ഇത് ഉണ്ടായിരുന്നു. പിന്നെ ഇതിൽ വീണ വായിച്ചിരുന്ന അന്നത്തെ അവിടെ വായിക്കുന്ന ഒരു എല്ലാവരും പാച്ചൻ അങ്ങനെ പറയണം, അങ്ങനെയാണ് ഇതിന് വീണ വായിച്ചിരുന്നത്. അപ്പോൾ ഇത് ഫുൾ നല്ല ഹെവി ഓർക്കസ്ട്രേറ്റ് ചെയ്ത 2 വർക്കാണ്.

ഒരു ദിവസം പറയുന്നു, ഇങ്ങനെ ഒരു പുതിയൊരു സിനിമ ഉണ്ടായിരുന്നു, നമുക്ക് പാട്ടിനെ പറ്റി ഒന്ന് ഡിസ്കസ് ചെയ്യാന്ന് പറഞ്ഞ് ഞാൻ പോയി. ഈ പറഞ്ഞ പോലെ രണ്ട് പാട്ടിന് വേണ്ടി ട്യൂൺ തന്നെ കമ്പോസ് ചെയ്താൽ മതി നേരത്തെ പറഞ്ഞു. അതാണ് കുറച്ചുകൂടെ നമുക്കൊരു സെലക്ഷന് ചാൻസസ് കൂടുതലുണ്ട്. അപ്പൊ ഈ പറഞ്ഞ പോലെ ഞാൻ രണ്ടും ഡ്യുവറ്റും ഒരു മെലഡി ആയിരുന്നു. അപ്പൊ ഇതിനു വേണ്ടി

ആകാശവാണിക്കൊക്കെ ഒരുപാട് ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. പി കെ ഗോപി, പി കെ ഗോപിയുടെ നമ്പറിൽ വിളിച്ച് പി കെ ഗോപി വഴിയാണ് കൈതപ്പുറത്തിന് ഉടനെ ഇവിടെ വരണം എന്ന് പറഞ്ഞു. പത്മനാഭനെ എനിക്ക് നാളെ തന്നെ കൈതപ്പുറത്തുമായിട്ട് ഇരുന്ന് ഡിസ്കസ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് നമ്മൾ ഇവിടെ ഇരുന്ന് അതിൻ്റെ ട്യൂണൊക്കെ ശരിയാക്കി തിരിച്ച് മദ്രാസിൽ പോയിട്ട് അവിടെ വെച്ചാണ് കൈതപ്പുറം വരികൾ എഴുതണത്.

കണ്ണിന്മയെന്നുള്ള ഒരു ഒരു ഒരു ചേഞ്ചാണ് ശരിക്കും പറയുകയാണെങ്കിൽ. ഒരു സ്കെയിൽ ചേഞ്ച് ചെയ്തിട്ട് പല്ലവി ഒരു ഫേസിലും അനുപല്ലവി വേറൊരു ഫേസിലും അങ്ങനെ എന്നിട്ട് ഇന്റർ കണക്ട് ചെയ്ത് ഒരു എനിക്ക് ഒരു വേറെ ആരെയും അനുകരിച്ചിട്ടില്ല. പക്ഷെ എന്റെ മനസ്സിൽ അന്ന് ഞാൻ ചെയ്യുമ്പോൾ സനിൽ ചൗധരിയുടെ പാട്ടുകളാണ് എന്റെ ഓർമ്മയിൽ. ഒരു കോഡ്സ് ബേസ് ചെയ്ത് ഒരു പ്രത്യേക സ്റ്റൈലിൽ ചെയ്ത, പക്ഷെ ഒരിക്കലും അദ്ദേഹത്തെ ഞാൻ അനുകരിച്ചിട്ടില്ല.

പിന്നെ ഡ്യുവറ്റ് എന്റെ അടുക്ക പറഞ്ഞു, ഈ സാധാരണ നമ്മുടെ മലയാളം ഇതിലൊക്കെ ഡ്യുവറ്റ് വരുമ്പോ ആവശ്യമില്ലാത്തൊരു വെസ്റ്റേൺ ഹമ്മിങ് ഇതൊക്കെ കൊടുക്കും, ഇങ്ങനെയൊന്നും ഇല്ലാണ്ടൊരു ഒരു ഒരു പുതുമ ഡ്യുവറ്റിന് വരണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇങ്ങനെ ആ ഡ്യുവറ്റിനെ പറ്റി കുറെ ഇപ്പൊ പുള്ളി വളരെ നന്നായിട്ട് ആ സീക്വൻസ് പറഞ്ഞു തന്നു. അതായത് ഇങ്ങനെ ഒരു മത്താപ്പ് പൊട്ടി വിരിയുന്ന ഒരു സന്തോഷമായിരുന്നു. അപ്പൊ അതങ്ങനെ ആ ഹാപ്പിനെസ് ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ കൊണ്ടുവന്നിട്ട് ആ പാട്ട് ഇങ്ങനെ വന്നു വന്നൊരു ഹൈലൈറ്റ്സ് ആയിട്ട് പോകണം എന്ന് പറഞ്ഞു. അപ്പൊ അതനുസരിച്ചാണ് ഞാൻ ആ ട്യൂൺ കമ്പോസ് ചെയ്തിരുന്നത്.

ഇരുളല ചിതറിയ പുലരിയുണർന്നതിൽ ഇന്നലെ മൂടിയ മഞ്ഞൊരുകി ഹിമജലമൊഴുകിയ പുഴയിൽ അഴകിൽ നാം ഇരുമേ പുണരും ചലനം ചലനം നീവിൻ പൂ പോൾ ഇതളായി തെളിയും വരമായി നിറമായി.

0: കൊറേ കാലമായിട്ട് ഈ സീറ്റ് നിന്റെ ഒക്കെ കയ്യിലല്ലേ, ഇനി കൊച്ചു പൈലുകൾ വരട്ടെ.
1: ശ്രീ ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലൻ അവതരിപ്പിക്കുന്ന ഗ്യാങ്സ്റ്റർ ആക്ഷൻ ത്രില്ലർ ചിത്രം അംഗം അട്ടഹാസം 8 May തിയേറ്ററുകളിൽ എത്തി. മാധവ് സുരേഷ്, ഷൈൻ ടോം ചാക്കോ, സൈജു കുറുപ്പ്, മക്ബൂൽ സൽമാൻ, നന്ദു, അലൻസിയ

0: എം എ നിഷാദ്, അന്ന രാജൻ, അംബിക, കിച്ചു, സിബി തോമസ്, സ്മിനു സിജോ, അമിത്, കുട്ടിയാഖിൽ, ദീപക് ശിവരാജൻ എന്നിവർ അഭിനയിക്കുന്നു. സംവിധാനം സുജിത് എസ് നായർ. ബാനർ ട്രിയാനി പ്രൊഡക്ഷൻസ്. നിർമ്മാണം അനിൽകുമാർ ജി, സാമുവൽ മത്തായി. ഛായാഗ്രഹണം ശിവൻ എസ് സംഗീത്. രചന സുജിത് എസ് നായർ, അനിൽകുമാർ ജി. എഡിറ്റിംഗ് പ്രദീപ് ശങ്കർ.
1: അവർ തന്നെ കാണാൻ നിന്റെ മുന്നിലേക്ക്.
2: പഠിക്കാൻ മിടുക്കറായിരുന്നില്ലേ?
3: ഞങ്ങളെ തന്ത്രം പോലെ
4: കൊണ്ടുപോകണം.
0: പ്രൊഡക്ഷൻ കൺട്രോളർ ഹരി വെഞ്ഞാറമൂട്, ആക്ഷൻസ് ഫിനിക്സ് പ്രഭു, അഷ്റഫ് ഗുരുക്കൾ, റോബിൻ ടോം, അനിൽ ബ്ലേസ്. ഗാനരചന ദീപക് നന്നാട്ടുകാവ്, ഡെസ്റ്റർ അൽഫോൺസ്. സംഗീതം ശ്രീകുമാർ വാസുദേവ്, അഡ്വക്കേറ്റ് ഗായത്രി നായർ. ആലാപനം വിനീത് ശ്രീനിവാസൻ, ഇന്ദ്രവതി ചൗഹാൻ. കല അജിത് കൃഷ്ണ.
5: അവനെ കൊന്നെങ്ങനെയാണെന്നറിയാം.

0: 81-ലോ 82-ലോ ആണ് ഇന്ത്യാന ജോൺസ് എന്ന സിനിമ റിലീസാവുന്നത്. അതിലൊരു ഫാൻ മെയ്ഡ് വേർഷൻ ഉണ്ട്. അതിന്റെ സീൻ ബൈ സീൻ അഡാപ്റ്റേഷൻ നമ്മളെപ്പോലുള്ള മൂന്ന് കുട്ടികൾ, അതും അവരുടെ അവൈലബിൾ ആയ സാധനങ്ങൾ വെച്ച്.
1: മിനൽ മുരളി ആൾറെഡി വന്നതല്ലേ?
0: എടി ഈ മിനൽ മുരളി നമ്മളുടെ വേർഷൻ.
2: നാല് കുട്ടികൾക്കൊപ്പം അവരുടെ സ്വപ്നങ്ങൾ സാധ്യമാക്കാൻ ഇറങ്ങിത്തിരിക്കുന്ന നാട്ടിലെ ഒരു ചെറുപ്പക്കാരന്റെ കഥ പറയുന്ന ചിത്രമാണ് റിവോൾവർ റിംഗോ. കിരൺ നാരായണനാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. കുട്ടികളുടെ പ്രകടനങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് കുട്ടികളെയും കുടുംബ പ്രേക്ഷകരെയും ആകർഷിക്കുന്ന തരത്തിലാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നതെന്നാണ് ട്രെയിലർ നൽകുന്ന സൂചന.
1: സിനിമ ചെയ്യാൻ കാശ് വേണ്ടേ? സിനിമാക്കാര് വേണ്ടേ?
0: അതിനൊക്കെ പറ്റിയ ആള് എന്റെ കസ്റ്റഡിയിലുണ്ട്.
3: അതുപോലെ നമ്മുടെ ആ വില്ലൻ പയ്യനും
4: മിന്നൽ മുരളിയാ.
0: യെസ്, അപ്പൊ പറ്റൂലേ?
5: പിന്നെ എനിക്ക് വട്ടല്ലേ, നിന്നൊക്കെ മണ്ടകളിക്ക് കൂട്ടുവെക്കാൻ.
2: വിഷ്ണു ഉണ്ണികൃഷ്ണനും ദേശീയ അവാർഡ് ജേതാവ് ശ്രീപദ് യാൻ, ധ്യാൻ നിരഞ്ജൻ, ആദിശേഷ്, വിസാദ്, ആവണി എന്നിവരാണ് ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. താരക പ്രൊഡക്ഷൻസ് നിർമ്മിക്കുന്ന ഈ ചിത്രം മെയ് 8 തിയേറ്ററുകളിൽ എത്തി.
6: ജാൻവി കപൂറിന്റെ ബുക്ക് നല്ല വളരെ പോലെയുള്ള കുട്ടിയല്ലേ.
2: സിബി ജോർജ് പൊൻകുന്നമാണ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ. വായിച്ചും കേട്ടറിഞ്ഞും മനസ്സിലാക്കിയ സൂപ്പർ നാച്ചുറൽ കഥാപാത്രങ്ങളെ മനസ്സിൽ ചേർത്ത് പിടിച്ച് അവരുടെ പേരിൽ സിനിമ നിർമ്മിക്കാൻ ഇറങ്ങിത്തിരിക്കുന്ന നാല് കുട്ടികളുടെ കഥയാണ് ഇത്. വളരെ രസകരമായ മുഹൂർത്തങ്ങളിലൂടെയാണ് ചിത്രം അവതരിപ്പിക്കുന്നത് എന്നാണ് ട്രെയിലർ നൽകുന്ന സൂചന.
7: ഗോപ്രോ, ഹെലിക്യാം, ജിമ്മി ജിബി, കയ്യിൽ 10 പൈസലും എന്തൊക്കെ ആഗ്രഹങ്ങളാണ്.
2: സിനിമയെക്കുറിച്ച് ഒന്നും അറിയില്ലെങ്കിലും സിനിമയെടുക്കണമെന്ന മോഹവുമായാണ് കുട്ടികൾ മുന്നോട്ട് പോകുന്നത്. ഇതിനിടയിൽ ഒരു ചെറുപ്പക്കാരനെ കണ്ടുമുട്ടുന്നതും അയാൾ സഹായിക്കുന്നതുമാണ് ചിത്രം പറയുന്നത് എന്നാണ് ട്രെയിലറിൽ നിന്നും വ്യക്തമാകുന്നത്. ലാലു അലക്സ്, സാജു നവോദയ, വിജിലേഷ്, ബിനു തൃക്കാക്കര, അനീഷ് ജി മേനോൻ, ആദിനാട് ശശി, രാജേഷ് അഴീക്കോടൻ, സുരേന്ദ്രൻ പരപ്പനങ്ങാടി, അഞ്ജലി നായർ, ഷൈനി സാറ, അർഷ, സൂസൻ രാജ്, ആവണി എന്നിവരാണ് മറ്റ് കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നത്. കോഴിക്കോട് മുക്കം ഭാഗങ്ങളിലായിരുന്നു സിനിമയുടെ ചിത്രീകരണം. കൈതപ്രത്തിന്റെ വരികൾക്ക് രഞ്ജിൻ രാജ് ഈണം പകർന്നിരിക്കുന്നു. ഫൈസൽ അലിയാണ് ഛായാഗ്രഹണം ഒരുക്കുന്നത്. അയൂബ് ഖാൻ എഡിറ്റിംഗ് നിർവഹിക്കുന്നു. കലാസംവിധാനം അരുൺ വെഞ്ഞാറമൂട്. മേക്കപ്പ് ബൈജു ബാലരാമപുരം. കോസ്റ്റ്യൂം ഡിസൈനർ സുജിത് മട്ടന്നൂർ. സ്റ്റിൽസ് ശാലു പേയാട്. ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ ഷിബു രവീന്ദ്രൻ. അസോസിയേറ്റ് ഡയറക്ടർ സഞ്ജയ് ജി കൃഷ്ണൻ. പ്രോജക്ട് കോർഡിനേറ്റർ ചന്ദ്രമോഹൻ SR. പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് പാപ്പച്ചൻ ധനുവച്ചപുരം. PRO വാടൂർ ജോസ്.
8: ആക്ഷൻ.
1: ഗൈസ്, ഞാൻ അന്ന് പറഞ്ഞോലല്ല, എന്റെ കയ്യിൽ ശരിക്കും 10,000 രൂപയുണ്ട്.
9: ഇവനൊക്കെ താനി ഗുണ്ടകളാ, ഡിസിയോടത്തൊക്കെ പറഞ്ഞു വിടുന്ന ഇവനൊക്കെ. യുവമാരെന്ന് വിടക്കണം അടിയും വഴക്കുവാ. പ്രേമത്തിൽ തുടങ്ങിയ കുഴപ്പങ്ങളാണ് ഇതൊക്കെ.

0: പ്രേമത്തിന് എന്താ കുഴപ്പം?
1: പ്രേമത്തിനല്ല, പ്രേമത്തിന് ശേഷമാണ് കുഴപ്പം തുടങ്ങിയത്.
0: പ്രേമത്തിന് ശേഷം കുഴപ്പം വെറുതെ ആവശ്യം പറയാൻ കരുതി.
2: മലയാള സിനിമയിൽ പുതുചരിത്രം കുറിച്ച് ബോക്സ് ഓഫീസിൽ വിജയക്കുതിപ്പ് തുടരുന്ന ചിത്രം വേൾഡ് വൈഡ് കളക്ഷനായി 200 കോടിയിൽ അധികം രൂപ നേടിയിരിക്കുന്നു. ചിത്രം ഇപ്പോൾ ഒ ടി ടിയിൽ റിലീസിനെത്തുകയാണ്.
3: നിനക്കൊക്കെ അവന്റെ ചേട്ടൻ ആരാന്നറിയോ? അവന്റെ ചേട്ടന്റെ കൂട്ടുകാരനാരാന്നറിയോ?
4: മൊത്തം കുഴപ്പമാണല്ലോടാ.
2: നവാഗതനായ സവിൻ എസ് എ സംവിധാനം ചെയ്ത വാഴ 2-വിനായി തിരക്കഥയും സംഭാഷണവും ഒരുക്കിയിരിക്കുന്നത് സംവിധായകൻ വിപിൻ ദാസാണ്. WTS പ്രൊഡക്ഷൻസ്, ഇമാജിൻ സിനിമാസ്, സിഗ്നേച്ചർ സ്റ്റുഡിയോസ്, ഐക്കൺ സ്റ്റുഡിയോസ്, ഷൈൻ സ്ക്രീൻസ് എന്നീ ബാനറുകളിലായി വിപിൻ ദാസ്, ഹാരിസ് ദേശം, സാഹു ഗാരപാട്ടി, PB അനീഷ്, ആദർശ് നാരായൺ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചത്. സോഷ്യൽ മീഡിയ താരങ്ങളായ ഹഷീർ, അലൻ ബിൻ സിറാജ്, അജിൻ ജോയ്, വിനായക് വി തുടങ്ങിയ യുവതാരങ്ങൾ അണിനിരന്ന ചിത്രത്തിൽ സുധീഷ്, വിജയ് ബാബു, അജു വർഗീസ്, അരുൺ അൽഫോൺസ് പുത്രൻ, വിനോദ് കിടാമംഗലം, അമീൻ, നിഹാൽ, അഞ്ചൽ മറിയ തുടങ്ങിയ താരങ്ങളും സുപ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട്.

0: വക്കീലേ,
1: താഴെയുള്ള അനീച്ചാർക്ക് സിനിമയിൽ ഒരു കണ്ണുണ്ടായിരുന്നു. ഇപ്പൊ അവൻ സംവിധായകൻ ജിത്തു ജോസഫിന്റെ കൂടെ കൂടിയിട്ടുണ്ട്.
2: ദൃശ്യം ഫോർ വല്ലോണാ.
1: ഇതില് ജോർജ് കുട്ടി ഇല്ലാത്ത സമയത്ത് ക്ഷണിക്കപ്പെടാത്ത മറ്റൊരു അതിഥി വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്.
3: സൈജകുറുപ്പിനെ നായകനാക്കി കൃഷ്ണദാസ് മുരളി രചനയും സംവിധാനവും നിർവഹിച്ച ചിത്രമാണ് അടുത്തിടെ തിയേറ്ററുകളിൽ എത്തിയ മോഹിനിയാട്ടം. സൈജകുറുപ്പ് നായകനായ ഭരതനാട്യം എന്ന സിനിമയുടെ രണ്ടാം ഭാഗമായി എത്തിയ മോഹിനിയാട്ടം മികച്ച പ്രേക്ഷക പ്രതികരണമാണ് നേടിയത്. ചിത്രം ഇപ്പോൾ OTTയിലൂടെ റിലീസിനെത്തുകയാണ്.
2: നമ്മള് മാത്രമല്ല വേറെ ആൾക്കാരുണ്ട് അവന്റെ ലിസ്റ്റിൽ. എന്റെ ദൈവമേ, അപ്പൊ ഒരു വണ്ടി നിറച്ച ആളുകളാണ് ഈ പടത്തിൽ ധ്യാനത്തിന് പോണത്.
4: രണ്ടമ്മമാരിൽ ഒരേ സായുള്ള രണ്ട് മക്കളോ?
0: അതെ.
4: അങ്ങനെയൊക്കെ പറ്റുമോ?
0: എന്റെ അച്ഛനെ പറ്റും.
3: ഡാർക്ക് ഹ്യൂമറിൽ ഒരുക്കിയിരിക്കുന്ന ചിത്രത്തിൽ സൈജുകുറുപ്പിനെ കൂടാതെ സുരാജ് വെഞ്ഞാറമൂട്, ജഗദീഷ്, വിനയ് ഫോർട്ട്, ബേബി ജീൻ, കലാരഞ്ജിനി, ശ്രീജ രവി, അഭിറാം രാധാകൃഷ്ണൻ, സ്വാതിദാസ് പ്രഭു, ദിവ്യ നായർ, ശ്രുതി സുരേഷ്, നന്ദു പൊതുവാൾ, ജിവിൻ, സന്തോഷ് ഗുരുവായൂർ, നിസ്താർ സേട്ട് എന്നിവരാണ് മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. തോമസ് തിരുവല്ല ഫിലിംസിന്റെയും സൈജുകുറുപ്പ് എന്റർടൈൻമെന്റ്സിന്റെയും ബാനറിൽ ഒരുക്കിയിരിക്കുന്ന ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ലിനി മറിയം ഡേവിഡ്, അനുപമ ബി നമ്പ്യാർ എന്നിവരാണ്. ഭരതൻ നായരുടെ മരണശേഷവും അദ്ദേഹമുണ്ടാക്കി വെച്ച പ്രശ്നങ്ങളും അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന കുടുംബാംഗങ്ങളുടെ പരിശ്രമവും മറ്റുമാണ് രസകരമായി ചിത്രത്തിലൂടെ പറഞ്ഞു പോകുന്നത്. May 8 മോഹിനിയാട്ടം OTTയിലെത്തി.
2: ക്ലൈമാക്സില് ജോർജ് കുട്ടിയും ഫാമിലി അകത്തു പോണ വല്ലതുമാണോ? ജോർജ് കുട്ടിനെ ഒന്ന് അതിന്ന് ഊരിക്കൊണ്ടുവരാൻ പറ്റുമോ? ഫാമിലി മൊത്തം അകത്ത് പോയിക്കോട്ടെ, അവറ്റ ഇളക്കണ്ടല്ലോ ഉപദ്രവം.
5: Song of the Week.
6: Are you ready? If you're ready, make some noise. 4 3 4 3 2 1.
7: അംഗം അട്ടഹാസം എന്ന ചിത്രത്തിൽ വിനീത് ശ്രീനിവാസനും സംഘവും പാടിയ ഗാനം. ദീപക് നന്നാട്ടുകാവിന്റെ രചന ശ്രീകുമാർ എസ്. വാസുദേവ്, ഗായത്രി എസ് നായർ എന്നിവരുടെ സംഗീതം.
6: കാക്കേ കാക്കേ കൂടെ വിടേ, കുട്ടിനകത്തൊരു കുഞ്ഞില്ലേ, കുഞ്ഞിന് തീറ്റ കൊടുക്കാൻ ഞാൻ

0: സിനിമയെ തൊട്ടറിയാൻ,
1: സിനിമയുടെ രഹസ്യങ്ങൾ അറിയാൻ,
0: പുതിയ തരംഗങ്ങൾ ആസ്വദിക്കാൻ
1: കാത്തിരിക്കാം അടുത്ത ഞായറാഴ്ച കൃത്യം 4 മണി വരെ. നിർവഹണം വിനോദ് ബാബു എച്ച്, സാങ്കേതിക സഹായം പി വി രമേശൻ, നിർവഹണ സഹായം ബേബിസ്മിത, ഷേണി രഞ്ജിത്ത്, കെ കെ ശ്രീജ, ബാബുരാജ് പെരിയ.
2: കണ്ണൂർ ചാക്കേസ്. സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.

അഖില കേരള റേഡിയോ നാടകോത്സവം ആറാം ദിവസം കണ്ണൂർ നിലയം അവതരിപ്പിക്കുന്നു മൗനസാക്ഷി. രചനാ സംവിധാനം വിനോദ് ബാബു എച്ച്. ഇന്ന് രാത്രി 9:30 മലയാള പരിഭാഷ കെ എസ് സിംഗ്. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നവർ യു പ്രസന്നകുമാർ, ബാലമുരളി ചിറക്കൽ, പ്രജിൻ സി കണ്ണൻ, മെഹമൂദ് കുറുവ, കമ്പിൽ പി രാമചന്ദ്രൻ, മോഹനൻ രാമന്തള്ളി, അനീഷ് പെരിന്തറ്റിൽ, രാമകൃഷ്ണൻ പഴശ്ശി, ജസ്ന ജയരാജ്, സജി സെബാസ്റ്റ്യൻ, ബാബുരാജ് പെരിയ. സാങ്കേതിക സഹായം ഷാജു പൊന്നാരത്ത്. നിർവഹണ സഹായം വിനീത സുമം, നിഷ കെ വി, ലേഖ വിമൽ. പുനഃപ്രക്ഷേപണം ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:00.

ഇന്ന് 8 മണിക്കുള്ള സാഹിത്യരംഗത്തിൽ നാരായണൻ അമ്പലത്തറ എഴുതിയ ചെറുകഥ അരുൾ, പുരുഷൻ ചെറുകുന്നിന്റെ കവിതകൾ, സുസ്മിത് ചന്ദ്രത്തിന്റെ ചെറുകഥാ സമാഹാരം, ബാർകോഡിന്റെ വായനാനുഭവം പങ്കുവയ്ക്കുന്നു വീറീന.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇതോടെ ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 5 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. FM ബാൻഡിൽ 101.5 MHz ഞങ്ങളുടെ സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യഗാനം യേശുദാസ് പാടിയത്. ചിത്രം ക്യാമ്പസ്. ഗാനരചന BR പ്രസാദ്,

പാർവതി മേനോൻ പാടിയ ഗാനം. ചിത്രം ബ്രേക്കിംഗ് ന്യൂസ് ലൈവ്. ഗാനശില്പികൾ പ്രേമദാസ് ഇരുവള്ളൂർ, മോഹൻ സിത്താര.

മിണ്ടിയും പറഞ്ഞും. ഈ ചിത്രത്തിനു വേണ്ടി ഷഹബാസ് അമൻ പാടിയത്. ഗാനരചന സുജേഷ് ഹരി, സംഗീത സംവിധാനം സൂരജ് എസ് കുറുപ്പ്.

ചിത്രം താങ്ക് യു വെരി മച്ച്. പാടിയത് റിജു ജോസഫ്, മൃദുല വാര്യർ. ഗാനരചന പി ഇ ഉഷ. സംഗീത സംവിധാനം റിജു ജോസഫ്.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 6-ാം ദിവസം കണ്ണൂർ നിലയം അവതരിപ്പിക്കുന്നു മൌനസാക്ഷി. രചന സംവിധാനം വിനോദ് ബാബു എച്ച്. മലയാള പരിഭാഷ KS സിംഗ്. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നവർ U.പ്രസന്നകുമാർ, ബാലമുരളി ചിറയ്ക്കൽ, പ്രജിൻ സി കണ്ണൻ, മെഹമൂദ് കുറുവ, കമ്പിൽ പി രാമചന്ദ്രൻ, മോഹനൻ രാമന്തള്ളി, അനീഷ് പെരുന്താറ്റിൽ, രാമകൃഷ്ണൻ പഴശ്ശി, ജസ്ന ജയരാജ്, സജി സെബാസ്റ്റ്യൻ, ബാബുരാജ് പെരിയ. സാങ്കേതിക സഹായം ഷാജു പൊന്നാരത്ത്. നിർവഹണ സഹായം വിനീത സുമം, നിഷ കെവി, ലേഖ വിമൽ. പുനഃപ്രക്ഷേപണം നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക്. ചലച്ചിത്രഗാനങ്ങൾ തുടരുന്നു. ചിത്രം താ, തവളയുടെ താ. പാടിയത് കപിൽ കപിലൻ മഞ്ചരി. ഗാനരചന BR പ്രസാദ്. സംഗീതം നിഖിൽ രാജൻ.

ബി ആർ പ്രസാദിന്റെ രചനയിൽ ദീപാങ്കുരൻ ഈണം നൽകി വിജേഷ് ഗോപാൽ പാടിയത്. ചിത്രം തട്ടുംപുറത്ത് അച്യുതൻ.

ചിത്രം ബഡ്ഡി. പാടിയവർ നിഥിൻലാൽ, വിജയ് യേശുദാസ്, ദിവ്യാരമണി. ഗാനരചന സന്തോഷ് വർമ്മ. സംഗീതം നവനീത് സുന്ദർ.

0: ചലച്ചിത്ര ഗാനങ്ങൾ സമാപിക്കുന്നു. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സി എം ഇബ്രാഹിമും സംഘവും അവതരിപ്പിച്ച കോൽക്കളി കേൾക്കാം.
1: തത്താകൃതാ തൃതാമില്ലത്തെ

0: CM ഇബ്രാഹിമും സംഘവും അവതരിപ്പിച്ച കോൽക്കളിയാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
3: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
4: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 May 10 to 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 നിങ്ങളുടെ സ്വന്തം ആകാശവാണിയിൽ കേൾക്കാം.
5: May 10 നാടകോത്സവത്തിന്റെ ആമുഖമായി തിരുനോട്ടം.
4: തുടർന്ന് May 11 തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനം ആരു കണ്ടു.
5: 12 കോഴിക്കോട് നിലയത്തിന്റെ മടക്കം.
4: 13 തിരുവനന്തപുരം നിലയത്തിന്റെ ജീവിതോത്സവം.
5: 14 തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം.
4: 15 കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി.
5: 16 കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺതുറക്കാതെ.
4: 17 കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നിവ ഈ ഉത്സവവേദിയിൽ അണിനിരക്കുന്നു.
5: May 18 നാടകോത്സവത്തിന്റെ അവലോകനത്തോടെ ഈ ശ്രവ്യ വിസ്മയം പൂർത്തിയാകും.
4: കേരളത്തിലെ മുഴുവൻ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ഈ അസുലഭ നിമിഷങ്ങൾക്കായി കാതോർക്കാം.
0: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
6: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
7: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HUID BIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
8: കണ്ണൂർ പാക്കേജ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
9: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
10: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
9: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
10: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
9: ഏറ്റവും പുതിയ റിലീസുകൾ,
10: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
8: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
9: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
11: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
12: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
13: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
14: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
15: വീഡിയോ ലൈക്ക് ചെയ്യുമ്പോ പണം കിട്ടുമെന്നോ? സോ ഈസി. കുടുങ്ങി.
16: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
17: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 May 10 to 18 എല്ലാ ദിവസവും രാത്രി 9:30 നിങ്ങളുടെ സ്വന്തം ആകാശവാണിയിൽ കേൾക്കാം.
5: May 10 നാടകോത്സവത്തിന്റെ ആമുഖമായി തിരുനോട്ടം.
4: തുടർന്ന് May 11 തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനം ആരു കണ്ടു.
5: 12 കോഴിക്കോട് നിലയത്തിന്റെ മടക്കം.
4: 13 തിരുവനന്തപുരം നിലയത്തിന്റെ ജീവിതോത്സവം.
5: 14 തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം.
4: 15 കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി.
5: 16 കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺതുറക്കാതെ.
4: 17 കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നിവ ഈ ഉത്സവവേദിയിൽ അണിനിരക്കുന്നു.
5: May 18 നാടകോത്സവത്തിന്റെ അവലോകനത്തോടെ ഈ ശ്രവ്യ വിസ്മയം പൂർത്തിയാകും.
4: കേരളത്തിലെ മുഴുവൻ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ഈ അസുലഭ നിമിഷങ്ങൾക്കായി കാതോർക്കാം.
18: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
19: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസീ കെ സഹാരേ കി സറൂറത്ത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ് കെ സാത്ത് ബിതാ സകോ.
18: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-40 ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
20: നാടിനെ പ്രശ്നങ്ങളിൽ നിന്നും മോചിപ്പിക്കുവാൻ ശ്രമിക്കുന്ന രാജാവ്.
21: നമ്മുടെ ചിന്ത മുഴുവൻ നാടിനെ കുറിച്ചല്ലാതെ മറ്റെന്താണ്?
20: പ്രശ്ന പരിഹാരത്തിനായി എന്തു ചെയ്യും?
21: രാജ്യസഭ ആരംഭിക്കട്ടെ. ഇന്ന് ചേരുന്ന സഭയുടെ പ്രാധാന്യം അറിയിപ്പിൽ വിവരിച്ചിരുന്നോ?
22: നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ മഹാരാജാവിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് എന്റെ കടമയിൽപ്പെടും. ചെറിയ പ്രശ്നങ്ങളെന്ന് നമ്മൾ കരുതുന്നവ പലപ്പോഴും വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ട്. പിന്നീടത് പരിഹരിക്കാൻ കഴിയാത്ത വിധത്തിൽ എത്താറുമുണ്ട്.
23: ഒരു നല്ല തീരുമാനം എടുത്തിരിക്കുന്നു. അവിടുന്ന് സമ്മതിച്ചാൽ ഈ തീരുമാനം നടപ്പിലാക്കാവുന്നതാണ്.
22: ഇത് പ്രശ്നപരിഹാരത്തിനുള്ളൊരു തീരുമാനമായി അംഗീകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഒരു തീരുമാനം എന്റെ കയ്യിലുണ്ട്.
20: ഈ പരിഹാരമാർഗങ്ങളിൽ നിന്ന് രാജാവ് ഏത് തീരുമാനമെടുക്കും?
21: തീർച്ചയായും ഇത് നിങ്ങൾ ചെയ്തു തരുമെന്ന് വിശ്വാസമുണ്ടായിരുന്നു. ഇനി തടസ്സങ്ങളൊന്നുമില്ലാതെ പണി പൂർത്തിയാക്കുവാൻ ദേവി അനുഗ്രഹിക്കട്ടെ.
20: രാജാവിന്റെ തീരുമാനം നടപ്പിലാക്കിയതിനു ശേഷം
23: നാട്ടിലെ ദുഃഖദുരിതങ്ങൾക്ക് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല.
24: രാജഭരണം പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് വിശ്വസിച്ച ജനങ്ങൾ കബളിപ്പിക്കപ്പെട്ടിരിക്കുന്നു.
21: ഈ മൗനത്തിന്റെ അർത്ഥം ഇനിയും രാജ്യത്തെ പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല എന്നല്ലേ?
25: നമ്മൾ പറ്റിക്കപ്പെട്ടിരിക്കുന്നു. ഈ നാടിന്റെ രക്ഷകനായ അങ്ങയെ കബളിപ്പിച്ചിരിക്കുന്നു.
21: നാട്ടിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അത്യാഗ്രഹിയായ ഈ ശില്പി തന്നെയാണ്.
20: രാജാവ് ഉന്നയിച്ച ഈ ആരോപണം സത്യമോ?
24: മഹാരാജൻ കൊടുത്ത 7 ദിവസത്തെ സമയം നാളത്തേക്ക് കഴിയും. നാളെ അങ്ങയുടെ ഉദ്ദേശങ്ങളും നടക്കാൻ പോകുന്ന ദിവസമാണ്.
20: ശില്പിക്ക് തന്റെ മേൽ ചുമത്തപ്പെട്ട ആരോപണം തെറ്റാണെന്ന് തെളിയിക്കുവാൻ സാധിക്കുമോ?
26: നാം എല്ലാവരും ദേവീ സൃഷ്ടിയിൽ പിറന്നവരാണ്. ദേവീ ചൈതന്യം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ട്.
22: എന്റെ സംശയവലയത്തിൽ അങ്ങുൾപ്പെടെ എല്ലാവരും ഉണ്ടായിരുന്നു.
21: ഈ പ്രശ്നം ഇത്രയും സങ്കീർണമാകുമായിരുന്നില്ല. ഇതിൽ നിന്നും നാം ഒരു പാഠം പഠിച്ചു.
20: മനുഷ്യശക്തിക്ക് മേലെ ദൈവശക്തിയുണ്ടെന്ന് വിശ്വസിക്കുന്നവരെ രക്ഷിക്കുവാൻ ദൈവം ഇറങ്ങി വരുമോ? കാത്തിരിക്കാം. ഇന്ന് രാത്രി 9:30 കണ്ണൂർ നിലയം അവതരിപ്പിക്കുന്നു മൗനസാക്ഷി.
0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ പി ജയചന്ദ്രൻ പാടിയ ഒരു ലളിതഗാനം കേൾക്കാം.

പി ജയചന്ദ്രൻ പാടിയ ലളിതഗാനമാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് SSLC പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. 99.07% വിജയം. പത്തനംതിട്ടയാണ് വിജയശതമാനം ഏറ്റവും കൂടുതലുള്ള ജില്ല. ഉപരിപഠനത്തിന് അർഹത നേടിയ എല്ലാ കുട്ടികൾക്കും നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ അഭിനന്ദനങ്ങൾ അറിയിച്ചു. 2024-2025 സാമ്പത്തിക വർഷത്തേക്കുള്ള സംസ്ഥാന ധനകാര്യങ്ങളെ സംബന്ധിച്ച കംട്രോളർ ആന്റ് ഓഡിറ്റർ ജനറലിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് ഈ മാസം 13-ന് സംസ്ഥാന സർക്കാരിന് കൈമാറി. ഗർഭാശയകള ക്യാൻസർ പ്രതിരോധിക്കുന്നതിന് നൽകുന്ന HPV വാക്സിൻ കണ്ണൂർ ജില്ലയിലെ 8400 പെൺകുട്ടികൾ സ്വീകരിച്ചു. ഈ മാസം 31 വരെയാണ് വാക്സിൻ നൽകുന്നത്. പോലീസ് സ്റ്റേഷനുകളിലെ ലോക്കപ്പുകളിലുള്ള പ്രതികളെ അടിവസ്ത്രം മാത്രം ധരിക്കാൻ അനുവദിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. തിരുവനന്തപുരം റീജിയണൽ പാസ്പോർട്ട് ഓഫീസിന്റെ മൊബൈൽ പാസ്പോർട്ട് സേവാ വാൻ ഈ മാസം 19 മുതൽ 21 വരെ പത്തനംതിട്ട സീതത്തോട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ വിന്യസിക്കും. അപേക്ഷകർക്ക് www.passportindia.gov.in എന്ന വെബ്സൈറ്റ് വഴി മൊബൈൽ പാസ്പോർട്ട് സേവാ വാനിലേക്കുള്ള അപ്പോയിന്റ്മെന്റുകൾ ബുക്ക് ചെയ്യാം. കേരളത്തിൽ കാലവർഷം മെയ് 26 എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇടുക്കി മലപ്പുറം ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. രാജ്യത്തെ ഓഹരി വിപണികൾ ഇന്ന് നഷ്ടത്തിൽ. വ്യാപാരം അവസാനിപ്പിച്ചു. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 161 പോയിന്റ് താഴ്ന്ന് 75,238 ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 46 പോയിന്റ് താഴ്ന്ന് 23,644 വ്യാപാരം അവസാനിപ്പിച്ചു. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. ലക്നൌവിൽ രാത്രി 7:30 മത്സരം. FM പ്രധാന വാർത്തകൾ കഴിഞ്ഞു. ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. ചിത്രം അരയന്നങ്ങളുടെ വീട്. പാടിയത് യേശുദാസും ഗായത്രിയും ചേർന്ന്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഈണം നൽകിയത് രവീന്ദ്രൻ.

ഈ ഗാനം യേശുദാസും ഗായത്രിയും പാടിയത്. ചിത്രം അരയന്നങ്ങളുടെ വീട്. ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 7:35 തുടർന്ന് കേൾക്കാം. ആകാശവാണി കണ്ണൂർ. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ.

മായി വിമാനത്തിൽ സഞ്ചരിച്ചു. കവരത്തുദ്വീപിൽ അഡ്മിനിസ്ട്രേറ്ററുടെ ഉപദേഷ്ടാവ് ഡോക്ടർ എസ് ബി ദീപക് കുമാർ, തുറമുഖ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ ഗിരിശങ്കർ ഉൾപ്പെടുന്ന ഉദ്യോഗസ്ഥർ ചേർന്ന് സീപ്ലെയിൻ അധികൃതരെ സ്വീകരിച്ചു. ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ, ലക്ഷദ്വീപ് യു ടി അഡ്മിനിസ്ട്രേഷൻ, എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ, ഒപ്പം സിയാൽ എന്നീ

0: കൂടാതെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന് ശേഷം പ്രസിദ്ധി ആർജിച്ച ലക്ഷദ്വീപിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് കൂടുതൽ ദേശീയ അന്തർദേശീയ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിനും ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ആരംഭിക്കുന്ന കൊച്ചി ലക്ഷദ്വീപ് സീപ്ലെയിൻ സർവീസുകളിലൂടെ സാധിക്കുമെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. അന്തർദേശീയ നഴ്സസ് ദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി ഭവനിൽ സംഘടിപ്പിച്ച ഔദ്യോഗിക ചടങ്ങിൽ നഴ്സിംഗ് രംഗത്തെ മികച്ച സേവനത്തിനുള്ള ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗിലെ അവാർഡ് ലക്ഷദ്വീപ് സ്വദേശി ശ്രീമതി ഐഷ ബിവി രാഷ്ട്രപതി ശ്രീമതി ദ്രൗപദി മുർമുവിൽ നിന്നും സ്വീകരിച്ചു. കവരത്തി നാഷണൽ ഹെൽത്ത് മിഷൻ ഇന്ദിരാഗാന്ധി ആശുപത്രിയിലെ നഴ്സായ ഐഷ ബിവി ശുശ്രൂഷ മേഖലയിലെ ദീർഘകാലത്തെ സമർപ്പണബോധം, കാരുണ്യം, സേവന താൽപര്യം എന്നിവ പരിഗണിച്ചാണ് ഈ ദേശീയ അംഗീകാരത്തിന് അവർ അർഹയായത്. രോഗപരിചരണ രംഗത്ത് മികച്ച സേവനം കാഴ്ചവെച്ച ഐഷ ബിവിയുടെ നേട്ടം ലക്ഷദ്വീപിന്റെ ആരോഗ്യരംഗത്തിനും നഴ്സിംഗ് സമൂഹത്തിനും കൂടി ലഭിക്കുന്ന ദേശീയ അംഗീകാരമാണ്. ISROയുടെ പ്രത്യേക ക്ഷണപ്രകാരം ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷന്റെ ആഭിമുഖ്യത്തിൽ ആദ്യമായി ദ്വീപിലെ വിദ്യാർത്ഥികൾക്കായി ശ്രീഹരിക്കോട്ടയിലേക്ക് ശാസ്ത്ര പഠനയാത്ര സംഘടിപ്പിച്ചു. ലക്ഷദ്വീപ് ശാസ്ത്ര സാങ്കേതിക വകുപ്പ് ലക്ഷദ്വീപ് അസ്ട്രോണമി ക്ലബ്ബുമായി സഹകരിച്ചാണ് വിദ്യാർത്ഥികളെ തെരഞ്ഞെടുത്തത്. ദ്വീപുകളിലെ വിവിധ സ്കൂളുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 21 വിദ്യാർത്ഥികളും 3 എസ്കോർട്ടുകളും അടങ്ങുന്ന സംഘമാണ് ലക്ഷദ്വീപിൽ നിന്നും ആദ്യമായി ശ്രീഹരിക്കോട്ടയിൽ സതീഷ് ധവാൻ സ്പേസ് സെന്റർ സന്ദർശിച്ചത്. കഴിഞ്ഞ വർഷം ദേശീയ ബഹിരാകാശ ദിനാഘോഷങ്ങളുടെ ഭാഗമായി ലക്ഷദ്വീപ് ശാസ്ത്ര സാങ്കേതിക വിഭാഗവുമായി സഹകരിച്ചുകൊണ്ട് കവരത്തി ദ്വീപിൽ നടന്ന ആഘോഷ പരിപാടികളിലാണ് വിർച്വലായി പങ്കെടുത്തുകൊണ്ട് ISROയുടെ മുൻ ചെയർമാൻ എസ് സോമനാഥ് ലക്ഷദ്വീപിലെ വിദ്യാർത്ഥികളെ ശ്രീഹരിക്കോട്ടയിലേക്ക് ക്ഷണിച്ചത്. ഇതിന്റെ ഭാഗമായാണ് ഈ ഒരു ചരിത്രപരമായ അവസരം ലക്ഷദ്വീപിലെ വിദ്യാർത്ഥികൾക്ക് ഒരുങ്ങിയത്. സ്റ്റെം അഥവാ സയൻസ് ആൻഡ് ടെക്നോളജി, എഞ്ചിനീയറിംഗ് ആൻഡ് മാത്തമാറ്റിക്സ് എന്നീ വിദ്യാഭ്യാസ മേഖല ശക്തിപ്പെടുത്തുന്നതിനായുള്ള ലക്ഷദ്വീപ് ഭരണകൂടത്തിന്റെ പദ്ധതികളുടെ ഭാഗമായാണ് വിദ്യാർത്ഥികളുടെ ശാസ്ത്ര പഠന യാത്രകൾ ഏകോപിപ്പിച്ചത്. വിക്ഷേപണ പാഡുകൾ, വാഹന അസംബ്ലി സമുച്ചയങ്ങൾ, പ്രൊപ്പൽഷൻ സംവിധാനങ്ങൾ, മിഷൻ ഇന്റഗ്രേഷൻ സൗകര്യങ്ങൾ ഉൾപ്പെടുന്ന ഉപഗ്രഹ സാങ്കേതിക പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികൾ നേരിൽ കാണുകയും പഠിക്കുകയും ചെയ്തു. ചെന്നൈ ഗവൺമെന്റ് മ്യൂസിയം, തമിഴ്നാടു സയൻസ് ആൻഡ് ടെക്നോളജി സെന്റർ, MP ബിർള പ്ലാനറ്റോറിയം, നാഷണൽ സെന്റർ ഫോർ സസ്റ്റൈനബിൾ കോസ്റ്റൽ മാനേജ്മെന്റ് എന്നീ സ്ഥാപനങ്ങളിലെ പഠന പരിപാടികളിലും ലക്ഷദ്വീപിലെ വിദ്യാർത്ഥികൾ പങ്കെടുത്തു. കവരത്തി ദ്വീപിൽ ഡോക്ടർ BR അംബേദ്കർ ITI വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയിൽ ലഗൂൺ ബീച്ച് ക്ലീനിംഗ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. മറൈൻ എഞ്ചിൻ ഫിറ്റർ വിഭാഗം നയിച്ച ക്ലീനിംഗ് ക്യാമ്പയിൻ ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് വകുപ്പ് സെക്രട്ടറി സോമശേഖർ IAS ഉദ്ഘാടനം ചെയ്തു. ലക്ഷദ്വീപ് അത്ലറ്റിക്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച 2nd ലക്ഷദ്വീപ് ജൂനിയർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ആതിഥേയരായ അന്ത്രോദ്വീപ് ചാമ്പ്യന്മാരായി. അന്ത്രോത് സായി ഗ്രൗണ്ടിൽ നടന്ന മത്സരങ്ങളിൽ 388 പോയിന്റുകൾ നേടിയാണ് അന്ത്രോദ്വീപ് 1st സ്ഥാനം നേടിയത്. 272.5 പോയിന്റുകൾ നേടി അമ്മിനി ദ്വീപ് 2nd സ്ഥാനവും 247 പോയിന്റുകൾ നേടി കിൽത്താൻ ദ്വീപ് 3rd സ്ഥാനവും കരസ്ഥമാക്കി. ഉദ്ഘാടന വേദിയിൽ ലക്ഷദ്വീപ് MP അഡ്വക്കേറ്റ് ഹംദുള്ള സയ്യിദ്, ഡെപ്യൂട്ടി കളക്ടർ കുൽദീപ് സിംഗ് ഠാക്കൂർ, പ്രിൻസിപ്പൽ സാജു തോമസ്, അത്ലറ്റിക് കോച്ച് അഹമ്മദ് ജവാദ് ഹസൻ എന്നിവർ പങ്കെടുത്തു. സമാപനം റിട്ടയർഡ് സിൻഡിക്കേറ്റ് ബാങ്ക് മാനേജർ P പൂക്കോയ മുഖ്യ അതിഥിയായി വിജയികൾക്ക് ട്രോഫികൾ വിതരണം ചെയ്തു.
1: ലക്ഷദ്വീപ് വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൾ സലാം.
2: ആകാശവാണി കണ്ണൂർ. അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്നും ഞങ്ങൾ ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:40 വാർത്താവീക്ഷണം, 6:50 ഹരിതവീഥി, കോണിന്റെ മൂല്യവർദ്ധന സാധ്യതകൾ, കാസർഗോഡ് സ്വദേശിനി TC സവിതയുമായി അഭിമുഖം, 7:20 കമ്പോള വിലനിലവാരം, 7:35 ചലച്ചിത്രഗാനങ്ങൾ, 8:00 സാഹിത്യരംഗം, നാരായണൻ അമ്പലത്തറ എഴുതിയ ചെറുകഥ അരുൾ, പുരുഷൻ ചെറുകുന്നിന്റെ കവിതകൾ, സുസ്മേഷ് ചന്ദ്രോത്തിന്റെ ചെറുകഥാ സമാഹാരം ബാർകോഡിന്റെ വായനാനുഭവം പങ്കുവയ്ക്കുന്നു വി റീന, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 സേവന വാർത്തകൾ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 6th ദിവസം, കണ്ണൂർ നിലയം അവതരിപ്പിക്കുന്നു മൌനസാക്ഷി, രചന സംവിധാനം വിനോദ് ബാബു H, മലയാള പരിഭാഷ KS സിംഗ്, കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നവർ യു പ്രസന്നകുമാർ, ബാലമുരളി ചിറയ്ക്കൽ, പ്രജിൻ സി കണ്ണൻ, മെഹമൂദ് കുറുവ, കമ്പിൽ P രാമചന്ദ്രൻ, മോഹനൻ രാമന്തള്ളി, അനീഷ് പെരുന്താറ്റിൽ, രാമകൃഷ്ണൻ പഴശ്ശി, ജസ്ന ജയരാജ്, സജി സെബാസ്റ്റ്യൻ, ബാബുരാജ് പെരിയ.

0: സാങ്കേതിക സഹായം ഷാജു പൊന്നാരത്ത്, നിർവഹണ സഹായം വിനീത സുമം, നിഷ കെ വി, ലേഖ വിമൽ. ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക്. 10:30 ചലച്ചിത്രഗാനങ്ങൾ. ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സുരേഷ് ബാബു നമ്പൂതിരി. 6 മണിക്ക് FM പ്രധാന വാർത്തകൾ അറിയിപ്പുകൾ. 6:10 കാവ്യാഞ്ജലി, യൂസഫലി കേച്ചേരിയുടെ മലയാളം എന്ന കവിത, ആലാപനം ലക്ഷ്മിദാസ്. 6:15 അർച്ചന, 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. 7 മണിക്ക് ട്രെയിൻ സമയം. തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം, കണ്ണൂർ സ്നേഹതീരം കൂട്ടായ്മയെ പരിചയപ്പെടുത്തുന്നു. 7:20 സേവന വാർത്തകൾ, 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി. അപൂർവ ഗാനം നിങ്ങൾക്കറിയാമോ, സ്പോർട്സ് ടൈം, സുവർണ ചാല സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ വിശേഷങ്ങൾ. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 8:30 കണ്ണൂർ സുനിത ഫർണിച്ചർ പ്രായോജക പരിപാടി ഹെൽത്ത് കഫേ. 8:40 സംഗീത മാധുരിയിൽ ലളിതഗാനങ്ങൾ. 9 മണിക്ക് പ്രിയം പ്രിയതരം, പല്ലവി അനുപല്ലവി വിജയികളായ പി രാധാകൃഷ്ണൻ പാനുണ്ട, റജിൽ ആശാരി മരുതായി എന്നിവർ പങ്കെടുക്കുന്നു. 9:58 10:58 FM പ്രധാന വാർത്തകൾ. 10 മണിക്ക് നേർവഴി, കാഴ്ച പരിമിതി നേരിടുന്നവർക്കായുള്ള പരിപാടി. 11 മണിക്ക് ഓർമ്മയിൽ ഒരു ഗാനം. 12:10 സേവന വാർത്തകൾ. 12:15 പൊറാട്ട് നാടകപ്പാട്ട്, സി ചാമിയാരും സംഘവും അവതരിപ്പിച്ചത്. 12:40 ആരോഗ്യദീപ്തി. 1 മണിക്ക് അഖില കേരള റേഡിയോ നാടകോത്സവം കണ്ണൂർ നിലയം അവതരിപ്പിച്ച നാടകം മൗനസാക്ഷി പുനഃപ്രക്ഷേപണം. 1:58 FM പ്രധാന വാർത്തകൾ, 2:15 തുടർ നാടകം. നാട്ടുവഴിയിലീണങ്ങൾ, പാട്ടും പറച്ചിലുമായി ജനങ്ങൾക്കിടയിലൂടെ. വൈകിട്ട് 5:15 പി കെ ഗോപാലകൃഷ്ണനും സംഘവും അവതരിപ്പിച്ച പരിചമുട്ടു കളിപ്പാട്ട്. 5:30 ചലച്ചിത്രഗാനങ്ങൾ. 5:45 ലളിതഗാനങ്ങൾ. 5:58 FM പ്രധാന വാർത്തകൾ. 6:10 കാസർഗോഡ് ജില്ലാ വൃത്താന്തം. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:40 നല്ല വാർത്ത. 6:50 കിസാൻ വാണി. ചെറുപുഴ ജോസ്ഗിരിയിലെ ശ്രീമതി റോസമ്മ സേവ്യരുടെ കാർഷികാനുഭവങ്ങൾ. 7:20 കമ്പോള വിലനിലവാരം. 7:35 യുവവാണി. വിശ്വപ്രസിദ്ധ സാഹിത്യകാരൻ റോബർട്ട് ബ്രൌണിംഗിന്റെ കവിതകളെ വിശകലനം ചെയ്യുന്നു നിർമ്മലഗിരി കോളേജ് ഇംഗ്ലീഷ് സാഹിത്യ ബിരുദ വിദ്യാർത്ഥികളായ അദ്വൈത് വയലേരി, ആതിര കെ കെ, ശിവ സി കല്യാണി, ലയോണ ലജിത് എന്നിവർ. 8 മണിക്ക് ചലച്ചിത്രഗാനങ്ങൾ. ഈ നിലയത്തിൽ നിന്നും ഞങ്ങൾ ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇനി 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിലെ.
1: ഇയം ആകാശവാണി സമ്പ്രതി വാർത്താഹ ശ്രൂയന്താം പ്രവാചകഹ പുനീത ത്രിപാഠി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തഥാ UAE ദേശസ്യ രാഷ്ട്രപതി ഷേഖ് മുഹമ്മദ് ബിൻ സായദ് അൽ നഹ്യാൻ അബുദാബി നഗരെ ഊർജ സഹകാരസ്യ ദ്വിപക്ഷീയ വ്യാപാരസ്യ ച വിഷയെ ചർച്ചാം കൃതവന്തൌ. ഉഭൌ നേതാരോ രക്ഷാ പെട്രോളിയം നിവേശാദി വിഷയെ പ്രമുഖാനാം സന്ധിപത്രാണാം ആദാന പ്രദാനമപി കൃതവന്തൌ. എസ് ജയശങ്കര 26,000 വർഷെ ബ്രിക്സ് വിദേശമന്ത്രിമണ്ഡലസ്യ സഭായാം പ്രഭാവപൂർണ ബഹുപക്ഷവാദം പ്രതി ഭാരതസ്യ പ്രതിബദ്ധതാം പുനഃ ദൃഢീകൃതവാന്. NTA ഇതി അഭികരണം ജൂൺ മാസസ്യ 21 ദിനാങ്കേ 26,000 വർഷസ്യ നീറ്റ് UG പരീക്ഷാ പുനഃ ആയോജയിഷ്യതി. ശിക്ഷാമന്ത്രി ധർമ്മേന്ദ്ര പ്രധാനേന പരീക്ഷാ പ്രക്രിയായാം നിഷ്പക്ഷതാം പാരദർശിതാം ച ആശ്വാസിതം. ഭാജ്പേതി ദലസ്യ വിധായക രഥീന്ദ്ര ബസു പശ്ചിമബംഗാള വിധാനസഭായാ നൂതന സഭാധ്യക്ഷ നിർവാചിത. അപി ച ബാഡ്മിന്റൺ ക്രീഡായാം ഭാരതസ്യ സാത്വിക സായ്

0: സ്വീകരിച്ചു. തുടർന്ന് നടന്ന കൂടിക്കാഴ്ചയിൽ ഊർജ്ജ സഹകരണം, ഉഭയകക്ഷി വ്യാപാരം തുടങ്ങിയ വിഷയങ്ങളിൽ ഇരു നേതാക്കളും ചർച്ച നടത്തി. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ ഭാഗമായി യുഎഇക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളെ പ്രധാനമന്ത്രി ശക്തമായി അപലപിച്ചു. ഇന്ത്യയുടെ പിന്തുണ ഉറപ്പു നൽകിയ അദ്ദേഹം ചർച്ചകളും നയതന്ത്രവുമാണ് സമാധാനത്തിനുള്ള ഏക മാർഗമെന്ന് വ്യക്തമാക്കി. പ്രതിരോധ പങ്കാളിത്ത രൂപരേഖ സംബന്ധിച്ച കരാറിലും ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. പെട്രോളിയം കരുതൽ ശേഖരം, LPG എന്നിവയുമായി ബന്ധപ്പെട്ട ധാരണാപത്രവും നേതാക്കളുടെ സാന്നിധ്യത്തിൽ ഒപ്പുവച്ചു. യുഎഇക്ക് പുറമെ നെതർലൻഡ്സ്, സ്വീഡൻ, നോർവെ, ഇറ്റലി എന്നീ രാജ്യങ്ങളാണ് ശ്രീ മോദി വരും ദിവസങ്ങളിൽ സന്ദർശിക്കുന്നത്. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. VD സതീശന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി തുടങ്ങിയ പ്രമുഖർക്ക് ഔദ്യോഗിക ക്ഷണമുണ്ട്. UDF നേതൃയോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്നു. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനം നേതൃയോഗത്തിൽ ഉണ്ടായില്ല. നാളെ വീണ്ടും യോഗം ചേരുമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് അറിയിച്ചു. കോൺഗ്രസിലെയും ഘടകകക്ഷികളിലെയും മന്ത്രിസ്ഥാനം, വകുപ്പുകൾ എന്നിവ സംബന്ധിച്ച ചർച്ചകളാണ് നേതൃയോഗത്തിൽ നടന്നത്. നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ ഇന്നലെ ഗവർണറെ സന്ദർശിച്ച് MLA മാരുടെ പിന്തുണക്കത്ത് കൈമാറിയിരുന്നു. പിണറായി വിജയൻ, രമേശ് ചെന്നിത്തല, അടൂർ പ്രകാശ്, PJ ജോസഫ് തുടങ്ങിയ മുതിർന്ന നേതാക്കളെയും അദ്ദേഹം ഇന്ന് സന്ദർശിച്ചു. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പിണറായി വിജയൻ പങ്കെടുക്കുമെന്നും മുൻ സർക്കാരിന്റെ നല്ല തീരുമാനങ്ങൾ തുടരുമെന്നും സന്ദർശനത്തിനുശേഷം VD സതീശൻ പറഞ്ഞു. VD സതീശന് പൂർണ്ണ പിന്തുണ അറിയിച്ച രമേശ് ചെന്നിത്തല താൻ മന്ത്രിസഭയിൽ ഉണ്ടാകുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പാർട്ടി തീരുമാനിക്കുമെന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു. SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 99.07 ആണ് വിജയശതമാനം. 30,514 കുട്ടികൾക്ക് മുഴുവൻ വിഷയങ്ങൾക്കും A+ ലഭിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഷർമിള മേരി ജോസഫാണ് ഫലപ്രഖ്യാപനം നടത്തിയത്. വിശദാംശങ്ങളിലേക്ക്.
1: 414,290 കുട്ടികൾ ഇക്കുറി SSLC പരീക്ഷ എഴുതിയതിൽ 410,456 കുട്ടികൾ ഉന്നത പഠനത്തിന് യോഗ്യത നേടി. വിജയശതമാനത്തിൽ മുൻവർഷത്തേക്കാൾ നേരിയ കുറവുണ്ടായിട്ടുണ്ട്. വിജയശതമാനത്തിൽ ഏറ്റവും മുന്നിൽ പത്തനംതിട്ട ജില്ലയും ഏറ്റവും പിന്നിൽ തിരുവനന്തപുരം ജില്ലയുമാണ്. THSLC, AHSLC പരീക്ഷാഫലങ്ങളും ഇതോടൊപ്പം പ്രഖ്യാപിച്ചു. പരീക്ഷാഫലം ഡിജി ലോക്കറിലും വാട്സ്ആപ്പ് സന്ദേശമായും ലഭ്യമാകും. കൂടാതെ നമ്മുടെ കേരളം സഫലം കൈറ്റ് മൊബൈൽ ആപ്പുകൾ result.kerala.gov.in, PRD.kerala.gov.in തുടങ്ങിയ ഔദ്യോഗിക വെബ്സൈറ്റുകൾ എന്നിവയിലൂടെയും പരീക്ഷാഫലം അറിയാൻ സാധിക്കും. പുനർമൂല്യനിർണയം, സൂക്ഷ്മ പരിശോധന, ഫോട്ടോകോപ്പി എന്നിവയ്ക്കുള്ള അപേക്ഷകൾ നാളെ മുതൽ ഈ മാസം 21 വരെ നൽകാവുന്നതാണ്. സേഫ് പരീക്ഷ ജൂൺ ആദ്യവാരം നടത്തി ജൂൺ അവസാനത്തോടെ ഫലം പ്രഖ്യാപിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: SSLC പരീക്ഷയിൽ ഉപരിപഠനത്തിന് അർഹത നേടിയ എല്ലാ കുട്ടികൾക്കും നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ അഭിനന്ദനങ്ങൾ അറിയിച്ചു. ഉപരിപഠനത്തിന് അർഹത നേടാൻ സാധിക്കാത്ത കുട്ടികൾ വിഷമിക്കരുതെന്നും ജീവിത വിജയമെന്നത് പരീക്ഷയിലെ മാത്രം വിജയമാണെന്ന് കരുതരുതെന്നും അദ്ദേഹം പറഞ്ഞു. SSLC പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ എല്ലാ കുട്ടികൾക്കും മുൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അഭിനന്ദനം നേർന്നു. ഫലം എന്തുതന്നെയായാലും ഈ നിമിഷം കുട്ടികൾക്ക് വേണ്ടത് രക്ഷിതാക്കളുടെ ചേർത്തുപിടിക്കലും ആത്മവിശ്വാസം നൽകുന്ന വാക്കുകളുമാണെന്ന് അദ്ദേഹം പറഞ്ഞു. നീറ്റ് UG പുനഃപരീക്ഷ ജൂൺ 21 നടക്കും. മെയ് 3 നടന്ന പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി റദ്ദാക്കിയ സാഹചര്യത്തിലാണ് പുനഃപരീക്ഷ നടത്തുന്നത്. വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിറ്റ് കാർഡുകൾ അടുത്ത മാസം 14 മുതൽ നൽകുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നിലവിലെ OMR പരീക്ഷാ രീതിക്ക് പകരം അടുത്ത വർഷം മുതൽ കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിലായിരിക്കും നീറ്റ് UG പരീക്ഷ നടത്തുക. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇന്ധന ഉപഭോഗം കുറയ്ക്കുന്നതിനായി അടിയന്തര നടപടികൾ പ്രഖ്യാപിച്ച് സുപ്രീംകോടതി. വെർച്വൽ ഹിയറിംഗ്, ജഡ്ജിമാർക്കായി കാർ പൂളിംഗ് സംവിധാനം, രജിസ്ട്രി ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം തുടങ്ങിയ നടപടികളാണ് സുപ്രീംകോടതി സ്വീകരിക്കുന്നത്.

0: രാജ്യത്ത് പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 3 രൂപ വർദ്ധിപ്പിച്ച് എണ്ണ കമ്പനികൾ. ആഗോള വിപണിയിൽ ഇന്ധനവില കുതിച്ചുയരുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. സിഎൻജിയുടെ വില കിലോയ്ക്ക് 2 രൂപ വർദ്ധിപ്പിച്ചതായി ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് ലിമിറ്റഡ് അറിയിച്ചു. ഗർഭാശയകള ക്യാൻസർ പ്രതിരോധിക്കുന്നതിന് നൽകുന്ന HPV വാക്സിൻ കണ്ണൂർ ജില്ലയിലെ 8400 പെൺകുട്ടികൾ സ്വീകരിച്ചു. ഈ മാസം 31 വരെയാണ് വാക്സിൻ നൽകുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: 14 വയസ്സ് പൂർത്തിയായ പെൺകുട്ടികൾക്ക് സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിലൂടെയാണ് HPV വാക്സിൻ നൽകുന്നത്. ജില്ലയിലെ 23512 കുട്ടികളിൽ 8400 പേർ ആരോഗ്യ കേന്ദ്രങ്ങളിൽ നേരിട്ടെത്തിയാണ് വാക്സിൻ സ്വീകരിച്ചത്. 14 വയസ്സ് മുതൽ 15 വയസ്സും 3 മാസവുമായ പെൺകുട്ടികൾക്ക് വരെ വാക്സിൻ എടുക്കാവുന്നതാണ്. വയസ്സ് തെളിയിക്കുന്നതിന് ആധാർ കാർഡ് പോലെയുള്ള ആധികാരിക രേഖകൾ ഉപയോഗിക്കാം. വാക്സിൻ ലഭ്യമാകുന്ന തീയതിയും സമയവും അടുത്തുള്ള ആരോഗ്യ പ്രവർത്തകരിൽ നിന്നും മുൻകൂർ മനസ്സിലാക്കി 31 മെയ്ക്കകം തന്നെ വാക്സിൻ സ്വീകരിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു.
0: ആകാശവാണി 90th വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നിലയം സംഘടിപ്പിക്കുന്ന സൈക്ലത്തോൺ മറ്റന്നാൾ നടക്കും. രാവിലെ 7:30 കവടിയാറിൽ നിന്നാരംഭിക്കുന്ന സൈക്ലത്തോൺ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഫ്ളാഗ് ഓഫ് ചെയ്യും. മാനവീയം വിധി നിയമസഭാ മന്ദിരം സ്റ്റാച്യു വഴി ആകാശവാണി വരെയാണ് സൈക്ലത്തോൺ. കേരളത്തിൽ കാലവർഷം 26 എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്കൻ ബംഗാൾ ഉൾക്കടലിന്റെ ചില ഭാഗങ്ങളിലും ആൻഡമാൻ കടലിലും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലും അടുത്ത 24 മണിക്കൂറിനുള്ളിൽ കാലവർഷമെത്തും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇടുക്കി മലപ്പുറം ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത നൽകി. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും നിലനിൽക്കുന്നതിനാൽ കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട്. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. ലക്നൌവിൽ രാത്രി 7:30 മത്സരം. രാജ്യത്തെ ഓഹരി വിപണികൾ നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസെക്സ് 161 പോയിന്റ് താഴ്ന്ന് 75238, നിഫ്റ്റി 46 പോയിന്റ് താഴ്ന്ന് 23644 വ്യാപാരം അവസാനിപ്പിച്ചത്. സ്വർണവില വീണ്ടും കുറഞ്ഞു. രാവിലെ പവന് 1640 താഴ്ന്ന് 117400 ആയിരുന്നത് വീണ്ടും 1600 കുറഞ്ഞ് 115800 ഗ്രാമിന് 14475 വില. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാനുമായി അബുദാബിയിൽ കൂടിക്കാഴ്ച നടത്തി. UAEക്ക് നേരെയുള്ള ആക്രമണങ്ങളെ അപലപിച്ച് പ്രധാനമന്ത്രി. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. UDF നേതൃയോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്നു. SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 99.07% വിദ്യാർത്ഥികൾ വിജയം നേടി. വിജയശതമാനത്തിൽ മുന്നിൽ പത്തനംതിട്ട ജില്ല. നീറ്റ് UG പുനഃപരീക്ഷ ജൂൺ 21. അടുത്ത വർഷം മുതൽ പരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിലാക്കാൻ തീരുമാനം. കേരളത്തിൽ ഈ മാസം 26 കാലവർഷമെത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇടുക്കിയിലും മലപ്പുറത്തും ഇന്ന് ഓറഞ്ച് ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി വാർത്താ വീക്ഷണം. കുടുംബ ബന്ധങ്ങളുടെ സ്വാധീനവും സമൂഹത്തിന്റെ നിലനിൽപ്പും. തയ്യാറാക്കിയത് CV ശ്രീജിത്, മാധ്യമപ്രവർത്തകൻ. അവതരണം അനിൽകുമാർ. കൂടുമ്പോൾ ഇമ്പമുള്ളത് എന്നാണ് കുടുംബത്തെക്കുറിച്ച് സാധാരണ പറയാറുള്ളത്. ആരോഗ്യകരമായ സമൂഹത്തിന്റെ വളർച്ചയിൽ കുടുംബം എന്ന സാമൂഹിക സ്ഥാപനം വഹിക്കുന്ന പങ്ക് നിർണായകവും നിസ്തുലവുമാണ്. കുടുംബം എന്ന വ്യവസ്ഥിതിയിലേക്ക് മാറ്റപ്പെടുന്നത് മുതലാണ് ആധുനിക മനുഷ്യന്റെ വികാസ പരിണാമങ്ങൾ കൂടുതൽ ശക്തിപ്പെട്ടതും സാമൂഹികമായി ഉയർന്നു തുടങ്ങിയതും. ആരോഗ്യകരമായ കുടുംബബന്ധങ്ങൾ സമൂഹത്തിന്റെ വളർച്ചയിലും ആധുനികത കൈവരിക്കുന്നതിലും ചെലുത്തിയ സ്വാധീനം ഒട്ടും കുറവല്ല. കുടുംബങ്ങളെ ബാധിക്കുന്ന സാമൂഹികവും ജനസംഖ്യാപരവും സാമ്പത്തികവുമായ ഘടകങ്ങളെക്കുറിച്ച് അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് എല്ലാ വർഷവും 15 ലോക കുടുംബദിനമായി ആചരിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയും ലോകസമാധാന ഫെഡറേഷനുമാണ് ഈ ദിനം വിഭാവനം ചെയ്തത്. മെച്ചപ്പെട്ട കുടുംബ വ്യവസ്ഥിതിയെ പ്രോത്സാഹിപ്പിക്കുക, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിന്റെ പ്രാധാന്യം ഉയർത്തിക്കാട്ടുക, ഉത്തരവാദ പൌരന്റെ സാമൂഹ്യ കടമകൾ ബോധ്യപ്പെടുത്തുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ അന്താരാഷ്ട്ര കുടുംബദിനത്തിനുണ്ട്. കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെക്കുറിച്ചുള്ള അവബോധം പ്രോത്സാഹിപ്പിക്കുന്നതിനും കുടുംബങ്ങളിൽ സ്വാധീനം ചെലുത്തുന്ന സാമൂഹിക സാമ്പത്തിക ജനസംഖ്യാപരമായ പ്രക്രിയകളെക്കുറിച്ചുള്ള അറിവ് വർദ്ധിപ്പിക്കുന്നതിനും അന്താരാഷ്ട്ര കുടുംബദിനം പൌരന്മാർക്ക് അവസരം നൽകുന്നു. 1980കളോടെയാണ് കുടുംബവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഐക്യരാഷ്ട്രസഭ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങിയത്. 1983 ഐക്യരാഷ്ട്രസഭയുടെ സാമൂഹിക വികസന കമ്മീഷൻ വികസന പ്രക്രിയയിൽ കുടുംബത്തിന്റെ പങ്കിനെക്കുറിച്ചുള്ള പ്രമേയം അവതരിപ്പിച്ചിരുന്നു. പിന്നീട് 1993 മുതലാണ് എല്ലാ വർഷവും മെയ് 15 അന്താരാഷ്ട്ര കുടുംബദിനമായി ആഘോഷിക്കാൻ തുടങ്ങിയത്. ഈ വർഷത്തെ കുടുംബദിനാചരണത്തിന്റെ പ്രമേയം കുടുംബങ്ങൾ, അസമത്വങ്ങൾ, കുട്ടികളുടെ ക്ഷേമം എന്നതാണ്. വർദ്ധിച്ചുവരുന്ന അസമത്വങ്ങൾ കുടുംബജീവിതത്തെ എങ്ങനെ രൂപപ്പെടുത്തുന്നുവെന്നും കുട്ടികളുടെ ഭാവിയെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്നും പ്രമേയത്തിലൂടെ ഉയർത്തിക്കാട്ടുന്നു. അസമത്വങ്ങൾ കുറയ്ക്കുന്നതിനും കുട്ടികളുടെ ആരോഗ്യകരമായ വികസനത്തെ പിന്തുണയ്ക്കുന്നതിനുമായി സംയോജിതവും കുടുംബാധിഷ്ഠിതവുമായ നയങ്ങളിൽ ശക്തമായ ഇടപെടൽ നടത്തണമെന്ന് പ്രമേയത്തിലൂടെ UN അംഗരാജ്യങ്ങളോട് ആവശ്യപ്പെടുന്നു. സാമൂഹികവും സാമ്പത്തികവുമായ പുരോഗതിയുടെ കേന്ദ്രബിന്ദു കുടുംബങ്ങളാണ്. എന്നാൽ വരുമാന അരക്ഷിതാവസ്ഥയും അസമത്വവും പലവിധത്തിലുള്ള സാമൂഹ്യ സാഹചര്യങ്ങളും കുടുംബത്തിന്റെ സ്വസ്ഥതയും ആരോഗ്യവും നശിപ്പിക്കുന്നതായാണ് ഐക്യരാഷ്ട്രസഭയുടെ പഠനങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. ദാരിദ്ര്യത്തിന്റെ ഉയർന്ന അപകട സാധ്യതകൾ കുടുംബത്തിന്റെ മൊത്തത്തിലും കുട്ടികളുടെ പ്രത്യേകിച്ചും ആരോഗ്യം, വിദ്യാഭ്യാസം, ക്ഷേമം എന്നിവയെ തീർത്തും പ്രതികൂലമായി ബാധിക്കുന്നു. രാഷ്ട്രീയവും ശാസ്ത്രീയവുമായ പരിഹാര നടപടികളിലൂടെ കുടുംബമെന്ന അടിത്തറ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ശ്രമിക്കുന്നത്. ശക്തമായ കുടുംബങ്ങൾ ശക്തമായ സമൂഹത്തിന്റെ അടിത്തറയാണ്. സാമൂഹ്യമായ കാരണങ്ങൾ ബാധിക്കുന്നത് പോലെ തന്നെ വ്യക്തിപരമായ കാരണങ്ങളും കുടുംബത്തെ സ്വാധീനിക്കുന്നുണ്ട്. കുടുംബ ബന്ധങ്ങൾ മനുഷ്യജീവിതത്തിലെ ഏറ്റവും വിലമതിക്കാനാകാത്ത ബന്ധങ്ങളാണ്. സ്നേഹം, വിശ്വാസം, കരുതൽ, പരസ്പര ബഹുമാനം എന്നിവയാണ് നല്ല കുടുംബ ബന്ധങ്ങളുടെ അടിസ്ഥാനം. കുടുംബ ബന്ധങ്ങളുടെ കരുത്ത് മനുഷ്യന് വിവിധങ്ങളായ തലങ്ങളിൽ സന്തോഷവും പിന്തുണയും മാനസിക സമാധാനവും പ്രദാനം ചെയ്യുന്നു. ബുദ്ധിമുട്ടുകളിൽ കരുത്തും ആശ്വാസവും നൽകുന്നു. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ഐക്യവും വിശ്വാസവും ശക്തിപ്പെടുത്തുന്നതോടൊപ്പം ജീവിതത്തിലെ സന്തോഷ നിമിഷങ്ങൾ പങ്കിടാനും സഹായിക്കുന്നു. കുട്ടികളിൽ നല്ല സ്വഭാവവും മൂല്യങ്ങളും വളർത്താൻ കുടുംബ ബന്ധങ്ങൾ സഹായിക്കുന്നു. കുടുംബ ബന്ധങ്ങൾ ശക്തമാക്കാൻ ലളിതവും ഗുണപരവുമായ ഒട്ടേറെ വഴികളുണ്ട്. അതിലേറ്റവും പ്രധാനം സാഹചര്യവും സമയം പോലെ കുടുംബാംഗങ്ങൾ പരമാവധി സമയം ഒരുമിച്ചിരുന്ന് ചെലവിടുക എന്നതുമാണ്. തുറന്ന മനസ്സോടെ സംസാരിക്കുക, പരസ്പരം മനസ്സിലാക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക, ചെറിയ സഹായങ്ങളും സ്നേഹപ്രകടനങ്ങളും നൽകുക, പ്രശ്നങ്ങൾ സമാധാനപരമായി പരിഹരിക്കുക, മറ്റുള്ളവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ക്ഷമയോടെ കേട്ടിരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ അവയിൽ ചിലതുമാത്രമാണ്. നല്ല കുടുംബങ്ങൾ നല്ല വ്യക്തികളെയും അതിലൂടെ നല്ല സമൂഹത്തെയും രൂപപ്പെടുത്തുന്നു. കുടുംബങ്ങൾ സമൂഹത്തിലേക്ക് മൂല്യങ്ങൾ പകർന്നു നൽകുന്ന വിദ്യാലയം കൂടിയാണ്. സത്യസന്ധത, ബഹുമാനം, കരുണ, സഹകരണം തുടങ്ങിയ ഗുണങ്ങൾ കുടുംബത്തിൽ വച്ചാണ് ആദ്യം പഠിക്കുന്നത്. ഒരു കുട്ടിയുടെ സ്വഭാവവും ഭാവിയും രൂപപ്പെടുത്തുന്നതിൽ കുടുംബത്തിന് നിർണായക പങ്കുണ്ട്. വളരുന്ന പൌരന്മാരുടെ വ്യക്തിജീവിതത്തിലും പൊതുസമൂഹത്തിലുമുള്ള പെരുമാറ്റങ്ങളും ഇടപെടലുകളും സമൂഹത്തിന്റെ നിലനിൽപ്പിന്റെ അടിസ്ഥാനം കൂടിയാണ്. നല്ല പെരുമാറ്റവും സൌഹൃദത്തിലൂന്നിയുള്ള ഇടപെടലും കൈമുതലായി കുടുംബത്തിൽ നിന്ന് വളർന്നുവരുന്ന ഒരാൾ സമൂഹത്തിന്റെ ഉത്തമമായ വളർച്ചയുടെ താങ്ങാണ്. സമൂഹത്തോടുള്ള കടമയും നിയമാനുസൃത ജീവിതവും കുടുംബത്തിൽ നിന്നാണ് ഓരോരുത്തരും പഠിച്ചുവരുന്നത്. കുടുംബങ്ങൾ തമ്മിലുള്ള നല്ല ബന്ധങ്ങൾ സമൂഹത്തിൽ സമാധാനവും ഐക്യവും സൃഷ്ടിക്കുന്നതിൽ പരമപ്രധാനമാണ്. പരസ്പരമുള്ള മാനസികവും സാമ്പത്തികവുമായ പിന്തുണ പ്രതിസന്ധികളിൽ കുടുംബങ്ങൾക്കുള്ളിൽ മാത്രമല്ല പുറത്തും കരുത്തും സുരക്ഷയും നൽകുന്നു. ഭാഷ, ആചാരങ്ങൾ, സംസ്കാരം, പ്രകൃതി പാഠങ്ങൾ, സഹജീവി സ്നേഹം തുടങ്ങിയവ തലമുറകളിലേക്ക് കൈമാറുന്നത് കുടുംബങ്ങളിലൂടെയാണ്. കുടുംബ ബന്ധങ്ങളിലെ തകർച്ച ഇന്ന് പല സമൂഹങ്ങളും നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ്. ആശയവിനിമയ കുറവ്, വിശ്വാസനഷ്ടം, തിരക്കേറിയ ജീവിതം, സാമ്പത്തിക സമ്മർദ്ദങ്ങൾ, സ്വാർത്ഥത, സാങ്കേതികവിദ്യയുടെ അതിരുകടന്ന ഉപയോഗം തുടങ്ങിയ കാരണങ്ങളാൽ കുടുംബ ബന്ധങ്ങൾ ഉലച്ചിലാവുകയാണ്. ആശയവിനിമയത്തിലെ കുറവ് കുടുംബബന്ധ തകർച്ചയുടെ പ്രധാന കാരണങ്ങളിലൊന്നാണ്. പരസ്പരം തുറന്ന് സംസാരിക്കാത്തത് തെറ്റിദ്ധാരണകൾക്കും അകൽച്ചയ്ക്കും കാരണമാകുന്നു. പരസ്പര വിശ്വാസം കുറഞ്ഞാൽ ബന്ധത്തിന്റെ അടിത്തറ തകരാം. വ്യക്തികളിലെ അഹങ്കാരവും സഹിഷ്ണുതയില്ലായ്മയും വിട്ടുവീഴ്ച ചെയ്യാത്ത മനോഭാവവും ചെറിയ പ്രശ്നങ്ങളെ വലിയ തർക്കങ്ങളാക്കി മാറ്റുന്നു. അഭിപ്രായങ്ങളെയും വികാരങ്ങളെയും വിലമതിക്കാത്തത് ബന്ധത്തിൽ വിള്ളലുണ്ടാക്കുന്നു. ഉത്തരവാദിത്തങ്ങൾ പങ്കിടാതിരിക്കുന്നത് കുടുംബത്തിൽ അസ്വസ്ഥതകളും തർക്കങ്ങളും ക്ഷണിച്ചുവരുത്തും. മദ്യപാനം, ലഹരി വസ്തുക്കളുടെ ഉപയോഗം തുടങ്ങിയ ദുശീലങ്ങൾ കുടുംബശാന്തിയും സുരക്ഷയും നഷ്ടപ്പെടുത്തുന്നതാണ്. പുറത്തുനിന്നുള്ള അനാവശ്യമായ ഇടപെടലുകളും കുടുംബബന്ധങ്ങളെ ദോഷകരമായി ബാധിക്കാം. ഇതോടൊപ്പം വരുമാനക്കുറവ്, കടബാധ്യത, തൊഴിൽ സമ്മർദ്ദം എന്നിവ കുടുംബത്തിൽ മാനസിക സംഘർഷം സൃഷ്ടിക്കും. ഇന്ത്യയിലെ കുടുംബബന്ധങ്ങൾ പവിത്രമാണെന്നാണ് പുറമേയുള്ളവർ കരുതുന്നത്. വിവാഹം കേവലമായ വ്യക്തി ഉടമ്പടി അല്ലെന്നും അത് സാമൂഹികമായ ഇടപെടലാണെന്നും ആത്മീയവും മതപരവുമായ ഘടകങ്ങളാൽ സ്വാധീനിക്കപ്പെട്ടതാണെന്നുമാണ് പൊതുവിൽ കരുതപ്പെടുന്നത്.

0: ഇന്ത്യയിലെ കുടുംബ ബന്ധങ്ങളിലും അതുണ്ടാക്കുന്ന സാമൂഹിക സ്വാധീനങ്ങളും നഗര ഗ്രാമ വ്യത്യാസങ്ങളും ദർശിക്കാനാകും. ഗ്രാമീണ മേഖലകളിലുള്ള കുടുംബ ബന്ധങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് നഗരങ്ങളിലെ അവസ്ഥ. തിരക്കിട്ട ജീവിതവും പുതിയ കാലത്തെ ബഹുവിധങ്ങളായ സ്വാധീനവും കുടുംബ ബന്ധങ്ങളെ വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങളിൽ കുടുംബ ബന്ധങ്ങളിലുണ്ടാകുന്ന തകർച്ചയും ധാർമ്മികമായ മൂല്യച്യുതിയും പതുക്കെ നമ്മുടെ നാട്ടിലും കടന്നുവന്നുകൊണ്ടിരിക്കുന്നു. ഈ പ്രതിഭാസം ആഴമുള്ള കുടുംബ ബന്ധങ്ങളെ ഇല്ലാതാക്കാനും സാമൂഹ്യ ബന്ധങ്ങളെ ദുർബലപ്പെടുത്താനും ഇടയാക്കുമെന്ന ആശങ്ക കനപ്പെടുകയാണ്. സമൂഹത്തിൽ വിവാഹമോചന കേസുകൾ അനുദിനം വർദ്ധിച്ചുവരുന്നത് കുടുംബ ബന്ധങ്ങളിലെ ഇടർച്ചയുടെ ഭാഗമാണ്. രാജ്യത്തെ കുടുംബ കോടതികളിൽ കെട്ടിക്കിടക്കുന്ന ലക്ഷക്കണക്കിന് വിവാഹമോചനം, ഗാർഹിക പീഡനം, പങ്കാളികൾക്കും കുട്ടികൾക്കും ചെലവ് നൽകുന്നതുമായി ബന്ധപ്പെട്ട കേസുകൾ കുടുംബ ബന്ധങ്ങൾ എത്രത്തോളം ദുർബലമാകുന്നു എന്ന് വ്യക്തമാക്കുന്നു. 2026 ആദ്യപാദത്തിലെ കണക്കുകൾ പ്രകാരം രാജ്യത്ത് വിവാഹമോചന കേസുകളിൽ 8.27 ലക്ഷം ദമ്പതികളാണ് വിവിധ കോടതികളിൽ വിവാഹമോചന കേസുകൾ ഫയൽ ചെയ്തിട്ടുള്ളത്. ഇതിൽ 18.7% കേസുകളും മഹാരാഷ്ട്രയിലാണ്. രണ്ടാം സ്ഥാനത്ത് 11.7% കേസുകളുമായി കർണാടകയും മൂന്നാം സ്ഥാനത്ത് 8.1% കേസുമായി തമിഴ്നാടുമുണ്ട്. ഉത്തർപ്രദേശിലും പശ്ചിമബംഗാളിലും സമാനമായ നിരക്കിൽ വിവാഹമോചന കേസുകൾ കോടതിയുടെ പരിഗണനയിലാണ്. അതേസമയം രാജ്യത്തെ ഏറ്റവും ഉയർന്ന പ്രതിശീർഷ വിവാഹമോചന നിരക്ക് മിസോറാമിലാണ്. രാജ്യത്ത് 1.2% വിവാഹമോചനങ്ങൾ നടക്കുന്നത് മഹാരാഷ്ട്രയിലാണ്. കേരളം 1.1, കർണാടക 1.0, ഡൽഹി 1.3, പശ്ചിമബംഗാൾ 0.9 എന്നിങ്ങനെയാണ് മറ്റു സംസ്ഥാനങ്ങളിലെ നിരക്ക്. 2016 രാജ്യത്തെ വിവാഹമോചന നിരക്ക് 0.4% പത്തു വർഷം കൊണ്ട് അത് 1% എത്തിയിരിക്കുന്നു. നിലവിൽ കോടതിയുടെ പരിഗണനയിലുള്ള വിവാഹമോചന കേസുകളിൽ 58% കേസുകളും സ്ത്രീകൾ ഫയൽ ചെയ്തവയാണ്. അതേസമയം ഫയൽ ചെയ്യപ്പെട്ട കേസുകളിൽ 33% ഉഭയസമ്മത പ്രകാരമുള്ളവയുമാണ്. ഔദ്യോഗികമായ വിവാഹമോചനത്തിന് പുറമെ അനൌപചാരികമായ വിവാഹമോചനങ്ങൾ ഇത്രത്തോളം വരുമെന്നാണ് വിവിധ ഏജൻസികൾ നടത്തിയ പഠനങ്ങളിൽ തെളിയുന്നത്. ജുഡീഷ്യൽ കോടതികളിലെ നടപടിക്രമങ്ങളിലെ കാലതാമസം, ചെലവ്, നിയമ സംവിധാനത്തെക്കുറിച്ചുള്ള അജ്ഞത, മധ്യസ്ഥതയിലൂടെയുള്ള വേർപിരിയൽ, പ്രാദേശിക സാമൂഹ്യ കാരണങ്ങൾ എന്നിവയാലും വിവാഹമോചനം എണ്ണമറ്റ രീതിയിൽ നടക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കേരളത്തിലെ കുടുംബ കോടതികളിൽ വിവാഹമോചനം, ജീവനാംശം, കുട്ടികളുടെ സംരക്ഷണം തുടങ്ങിയ കേസുകളുടെ എണ്ണം നിരന്തരം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കുടുംബ കോടതികളിൽ കേസുകളുടെ എണ്ണത്തിൽ 40% കേസുകളുടെ ബാഹുല്യം കാരണം തീർപ്പ് കൽപ്പിക്കുന്നതിൽ വലിയ കാലതാമസം നേരിടുന്നുണ്ട്. കേസുകൾ വേഗത്തിലാക്കാൻ പല ജില്ലകളിലും പുതിയ കുടുംബ കോടതികൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും എണ്ണത്തിലെ വർധന നിയമപരിഹാരം നീളാൻ ഇടയാക്കുന്നു. അതേസമയം കോടതിക്ക് പുറത്ത് വ്യവഹാരങ്ങൾ പരിഹരിക്കുന്നതിനായി കൌൺസിലിംഗ് സെന്ററുകൾ ഉൾപ്പെടെ കുടുംബ കോടതികളോട് ചേർന്ന് പ്രവർത്തിക്കുന്നത് വലിയ തോതിൽ പരിഹാരമുണ്ടാക്കാൻ സഹായിക്കുന്നു. പരസ്പര സ്നേഹവും ബഹുമാനവും ഓരോ വ്യക്തികളെയും അവരവരുടെ പരിമിതികളോടെ ഉൾക്കൊള്ളൽ, തുല്യതയിലുള്ള ചിന്ത എന്നിവയിലൂടെ കുടുംബ ബന്ധങ്ങളിൽ കൂടുതൽ ദൃഢമാക്കുക വഴി കുടുംബമെന്ന സ്ഥാപനത്തിന്റെ തകർച്ച ഒഴിവാക്കാൻ ഒരളവോളം സാധിക്കും. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം, കുടുംബ ബന്ധങ്ങളുടെ സ്വാധീനവും സമൂഹത്തിന്റെ നിലനിൽപ്പും. തയ്യാറാക്കിയത് CV ശ്രീജിത്ത്, മാധ്യമപ്രവർത്തകൻ. അവതരിപ്പിച്ചത് അനിൽകുമാർ.
1: ആകാശവാണി കണ്ണൂർ.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഹരിതവീഥിയിലേക്ക് സ്വാഗതം.

കൂണിൽ നിന്ന് വിവിധങ്ങളായ മൂല്യവർദ്ധിത വിഭവങ്ങൾ തയ്യാറാക്കി വിപണനം നടത്തുന്ന കാസർഗോട്ടെ സവിത ടി സിയുടെ കാർഷിക ചിന്തകളാണ് ഇന്നത്തെ ഹരിതവീഥിയിൽ.

0: ഇങ്ങനൊരു സംരംഭക എന്നുള്ള രീതിയിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം എന്താണ്, അതൊന്ന് പറയാമോ?
1: സാഹചര്യം എന്ന് പറഞ്ഞാൽ ഞാനൊരു ഐ ടി പ്രൊഫഷണലായിരുന്നു ഒരു 5 years ബാക്ക് വരെയായിട്ട്. പിന്നെ ഹെൽത്ത് ഇഷ്യൂസ് സ്റ്റാർട്ടിന് ശേഷം പിന്നെ ഡോക്ടറും പിന്നെ ലാപ്ടോപ്പൊന്നും യൂസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായതുകൊണ്ട് വീട്ടിൽ തന്നെ ഇരിക്കേണ്ടതും ട്രീറ്റ്മെന്റ് എടുക്കേണ്ട ഒരു അവസ്ഥ വന്നു എനിക്ക്. അപ്പം ഇരിക്കുമ്പം നമുക്ക് ഓൾറെഡി നമ്മളത് ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ നമ്മൾ റെസ്റ്റും ആവും, നമുക്ക് മനസ്സിനും ഒരു സുഖമില്ല. ട്രീറ്റ്മെന്റ് മാത്രമാകുമ്പോൾ നമുക്ക് മനസ്സിനും സന്തോഷം ഉണ്ടാവില്ലല്ലോ. അപ്പം പുറത്തിറങ്ങി ഒന്ന് ചെടികളോടും ഇതിലൊക്കെ ഇങ്ങനെ ഒന്ന് എൻഗേജ് ഇടാൻ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഈ വെണ്ടക്ക തക്കാളി അതൊക്കെ നമ്മൾ എൻ്റെ കിച്ചൺ ബാക്ക് യാർഡിൽ പ്ലാന്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. നല്ല ഗ്രോ ആയിരുന്നു. പിന്നെ ചാക്ക് കണക്കിന് എന്ന് പറഞ്ഞ പോലെ ലേഡി ഫിംഗർ ഒക്കെ കിട്ടും.

0: ആയിരുന്നു, സെയിൽ ചെയ്യുന്നത്. അപ്പൊ ചെറിയ ചെറിയ ഒരു 100 രൂപയാണെങ്കിലും 200 രൂപയാണെങ്കിലും ചെറിയ എനിക്ക് ശരിക്കും സന്തോഷമായിരുന്നു അത്. കാരണം ഞാൻ ആ ഒരു ഫീൽഡിലുള്ള ആളെയല്ല, ടോട്ടലി ഡിഫറെന്റ് ആയിരുന്നു. അതുകൊണ്ട് എപ്പോഴും എനിക്കൊരു വണ്ടർ ആയിരുന്നു ഇങ്ങനെ ഇത് എങ്ങനെയാണ് അങ്ങനെ. പിന്നെ ഇതിനെ കൂടുതലായിട്ട് ഓവർ ടൈം എൻഗേജ്ഡ് ആയി. പിന്നെ എന്തുകൊണ്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കൂടാനുള്ള ഒരു ഇതിലേക്ക് എത്തി. അങ്ങനെയാണ് മഷ്റൂം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മേഖല ഞാൻ സെലക്ട് ചെയ്യുന്നത്, ചൂസ് ചെയ്യുന്നത്. കുറേ മേഖലകളുണ്ട് ഇന്ന് ശരിക്കും ഗ്ലോബലി നമുക്ക് റൺ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം നമുക്ക് നിയർ ബൈ ആണെങ്കിലും ഡൊമസ്റ്റിക് ഗ്ലോബലി ആണെങ്കിലും നമുക്ക് അതിൻ്റെതായ പ്രൊഡക്ട്സുകളുണ്ട്. അപ്പം നമ്മൾ ചൂസ് ചെയ്തിരിക്കണം എപ്പോഴും. നമ്മൾ ഗ്ലോബലി ആണെങ്കിലും ഡൊമസ്റ്റിക് എന്ത് ചെയ്യാൻ നമ്മൾ ചൂസ് ചെയ്യാവുമ്പോൾ ഒന്നും കൂടി നമ്മളെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരു എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു അതിൽ. അങ്ങനെയാണ് ഈ മഷ്റൂംസിലേക്ക് ഞാൻ പോകുന്നത്. ഇതൊരു ലാക്കാണ് ശരിക്കും. മഷ്റൂംസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടാനില്ല ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. കേരളമാണെങ്കിൽ മഷ്റൂംസ് ഇപ്പം കുറേ ഫാമസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മനസ്സിലായി, പക്ഷെ അതൊരു കൺസിസ്റ്റൻസി കണ്ടിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ട് വൈ നോട്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ അതൊന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു 3 കൊല്ലം വർക്ക് ചെയ്തു ഇതിൻ്റെ ബാക്ക് എൻഡിൽ. പിന്നെ ഇപ്പം ഒരു 4-1 ഇയർ ആയിട്ടിപ്പം അതിൻ്റെ ഇതിൽ കൾട്ടിവേഷൻ ഒരു 6 മന്ത് ഞാൻ റൺ ചെയ്തു. അതിൽ കുറച്ച് സക്സസ്ഫുള്ളായി. അതിൻ്റെ ബാക്ടീരിയ അറ്റാക്കും ഫംഗൽ അറ്റാക്കും എല്ലാം പഠിച്ചു. അപ്പം അതിനുശേഷം പിന്നെ മഷ്റൂം എൻഡ് പ്രൊഡക്റ്റിലേക്ക്, അതായത് ബൈ പ്രൊഡക്ട്സിലേക്ക് ഞാൻ അതിങ്ങോട്ട് ഒരു സ്റ്റെപ്പ് അപ്പ് ഞാൻ ഇങ്ങനെ കാൽവെച്ചിങ്ങനെ പോവുകയാണ് ഇപ്പം.
1: അപ്പം സവിത ഇപ്പം ഇതിന് തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് ആ ഒരു സമയത്ത് നേരം പോക്കുന്നുള്ള രീതിയിൽ അല്ലെ പച്ചക്കറി വെണ്ടക്ക തക്കാളി ഒക്കെ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ അത് ഉണ്ടായി കാണുമ്പോൾ ഒരു സന്തോഷം അല്ലെ, അതൊരു വലിയൊരു കാര്യമാണ്. നമുക്ക് നമ്മൾ പരിപാലിച്ചു വന്ന ആ ചെടിയിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് ഉണ്ടായി കാണുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം അല്ലെ, ആ സന്തോഷം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ കാർഷിക മേഖലയിൽ മറ്റൊരു മേഖലയിലേക്കും സവിതേനെ എത്തിച്ചത്. അപ്പം വരുമാനം അതൊക്കെ മറ്റൊരു വശമാണ്, പക്ഷെ അതിലുപരി നമ്മുടെ മാനസികപരമായും നമ്മുടെ ആരോഗ്യപരമായിട്ടുള്ള ഒരു ഹാപ്പിനെസ് അതൊരു പ്രധാന ഘടകമാണ്. അപ്പം ഈ കൂൺ കൃഷിയെ പറ്റി ചിന്തിച്ചു എന്നുള്ളത് പറഞ്ഞു. നമുക്കറിയാം കൂണ് വളരെ വളരെ വളരെ ആരോഗ്യപ്രദമായ ഒരു ഭക്ഷ്യവസ്തുവാണ്. പക്ഷെ എന്നിരുന്നാലും നമ്മൾ മലയാളികൾ എനിക്ക് തോന്നുന്നു വളരെ ചുരുക്കം പേരെ ഇത് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ. വളരെ അപൂർവം ചിലർ മാത്രമേ ഇതിൻ്റെ ഒരു ഗുണം മനസ്സിലാക്കി ഉപയോഗപ്പെടുത്തുന്നുള്ളൂ അല്ലേ. അപ്പോൾ അത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതും കൂടി ഒരു പ്രധാന ഘടകമാണ് ഇതിൻ്റെ ഉപയോഗത്തിൻ്റെ ആവശ്യകത, ഇതിൻ്റെ ഗുണം അല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ഉണ്ടായിരുന്നത്, അതായത് ഈ ഒരു ഫാമായിട്ട് തുടങ്ങിയതാണോ അല്ലെ ചെറിയ രീതിയിൽ തുടങ്ങിയതാണോ?
0: അല്ല, ഞാൻ ബിസിനസ് എന്നുള്ള രീതിയിൽ ഞാൻ ചിന്തിക്കാൻ തുടങ്ങിയപ്പം ഞാൻ ഹൈടെക് ഫാം എന്ന രീതിയിൽ തന്നെയാണ് ഞാൻ ചിന്തിച്ചു തുടങ്ങിയത്. ഒരു 14 ഡേയ്സ് ബാക്ക് ഞാൻ അതിൻ്റെ ആൾക്കാരെ മീറ്റ് ചെയ്യുന്നു. പിന്നെ അവിടെ ഞാൻ വിത്തിൻ 7 ഡേയ്സ് കൊണ്ട് വരാൻ പറയുന്നു, ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുന്നു, അവർ വന്ന് സാധനം ഇറക്കുന്നു. വിത്തിൻ 10 ഡേയ്സ് കൊണ്ട് എനിക്ക് ഹൈടെക് ഫാം എനിക്കുണ്ടാ ചെയ്യാൻ പറ്റി. പിന്നെ ഞാൻ അതിലേക്ക് തന്നെ നമ്മളെ ബെഡ് ചെയ്യുന്നു. ഒരു 100 ആദ്യം ഒരു 50 ചെയ്തു, പിന്നെ 100, 200, അങ്ങനെ 300, 400, ഇപ്പം 1500 ബെഡ് വരെ അതിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു, പക്ഷേ അതിൽ ചെന്നതിന് ശേഷമാണ് ഇത്രയ്ക്കും ഭയങ്കര ഹാർഡായിട്ടുള്ള കുറേ കാര്യങ്ങൾ അതിൻ്റെ ബാക്കിൽ. കാരണം എനിക്കിൻ്റെ ഹെൽത്ത് ഇഷ്യൂസും കൊണ്ടായിരിക്കാം ഭയങ്കര ഒരു, പക്ഷേ കൂടുതലായും ഫാമേഴ്സ് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കേൾക്കുന്നത് കൂൺ കൃഷി ഭയങ്കര ഡിഫിക്കൽട്ടാണ് ഉള്ളത് തന്നെയാണ്. കൂൺ കൃഷി ഡിഫിക്കൽട്ടായ ഒരു സംഭവമാണ്, നമുക്ക് ചെയ്തെടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. പക്ഷെ അതിൻ്റെ ഒരു ഫ്രൂട്ട് എന്ന് പറയുന്നത് നമുക്ക് കയ്യിൽ കിട്ടുന്നത് നമുക്ക് ഭയങ്കര ഹെൽത്ത് ഫുള്ളും ഭയങ്കര എക്സ്പെൻസീവ് ആയ സംഭവമാണ്. നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബാക്കിൽ എന്തായാലും നമ്മൾ വർക്ക് ചെയ്യും. അങ്ങനെ ശരിയെന്നാൽ ഞാൻ ഹാർഡ് ചെയ്ത് കുറേ വർക്കൗട്ട് ചെയ്തു ഇതാക്കി. പിന്നെ മാർക്കറ്റിലേക്ക് ശരിക്കും പറഞ്ഞാൽ വിത്തിൻ എനിക്ക് ഞാൻ കൾട്ടിവേഷൻ ചെയ്യുന്ന സമയത്ത് തന്നെ മാർക്കറ്റ് ചെയ്യുന്നുണ്ടായി. അതായത് വേറെ ഫാമേഴ്സിൻ്റെ അടുത്ത് നിന്ന് കൂണെടുത്തിട്ട് അത് മഷ്റൂംസ് എടുത്തിട്ട്, കാരണം അവർക്ക് പോവാത്ത മഷ്റൂംസ് അല്ല ഞാൻ എടുത്തിട്ട് ഞാൻ ഡൊമസ്റ്റിക് ഞാൻ ചെയ്യുന്നുണ്ടായി, മാർക്കറ്റ് ചെയ്യുന്നുണ്ടായി. കാരണം എൻ്റെ ആ ഒരു ഫേം അവിടെ ഉണ്ടെന്ന് ഞാൻ അതിന് മുമ്പിട്ടേ ആൾക്കാരെ അറിയിക്കുകയായിരുന്നു. അപ്പോൾ 3 മാസം കൊണ്ട് ഞാൻ അവിടെ മഷ്റൂമിൻ്റെ ഇതിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റി എന്നുള്ളതാണ് മാർക്കറ്റിൽ എൻ്റെ ഒരു വലിയൊരു സക്സസ്ഫുൾ എന്ന് പറയുന്നത്. പിന്നെ പിന്നെ ഉള്ള ഫർദർ ഡേയ്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് ബൈ പ്രൊഡക്ട്സ് എങ്ങനെയെന്നായിരുന്നു. അങ്ങനെയാണ് ഞാൻ KVK ആയിട്ട് ഞാൻ ബന്ധപ്പെടുന്നതും നീലിഫർ മാം, ബെഞ്ചമിൻ സർ, സരിത മാം എല്ലാവരും കൂടെ ചേർന്ന് എന്നെ സപ്പോർട്ട് ചെയ്തു.
1: അതായത് സവിത പറഞ്ഞല്ലോ ഞാൻ അക്കാര്യം തീരുമാനിച്ച ഉടനെ ഞാൻ ഫാമിന് ഓർഡർ കൊടുക്കുന്നു, പിന്നെ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നു, അത് ഫിറ്റ് ചെയ്യുന്നു അല്ലേ അതിന്റെ കാര്യങ്ങൾ. അപ്പൊ ഇതിന് മുന്നേ ഇതിന്റെ ഒരു ട്രെയിനിങ്ങോ കാര്യങ്ങളോ ഒന്നും സവിത പഠിച്ചെടുത്തിട്ടുണ്ടായിരുന്നില്ല?
0: ഇല്ല.
1: കാരണം ആ ഒരു ധൈര്യം ഭയങ്കരമാണ്. കാരണം വെച്ചാല് ഒരു അറിയാത്തൊരു മേഖലയിൽ ഇത്രയും ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരിക അല്ലെ, അതിനൊരു ഇൻവെസ്റ്റ്മെന്റ് എന്തായാലും വേണമല്ലോ. അതായത് ഹൈടെക് ഫാമിനാകുമ്പോൾ കുറച്ചും കൂടി ഇൻവെസ്റ്റ്മെന്റ് വേണം. അപ്പോൾ അത് കണ്ണും പൂട്ടി അതിലേക്ക് ഇറങ്ങണ്ടെങ്കിൽ അതിനുള്ളൊരു ധൈര്യം തന്നെ വേണം.
0: നമ്മളിപ്പോൾ ഒരു സ്ഥലത്തേക്ക് എന്തെങ്കിലും നമ്മൾ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളെ കണ്ണും പൂട്ടി ചെയ്യണം. നമ്മൾ ഒരിക്കലും വെയിറ്റ് ചെയ്ത് നിൽക്കാൻ പാടില്ല. ആ ഒരു ക്യാരക്ടർ കൊണ്ടായിരിക്കാം ഞാനതങ്ങ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടുണ്ടായി.

0: ഈ ചെയ്യുന്ന സമയത്തും ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടുണ്ടായി. പിന്നെ ഞാൻ പ്രൈവറ്റായിട്ട് നീലേശ്വരത്താണെങ്കിലും ഇവിടെ കാസർഗോഡാണെങ്കിലും എനിക്കറിയുന്ന പ്രൈവറ്റായി ചെയ്യുന്ന കുറേ കർഷകന്മാരുണ്ട്. അവരുടെ അടുത്ത് ഒരു ദിവസം പോയിട്ട് നിന്ന് അവരെന്താണ് ചെയ്യുന്നതെല്ലാം പഠിച്ച് ഈവനിങ് വരെ ഇരിക്കും. ഇരുന്നിട്ട് എന്താണ് കറക്റ്റ് അവർ ചെയ്യുന്നത്, പിന്നെ പോയിട്ട് പ്ലക്ക് ചെയ്യുന്നത് ഒക്കെ കണ്ട് കണ്ട് അങ്ങനെ പഠിച്ചിട്ടാണ് ഒന്നും കൂടി മരുന്നുള്ള ഒരു പ്രചോദനം എനിക്കുണ്ടായത്.
1: നല്ലൊരു തീരുമാനമാണ്, കാരണം വെച്ചാൽ ആ കർഷകരുടെ അടുക്കൽ നമ്മൾ നേരിട്ട് പഠിക്കുക എന്നുള്ളത് അല്ലേ, അത് നമുക്ക് ആ ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് നമുക്ക് കുറച്ച് കൂടുതൽ അറിവ് നൽകും.
0: അത് തീർച്ചയായും. പിന്നെ അതുമല്ല, ഇതൊക്കെ ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും കോൺഫിഡൻ്റ് ഉണ്ടായിരുന്നു ചെയ്തിട്ടെടുക്കാന്നുള്ളത്. ഇത് ചെയ്യുമ്പോഴും ഞാൻ അവിടെ പോയിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ പോലും ഞാൻ ശരിക്കും പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം നമ്മൾ ഏതൊരു മേഖലയിൽ നമ്മൾ പഠിച്ചാൽ തീരില്ല, നമ്മൾ എന്ത് സ്റ്റാർട്ട് ചെയ്താലും. അതുകൊണ്ട് ഇപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ബൈ പ്രൊഡക്ട്സ് ആണെങ്കിലും എന്താണെങ്കിലും അത് തീർന്നിട്ടില്ല എന്നാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്.
1: സബിത ആദ്യം തന്നെ ഇത് മാർക്കറ്റ് ചെയ്തത് ഒരു ബ്രാൻഡ് നെയിമിലാണോ, എങ്ങനെയാണ്?
0: അതെ അതെ, ദ സാവിജ് എന്ന് പറഞ്ഞ ബ്രാൻഡ് നെയിമിലാണ് ഞാൻ മാർക്കറ്റ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ ഇത് ചെയ്യുന്ന മുമ്പ് തന്നെ എന്റെ ബ്രാൻഡ് നെയിം ആയിട്ടുണ്ടായിരുന്നു. മാർക്കറ്റിംഗ് സ്റ്റഡി ചെയ്തു. അപ്പോഴാണ് ഈ ഓയസ്റ്റർ എന്ന് പറഞ്ഞ സംഭവം എവിടെയും കിട്ടുന്നില്ല, അത് കിട്ടിയാലും ചെറിയൊരു ഏരിയയിലേക്ക് മാത്രമേ അവരത് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ, ഒരു ലാർജ് സ്കെയിൽ ആരും പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ 3 മന്ത്സ് കഴിഞ്ഞപ്പം കുറേ കർഷകരിൽ നിന്ന് ഞാൻ മഷ്റൂംസ് എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ എനിക്ക് മാംഗ്ലൂർ ഉടുപ്പ് വഴിയോ എനിക്ക് ഓർഡർ വരെ ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ ഈ ബൈ പ്രൊഡക്ട്സ് കാരണം നമ്മൾ ആ ഒരു റോയിൽ തന്നെ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ബിസിനസ് വളരില്ല എന്ന് മനസ്സിലായപ്പോൾ പിന്നെ അതൊന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇപ്പം ബൈ പ്രൊഡക്ട്സിലേക്കാണ് ഞാനിപ്പം ഒന്ന് കൺവേർട്ട് ആയിട്ടുള്ളത്.
1: ഈ ബൈ പ്രൊഡക്ട്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ പ്രൊഡക്റ്റാണ് അതിൽ വരുന്നത്?
0: എന്റെ മെയിൻ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം കോഫി മഷ്റൂം 2 ടൈപ്സ് വരുന്നുണ്ട്. കോഫി മഷ്റൂം വരുന്നുണ്ട്, അത് സിമ്പിളാണ്, അത് കുറച്ച് ബിറ്റർ ടേസ്റ്റ് കൂടുതലുള്ളതാണ്. ഫോറിനേഴ്സിന് വേണ്ടി തന്നെയാണ് ചെയ്തിട്ടുണ്ടായിട്ടുള്ളത്. അതും അറബിക്ക ഓർഗാനിക്കാണ്. എന്റെ ഒരു മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് എന്റെ എല്ലാ പ്രൊഡക്ട്സിലും ഓർഗാനിക്കാണ്, ഒന്നും ഒരു കെമിക്കൽസും യൂസ് ചെയ്യാണ്ടാണ് ഞാൻ എന്റെ പ്രൊഡക്ട്സിലൊക്കെ ചെയ്തിട്ടുള്ളത്. പിന്നെ അതിലുപരി ഞാനിപ്പം പുതിയ പ്രൊഡക്ട്സ് കോഫി മഷ്റൂമിന്റെ സിനമിൻ കോഫി മഷ്റൂം കൂടിയിട്ട് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പം 2 ടൈപ്സ് ഓഫ് കോഫി മഷ്റൂമായി. പിന്നെ കുക്കീസ്, മില്ലറ്റ് മഷ്റൂം കുക്കീസ്, പിന്നെ റോസ്മേരി സൂപ്പ് പൗഡർ, പിന്നെ ഇത് ബ്രെഡ് മൾട്ടിഗ്രെയിൻ ബ്രെഡ് മഷ്റൂം പൗഡർ, അങ്ങനെ കുറേ പ്രൊഡക്ട്സുകളുണ്ട്. പിന്നെ ഇപ്പം ഡ്രൈ ഉണ്ട്, പൗഡർ ഉണ്ട്. ഇതൊക്കെ നമുക്ക് നിത്യേന നമ്മുടെ ലൈഫിൽ വേണ്ടുന്ന ഒരു കാര്യമാണ് ശരിക്കും മഷ്റൂം എന്ന് പറയുന്നത്. നമ്മൾ കറികളിലാണെങ്കിലും സൂപ്പുകളിലാണെങ്കിലും നമുക്കിത് ആഡ് ഓൺ ചെയ്തിട്ട് നമുക്ക് കഴിക്കാം. നമുക്ക് അതിൻ്റെതായുള്ള ന്യൂട്രീഷൻസും വൈറ്റമിൻസും എല്ലാം നമുക്ക് ഇതിൽ തന്നെ കിട്ടുന്നതാണ്. പഠനങ്ങൾ പറയുന്നത് മാത്രമല്ല, ഇതെൻ്റെ എക്സ്പീരിയൻസ് ആണ്. കാരണം എനിക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉള്ള ആളായിരുന്നു. അതിന് ഈ ശരിക്കും ഈ പ്രൊഡക്ട്സ് കഴിച്ചതിന് ശേഷമാണ് ശരിക്കും എനിക്കും അതിൽ തന്നെ നല്ലൊരു മെച്ചം ഉണ്ടാവാൻ തുടങ്ങിയത്. അപ്പം അനുഭവം തന്നെയാണ് ഇത്. അതിൽ തന്നെയാണ് ഞാനും പിടിച്ചു നിൽക്കാൻ തുടങ്ങിയത്. ഡെയിലി മഷ്റൂം കിട്ടുമ്പം എൻ്റെ ഫാമിലിക്കാണെങ്കിൽ പോലും ഞാൻ ഡെയിലി മഷ്റൂംസിന്റെ ഒരു വിഭവം എന്തായാലും വീട്ടിലുണ്ടാക്കും. നല്ല സ്വാദോട് കൂടിയിട്ട് കഴിക്കാനും വീട്ടുകാർക്ക് പറ്റുന്നുണ്ട്, എനിക്കും പറ്റുന്നുണ്ട്.
1: ഇതിന്റെ ഈ ബൈ പ്രൊഡക്ട്സ് ഇപ്പം ഒരുപാടുണ്ടെന്ന് പറഞ്ഞല്ലോ അല്ലേ, ഇതിന്റെ മാർക്കറ്റിംഗ് രീതി എങ്ങനെയാണ്?
0: ഇപ്പം എന്റെ പൗഡറും ഡ്രൈ ഒക്കെ ആണെങ്കിൽ ഞാൻ ഇപ്പം ഡൊമസ്റ്റിക്കലി ചെയ്യുന്ന പറയുമ്പോൾ ഓൺലൈൻ മാർക്കറ്റിംഗ് ആണ് മെയിൻ പ്രിഫർ ചെയ്യുന്നത്. ഞങ്ങളിപ്പോൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് ഇപ്പം എൻ്റർ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ആമസോണിലാണെങ്കിലും ഫ്ലിപ്കാർട്ടിലാണെങ്കിലും എൻ്റർ ചെയ്ത് സെല്ലർ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്ത് കൊണ്ട് പോകുന്നതേയുള്ളൂ. ഞാൻ പറഞ്ഞു ഇപ്പം 1 ഇയർ ആയതേ ഉള്ളൂ. ഇപ്പം ഒരു ബിഗിനിങ് സ്റ്റേജിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. പിന്നെ ഇപ്പം ഗ്ലോബലി ഉള്ള എക്സ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള ബയേഴ്സിനെയും ഞങ്ങൾ ഇപ്പം ഇങ്ങനെ മീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടിന്യൂസ്ലി പ്രൊഡക്ട്സുകൾ ആയിക്കൊണ്ട് പോകുന്നു, മെഷീൻസ് വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പം അങ്ങനെ ഒരു സ്റ്റേജിലാണ് ഇപ്പോൾ ഉള്ളത്. എൻ്റെ ഒരു സ്മോൾ സ്കെയിൽ മാനുഫാക്ചറിംഗ് യൂണിറ്റ് ആയിരുന്നു, ഇപ്പോൾ ലാർജിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് ബോബിക്കാനം കാസർഗോഡ് ഞാനിപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പം ഓഗസ്റ്റിലാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ലാർജ് സ്കെയിലേക്ക് വേണ്ടിയിട്ട്.
1: ഈ വെറൈറ്റി ആയ മഷ്റൂംസിന്റെ കൾട്ടിവേഷൻ ഉണ്ടെന്ന് പറഞ്ഞല്ലോ അല്ലേ, അപ്പം ഇതിന്റെ വിത്തുകളൊക്കെ എവിടെ നിന്നാണ്, എങ്ങനെയാണ്?
0: റീഷി ചെയ്യുന്നുണ്ടായിരുന്നു. അതൊക്കെ അറിയുന്നൊരു ആളുണ്ട് ഇവിടെ തന്നെ കാസർഗോഡ് തന്നെ ചെയ്യുന്ന ഒരാൾ തന്നെയുണ്ട്, സച്ചിൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അവരെനിക്ക് ഈ വിത്തുകളാണെങ്കിലും ഈ മഷ്റൂംസ് ആണെങ്കിലും എനിക്ക് പ്രൊവൈഡ് ചെയ്യും. പിന്നെ ഇപ്പം ഞാനിപ്പം അധികം ഈ കുൺകൃഷി എന്ന് പറഞ്ഞിട്ട് ഞാൻ കൾട്ടിവേഷൻ ഇപ്പം ശ്രദ്ധിക്കുന്നില്ല. എൻ്റെ ഒരു വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത് ഫ്യൂച്ചറിൽ ഫാമേഴ്സിനെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം തന്നെയാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൾട്ടിവേഷനിൽ ഫോക്കസ് ചെയ്യാണ്ട് ഞാൻ ഫാമേഴ്സിന് കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പം. അപ്പം ഇപ്പം ഈ കാസർഗോഡുള്ള ആൾക്കാർ തന്നെയാണ് ഇപ്പം ഹയർ ചെയ്തിട്ടുള്ളത്. അപ്പം അത്രയും ഫാമേഴ്സ് കമ്മ്യൂണിറ്റി എനിക്ക് വരുന്ന സമയത്ത് കൾട്ടിവേഷനൊക്കെ അവരെ കൊണ്ടുതന്നെ ചെയ്യിപ്പിച്ചിട്ട് ഞാൻ അതിൽ നിന്ന് പ്രൊക്യൂർ ചെയ്തിട്ട് എന്നിട്ട് ഞാനത് ബൈ പ്രൊഡക്ട്സ് ആക്കുന്ന മാത്രമേ ഉള്ളൂ. അതെ അതെ, അല്ലാണ്ട് ഞാൻ എൻ്റെതായിട്ടുള്ളത് കൾട്ടിവേഷൻ ചെയ്തിട്ട് ഞാൻ തന്നെ ചെയ്യുന്നില്ല. അത് കുറച്ചും കൂടി ഫാമേഴ്സിനും കൂടി എനിക്ക് വൈഡായിട്ട് കൊടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹമുള്ളത്. അപ്പം ഫ്യൂച്ചറിലേക്ക് അവർക്കും ഒരു ഹെൽപ്ഫുൾ ആവും, ഞാൻ എൻ്റെ ബിസിനസ്സും മൂവ് ചെയ്യും.
1: നിങ്ങൾ അതിനെ വാല്യൂ ആഡഡ് ആയി മാറ്റി ബ്രാൻഡ് ചെയ്ത് വിൽപ്പന നടത്തും അല്ലേ?
0: ഈ മഷ്റൂംസ് ഇങ്ങനെ എല്ലതും എടുക്കുന്നില്ല, അത് എടുത്തിട്ട് ലാബ് ടെസ്റ്റ് ചെയ്ത മഷ്റൂംസ് മാത്രമേ എടുക്കുള്ളൂ. അത് ഓർഗാനിക് ആണ് ഞാൻ ഫിക്സ് ചെയ്ത ശേഷം മാത്രമേ വാല്യൂ ആഡഡ് ആക്കുള്ളൂ.
1: അപ്പൊ അതിന്റെ ഒരു ക്വാളിറ്റി അതെങ്ങനെയാണ് നിങ്ങൾ തീരുമാനിക്കുന്നത്?
0: ഞാനിപ്പോൾ എൻ്റെ ഒരു ഫാമറിൻ്റെ അടുത്ത് നിന്ന് ഞാൻ മഷ്റൂംസ് എടുക്കുന്നുണ്ട്.

0: അത് ഞാൻ ദുബായിലേക്ക് വിട്ടു. അവിടുന്ന് ഞാൻ ലാബ് ടെസ്റ്റ് കഴിഞ്ഞു, പാസ്സാണത്. അപ്പം ആ പ്രൊഡക്ട്സിൽ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്കത് കണ്ണും പൂട്ടി എടുക്കാൻ പറ്റും, എനിക്ക് പിന്നെ നോക്കേണ്ട ആവശ്യമില്ല.
1: ഇതിന്റെ അവൈലബിലിറ്റി എങ്ങനെയാണ്, നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള ഉൽപാദനം ഇവിടെ നടക്കുന്നുണ്ടോ?
0: നടക്കുന്നുണ്ട്. എനിക്ക് വേണ്ടുന്ന കർഷകർ എനിക്ക് വേണ്ടി ചെയ്ത് തരുന്നുണ്ട്, വലിയ ഇഷ്യൂസ് ഒന്നുമില്ല അതിന് വേണ്ടിയിട്ട്. അപ്പം ത്രൂ ഔട്ട് ഇപ്പം ഞാൻ കോഴിക്കോടുള്ള ആൾക്കാരായിട്ട് മീറ്റ് ചെയ്ത്, പക്ഷേ ഇപ്പം ഞാൻ സ്റ്റാർട്ടിങ് സ്റ്റേജ് ആയതുകൊണ്ട് കാസർഗോഡ് മാത്രമേ നോക്കുന്നുള്ളൂ. ത്രൂ ഔട്ട് കേരള എനിക്ക് ആ കമ്മ്യൂണിറ്റിയിലേക്ക് വരുത്തിക്കണം എന്നാണ് എൻ്റെ വലിയ ആഗ്രഹം എന്ന് പറയുന്നത്. കാരണം മഷ്റൂം എന്ന് പറയുന്നത് എല്ലാവരും കൾട്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ആർക്കും കിട്ടുന്നില്ല എന്നുള്ള കംപ്ലയിന്റ് കുറേ പ്രാവശ്യം ഞാൻ കേട്ടിട്ടുമുണ്ട്, കണ്ടിട്ടുമുണ്ട്. പക്ഷെ എന്തുകൊണ്ട് അവരെ ഹെൽപ്പ് ചെയ്യും ചെയ്തുകൂടാ? അങ്ങനെ ഞാൻ കൾട്ടിവേഷൻ ചെറുതായിട്ടൊന്ന് സ്ലോ ആയിട്ട് മാറ്റി വെച്ചിട്ട് ബയോപ്രൊഡക്ട്സിലേക്ക് ഞാൻ മാറിയതാണ് ശരിക്കും പറഞ്ഞാൽ.
1: കോണിൽ ഇത്തരത്തിലുള്ള വൈവിധ്യമായ ഉൽപ്പന്നങ്ങൾ ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഈ KVK പോലെയുള്ള സംവിധാനത്തിലൂടെയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ മറ്റ് മാർഗങ്ങൾ ഉപയോഗിച്ച് പഠിച്ചെടുത്തിയാണോ?
0: തീർച്ചയായും, കാരണം അതിന് മുമ്പിട്ടേ ഇതിൻ്റെ മഷ്റൂംസിൻ്റെ ക്വാളിറ്റി എന്താണ്, അതിലെ ബൈ പ്രൊഡക്ട്സ് എന്താണെന്ന് ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പിട്ടേ അതിനെപ്പറ്റി പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് എങ്ങനെ വേണമെന്നുള്ളതെന്ന് ഇവിടെ വന്നിട്ടാണ് ഞാൻ അത് ഫൈനലൈസ് ചെയ്ത്. കാരണം നമ്മളൊരു ഗൂഗിൾ സെർച്ച് ചെയ്തിട്ടോ അല്ലെങ്കിൽ യൂട്യൂബ് കണ്ടിട്ടോ നമ്മൾ പലതും കാണും, പക്ഷെ അത് എത്ര ക്വാണ്ടിറ്റി, എത്ര മെഷർമെൻറ്റ്, എല്ലാം നമ്മളൊരു വാല്യൂ ഒരാളെ മുന്നിൽ നിന്ന് ട്രെയിനിങ് കിട്ടുമ്പോഴുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, ഇറ്റ്സ് ടോട്ടലി ഡിഫറെൻറ്റ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ അപ്രോച്ച് ചെയ്തും ഇവിടുത്തെ ഓഫീസർമാർ എന്നെ ശരിക്കും സഹായിച്ചു. നിലിഫർമാം ഈ കോഫി മഷീന് വേണ്ടി എൻ്റെ കുറേ ഞാൻ നടന്നിട്ടുണ്ട് ബാക്കിൽ. അപ്പോൾ അവർ നല്ല സപ്പോർട്ട് എനിക്ക് തന്നിട്ടുണ്ട്. ഒരു 2 എന്ന് പറയുക, ശരിക്കും പറഞ്ഞാൽ കോഫി മഷ്റൂം എന്നാണ് ശരിക്കും പറഞ്ഞാൽ, മഷ്റൂം എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ഞാൻ ശരിക്കും ബിസിനസ്സിലേക്ക് ഞാൻ എടുക്കാൻ കാരണം ഈ കോഫി മഷ്റൂം തന്നെയാണ്. കാരണം അതിൻ്റെതായ ബെനിഫിറ്റ്സ് അത് കുടിക്കുമ്പോൾ ഉണ്ടാവുന്നുണ്ട്. കോഫി എന്ന് പറയാൻ തന്നെ നമുക്ക് എനർജിയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഈ മഷ്റൂം കൂടി ആഡ് ചെയ്താലൊന്ന് വിചാരിച്ച് നോക്ക് അതിൻ്റെ ഒരു എന്താണ് നമ്മൾ എനർജി ലെവൽ എന്നുള്ളത് എന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിലേക്ക് മാറിയതും.
1: ഇതിനു വേണ്ട മറ്റ് മെഷീനറി സംവിധാനങ്ങളൊക്കെ എവിടുന്നാണ്, എങ്ങനെയാണ് നിങ്ങൾ?
0: ഞാൻ കോയമ്പത്തൂർ, പിന്നെ കോഴിക്കോട് നിന്നും എറണാകുളത്തു നിന്നൊക്കെ ആയിട്ട്, പിന്നെ ബാംഗ്ലൂരിൽ നിന്നുണ്ട് അങ്ങനെയൊക്കെ ആയിട്ട്, പിന്നെ ബ്ലാസ്റ്റർ ഫ്രീസറൊക്കെ ബോംബെ അങ്ങനെയൊക്കെ ആയിട്ടാണ് നോക്കുന്നത്. പിന്നെ നമുക്ക് എവിടെ നിന്നാണ് ചീപ്പിൽ കിട്ടുന്നത്, ക്വാളിറ്റി കിട്ടുന്നതൊക്കെ അല്ലേ നമ്മൾ നോക്കുള്ളൂ. വലിയൊരു മെഷീൻ എന്ന് പറയുമ്പോൾ നമുക്കും അത് ഉൾക്കൊള്ളാനും ആവില്ലല്ലോ. അപ്പം അതിൻ്റെതായിട്ടുള്ള കുറേ പേരെ മീറ്റ് ചെയ്യും നമ്മൾ, അതിലേത് ബെറ്റർ എന്ന് നോക്കിയിട്ട് നമുക്കേതാണ് നല്ലത് നോക്കിയിട്ടാണ് ഞാൻ പോയിട്ട് അപ്രോച്ച് ചെയ്യുന്നത്.
1: നിങ്ങൾ നേരത്തെ ആരംഭിച്ച ഹൈടെക് ഫാമിനെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഈ ഒരു സംഗതിയിലേക്ക് വന്നത് ഇപ്പോൾ അല്ലേ? അതാണ് ആ ഒരു കൃഷി എന്നതിലുപരി നിങ്ങളുടെ വാല്യൂ ആഡഡ് പ്രൊഡക്റ്റിന് കോൺസെൻട്രേഷൻ കൊടുക്കുകയും മറ്റുള്ള കർഷകർക്ക് അത് ചെയ്യാനുള്ള ഒരു പ്രചോദനം ഉണ്ടായി കൊടുക്കുന്നു അല്ലേ? അവരുടെ പ്രൊഡക്റ്റിന് നാളെ ഒരു വിൽപ്പനക്കോ അല്ലെങ്കിൽ മാർക്കറ്റിങ്ങിനോ ഒരു തടസ്സമില്ല, ഞാൻ എത്രയായാലും ഞാൻ വാങ്ങിക്കൊള്ളാം, ആ രീതിയിലല്ലേ നിങ്ങൾ മുന്നോട്ട് പോകുന്നത്?
0: തീർച്ചയായും അങ്ങനെ തന്നെയാണ്, ശരി തന്നെയാണ് പറഞ്ഞത്. കാരണം അങ്ങനെ ചെയ്യുമ്പം ഇപ്പം വീട്ടിലെ സ്ത്രീകൾക്കാണെങ്കിലും അതൊരു സെക്കൻഡ് വരുമാനം തന്നെയാണ്. പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ഒന്നുകൂടി വുമൺ ഓണ്ടർപ്രണർ അത് തന്നെയാണ് ഞാൻ നോക്കുന്നത്. കൂടുതലും സ്ത്രീകൾക്കാണ് ഞാൻ ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നത് കൂടുതലും. പക്ഷേ ഇപ്പം നമുക്കിപ്പം എന്താ പറയുക, ആ പ്രൊഡക്റ്റ് ക്വാളിറ്റിയും കൂടി നമ്മൾ നോക്കണം, അത് പ്രധാന ഘടകമാണ്. അപ്പം ഏറ്റവും കൂടുതൽ ആരാ ചെയ്യുന്നത്, അവരുടെ നിന്നാണ് സാധനം എടുക്കുന്നത് നമ്മൾ. കാരണം എക്സ്പോർട്ടും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ക്വാളിറ്റിയാണ് മെയിൻ അവിടെ നോക്കുക. അവിടെ അവരാരും ഇത് ചൂസ് ചെയ്യും ഇത് പറയില്ല, അവർക്ക് പ്രൊഡക്റ്റ് ക്വാളിറ്റി മാത്രമേ അവർ നോക്കുള്ളൂ. പാക്കിംഗ് ആണെങ്കിലും ക്വാളിറ്റിയാണ് അവർ ഉണ്ടോ, അവർ സാധനം എടുക്കാൻ റെഡിയാണ്. അങ്ങനെയാണ്.
1: സാധാരണ ഈ മഷ്റൂമിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കിത് കൂടുതൽ ദിവസം ഇങ്ങനെ വെക്കാൻ പറ്റത്തില്ലല്ലോ, അതിനൊരു ലൈഫ് പീരീഡ് ഉണ്ടല്ലോ. അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ ബാക്കി സംവിധാനങ്ങൾ, ഇത് കൂടുതൽ ദിവസത്തേക്ക് നിങ്ങൾ സൂക്ഷിക്കാനുള്ള സംവിധാനം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
0: ആ അത് ഞാൻ ഇപ്പം ബൈ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് 6 മന്ത് വരെ ഷെൽഫ് ലൈഫ് കിട്ടുന്നതാണ്. ഇപ്പം എൻ്റെ അടുത്തുള്ളത് ഡീഹൈഡ്രേഷൻ മെഷീൻസാണ് ഉള്ളത്. ഇപ്പം അത് നമുക്ക് ഡീഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനകത്തുള്ള വാട്ടർ കണ്ടൻറ്റ് മൊത്തം അത് സക്കിതെടുക്കും. സക്കിയെടുത്തിട്ട് അത് കറക്റ്റ് ന്യൂട്രിഷനും കാര്യങ്ങളൊക്കെ അതിൽ തന്നെ നിർത്തുന്നതാണ് പറയുന്നത്. അപ്പം അങ്ങനെ കിട്ടുന്ന പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് 1 ഇയർ വരെ നമുക്ക് ഗ്യാരണ്ടീഡാണ്. അതെ, പക്ഷേ നമ്മളിപ്പോൾ ഓർഗാനിക്കലി ചെയ്യുന്നത് കൊണ്ട് 6 മന്ത് ആണ് ഷെൽഫ് ലൈഫ് പറയുന്നത്. അതെ, പക്ഷെ എന്റെ ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു 3 മാസത്തോളമുള്ള പ്രൊഡക്ട്സ് അങ്ങനെ തന്നെ ഉണ്ട്, ഒന്നും ആയിട്ടില്ല.
1: ഇപ്പം എത്ര ടൈപ്പ് പ്രൊഡക്ട്സ് ആണ് നിങ്ങളുടെ കയ്യിലുള്ളത്?
0: ഒരു 5-6 ടൈപ്സ് ഉണ്ട് ഇപ്പം തന്നെ. ഗ്രോ കിറ്റ് പോലും ഞങ്ങൾ ഇപ്പം ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പം ജോലിക്ക് പോകുന്ന ഓഫീസേഴ്സ് ആണെങ്കിലും തൊഴിൽ ചെയ്യുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പം എന്താ പറയുക, അവർക്ക് എപ്പോഴും ഈ കൂണുണ്ടാക്കാനൊന്നും ആക്കാൻ പറ്റാത്ത ആൾക്കാരെ വീട്ടമ്മമാരുണ്ടാവും, അവർക്ക് വേണ്ടിയുള്ള ഗ്രോ കിറ്റുകളൊക്കെ ഇപ്പം ചെയ്യുന്നുണ്ട് ഞാൻ. ഇപ്പം വീട്ടിൽ വെച്ചിട്ട് 2 ടൈം ഇത് സ്പ്രേ ചെയ്താൽ മാത്രം മതി, എല്ലാം നമ്മൾ സെറ്റായി കൊടുക്കും ഈ ഗ്രോ കിറ്റ്. ജസ്റ്റ് 2 ടൈംസ് നമ്മൾ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് വിത്തിൻ 4-6 ഡേയ്സ് ആണ് ഞാൻ പറയുന്നത്, 6 ഡേയ്സിനുള്ളിൽ ഇത് ഗ്രോ ആവാൻ സ്റ്റാർട്ട് ചെയ്യും. ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മുടെ നാട്ടില് ഗ്രോ കിറ്റ് കുറവാണ് ശരിക്കും കേരളത്തില്. ഞാനിപ്പം ഇത് പറഞ്ഞില്ലേ എന്ത്

0: കൊണ്ടാണ് സ്വാധീനം എന്ന് പറഞ്ഞത്. ശരിക്കും നമ്മൾ ഓരോ സൈറ്റിലേക്ക് പോകുമ്പോൾ മഷ്റൂംസിൻ്റെ ഇതെല്ലാം കാണുന്നത് ഗ്രോ കിറ്റുകളും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. പക്ഷെ നല്ല എമൗണ്ടാണ് അതിനൊക്കെ പറഞ്ഞത്, ഭയങ്കര എക്സ്പെൻസീവ് ആണ് ഗ്രോ കിറ്റ് എന്ന് പറയുമ്പോൾ. പ്രത്യേകിച്ച് ഈ UAE കൺട്രീസിലെല്ലാം ഗ്രോ കിറ്റ് അവർ വീട്ടിൽ വെച്ച് വളർത്തുന്ന ആൾക്കാരാണ്. പക്ഷെ എന്തുകൊണ്ട് നമുക്ക് കേരളത്തിൽ ചെയ്തു കൂടാ എന്നുള്ള രീതിയിലാണ് ഞാൻ ഗ്രോ കിറ്റ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു 3 മാസമേ ആയിട്ടുള്ളൂ. അത് സക്സസ്ഫുൾ ആയിട്ട് എനിക്കത് കംപ്ലീറ്റ് ആയി. അപ്പം ഇപ്പം ഞാൻ സെയിൽ സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുകയാണ് ഗ്രോ കിറ്റിന് വേണ്ടിയിട്ട്.
1: സാധാരണ ഈ മഷ്റൂം വളരുന്ന ഒരു അന്തരീക്ഷം അങ്ങനെയൊന്നും വേണ്ടേ ഇതിന്? എന്താണ്
0: കൂളായിട്ടും ഡ്രൈ ആയിട്ടുള്ള പ്ലേസാണ് മെയിൻ വേണ്ടത്. കഴിയുന്നുള്ള നിങ്ങൾ വേസിൻ ഭാഗത്ത് ഉണ്ടാവല്ലോ കിച്ചണ്ടത്, അവിടെ വെക്കുകയാണെങ്കിൽ അതിന്റെ വാട്ടർ സെൻസ് ചെയ്യും ഇങ്ങനെ. അപ്പൊ നമ്മൾ സ്പ്രേ 2 പ്രാവശ്യം ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ആ വാട്ടറിനെ തൊടുന്ന സമയത്ത് അത് സെൻസ് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പം എനിക്ക് സക്സസ്ഫുൾ ആയിട്ടുണ്ട്, വേസിൽ വെച്ചിട്ടാണെങ്കിലും ഡ്രൈ പ്ലേസിൽ വെച്ചിട്ടാണെങ്കിലും. പക്ഷെ ഹോട്ട് സ്ഥലങ്ങളിൽ വെക്കാൻ പാടില്ല, അതായത് ചൂട് സ്ഥലങ്ങളിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് ഉള്ളിൽ നിന്ന് ചൂടായിപ്പോ. അപ്പൊ ഇത് പുറത്തേക്ക് മൈസിലും വരാണ്ടും ഫ്രൂട്ട് വരാണ്ടും ആയിപ്പോ. അപ്പൊ കഴിയുന്ന വേസിൻ ഭാഗത്ത് കൂൾ ഏരിയയിൽ വെക്കണം, ഡാർക്ക് ഏരിയ വെച്ചാണ് ഏറ്റവും നല്ലത്. അപ്പൊ പെട്ടെന്ന് നമുക്ക് വിത്തിൻ 7 ഡേയ്സ് കൊണ്ട് നമുക്ക് ഇങ്ങനെ ഈ മഷ്റൂംസ് കിട്ടിക്കൊണ്ടു തന്നെ ഇരിക്കും.
1: ഇതിനെങ്ങനെ കോസ്റ്റ് വരും അതിന്?
0: അതൊരു ഞാനിപ്പം ചാർജ് ചെയ്യുന്നത് 300 rupees ആണ് ചാർജ് ചെയ്യുന്നത്.
1: ഒരു
0: ഗ്രോക്കറ്റിന് 300 ആണ് ചാർജ് ചെയ്യുന്നത്.
1: ഒരു ഗ്രോക്കറ്റിൽ നിന്ന് നമുക്ക് ഏകദേശം എത്ര കൂണ് കിട്ടും?
0: എവറി നമുക്കൊരു 2 മാസം വരെയൊക്കെ ഉപയോഗിക്കാം. അത് 300 rupees നമുക്ക് കിട്ടുന്ന 2 മാസം 2.5 മാസം വരെ ഉപയോഗിക്കാം. പക്ഷെ 2.5 മാസം ആകുമ്പോഴത്തേക്ക് അതിന്റെ ഗ്രോ എല്ലാം കുറയുണ്ടല്ലോ. അതുകൊണ്ട് ഒരു കഴിഞ്ഞ ഒരു 3-4 ഗ്രോ കിറ്റ് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി അധികം കിട്ടും അതിൽ നിന്ന്. ഒന്നെണ്ണ വാങ്ങിച്ച് നമ്മൾ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ക്വാണ്ടിറ്റിയിലേ കിട്ടുള്ളൂ. ഇപ്പോൾ ഒരു ചെറിയൊരു 1-2 ഫാമിലിക്ക് ഇസ് ഇനഫ്. പക്ഷേ നമുക്കൊരു ഫാമിലി കുടുംബമായിട്ടൊരു എക്സ്റ്റെൻഡ് ഫാമിലി ഒക്കെ ആണെങ്കിലാണ് നമുക്കൊരു 5-6 ഗ്രോ കിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അത്രയും സാധനങ്ങളെല്ലാം കിട്ടും.
1: പെട്ടെന്ന് നമുക്കൊരു കൂൺ ആവശ്യമുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഒരു കിറ്റ് വാങ്ങി വീട്ടിൽ വെച്ചാൽ മതി അല്ലേ?
0: വീട്ടിൽ 7 ഡേയ്സ് കൊണ്ട് നമുക്ക് കിട്ടും. പക്ഷെ നമുക്ക് വിചാരിക്കുമ്പോൾ കിട്ടാൻ അങ്ങനെ സാധ്യതയില്ല, 7 ഡേയ്സ് കിട്ടും. അത് നമ്മൾ നോക്കുന്നത് പോലെയാണ്. ചില ആൾക്കാർക്ക് ഇതിനെപ്പറ്റി അറിയാണ്ട് കൊണ്ടുപോയാൽ അവരെങ്ങനെയാണ് സ്പ്രേ നമുക്ക് അറിയില്ല. പക്ഷെ കുറച്ച് നമുക്ക് അതിൽ ഉണ്ട്. ഞാൻ ആ ഗ്രോ കിറ്റിൽ എല്ലാ സംഭവം ഞാൻ ഡിസ്ക്രിപ്ഷനായിട്ട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, എവിടെ സ്ഥലത്ത് കീപ്പ് ചെയ്യണം ഒക്കെ അതിൽ തന്നെ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്.
1: ഗ്രോ കിറ്റിൽ അപ്പോൾ എന്തൊക്കെയാണ് ഉള്ളത്?
0: ഒരു കാർഡ്ബോർഡ് പെട്ടിയാണ്, ചെറിയൊരു ഇതുണ്ടാവും, അതിലൊരു ചെറിയൊരു സ്പേസ് ഉണ്ടാവും, ഒരു കട്ടിംഗ് ഉണ്ടാവും, സ്ക്വയർ കട്ടിംഗ് ഉണ്ടാവും. അതിനുള്ളിൽ നമ്മൾ മൈസീലിയം വന്ന ബെഡ് വെച്ചിട്ടുണ്ടാവും. നമ്മളിത് ഈ ഇത് പൊട്ടിച്ച ശേഷം ഈ ഗ്രോ കിറ്റ് ബെഡ് പുറത്തേക്ക് എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് തന്നെ കീപ്പ് ചെയ്യുക, പ്ലേസ് ചെയ്യുക ഈ കാർഡ്ബോർഡ് പെട്ടിൽ തന്നെ. എന്നിട്ട് എവറി ഡേ നമ്മളിങ്ങനെ 2 times സ്പ്രേ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിത്തിൻ 7 ഡേയ്സ് കൊണ്ട് നമുക്ക് മഷ്റൂംസ് കിട്ടും. വെള്ളം ജസ്റ്റ് സിമ്പിൾ സാധാ നോർമൽ വാട്ടർ സ്പ്രേ ചെയ്താൽ മതി. ഞാൻ സ്പ്രേ ബോട്ടിലും വെക്കും അതിൻ്റെ ഉള്ളിൽ, അതുകൊണ്ട് അതിൽ തന്നെ ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല,
1: നമുക്കിത് ഭക്ഷ്യയോഗ്യമായ കൂണ് തന്നെ നമുക്ക് കിട്ടും.
0: അതെ അതെ, ഇപ്പം നമ്മളിപ്പം വീടുകളിൽ അറിയാലോ പെറ്റ്സ് എന്താ പറയാ കൂറ പല്ലൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അതൊന്ന് ജസ്റ്റ് നെറ്റ് വെച്ചിട്ട് ഒന്ന് ചെയ്യുകയാണെങ്കിൽ അതിലേക്ക് അത് കയറാണ്ട് നിൽക്കും. സേഫ്റ്റി നോക്കണം നോക്കണം, കാരണം നമ്മൾ വീട് ശരി ഹൈജീനിക് ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, എവിടെ വേണമെങ്കിലും പ്ലേസ് ചെയ്യാതെ.
1: ഇതൊരു പുതിയ അറിവാണ്, കാരണം മഷ്റൂം കർഷകർ സാധാരണ മഷ്റൂം ഇങ്ങനെ ഫാമിൽ ഉൽപ്പാദിപ്പിക്കുന്നു അത് വിൽക്കുന്നു എന്നല്ലാതെ ഇത്തരത്തിലുള്ള ഈ കിറ്റുകൾ അത്ര വ്യാപകമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്ങനെയുണ്ട് അതിന്റെ റെസ്പോൺസ്?
0: ഞാനിപ്പം എൻ്റെ റിലേറ്റീവ്സിനാണെങ്കിലും ഇപ്പം എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് സർക്കിളുണ്ട്, അപ്പോൾ അവരൊക്കെ യൂസ് ചെയ്തിട്ട് കുഴപ്പമില്ല കൊള്ളാമെന്ന് പറയുന്നുണ്ട്. കാരണം അവർക്ക് എടുക്കും, പക്ഷെ എന്നാലും എൻ്റെ അടുത്ത് അവർ സാധനങ്ങൾ റോ ഉണ്ടെങ്കിൽ അവർ പർച്ചേസ് ചെയ്യലുണ്ട്, ഇഷ്യൂസ് ഒന്നുമില്ല. പക്ഷേ ഇങ്ങനെ നമ്മൾ അവിടെയും ഇവിടെ ഇട്ട് വെച്ചിട്ട് ഹോട്ട് സ്ഥലങ്ങളിൽ ഇട്ട് വെച്ചാലൊക്കെ ഞാൻ പറയാം അവിടെ നിന്ന് എടുത്ത് മാറ്റൂ അങ്ങോട്ടേക്ക് വെക്കൂ, അതായത് ഗ്രോ ആവുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ബെഡുകളൊക്കെ വരും. പക്ഷെ നമ്മൾ കുറേ ഈ ചൂട് കിട്ടിക്കഴിഞ്ഞതിനെ പിന്നും പിന്നും വെള്ളം അയച്ചാൽ വളരുന്ന സാധ്യത കുറവാണ്. പോസിബിലിറ്റി ചാൻസ് ഓഫ് ഗ്രോയിങ് ഭയങ്കര ഒരു പോസിബിലിറ്റി കുറവാണ്. കഴിയുന്നതും നമ്മൾ കിട്ടിയ പാടെ തന്നെ അത് കട്ട് ചെയ്യുക, വെക്കുക, വാട്ടറിങ് ചെയ്യുക. മാർക്കറ്റ് ചെയ്യുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ. ഞങ്ങൾ ന്യൂ പ്രൊഡക്റ്റാണ്, കേരളത്തിൽ പക്ഷേ എങ്കിലും ചെയ്യുന്നത് റെയറാണ് ചെയ്യുന്നത്, 1-2 ടീംസ് ആണ് തോന്നുന്നു ചെയ്യുന്നത്. പക്ഷേ ഞാനിത് ഞാനിപ്പോൾ പറഞ്ഞില്ലേ, ഇപ്പം മാർക്കറ്റ് സ്റ്റഡി ചെയ്യുന്ന സമയത്ത് ഈ ഗ്രോ കിറ്റും കോഫി മഷ്റൂംസ് ഒക്കെയാണ് മുന്നിലുണ്ടായ മെയിൻ കാര്യങ്ങൾ എന്ന് പറയുന്നത്. അതൊക്കെ ശരിക്കൊരു കാണുമ്പോൾ ഒരു നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല, ഓ ഇങ്ങനെയൊക്കെ ഇത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. പക്ഷേ ചെയ്തതിന് ശേഷമാണ് നമുക്കിത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായത്. അതായത് എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാവർക്കും ചെയ്യാം, അതാണ് എൻ്റെ ശരിയായ കാര്യം എന്ന് പറയുന്നത്.
1: സാധാരണ നിങ്ങളുടെ കസ്റ്റമർ ഏത് തരത്തിലുള്ള കസ്റ്റമറാണ്? നമ്മുടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യത്യസ്തമായ പ്രൊഡക്റ്റുകളാണല്ലോ ഉള്ളത്, അപ്പോൾ അത് ഏത് തരം കസ്റ്റമറാണ് നിങ്ങൾ ഇത് കൂടുതൽ ആവശ്യപ്പെടുന്നത്?
0: ഞാൻ ഇത് തുടങ്ങി വിട്ട് മാർക്കറ്റ് സ്റ്റഡി ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടുതലും ഈ കർണാടക സ്റ്റേറ്റിലെ ആൾക്കാർക്കാണ് മഷ്റൂമിനോട് പ്രിയമുള്ളത്. കേരളത്തിലെ കാട്ടിലും കർണാടക ആണ്, കർണാടക കഴിഞ്ഞിട്ടുള്ള എല്ലാ ആൾക്കാർക്കും മഷ്റൂംസ് പ്രിയാണ്. കേരളത്തിലൊക്കെയാണ് ഈ ചിക്കനും ഫിഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനിലേക്ക്.

പോകുന്നത്. പക്ഷേങ്കിൽ ഈ മഷ്റൂംസും കൂടി ഇൻക്ലൂഡ് ചെയ്യാം. നമുക്ക് ഇതിന്റെ ചിക്കൻ്റെ മീൻ്റെ ശരിക്കും ആവശ്യമില്ല. പ്രോട്ടീൻ തന്നെ നമുക്ക് സുലഭമായി കിട്ടുന്ന ഒരു ഏരിയയാണ് ഈ മഷ്റൂം എന്ന് പറയുന്നത്. പിന്നെ ഇപ്പം പറഞ്ഞതിൽ പിന്നെയുള്ളത് ഇവിടെ കാസർഗോഡ് ഇതിനെപ്പറ്റി അറിയുന്ന ആൾക്കാരാണ് വാങ്ങിക്കുന്നത്. മെയിൻ വാങ്ങിക്കുന്നത് ഇതിനെപ്പറ്റി

0: അപ്പോൾ അപ്പോൾ അവർ വിളിച്ച് ചോദിക്കും നിങ്ങൾ എന്തുകൊണ്ടാണ് കൊടുക്കാത്തത് എന്ന്. അപ്പോൾ ഞാൻ പറയും കുറച്ച് തിരക്കിലാണ് ഉള്ളത്, അപ്പോൾ എനിക്ക് അതും ഇതും നോക്കുമ്പം എനിക്ക് അതിൻ്റെതായ സമയം കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പം പ്രത്യേകമായിട്ടൊരു കൺസൾട്ടൻറ്റിനെ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കുറേ കാര്യങ്ങൾ അതിലൂടെ അത് പോകുന്നുണ്ട്. എല്ലാ മേഖലകളിലും നമുക്ക് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ബിസിനസ് ശരിക്കും മുന്നോട്ട് പോകില്ല. നമ്മൾ ഒറ്റയ്ക്കിരുന്ന് നമ്മൾ വൺ മൺ ഷോ കാണിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു മേഖലയിൽ തിളങ്ങാൻ പറ്റില്ലെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ മാർക്കറ്റിംഗ് ടീമിനെ ഏൽപ്പിച്ചു.
1: സവിതക്ക് എന്ത് തോന്നുന്നു, അതായത് ആ ഐ ടി മേഖലയെ കുറിച്ച് ചിന്തിക്കുമ്പോഴും ഈ പുതിയൊരു കാർഷിക മേഖലയിലെ കുറെ പേർക്ക് തൊഴിൽ നൽകാൻ പറ്റുന്നു അല്ലേ, പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ പറ്റുന്നു, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നു, അതിൽ നിന്ന് വരുമാനം കണ്ടെത്തുന്നു. അപ്പൊ ഇപ്പൊ സവിതക്ക് എന്ത് തോന്നുന്നു ഈ ഒരു മേഖലയിലേക്ക് വന്നതിനെ കുറിച്ച്?
0: ശരിക്കും പറഞ്ഞാൽ ബ്ലെസ്ഡ് ആണ് ഈ മേഖല എത്തിപ്പെടാൻ പറ്റിയതെന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം കുറേ ആൾക്കാരെ മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ശരിക്കും നമുക്ക് ഐ ടി ഫേം എന്ന് പറയുമ്പോൾ നമുക്ക് വർക്ക് കിട്ടും, നമ്മൾ ചെയ്ത് കൊടുക്കുന്നു, പൈസ വാങ്ങിക്കുന്നു, ഒരു ഒന്നിനോടും ഒരു ഒരു എന്താ പറയുക വികാരമില്ലാത്തതും യാന്ത്രികമായിട്ട് പോകുന്നൊരു ലൈഫായിരുന്നു. പക്ഷേങ്കിൽ ഈ ഫീൽഡിലേക്ക് പറയുമ്പം ചിരിക്കുന്ന മോഹങ്ങൾ കാണാൻ പറ്റുന്ന, വിഷമങ്ങളുള്ളിൽ ഉണ്ടായിട്ടും ചിരിക്കുന്ന മോഹങ്ങൾ കാണുന്നു, കൃഷിക്കാരെ നേരിട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നു അവരെ വിഷമങ്ങൾ. അതുകൊണ്ട് എന്തുകൊണ്ട് കർഷകർക്ക് വേണ്ടിയിട്ട് ഒരു നീതി നടപ്പാക്കുന്നത് പോലത്തെ ഒരു സംരംഭം എനിക്ക് സ്റ്റാർട്ട് ചെയ്ത് കൂടാതെ തന്നെയാണ് ഞാൻ ഫസ്റ്റ് എനിക്കൊരു ഇതുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ തുടങ്ങിയ സ്ഥാപനം തന്നെയാണിത്. അപ്പം കർഷകരെ നമുക്കിതിലേക്കൊന്ന് അട്രാക്റ്റ് ഇതാക്കണം. അപ്പം അവരുടെ ഒരു വിഷമങ്ങളും അവരോട് നിൽക്കുകയാണെങ്കിൽ എന്നിലൂടെ അത് പ്രാവർത്തികമാക്കാൻ പറ്റണമെങ്കിൽ ഞാൻ ബ്ലെസ്ഡ് ആയിരിക്കും, ബ്ലെസ്ഡ് ആയി ഇപ്പം ശരിക്കും പറഞ്ഞാൽ. പിന്നെയുള്ളത് ഒന്നും കൂടിയും നമ്മുടെ ആ ഒരു കേരളത്തിലെ ഈ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് ഒന്നും കൂടി ഡെവലപ്പ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മൾക്ക് കർഷകർക്ക് വേണ്ടുന്ന എന്താണ് അത് ആ രീതിയിലൊന്ന് സപ്പോർട്ട് ചെയ്തിട്ട് എന്താണ് കർഷകർക്ക് വേണ്ടുന്നത് ആ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനാണ് ഞാൻ പറയുന്നത്. അല്ലാണ്ട് നമുക്കൊരു കോമൺ ഒരു ഇത് ചെയ്യാണ്ട് എന്തെങ്കിലും ഒരു സാഹചര്യം അനുസരിച്ചിട്ടൊന്ന് പ്രവർത്തിക്കാൻ പറ്റിയാൽ നമുക്കൊന്നും കൂടി നമുക്ക് കേരളത്തിനെ, കാരണം കേരളം എന്ന് പറയുന്നത് ഇന്ത്യനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കേരളത്തിൽ കുറഞ്ഞ് നമ്മൾ താഴ്ന്ന ലോവറിലാണ് നമ്മൾ എക്സ്പോർട്ടിംഗ് എന്ന് പറയുന്നതിന്റെ ഒരു നമ്മൾ പൊസിഷൻ എന്ന് പറയുന്നത്.
1: ഒരു ഉപഭോഗ സംസ്കാരത്തിന്റെ ഭാഗമാണ്, കാരണം പച്ചക്കറി ആയാലും ശരി, നെല്ല് അരി ആയാലും ശരി, എല്ലാം നമുക്ക് വേറെ സ്റ്റേറ്റിൽ നിന്നാണ് വരുന്നത്. അവിടെ ബ്ലോക്കായി ഇവിടെ ബ്ലോക്കായി, നമ്മൾ പട്ടിണിയായി. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സ്വയം പര്യാപ്തതയിലേക്ക് പോകുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ കർഷകരായാലും ശരി ആരുടെ ആയാലും ശരി അവിടെ ഒരു ഗ്രോത്ത് വരുന്നതും വളർച്ച വരുന്നതും. അപ്പൊ അതിനാണ് ഒരു സപ്പോർട്ടീവ് വേണ്ടെന്നല്ലേ ഇപ്പം സവിത പറയുന്നത്?
0: അതെ. പിന്നെ ഒന്ന് പിന്നെ നമ്മൾ ആൾക്കാരുടെ മെന്റാലിറ്റി വൈറ്റ് കളർ ജോബ്സ് ആണ് എല്ലാവർക്കും ഇഷ്ടമുള്ളത്. ആർക്കും അഗ്രികൾച്ചർ എന്ന് പറയുമ്പോൾ നമ്മളെ കേരളമായിട്ട് വൺസ് ഒരിക്കലും അത് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളൊരു ഇതും കൂടി എനിക്കുണ്ട്, ഒരു ചിന്തയുണ്ട് എനിക്ക്. പക്ഷേങ്കിൽ അങ്ങനെയല്ല ശരിക്കും പറഞ്ഞാൽ, ഇതിലാണ് കാര്യങ്ങൾ കിടക്കുന്നത്. ഈ അഗ്രികൾച്ചർ തന്നെ വലുതായി കഴിഞ്ഞാൽ നമ്മളെ കേരളം നന്നാവും, ഇന്ത്യയും നന്നാവും, ശരിക്കും ഗ്ലോബലിയും ശരിക്കും നന്നാവും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. ഞാൻ ഈ ഒരു കൊല്ലം കൊണ്ട് ഞാൻ പഠിച്ചെടുത്തെന്ന് വെച്ചാൽ ഇപ്പം എത്രയോ ആൾക്കാർ ഇൻ്റർവ്യൂ ഇപ്പം തന്നെ ഞാൻ കണ്ടു. അപ്പോൾ അവരൊക്കെ ഓർഗാനിക്കലി ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷേ എങ്കിൽ അവരെ നിയർ ബൈ ഇപ്പം കൊടുക്കുന്നതാക്കുന്നില്ലാണ്ട് എന്തുകൊണ്ട് ഗ്ലോബലി നമുക്ക് വൈഡായിട്ട് ചിന്തിക്കാൻ പറ്റുന്നില്ല, ഇന്ത്യൻ എന്തുകൊണ്ട് നമുക്ക് അത്, പക്ഷേ കേരളത്തിൽ ശരിക്കും ഇല്ല ശരിക്കും പറഞ്ഞാൽ. ഒരു മാർക്കറ്റ് ഭയങ്കര ദുർലഭമാണ് ശരിക്കും പറഞ്ഞാൽ, റെയർ ആയിട്ടാണ് നമ്മൾ സാധനങ്ങൾ പോകുന്നത്, പക്ഷെ അങ്ങനെ പറ്റിക്കൂടാ.
1: നേരത്തെ സവിത പറഞ്ഞു വളരെ വളരെ വളരെ സമ്പുഷ്ടമായ ഒരു ഭക്ഷ്യ വസ്തുവാണ്. അപ്പൊ അതിനെ കുറിച്ചൊക്കെ ഒരു ബോധവാന്മാരാവുക കൂടിയുണ്ട് ഇതിന്റെ ഒരു പുറകിൽ, എന്നാലേ ഇത് വിജയിക്കും.
0: തീർച്ചയായും. പിന്നെ അതുമല്ല, ഈ മഷ്റൂംസ് എന്ന് പറയുന്നത് നമ്മൾ ഓർഗാനിക്കലി തന്നെ ചെയ്യണം. ഈ വൈറ്റ് ബട്ടർ എന്ന് പറയുന്നത് ഇപ്പം എല്ലാം കെമിക്കൽസ് ആണ് വരുന്നത്. അപ്പം അത് കൂടുതൽ കഴിക്കാണ്ട് ഓയസ്റ്റർ പോലുള്ള, റിഷി പോലുള്ള, ലയൺസ് മാൻ, റിഷി ലയൺസ് മാനൊക്കെ നമുക്ക് എന്താ പറയുക ആൻറ്റി ഇൻഫ്ലമേഷനും ആൻറ്റി ക്യാൻസറും ഒക്കെയുള്ളൊരു സംഭവമാണ്. അതെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ വിത്തിൻ വൺ മന്ത് കൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നതാണ് പറയുന്നത്. എൻ്റെ കയ്യിലുണ്ട് സംഭവം, ഞാൻ യൂസ് ചെയ്തിട്ടില്ല. പക്ഷേങ്കിൽ ഞാനിങ്ങനെ നമുക്ക് എക്സ്പെരിമെൻറ്റിന് വേണ്ടി ഞാനിങ്ങനെ വരുത്തിക്കലാണ്. പക്ഷേങ്കിൽ അത് ഏറ്റവും കൂടുതൽ എന്താ പറയുക പുറത്തുള്ള രാജ്യങ്ങളിൽ ഇപ്പം എന്താ പറയുക എന്താ പറയുക അത്രയ്ക്കും ഇതിൽ യൂസ് ചെയ്ത് പോകുന്ന പ്രൊഡക്ട്സുകളാണ്. നമ്മൾ പക്ഷെ അതൊന്നും യൂസ് ചെയ്യുന്നില്ല. ഈ ചിക്കനും മീനും കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന രോഗങ്ങളെക്കാട്ടിലും നല്ലത് മഷ്റൂം കഴിച്ചിട്ട് നമ്മുടെ ആരോഗ്യം നല്ലതാക്കും തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. മഷ്റൂം മാത്രമല്ല, അതിൻ്റെ ലെവലിൽ നിൽക്കുന്ന കുറേ വെജിറ്റബിൾസ് ഉണ്ട്, അത് ഓർഗാനിക്കലി കഴിച്ച് തന്നെ. ഞാൻ മഷ്റൂമിൽ ഒരിക്കലും ഞാൻ പറയില്ല, കാരണം അതിനെപ്പോലെ തന്നെ കുറേ വെജിറ്റബിൾസ് നമ്മുടെ ഈ ഇടയിൽ തന്നെയുണ്ട്. അത് കഴിച്ചു കഴിഞ്ഞാൽ തന്നെ തീരാവുന്ന പ്രശ്നങ്ങളെ നമുക്ക് ശരിക്കും ഉള്ളൂ നമ്മുടെ ശരീരത്തിൽ.
1: തിരിഞ്ഞു നോക്കുമ്പോൾ എന്ത് തോന്നുന്നു?
0: ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബ്ലെസ്ഡ് ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഹാപ്പിനെസ് ആണ് ശരിക്കും. ആ ഒരു സ്ട്രഗിൾ ഉണ്ടല്ലോ, ഒരു ഫൈവ് ഇയേഴ്സ് ബാക്കിലുള്ള സ്ട്രഗിളൊന്നും ഞാനിപ്പോൾ അനുഭവിക്കുന്നില്ല ശരിക്കും പറഞ്ഞാൽ. ഒറ്റയ്ക്കുള്ള കാര്യങ്ങളാണ്. ഇപ്പം കുറേ ആൾക്കാർ മീറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന കുറേ അനുഭവങ്ങൾ, അവരെ എക്സ്പീരിയൻസ്, ശരിക്കും അതിൽ നിന്ന് പഠിക്കേണ്ട കുറേ പാഠങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ശരിക്കും നമുക്ക് ഇങ്ങനെ ട്രെയിനിങ് പോകേണ്ട ശരിക്കും ആവശ്യമില്ല, അവർ തന്നെ മതി. അപ്പോൾ ഇത്രയും പേര് നമ്മളെ കേരളത്തിൽ ഉണ്ടായിട്ട് പോലും നമുക്ക് എന്ത്

0: കൊണ്ട് ഉയർച്ചയിൽ എത്തുന്നില്ല എന്നൊരു വിഷമമാണ് എനിക്ക് ഇപ്പോഴും ഉള്ളത്. എന്തായാലും എന്നെ കൊണ്ട് പറ്റുന്നതുപോലെ ഞാൻ അത് ഞാൻ ചെയ്യും. എന്തായാലും എൻ്റെ ഒരു ബിസിനസ് മുന്നോട്ടേക്ക് തന്നെ പോകാൻ തന്നെയാണ് പ്ലാൻ ഉള്ളത്. ഇപ്പം ആദ്യത്തെ കുറച്ച് മാസങ്ങളിൽ ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും പറയും നീ ഇങ്ങനെ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ഇതിന്റെ ബാക്കിൽ പോവണ്ട അങ്ങനെയൊന്നും പറഞ്ഞപ്പോൾ എന്നെ കുറേ ഇങ്ങനെ നിരാശപ്പെടുത്തുമായിരുന്നു. പക്ഷെ എന്നാലും ഞാനൊന്നും കേൾക്കാണ്ട് ഇതിന്റെ ബാക്കിൽ നടക്കുന്നത്. ഇപ്പം ഒപ്പം ഹസ്ബൻഡും ഉണ്ട്, ഇപ്പം കൂടെ തന്നെ. കാരണം ഹസ്ബൻഡ് ബിസിനസ്സാണ്, ഇവിടെ കാസർഗോഡ് ബിന്ദു ജ്വല്ലറി റൺ ചെയ്യുന്ന മാനേജിംഗ് ഡയറക്ടർ തന്നെയാണ്, അഭിലാഷ് കെ വി എന്നാണ് പേര്. പക്ഷെ അവർ പറയും ഇതിന് പോകുന്ന സമയത്താണെങ്കിലും ബോഡി ടയേർഡാവും അങ്ങനെ ഇങ്ങനെയാന്ന് പറഞ്ഞിട്ട് കുറെ നിരുത്സാഹപ്പെടുത്തുന്നുണ്ടെങ്കിലും പക്ഷെ ഇപ്പം എന്റെ ഹസ്ബൻഡ് പറയും കൂടെ ഞാൻ ഉണ്ടെന്ന് പറയുകയാണ്.
1: അത് തെളിയിച്ചു കൊടുത്തു അല്ലേ, അതിന്റെ ഒരു വിജയ സാധ്യത കൂടി തെളിയിച്ചു കൊടുത്തു എന്നുള്ളതാണ്.
0: അതെ അതെ, തീർച്ചയായും.
1: അത് മാത്രമല്ല, നമുക്ക് ഇത്തരത്തിലുള്ളവരെ നമ്മുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്നവരുടെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും പ്രധാനമാണ്. അത് ആ സപ്പോർട്ട് കിട്ടുമ്പോൾ നമുക്ക് കൂടുതൽ പ്രചോദനമാണ് ഈ മേഖലയിലേക്ക് പ്രവർത്തിക്കാനും, അല്ലേ, ഒരു ഊർജം കിട്ടും.
0: അതെ തീർച്ചയായും, തീർച്ചയായും.
1: ആ ഊർജം നിലനിൽക്കട്ടെ, കൂടുതൽ കൂടുതൽ മുന്നോട്ട് പോകട്ടെ ഈ മേഖലയിൽ. എല്ലാവിധ ആശംസകളും.
0: താങ്ക് യു സോ മച്ച്.

0: കാസർകോട്ടെ സവിത ടി സിയുടെ കാർഷിക സംരംഭകത്വ വിശേഷങ്ങളാണ് ഇതുവരെ കേട്ടത്. ഇന്നത്തെ ഹരിതവീഥി സമാപിക്കുന്നു. നിർവഹണം വിനോദ് ബാബു എച്ച്, കൂടെ പി വി പ്രഭാത്.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
3: ആകാശവാണി കണ്ണൂർ. ഇന്നത്തെ കമ്പോള വില നിലവാര ബുള്ളറ്റിൻ. ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിന്റലിന് കണ്ണൂർ 26,667 രൂപ, കാഞ്ഞങ്ങാട് 27,000 രൂപ, കാസർഗോഡ് 34,000 രൂപ, തളിപ്പറമ്പ് 26,730 രൂപ. കൊപ്ര ക്വിന്റലിന് കണ്ണൂർ 14,000 രൂപ, തലശ്ശേരി 13,200 രൂപ, കാസർഗോഡ് 15,000 രൂപ, തളിപ്പറമ്പ് 13,500 രൂപ, കാഞ്ഞങ്ങാട് 13,000 രൂപ. തേങ്ങാപ്പിണ്ണാക്ക് ക്വിന്റലിന് കണ്ണൂർ 3,700 രൂപ. നാളികേരം തൊണ്ടില്ലാത്തത് ക്വിന്റലിന് കണ്ണൂർ 4,600 രൂപ, തലശ്ശേരി, തളിപ്പറമ്പ് എന്നീ കേന്ദ്രങ്ങളിൽ 4,500 രൂപ, കാസർഗോഡ് 4,200 രൂപ. കുരുമുളക് ക്വിന്റലിന് തലശ്ശേരി, തളിപ്പറമ്പ് എന്നിവിടങ്ങളിൽ 68,000 രൂപ, കാഞ്ഞങ്ങാട് 66,000 രൂപ, കാസർഗോഡ് 65,000 രൂപ. റബ്ബർ ക്വിന്റലിന് തളിപ്പറമ്പ് 21,500 രൂപ, കാഞ്ഞങ്ങാട് 22,500 രൂപ. കശുവണ്ടി ക്വിന്റലിന് തളിപ്പറമ്പ് 12,000 രൂപ, കാസർഗോഡ്, കാഞ്ഞങ്ങാട് എന്നീ കേന്ദ്രങ്ങളിൽ 13,000 രൂപ, തലശ്ശേരി 12,500 രൂപ. കൊട്ടപ്പാക്ക് ക്വിന്റലിന് തളിപ്പറമ്പ് 42,000 രൂപ, കാഞ്ഞങ്ങാട് 45,000 രൂപ, കാസർഗോഡ് 52,500 രൂപ, തലശ്ശേരി 40,000 രൂപ. നേന്ത്രക്കായ ക്വിന്റലിന് കണ്ണൂർ 4,400 രൂപ, തലശ്ശേരി 4,500 രൂപ, തളിപ്പറമ്പ് 4,400 രൂപ, കാഞ്ഞങ്ങാട് 4,500 രൂപ, കാസർഗോഡ് 4,700 രൂപ. പച്ചക്കപ്പ ക്വിന്റലിന് കണ്ണൂർ 3,000 രൂപ. കോഴിമുട്ട 100 എണ്ണത്തിന് കണ്ണൂർ 570 രൂപ, തളിപ്പറമ്പ് 600 രൂപ, തലശ്ശേരി 590 രൂപ. അടയ്ക്ക പഴുത്തത് 1,000 എണ്ണത്തിന് തലശ്ശേരി 3,500 രൂപ, കാസർഗോഡ് 4,500 രൂപ. ഇന്നത്തെ കമ്പോള വില നിലവാരമാണ് നിങ്ങൾ കേട്ടത്.

ഈ നിലയത്തിൽ ഇന്ന് 8 മണിക്ക് സാഹിത്യരംഗം. നാരായണൻ അമ്പലത്തറ എഴുതിയ ചെറുകഥ അരുൾ, പുരുഷൻ ചെറുകുന്നിന്റെ കവിതകൾ, സുസ്മേഷ് ചന്ദ്രോത്തിന്റെ ചെറുകഥാസമാഹാരം, ബാർകോഡിന്റെ വായനാനുഭവം പങ്കുവയ്ക്കുന്നു വീറീന. ഇന്ന് 8 മണിക്ക്. രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 6ാം ദിവസം. കണ്ണൂർ നിലയം അവതരിപ്പിക്കുന്നു മൌനസാക്ഷി. രചന സംവിധാനം വിനോദ് ബാബു എച്ച്. മലയാള പരിഭാഷ കെ എസ് സിംഗ്. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നവർ യു പ്രസന്നകുമാർ, ബാലമുരളി ചിറക്കൽ, പ്രജിൻ സി കണ്ണൻ, മെഹമൂദ് കുറുവ, കമ്പിൽ പി രാമചന്ദ്രൻ, മോഹനൻ രാമന്തള്ളി, അനീഷ് പെരുന്താറ്റിൽ, രാമകൃഷ്ണൻ പഴശ്ശി, ജസ്ന ജയരാജ്, സജി സെബാസ്റ്റ്യൻ, ബാബുരാജ് പെരിയ. സാങ്കേതിക സഹായം ഷാജു പൊന്നാരത്ത്. നിർവഹണ സഹായം വിനീത സുമം, നിഷ കെ വി, ലേഖ വിമൽ. ഇന്ന് രാത്രി 9:30. ഈ നാടകത്തിന്റെ പുനഃപ്രക്ഷേപണം നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക്.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി യു എയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു എ ഇ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തി. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള സുരക്ഷിതമായ യാത്രയ്ക്ക് ഇന്ത്യയുടെ പിന്തുണയറിയിച്ച് പ്രധാനമന്ത്രി. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ പുരോഗമിക്കുന്നു. യു ഡി എഫ് നേതൃയോഗം നാളെ വീണ്ടും ചേരും. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇന്ധന ഉപഭോഗം കുറയ്ക്കുന്നതിന്റെ ഭാഗമായി വെർച്വൽ ഹിയറിംഗുകൾ ഉൾപ്പെടെയുള്ള നടപടികൾക്ക് നിർദ്ദേശം നൽകി സുപ്രീംകോടതി. നീറ്റ് യു ജി പുനഃപരീക്ഷ ജൂൺ 21-ന്. എസ് എസ് എൽ സി പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. 99.07% വിജയം. കേരളത്തിൽ കാലവർഷം മെയ് 26-ന് എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. തായ്ലൻഡ് ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ സ്വാതിക് സായിരാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം സെമിഫൈനലിൽ. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ സിക്കിം സന്ദർശിക്കും. ഉപരാഷ്ട്രപതിയായി സ്ഥാനമേറ്റെടുത്ത ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യ സിക്കിം സന്ദർശനമാണിത്. സന്ദർശനവേളയിൽ ഗാംഗ്ടോക്കിലെത്തുന്ന സിക്കിമിന്റെ സംസ്ഥാന രൂപീകരണ ദിനാഘോഷങ്ങളിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് തുടക്കമായി. സന്ദർശനത്തിന്റെ ആദ്യഘട്ടത്തിൽ പ്രധാനമന്ത്രി ഇന്ന് യു എയിലെത്തി. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള സുരക്ഷിതവും തടസ്സമില്ലാത്തതുമായ യാത്രയ്ക്ക് ഇന്ത്യയുടെ പിന്തുണ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു എ ഇ പ്രസിഡന്റിനെ അറിയിച്ചു. വിശദാംശങ്ങളിലേക്ക്.
1: യു എ ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ പ്രധാനമന്ത്രിയെ വിമാനത്താവളത്തിൽ ഔദ്യോഗികമായി സ്വീകരിച്ചു. തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

0: യുഎഇ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തുകയും ഊർജ്ജ സഹകരണം, ഉഭയകക്ഷി വ്യാപാരം എന്നീ വിഷയങ്ങളിൽ ചർച്ച നടത്തുകയും ചെയ്തു. യുഎഇയിൽ അടുത്തിടെയുണ്ടായ ആക്രമണങ്ങളെ പ്രധാനമന്ത്രി ശക്തമായി അപലപിച്ചു. നിലവിലെ ആഗോള സംഘർഷങ്ങൾക്കിടയിൽ ചർച്ചകളും നയതന്ത്രവുമാണ് പോംവഴിയെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി.
1: डायलॉग और डिप्लोमेसी का प्राथमिकता दी है और उनको फ्री, ओपन और सेफ बनाए रखना ये हमारी सबसे बड़ी प्राथमिकता है.
0: പ്രതിരോധ പങ്കാളിത്തത്തിനായുള്ള കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. പെട്രോളിയം കരുതൽ ശേഖരം സംബന്ധിച്ച ധാരണാപത്രവും ഇരുവരും കൈമാറി. ഇന്ത്യയിൽ കപ്പലിന്റെ അറ്റകുറ്റപ്പണികൾ ചെയ്യുന്നതിനുള്ള ക്ലസ്റ്റർ സ്ഥാപിക്കാനും ധാരണയായി. കൂടാതെ ഇന്ത്യയിൽ $5 ബില്യൺ നിക്ഷേപത്തിന് യുഎഇ സന്നദ്ധത അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
2: രണ്ടാം പാദത്തിൽ നെതർലാൻഡ്സിലെത്തുന്ന പ്രധാനമന്ത്രി തുടർന്ന് സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ രാജ്യങ്ങളും സന്ദർശിക്കും. പശ്ചിമേഷ്യയിൽ സമാധാനം സ്ഥാപിക്കുന്നതിന് ഇന്ത്യയ്ക്ക് പ്രധാന പങ്കുവഹിക്കാൻ കഴിയുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഖ്ചി ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുത്ത ശേഷം ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഹോർമൂസ് കടലിടുക്കിലൂടെ ഇന്ത്യൻ കപ്പലുകളെ കടത്തിവിടാൻ ഇറാൻ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിൽ നടന്ന ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തോടനുബന്ധിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഉഗാണ്ട, മലേഷ്യ, ക്യൂബ എന്നീ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടത്തി. കൃഷി, കാലാവസ്ഥ, പരിസ്ഥിതി, ഊർജ്ജം, ആരോഗ്യം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തതായി സാമ്പത്തിക കാര്യങ്ങൾക്കായുള്ള വിദേശകാര്യ സെക്രട്ടറി സുധാകർ ദലേല പറഞ്ഞു. ഇന്ത്യയുടെ അധ്യക്ഷതയെ എല്ലാ ബ്രിക്സ് അംഗങ്ങളും പങ്കാളിത്ത രാജ്യങ്ങളും അഭിനന്ദിച്ചതായും കൂടുതൽ സഹകരണത്തിന് പിന്തുണ നൽകിയതായും അദ്ദേഹം പറഞ്ഞു.
3: These meetings covered areas such as agriculture, climate, environment, energy, health, ICT, science and technology, labor, tourism, youth affairs, disaster risk reduction, industry and finance. All the BRICS members and partner countries were very appreciative and supportive of India's chairship priorities on the theme Building for Resilience, Innovation, Cooperation and Sustainability.
2: കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ പുരോഗമിക്കുന്നു. ബി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള യുഡിഎഫ് മന്ത്രിസഭ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി തുടങ്ങിയ പ്രമുഖർക്ക് ഔദ്യോഗിക ക്ഷണമുണ്ട്. യുഡിഎഫ് നേതൃയോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്നു. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനം നേതൃയോഗത്തിൽ ഉണ്ടായില്ല. നാളെ വീണ്ടും യോഗം ചേരുമെന്ന് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് അറിയിച്ചു. നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തതിന് പിന്നാലെ ബി ഡി സതീശൻ ഗവർണറെ സന്ദർശിച്ച് എംഎൽഎമാരുടെ പിന്തുണ കത്ത് കൈമാറി. പിണറായി വിജയൻ, രമേശ് ചെന്നിത്തല, അടൂർ പ്രകാശ്, പി ജെ ജോസഫ് തുടങ്ങിയ മുതിർന്ന നേതാക്കളെ നിയുക്ത മുഖ്യമന്ത്രി ഇന്ന് സന്ദർശിച്ചു. തന്റെ രാഷ്ട്രീയ ഗുരുവായ ജി കാർത്തികേയന്റെ വസതിയിലും ബി ഡി സതീശൻ ഇന്ന് സന്ദർശനം നടത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
2: നീറ്റ് യുജി പുനഃപരീക്ഷ June 21 നടക്കും. May 3 നടന്ന പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി റദ്ദാക്കിയ സാഹചര്യത്തിലാണ് പുനഃപരീക്ഷ നടത്തുന്നത്. വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിറ്റ് കാർഡുകൾ അടുത്ത മാസം 14 നൽകുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നിലവിലെ OMR പരീക്ഷാ രീതിക്ക് പകരം അടുത്ത വർഷം മുതൽ കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിലായിരിക്കും നീറ്റ് യുജി പരീക്ഷ നടത്തുക. കേരളത്തിൽ SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 99.07 ആണ് വിജയശതമാനം. 30,514 കുട്ടികൾ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടി. പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഷർമിള മേരി ജോസഫാണ് ഫലപ്രഖ്യാപനം നടത്തിയത്. 410,456 കുട്ടികൾ ഉന്നത പഠനത്തിന് യോഗ്യത നേടി. വിജയശതമാനത്തിൽ മുൻ വർഷത്തേക്കാൾ നേരിയ കുറവുണ്ടായിട്ടുണ്ട്. വിജയശതമാനത്തിൽ മുന്നിൽ പത്തനംതിട്ട ജില്ലയും പിന്നിൽ തിരുവനന്തപുരം ജില്ലയുമാണ്. സേ പരീക്ഷ June 1 നടത്തി ജൂൺ അവസാനത്തോടെ ഫലം പ്രഖ്യാപിക്കും. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇന്ധന ഉപഭോഗം കുറയ്ക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ആഹ്വാനത്തിന് പിന്തുണയുമായി സുപ്രീംകോടതി. വെർച്വൽ ഹിയറിംഗുകൾ, വർക്ക് ഫ്രം ഹോം എന്നിവ ഉൾപ്പെടെയുള്ള നടപടികൾക്ക് സുപ്രീംകോടതി നിർദ്ദേശം നൽകി. ജഡ്ജിമാർ കാർ പോളിംഗ് ക്രമീകരണങ്ങൾക്ക് തീരുമാനിച്ചതായും സുപ്രീംകോടതി പറഞ്ഞു. രജിസ്ട്രിയിലെ ജീവനക്കാരിൽ 50% പേർക്ക് ആഴ്ചയിൽ 2 ദിവസം വർക്ക് ഫ്രം ഹോം അനുവദിക്കാനും കോടതി തീരുമാനിച്ചു. പുതിയ പ്രതിരോധ പദ്ധതികൾ ദേശീയ സുരക്ഷയും രാജ്യത്ത് തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് രാജ്യരക്ഷാ

0: മന്ത്രി രാജ്നാഥ് സിംഗ്. ആന്ധ്രാപ്രദേശിലെ പുട്ടപ്പർത്തിയിൽ പുതിയ അഡ്വാൻസ്ഡ് മീഡിയം കോംബാറ്റ് എയർക്രാഫ്റ്റ് പ്രോഗ്രാം കേന്ദ്രത്തിന് തറക്കല്ലിടുകയായിരുന്നു അദ്ദേഹം.
1: ഫ്യൂസ് ജോ ഹോതാ ഹൈ വ കിസി ഭീ ഗോളാ ബാരൂദ് കാ സബ്സേ യ ഇമ്പോർട്ടന്റ് ഹിസ്സ ഹോതാ ഹൈ ചാഹേ ആർട്ടറി ഷെൽ ഹോ ബോംബ് ഹോ യാ കോയി ഭീ യുദ്ധ സാമഗ്രി ഹോ ബിനാ ഭരോസേമന്ദ് ഇലക്ട്രിക് ഫ്യൂസ് കെ സബ് ബേകാർ ഹൈ. यहां बनने वाले अत्याधुनिक फ्यूज हमारी सेनाओं को ताकत देंगे और यह प्रोजेक्ट हमारी एमिनेशन मैन्युफैक्चरिंग में सेल्फ रिलायंस आत्मनिर्भरता का एक नया चैप्टर जोड़ेगा.
0: രാജ്യത്ത് പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 3 രൂപ വർദ്ധിപ്പിച്ച എണ്ണ കമ്പനികൾ. ആഗോള വിപണിയിൽ ഇന്ധനവില കുതിച്ചുയരുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. സി എൻ ജിയുടെ വില കിലോയ്ക്ക് 2 രൂപ വർദ്ധിപ്പിച്ചതായി ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് ലിമിറ്റഡ് അറിയിച്ചു. അടുത്ത 2-3 ദിവസങ്ങളിൽ ആൻഡമാൻ നിക്കോബാർ, വടക്കുകിഴക്കൻ ഇന്ത്യ, കേരളം, മാഹി, കർണാടക, പശ്ചിമബംഗാൾ, സിക്കിം, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആന്ധ്രാപ്രദേശ്, അസം, മേഘാലയ, ബീഹാർ, ഛത്തീസ്ഗഡ്, അരുണാചൽ പ്രദേശ്, പശ്ചിമബംഗാൾ, ഒഡീഷ സംസ്ഥാനങ്ങളിൽ ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരളത്തിൽ കാലവർഷം മെയ് 26 എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്കൻ ബംഗാൾ ഉൾക്കടലിലെ ചില ഭാഗങ്ങളിലും ആൻഡമാൻ കടലിലും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലും അടുത്ത 24 മണിക്കൂറിനുള്ളിൽ കാലവർഷമെത്തും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത നൽകി. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും നിലനിൽക്കുന്നതിനാൽ കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. ബാങ്കോക്കിൽ നടക്കുന്ന തായ്ലന്റ് ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ സാത്വിക് സായിരാജ് രംഗിറെഡ്ഡി, ചിരാഗ് ഷെട്ടി സഖ്യം സെമിഫൈനലിൽ പ്രവേശിച്ചു. ഇന്ന് നടന്ന ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ ജപ്പാനെ നേരിട്ടുള്ള ഗെയിമുകൾക്കാണ് ഇന്ത്യൻ സഖ്യം പരാജയപ്പെടുത്തിയത്. അതേസമയം വനിതാ സിംഗിൾസ് ക്വാർട്ടർ ഫൈനലിൽ പി വി സിന്ധു ജപ്പാൻ താരത്തോട് പരാജയപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി UAE യിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി UAE പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തി. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള സുരക്ഷിതമായ യാത്രയ്ക്ക് ഇന്ത്യയുടെ പിന്തുണയറിയിച്ച് പ്രധാനമന്ത്രി. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ പുരോഗമിക്കുന്നു. UDF നേതൃയോഗം നാളെ വീണ്ടും ചേരും. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇന്ധന ഉപഭോഗം കുറയ്ക്കുന്നതിന്റെ ഭാഗമായി വെർച്വൽ ഹിയറിംഗുകൾ ഉൾപ്പെടെയുള്ള നടപടികൾക്ക് നിർദ്ദേശം നൽകി സുപ്രീംകോടതി. നീറ്റ്, UG പുനഃപരീക്ഷ June 21. SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 99.07% വിജയം. കേരളത്തിൽ കാലവർഷം മെയ് 26 എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. തായ്ലന്റ് ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ സാത്വിക് സായിരാജ് രംഗിറെഡ്ഡി, ചിരാഗ് ഷെട്ടി സഖ്യം സെമിഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
2: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനം വിനീത് ശ്രീനിവാസൻ പാടിയത്. ചിത്രം ക്ലാസ്മേറ്റ്സ്. ഗാനരചന വയലാർ ശരത്ചന്ദ്രവർമ്മ. സംഗീതം അലക്സ് പോൾ.

0: നാട്ടുരാജാവ്. ഈ ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും സുജാതയും പാടിയത്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എം ജയചന്ദ്രൻ.
1: മെയ് മാസം മനസ്സിനുള്ളിൽ മഴത്തുള്ളിയായി തുള്ളിത്തുളിക്കും.

വി കെ ഹരിനാരായണന്റെ വരികൾക്ക് ദീപക് ദേവിന്റെ സംഗീതം. ചിത്രം ആദം ജോൺ. പാടിയത് കാർത്തിക്കും സംഘവും.

0: ആകാശവാണി കണ്ണൂർ സാഹിത്യരംഗം. ഇന്നത്തെ സാഹിത്യരംഗം പരിപാടിയിൽ നാരായണൻ അമ്പലത്തറ അവതരിപ്പിക്കുന്ന ചെറുകഥ, പുരുഷൻ ചെറുകുന്ന് ചൊല്ലുന്ന കവിതകൾ, ബാർകോഡ് എന്ന ചെറുകഥ സമാഹാരത്തിന്റെ വായനാനുഭവം പങ്കുവച്ചുകൊണ്ട് വി റീന നടത്തുന്ന പ്രഭാഷണം എന്നിവ കേൾക്കാം. ആദ്യം ചെറുകഥ.
1: ദീനു, എണ്ണിയായിരുന്നോ എത്ര പടവുകളുണ്ട്?
0: ഈ ഒരു സാധാരണ ചോദ്യത്തിൽ തുടങ്ങി ബന്ധങ്ങളുടെ അകത്തളങ്ങളിലേക്ക് കടന്നു ചെല്ലുന്ന കഥ, വീടിനുള്ളിലെ നിശബ്ദതകളും പറയാതെ നിൽക്കുന്ന വേദനകളും മനുഷ്യരുടെ മനസ്സിലെ ചെറുചലനങ്ങളും ജീവിതത്തിന്റെ പതിഞ്ഞ ശബ്ദങ്ങളും കേൾക്കാൻ ഈ കഥയോടൊപ്പം കൂടാം. അരുൾ. ചെറുകഥ അവതരിപ്പിക്കുന്നത് നാരായണൻ അമ്പലത്തറ.
1: ആലയത്തിലേക്കുള്ള പടികൾ ചവിട്ടിക്കയറുമ്പോൾ തന്നിലെ കുട്ടിത്തവും വേഗത്തിൽ കയറി വരുന്നത് ദീനമണി അറിഞ്ഞു. 1, 2, 3 18-ാമത്തെ പടിയിലേക്കെത്തുമ്പോഴേക്കും ദീനമണി വല്ലാതെ കിതച്ചു. ശ്വാസമെടുക്കാനാകാതെ അമ്മ വിഷമിക്കുന്നത് കണ്ടപ്പോൾ അരുൺ ബാഗിൽ നിന്നും കുപ്പിവെള്ളമെടുത്തു നീട്ടി. വേണ്ട, അല്പനേരം ഇരുന്നാൽ മതി. ദീനമണി ദീർഘശ്വാസമെടുത്തുകൊണ്ട് മകനെ തടഞ്ഞു. കുട്ടിക്കാലത്തേയുള്ള ശീലമാണ് എത്ര പടികൾ കയറിയാലും എണ്ണിത്തന്നെ കയറണമെന്നുള്ളത്. കുന്നിൻമുകളിൽ ഭക്തരെയും കാത്തിരിക്കുന്ന ക്ഷേത്രങ്ങളിലേക്ക് പടവുകൾ കയറ്റിയേ അച്ഛൻ കൊണ്ടുപോകാറുള്ളൂ. മുകളിലെത്തിയാലുടനെ അച്ഛൻ്റെ ചോദ്യം വരും. ദീനു, എണ്ണിയായിരുന്നോ എത്ര പടവുകളുണ്ട്? 38 അച്ഛാ. കൃത്യതയില്ലായിരുന്നു അവൾക്ക്. വേഗത്തിൽ കയറുമ്പോൾ എണ്ണുന്നത്

ചില ശ്രദ്ധയെ തകിടം മറിച്ചുകൊണ്ട് പല ആലോചനകളും കടന്നുവരും. അത് ചിലപ്പോൾ പായസത്തിന്റെ മധുരത്തെക്കുറിച്ചാവാം, ചിലപ്പോൾ ചന്തയിൽ നിന്നും അച്ഛൻ വാങ്ങിത്തരുന്ന കരിവളകളെക്കുറിച്ചാകാം. അതുമൂലം പലപ്പോഴും എണ്ണം പിഴക്കാറുണ്ട്. തെറ്റി, 39 മോളെ, ഇന്നും നിനക്കെണ്ണം പിഴച്ചു. ശോ, നേരായിരിക്കും, പലപ്പോഴും എണ്ണം പിഴച്ചു പോകുന്നു. എന്നാൽ ഇന്നോ ജീവിതപ്പടികൾ കയറുമ്പോൾ എണ്ണം പിഴച്ചുപോയ ജന്മമാണെങ്കിലും ഇന്ന് തനിക്കെണ്ണം പിഴച്ചില്ല. കൃത്യം 18 പടികൾ. ചില്ലയൊടിഞ്ഞ മരം പോലെ ശരീരം തളർന്നിരിക്കുന്നു. ഇനി പഴയതുപോലെ കുന്നുകയറാനൊന്നും തന്നെ കൊണ്ടാവില്ല. മെല്ലെ എഴുന്നേറ്റു നിന്നു. വലിയ അക്ഷരങ്ങളിൽ എഴുതിവച്ച ബോർഡ് വായിച്ചു: ഗുരുദേവ പ്രകൃതി ചികിത്സാലയം. പ്രകൃതിയെ ചികിത്സിക്കുന്ന ആലയമാണോ അതോ പ്രകൃതിക്കനുസരിച്ച് ചികിത്സ നിശ്ചയിക്കുന്ന ആലയമെന്നാണോ? കുറേ കാലങ്ങൾക്കു ശേഷം ഒരു കുസൃതിച്ചിരി ചുണ്ടിലേക്ക് കടന്നു വന്നു. വളഞ്ഞു പുളഞ്ഞ് കുന്നിൻ ചെരുവിനെ പകുത്ത് ഒരു റോഡ് കയറി വരുന്നുണ്ട്. എന്നിട്ടും വണ്ടി താഴത്തിടാൻ താൻ തന്നെയാണ് പറഞ്ഞത്. അല്പദൂരം നടക്കാൻ കൊതി തോന്നി. എത്ര കാലമായി കാണും? വീടിനകത്തെ ഇരുട്ടിൽ തന്നെ കഴിയാൻ തുടങ്ങിയിട്ട്. വേണ്ട, അതൊന്നും ഇപ്പോൾ ഓർക്കേണ്ട. മനസ്സിനെ നിയന്ത്രിക്കേണ്ടതുണ്ട്, ഇല്ലെങ്കിൽ ഓർമ്മകളുടെ കുത്തൊഴുക്കിൽപ്പെട്ട് അലയേണ്ടി വരും. വയ്യ, അതിനൊന്നും തുനിയാൻ വയ്യ. കുറേ കാലങ്ങൾക്ക് ശേഷം മക്കളോടൊപ്പം പുറത്തേക്കിറങ്ങിയതാണ്. കാണണം, കണ്ണിറയെ കാണണം കാഴ്ചകൾ. അമ്മേ, പോകാം. സുകന്യ കൈപിടിക്കാനെത്തി. കുറച്ച് കഴിയട്ടെ മോളെ, അല്പനേരം കൂടി എന്നെ ഇവിടെ ഇരിക്കാൻ അനുവദിക്കൂ. ഇവിടുത്തെ കാഴ്ചകൾ കണ്ടുറന്ന് കണ്ടോട്ടെ, സുകന്യയെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു. കുട്ടിക്കാലത്ത് വരച്ചിരുന്ന ചിത്രങ്ങളിലേതുപോലെ കുന്നിനു താഴെ കൂടി വയലിനെ ചേർത്ത് പിടിച്ച് പുഴ ഇപ്പോഴും ഒഴുകുന്നുണ്ട്. പഴയകാലത്തെ പോലെ പ്രതാപിയായ പുഴയല്ല, തന്നെപ്പോലെ മെലിഞ്ഞ് അവശയായ പുഴ. ചില മനുഷ്യരുടെ ജീവിതം പോലെയാണ് പ്രകൃതിയും. കാരണമറിയാതെ, ആരിൽ നിന്നറിയാതെ എന്നും പീഡനങ്ങൾ ഏറ്റുവാങ്ങി കാലം കഴിക്കുക എന്നതാകാം അതിൻ്റെ വിധി. വിധി ഏതൊരാൾക്കും എളുപ്പത്തിൽ രക്ഷപ്പെടാൻ പറ്റുന്ന വാക്ക്, തൻ്റെ വിധിയെന്നും നിശ്ചയിച്ചിരുന്ന വാക്ക്. ആ വിധി തന്നെയായിരിക്കാം കുത്തിമറിച്ചിട്ടുണ്ട് കുന്നിൻ്റെ മറുപാതിയെ. പടിഞ്ഞാറുനിന്നും വീശുന്ന കാറ്റിൽ പൊടിയുടെ മുളകുമണം. അസ്വസ്ഥതയോടെ മുഖം തിരിച്ചു. അമ്മേ, എനിക്ക് ഇന്ന് തന്നെ. സുകന്യ തിരക്ക് കൂട്ടിയപ്പോൾ എഴുന്നേറ്റു. മലയാളത്തിലെ പ്രമുഖ ചാനലിൽ ജോലി ചെയ്യുകയാണവൾ. അതിൻ്റെ ഭരണചക്രം തിരിക്കുന്ന വലിയ ആളാണവൾ. ക്രിയേറ്റീവ് ഹെഡ് എന്നാണത്രേ അറിയപ്പെടുന്നത്. എന്തിനും ഏതിനും അവസാന വാക്ക് താനാണെന്ന അവളുടെ അച്ഛൻ്റെ പകർപ്പ് തന്നെയായിരുന്നു മകൾ. എപ്പോഴെങ്കിലും ഫോണിൽ കൂടി മിണ്ടിയാൽ തന്നെ അമ്മയെ അവളൊരിക്കലും കേൾക്കാൻ നിന്നു തന്നിട്ടില്ല. മുനവെച്ച വാക്കുകൾ കൊണ്ട് അവൾ തൻ്റെ വായടച്ചു വെക്കാറുണ്ട്. നിശബ്ദയായി കേൾക്കാറാണ് പതിവ്. അപ്പോഴവളുടെ മുഖഭാവം എന്തായിരിക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ട്. പുച്ഛവും പരിഹാസവും നിറച്ചുവച്ച വലിയ തളിക പോലെയുള്ള മകളുടെ മുഖം ഓർത്തെടുത്തിട്ടുണ്ട്. ഇപ്പോഴും അതുതന്നെയല്ലേ അവളുടെ മുഖത്തുള്ളത്? ദീനമണി മകളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി. അതുതന്നെയാണ് സ്ഥായിയായ ഭാവമെങ്കിലും വേറെന്തോ ഒരു വികാരം കൊണ്ടവൾ അതിനെ പൊതിഞ്ഞു പിടിക്കാൻ നോക്കുന്നതായി ദീനമണിക്ക് തോന്നി. സ്നേഹം, കരുണ അല്ല, അമ്മയോടുള്ള സഹതാപം. മുഖംമൂടി അണിയാൻ മിടുക്കരാണ് ഇന്നത്തെ മക്കൾ. ദീനമണി മകന്റെ മുഖത്തേക്ക് നോക്കി. അസ്വസ്ഥതയോടുള്ള അവന്റെ നിൽപ്പ് കണ്ടാലറിയാം അവനും അമ്മയ്ക്കു വേണ്ടി ചിലവഴിക്കാൻ അധികം നേരമില്ലെന്ന്. മുന്തിയൊരു ബാങ്കിന്റെ തലപ്പത്താണ് അരുൺ. സമയത്തെ അളന്നു മുറിക്കുന്നവൻ. വേണ്ട, അധിക സമയം മക്കളെ കഷ്ടപ്പെടുത്തേണ്ട. മക്കളോടൊപ്പം നടന്നു കയറിയത് വലിയൊരു മാവിന്റെ തണലിലേക്കാണ്. പെട്ടെന്നാണ് മുന്നിലേക്ക് ഒരു മാമ്പഴം അടർന്നു വീണത്. കുനിഞ്ഞെടുത്തു. നല്ല മണം, ചേരിക്കണ്ണിയാണ്. പിൻഭാഗം കടിച്ച് ഉമ്പിയൂമ്പി പഴച്ചാറ് നുണയണം. വായിൽ രസമുകുളങ്ങൾ വിടർന്നു. ചെരുപ്പഴിച്ചു വെച്ച് ചരൽ പാകിയ മുറ്റത്തേക്ക് കയറി. വിണ്ടുകീറിയ പാദങ്ങളെ നൊമ്പരപ്പൂക്കൾ കൊണ്ട് തഴുകി ഭൂമി വരവേറ്റു. സർവവും മഞ്ഞ നിറമാർന്ന വലിയൊരു ഹാളിലേക്കാണ് കയറി ചെന്നത്. ചില്ലുകൂട്ടിനകത്ത് മഞ്ഞ പുതച്ച് ഗുരുദേവന്റെ പ്രതിമ ഒരു നിമിഷം മുന്നിൽ നിന്ന് തൊഴുതു. ഹാളിന്റെ ഇടതുവശത്തായി രണ്ട് മുറികൾ. കാഴ്ചക്കൽപ്പം മങ്ങലുണ്ടെങ്കിലും ഒരു മുറിയുടെ വാതിൽപ്പടിയിൽ മഞ്ഞയിൽ കറുപ്പക്ഷരങ്ങളിൽ ഓഫീസ് എന്നെഴുതി വച്ചിരിക്കുന്നത് വായിച്ചു. തൊട്ടടുത്ത മുറിയുടെ വാതിൽക്കലിൽ മരത്തിൽ കൊത്തിവെച്ച ബോർഡ്. വായിച്ചപ്പോൾ ഉള്ളിലെ മുറി ഒന്നുകൂടി നൊന്തു. അതിൽ ആനന്ദേശ്വരൻ

മനോരോഗാചാര്യൻ എന്ന് കൊത്തിവെച്ചിരുന്നു. അതിനു താഴെയായി ചെറിയ അക്ഷരത്തിലുള്ളത് വായിക്കാൻ പറ്റിയില്ല. അപ്പോൾ കാഴ്ചയുടെ കേദാരത്തിലേക്കല്ല, അമ്മയുടെ ഭ്രാന്തൻ ചിന്തകളെ തളച്ചിടാനാണ് ഈ വരവ്. അവക്ക് ഭ്രാന്ത് തന്നെയാടാ, അസൂയമൂത്ത ഭ്രാന്ത്. വേവുന്ന മനസ്സുമായിട്ടാണ് അവൾ എന്നും എൻ്റെ വളർച്ച നോക്കി നിന്നത്. കേട്ടപ്പോൾ ചിരിക്കാനാണ് തോന്നിയത്. എന്നാൽ അച്ഛനെ വിശ്വസിക്കാനാണ് മക്കൾക്കും ഇഷ്ടം. അച്ഛനെപ്പോലെ ഉയർച്ച മാത്രം കാണുന്ന കണ്ണുകളായിരുന്നു മക്കൾക്കും. അദ്ദേഹം പലപ്പോഴായി വാരിയെറിഞ്ഞ് തൻ്റേതുമാത്രമായി മാറ്റപ്പെട്ട ആ വാക്ക് എപ്പോഴാണ് കുന്നുകയറി വന്നത്? കേട്ട് എപ്പോഴാണ് തന്നിലത് കൂടുകൂട്ടി തുടങ്ങിയത്? തന്നെക്കുറിച്ച് തന്നെയാണോ മക്കൾ ഇങ്ങനെ പറയുന്നത്? ഒരു തരിപ്പ് മേലാകെ പൊതിയുന്നതായി തോന്നി. നിന്റെ മക്കൾ തന്നെയല്ലേ ഇവർ? ഉള്ളിൽ നിന്നും തികട്ടി വന്ന ചോദ്യത്തെ പല്ലുകൾക്കിടയിൽ അമർത്തി. ദയവായി നിങ്ങൾ രണ്ടുപേരും കുറച്ച് സമയത്തേക്ക് പുറത്തിരിക്കൂ. അമ്മയുമായി ഞാൻ അല്പനേരം മിണ്ടട്ടെ. ആനന്ദേശ്വരൻ കുട്ടികളെ പുറത്തേക്ക് വിട്ടു. അമ്മേ, അയാൾ പതുക്കെ വിളിച്ചു. ദീനമണി മുഖമുയർത്തി നോക്കി. തന്നെ നോക്കി ഒച്ചയില്ലാതെ ചിരിക്കുകയാണ് അയാൾ. നിശബ്ദതയായിരുന്നു ആ മുറിയുടെ സ്ഥായീഭാവം. ആനന്ദേശ്വരന് പിറകിലായി ചുമരിൽ വലിയൊരു ചിത്രം തൂക്കിയിട്ടിരുന്നു. കടൽ, അലയടങ്ങിയ കടൽ. അതിൻ്റെ തീരത്ത് പ്രതീക്ഷയോട് നിൽക്കുന്നൊരു കുട്ടി. കുട്ടിയാണോ കടലിനെ നിശബ്ദയാക്കിയത്? അതോ കടൽ സ്വയം ഉൾവലിഞ്ഞ് കുട്ടിയെ? മനസ്സിൻ്റെ പര്യായമാണ് കടലെന്ന് എവിടെയോ വായിച്ചതായി ദീനമണി ഓർത്തെടുത്തു. അപ്പോൾ ജാലകത്തിലൂടെ ഒരു പൂമ്പാറ്റ പാറി വന്നു. അത് ദീനമണിയെ വട്ടം ചുറ്റി കടന്നുപോയി. ഓർമ്മകളുടെ തീവണ്ടിയാണ് ആ പൂമ്പാറ്റയെന്ന് ദീനമണി അറിഞ്ഞു. ആ നിമിഷം തൻ്റെ മുന്നിലുള്ള ചിത്രത്തിലെ കടൽ ഇളകിമറിയുന്നതായി ദീനമണിക്ക് തോന്നി. അമ്മേ, അവർ പറഞ്ഞതൊന്നും ഞാൻ കേട്ടിട്ടില്ല. എനിക്ക് അമ്മയിൽ നിന്നാണ് അറിയേണ്ടത്. അമ്മയുടെ വിശേഷങ്ങൾ പറയൂ. ആനന്ദേശ്വരൻ ദീനമണിയുടെ മനസ്സിനെ തൊട്ടു. വിശേഷങ്ങൾ! ദീനമണിയുടെ ചുണ്ടിൽ നിന്നും വർണ്ണപ്പൂമ്പാറ്റകൾ പറന്നു വരുന്നത് ആനന്ദേശ്വരൻ കണ്ടു. പത്തിൽ പഠിക്കുമ്പോൾ വയസ്സറിയിച്ചതായിരുന്നു എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ വേറിട്ട വിശേഷം. ആനന്ദേശ്വരനെ സൂക്ഷിച്ചു നോക്കി ദീനമണി പറഞ്ഞു തുടങ്ങി. മോനോട് എല്ലാം പറയാമല്ലോ. ദീനമണിയുടെ ഒഴുക്കിനെ മുറിക്കേണ്ടെന്ന് കരുതി അയാൾ തലകുലുക്കി സമ്മതം പ്രകടിപ്പിച്ചു. അതുവരെ ഉണ്ടായിരുന്ന എൻ്റെ എല്ലാ തുറവുകളെയും കുട്ടിയടച്ച വിശേഷം. കുഞ്ഞായിരുന്ന അച്ഛൻ്റെ അരുമയായിരുന്ന ദീനമണി പെണ്ണായി മാറിയ ദിവസം. മുതിർന്ന പെണ്ണ്. വീടിൻ്റെ അകത്തളങ്ങൾ എന്നെ പൊതിഞ്ഞു പിടിക്കുന്നത് ഞാൻ അറിഞ്ഞു. കുതിരി മാറാൻ ശ്രമിച്ച നേരങ്ങളിൽ അമ്മയുടെ വകയായി വലിയ കിഴുക്കുകൾ കിട്ടി. അമ്മ എൻ്റെ കല്യാണകാര്യവുമായി അച്ഛൻ്റെ പിറകെ കൂടി. അച്ഛനെപ്പോഴും ചിരിച്ചു. അവൾ മുതിർന്നിട്ടില്ല, ഇപ്പോഴും കുട്ടിയത്രേ എന്ന അച്ഛൻ്റെ ചിരിയെ അമ്മ മാന്തിപ്പറിച്ചു. അമ്മയുടെ എതിർപ്പുകളെ അവഗണിച്ച് പ്രീ ഡിഗ്രി കഴിഞ്ഞ് ഞാൻ ഡിഗ്രിക്ക് ചേർന്നു. ബോട്ടണിയിൽ ഒരു മാസ്റ്റർ ഡിഗ്രി വേണമെന്നായിരുന്നു അച്ഛൻ്റെ ആഗ്രഹം. എന്നിട്ടും അവസാന വർഷ പരീക്ഷ കഴിഞ്ഞ ഉടനെ കെട്ടു നടന്നു. എൻ്റെ മോള് ഭാഗ്യവതിയാണ്. അവൾക്കിണങ്ങിയ പുരുഷനെ തന്നെ മച്ചകത്തമ്മ തന്നു. അമ്മയുടെ വഴിപാടുകളുടെ നീളം കണ്ട് അച്ഛൻ അന്തിച്ചു നിന്നു. സർവഗുണസമ്പന്നൻ, മലയാളം അധ്യാപകൻ, സാധാരണ മലയാളം മാഷന്മാരിൽ നിന്ന് വ്യത്യസ്തനായി കഥയെഴുത്തുകാരൻ. ഇതിനപ്പുറം എന്ത് ഭാഗ്യമാണ് വടക്കയിലെ കുട്ടിക്ക് ലഭിക്കുക? വീട്ടകങ്ങളിലെ കുശുകുശുപ്പുകൾ ചെവിയിലെത്തിയപ്പോൾ അമ്മ വിടർന്നു ചിരിച്ചു. തൊണ്ടയിൽ കുടുങ്ങിയ മീൻമുള്ളു പോലെ തങ്ങളുടെ ഇടയിലും എന്തോ കുടുങ്ങി നിൽക്കുന്നതായി ആദ്യരാത്രിയിൽ തന്നെ ബോധ്യമായിരുന്നു. പലവരും ചികഞ്ഞെങ്കിലും എന്താണെന്ന് മനസ്സിലായില്ല. ഉടലളവുകളിലെ പൊരുത്തക്കേടാണോ, അതോ തൻ്റെ മനസ്സിൻ്റെ വലുപ്പക്കുറവാണോ? വലിയ കഥാകാരനാണ്, ഇഷ്ടാനിഷ്ടങ്ങൾ എന്താണ് ഒന്നും അറിയില്ല. ആരും പറഞ്ഞു തന്നതുമില്ല. ജീവിതം എന്നോട് കൊഞ്ഞനം കുത്തുന്നതായി എനിക്ക് തോന്നി. ആളിൽ നിന്നും പലപ്പോഴും അസുഖകരമായ വാക്കുകൾ പുറത്തേക്ക് വന്നു തുടങ്ങി. ആളുടെ ഇഷ്ടമറിഞ്ഞ് പെരുമാറാനാകാതെ ഞാൻ വലഞ്ഞു. എന്നിട്ടും ആളുടെ ഇംഗിതത്തിനനുസരിച്ച് തന്നെ ഞാൻ പായ വിരിച്ചു. അതിനിടയിലാണ് പി എസ് സിയിൽ നിന്നും നിയമന ഉത്തരവ് വന്നത്. സർക്കാർ ജോലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു. ഞാൻ അമിതമായി ആഹ്ലാദിച്ചു. വേണ്ട, എൻ്റെ തറവാട്ടിൽ നിന്നും സ്ത്രീകൾ ഇതുവരെ ജോലിക്ക് പോയിട്ടില്ല. പിന്നെ നീ ഇപ്പോൾ ഗർഭിണി, കുഞ്ഞിന് കെയറ് വേണം. അപ്പോൾ നിങ്ങൾ എഴുതുന്നതൊക്കെ വ്യാജമാണല്ലേ? മണ്ടി, അയാൾ പൊട്ടിച്ചിരിച്ചു. എഴുതുന്നതൊക്കെ സത്യമാണെന്ന് കരുതുന്ന നിന്നെപ്പോലുള്ളവരാണ് ഞങ്ങളുടെ ശക്തി. നിയമന ഉത്തരവ് കാറ്റിൽ പറന്നു. അന്ന് തൊട്ട് എൻ്റെയുള്ളിൽ നിലക്കാതെ മഴ പെയ്തു. ഒന്നും കാണാത്ത ഭാവത്തിൽ കാലം യാത്ര തുടർന്നു. പതിയെ ഞാൻ കാലത്തിൻ്റെ കളികളോട് അല്ല, എൻ്റെ ഭർത്താവിൻ്റെ രീതികളോട് സമരസപ്പെട്ടു നിന്നു. രണ്ടു മക്കൾ പിറന്നു. പിന്നീട് അവരായി എൻ്റെ

ലോകം. അവിടെയും ആ മനുഷ്യൻ എന്നെ പരാജയപ്പെടുത്തി. 4 വയസ്സ് തികയുമ്പോഴേ മക്കളെ എന്നിൽ നിന്നും അടർത്തി അവരെ ബോർഡിങ്ങിൽ ചേർത്തു, 6-ാം ക്ലാസ് തൊട്ട് നവോദയയിലും. ഒറ്റയ്ക്ക് ആ വലിയ വീട്ടിൽ ഏകാന്തത മാത്രം ഭക്ഷിച്ച് എന്നിലെ അമ്മ കരഞ്ഞു കരഞ്ഞുറങ്ങി. അങ്ങേ

സ്നേഹം സ്നേഹം, അമ്മയ്ക്കെപ്പോഴും അത് മാത്രമേ പറയാനുള്ളൂ. എന്നാൽ ഞങ്ങളുടെ എന്തെങ്കിലും ഒരാവശ്യം അമ്മ നിറവേറ്റി തന്നിട്ടുണ്ടോ? അളന്നു തൂക്കിയാണ് മകൾ സംസാരിക്കുന്നത്. എനിക്കറിയാമായിരുന്നു, ഇതെല്ലാം കേട്ട് ആ മനുഷ്യൻ അപ്പുറത്തിരുന്ന് ചിരിക്കുന്നുണ്ടെന്ന്. പക്ഷേ എനിക്കിന്നും മനസ്സിലാകാത്തൊരു കാര്യം, എന്തിനാണ് ഈ മനുഷ്യൻ എന്നെ ഒരു ശത്രുവായി കാണുന്നത്? മക്കളെ എന്നിൽ നിന്നും അകറ്റി വളർത്തിയത്? ഒരു വാക്ക് സ്നേഹത്തോടെ മിണ്ടിയിരുന്നെങ്കിൽ ബാക്കിയെല്ലാം ഞാൻ മറക്കുമായിരുന്നു. ലോകത്തിലെ എല്ലാ പെണ്ണുങ്ങളോടുമാണ് സ്വന്തം കാലിൽ നിൽക്കാൻ നിങ്ങൾ ശീലിച്ചേ മതിയാകൂ. ചെറുതെങ്കിലും ഒരു വരുമാനം നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങൾ ഒന്നിനും കൊള്ളാത്തവളായി മാറും. പോകെ പോകെ എൻ്റെ ഏകാന്തതയെ മറികടക്കാൻ ഞാൻ വായനയിലേക്ക് തിരിഞ്ഞു. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളാണ് വായിച്ചു തുടങ്ങിയത്. ഞാൻ അത്ഭുതപ്പെട്ടുപോയി. എല്ലാം സ്ത്രീപക്ഷ രചനകൾ. വളരെയധികം കഷ്ടപ്പെട്ട് ജീവിക്കുന്ന മാനാഭിമാനമുള്ള ബോൾഡായ സ്ത്രീകളാണ് മിക്ക നോവലുകളിലെയും നായികമാർ. അങ്ങനെയുള്ള ആളാണ് തന്നെ. അല്ല, നിങ്ങളുടെ കഥകളിലെ നായികമാർ എത്ര ഭാഗ്യവതികളാണ്! എന്നിട്ടും എന്നോടെന്തേ ഇങ്ങനെ? ഒരിക്കൽ അറിയാതെ ചോദിച്ചുപോയി. കൂർത്ത നോട്ടമായിരുന്നു ആദ്യത്തെ പ്രതികരണം. പിന്നെ ആൾ പൊട്ടിച്ചിരിച്ചു. എന്നിട്ടും ഉരണ്ടു. എങ്ങനെ, ഇതിനപ്പുറം നിനക്കെന്ത് വേണം? ഉണ്ണാനും ഉടുക്കാനുമില്ലേ? ആഭരണങ്ങളില്ലേ? പിന്നെ ചെത്തിക്കുറിപ്പിച്ച പെൻസിൽമിന കൊണ്ടുള്ള ആ ചോദ്യം എന്നെ കുത്തി. നിശബ്ദയായി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. മണ്ടി, കഥയല്ല ജീവിതം. ജീവിതത്തെ സത്യസന്ധമായി എഴുതാനും ആകില്ല. നീ വായിക്കാൻ തുടങ്ങിയിരിക്കുന്നു, അതുകൊണ്ട് തന്നെ ചോദ്യങ്ങളും ഉയരുന്നു. വേണ്ട, എൻ്റെ പുസ്തകങ്ങൾ മാത്രമല്ല ഒരു പുസ്തകവും നീ ഇനി വായിക്കേണ്ട. അന്നുമുതൽ പുസ്തകമുറി അടഞ്ഞുകിടന്നു. തോറ്റുകൊടുക്കാൻ ഒരുക്കമല്ലായിരുന്നു. ഞാൻ തൊട്ടടുത്ത വായനശാലയിൽ മെമ്പർഷിപ്പ് എടുത്തു. പിറ്റേന്ന് പുതിയ പുസ്തകം പൂജയ്ക്ക് വെക്കാനായി അങ്ങേര് കൊല്ലൂരേക്ക് പോയി. ദീർഘകാലത്തെ ആഗ്രഹമായിരുന്നു കൊല്ലൂരിൽ പോകണമെന്നുള്ളത്. ഞാനും എവിടേക്ക്, എന്തിന്? ആഗ്രഹങ്ങളുടെ മറ്റൊരു മുറി കൂടി ഞാൻ താഴിട്ടടച്ചു. പതിയെ ഞാൻ എഴുത്തിലേക്ക് തിരിഞ്ഞു. കവിതകൾ എഴുതിയാണ് തുടങ്ങിയത്. എൻ്റെ ഉള്ളിൽ നിന്നെന്തൊക്കെയോ പുറത്തേക്ക് കുതിച്ചൊഴുകി. ഒരു ദിവസം അമ്പലത്തിൽ പോയി തിരിച്ചു വന്ന ഞാൻ കണ്ടത് കവിതകൾ എഴുതിയ ഡയറികൾ കത്തിച്ചാമ്പലാകുന്നതാണ്. അന്നെനിക്ക് എൻ്റെ നിയന്ത്രണം നഷ്ടമായി. വായിൽ വന്നതൊക്കെ ഞാൻ വിളിച്ചു പറഞ്ഞു. അതാണ് ഇന്ന് ഞാൻ മോൻ്റെ മുന്നിലിരിക്കാനുള്ള കാരണം. ഉരുൾപൊട്ടി സകലത നഷ്ടമായിടത്ത് ഒറ്റപ്പെട്ടു പോയ കുട്ടിയെപ്പോലെ ആനന്ദേശ്വരനിരുന്നു. അമ്മ, പുറത്തേക്കിരുന്നോളൂ, ഞാൻ അവരോട് സംസാരിക്കട്ടെ. ആദ്യമായി ഇന്റർവ്യൂവിന് പോകുന്ന പരീക്ഷാർത്ഥികളെപ്പോലെ അവർ അകത്തേക്ക് കയറി. അമ്മയ്ക്കല്ല ഭ്രാന്ത്, നിങ്ങൾക്കാണ് ചികിത്സ വേണ്ടത്. ഒരു നേരം, ഒരു നേരമെങ്കിലും ആ അമ്മയുടെ കൂടെ നിങ്ങളെല്ലാവരും ഒന്നിരുന്നെങ്കിൽ തീരുന്ന പ്രശ്നമേ നിങ്ങൾക്കിടയിലുള്ളൂ. എത്ര വലിയവനായാലും സ്നേഹിക്കാൻ അറിയാത്ത ഒരാൾക്ക് നല്ലൊരു മനുഷ്യനാകാൻ കഴിയില്ല. ഭൗതികമായി നൽകുന്നതൊന്നും സ്നേഹമല്ല എന്ന് നമ്മുടെ ആളുകൾ എപ്പോഴാണാവോ തിരിച്ചറിയുക. സ്വാമി, ചെറുപ്പം തൊട്ടേ അച്ഛനാണ് ഞങ്ങൾക്കെല്ലാം. നൽകുന്നതല്ലേ, അതാണോ ജീവിതം? അതാണോ സ്നേഹം? നോക്കൂ, നിങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം ആ മനുഷ്യൻ നൽകിയിട്ടുണ്ടാകാം. എന്നാൽ ഒരു നേരമെങ്കിലും നിങ്ങളെ ഒന്ന് ലാളിക്കാൻ, ഒന്ന് മടിയിലിരുത്താൻ തുനിഞ്ഞിട്ടുണ്ടോ? ഒരിക്കലെങ്കിലും അച്ഛനും അമ്മയും മക്കളുമായി പുറത്തേക്ക് പോയിട്ടുണ്ടോ? എന്തിനധികം ഒരഞ്ചു മിനിറ്റ് നിങ്ങളെല്ലാവരും ഒന്നിച്ചിരുന്നിട്ടുണ്ടോ? ഉന്നതിയിൽ നിൽക്കുന്ന സാഹിത്യകാരനിൽ നിന്നും മണ്ണിൽ ചവിട്ടി നിൽക്കാൻ നിങ്ങളുടെ അച്ഛൻ എന്തെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ? ഒന്നും വേണ്ട. നിങ്ങൾ മക്കൾ എപ്പോഴെങ്കിലും അമ്മയൊന്ന് സ്നേഹത്തോടെ അവരെ വിളിച്ചിട്ടുണ്ടോ? ആനന്ദേശ്വരൻ്റെ വാക്കുകൾ വാതിലിൻ്റെ വിടവിലൂടെ കടന്നു വന്ന് ദീനമണിയെ തൊട്ടു. അവരുടെ കണ്ണുകൾ നിറഞ്ഞു കവിഞ്ഞു. അമ്മേ, അമ്മ എന്തിനാ കരയുന്നേ? ഒരു പിഞ്ചുകരം അവരുടെ കണ്ണീര് തുടച്ചു. ഒരു തൂവൽസ്പർശം പോലെ തന്നെ തലോടിയ അവൻ്റെ വിരലുകളിൽ ചേരിക്കണ്ണി മാങ്ങയുടെ മണം തങ്ങി നിന്നിരുന്നു. ദീനമണി കണ്ടു. പത്തോളം കുട്ടികൾ തന്നെ പൊതിഞ്ഞുകൊണ്ട് നിൽക്കുന്നു. അവരിലെ പൊടിയനാണ് തൻ്റെ കണ്ണീർ തുടച്ചത്. മിന്നൽ വേഗത്തിൽ അവരവനെ മടിയിലിരുത്തി. ദേ ടീച്ചറെ, കുഞ്ഞുമണിയും കരയുന്നു, അവരിലെ മുതിർന്നവൾ വിളിച്ചു പറഞ്ഞു. കുഞ്ഞുമണിയെ ചേർത്ത് പിടിച്ച ദീനമണിയുടെ കൈകളിലേക്ക് ചുടുകണ്ണീർ ഇറ്റുവീണു. ആരുമില്ലാത്ത മക്കളാണമ്മേ, ടീച്ചർ പറഞ്ഞു. ദീനമണി എല്ലാവരെയും ചേർത്ത് പിടിച്ചു. അമ്മേ പോകാം. മകൾ വന്ന് ദീനമണിയെ തൊട്ടു. അവളുടെ കണ്ണുകൾ ചുവന്ന് കലങ്ങിയിരുന്നു. മോൻ എൻ്റെ കുഞ്ഞിനെ കരയിപ്പിച്ചോ? മുറിയിൽ നിന്നും ഇറങ്ങി വന്ന ആനന്ദേശ്വരനോട് ദീനമണി ചോദിച്ചു. ഈ അമ്മയുടെ ഒരു കാര്യം, എഴുന്നേറ്റേ, നമുക്ക് പോകാം. പിന്നാലെ ഇറങ്ങി വന്ന അരുൺ പറഞ്ഞു. സാറേ, അമ്മയെ ഞങ്ങൾക്ക് തരുമോ? ദീനമണിയുടെ മടിയിൽ നിന്നും ഇറങ്ങിയോടിയ കുഞ്ഞുമണി അരുണിൻ്റെ കൈകളിൽ തൊട്ട് ചോദിച്ചു. മിന്നലേറ്റതുപോലെ കൈ പിന്നിലേക്ക് വലിച്ച് അരുൺ പെട്ടെന്ന് തന്നെ പറഞ്ഞു, വാ അമ്മേ പോകാം. ഇല്ല മോനെ, അമ്മ വരുന്നില്ല. നിങ്ങൾക്കല്ല, ഇവർക്കാണ് അമ്മയെ വേണ്ടത്. ഇവർക്കാണ് അമ്മയുടെ മേൽ ഇനി അവകാശം. ദീനമണി എഴുന്നേറ്റ് ആനന്ദേശ്വരൻ്റെ അരികിലേക്ക്

0: നടന്നു. ഒരു നേരത്തെ ആഹാരം എനിക്കുകൂടി തരാൻ മോന് പറ്റില്ലേ? ദീനമണിയുടെ ചോദ്യം കേട്ടതും ആനന്ദേശ്വരന്റെ ചുണ്ടിലൊരു പൂമ്പാറ്റ പറന്നിരുന്നു.
1: അരുൾ, ചെറുകഥ കേട്ടല്ലോ. അവതരിപ്പിച്ചത് നാരായണൻ അമ്പലത്തറ. സാഹിത്യരംഗം പരിപാടിയിൽ ഇനി കവിതകൾ കേൾക്കാം. ചൊല്ലുന്നു പുരുഷൻ ചെറുകുന്ന്. ആദ്യത്തെ കവിത പാഠഭേദം.
2: പുണ്ണുകാട്ടിപ്പുളഞ്ഞോടും വ്രണരൂപം, നഞ്ചുതിന്നു ചത്തുവീർക്കും ശവസ്തംഭം. മുള്ളുകൂട്ടിൽ കിളിക്കുഞ്ഞിൻ വജ്രനേത്രം, കാറ്റൊടുക്കും പൂമരത്തിൻ പകർന്നാട്ടം. തീത്തുരുത്തിൻ പെൺതപത്തിൻ തീവ്രഭാഷ്യം, തൂണുടഞ്ഞു നിലംപൊത്തും നടപ്പാലം. തൂവൽ വീണുറവുപൊട്ടും ജലസ്പന്ദം, പുറ്റുപൊട്ടി പുറത്തെത്തും പരൽവെട്ടം. ചൂണ്ടതൊട്ട മാവു ചൊല്ലും പിന്മടക്കം, ചൂളമിട്ട് കുയിൽപ്പാടും വിഷരാഗം. കുടമുടച്ച് സന്ധ്യയോതും പ്രാണയാമം, തൊണ്ടുതല്ലി തേഞ്ഞ കയ്യൻ സംഘഗേതം. മൊരുകൊണ്ട തൊണ്ടപാടും പുതുപാഠം, മഴ മുൻപ് പുഴ തരും മനപ്പാഠം.
1: അടുത്ത കവിത
2: തന്ത്രകാന്ഡം. വൃത്തി തൻ നിസ്തിരിയിട്ടും വെളുപ്പിന്റെ വെണ്മയിട്ടും നടക്കണം. സദാ സത്വബുദ്ധിയിൽ സൽസ്വഭാവം പോൽ സുപ്രധാനം വസനശുദ്ധിയും. മണക്കുന്നു സുഭാഷിതം ഉണക്കിയ മാതൃത്വ വജസ്സുകൾ, വർത്തമാനത്തിന്റെ നഗ്നതകൾ വായിച്ചിരിക്കവേ. അഴുക്കാക്കുക സകലതും കഴുകുവാൻ ഞങ്ങളുണ്ട്. മഴയിലും വെയിലിലും മങ്ങൂഴ നിഴലിലും എങ്ങും പ്രകമ്പനം. പൊള്ളയാണിതു വാണിഭക്കൂത്തുകൾ, ഉള്ളുകള്ളികളറിയാതെ നമ്മൾ തുണിയും തൂവാലയും ചെളിയാക്കുന്നു കളിയായി. മെഴുക്കു കളയുവാൻ വെളുപ്പിന്റെ കൂട്ടുകാരൻ എളുപ്പമാർക്കും സർവവും. സത്യം തേച്ചുരച്ചെന്നാലും കൃത്യം വസ്ത്രമൊന്നും വിളംബരത്തിലെ പോലെ വിശുദ്ധമാകുന്നില്ല. പകരം പരിഹസിക്കുന്നു കറുപ്പിൻ കലകൾ ചിരിച്ച് കച്ച കപടതന്ത്രത്തിൽ അടിതെറ്റി വീണ പടുവിഡ്ഢിയെന്ന്.
1: ഇതുവരെ സ്വന്തം കവിതകൾ ചൊല്ലിയത് പുരുഷൻ ചെറുകുന്ന്. സാഹിത്യരംഗം പരിപാടിയിൽ ഇനി
3: മനുഷ്യരുള്ളിടത്തോളം കാലം കഥകളുമുണ്ടാകും. ഒരേ ഭൂമിയിൽ ജീവിക്കുന്നവരാണെങ്കിലും വിഭിന്നതയും വൈചിത്ര്യമുള്ളവരുമാണ് മനുഷ്യർ. അതുകൊണ്ട് തന്നെ രചിക്കപ്പെടുന്ന കഥകൾക്ക് പുതുമയും വ്യത്യസ്തതയും ഉണ്ടാകുന്നു.
1: സുസ്മേഷ് ചന്ദ്രോത്തിന്റെ ചെറുകഥ സമാഹാരമായ ബാർകോഡിന്റെ വായനാനുഭവം പങ്കുവയ്ക്കുന്നു വി റീന.
3: ഒരു തീക്കുണ്ടത്തിന് ചുറ്റുമിരുന്ന് ജീവിതവും കഥകളും പങ്കുവച്ചിരുന്ന ആദിമ സംസ്കാരത്തിൽ നിന്നും ജീവൻ നീട്ടിക്കിട്ടാനായി തുഴഞ്ഞ ആയിരത്തൊന്നുരാവുകളിലെ കഥ പറച്ചിലുകാരിയിൽ നിന്നും കഥയുടെ വിശാല നദി തട്ടും തടവുമില്ലാതെ ഇന്നും ശക്തമായി വായനക്കാരിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. മലയാള സാഹിത്യത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നോവലായ വഴിച്ചെണ്ടയുടെ രചയിതാവ് സുസ്മേഷ് ചന്ദ്രോത്തിന്റെ ചെറുകഥാ സമാഹാരമാണ് ബാർകോഡ്. സമകാലിക ചെറുകഥയുടെ നവീന ഭാവുകത്വത്തെ അടയാളപ്പെടുത്തുകയും പരമ്പരാഗത ശീലങ്ങളിൽ നിന്ന് തെറ്റിത്തെറിച്ച് നടക്കുന്ന സങ്കീർണ ഇന്ത്യൻ മലയാളി ജീവിതത്തിന്റെ സൂക്ഷ്മ സ്ഥൂലഭാവങ്ങൾ ആവിഷ്കരിക്കുകയും ചെയ്യുന്ന 10 കഥകളടങ്ങിയ സമാഹാരമാണ് ബാർകോഡ്. പല ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരമില്ലായ്മയാണ് ജീവിതമെന്നിരിക്കെ താൻ ജീവിച്ച കാലത്തെ ഒപ്പിയെടുത്ത് അതിന്റെ ഉൾസ്പന്ദനങ്ങൾ തിരിച്ചറിഞ്ഞ് പകർത്തുകയാണ് എഴുത്തുകാരൻ ചെയ്യുന്നത്. അനശ്വരതയിലേക്കുള്ള യാത്രയാണ് സാഹിത്യമെഴുത്ത് എന്ന വാചകം ഈ കഥകളെ ചെന്നു തൊടുമ്പോൾ നമ്മുടെ ഓർമ്മയിലേക്ക് വരും. ബാർകോഡിലെ ആദ്യ ചെറുകഥ മെറൂണാണ്. രക്തത്തിന്റെ നിറമുള്ള കടും ചായം വായനക്കാരുടെ ഉള്ളിലൊഴുക്കിക്കൊണ്ട് തീക്ഷ്ണമായ ജീവിതാനുഭവങ്ങളെ ആഴത്തിൽ കോറിയിട്ട് വേദനിപ്പിക്കുന്ന പെൺകഥയാണിത്. പക്ഷേ വെടിയച്ചകളും പുകയും കഥാപരിസരത്തുണ്ടാവുമ്പോഴും കഥ പറച്ചിലിലെ മിതത്വവും ഒതുക്കവും സാധാരണ

ധാരണീകരണവും വായനക്കാരനെ ഏറെ കൗതുകപ്പെടുത്തുന്നു. വടക്കേ ഇന്ത്യൻ പശ്ചാത്തലത്തിലാണ് കഥ നടക്കുന്നത്. ലഡാക്കിലെ ലേ കാർഗിൽ ഹൈവേയിലുള്ള അതിപ്രധാന മൂന്ന് ഗ്രാമങ്ങളാണ് കഥയിൽ പരാമർശിക്കപ്പെടുന്ന നിമ്മു, സസ്പോൾ, ഗൽസി. നദികളുടെ സംഗമ സ്ഥാനം കൂടിയാണിവിടം. കലാപങ്ങൾക്കും മരണങ്ങൾക്കും പഞ്ഞമില്ലാത്ത നാട്. കൊല്ലപ്പെടുന്നത് എന്തിനെന്ന് പോലും അറിയാത്ത നിരവധി സാധു ഗ്രാമീണർ ജീവിക്കുന്ന നാട്. കഥാരംഭത്തിലും അവസാനത്തിലും റദ്ദ് ചെയ്തു കളഞ്ഞ പ്രത്യേക അവകാശങ്ങൾ ഉണ്ടായിരുന്ന ഒരു സ്റ്റേറ്റിന്റെ ദുരവസ്ഥ വായനയിലുടനീളം കരടായി കിടക്കും. കഥാന്തരീക്ഷം സ്വാഭാവികമാകുന്നത് പച്ച നിറമുള്ള സിന്ധുവിലെ ജലം ശരീരകോശങ്ങളിലേക്ക് കിനിഞ്ഞിറങ്ങുന്ന സ്നേഹത്തിന്റെ തണുപ്പായിട്ടാണ്. ജലം തൊട്ടു തുടങ്ങുന്ന ആദിമ മനുഷ്യന്റെ ദിനസരിക പോലെ കഥാരംഭം വായനക്കാരനനുഭവിക്കാം. ശീതം കലർന്ന പച്ചയാണ് സിന്ധുവിന്റെ സ്ഥായിയായ നിറം. തണുപ്പിന്റെ അനേകായിരം അലകൾ എന്റെ ശരീരകോശങ്ങളിലേക്ക് കിനിഞ്ഞിറങ്ങി എന്നു തുടങ്ങിയ പരാമർശങ്ങൾ നടന്നുകഴിഞ്ഞ ഒരു നിഗൂഢ മരണത്തിന്റെ അതോ ആത്മഹത്യയുടെയോ സൂചനകൾ നമുക്ക് തരുന്നുണ്ട്. മിറൂൺ എന്ന 20-കാരി പെൺകുട്ടിയുടെ മൃതദേഹം അന്വേഷിച്ച് സിന്ധു നദിയുടെ ആഴങ്ങളിലേക്ക് ഊളിയിട്ട് പോകുന്ന സൈനികനിൽ നിന്നാണ് കഥയാരംഭിക്കുന്നത്. ചിത്രകലാഭിരുചിയുള്ള കഥാനായകന് മിറൂൺ ഒരു സാധാരണ പെൺകുട്ടിയല്ല. അതുകൊണ്ട് തന്നെയാണ് അവളുടെ മൃതദേഹം അന്വേഷിച്ച് പോകുക എന്ന അപകടകരമായ യാത്രയ്ക്ക് അയാൾ തയ്യാറാവുന്നത്. ലേയിൽ നിന്നും ശ്രീനഗറിലേക്കുള്ള യാത്രയിൽ സൈനികർക്ക് അവൾ ചിരപരിചിതയാണ്. എന്നാൽ മറ്റു സൈനികർക്കില്ലാത്ത ഒരടുപ്പം കഥാനായകന് മിറൂണിനോടുണ്ട്. മിറൂണിന്റെ ജീവിതത്തിന്റെ നാൾവഴികൾ, ബാല്യം, വിവാഹം, മരണം വരെയും അവർ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. 18 മാസങ്ങൾക്ക് മുമ്പ് അവളുടെ ഭർത്താവ് ഫൈസൽ കൊല്ലപ്പെട്ടപ്പോഴും ചിന്നിച്ചിതറിയ മൃതദേഹം വാരിയെടുത്തത് അതേ സൈനികനാണ്. നദിയുടെ ആഴങ്ങളിൽ വെച്ച് മിറൂണും സൈനികനും നടത്തുന്ന സംഭാഷണങ്ങളിലൂടെയാണ് കഥയിലെ മറ്റ് കഥാപാത്രങ്ങളായ ഉപ്പയും ഇമ്രാനും കഥയിലെ മർമ്മപ്രധാന സംഘർഷങ്ങളും തെളിഞ്ഞുവരുന്നത്. ഒരിക്കലും തൊടാനാവാത്ത അകലങ്ങളിലേക്ക് ഒഴുകിപ്പോകുന്ന അവൾ വ്യവസ്ഥയും ഭരണകൂടവും തന്നോട് കാണിച്ച നീതികേടിന് സൈനികന് പ്രണയമെന്നോ മരണമെന്നോ പറയാവുന്ന ശിക്ഷയാണ് വിധിക്കുന്നത്. കഥാകാരൻ ഭാഷയിൽ പാലിക്കുന്ന മിതത്വവും ലാളിത്യവും കഥയുടെ ഉള്ളിലേക്കെത്താനുള്ള വഴിയെ എളുപ്പമാക്കി തീർക്കുന്നുണ്ട്. ചായം ജലത്തിൽ ലയിച്ചു ചേരും പോലെയുള്ള സാന്ദ്രത മെറൂണിലെ ഭാഷയ്ക്കുണ്ട്. കേൾക്കുന്നവനെയും പറയുന്നവനെയും ഒന്നാക്കി തീർക്കുന്ന ഊതിക്കാച്ചിയ ഒരു ഭാഷയിൽ എഴുത്തുകാരൻ വായനക്കാരന്റെ മനസ്സിനെ പിടിച്ചു കുലുക്കുകയല്ല, മറിച്ച് പതിയെ പതിയെ കയറി ചെന്ന് പൂർണമായും കീഴടക്കിക്കളയുകയാണ് ചെയ്യുന്നത്. തുടർന്ന് വ്യത്യസ്ത പ്രമേയങ്ങളുള്ള കഥകൾ ആവിഷ്കരിക്കുമ്പോൾ ഈ ഭാഷ ജലം പോലെ വിവിധ ആകൃതിയിലേക്ക് പരുവപ്പെടുന്നത് നമ്മെ അത്ഭുതപ്പെടുത്തും. ഈ സമാഹാരത്തിലെ ഗൗരവമുള്ള മറ്റൊരു കഥയാണ് സമാഹാരത്തിന്റെ പേര് തന്നെയായി തീർന്ന ബാർക്കോഡ്. സ്വാതന്ത്ര്യാനന്തര ഘട്ടത്തിൽ ഗാന്ധിജിയെ പോലെയുള്ളവർ ഏറെ ഭയപ്പെട്ടിരുന്ന, സംഭവിക്കരുതേ എന്നാഗ്രഹിച്ചിരുന്ന ജനാധിപത്യത്തിന്റെ സമൂല നാശത്തിന് കാരണമാകാൻ കെൽപ്പുള്ള മതവർഗീയതയെ സൂക്ഷ്മമായി അടയാളപ്പെടുത്തുന്ന കഥയാണ് ബാർക്കോഡ്. ഏറ്റവും കൂടുതൽ ഗുണ്ടകളും പിമ്പുകളും മദ്യശാലകളുമുള്ള എല്ലാ തരത്തിലുമുള്ള ഇരുട്ടിന്റെ നിറമുള്ള കൊടുക്കൽ വാങ്ങലുകൾ നടക്കുന്ന കേരളത്തിലെ കുപ്രസിദ്ധ നഗരത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കഥ നടക്കുന്നത്. ബാറിലാണ് കഥ നടക്കുന്നത്. കോഡ് ഭാഷയിലൂടെയാണ് ബാറുകളെ നഗരം തിരിച്ചറിയുന്നത്. രിരിംസയുടെയും ബുഭുക്ഷയുടെയും അടയാളമായ ഗുണ്ടാ ചർച്ചയിലെ വാക്കുതർക്കങ്ങൾക്കും ലൈംഗികത ഹരം പിടിപ്പിച്ച സംസാരങ്ങൾക്കുമിടയിൽ കഥയുടെ കയറ്റമാരംഭിക്കുന്നു. സമകാലിക സാംസ്കാരിക ഇന്ത്യ ചൂളി നിൽക്കുന്ന ഒരനുഭവം ഈ കഥയ്ക്കുണ്ട്. ചൂഷണത്തിന്റെയും നിസ്സഹായതയുടെയും വിവിധ സ്ത്രീ അവസ്ഥകളെയും കാണിക്കുന്ന അത്തരം സംസാരങ്ങളിൽ അഭിരമിക്കുന്ന പുരുഷകാമന കരഞ്ഞു തീർക്കുന്ന മ്ലേച്ച ഭാഷ വായനക്കാരനെ തികച്ചും അസ്വസ്ഥനാക്കുന്നുണ്ട്. അതുവരെയുള്ള ജലഭാഷ ഇവിടെ നടുങ്ങിയുണർന്ന് വൈദ്യുതീകരിക്കപ്പെട്ട ഒരു രാസമാറ്റത്തിലേക്ക് ഒരു ഹനുമാൻ ചാട്ടം തന്നെ നടത്തുന്നു. ഒരു ചങ്ങലയിൽ എന്ന പോലെ കോർക്കപ്പെട്ട് നാനാമേഖലയിൽ തൊഴിലെടുക്കുന്ന നഗരത്തിലെ പലതരം മനുഷ്യരെ പ്രതീകാത്മകമായിട്ടാണ് കഥാകാരൻ ഇവിടെ കൊണ്ടുവരുന്നത്.
കഥയിലെ നീലാംബരനെ വായനക്കാർ

0: ഒരിക്കലും മറക്കാനിടയില്ല. അയാളോടുള്ള വെറുപ്പിന്റെ നുര പതഞ്ഞ് പുറത്തേക്കൊഴുകാൻ നേരം ഇമയടച്ചു തുറക്കുന്ന മാത്രയിൽ ലീലാംബരന് വായനക്കാരന്റെ ഉള്ളിൽ വിശുദ്ധ പ്രതിഷ്ഠയുണ്ടാകുന്നു. അതുവരെയുള്ള കഥയുടെ പോക്കിനെ ഒറ്റയടിക്ക് ലീലാംബരൻ ഹിഗ്വിറ്റയിലെ ഗീവർഗീസ് അച്ഛനെ പോലെ തകിടമറിക്കുന്നു. പരിസ്ഥിതിയോട് ഇണങ്ങി ജീവിക്കാൻ ആഗ്രഹിച്ച ഒരു സാധാരണ മനുഷ്യന്റെ ഗൃഹാതുരമായ ഓർമ്മകളിലേക്കും പ്രിമിറ്റീവ് രുചികളിലേക്കും തിരിച്ചു പോകാനുള്ള കൊതിയാണ് ചക്ക എന്ന കഥയിലുള്ളത്. ജീവിതത്തിന്റെ സ്നേഹ സാമ്രാജ്യത്തിൽ മണ്ണും പച്ചയും പടർത്തുന്ന മണവും തണലും സുസ്മേഷ് എന്ന കഥാകാരൻ അന്യമല്ല. പരിസ്ഥിതിയോടിണങ്ങിയ ഒരു ജീവിത ദർശനമാണ് കപ്പയും ഹരിതമോഹനവുമൊക്കെ മുമ്പ് വായനയിൽ പങ്കുവച്ചിട്ടുള്ളത്. അതിന്റെ തുടർച്ചയാണ് ചക്കയും. ജീർണകാലത്തിന്റെ വഴുക്കിയ ദാമ്പത്യാനുഭവങ്ങളാണ് മാംസബുക്കുകൾ എന്ന കഥ ചർച്ച ചെയ്യുന്നത്. എന്നാൽ അതേസമയം ദാമ്പത്യത്തിലെ മുറിച്ചുകടക്കാനാവാത്ത, പകരം വയ്ക്കാനില്ലാത്ത ത്യാഗപൂർണമായ പാരസ്പര്യം ഒരു സാധാരണ മനുഷ്യന്റെ ജീവിത ചിത്രം എന്ന കഥയിൽ വരച്ചുവെക്കുന്നു. ഒരു നാണയത്തിന്റെ ഇരുവശം എന്ന പോലെ ജീവിതത്തിന്റെ ഇരുട്ടും വെളിച്ചവും ഈ കഥകളിൽ മാറി മാറി വ്യത്യസ്തമായി ചിത്രീകരിക്കപ്പെടുന്നു. ഒരു മരണത്തിന്റെ ഓർമ്മപ്പെടുത്തൽ, പൂച്ചിമ, ദാരുണം, സാമൂഹിക പ്രതിബദ്ധത, ബൂബു എന്നിങ്ങനെ 10 കഥകൾ അതിപരിചിതവും അപരിചിതവുമായ വഴികളിലൂടെ വായനക്കാരെ കൂട്ടിക്കൊണ്ടുപോകുന്നു. കഥാകാരന്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ, സാധാരണ മനുഷ്യന്റെ കവിളിലെ ഉണങ്ങാത്ത കണ്ണീരിന് സാഹോദര്യം പകരുന്ന മികച്ച 10 കഥകളാണ് ബാർകോഡിലൂടെ വായനക്കാരനെ കാത്തിരിക്കുന്നത്.
1: സുസ്മേഷ് ചന്ദ്രോത്തിന്റെ ചെറുകഥാ സമാഹാരമായ ബാർകോഡിന്റെ വായനാനുഭവം പങ്കുവച്ചത് വി റീന. സാഹിത്യരംഗം പരിപാടി സമാപിക്കുന്നു.

0: നാടിനെ പ്രശ്നങ്ങളിൽ നിന്നും മോചിപ്പിക്കുവാൻ ശ്രമിക്കുന്ന രാജാവ്.
1: നമ്മുടെ ചിന്ത മുഴുവൻ നാടിനെ കുറിച്ചല്ലാതെ മറ്റെന്താണ്?
0: പ്രശ്ന പരിഹാരത്തിനായി എന്തു ചെയ്യും?
1: രാജസഭ ആരംഭിക്കട്ടെ. ഇന്ന് ചേരുന്ന സഭയുടെ പ്രാധാന്യം അറിയിപ്പിൽ വിവരിച്ചിരുന്നോ?
2: നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ മഹാരാജാവിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് എന്റെ കടമയിൽപ്പെടും. ചെറിയ പ്രശ്നങ്ങളെന്ന് നമ്മൾ കരുതുന്നവ പലപ്പോഴും വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ട്. പിന്നീടത് പരിഹരിക്കാൻ കഴിയാത്ത വിധത്തിൽ എത്താറുമുണ്ട്.
3: ഒരു നല്ല തീരുമാനം എടുത്തിരിക്കുന്നു. അവിടുന്ന് സമ്മതിച്ചാൽ ഈ തീരുമാനം നടപ്പിലാക്കാവുന്നതാണ്.
2: ഇത് പ്രശ്നപരിഹാരത്തിനുള്ളൊരു തീരുമാനമായി അംഗീകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഒരു തീരുമാനം എന്റെ കയ്യിലുണ്ട്.
0: ഈ പരിഹാരമാർഗങ്ങളിൽ നിന്ന് രാജാവ് ഏത് തീരുമാനമെടുക്കും?
1: തീർച്ചയായും ഇത് നിങ്ങൾ ചെയ്തു തരുമെന്ന് വിശ്വാസമുണ്ടായിരുന്നു. ഇനി തടസ്സങ്ങളൊന്നുമില്ലാതെ പണി പൂർത്തിയാക്കുവാൻ ദേവി അനുഗ്രഹിക്കട്ടെ.
0: രാജാവിന്റെ തീരുമാനം നടപ്പിലാക്കിയതിനു ശേഷം
3: നാട്ടിലെ ദുഃഖദുരിതങ്ങൾക്ക് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല.
4: രാജഭരണം പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് വിശ്വസിച്ച ജനങ്ങൾ കബളിപ്പിക്കപ്പെട്ടിരിക്കുന്നു.
1: ഈ മൗനത്തിന്റെ അർത്ഥം ഇനിയും രാജ്യത്തെ പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല എന്നല്ലേ?
5: നമ്മൾ പറ്റിക്കപ്പെട്ടിരിക്കുന്നു. ഈ നാടിന്റെ രക്ഷകനായ അങ്ങയെ കബളിപ്പിച്ചിരിക്കുന്നു.
1: നാട്ടിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അത്യാഗ്രഹിയായ ഈ ശില്പി തന്നെയാണ്.
0: രാജാവ് ഉന്നയിച്ച ഈ ആരോപണം സത്യമാണ്.
4: മഹാരാജൻ കൊടുത്ത 7 ദിവസത്തെ സമയം നാളത്തേക്ക് കഴിയും. നാളെ അങ്ങയുടെ ഉദ്ദേശങ്ങളും നടക്കാൻ പോകുന്ന ദിവസമാണ്.
0: ശില്പിക്ക് തന്റെ മേൽ ചുമത്തപ്പെട്ട ആരോപണം തെറ്റാണെന്ന് തെളിയിക്കുവാൻ സാധിക്കുന്നു.
6: നാം എല്ലാവരും ദേവി സൃഷ്ടിയിൽ പിറന്നവരാണ്. ദേവി ചൈതന്യം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ട്.
2: എന്റെ സംശയവലയത്തിൽ അങ്ങുൾപ്പെടെ എല്ലാവരും ഉണ്ടായിരുന്നു.

0: ഈ പ്രശ്നം ഇത്രയും സങ്കീർണമാകുമായിരുന്നില്ല. ഇതിൽ നിന്നും നാം ഒരു പാഠം പഠിച്ചു.
1: മനുഷ്യശക്തിക്ക് മേലെ ദൈവശക്തിയുണ്ടെന്ന് വിശ്വസിക്കുന്നവരെ രക്ഷിക്കുവാൻ ദൈവം ഇറങ്ങി വരുമോ? കാത്തിരിക്കാം. ഇന്ന് രാത്രി 9:30 കണ്ണൂർ നിലയം അവതരിപ്പിക്കുന്നു മൗനസാക്ഷി.

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് തുടക്കമായി. സന്ദർശനത്തിന്റെ ആദ്യഘട്ടത്തിൽ പ്രധാനമന്ത്രി ഇന്ന് UAE യിലെത്തി. പ്രധാനമന്ത്രി UAE പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തുകയും ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള സുരക്ഷിതവും തടസ്സമില്ലാത്തതുമായ യാത്രയ്ക്ക് ഇന്ത്യയുടെ പിന്തുണ അറിയിക്കുകയും ചെയ്തു. UAE യിൽ അടുത്തിടെയുണ്ടായ ആക്രമണങ്ങളെ പ്രധാനമന്ത്രി ശക്തമായി അപലപിച്ചു. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ പുരോഗമിക്കുന്നു. BD സതീശന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കും. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട UDF നേതൃയോഗം നാളെ വീണ്ടും ചേരും. രാജ്യത്തെ മൊത്തം കയറ്റുമതി ഏപ്രിൽ മാസത്തിൽ 80.8 ബില്യൺ US ഡോളറിലെത്തിയതായി കേന്ദ്ര വാണിജ്യ മന്ത്രാലയം. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 13.6% വളർച്ചയാണ് രേഖപ്പെടുത്തിയത്. മികച്ച കയറ്റുമതിയും ഉൽപാദന മേഖലയുടെ സ്ഥിരതയാർന്ന പ്രകടനവുമാണ് നേട്ടത്തിന് കാരണമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. വ്യാജ പരസ്യങ്ങൾ നൽകിയതിന് രാജസ്ഥാനിലെ 2 കോച്ചിംഗ് സ്ഥാപനങ്ങൾക്കെതിരെ കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി പിഴ ചുമത്തി. മോഷൻ എഡ്യൂക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡിന് 10 ലക്ഷം രൂപയും സിക്കാറിലെ കരിയർ ലൈൻ കോച്ചിംഗിന് 5 ലക്ഷം രൂപയും പിഴ ചുമത്തിയതായി കേന്ദ്ര ഉപഭോക്തൃകാര്യ മന്ത്രാലയം അറിയിച്ചു. നീറ്റ് UG പുനഃപരീക്ഷ June 21 നടക്കും. May 3 നടന്ന പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി റദ്ദാക്കിയ സാഹചര്യത്തിലാണ് പുനഃപരീക്ഷ നടത്തുന്നത്. വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിറ്റ് കാർഡുകൾ അടുത്ത മാസം 14 മുതൽ നൽകുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ന്യൂഡൽഹി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നിലവിലെ OMR പരീക്ഷാ രീതിക്ക് പകരം അടുത്ത വർഷം മുതൽ കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിലായിരിക്കും നീറ്റ് UG പരീക്ഷ നടത്തുക. കേരളത്തിൽ SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 99.07% വിജയം. 30,514 കുട്ടികൾക്ക് മുഴുവൻ വിഷയങ്ങൾക്കും A+ ലഭിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ശർമിള മേരി ജോസഫാണ് ഫലപ്രഖ്യാപനം നടത്തിയത്. 4,10,456 കുട്ടികൾ ഉപരിപഠനത്തിന് യോഗ്യത നേടി. വിജയശതമാനത്തിൽ മുൻ വർഷത്തേക്കാൾ നേരിയ കുറവ് ഉണ്ടായിട്ടുണ്ട്. വിജയശതമാനത്തിൽ മുന്നിൽ പത്തനംതിട്ട ജില്ലയും പിന്നിൽ തിരുവനന്തപുരം ജില്ലയുമാണ്. സേ പരീക്ഷ ജൂൺ അവസാനത്തോടെ പരീക്ഷാഫലം പ്രഖ്യാപിക്കും. SSLC പരീക്ഷയിൽ ഉപരിപഠനത്തിന് അർഹത നേടിയ എല്ലാ കുട്ടികൾക്കും നിയുക്ത മുഖ്യമന്ത്രി BD സതീശൻ അഭിനന്ദനങ്ങൾ അറിയിച്ചു.

0: ഉപരിപഠനത്തിന് അർഹത നേടാൻ സാധിക്കാത്ത കുട്ടികൾ വിഷമിക്കരുതെന്നും ജീവിത വിജയം എന്നത് പരീക്ഷയിലെ മാത്രം വിജയമാണെന്ന് കരുതരുതെന്നും അദ്ദേഹം പറഞ്ഞു. SSLC പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ എല്ലാ കുട്ടികൾക്കും മുൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും അഭിനന്ദനം നേർന്നു. 2026 കോമൺവെൽത്ത് ഗെയിംസിനായുള്ള ഇന്ത്യയുടെ ഒരുക്കങ്ങൾ വിലയിരുത്താൻ കേന്ദ്ര കായിക മന്ത്രി മൻസുഖ് മാധവിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നു. യോഗത്തിൽ കായിക താരങ്ങളുടെ മുന്നൊരുക്കങ്ങൾ അദ്ദേഹം വിലയിരുത്തി. താരങ്ങളുടെ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ ആവശ്യമായ എല്ലാ പിന്തുണയും നൽകാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. കേരളത്തിൽ കാലവർഷം ഈ മാസം 26 എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത നൽകി. കേരള ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയിന്റ്സ് ചെന്നൈ സൂപ്പർ കിങ്സ് മത്സരം പുരോഗമിക്കുന്നു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ചെന്നൈ 12 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 91 റൺസ് എടുത്തിട്ടുണ്ട്. ടോസ് നേടിയ ലക്നൌ ബൌളിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. തിരുവനന്തപുരം റീജിയണൽ പാസ്പോർട്ട് ഓഫീസിന്റെ മൊബൈൽ പാസ്പോർട്ട് സേവാ വാൻ ഈ മാസം 19 മുതൽ 21 വരെ പത്തനംതിട്ട സീതത്തോട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ വിന്യസിക്കും. അപേക്ഷകർക്ക് www.passportindia.gov.in എന്ന വെബ്സൈറ്റ് വഴി മൊബൈൽ പാസ്പോർട്ട് സേവാ വാനിലേക്കുള്ള അപ്പോയിന്റ്മെന്റുകൾ ബുക്ക് ചെയ്യാം. കുടുംബങ്ങളെ ബാധിക്കുന്ന സാമൂഹികവും ജനസംഖ്യാപരവും സാമ്പത്തികവുമായ ഘടകങ്ങളെക്കുറിച്ച് അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ന് അന്താരാഷ്ട്ര കുടുംബദിനം ആചരിച്ചു. കുടുംബങ്ങൾ, അസമത്വങ്ങൾ, കുട്ടികളുടെ ക്ഷേമം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇന്ധന ഉപഭോഗം കുറയ്ക്കുന്നതിനായി അടിയന്തര നടപടികൾ പ്രഖ്യാപിച്ച് സുപ്രീംകോടതി. വെർച്വൽ ഹിയറിംഗ്, ജഡ്ജിമാർക്കായി കാർ പൂളിംഗ് സംവിധാനം, രജിസ്ട്രി ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം തുടങ്ങിയ നടപടികളാണ് സുപ്രീംകോടതി സ്വീകരിക്കുന്നത്. ആകാശവാണി 90 വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നിലയം സംഘടിപ്പിക്കുന്ന സൈക്ലത്തോൺ മറ്റന്നാൾ നടക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി കണ്ണൂർ സേവന വാർത്തകൾ. കല്യാശ്ശേരി മൊബൈൽ ഫിഷ് മാർട്ട് അന്തിപ്പച്ചയിലേക്ക് ഡ്രൈവർ കം സെയിൽസ്മാൻ തസ്തികയിലേക്ക് ദിവസവേതന വ്യവസ്ഥയിലും വർക്കർ കം സെയിൽസ്മാൻ തസ്തികയിലേക്ക് കമ്മീഷൻ വ്യവസ്ഥയിലും ജീവനക്കാരെ നിയമിക്കുന്നു. കല്യാശ്ശേരി മണ്ഡലത്തിൽ സ്ഥിരതാമസക്കാരായ താൽപര്യമുള്ള വ്യക്തികൾ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് സഹിതം മത്സ്യഫെഡ് കണ്ണൂർ ജില്ലാ ഓഫീസിൽ 21 രാവിലെ 11 അഭിമുഖത്തിന് എത്തണം. ഫോൺ നമ്പർ 7025233647. ആറളം ഫാം ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ലാബ് ടെക്നീഷ്യനെ നിയമിക്കുന്നു. യോഗ്യനായ ഉദ്യോഗാർത്ഥികൾ 25 രാവിലെ 11 ആറളം ഗ്രാമപഞ്ചായത്തിൽ അഭിമുഖത്തിന് എത്തണം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0490209631. തീരദേശ മത്സ്യത്തൊഴിലാളി മേഖലയിലുള്ള വിദ്യാർത്ഥികൾക്ക് ഫിഷറീസ് വകുപ്പ് മുഖേന നൽകുന്ന സ്കോളർഷിപ്പുകൾക്കും വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾക്കുമായി അപേക്ഷകൾ ക്ഷണിച്ചു. 2025-26 അധ്യയന വർഷത്തിൽ സ്കോളർഷിപ്പിനായി ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത അർഹരായ വിദ്യാർത്ഥികൾ ജൂൺ 30 2026-27 അധ്യയന വർഷത്തേക്കുള്ള അപേക്ഷകൾ ജൂലൈ 31 ലഭിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് അതാത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായോ കണ്ണൂർ മാപ്പിള ബേയിലുള്ള ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസുമായോ ബന്ധപ്പെടണം. ഫോൺ നമ്പർ 0497273101. ആയിത്തറ മമ്പറം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ബോട്ടണി, ആന്ത്രോപോളജി, ഹിസ്റ്ററി ഒഴിവുകളിലുള്ള അതിഥി അധ്യാപകരുടെ അഭിമുഖം 29 രാവിലെ 10 സ്കൂൾ ഓഫീസിൽ നടക്കും. ഫോൺ നമ്പർ 9495772526. പൈവളികെ ഗ്രാമപഞ്ചായത്തിലെ LSGD അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ കാര്യാലയത്തിലേക്ക് ക്ലാർക്കിനെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 21 രാവിലെ 11 ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിൽ നടക്കും. യോഗ്യത 10 കമ്പ്യൂട്ടർ പരിജ്ഞാനവും. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9496049719. മൊഗ്രാൽ പുത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഇംഗ്ലീഷ്, ഇക്കണോമിക്സ്, മലയാളം

അറബിക്, പൊളിറ്റിക്കൽ സയൻസ്, ഹിസ്റ്ററി, ജിയോഗ്രഫി, കൊമേഴ്സ് വിഷയങ്ങളിൽ അധ്യാപക നിയമനത്തിനുള്ള കൂടിക്കാഴ്ച 29 രാവിലെ 10 ഹയർ സെക്കൻഡറി സ്കൂൾ ഓഫീസിൽ നടക്കും. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9656781119. കാസർഗോഡ് ജില്ലയിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളിലെ വരവ് ചെലവ് കണക്കുകൾ ഓഡിറ്റ് ചെയ്യുന്നതിനായി ചാർട്ടേഡ് അക്കൌണ്ടന്റുമാരിൽ നിന്നും പ്രൊപ്പോസലുകൾ ക്ഷണിച്ചു. പ്രൊപ്പോസലുകൾ 18 വൈകുന്നേരം 3 JPCNR EGAKSD@gmail.com എന്ന ഇമെയിലിൽ ലഭിക്കണം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0499 4255 0202. സേവന വാർത്തകൾ കഴിഞ്ഞു.

0: Nomura and Yuichi Shimogami in straight games in the quarterfinal match today. However, PV Sindhu and Lakshya Sen lost the singles quarterfinal matches. In IPL cricket, Chennai Super Kings were 153-5 in 18 overs against Lucknow Super Giants in Lucknow when reports last came in. Earlier, Lucknow Super Giants won the toss and opted to field. The sacred Piprawa relics of Lord Buddha were accorded an emotional farewell at the Leh airport today after the conclusion of a 14-day long grand exposition in Ladakh. Over 1 lakh devotees paid obeisance to the holy relics, making it one of the largest spiritual gatherings organized in the Union Territory. And now, before we end the bulletin, the headlines once again. Prime Minister Narendra Modi reaffirms India's support for safe and uninterrupted navigation through Strait of Hormuz for regional stability and energy security. BRICS foreign ministers call for democratic global governance and stronger multilateral action on peace and climate challenges. CBI arrests one of the kingpins in NEET UG 2026 paper leak case. West Bengal government suspends 3 IPS officers in connection with RG Kaur rape and murder case. Indian Wushu team bags 2 gold, 1 silver and 2 bronze medals at Sanda World Cup in Macau. And India concludes Asian Under-17 Boxing Championships with historic 2 gold and 7 silver medals at Tashkent. And that is all in the news at 9. Good night.
1: Akashavani. വിദ്യാഭ്യാസ രംഗം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വിദ്യാഭ്യാസ രംഗത്തിലേക്ക് സ്വാഗതം. ഇന്ന് ജീവശാസ്ത്ര പഠനം പ്രകൃതിയിലൂടെ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് തിരുവനന്തപുരം കോട്ടൺഹിൽ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക കലാ ജോൺ.
2: പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, അവധിക്കാലം കളിച്ച് രസിച്ച് ആസ്വദിക്കുകയാണല്ലോ അല്ലേ? എല്ലാ രസങ്ങൾക്കുമൊപ്പം ജീവിതത്തിന്റെ രസക്കൂട്ടിലൂടെ പഠനാനുഭവങ്ങൾ നേടാനും ഈ അവധിക്കാലം നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം. പ്രകൃതി ഒരു വലിയ തുറന്ന പാഠപുസ്തകമാണ്. ക്ലാസ് മുറിയിലെ 4 ചുവരുകൾക്കുള്ളിൽ ലഭിക്കുന്ന അറിവിനേക്കാൾ ആഴമേറിയതും പ്രായോഗികവുമായ അറിവാണ് പ്രകൃതിയുമായുള്ള നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ ലഭിക്കുന്നത്. ഭൗതിക ലോകം, പരിസ്ഥിതി, സസ്യജാലങ്ങൾ, ജന്തുജാലങ്ങൾ, ഭൗമ പ്രതിഭാസങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്ന പ്രപഞ്ചത്തിന്റെ ആകെ തുകയെയാണ് പ്രകൃതി എന്ന് വിളിക്കുന്നത്. മനുഷ്യനിർമ്മിതമല്ലാത്ത സ്വാഭാവികമായി നിലനിൽക്കുന്നതെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. ഇതുകൂടാതെ ഒരു വസ്തുവിൻ്റെയോ വ്യക്തിയുടെയോ അടിസ്ഥാന ഗുണം, സ്വഭാവം എന്നീ അർത്ഥത്തിലും പ്രകൃതി എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട്. ജീവനുള്ളവയെക്കുറിച്ചും അവയ്ക്ക് ചുറ്റുപാടുമായുള്ള ബന്ധത്തെക്കുറിച്ചും പഠിക്കുന്ന ശാസ്ത്രശാഖയാണല്ലോ ജീവശാസ്ത്രം. അനുഭവം ഗുരു എന്നാണല്ലോ പറയാറ്. അപ്പോൾ ചുറ്റുവട്ടത്തു നിന്നും ലഭിക്കുന്ന അനുഭവങ്ങൾ ജീവിതത്തിൽ ഗുരുസ്ഥാനത്താണ് നിൽക്കുന്നത് എന്ന തിരിച്ചറിവ് കുട്ടികളുടെ ജീവിത വളർച്ചയ്ക്ക് വളരെയേറെ സഹായകമാകും. ജീവശാസ്ത്രം കുട്ടികൾക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ട വിഷയമാണല്ലോ അല്ലേ? ജീവശാസ്ത്രത്തിന് പ്രകൃതിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് വിശദീകരിക്കേണ്ട ആവശ്യമേയില്ല. ജീവശാസ്ത്രം പഠിക്കാൻ ഏറ്റവും അനുയോജ്യമായ രീതിശാസ്ത്രം പ്രകൃതിയിലൂടെ പഠിക്കുക, പ്രകൃതിയെ അറിഞ്ഞു പഠിക്കുക എന്നത് തന്നെയാണ്. ഒരുദാഹരണം പറയാം. 8 ക്ലാസ്സിലെ ജീവശാസ്ത്ര പുസ്തകത്തിൽ ജൈവവൈവിധ്യം അഥവാ ബയോഡൈവേഴ്സിറ്റി എന്ന പാഠഭാഗവും അതോട് ചേർന്ന് ബയോളജിക്കൽ ഇന്ററാക്ഷൻസ് അഥവാ ജീവിബന്ധങ്ങളെക്കുറിച്ചും പഠിക്കാനുള്ള ഭാഗമുണ്ട്. ഈ ഭാഗം കുട്ടികളിൽ ഉറപ്പിക്കാനായി ഒരു ക്യാമ്പസ് വാക്ക് അഥവാ സ്കൂൾ വളപ്പിലൂടെയുള്ള നടത്തം നടത്താൻ ടീച്ചർ തീരുമാനിച്ചു. കുട്ടികളും ടീച്ചറുമായി സ്കൂൾ പരിസരത്തിലേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ പലതരത്തിലുള്ള വൃക്ഷലതാദികളും പൂച്ചെടികളും കാക്ക, പരുന്ത്, അണ്ണാൻ, ഓന്ത്, അരണ, പുഴുക്കൾ തുടങ്ങി പലവിധ ജീവികളും കുട്ടികൾ നിരീക്ഷിച്ച് കണ്ടെത്തി. അവരുടെ പരിസരത്തുള്ള വൈവിധ്യമാർന്ന ജീവജാലങ്ങൾക്ക് അവർ വ്യക്തമായി ജൈവവൈവിധ്യം എന്ന പേര് നൽകി. ശലഭപ്പാർക്കിലെ പൂവും പൂമ്പാറ്റയും, മാവിലെ ഇത്തിളും, പ്ലാവിലെ മരവാഴയും മൂടില്ലാത്താളിയും, വിളകൾക്കിടയിലെ കളകളും, പലതരത്തിലുള്ള ജീവിബന്ധങ്ങളായ പരാദജീവനം, കമൻസലിസം, മ്യൂച്വലിസം, മത്സരം എന്നിവയ്ക്കു

0: ഉദാഹരണങ്ങളാണെന്ന് കുട്ടികൾ തിരിച്ചറിഞ്ഞ് വിശദീകരണക്കുറിപ്പ് തയ്യാറാക്കാനുള്ള പ്രാപ്തി നേടി. ക്യാമ്പസ് വാക്കിന്റെ അവസാനം വന്നെത്തിയത് ക്യാൻറ്റീൻ മുറ്റത്താണ്. അവിടെ ജൈവ വൈവിധ്യത്തെ നശിപ്പിക്കുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ കണ്ടെത്തൂ എന്ന പ്രവർത്തനത്തിന് പ്ലാസ്റ്റിക് വലിച്ചെറിഞ്ഞിരിക്കുന്നതും കരിയില കത്തിക്കുന്നതും കുഞ്ഞുങ്ങൾ കണ്ടെത്തിയത് വളരെ അതിശയകരമായി തോന്നി. ക്യാമ്പസ് വാക്ക് കഴിഞ്ഞ ഉടൻ അടുത്ത ക്ലാസ്സിലേക്ക് കുട്ടികൾ പോയി. അത് കഴിഞ്ഞ് ഇടവേള സമയത്ത് കൂട്ടത്തിലെ കുറച്ച് കുട്ടികൾ ടീച്ചറെ കാണാൻ വന്നു. എന്താണ് കാര്യമെന്ന് തിരക്കിയപ്പോൾ അവർ ചോദിച്ചു, ടീച്ചർ, ഞങ്ങൾ ക്യാമ്പസ് പ്ലാസ്റ്റിക് ഫ്രീ ആക്കാനുള്ള പ്രവർത്തനം നടത്തിക്കോട്ടെ എന്ന്. എല്ലാ പിന്തുണയുമായി കുട്ടികളോടൊപ്പം ടീച്ചറും കൂടി. ജീവശാസ്ത്ര പഠനം ക്ലാസ് മുറിയിൽ നിന്നും പ്രകൃതിയിലേക്ക് ഇറങ്ങിയപ്പോൾ സംഭവിച്ച മാറ്റമാണ് മേൽപ്പറഞ്ഞത്. ഇനിയും പറയാൻ ഒത്തിരി അനുഭവങ്ങളുണ്ട്. ജീവിയുടെ പ്രകൃതി അറിഞ്ഞ് ജീവശാസ്ത്ര പഠനം നടത്തുമ്പോൾ ഓരോ കുട്ടിയും അവന്റെയും മറ്റു ജീവികളുടെയും ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്നും ആ കോശങ്ങൾക്കുള്ളിൽ പല വിധത്തിലുള്ള കോശാംഗങ്ങളും അതിനുള്ളിലെ ജീവൽ പ്രവർത്തനങ്ങളും തിരിച്ചറിയാൻ പ്രാപ്തി നേടുന്നു. ഓരോ ജീവനും വിലപ്പെട്ടതാണെന്ന തിരിച്ചറിവ് നേടിയെടുക്കുന്നു. ജീവശാസ്ത്രം മനുഷ്യൻ ഉൾപ്പെടെയുള്ള ഓരോ ജീവിയെക്കുറിച്ചും ഓരോ ജീവിക്കും പ്രകൃതിയുമായുള്ള ബന്ധത്തെക്കുറിച്ചും കുട്ടികൾക്ക് അറിവ് നൽകുമ്പോൾ പ്രകൃതി എന്ന പാഠശാലയിലൂടെ നേരനുഭവങ്ങൾ നേടുന്ന കുട്ടിക്ക് കണ്ടും കേട്ടും മണത്തും രുചിച്ചും സ്പർശിച്ചും പഠനം ബഹു ഇന്ദ്രിയാനുഭവ പ്രധാനമായ ബോധന രീതിയിലൂടെ രസകരമായ ഒരു പ്രക്രിയയായി മാറുന്നു. കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന പൊള്ളിക്കുന്ന ചൂട് ഈ വേനലവധിയെ വളരെ ദുഷ്കരമാക്കി മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ പ്രകൃതിയെ സംരക്ഷിക്കാൻ വിവേകശാലിയായ മനുഷ്യന് മാത്രമേ സാധിക്കൂ എന്ന തിരിച്ചറിവ് ഓരോ കുഞ്ഞുമനസ്സിലും ഉണ്ടാവേണ്ടതാണ്. ജീവികൾക്ക് ജീവശ്വാസവും ജീവജലവും ആഹാരവും തന്നു പോറ്റുന്ന പ്രകൃതിയെ സംരക്ഷിക്കാൻ മാലിന്യം കുറച്ച് മരങ്ങൾ വച്ചുപിടിപ്പിച്ച് പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ കുഞ്ഞു കൈകളിൽ ഈ പ്രകൃതി സുരക്ഷിതമാക്കാൻ പ്രകൃതിയിലൂടെയുള്ള ജീവശാസ്ത്ര പഠനത്തിനു മാത്രമേ സാധിക്കൂ. നമ്മുടെ പൂർവികരിൽ നിന്നും നാം കടം കൊണ്ട ഈ ഭൂമി അതിന്റെ പച്ചപ്പ് മായാതെ സംരക്ഷിക്കാൻ, ഒരു മരം നടാൻ, നട്ടമരം പരിപാലിക്കാൻ ഓരോ കുട്ടികളും ഈ അവധിക്കാലം പ്രയോജനപ്പെടുത്തണം. മരം നൽകുന്ന തണലും ജീവശ്വാസവും അതിന്റെ വിലയും തിരിച്ചറിഞ്ഞ് സ്വന്തം ചുറ്റുവട്ടത്ത് നിന്നും ഒരുപിടി മണ്ണിൽ വിളയുന്ന തക്കാളിയും മുളകും വളർത്തിയെടുക്കാനുള്ള അവധിക്കാല പ്രവർത്തനങ്ങൾ ഓരോ വീട്ടിലും മാതാപിതാക്കളുടെ പിന്തുണയോടെ കുട്ടികൾക്ക് ചെയ്തെടുക്കാൻ അവസരം ഒരുക്കുമ്പോൾ ഡിജിറ്റൽ ലോകത്തിന്റെ മായാലോകത്ത് നിന്നും പരിസരത്തിന്റെ പച്ചപ്പിലേക്കിറങ്ങി കുട്ടികളുടെ ശരീരവും മനസ്സും ആരോഗ്യമുള്ളതാകും. ആഘോഷങ്ങളുടെ കാലത്ത് പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞ് വലിച്ചെറിയുന്ന വർണ്ണക്കടലാസുകൾക്കപ്പുറം ഓരോ ആഘോഷവും ഒരു ഓർമ്മയാക്കി മാറ്റുന്ന ഫലവൃക്ഷത്തൈകൾ കുട്ടികൾക്ക് നൽകി അത് വച്ചുപിടിപ്പിച്ച് പരിപാലിക്കാനുള്ള പരിശീലന കാലമായി ഈ അവധിക്കാല പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാം. ജീവശാസ്ത്രം ഓരോ ജീവന്റെയും പ്രാധാന്യം മനസ്സിലാക്കാനുള്ള പഠനമാകണം. ഓരോ ജീവി ബന്ധവും നിലനിർത്താനും പരിപാലിക്കാനും സഹായകരമാകുന്ന തരത്തിൽ കുട്ടികൾക്ക് നേരനുഭവം നൽകാൻ ജീവശാസ്ത്ര പഠനം പ്രകൃതിയധിഷ്ഠിതമാകണം. പഠനയാത്രകളും പരിസര നിരീക്ഷണവും ഇതിനായി പ്രയോജനപ്പെടുത്താം. പഠനം അനുഭവാധിഷ്ഠിതമാകണം. അത് ജീവശാസ്ത്ര പഠനം മാത്രമല്ല, എല്ലാ പഠനവും. ക്ലാസ് മുറിയിലെ നാല് ചുവരുകൾക്കുള്ളിൽ ലഭിക്കുന്ന അറിവിനേക്കാൾ ആഴമേറിയതും പ്രായോഗികവുമായ അറിവാണ് പ്രകൃതിയുമായുള്ള നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ ലഭിക്കുന്നത്. ജീവശാസ്ത്രം പഠിക്കേണ്ടത് പുസ്തകങ്ങളിലൂടെ മാത്രമല്ല, ജീവനുള്ള പ്രകൃതിയിലൂടെയാണ്. വളരെ ഫലപ്രദമായ ഈ രീതിയിലൂടെ കുട്ടികൾക്ക് വളരെയേറെ ഗുണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഒന്നാമതായി, അത് അറിവിന്റെ ദൃഢത ഉറപ്പുവരുത്തുന്നു. പുസ്തകങ്ങളിൽ നിന്നും വായിച്ചു പഠിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് മറന്നുപോയേക്കാം. എന്നാൽ കാഴ്ചയിലൂടെയും അനുഭവങ്ങളിലൂടെയും ഗ്രഹിക്കുന്ന കാര്യങ്ങൾ മനസ്സിൽ ദീർഘകാലം നിലനിൽക്കും. രണ്ടാമതായി, കുട്ടികളിൽ നിരീക്ഷണ പാടവം വർദ്ധിപ്പിക്കാൻ ഈ രീതി പ്രയോജനപ്പെടുന്നു. ചുറ്റുമുള്ള ലോകത്തെ സൂക്ഷ്മമായി നിരീക്ഷിക്കാനുള്ള കഴിവ് കുട്ടികളിൽ വളരുന്നു. ഒരു ചെടിയിലെ ഇലകളുടെ അറേഞ്ച്മെന്റ്, പൂക്കൾ, പ്രാണികളുടെ ഘടന, ഇതൊക്കെ നിരീക്ഷണ പാടവം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. മൂന്നാമതായി, പഠനം രസകരമായ അനുഭവമാക്കി മാറ്റാൻ പ്രകൃതിയധിഷ്ഠിത പഠനം സഹായിക്കുന്നു. കുട്ടികളിലെ പഠനത്തോടുള്ള വിരസത മാറ്റി പഠന സമ്മർദ്ദം കുറച്ച് ജിജ്ഞാസ വർദ്ധിപ്പിക്കാൻ ഈ മാർഗം സഹായിക്കുന്നു. നാലാമതായി, പരിസ്ഥിതി ബോധം കുട്ടികളിൽ വളർത്താൻ സഹായിക്കുന്നു. പ്രകൃതിയെ അറിഞ്ഞു പഠിക്കുമ്പോൾ അവ സംരക്ഷിക്കപ്പെടേണ്ടതാണെന്ന തിരിച്ചറിവ് സ്വാഭാവികമായി കുട്ടികളിൽ ഉണ്ടാകുന്നു. ഇത് ഭാവിയിൽ ഉത്തരവാദിത്തമുള്ള പൗരന്മാരെ സൃഷ്ടിക്കാൻ സഹായിക്കുന്നു. അഞ്ചാമതായി, പ്രകൃതിയധിഷ്ഠിത പഠനം പ്രായോഗിക അറിവ് നൽകി കുട്ടികളെ പരിപോഷിപ്പിക്കുന്നു. പഠിച്ച കാര്യങ്ങൾ പ്രായോഗിക ജീവിതത്തിൽ എവിടെയാണ് പ്രയോഗിക്കേണ്ടത് എന്ന് മനസ്സിലാക്കാൻ ഈ പഠനരീതി സഹായിക്കുന്നു. ഉദാഹരണത്തിന്, മണ്ണൊലിപ്പ് തടയാൻ സസ്യങ്ങൾ എങ്ങനെ സഹായിക്കുന്നു എന്ന് നേരിട്ട് കാണുന്നത് വലിയൊരു പാഠമാണ്. അത് ഒരു പ്രകൃതി സംരക്ഷണ പ്രക്രിയയെ സഹായിക്കുന്നുമുണ്ട്. അടുത്തതായി, ശാസ്ത്രീയ ചിന്താഗതി വളരാൻ സഹായിക്കുന്നു. എന്തുകൊണ്ട്, എങ്ങനെ എന്ന ചോദ്യങ്ങൾ ചോദിക്കാനും അതിനുള്ള ഉത്തരങ്ങൾ പ്രകൃതിയിൽ നിന്ന് കണ്ടെത്താനും കുട്ടികൾ ശ്രമിക്കുന്നു. ഉദാഹരണം, കാലാവസ്ഥാ വ്യതിയാനം ജീവജാലങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്നത് പ്രകൃതി നിരീക്ഷണത്തിലൂടെ കുട്ടികൾ നേരിട്ട് മനസ്സിലാക്കുന്നു. അടുത്തതായി, മാനസികവും ശാരീരികവുമായ ആരോഗ്യം വളർത്താനായിട്ട് ഈ രീതി കുട്ടികളെ സഹായിക്കുന്നു. ക്ലാസ് മുറിയിലെ വിരസത മാറ്റി പ്രകൃതിയുമായി ഇടപഴകുന്നത് കുട്ടികളുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുകയും അവർക്ക് പഠനത്തിൽ കൂടുതൽ താൽപ്പര്യം ഉണ്ടാക്കാൻ സഹായിക്കുകയും ചെയ്യും. ജീവനുള്ള പ്രകൃതിയിൽ നിന്നു തന്നെ ജീവശാസ്ത്രം പഠിക്കുമ്പോൾ കുട്ടികൾ കേവലം പഠിതാക്കളല്ല, മറിച്ച് ചെറിയ ശാസ്ത്രജ്ഞന്മാരായി മാറുകയാണ് ചെയ്യുന്നത്. ഇത് അവരിൽ സഹാനുഭൂതിയും അന്വേഷണത്വരയും വളർത്തുന്നു. പഠനം ഹൃദ്യവും പ്രായോഗികവുമായി മാറുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ജീവശാസ്ത്ര പഠനം പ്രകൃതിയിലൂടെ നടത്തുമ്പോൾ പഠനം രസകരമായ ഒരു അനുഭവമായി മാറുന്നു.
1: ജീവശാസ്ത്ര പഠനം പ്രകൃതിയിലൂടെ, ഈ വിഷയത്തെക്കുറിച്ചുള്ള പ്രഭാഷണമാണ് കൂട്ടുകാർ ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് തിരുവനന്തപുരം കോട്ടൺഹിൽ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക കലാ ജോൺ. ആരണ്യകേരളം. ചിന്നാർ വന്യജീവി സങ്കേതം. ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിൽപ്പെടുന്ന മറയൂരിനടുത്താണ് ചിന്നാർ വന്യമൃഗ സംരക്ഷണ കേന്ദ്രം. മറയൂരിൽ നിന്ന് 18 കിലോമീറ്റർ വടക്കായി NH-17 വഴിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പശ്ചിമഘട്ടത്തിലുൾപ്പെടുന്ന ചിന്നാർ ഒരു മഴനിഴൽ പ്രദേശമാണ്. മഴമേഘങ്ങളെ കാണാമെങ്കിലും മഴ ഇവിടെ വിരളമാണ്. ഒരു മരുഭൂമിയുടെ പ്രതീതിയാണ് വരണ്ടുടങ്ങിയ ഈ പ്രദേശം കണ്ടാൽ തോന്നുക. കുറ്റിച്ചെടികളും മുൾച്ചെടികളും കൊണ്ട് നിറഞ്ഞ ഈ പ്രദേശം അത്യപൂർവങ്ങളായ ജീവികളുടെയും സസ്യങ്ങളുടെയും കലവറ കൂടിയാണ്. 1984 ചിന്നാർ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിക്കുന്നത്. ചാമ്പൽ മലയണ്ണാൻ, നക്ഷത്രയാമ എന്നിവയാണ് ഈ സങ്കേതത്തിലെ പ്രധാന ആകർഷണം. ദക്ഷിണേന്ത്യയിലും ശ്രീലങ്കയിലും മാത്രമേ ചാമ്പൽ മലയണ്ണാൻ അവശേഷിക്കുന്നുള്ളൂ. 200-ൽ താഴെ മലയണ്ണാന്മാരാണ് ഇവിടെ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഇലപൊഴിയും കാടുകൾ ധാരാളമുള്ള ചിന്നാറിൽ ആന, പുലി, കടുവ തുടങ്ങി വന്യജീവികളുടെ സാന്നിധ്യമുണ്ട്. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഒന്നായ പാമ്പാർ ചിന്നാർ സങ്കേതത്തിലൂടെയാണ് ഒഴുകുന്നത്. മൂന്നാർ വൈൽഡ് ലൈഫ് ഡിവിഷനാണ് സങ്കേതത്തിന്റെ ഭരണസംരക്ഷണ ചുമതല.

0: ആകാശവാണി അഖില കേരള റേഡിയോ നാടകോത്സവം കണ്ണൂർ നിലയം അവതരിപ്പിക്കുന്നു മൗനസാക്ഷി. നാടകരചന സംവിധാനം വിനോദ് ബാബു എച്ച്. ശബ്ദം പകർന്നവർ യു പ്രസന്നകുമാർ, ബാലമുരളി ചിറക്കൽ, പ്രജിൻ സി കണ്ണൻ, മെഹമൂദ് കുറുവ, കമ്പിൽ പി രാമചന്ദ്രൻ, മോഹനൻ രാമന്തളി, അനീഷ് പെരുന്താറ്റിൽ, രാമകൃഷ്ണൻ പഴശ്ശി, ജസ്ന ജയരാജ്, സജി സെബാസ്റ്റ്യൻ, ബാബുരാജ് പെരിയ. മലയാള പരിഭാഷ കെ എസ് സിംഗ്.
1: മഹാരാജൻ, മഹാരാജൻ, അങ്ങനെ എന്താണ് ഇത്രയും ചിന്താകുലനായിരിക്കുന്നത്?
2: ആ വന്നാലും മന്ത്രി, നമ്മുടെ ചിന്ത മുഴുവൻ നാടിനെ കുറിച്ചല്ലാതെ മറ്റെന്താണ്? വേറെ ഒന്നുമില്ല.
1: അങ്ങ് എപ്പോഴും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നാൽ മാറ്റങ്ങൾ സംഭവിക്കുമോ? ഇങ്ങനെ പോയാൽ അവിടെ നിന്റെ ആരോഗ്യസ്ഥിതി എന്താകും?
2: മന്ത്രി, ഈ നാടിന്റെ നന്മ മാത്രമാണ് നമ്മുടെ ആരോഗ്യത്തെക്കാൾ നമുക്ക് മുഖ്യം.
1: മഹാരാജൻ, ഞാൻ പറയുന്നത് എന്തെന്നാൽ.
2: നിർത്തൂ മന്ത്രി. ഇന്നലെ നമ്മൾ ചേർന്ന സഭയിൽ നിങ്ങളും ഉപമന്ത്രിമാരും ചേർന്ന് ആലോചിച്ച് നല്ലൊരു തീരുമാനം ഇന്ന് അറിയിക്കാമെന്ന് പറഞ്ഞിരുന്നില്ലേ? അതെന്തായി? നല്ല തീരുമാനം വല്ലതും ഉണ്ടായോ?
1: മഹാരാജൻ, എന്നോട് അങ്ങൊരു കാര്യം അരുളി ചെയ്താൽ ഞാൻ അത് നിറവേറ്റാതിരിക്കോ? ഒരു നല്ല തീരുമാനത്തിലെത്തിയിരിക്കുന്നു മഹാരാജൻ. അത് അങ്ങനെ അറിയിക്കാൻ വേണ്ടിയാണ് അങ്ങയുടെ വിശ്രമ സമയം പോലും നോക്കാതെ ഞാൻ വന്നിരിക്കുന്നത്. എന്നോട് ക്ഷമിച്ചാലും.
2: മന്ത്രി, നമ്മുടെ നാടിനെ ഈ പ്രശ്നങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്നതുവരെ നമുക്ക് വിശ്രമമില്ല. സമയം പാഴാക്കാതെ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വേഗം പറയൂ.
1: ഉത്തരവ് മഹാരാജൻ.
2: ഒരു നിമിഷം. ഇന്നലത്തെ സഭയിൽ നമ്മുടെ രാജ്യോപദേശകൻ അഭിമന്യു പങ്കെടുത്തിരുന്നുവോ?
1: ക്ഷമിച്ചാലും മഹാരാജൻ, ഇന്നലത്തെ സഭയിൽ അഭിമന്യു പങ്കെടുത്തിരുന്നില്ല.
2: എന്ത്, അഭിമന്യു പങ്കെടുത്തില്ലെന്നോ? നാം സഭയിൽ നിന്നും തിരിക്കുന്നതിന് മുന്നേ നിങ്ങളോട് പറഞ്ഞിരുന്നതല്ലേ ചർച്ചയിൽ കർശനമായും അഭിമന്യു പങ്കെടുക്കണമെന്ന്? എന്നിട്ട് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? അഭിമന്യുവിനെ നിങ്ങൾ സഭ കൂടുന്ന വിവരം അറിയിച്ചിരുന്നില്ലേ?
1: മഹാരാജൻ, അവിടെ നിന്ന് അറിയാത്തതായി ഒന്നും തന്നെ ഇല്ലല്ലോ. അഭിമന്യു ഏതൊരു സഭയിലും എന്തു നല്ല തീരുമാനത്തിനും തടസ്സം നിൽക്കും. അതുമാത്രമല്ല, ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായത്തിന് ഒരു വിലയും കൽപ്പിക്കാതെ സ്ഥിരമായി തർക്കിക്കുകയും എതിർക്കുകയും ചെയ്യുന്നത് അഭിമന്യു പതിവാക്കിയിരിക്കും. രാജ്യത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ പ്രശ്നങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നല്ലൊരു തീരുമാനം കൈക്കൊള്ളേണ്ടതാണ്. അത് അനിവാര്യമാണ്. അങ്ങനോട് ക്ഷമിക്കണം. ഈ കാരണങ്ങളാലാണ് ഞാൻ അഭിമന്യുവിനെ സഭയിലേക്ക് ക്ഷണിക്കാതിരുന്നത്.
2: തെറ്റാണ് മന്ത്രി, നിങ്ങളുടെ ഊഹം തെറ്റ്. ഭൂരിപക്ഷ അഭിപ്രായത്തിൽ നിന്നും വ്യത്യസ്തമായി ഒരു നിർദ്ദേശമോ നിലപാടോ അഭിമന്യു എടുക്കുന്നുവെങ്കിൽ അത് നമ്മൾ നിസ്സാരമായി തള്ളരുത്. അതീവ ഗൗരവത്തോടെ അതിന് വിശകലനം ചെയ്യേണ്ടതുണ്ട്. ചിലപ്പോൾ

0: അതായിരിക്കും ഏറ്റവും നല്ല തീരുമാനം.
1: അങ്ങുന്നേ, ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്തെന്നാൽ,
0: കൂടുതൽ വിശദീകരണം എനിക്ക് ആവശ്യമില്ല. എത്രയും പെട്ടെന്ന് അഭിമന്യുവിനെ വിവരമറിയിക്കുക. നാളെ നടക്കുന്ന രാജ്യസഭയിൽ തീർച്ചയായും അഭിമന്യു ഉണ്ടായിരിക്കണം. ഇതെന്റെ ആജ്ഞയാണ്.
1: ഉത്തരവ്.
2: മഹാരാജാവ്, നീണാൾ വാഴട്ടെ.
0: മന്ത്രി, എന്തായത്? ഞാൻ ഇത്രയും പറഞ്ഞിട്ടും അഭിമന്യു സഭയിലെത്തിയില്ലല്ലോ. ഒരു ഉപദേശകന് വേണ്ടി നാം കാത്തിരിക്കണമെന്നാണോ? അല്ല, അഭിമന്യു ഇന്നും സഭയിൽ പങ്കെടുക്കേണ്ട എന്ന് നിങ്ങൾ വീണ്ടും തീരുമാനിച്ചോ?
1: ഇല്ല അങ്ങനെ. അവിടുന്ന് ഉത്തരവിനെ ഞാൻ എങ്ങനെ അനുസരിക്കാതിരിക്കും? മാത്രമല്ല, അത് അങ്ങയുടെ ആജ്ഞയായിരുന്നു. ഞാൻ അത് ശിരസാ വഹിച്ച് അഭിമന്യുവിനെ ധരിപ്പിക്കുകയും ചെയ്തതാണ്. വിവരങ്ങൾ കൃത്യമായി അറിയിക്കുകയുണ്ടായി എന്നും ദൂതൻ എന്നോട് പറഞ്ഞു.
0: എന്നിട്ട് എന്തുകൊണ്ട് അഭിമന്യു സഭയിലെത്തിയില്ല? ഇന്ന് ചേരുന്ന സഭയുടെ പ്രാധാന്യം അറിയിപ്പിൽ വിവരിച്ചിരുന്നോ?
1: എന്റെ ദൈവമേ, ഈ അഭിമന്യു എന്റെ തലയ്ക്ക് വില പറയുമെന്ന് തോന്നുന്നല്ലോ. അവിടുന്ന് കോപിക്കരുത്. അഭിമന്യു സഭയിൽ എത്താത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അവിടുന്നാണ് സത്യം. എന്നെ വിശ്വസിക്കണം.
0: അങ്ങനെയാണെങ്കിൽ
3: മഹാരാജാവ് നിനാൾ വഴട്ടെ. ക്ഷമിക്കണം മഹാരാജൻ, ഞാൻ അല്പം വൈകി.
1: മഹാരാജൻ കൃത്യസമയത്ത് സഭ ചേരുമെന്ന് അറിയിച്ചിട്ട് പോലും അഭിമന്യു വൈകിയെത്തിയിരിക്കുന്നു. മഹാരാജാവേ, അങ്ങയുടെ ഉത്തരവിനെ അവഗണിച്ചിരിക്കുകയാണ്. മാത്രമല്ല, സഭയെയും അപമാനിക്കുന്ന ഈ പ്രവൃത്തിക്ക് തക്കതായ ശിക്ഷ അഭിമന്യുവിന് നൽകണമെന്ന് അങ്ങയോട് ഞാൻ അപേക്ഷിക്കുകയാണ്.
3: മഹാരാജൻ, അവിടുന്ന് കോപിക്കരുത്. അവിടുത്തെ കൽപ്പന എപ്പോഴെങ്കിലും ഞാൻ മാനിക്കാതിരുന്നിട്ടുണ്ടോ? അപ്പോൾ ഞാൻ വൈകിയതിന്റെ കാരണം അങ്ങ് അറിയേണ്ടതുണ്ട്.
1: വൈകിയതിന് എന്ത് കാരണമാണ് പറയാൻ പോകുന്നത്? ഉത്തരവിനെ ബഹുമാനിച്ചില്ല. ഇതിലും വലിയ കാരണമെന്താ?
0: മന്ത്രി, സമാധാനിക്കൂ. അഭിമന്യുവിനെ പറ്റി നമുക്കറിയാത്തതല്ലോ. നമ്മുടെ നാടിനെ സ്നേഹിക്കുന്നവൻ, നമ്മുടെ സഭയുടെ ഉപദേശകൻ. അഭിമന്യുവിന് പറയാനുള്ളത് പറയട്ടെ.
3: നന്ദി മഹാരാജൻ, നന്ദി. ഇന്ന് സഭ കൂടുമെന്ന് എനിക്ക് ദൂത് കിട്ടിയപ്പോൾ തന്നെ ഞാൻ കൊട്ടാരത്തിലേക്ക് യാത്ര പുറപ്പെട്ടു. പക്ഷേ
1: ഇടയിൽ വെച്ച് കുതിരയെ കാണാതായി.
0: മന്ത്രി, അഭിമന്യു പറയട്ടെ.
3: മഹാരാജൻ, കൊട്ടാരത്തെ ലക്ഷ്യമാക്കിയുള്ള യാത്രക്കിടയിൽ പെട്ടെന്നൊരു ശബ്ദം കേട്ടു.
4: ഇത് അന്യായമാണ്, എന്റെ പശുവിനെ വിട്ടുവരൂ
3: എന്നാണ് ഞാൻ കേട്ടത്. എന്തോ പ്രശ്നം നടക്കുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. പ്രശ്നം എന്തെന്നാൽ,
1: കണ്ടോ, മഹാരാജന്റെ പ്രശ്നത്തെക്കാൾ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾക്കാണ് അഭിമന്യു പ്രാധാന്യം കൊടുക്കുന്നത്.
3: മറ്റുള്ളവരുടെ പ്രശ്നമായിട്ടല്ല, നാടിന്റെ തന്നെ പ്രശ്നമായാണ് ഞാൻ ഇതിനെ കാണുന്നത്. നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ മഹാരാജാവിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് എന്റെ കടമയിൽ പെടും. മഹാരാജന്റെ സന്നിധിയിൽ ഇന്ന് ഇങ്ങനൊരു സഭ ചേരുന്നത് നാടിന്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് നല്ല തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ വേണ്ടി തന്നെയല്ലേ? ചെറിയ പ്രശ്നങ്ങൾ എന്ന് നമ്മൾ കരുതുന്നവ പലപ്പോഴും വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ട്. പിന്നീടത് പരിഹരിക്കാൻ കഴിയാത്ത വിധത്തിൽ എത്താറുമുണ്ട്.
0: അഭിമന്യു, താങ്കൾ തുടർന്നാലും.
3: നന്ദി മഹാരാജൻ. ബഹളം കെട്ട സ്ഥലത്തേക്ക് ഞാൻ ചെല്ലുമ്പോൾ,
4: അടിയൻ കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ഇയാളിൽ നിന്നും പണം കടം വാങ്ങിയാണ് ഈ പശുവിനെ വാങ്ങിയത്. മാസം തോറും തെറ്റാതെ പലിശ കൊടുത്തു പോന്നിരുന്നു. അപ്പോഴാണ് കഴിഞ്ഞ വർഷം നമ്മുടെ നാട്ടിൽ പകർച്ചവ്യാധി പടർന്നു പിടിച്ചത്. അതിൽ എന്റെ ഭാര്യയും മക്കളും ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചു. അവരുടെ ചികിത്സക്കായി എന്റെ കയ്യിലെ പണം മുഴുവനും ചെലവായി. ദൈവാനുഗ്രഹം കൊണ്ട് അവർക്കൊന്നും സംഭവിക്കാതെ ഞങ്ങൾ രക്ഷപ്പെട്ടു. അതിനുശേഷം എന്റെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമായി. ജീവിത ചെലവിന് പോലും എന്റെ വരുമാനം തികയാതെ വന്നു. കടം വീട്ടാൻ കരുതിയിരുന്ന പണം പോലും ചെലവായി. ഇപ്പോൾ എന്റെ ഏക വരുമാനം ഈ പശുവിന്റെ പാൽ മാത്രമാണ്. എന്റെ കഷ്ടപ്പാട് മനസ്സിലാക്കാതെ മുതലും പലിശയും കിട്ടാത്തതിനാൽ ഇദ്ദേഹം പശുവിനെ കൊണ്ടുപോകാൻ വന്നിരിക്കുകയാണ്. എത്ര അപേക്ഷിച്ചിട്ടും എന്റെ സാഹചര്യം ഇദ്ദേഹം മനസ്സിലാക്കുന്നില്ല. രാജോപദേശകനായ അങ്ങ് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണം.
3: എന്റെ അയൽക്കാരനായ പാൽക്കാരന്റെ അവസ്ഥ എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. എങ്ങനെയെങ്കിലും അയാളെ ഇതിൽ നിന്ന് രക്ഷിക്കണമെന്ന നിലയിൽ ഞാൻ പലിശക്കാരനുമായി സംസാരിച്ചു തുടങ്ങി.
5: അങ്ങ് എന്താണ് പറയാൻ പോകുന്നതെന്ന് എനിക്കറിയാം. എന്നോട് ക്ഷമിക്കണം, അതനുസരിക്കാൻ എനിക്ക് സാധിക്കില്ല. ഇയാൾ എന്റെ കയ്യിൽ നിന്നും വാങ്ങിയ മുതലോ പോട്ടെ, ആറുമാസമായി പലിശയില്ല.
3: അയാൾ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? പകർച്ചവ്യാധി വന്നതുകൊണ്ടാണ് അയാൾക്ക് പലിശ തരാൻ കഴിയാതിരുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ, ഈ വ്യാധി നാം എല്ലാവരെയും ബാധിച്ചതാണ്. ഇതിനെ ഭയന്ന് നമ്മൾ എല്ലാവരും അവരവരുടെ

0: വീടിനുള്ളിൽ ഒതുങ്ങിയതല്ലേ. നമ്മുടെ എല്ലാവരുടെയും ദൈനംദിന ജീവിതത്തെ അത് സാരമായി ബാധിക്കുകയുണ്ടായി.
1: എന്താണ് നിങ്ങൾ പറയുന്നത്? നമ്മുടെ എല്ലാവരും ജീവിതമോ? ഈ വ്യാധി എന്നെ പോലുള്ള സാധാരണക്കാരായ കർഷകരെയും തൊഴിലാളികളെയുമാണ് ബാധിച്ചത്. എന്നാൽ നിങ്ങളെ പോലുള്ള കൊട്ടാരം സേവകർ വീട്ടിൽ അടച്ചിരുന്നാലും കൃത്യമായ വരുമാനം കിട്ടിയവരല്ലേ? ചുരുക്കത്തിൽ ഞങ്ങളുടെ ജീവിതം തെരുവിലായി.
0: നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലാകാൻ കിട്ടല്ല.
1: അവിടുന്ന് കൃത്യമായി മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഞാനൊന്ന് പറയാം. എന്റെ തീരുമാനത്തിന് മാറ്റമില്ല. മുതലും പലിശയും കിട്ടാത്ത സ്ഥിതിക്ക് ഈ പശുവിനെ ഞാൻ കൊണ്ടുപോവുകയാണ്.
2: നിങ്ങൾ ഞാൻ പറയുന്നു ഒന്ന് മനസ്സിലാക്കൂ. എന്റെ ജീവിതമാർഗം ഈ പശു മാത്രമാണ്. ഇതിനെ നിങ്ങൾ കൊണ്ടുപോയാൽ എന്റെ കുടുംബം പട്ടിണിയിലാകും. കുറച്ച് സമയം കൂടി നിങ്ങൾ അനുവദിക്കൂ. ഞാൻ നിങ്ങളുടെ പണം എങ്ങനെയെങ്കിലും തിരിച്ചു തരാം.
0: ഇങ്ങനെയൊക്കെ അപേക്ഷിക്കുമ്പോൾ അയാൾക്ക് കുറച്ചുകൂടി സമയം കൊടുത്തൂടെ?
1: അങ്ങുന്നനെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ പറയട്ടെ, അങ്ങിതിൽ ഇടപെടാതിരിക്കുന്നതാണ് നല്ലത്.
0: നിങ്ങളുടെ തീരുമാനത്തിൽ മാറ്റമില്ലാത്ത സ്ഥിതിക്ക് ഞാനൊരു തീരുമാനം പറയട്ടെ.
1: എന്ത് തീരുമാനം? പശുവിനെ കൊണ്ടുപോകുന്നത് തന്നെയാണ് ഏറ്റവും നല്ല തീരുമാനം.
0: രണ്ടാൾക്കും പ്രയോജനകരമായ രീതിയിൽ ഒരു തീരുമാനം എന്റെ കയ്യിലുണ്ട്.
1: കൊള്ളാലോ, അങ്ങനെയാണെങ്കിൽ ആ തീരുമാനം ഒന്ന് കേൾക്കട്ടെ.
0: ഇങ്ങനൊരു സന്ദർഭത്തിൽ മുതൽ തിരിച്ചു നൽകാൻ കഴിയില്ല. പക്ഷേ
1: പക്ഷേ എന്താണൊരു പക്ഷേ?
0: പറയാം, പലിശ മാത്രം മുടങ്ങാതെ കിട്ടുന്നതിന് ഒരു വഴിയുണ്ട്.
1: പലിശ കിട്ടാൻ വഴിയോ? എന്തുവഴി?
0: ധൃതി വെക്കല്ലേ, പറഞ്ഞുതരാം. ദിവസം തോറും ഈ പശുവിന്റെ പാൽ പലിശയായി നിങ്ങൾക്ക് കൊണ്ടുപോകാം.
3: മഹാരാജൻ കേട്ടില്ലേ നമ്മുടെ ഉപദേശകന്റെ ബുദ്ധിപരമായ ഉപദേശം? ഈ ചെറിയ പ്രശ്നത്തിൽ അഭിമന്യു ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ ഈ പ്രശ്നം താനേ തീർന്നേനെ. നമ്മുടെ ഉപദേശകന്റെ അതിബുദ്ധിയിൽ ഉദിച്ച തീരുമാനപ്രകാരം പാൽക്കാരന്റെ ദിവസ വരുമാനവും നിലച്ചുപോയി. ഇങ്ങനെയുള്ള ബുദ്ധിമാനെയാണ് മഹാരാജാവ് പ്രശ്നങ്ങൾ തീർക്കാൻ രാജസഭയിലേക്ക് വിളിച്ചു വരുത്തിയിരിക്കുന്നത്.
4: അഭിമന്യു, മന്ത്രി പറഞ്ഞതിൽ എന്താണ് തെറ്റ്? ഈ തീരുമാനം എങ്ങനെയൊരു നല്ല തീരുമാനമാകും? നിങ്ങളുടെ തീരുമാനം പാവം പാൽക്കാരനെ വല്ലാത്തൊരവസ്ഥയിലെത്തിച്ചു.
0: മഹാരാജൻ, ഇപ്പോൾ നമ്മുടെ മന്ത്രി ചിരിച്ചതുപോലെ ആ പലിശക്കാരനും ചിരിച്ചു. ആ പാവം പാൽക്കാരൻ ദുഃഖിതനായി. വിഷമിക്കേണ്ട, പശു നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകുമെന്ന് ഞാൻ അയാളെ ആശ്വസിപ്പിച്ചു.
4: അവസാനം എന്താണ് ഇവിടെ നടന്നത്?
0: എന്ത് നടക്കാൻ? ദുഷ്ടനായ പലിശക്കാരൻ ഇന്ന് തന്നെ അയാളുടെ പലിശ വസൂലാക്കുകയാണെന്ന് പറഞ്ഞ് പാൽ കറന്നു കൊടുക്കാൻ ഉത്തരവിട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു, ദിവസവും കിട്ടുന്ന പാൽ മാത്രമാണ് നിനക്ക് സ്വന്തം. പാൽക്കാരനോട് പാൽ കറക്കാൻ ഉത്തരവിടാൻ യാതൊരുവിധ അധികാരവും നിനക്കില്ല.
3: എന്നിട്ട് പറയൂ.
0: പറയാം. പാൽ കറക്കുന്നത് ഇത്ര വലിയ ജോലിയോ? ഇന്നത്തെ പലിശ ഇപ്പോൾ തന്നെ വസൂലാക്കുമെന്ന് പറഞ്ഞ് പലിശക്കാരൻ പശുവിനെ കറക്കാൻ തയ്യാറായി.
3: ഒന്ന് വേഗം പറയൂ, എന്താണ് അവസാനം ഉണ്ടായത്?
0: ഒരിക്കൽ പോലും പാൽ കറക്കാത്തവൻ പശുവിന്റെ അകിടിൽ കൈവച്ചാൽ എന്ത് സംഭവിക്കും? അത് സംഭവിച്ചു. പശു കാലുകൊണ്ട് ഒരു തൊഴി കൊടുത്തു.
3: അയ്യോ,
0: ഇതുപോലെയാ അവിടെ കൂടിയിരുന്ന ജനങ്ങൾ പതറിപ്പോയത്.
4: ആ പലിശക്കാരനോ?
0: പലിശക്കാരന് തന്റെ തെറ്റ് മനസ്സിലായി. മുതലും പലിശയും വേണ്ട എന്ന് പറഞ്ഞ് വന്ന വഴി ഓടിപ്പോയി.
4: സബാഷ്. അഭിമന്യു, നിങ്ങളുടെ ബുദ്ധിയിൽ നമുക്ക് അഭിമാനമുണ്ട്. കണ്ടോ മന്ത്രി, നമ്മുടെ അഭിമന്യു തക്ക സമയത്ത് ഇടപെട്ട് കൃത്യമായ തീരുമാനത്തിലാണ് എത്തിയത്. ഇപ്പോൾ മന്ത്രിക്ക് മനസ്സിലായി കാണും നാം എന്തുകൊണ്ടാണ് നിർബന്ധമായും അഭിമന്യു നമ്മുടെ സഭയിൽ ഉണ്ടാകണമെന്ന് പറയുന്നതെന്ന്.
0: മഹാരാജൻ, പാൽക്കാരനുണ്ടായ പ്രശ്നങ്ങൾ പോലെ തന്നെയാണ് നമ്മുടെ രാജ്യത്ത് ജനങ്ങളിൽ പലർക്കും പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്.
4: നിങ്ങൾ പറയുന്നത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണണം. അന്നുകൂടിയ രാജ്യസഭയിൽ എടുത്ത തീരുമാനങ്ങൾ ചർച്ച ചെയ്യുവാൻ വേണ്ടിയാണ് വീണ്ടും സഭ കൂടിയിരിക്കുന്നത്. രാജ്യസഭ ആരംഭിക്കട്ടെ. മന്ത്രിയും മറ്റംഗങ്ങളും കൂടി ആലോചിച്ചെടുത്ത തീരുമാനം നമുക്കും അഭിമന്യുവിനും കൂടി ഒന്ന് വിശദീകരിച്ചാലും.
3: ഉത്തരവ് മഹാരാജൻ. ഇന്നും ഐശ്വര്യവും സമൃദ്ധിയും സന്തോഷവും നിറഞ്ഞ നമ്മുടെ രാജ്യം കുറച്ചു കാലമായി വരൾച്ച, പകർച്ചവ്യാധി, കൊല, കൊള്ള തുടങ്ങിയവ കൊണ്ട് വളരെയേറെ ബുദ്ധിമുട്ടുകയാണ്. തന്മൂലം ജനങ്ങൾ വളരെയധികം കഷ്ടതകൾ അനുഭവിക്കുകയാണ് മഹാരാജൻ.
4: ഈ പ്രശ്നങ്ങൾ മുൻനിർത്തി എത്രയും പെട്ടെന്ന് ജനങ്ങളുടെ വിഷമങ്ങൾ തീർക്കും വിധം ഒരു തീരുമാനമെടുക്കുവാനുള്ള ചർച്ചയ്ക്ക് വേണ്ടി സഭാംഗങ്ങളോട് നാം ഉത്തരവിട്ടിരുന്നു.
3: മഹാരാജന്റെ കൽപ്പനപ്രകാരം എന്റെ നേതൃത്വത്തിൽ മറ്റംഗങ്ങളോടുകൂടി ആലോചിച്ച് ഒരു നല്ല തീരുമാനം എടുത്തിരിക്കുന്നു. അവിടുന്ന് സമ്മതിച്ചാൽ ഈ തീരുമാനം നടപ്പിലാക്കാവുന്നതാണ്.
0: മന്ത്രി, ധൃതി വെക്കാതെ തീരുമാനം എന്തെന്നറിയിച്ചാൽ മഹാരാജനും നിങ്ങളും ഞാനും ചേർന്ന് ചർച്ച ചെയ്ത് ഇത് നടപ്പിലാക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞതിൽ തെറ്റില്ലല്ലോ അങ്ങുന്നേ?
4: ഇതിലെന്താണ് തെറ്റ്? സഭയിലെടുക്കുന്ന ഓരോരോ തീരുമാനങ്ങളും പലവട്ട ചർച്ചകൾക്കൊടുവിൽ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് നടപ്പിലാക്കുന്നത്. അതാണ് നമ്മുടെ കീഴ്വഴക്കം.
3: മഹാരാജൻ, നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട ദേവീക്ഷേത്രം വേണ്ട രീതിയിൽ നടത്തിപ്പില്ലാത്തതിന്റെ ഭാഗമായി വളരെ മോശം അവസ്ഥയിലായിരിക്കുന്നു. ഒരു രാജ്യത്തിന്റെ ഐശ്വര്യത്തിന് ദൈവാനുഗ്രഹം പ്രധാനമാണ്. ദേവിയുടെ ആചാരാനുഷ്ഠാനങ്ങൾ മുടങ്ങാതെ കൃത്യതയോടെ ചെയ്യേണ്ടതാണ്. പക്ഷേ നമ്മൾ രാജകാര്യങ്ങളിൽ മാത്രം ഒഴുകിയതിനാൽ ക്ഷേത്രകാര്യങ്ങളിൽ ശ്രദ്ധിക്കുവാൻ കഴിയാതെ പോയി. അതിന്റെ ഫലമായി ദേവി കോപാകുലയാണ്. ദേവി കോപത്താൽ നമ്മുടെ രാജ്യത്ത് പല പ്രശ്നങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. തന്മൂലം ജനങ്ങൾ കഠിന ദുഃഖത്തിലാണ്. ജനങ്ങളുടെ ദുഃഖത്തിന് പരിഹാരമുണ്ടാകണമെങ്കിൽ ഉടനടി ക്ഷേത്ര പുനരുദ്ധാരണവും പരിഹാരങ്ങളും നടത്തി പുനഃപ്രതിഷ്ഠ നടത്തേണ്ടതാണ്. ഇതാണ് മന്ത്രിസഭാ തീരുമാനം.
4: മന്ത്രി, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ദേവി വിഗ്രഹം മാറ്റി പുതിയ വിഗ്രഹം പ്രതിഷ്ഠിക്കണമെന്നോ?
3: അതെ മഹാരാജൻ, ഇത് സഭയുടെ തീരുമാനം മാത്രമല്ല, പണ്ടുകാലം മുതൽ നമ്മുടെ നാട്ടിലെ നന്മ തിന്മകൾ കൃത്യമായി ഗണിച്ചു തന്നിട്ടുള്ള മഹാജ്യോതിഷകളുടെ അഭിപ്രായം കൂടിയാണ്.
4: അഭിമന്യു, ഇക്കാര്യത്തിൽ താങ്കളുടെ അഭിപ്രായം?
0: ക്ഷമിച്ചാലും മഹാരാജൻ, ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞിരിക്കുന്നത് ഒരു ഊഹം മാത്രമാണ്. ഇത് പ്രശ്നപരിഹാരത്തിനുള്ളൊരു തീരുമാനമായി അംഗീകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്.
3: ക്ഷമിക്കണം മഹാരാജൻ, ഭൂരിപക്ഷം ചേർന്ന് ആലോചിച്ചെടുത്ത ഒരു നല്ല തീരുമാനത്തെ വെറുമൊരു ഊഹം എന്ന് പറഞ്ഞ് മന്ത്രിസഭയെ അഭിമന്യു അപമാനിച്ചിരിക്കുന്നു. ഇത് മഹാരാജനെ അപമാനപ്പെടുത്തുന്നതിന് തുല്യമാണ്. ഇതിനെ ശക്തിയുക്തം ഞാൻ എതിർക്കുന്നു.
4: മന്ത്രി സമാധാനപ്പെടും, അഭിമന്യു തന്റെ അഭിപ്രായത്തെ മുഴുവിപ്പിക്കട്ടെ.
0: നന്ദി മഹാരാജൻ. നമ്മുടെ രാജ്യത്ത് പല വിധത്തിലുമുള്ള പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരേ ഒരു പ്രതിവിധിയായി മന്ത്രി കാണുന്നത് ദേവീക്ഷേത്രമാണ്. ഇത് അംഗീകരിക്കുവാൻ കഴിയില്ല.
4: നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്?
0: പറയാം മഹാരാജൻ. ജനങ്ങൾക്ക് അസുഖം വന്നാൽ വൈദ്യനുമായി ചർച്ച ചെയ്ത് രോഗം എങ്ങനെ ഭേദമാക്കണമെന്ന് ആലോചിക്കേണ്ടതാണ്. വരൾച്ച വന്നാൽ കൃഷിക്കാർക്കും ജനങ്ങൾക്കും ഉണ്ടായ നഷ്ടം കണ്ടെത്തി നഷ്ടപരിഹാരം നൽകുകയും വീണ്ടും നഷ്ടങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കുകയും വേണം. അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടതുണ്ട്. നാട്ടിൽ കൊല, കൊള്ള എന്നിവയൊക്കെ കാരണം ഭയപ്പെട്ട് ജീവിക്കുന്ന ജനങ്ങൾക്കായി കാവൽപ്പടയെ കൂടുതൽ ശക്തിപ്പെടുത്തണം. ഇതുപോലെ ഓരോ പ്രശ്നങ്ങൾക്കും വെവ്വേറെ പരിഹാരങ്ങളുള്ളപ്പോൾ
3: അഭിമന്യുവിന്റെ സംസാരത്തിൽ പ്രശ്നങ്ങളെല്ലാം മനുഷ്യന്മാർക്ക് തന്നെ തീർക്കാൻ പറ്റുമെന്നാണോ? ദൈവങ്ങളെ തൊഴുന്നതും ദുഃഖങ്ങൾ ദൈവത്തിൽ സമർപ്പിക്കുന്നതും അനാവശ്യമായ നേരം പോക്കായിട്ടാണ് അഭിമന്യു കാണുന്നത്. ഇത് മാത്രമല്ല, ദേവിയിലുള്ള വിശ്വാസത്തെ കളിയാക്കുന്നത് പോലെയാണ് അഭിമന്യുവിന്റെ സംസാരം.
0: ഇല്ല ഇല്ല, മന്ത്രി എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ഞാൻ ദൈവവിശ്വാസത്തിന് എതിരല്ല. എന്റെ അഭിപ്രായം നിങ്ങൾക്ക് തെറ്റായി തോന്നിയതിൽ എന്നോട് ക്ഷമിക്കൂ. മാനുഷിക ശക്തിക്കപ്പുറം ഒരു ശക്തിയുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ.
4: നിങ്ങളുടെ രണ്ടുപേരുടെയും നിർദ്ദേശങ്ങൾ നാം മനസ്സിലാക്കുന്നു. ഈ രാജ്യത്തിന്റെ രാജാവ് എന്ന നിലയിൽ ഇവിടെ എന്തു ചെയ്യുമ്പോഴും ദേവിയുടെ അനുഗ്രഹം വേണമെന്ന് നാടിന്റെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നാം മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് ക്ഷേത്ര പുനരുദ്ധാരണവും ദേവീ വിഗ്രഹ പുനഃപ്രതിഷ്ഠയും നടത്താനുള്ള മന്ത്രിസഭയുടെ തീരുമാനത്തെ അംഗീകരിച്ച് അത് നടപ്പിലാക്കാനുള്ള ഉത്തരവിടുന്നു.
3: മഹാരാജൻ നീണാൾ വാഴട്ടെ. നാടിന്റെ ഐശ്വര്യത്തിന് വേണ്ടി മഹാരാജാവ് എടുത്ത ഈ തീരുമാനത്തിന് കാലം സാക്ഷിയാകട്ടെ. സഭയുടെ തീരുമാനം നടപ്പിലാക്കുവാൻ ഇന്ന് തന്നെ എന്റെ ജോലി തുടങ്ങുകയാണ്.
4: അഭിമന്യു, എന്താ ഒരു മൗനം? നമ്മുടെ തീരുമാനത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടോ?
0: അങ്ങയുടെ തീരുമാനത്തെ ഞാൻ മാനിക്കുന്നു. മഹാരാജൻ നീണാൾ വാഴട്ടെ, വളരട്ടെ നമ്മുടെ നാട്. മഹാരാജന്റെ ഉത്തരവ് പ്രകാരം എല്ലാം നന്നായി നടക്കട്ടെ. ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകും.
4: മന്ത്രി, ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണത്തിനും മറ്റും വേണ്ട ചെലവുകൾ എത്രയെന്ന് ഉടനെ അറിയിക്കുക. ഇക്കാര്യത്തിൽ യാതൊരുവിധ കുറവുകളും ഉണ്ടാകാൻ പാടില്ല.
3: ഉത്തരവ് മഹാരാജൻ.
4: മന്ത്രി, മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ദേവിയുടെ വിഗ്രഹം പണിയാൻ ആരെയാണ് ഏൽപ്പിക്കുന്നത്?
3: അതിലൊരു വിധത്തിലുള്ള ആശങ്കയും വേണ്ട മഹാരാജൻ. നമ്മുടെ ക്ഷേത്രങ്ങൾ, അരമനകൾ ഇവയെല്ലാം പാരമ്പര്യമായി ചെയ്തു വരുന്ന വിശ്വകർമ്മികളുടെ മകൻ ഒരാളുണ്ട്, ശില്പി കൂടിയാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മുടെ ക്ഷേത്രത്തിലെ ഇപ്പോഴുള്ള ദേവീ വിഗ്രഹം ഉണ്ടാക്കിയ ആളുടെ മകൻ.
4: മന്ത്രി നിങ്ങൾ പറയുന്നത്?
3: അതേ മഹാരാജൻ, അവിടുന്ന് ഊഹിക്കുന്നത് ശരിയാ. ഞാൻ പറഞ്ഞത്

0: ഗൗതമനെ കുറിച്ചാണ്.
1: ഓ, ഗൗതമനോ? കഴിവുറ്റ ശില്പിയാണോ? ക്ഷേത്രവിധികളിലും ശില്പശാസ്ത്രത്തിലും പരിജ്ഞാനമുള്ളവൻ. അദ്ദേഹത്തിന്റെ ഓരോ ശില്പവും വേറിട്ട കലാസൃഷ്ടികളാണ്. ആ ശില്പങ്ങൾ നമ്മുടെ രാജ്യത്ത് മാത്രമല്ല മറ്റു രാജ്യങ്ങളിലും പ്രശസ്തമാണ്. പക്ഷേ മന്ത്രി,
0: മഹാരാജൻ,
1: ഗൗതമന്റെ പ്രായം ഇതിനെല്ലാം സമ്മതിക്കുമോ? ഉത്തരവാദിത്വം നിറഞ്ഞ പണിയല്ലേ ഇത്? അഥവാ ഏറ്റെടുത്താൽ പോലും നമ്മൾ ഉദ്ദേശിക്കുന്ന കാലയളവിനുള്ളിൽ പണി തീർത്തു തരുവാൻ അദ്ദേഹത്തിന് കഴിയുമോ?
0: തെല്ലും സംശയം വേണ്ട മഹാരാജൻ. ഗൗതമന് വയസ്സായെങ്കിലും അദ്ദേഹത്തിന്റെ കലാവാസനയ്ക്ക് വയസ്സായിട്ടില്ല. അദ്ദേഹത്തെ പോലെ കണക്കും ശാസ്ത്രവും ഒപ്പിച്ച് വിഗ്രഹം ഉണ്ടാക്കുന്ന ഒരാൾ ഇന്ന് ഈ തലമുറയിൽ കാണുക പ്രയാസമാണ് മഹാരാജൻ.
1: ഇത്രയും നേരം ഞാനും മന്ത്രിയും തമ്മിലാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അഭിമന്യു അഭിപ്രായമൊന്നും പറഞ്ഞില്ല.
2: ഗൗതമൻ കഴിവുറ്റ ഒരു ശില്പിയാണ്, ഒരു സംശയവുമില്ല. വാർദ്ധക്യം എന്ന കാരണം പറഞ്ഞ് അദ്ദേഹം നിരാകരിക്കില്ല. പക്ഷേ
1: എന്താണൊരു പക്ഷേ?
2: കലാകാരന്മാർ അവരുടെ കഴിവുകൾ വെളിപ്പെടുത്തുന്നത് കലകളിലൂടെയാണ്. സൃഷ്ടിയുടെ സമയത്ത് അവർ മറ്റൊരു ചിന്തയിലേക്കും പോകാതെ അതിൽ മാത്രമായിരിക്കും ശ്രദ്ധ. കുടുംബം, പണം, ഒന്നിനെയും കുറിച്ച് ചിന്തിക്കില്ല. അവരുടെ ജീവിതം കലയ്ക്ക് വേണ്ടി ഒഴിഞ്ഞുവെച്ചതാണ്. പക്ഷേ വാർദ്ധക്യകാലത്താണ് അവർ കടന്നുവന്ന ജീവിത നഷ്ടങ്ങളെക്കുറിച്ച് ഓർക്കുന്നത്.
0: മഹാരാജൻ ചോദിച്ച കാര്യങ്ങൾക്ക് അഭിമന്യു പരസ്പര ബന്ധമില്ലാതെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു.
2: മഹാരാജൻ, പരസ്പര ബന്ധമുള്ള കാര്യങ്ങൾ തന്നെയാണ് ഞാൻ പറയുന്നത്. വാർദ്ധക്യത്തിലെത്തിയ കലാകാരന്മാരെ സമൂഹം മാത്രമല്ല ഭരണത്തിലിരിക്കുന്നവരും അംഗീകരിക്കാറില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതം ദുരിതപൂർണമാണ്. ഗൗതമന്റെ കാര്യം തന്നെ നോക്കൂ. ഒരു കാലത്ത് പേരും പ്രശസ്തിയും ഉണ്ടായിരുന്ന ആ മികച്ച കലാകാരന് തന്റെ മകളുടെ വിവാഹം നടത്താനുള്ള കഴിവ് പോലും ഇപ്പോഴില്ല. ഇതുപോലെ ഒരുപാട് കലാകാരന്മാർ നമ്മുടെ രാജ്യത്തുണ്ട്. ഇത്തരം കലാകാരന്മാരെ സഹായിക്കുന്നതിനായി സ്ഥിരമായൊരു വരുമാന പദ്ധതി കൂടി നമുക്ക് നടപ്പിലാക്കേണ്ടതുണ്ട്.
1: തീർച്ചയായും. നമ്മുടെ രാജ്യത്തിന്റെ കലാ സാംസ്കാരിക പ്രശസ്തി ലോകം മുഴുവനും നിറഞ്ഞു നിൽക്കുന്നത് ഇത്തരത്തിലുള്ള കലാകാരന്മാരുടെ പ്രയത്നത്തിന്റെ ഫലമാണ്. അതിന്റെ പ്രതിഫലം തീർച്ചയായും അവരിലെത്തിച്ചേരേണ്ടതാണ്. അവരുടെ ദുരിതം അത് നമ്മയും കൂടി ബാധിക്കുന്നതാണ്. അതിന് നാം ഒരിക്കലും ഇടവരുത്തില്ല. അഭിമന്യു, നാളെ തന്നെ നാം ഗൗതമന്റെ വീട്ടിൽ ചെന്ന് പ്രശ്നങ്ങൾക്ക് വേണ്ട പരിഹാരം കാണണം.
0: മഹാരാജൻ, ഒരു ശില്പിയുടെ വീട്ടിൽ അങ്ങൊന്ന് പോകണമോ?
1: അതിലെന്താണ് തെറ്റ്? ഇത് സാധാരണ കാര്യങ്ങൾ പോലെയല്ല, ക്ഷേത്ര പുനർനിർമ്മാണ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഗൗതമന്റെ വീട്ടിൽ പോകുന്നതിൽ ഒരു തെറ്റുമില്ല. അങ്ങനെ ചെയ്യുന്നതാണ് ഉചിതവും.
0: ഉത്തരവ് മഹാരാജൻ, അങ്ങനെയാവാം.
3: അച്ഛാ, അച്ഛനെ കാണാൻ മഹാരാജ വരുന്നുള്ളൂ.
4: എന്ത്, മഹാരാജൻ നമ്മുടെ വീട്ടിലേക്കോ?
3: അതെ അച്ഛാ.
4: എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. രാജാവിന് ഒരാളെ കാണണമെന്നുണ്ടെങ്കിൽ അയാൾ കൊട്ടാരത്തിലേക്ക് ചെല്ലണം, അതല്ലേ പതിവ്. എന്നാൽ മഹാരാജാവ് നമ്മുടെ ഭവനത്തിലേക്ക് വരുന്നു. എന്തായാലും ശരി, ഞാൻ അദ്ദേഹത്തെ സ്വീകരിക്കട്ടെ. നീ അകത്തേക്ക് ചെല്ലു.
3: ശരി അച്ഛാ.
4: മഹാരാജൻ നിണാൾ വാഴട്ടെ. ഈ പാപപ്പെട്ട പ്രജയെ കാണാൻ അവിടുന്ന് അടിയന്റെ ഭവനത്തിലേക്ക് എഴുന്നള്ളുന്നത് അടിയൻ ഭാഗ്യമായി കാണുന്നു. അങ്ങയെ അടിയൻ താഴ്മയോടെ വരവേൽക്കുന്നു. മഹാരാജൻ ഒരു ഓല കൊടുത്തയച്ചിരുന്നുവെങ്കിൽ അടുത്ത നിമിഷം അടിയൻ കൊട്ടാരത്തിൽ എത്തുമായിരുന്നല്ലോ.
1: ഗൗതമ, തലമുറകളായി താങ്കളും താങ്കളുടെ കുടുംബവും ചെയ്തിട്ടുള്ള ക്ഷേത്രപ്പണികളും ശില്പങ്ങളും നമുക്ക് വിലമതിക്കാൻ കഴിയാത്തവയാണ്. കാലങ്ങൾ കഴിഞ്ഞിട്ടും താങ്കളുടെ കലാസൃഷ്ടികൾ പുറം രാജ്യങ്ങളിലും നമ്മുടെ രാജ്യത്തിന്റെ യശസ് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെയുള്ളൊരു കലാകാരനെ നമ്മുടെ അരമനയിൽ വിളിച്ചു വരുത്തി സംസാരിക്കുന്നത് മര്യാദകേടായി നാം കാണുന്നു. അതുമാത്രമല്ല, ഒരാളുടെ സഹായം ചോദിക്കുമ്പോൾ നമ്മൾ ചെന്ന് ചോദിക്കുക, അതാണല്ലോ മുറ.
4: എന്റെ ദൈവമേ, ഞാൻ എന്താണ് ഈ കേൾക്കുന്നത്? മഹാരാജാവിന് അടിയന്റെ സഹായമോ? സഹായം ചെയ്യാൻ അടിയന്റെ കയ്യിൽ എന്താണുള്ളത്?
0: ഗൗതമ, ഭയപ്പെടാതെ. മഹാരാജൻ ഇന്ന് നിങ്ങളുടെ ഭവനം തേടി വന്ന് ആവശ്യപ്പെടുന്ന സഹായം നിങ്ങൾക്ക് മാത്രം ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ്.
4: അങ്ങയുടെ വാക്കുകൾ അടിയനെ കൂടുതൽ പരിഭ്രാന്തനാക്കുന്നു.
2: താങ്കളിൽ പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ നിങ്ങൾക്ക് വിശദമായി പറഞ്ഞുതരാം. അതായത്, നമ്മുടെ നാട് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ആ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാനുള്ള ഒരേയൊരു മാർഗം നമ്മുടെ ക്ഷേത്ര പുനരുദ്ധാരണമാണെന്ന് രാജ്യസഭ ചേർന്ന് ഒരേ സ്വരത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നു. മഹാരാജനും

0: സമ്മതം തന്നിരിക്കുന്നു. ക്ഷേത്ര പുനർനിർമ്മാണവും അതോടൊപ്പം പുതിയ ദേവി വിഗ്രഹവും നിങ്ങൾ ഉണ്ടാക്കി തരണം. അത് നിങ്ങൾ നാടിന് ചെയ്യുന്ന വലിയ ഉപകാരമായിരിക്കും. അത് പറയുവാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ഭവനത്തിലെത്തിയിരിക്കുന്നത്.
1: നാം പറയാനുദ്ദേശിച്ച കാര്യങ്ങൾ അഭിമന്യു വിശദീകരിച്ചു കഴിഞ്ഞു. ഇപ്പോ ഗൗതമന് കാര്യങ്ങളെല്ലാം മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. എന്തു പറ്റി ഗൗതമ, എന്താ മിണ്ടാതിരിക്കുന്നത്?
2: ആ ക്ഷമിക്കണം മഹാരാജൻ, ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചെറുപ്പത്തിൽ അച്ഛൻ ഇപ്പോഴത്തെ ദേവി വിഗ്രഹം ഉണ്ടാകുന്ന രംഗം അറിയാതെ അടിയന്റെ മനസ്സിലൂടെ കടന്നുപോയി. ശില്പവിദ്യയിൽ അടിയന്റെ ആരംഭ കാലഘട്ടമായിരുന്നു അത്. ആ വിഗ്രഹം ഉണ്ടാകുമ്പോൾ അതിന്റെ കണക്കുകൾ അപ്പോഴേ എനിക്കും പഠിപ്പിച്ചു തരുമായിരുന്നു. വെറുമൊരു കല്ലിനെ എല്ലാവരും തൊഴുന്ന ദൈവമാക്കി മാറ്റാമെന്ന് അച്ഛനിൽ നിന്ന് ഞാൻ അന്നേ പഠിച്ചു. അന്നു മുതൽ അടിയനുണ്ടാക്കിയ ശില്പങ്ങൾക്കും നമ്മുടെ ക്ഷേത്രത്തിലെ ദേവീ വിഗ്രഹത്തിനും തമ്മിൽ ചിരകാല ബന്ധമുണ്ട്.
3: ആ ബന്ധമറിയാവുന്നതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളുടെ ഭവനത്തിൽ വന്നിരിക്കുന്നത്. നിങ്ങളുടെ അച്ഛൻ നിർമ്മിച്ച ദേവീ വിഗ്രഹത്തിന് കാലപ്പഴക്കത്താലും പ്രകൃതി ദുരന്തങ്ങളാലും കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നു. രാജ്യത്തെ പ്രശ്നങ്ങൾക്ക് ഇതും ഒരു കാരണമായി കാണുന്നു. അതുകൊണ്ട് നാടിന്റെ നന്മയ്ക്കായി ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണവും പ്രതിഷ്ഠയും ഉടനെ തന്നെ നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്.
2: അങ്ങെന്താണീ പറയുന്നത്? വിഗ്രഹ നിർമ്മാണം പെട്ടെന്ന് ചെയ്തു തീർക്കുവാൻ പറ്റിയ ഒരു പണിയല്ല, അതൊരു ഉപാസനയാണ്. ശില്പശാസ്ത്ര വിധി പ്രകാരം കഠിന വ്രതാനുഷ്ഠാനങ്ങളോടെയാണ് ദേവീ വിഗ്രഹം നിർമ്മിക്കുന്നത്. അപ്പോൾ മാത്രമേ ദേവീരൂപം ശില്പിയുടെ മനസ്സിൽ തെളിയൂ. നിർമ്മാണ സമയത്ത് വിഗ്രഹത്തിന് ചെറിയ പിഴവ് സംഭവിച്ചാൽ പോലും അത് നമ്മുടെ രാജ്യത്തിന് വലിയ ദോഷമായി മാറും.
3: ഇതെല്ലാം അറിയുന്നത് കൊണ്ടല്ലേ നിങ്ങളെ തന്നെ കാണുവാൻ ഞങ്ങൾ വന്നത്. ശില്പകലയിൽ ലോക പ്രശസ്തി നേടിയ നിങ്ങളിൽ നിന്നും എങ്ങനെയാണ് പിഴവ് സംഭവിക്കുക?
2: അതൊക്കെ ഒരു കാലം. പക്ഷേ ഇപ്പോൾ അടിയന് വാർദ്ധക്യം പിടികൂടിയിരിക്കുന്നു. കണ്ടില്ലേ അടിയന്റെ കൈകൾ വിറച്ചുകൊണ്ടിരിക്കുന്നത്? ഈ കൈകൊണ്ട് ഉളിപിടിച്ച് കല്ലു ചെത്താൻ പറ്റുമോ? എനിക്കൊരു മകനാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഈ ക്ഷണം ഞാൻ ശിരസാ വഹിച്ചേനെ. എനിക്കുള്ളത് ഒരു മകളാണ്. അടിയന്റെ മുന്നിലുള്ള ഏറ്റവും വലിയ ആഗ്രഹം അടിയൻ മരിക്കുന്നതിന് മുൻപ് അവളെ വിവാഹം ചെയ്ത് അയക്കണമെന്നാണ്. ക്ഷമിക്കണം, വീട്ടിൽ വന്നവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന വിധം സംസാരിക്കണം എന്ന് വിചാരിച്ചതല്ല. ക്ഷേത്ര നിർമ്മാണം നടത്താൻ ഞാൻ എന്നും കടപ്പെട്ടവനാണ്. പക്ഷേ ഇപ്പോഴത്തെ എന്റെ അവസ്ഥയിൽ.
3: അപ്പോ രാജ്യസഭാ തീരുമാനം നിരസിക്കുന്നത് മഹാരാജനെ അപമാനിക്കുന്നതിന് തുല്യമാണ്. അതി രാജ്യത്തെ
2: ദേവി മഹാമായെ, ഇവരെന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. മഹാരാജനെ അപമാനപ്പെടുത്തണമെന്ന് അടിയന്റെ ചിന്തയിൽ പോലും വന്നിട്ടില്ല. അടിയനെ കൊണ്ട് നാടിനൊരു അപമാനം സംഭവിച്ചാൽ ആ ക്ഷണം അടിയൻ ജീവൻ വെടിയും. എന്നാൽ മന്ത്രി അദ്ദേഹം കേട്ടോളൂ, ദേവി വിഗ്രഹം നിർമ്മിക്കാൻ അടിയന് സമ്മതമാണ്. മഹാരാജന്റെ ആഗ്രഹപ്രകാരവും രാജ്യത്തിന്റെ നന്മയും മുൻനിർത്തി അടിയൻ അത് ഏറ്റെടുക്കുകയാണ്. ഈ നിമിഷം മുതൽ അതിനുവേണ്ടിയുള്ള ജോലികൾ അടിയൻ തുടങ്ങുകയാണ്. മഹാരാജൻ തീരുമാനിച്ച ദിവസം തന്നെ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടന്നിരിക്കും. അങ്ങേക്ക് അടിയൻ തരുന്ന വാക്കാണിത്.
1: തീർച്ചയായും ഇത് നിങ്ങൾ ചെയ്തു തരുമെന്ന് വിശ്വാസമുണ്ടായിരുന്നു. ഗൗതമന്റെ ഇപ്പോഴത്തെ ആശങ്കകളൊക്കെ നീങ്ങിയല്ലോ. ഇനി തടസ്സങ്ങളൊന്നുമില്ലാതെ പണി പൂർത്തിയാക്കുവാൻ ദേവി അനുഗ്രഹിക്കട്ടെ. മന്ത്രി, വിഗ്രഹ നിർമ്മാണത്തിന് ഗൗതമൻ ആവശ്യമായ പൊന്നും പണവും ഉൾപ്പെടെ സകല കാര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ടത് മന്ത്രിയുടെ ഉത്തരവാദിത്തമാണ്.
3: ഉത്തരവ് മഹാരാജൻ.
1: മന്ത്രി, ക്ഷേത്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏതുവരെയായി?
3: എല്ലാ പണികളും നല്ല രീതിയിൽ ദ്രുതഗതിയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു മഹാരാജൻ.
1: ആ പിന്നെ വിഗ്രഹ നിർമ്മാണം ഏതുവരെയായി? ഗൗതമനെ പോയി കണ്ടിരുന്നോ? പ്രതിഷ്ഠാദിനം അടുത്തെത്തിക്കൊണ്ടിരിക്കുകയാണ്.
3: ഒന്നുകൊണ്ട് പേടിക്കണ്ട മഹാരാജൻ, പറഞ്ഞ ദിവസം പറഞ്ഞ മുഹൂർത്തത്തിൽ തന്നെ പ്രതിഷ്ഠ നടക്കുമെന്ന് ഗൗതമൻ ഉറപ്പു തന്നിരിക്കുന്നു.
1: അങ്ങനെയാവട്ടെ, എല്ലാം നല്ല നിലക്ക് നടന്ന് ദേവിയുടെ അനുഗ്രഹത്താൽ ഈ നാടിന് ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാവട്ടെ.
4: മാന്യമഹാജനങ്ങളെ, നിങ്ങളെ അറിയിക്കുന്നത് എന്തെന്നാൽ, മഹാരാജന്റെ ഉത്തരവ് പ്രകാരം നമ്മുടെ ദേവീക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണം കഴിഞ്ഞ് നാളെ പുനഃപ്രതിഷ്ഠാകർമ്മം നടത്തുന്ന വിവരം

0: സന്തോഷപൂർവം അറിയിച്ചുകൊള്ളുന്നു. ഈ മഹത് ഉദ്യമത്തിൽ പങ്കെടുത്ത് എല്ലാ നല്ലവരായ ജനങ്ങളും ദേവീ കടാക്ഷവും അനുഗ്രഹവും വാങ്ങണമെന്ന് അറിയിക്കുന്നു.
1: അമ്മേ, ദേവി, എന്തൊരു ചൈതന്യം! ദേവിയുടെ മുഖം കാണുന്ന ഈ നിമിഷത്തിൽ നമ്മുടെ മനസ്സിൽ സങ്കടങ്ങൾ മാറി സന്തോഷം അലയടിച്ചു തുടങ്ങി.
2: പ്രിയപ്പെട്ട പ്രജകളെ, അമ്മയുടെ മുഖത്ത് നവ്യമായൊരു ചൈതന്യം ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ചൈതന്യം ഉണ്ടാവാൻ നമ്മുടെ ഗൗതമൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ പ്രായത്തിലും നമ്മുടെ ആഗ്രഹത്തിന് തടസ്സം പറയാതെ ദേവി വിഗ്രഹം പരിപൂർണ ചൈതന്യത്തോടെ പൂർത്തീകരിച്ചു. ഇതൊരു വിഗ്രഹം മാത്രമല്ല, ഇതിൽ ജീവൻ തുടിക്കുന്നു. അത് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. നമ്മുടെ പ്രജകൾക്ക് വേണ്ടി ഒന്നുകൂടി ഗൗതമനെ നമ്മുടെ നന്ദി അറിയിച്ചു കൊള്ളുന്നു. ഈ രാജ്യത്തിന്റെ രാജാവായ നാം വാക്കു നൽകുന്നു, ക്ഷേത്രത്തിന്റെ എല്ലാ കാര്യങ്ങളും സമയാസമയങ്ങളിൽ വിധിപ്രകാരം നടത്തുന്നതാണ്. നമ്മുടെ പിൻതലമുറയും ആചാരാനുഷ്ഠാനങ്ങൾ ക്ഷേത്രകാര്യങ്ങളിൽ പാലിക്കേണ്ടതാണ്. ഇത് ഒരു വാക്കുമാത്രമായി കാണരുത്, ഇത് നമ്മുടെ ഉത്തരവാണ്. ദേവിയുടെ അനുഗ്രഹത്താൽ നമ്മുടെ നാടിനും പ്രജകൾക്കും സർവൈശ്വര്യങ്ങളും ഉണ്ടാകട്ടെ.

0: മന്ത്രി, ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണം കഴിഞ്ഞിട്ട് നാളെ കുറച്ചായില്ലേ? എന്തെങ്കിലും മാറ്റങ്ങൾ? ഇപ്പോൾ നമ്മുടെ നാടിന്റെ അവസ്ഥ എന്താണ്? ജനങ്ങൾ സന്തോഷത്തിലല്ലേ?
1: മഹാരാജൻ, അതായത്?
0: എന്താണ് മന്ത്രി പറയാൻ മടിക്കുന്നത്? എന്തുപറ്റി? പറയൂ.
2: ക്ഷമിക്കണം മഹാരാജൻ, ഞാനൊന്ന് പറയട്ടെ. നമ്മുടെ നാട്ടിലെ വിശേഷങ്ങൾ അറിയുന്നതിന് മന്ത്രിയോട് ചോദിക്കുന്നതിനേക്കാൾ നല്ലത് ചാരന്മാരോട് അധിപനോട് ചോദിക്കുന്നതാണ്.
0: എന്ത്? മന്ത്രിയുള്ളപ്പോൾ നാം എന്തിനു ചാരന്മാരോട് ചോദിക്കണം? എന്താ ഇവിടെ നടക്കുന്നത്? നമുക്കൊന്നും മനസ്സിലാകുന്നില്ല. മന്ത്രി, എന്തുകൊണ്ടാണ് നിങ്ങൾ മൗനം പാലിക്കുന്നത്? ഈ മൗനത്തിന്റെ അർത്ഥം ഇനിയും രാജ്യത്തെ പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല എന്നല്ലേ? ആരവിടെ? ചാരന്മാരുടെ അധിപനോട് ഉടനെ സഭയിലേക്ക് വരാൻ പറയൂ.
2: ഉത്തരവ് മഹാരാജൻ.
0: ക്ഷേത്ര പുനരുദ്ധാരണത്തിന് ശേഷം നാട്ടിലെ പ്രശ്നങ്ങളെല്ലാം തീർന്നുവെന്നാണ് നാം കരുതിയിരുന്നത്. എന്നാൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് സഭയിലേവരും മൗനം പാലിക്കുകയാണ്. നമ്മിൽ നിന്നും എന്തോ മറയ്ക്കുന്നതുപോലെ തോന്നുന്നു.
2: മഹാരാജൻ, രഹസ്യാന്വേഷണ തലവൻ വന്നിരിക്കുന്നു.
3: മഹാരാജാവ് നീണാൾ വാഴട്ടെ.
0: പറയൂ, നാടിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്?
3: ക്ഷമിക്കണം മഹാരാജൻ, നാട്ടിലുണ്ടായിരുന്ന ഒരു പ്രശ്നവും ഇതുവരെ തീർന്നിട്ടില്ല. ദിനം പ്രതി പ്രശ്നങ്ങൾ ഒന്നിനുമേലെ ഒന്നായി കൂടിക്കൊണ്ടിരിക്കുകയാണ്. പ്രജകൾ വളരെ കഷ്ടത്തിലാണ്. രാജഭരണം പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് വിശ്വസിച്ച ജനങ്ങൾ കബളിപ്പിക്കപ്പെട്ടിരിക്കുന്നു. എത്രയും പെട്ടെന്ന് പ്രശ്നപരിഹാരത്തിന് നടപടി കൈക്കൊള്ളാത്ത പക്ഷം ജനങ്ങൾ ഭരണത്തിനെതിരാവും.
0: മന്ത്രി കേട്ടില്ലേ? രഹസ്യാന്വേഷണ വിവരങ്ങൾ! പ്രജകൾ ഭരണത്തിന് നേരെ തിരിയാൻ പോകുന്നു. മന്ത്രിയുടെ വാക്ക് കേട്ട് നാം എടുത്ത തീരുമാനത്തിന്റെയും പ്രവൃത്തിയുടെയും ഫലമായി നാടിന്ന് ഈ അവസ്ഥയിലെത്തിയിരിക്കുന്നു.
1: മഹാരാജൻ, അങ്ങ് ദേഷ്യപ്പെടാതെ സമാധാനിക്കൂ.
0: എന്താ പറഞ്ഞത്? സമാധാനമായിരിക്കുവാനോ? നിങ്ങളുടെ വാക്കുകൾ കേട്ട് നാം സമാധാനമായിരുന്നാൽ നമ്മുടെ നാടില്ലാതാകും. എല്ലാത്തിനും നാം തന്നെ തീരുമാനമെടുക്കുകയാണ്.
2: മഹാരാജൻ നീണാൾ വാഴട്ടെ. മഹാരാജനെ മുഖം കാണിക്കാൻ നമ്മുടെ ക്ഷേത്ര പൂജാരി വന്നിരിക്കുന്നു.
0: എന്ത് പൂജാരിയോ? പൂജാരിക്ക് നമ്മെ കാണേണ്ട ആവശ്യം എന്താണ്? ആ ശരി, വരാൻ പറയും.
2: ഉത്തരവ് മഹാരാജൻ.
4: മഹാരാജൻ, മഹാരാജൻ നീണാൾ വാഴട്ടെ. നമ്മൾ പറ്റിക്കപ്പെട്ടിരിക്കുന്നു. ഈ നാടിന്റെ രക്ഷകനായ അങ്ങയെ കബളിപ്പിച്ചിരിക്കുന്നു. മഹാരാജാവിന്റെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ പ്രജകളുടെ അവസ്ഥ എന്തായിരിക്കും? അമ്മേ, അമ്മേ ദേവി, ആലോചിക്കുമ്പോഴേ പേടിയാകുന്നു.
0: എന്ത്? നമ്മെ കബളിപ്പിച്ചെന്നോ? ഒന്ന് തെളിച്ചു പറയൂ. നമ്മുടെ ക്ഷമയെ പരീക്ഷിക്കരുത്. കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ പറയൂ.
4: അത് പിന്നെ ക്ഷമിക്കണം മഹാരാജൻ. ഞാൻ പതിവ് പോലെ അമ്പലത്തിൽ പൂജകൾ ചെയ്തുകൊണ്ടിരിക്കവേ അർച്ചനയ്ക്ക് ആവശ്യമായ വസ്തുക്കൾ എടുക്കുമ്പോ അതിലൊന്ന് ദുശകരം എന്നോണം ദേവിയുടെ വിഗ്രഹത്തിൽ വീണു. വീടിടും വിഗ്രഹത്തിൽ ഞാൻ ശ്രദ്ധിച്ചു നോക്കിയപ്പോ വിഗ്രഹത്തിന്റെ ആ ഭാഗത്ത് ഒരു വിള്ളൽ വീണിരിക്കുന്നു. ദേവി, എന്താ ഈ അവസ്ഥ? വിള്ളൽ കണ്ട ഉടനെ എന്റെ മനസ്സിൽ ഒരു സംശയം ഉദിച്ചു മഹാരാജൻ.

0: പറയൂ, എന്താണ് ആ സംശയം?
1: അത് മഹാരാജൻ പറയുന്നതിൽ ക്ഷമിക്കണം. വിഗ്രഹം തീർത്തിരിക്കുന്നത് ശുദ്ധമായ സ്വർണത്തിൽ തന്നെയാണോ എന്നൊരു സംശയം.
0: എന്താണ് നിങ്ങൾ പറയുന്നത്? വിഗ്രഹമുണ്ടാക്കാൻ നാം ഗൗതമൻ കൊടുത്തത് പരിശുദ്ധമായ സ്വർണമാണ്, തനി തങ്കം. അതിൽ സംശയം പ്രകടിപ്പിക്കുന്നത് നമ്മെ സംശയിക്കുന്നതിന് തുല്യമാണ്.
1: അയ്യോ അയ്യോ മഹാരാജൻ, അങ്ങേ സംശയിക്കാനോ? എന്റെ ദേവി, മഹാരാജാവിനെതിരായ ഒരനീതി ചൂണ്ടിക്കാണിക്കാൻ വന്ന് എനിക്ക് ഇങ്ങനെ ഒരു പരീക്ഷണമോ? മഹാരാജൻ, കലാകാലങ്ങളായി ദേവിയുടെ സ്വർണ്ണാഭരണങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അതിനാൽ സ്വർണം കണ്ടാൽ മനസ്സിലാക്കാൻ എനിക്ക് കഴിയും. എന്നിട്ടും എന്റെ സംശയം തീർക്കുന്നതിന് വേണ്ടി ഒരു ഒരു തട്ടാനെ കൊണ്ടുവന്ന് പരിശോധിച്ച് ഉറപ്പ് വരുത്തി.
0: നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. നാട്ടിലെ ദുഃഖദുരിതങ്ങൾ തീരുവാൻ വേണ്ടിയാണ് ക്ഷേത്ര പുനരുദ്ധാരണം നടത്തിയത്. ആ ദൈവിക കാര്യങ്ങളിൽ കൂടി അധർമ്മം കാണിച്ചിരിക്കുന്നു. ആരെയും നാം വെറുതെ വിടില്ല, കടുത്ത ശിക്ഷ തന്നെ നൽകും. മന്ത്രി, ദേവി വിഗ്രഹം പണിതത് ഗൗതമനല്ലേ?
2: അതെ മഹാരാജൻ.
0: അങ്ങനെയാണെങ്കിൽ
3: മഹാരാജൻ, ഈ കാര്യത്തിൽ നമുക്ക് ക്ഷമയോടെ ചിന്തിക്കേണ്ടതുണ്ട്.
0: ചിന്തിക്കാൻ ഒന്നുമില്ല. മന്ത്രി ഇന്ന് തന്നെ ഗൗതമനെ സഭയിൽ കൊണ്ടുവരും. ഉടനെ വേണം, നമ്മുടെ ഉത്തരവാണ്.
2: ഉത്തരവ് മഹാരാജൻ.
4: മഹാരാജാവ് നീണാൾ വാഴട്ടെ. അവിടുന്ന് മുഖം കാണിക്കണമെന്ന് ഉത്തരവ് വന്നിരുന്നു. പറഞ്ഞാലും മഹാരാജൻ,
2: നിങ്ങൾക്ക് അറിയാത്തതൊന്നുമല്ലോ, നമ്മുടെ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി മഹാരാജാവ് ഒരുപാട് ചിലവ് ചെയ്ത് ക്ഷേത്രം പുനരുദ്ധാരണം നടത്തി. ദേവിയുടെ വിഗ്രഹം നിർമ്മിച്ചതും നിങ്ങളായിരുന്നില്ലേ?
4: അതെ അങ്ങുന്നേ, അടിയൻ തന്നെ.
2: ഇത്രയും ചിലവ് ചെയ്ത് ക്ഷേത്രം ഉണ്ടാക്കിയിട്ടും നാട്ടിലെ ദുഃഖദുരിതങ്ങൾക്ക് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഇതിനുള്ള കാരണം എന്തായിരിക്കും? എന്താണ് ഗൗതമന്റെ അഭിപ്രായം?
0: മന്ത്രി, താങ്കൾ എന്തിനാണ് ഇത്ര വിശദീകരിക്കുന്നത്? നാട്ടിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അത്യാഗ്രഹിയായ ഈ ശില്പി തന്നെയാണ്.
5: എന്റെ ദേവി, എന്താണ് ഈ കേൾക്കുന്നത്? നാട്ടിലെ പ്രശ്നങ്ങൾക്ക് അടിയൻ കാരണമോ? ദുഃഖദുരിതങ്ങളിൽ ജീവിക്കുന്ന ഈ വയസ്സിന് മനസ്സിലാവുന്ന വിധം പറയൂ. പറയൂ മഹാരാജൻ, അടിയൻ എന്ത് തെറ്റാണ് ചെയ്തത്?
0: നീ രാജ്യദ്രോഹി. ദേവി വിഗ്രഹത്തിൽ പൊതിയാൻ തന്ന സ്വർണം നീ അപഹരിച്ചിരിക്കുന്നു. ദൈവത്തിനോട് നീ വഞ്ചന കാട്ടി. ഈ പ്രവൃത്തി കാരണമാണ് നാട്ടിലെ പ്രശ്നങ്ങൾ തീരാത്തത്. കുറ്റസമ്മതം നടത്തി അപഹരിച്ച സ്വർണം തിരികെ നൽകുക, അല്ലെങ്കിൽ രാജ്യസ്വത്ത് അപഹരിച്ചാലുള്ള ഭവിഷ്യത്ത് എന്തായിരിക്കുമെന്ന് നിന്നിലൂടെ ജനങ്ങൾ മനസ്സിലാക്കും.
5: മഹാരാജൻ, അടിയനെ സംശയിക്കുന്നുവോ? എപ്പോൾ ദേവി വിഗ്രഹം ഉണ്ടാക്കുവാൻ സ്വർണം തന്നുവോ, ആ നിമിഷം മുതൽ അത് രാജ്യസ്വത്തായല്ല ദൈവസ്വത്തായാണ് അടിയൻ കണക്കാക്കിയത്. ദൈവത്തിന്റെ സ്വത്ത് അപഹരിച്ചാൽ ആ ദേവി തന്നെ അടിയനെ ശിക്ഷിച്ചുകൊള്ളു.
0: ധിക്കാരി, സ്വർണം അപഹരിച്ചതും പോരാഞ്ഞ് രാജ്യസ്വത്ത് ദൈവസ്വത്ത് എന്ന് നമ്മെ പഠിപ്പിക്കുന്നു. ആരെവിടെ ഈ അഹങ്കാരിയെ എത്രയും പെട്ടെന്ന് കൊണ്ടുപോകും. നിനക്ക് 7 ദിവസത്തെ സമയം തരുന്നു. അതിനകം കുറ്റസമ്മതം നടത്തി അപഹരിച്ച മുഴുവൻ സ്വർണവും തിരികെ ഏൽപ്പിക്കണം. അല്ലാത്ത പക്ഷം നിന്റെ തല ഈ ഉടലിലുണ്ടായിരിക്കില്ല. അത് മാത്രമല്ല, നീ ചെയ്ത ദേശദ്രോഹത്തിന് നിന്റെ വംശം ആയുഷ്കാലം മുഴുവൻ അടിമകളായി കൊട്ടാരത്തിൽ പണിയെടുക്കണം. കൊണ്ടുപോകൂ ഈ ദ്രോഹിയെ.
3: മഹാരാജൻ, സഭയിൽ സംസാരിക്കാൻ അനുവദിച്ചാലും?
0: പറയൂ.
3: അങ്ങയുടെ തീരുമാനം തിടുക്കപ്പെട്ടെടുത്തുവോ എന്ന് ഞാൻ സംശയിക്കുന്നു. കുറ്റം നടന്നു എന്നത് തീർച്ചയാണ്, എന്നാൽ അതെങ്ങനെ നടന്നുവെന്ന് വിചാരണ ചെയ്യുന്നതിന് മുൻപേ ഗൗതമനെ കുറ്റവാളി എന്ന് മുദ്രകുത്തിയതിൽ എനിക്ക് അഭിപ്രായമില്ല.
0: ഇതിൽ വിചാരണ ചെയ്യേണ്ടതായി എന്താണുള്ളത്? ദേവി വിഗ്രഹമുണ്ടാക്കിയത് ഗൗതമനല്ലേ? പ്രതിഷ്ഠ നടത്തിയതും അവൻ തന്നെ. അങ്ങനെയുള്ളപ്പോൾ ദേവി വിഗ്രഹത്തിലെ സ്വർണത്തിൽ കള്ളത്തരമുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വവും ഗൗതമനല്ലേ? മറിച്ച് വേറെ എവിടെ തെറ്റ് സംഭവിച്ചു എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്?
3: മഹാരാജൻ, അങ്ങയുടെ സമ്മതമുണ്ടെങ്കിൽ തെറ്റെവിടെയാണ് സംഭവിച്ചതെന്ന് ഞാൻ കണ്ടുപിടിക്കാം.
0: നാം വിചാരണ നടത്തി വിധിച്ചതിന് ശേഷം നിങ്ങൾ വീണ്ടും അന്വേഷണം നടത്തണമെന്നാണോ?
3: അവിടെ നിന്നെ തെറ്റിദ്ധരിക്കാതെ, കുറ്റം ആരോപിക്കപ്പെട്ടവർക്ക് അവരുടെ ഭാഗം വിശദമാക്കാനുള്ള അവസരം നൽകുന്നത് നമ്മുടെ നാടിന്റെ നിയമവ്യവസ്ഥയിലുണ്ട്. ഈ

0: അടിസ്ഥാനപരമായ ഒരു അവകാശം പോലും കുറ്റം ചെയ്തവർക്ക് നൽകിയില്ല എന്ന ചീത്തപ്പേര് അങ്ങയുടെ ചരിത്രത്തിൽ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ്
1: സബാഷ് അഭിമന്യു, സബാഷ് നിന്നോട് സംസാരിച്ച് ജയിക്കാൻ ആർക്കും പറ്റില്ല എന്ന് വീണ്ടും തെളിയിച്ചിരിക്കുന്നു. ശരി, ഗൗതമിന് കൊടുത്ത അതേ 7 ദിവസത്തിനുള്ളിൽ വേണ്ട രീതിയിൽ അന്വേഷണം ചെയ്ത് വിവരങ്ങൾ സമർപ്പിക്കൂ. അതിനുവേണ്ട സഹായങ്ങൾ രാജ്യസഭ നിനക്ക് ചെയ്തു തരുന്നതായിരിക്കും.
0: അഭയ, കരയാതെ
2: കരയാതെ എന്ത് ചെയ്യാനാ? എന്റെ അച്ഛൻ മഹാരാജനോട് പറഞ്ഞതല്ലേ ഈ വയസ്സിൽ ദേവി വിഗ്രഹം ഉണ്ടാക്കുന്നത് പ്രയാസമാണെന്ന്. അച്ഛന്റെ അവസ്ഥ മനസ്സിലാക്കാതെ നിങ്ങൾ എല്ലാവരും കൂടി നിർബന്ധിച്ചതിനാലാണ് എന്റെ അച്ഛൻ അതനുസരിച്ചത്. പറഞ്ഞ ദിവസത്തിനുള്ളിൽ പ്രതിഷ്ഠ ഉൾപ്പെടെ ചെയ്തതിന്റെ ഫലമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. 7 ദിവസം കഴിഞ്ഞാൽ വധശിക്ഷ അനുഭവിക്കാൻ പോകുന്ന ദേശദ്രോഹി.
0: അഭയ, നിന്റെ അച്ഛനെ കുറിച്ച് നിന്നെക്കാൾ മുമ്പേ എനിക്കറിയാം. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ശില്പി. രാജാവിന്റെ ഈ വിധി നമ്മുടെ നാട് ദുഃഖത്തിലാണ്.
2: നിങ്ങളുടെ സഹാനുഭൂതിയൊന്നും എനിക്ക് ആവശ്യമില്ല. നിങ്ങളിപ്പോൾ എന്തിനാണ് വന്നതെന്ന് പറയൂ.
0: നിന്റെ വിഷമം എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. മഹാരാജൻ എനിക്ക് 7 ദിവസമാണ് തന്നിരിക്കുന്നത്. ഈ ദിവസത്തിനുള്ളിൽ നിന്റെ അച്ഛനെ ഈ പ്രശ്നത്തിൽ നിന്നും മോചിപ്പിക്കണം.
2: എന്റെ അച്ഛനെ മോചിപ്പിക്കുവാനായി എന്റെ ജീവൻ തന്നെ പകരം നൽകാൻ ഞാൻ തയ്യാറാണ്.
0: നിന്റെ അച്ഛന്റെ ദേവി വിഗ്രഹം കണ്ട് ഈ നാട് അതിശയിച്ചുപോയി. പക്ഷേ
2: എന്തേ, എന്റെ അച്ഛന് ഈ പ്രായത്തിൽ ഇങ്ങനെയൊരു വിഗ്രഹം ഉണ്ടാക്കാൻ എങ്ങനെ കഴിഞ്ഞു എന്ന് സംശയമാണ് എല്ലാവർക്കും, അല്ലേ?
0: നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു.
2: നിങ്ങളെല്ലാവരുമാണ് എന്റെ അച്ഛനെ തെറ്റിദ്ധരിച്ച് കുറ്റം ചുമത്തിയിരിക്കുന്നത്. എന്റെ അച്ഛൻ ചെയ്തത് വിഗ്രഹ നിർമ്മാണമാണ്, അല്ലാതെ കെട്ടിട നിർമ്മാണമല്ല മറ്റൊരാളെ ഏൽപ്പിക്കാൻ. വിചാരണയുടെ പേര് പറഞ്ഞ് എന്റെ അച്ഛനെ വീണ്ടും വീണ്ടും അപമാനിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിങ്ങൾക്ക് പോകാം.
0: മഹാരാജൻ,
1: വന്നാലും അഭിമന്യു വന്നാലും, നാം നിങ്ങൾക്ക് തന്ന 7 ദിവസം തീരുവാൻ പോകുന്നു. വിഗ്രഹത്തിൽ കള്ളത്തരം കാണിച്ച ആളെ കണ്ടുപിടിച്ചോ അതോ തോൽവി സമ്മതിക്കുന്നു?
0: രണ്ടുമല്ല മഹാരാജൻ.
3: അഭിമന്യു രാജ്യസഭയെ പരിഹസിക്കുകയാണോ? രാജ്യസഭയുടെ സമയം നഷ്ടപ്പെടുത്തുന്നത് രാജാവിനെ അപമാനിക്കുന്നതിന് തുല്യമാണ്. ഇതിന് എന്ത് ശിക്ഷയാണ് ലഭിക്കുക എന്നത് അഭിമന്യുവിന് അറിയാമല്ലോ.
0: രാജാവിന്റെ സമയം വളരെ വിലപ്പെട്ടതാണെന്ന് എനിക്ക് അറിയാവുന്നതുപോലെ തന്നെ മഹാരാജൻ എനിക്ക് തന്ന 7 ദിവസം പാഴാക്കിയുള്ള വിപത്തും എനിക്ക് നല്ല ബോധ്യമുണ്ട്.
3: ആത്മപ്രശംസ നിർത്തിയിട്ട് അന്വേഷണത്തിൽ എന്ത് പുരോഗതിയുണ്ടെന്നത് പറയൂ.
0: ഈ പ്രശ്നത്തിൽ മഹാരാജൻ എനിക്കനുവദിച്ച 7 നാളിനുള്ളിൽ ഇതിന്റെ നിജസ്ഥിതി അങ്ങയുടെ മുന്നിൽ സമർപ്പിക്കുന്നു. അന്വേഷണം നടത്താനുള്ള ഉത്തരവ് കിട്ടിയുടൻ ഞാൻ ആദ്യം ക്ഷേത്രത്തിൽ പോയി ദേവി വിഗ്രഹം പരിശോധിച്ചു.
3: പരിശോധനയിൽ എന്ത് കണ്ടുപിടിച്ചു?
0: പരിശോധനയിൽ ഞാൻ മനസ്സിലാക്കിയത് ഇപ്പോൾ ക്ഷേത്രത്തിലുള്ള ദേവി വിഗ്രഹം ഗൗതമനുണ്ടാക്കിയതല്ല എന്നുള്ളതാണ്.
4: നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ആ വിഗ്രഹം ഗൗതമനുണ്ടാക്കിയതല്ലെന്നോ?
0: അതെ മഹാരാജൻ, ആ വിഗ്രഹം യഥാർത്ഥമല്ല. ക്ഷേത്ര പുനരുദ്ധാരണം നടത്തി ഗൗതമൻ പുനഃപ്രതിഷ്ഠ നടത്തിയ വിഗ്രഹമല്ല അതെന്ന് എനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും.
4: അതെങ്ങനെ ഇത്ര ഉറപ്പിച്ചു പറയാൻ കഴിയും? നിങ്ങളുടെ കയ്യിൽ തെളിവ് വല്ലതുമുണ്ടോ?
0: തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതെല്ലാം തൽക്കാലത്തേക്ക് ദേവിയോടൊരു കളിയാണെന്ന് തന്നെ പറയേണ്ടി വരും.
3: ഇതെന്ത് മറിമായ ദേവിയിലുള്ള വിശ്വാസത്തെയാണ് അഭിമന്യു ചോദ്യം ചെയ്യുന്നത്? ഇതെല്ലാം ദേവിയുടെ കളിയല്ല, അഭിമന്യുവിന്റെ കളിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് മഹാരാജൻ.
4: അഭിമന്യു, നേരിട്ട് വിഷയത്തിലേക്ക് വരൂ.
0: ഉത്തരവ് മഹാരാജൻ. ക്ഷേത്ര പുനരുദ്ധാരണത്തിന് ശേഷം നമ്മുടേവരുടെയും സമക്ഷം ഗൗതമൻ ദേവി വിഗ്രഹം പ്രതിഷ്ഠ നടത്തിയപ്പോൾ ആ വിഗ്രഹത്തിൽ ഒരു അസാധാരണമായ കാര്യം എന്റെ ശ്രദ്ധയിൽപ്പെട്ടു.
4: അസാധാരണമായ കാര്യം അതെന്താണ്?
0: ദേവിയുടെ ഒരു കയ്യിൽ 6 വിരലുകൾ ഉണ്ടായിരുന്നു.
4: എന്താണ് നിങ്ങൾ പറയുന്നത്? ദേവിയുടെ കയ്യിൽ 6 വിരലുകളും?
0: അതെ മഹാരാജൻ, 6 വിരലുകൾ.
4: എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ശില്പകലയിൽ പുകൾ പെറ്റ ഗൗതമന് എങ്ങനെ ഇത്തരത്തിൽ ഒരു പിഴവ് സംഭവിക്കും?
1: അഭിമന്യു, നിങ്ങൾ എങ്ങനെയെങ്കിലും ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണുമെന്ന് നാം കരുതി. പക്ഷേ വീണ്ടും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണല്ലോ.
4: മന്ത്രി, അഭിമന്യു പറഞ്ഞില്ലേ 6 വിരലുകളുണ്ടെന്ന്? അത് നിങ്ങൾ ശ്രദ്ധിച്ചു? നിങ്ങൾ കണ്ടിരുന്നോ മന്ത്രി എന്താ ഒന്നും മിണ്ടാതെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? നാം ചോദിച്ചത് കേട്ടില്ലെന്നുണ്ടോ?
3: മഹാരാജൻ ക്ഷമിക്കണം, ഞാനും അതിനെപ്പറ്റിയാണ് ആലോചിക്കുന്നത്. എത്ര ആലോചിച്ചിട്ടും ദേവിയുടെ കൈ

0: വിരലുകൾ എന്റെ ഓർമ്മയിൽ വരുന്നില്ല.
1: എന്റെ അഭിപ്രായത്തിൽ ഗൗതമനെ രക്ഷിക്കുവാൻ വേണ്ടി അഭിമന്യുണ്ടാക്കിയ ഒരു പുതിയ കഥയാണിതെന്ന് തോന്നുന്നു. ആരുടെയും ശ്രദ്ധയിൽപ്പെടാത്തൊരു കാര്യം അഭിമന്യുവിന്റെ ശ്രദ്ധയിൽ മാത്രം എങ്ങനെ വന്നു?
2: മഹാരാജൻ, ഞാൻ ഉറപ്പിച്ചു പറയും,

0: അറിയുന്നില്ല.
1: അഭയ, നിന്റെ അച്ഛനെ അപമാനിക്കണം എന്ന ഉദ്ദേശം എനിക്കില്ല. നമ്മുടെ കയ്യിൽ സമയം വളരെ കുറവാണ്. അതിനുള്ളിൽ നിന്റെ അച്ഛൻ തെറ്റുകാരനല്ല എന്ന് തെളിയിക്കണം. ഞാൻ ഏറ്റെടുത്ത അന്വേഷണത്തിൽ ഒരു ചെറിയ പിഴവ് പോലും വരാൻ പാടില്ല. അതിനുവേണ്ടിയാണ് ഞാൻ നിന്നെ ഇന്ന് കാണാൻ വന്നിരിക്കുന്നത്. പക്ഷേ നീ എന്നെ മനസ്സിലാക്കുന്നില്ല. ശരി, അപ്പോൾ ഞാൻ ഇറങ്ങുന്നു.
0: നിൽക്കൂ, എന്റെ അച്ഛന്റെ മേൽ അപരാധം ചാർത്തിയ സാഹചര്യത്തിൽ സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നിങ്ങളോട് ദേഷ്യപ്പെട്ടത്. എന്നോട് ക്ഷമിക്കണം. അച്ഛൻ വിഗ്രഹത്തിന്റെ പണി തുടങ്ങി അവസാനിക്കുന്നത് വരെ സഹായിയായി ഞാൻ കൂടെ ഉണ്ടായിരുന്നു. നിർമ്മാണവേളയിൽ നടന്ന ഒരു കാര്യം നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തിനാണ് കണ്ണു നിറയുന്നത്?
2: മോളെ, എത്ര ശ്രമിച്ചിട്ടും ദേവി വിഗ്രഹം ഞാൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ വരുത്തുവാൻ കഴിയുന്നില്ല. ചെറുപ്പം മുതലേ ദേവിയെ കണ്ടു തൊഴുതു വരുന്നതാ. പക്ഷേ ആ വിഗ്രഹം പോലെ ഇതിന് ജീവൻ കൊടുക്കുവാൻ എനിക്ക് കഴിയുന്നില്ല. നിശ്ചയിച്ച ദിവസത്തിനുള്ളിൽ തന്നെ പണി പൂർത്തിയാക്കി പ്രതിഷ്ഠ നടത്തിയില്ലെങ്കിൽ മഹാരാജന്റെ അപ്രീതിക്ക് കാരണമാകും. മഹാരാജനോട് എന്തു പറയണമെന്ന് ഒരു നിശ്ചയവുമില്ല. അമ്മേ, ദേവി.
0: ശില്പകലയിൽ ലോകമെങ്ങും അംഗീകരിച്ച അച്ഛൻ ഇങ്ങനെ ദുഃഖിക്കുന്നത് ശരിയല്ല. അച്ഛാ, ദേവി വിഗ്രഹം ഉണ്ടാക്കുവാൻ മഹാരാജനോട് കുറച്ചുകൂടി സമയം ചോദിക്കുന്നതിൽ തെറ്റൊന്നുമില്ല.
2: ലോകമെങ്ങും അംഗീകരിച്ച ശില്പിയാണ് ഞാൻ. മഹാരാജാവിന് പറഞ്ഞ സമയത്ത് വിഗ്രഹം കൊടുക്കാത്ത ചീത്തപ്പേര് എനിക്ക് വന്നു ചേരും.
0: മറ്റെന്താണൊരു വഴി?
2: മോളെ, എന്റെ മനസ്സിലുള്ള ദേവി വിഗ്രഹം തീർക്കാൻ നിനക്ക് എന്നെ സഹായിക്കാനാകൂ.
0: എന്റെ സഹായമോ? അച്ഛൻ എന്താണ് ഉദ്ദേശിക്കുന്നത്?
2: മോളെ, ക്ഷേത്രത്തിലുള്ള ദേവി വിഗ്രഹത്തെ പോലെ നീ നിന്നെ രൂപപ്പെടുത്തിയാൽ ഈ ദേവി വിഗ്രഹം ഞാൻ ഉദ്ദേശിക്കുന്നത് പോലെ പൂർത്തിയാക്കാൻ കഴിയും.
0: അച്ഛൻ എന്താണ് ഈ പറയുന്നത്? ദേവിയെ പോലെ ഞാൻ എന്നെ രൂപപ്പെടുത്താനോ? തെറ്റല്ലേ അത്?
2: അതിൽ തെറ്റൊന്നുമില്ല. അടിസ്ഥാനപരമായി നാം എല്ലാവരും ദേവി സൃഷ്ടിയിൽ പിറന്നവരാണ്. ദേവി ചൈതന്യം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ട്. ചില ദേശങ്ങളിൽ ഇതുപോലെ നടപ്പിലാക്കിയിട്ടുമുണ്ട്.
0: അച്ഛന്റെ മനോവേദന മാറ്റാൻ ഇത് മാത്രമാണ് വഴിയെങ്കിൽ അത് നിറവേറ്റുക എന്നത് എന്റെ കടമയാണ്.
1: ഇതാണ് സംഭവിച്ചത്. ഗൗതമൻ സ്വന്തം മകളെ ദേവീരൂപമായി കണ്ടുകൊണ്ടാണ് വിഗ്രഹമുണ്ടാക്കിയത്.
3: അഭിമന്യു നേരത്തെ പറഞ്ഞതുമായി ഇതിനെന്ത് ബന്ധം?
1: ബന്ധമുണ്ട് മഹാരാജൻ. ശില്പകലയിൽ അഗ്രഗണ്യനായ ഗൗതമൻ സ്വന്തം മകളെ ദേവിയായി കണ്ട് വിഗ്രഹം നിർമ്മിച്ചപ്പോൾ അഭയക്കുള്ള 6 വിരലുകളും ദേവി വിഗ്രഹത്തിൽ സൃഷ്ടിക്കപ്പെടുകയായിരുന്നു. അത് ഗൗതമന്റെ തെറ്റല്ല. വിഗ്രഹ നിർമ്മാണ സമയത്ത് പൂർണമായും ഗൗതമനിൽ ആവേശിച്ച ദേവിയുടെ ശക്തിയാലാണ് അങ്ങനെ സംഭവിച്ചത്.
3: അഭിമന്യു, യഥാർത്ഥ വിഗ്രഹം കിട്ടുന്നതുവരെ നാം ഇത് വിശ്വസിക്കാൻ പോകുന്നില്ല.
1: മഹാരാജൻ, എന്റെ വിശ്വാസപ്രകാരം ഗൗതമൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഒന്നു മാത്രം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദേവി വിഗ്രഹം ക്ഷേത്രത്തിൽ നിന്ന് കളവ് പോയത് സത്യമാണ്. ഇതിനെല്ലാം മൗനസാക്ഷിയായ ദേവി തന്നെ തെറ്റ് ചെയ്തവരെ നമ്മുടെ കൺമുന്നിൽ കൊണ്ടുവന്ന് നിർത്തും.
4: വന്ന് വന്ന് ഞാനുണ്ടാക്കിയ കഥകളെല്ലാം പാഴായി. ആരവിടെ? ചാരന്മാരുടെ അധിപനോട് വരാൻ പറഞ്ഞിരുന്നു, വന്നോ?
5: വന്നിരുന്നു മന്ത്രി. അവിടുന്ന് നിന്നെ കാണാൻ കാര്യാലയത്തിൽ ഇരിപ്പുണ്ട്.
4: ശരി, വരാൻ പറയൂ.
5: ഉത്തരവ് മന്ത്രി.
4: എന്താധികാരി ക്ഷീണിതനായി കാണുന്നു? രഹസ്യങ്ങൾ അന്വേഷിച്ച് ക്ഷീണിച്ചു പോയോ?
3: അതെ മന്ത്രി, നാട്ടിലെ എല്ലാ രഹസ്യ വിവരങ്ങളും അന്വേഷിച്ച് കണ്ടുപിടിച്ച് മഹാരാജന്റെ മുന്നിൽ എത്തിക്കണ്ടേ?
4: ഓഹോ, അങ്ങനെയോ? ശരി, ഗൗതമന്റെ മേൽ ചുമത്തിയ കുറ്റത്തെ പറ്റിയുള്ള അന്വേഷണത്തിന്റെ എന്തെങ്കിലും വിവരമുണ്ടോ?
3: ആ ചുമതല ഇപ്പോ അഭിമന്യുവല്ലേ നോക്കുന്നത്? മഹാരാജൻ കൊടുത്ത 7 ദിവസത്തെ സമയം നാളത്തേക്ക് കഴിയും. ഇതുവരെയും ദേവി വിഗ്രഹത്തിന്റെ വിവരങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഗൗതമന്റെ ശിക്ഷ നാളെ എന്തായാലും നടക്കും, തീർച്ച. മന്ത്രി, അദ്ദേഹം നാളെ അങ്ങയുടെ ഉദ്ദേശങ്ങളും നടക്കാൻ പോകുന്ന ദിവസാ.
4: വിഡ്ഢി, ചിരി നിർത്ത്. ക്ഷേത്രത്തിലുള്ള വിഗ്രഹം യഥാർത്ഥമല്ലെന്ന് അഭിമന്യു രാജാവിനെ അറിയിച്ചിരിക്കുന്നു. ദേവി വിഗ്രഹം മോഷ്ടിച്ച് രാജാവിന് കുഴപ്പവും ജനങ്ങൾക്ക് ദുരിതവും ഉണ്ടാക്കി. ജനങ്ങളെ മഹാരാജനെതിരെ തിരിച്ചുവിട്ട് നാട്ടിൽ കല

0: ശാപമുണ്ടാക്കി ഭരണം എന്റെ കൈകളിലാക്കാൻ പദ്ധതിയിട്ടിരുന്നു. പക്ഷേ അവസാന നിമിഷം അഭിമന്യു എല്ലാ പദ്ധതികളും പൊളിക്കുമെന്നാ തോന്നുന്നത്. മുൻകൂട്ടി രഹസ്യങ്ങൾ മനസ്സിലാക്കി എന്നെ അറിയിക്കേണ്ട നീ ഇപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നത് ഒരു കഥ കേൾക്കുന്നത് പോലെ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ.
1: മന്ത്രി, അങ്ങ് എന്താണ് ഈ പറയുന്നത്?
0: നിന്റെ അടുത്ത് ആദ്യം മുതൽ വിശദീകരിക്കാൻ എനിക്കിപ്പോ നേരമില്ല. അതെ, പോയി ആ ദേവി വിഗ്രഹം എടുത്തുകൊണ്ടു വാ, എനിക്കതൊന്ന് ശരിക്ക് പരിശോധിക്കണം.
1: ദാ ഇപ്പൊ തന്നെ കൊണ്ടുവരാം.
0: നോക്കട്ടെ. ഓ, അഭിമന്യു പറഞ്ഞത് ശരിയാ. ദേവിയുടെ കയ്യിൽ 6 വിരലുകളുണ്ട്. ഇനിയും ഈ വിഗ്രഹം നമ്മുടെ കയ്യിൽ വെക്കുന്നത് ബുദ്ധിയല്ല. ഇതെങ്ങാൻ മഹാരാജൻ അറിഞ്ഞ നമ്മുടെ കഴുത്തിന്മേലെ തലയുണ്ടാകില്ല. ഗൗതമന് കൊടുത്ത 7 ദിവസം നാളത്തോടെ തീരുക. ഈ വിഗ്രഹം ഒരു കാരണവശാലും അഭിമന്യുവിന്റെ കയ്യിൽ എത്തുവാൻ പാടില്ല. വിഗ്രഹം എത്രയും വേഗം ഗൗതമന്റെ ഭവനത്തിൽ ഒളിപ്പിച്ചു വെക്കണം. നാളെ ഞാൻ ഗൗതമന്റെ ഭവനം പരിശോധിക്കുവാൻ മഹാരാജന്റെ കയ്യിൽ നിന്നും എങ്ങനെയെങ്കിലും അനുമതി വാങ്ങിക്കാം. മഹാരാജന്റെ മുന്നിൽ വെച്ച് തന്നെ ഗൗതമന്റെ വീട്ടിൽ നിന്നും വിഗ്രഹം കണ്ടെടുത്താൽ അതിലും വലിയ തെളിവില്ലല്ലോ. അങ്ങനെ ഗൗതമൻ കുറ്റക്കാരനെന്ന് തെളിയും.
1: മന്ത്രി, നിങ്ങളുടെ ബുദ്ധിയെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു.
0: നിന്റെ പ്രശംസ എനിക്ക് ആവശ്യമില്ല. പറഞ്ഞ കാര്യം വേഗം ചെയ്യാൻ നോക്ക്.
2: നമസ്കാരം മന്ത്രി. അകത്തേക്ക് വരുവാൻ അനുവദിച്ചാലും?
0: വേഗം വിഗ്രഹം ഇവിടുന്ന് മാറ്റൂ. വേഗമാവട്ടെ.
2: മഹാരാജനിൽ നിന്നും അടിയന്തര അറിയിപ്പുണ്ട്.
0: അടിയന്തര അറിയിപ്പോ? എന്താത്? പറയൂ.
2: ക്ഷേത്രത്തിൽ നിന്നും മോഷണം പോയ ദേവീ വിഗ്രഹം കിട്ടിയിരിക്കുന്നു. മഹാരാജനും അഭിമന്യുവും കുറ്റക്കാരനായ ഗൗതമനും എല്ലാവരും കൂടി ക്ഷേത്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. മന്ത്രിയോട് എത്രയും വേഗം ക്ഷേത്രത്തിൽ എത്തുവാൻ മഹാരാജൻ ഉത്തരവിട്ടിരിക്കുന്നു.
0: ശരി, നീ ചെല്ല്.
1: ഇതെന്താ പുതിയ കഥ? യഥാർത്ഥ വിഗ്രഹം ഇവിടെ ഇരിക്കുമ്പോ പിന്നെ ഏത് വിഗ്രഹമാണ് ക്ഷേത്രത്തിൽ കിട്ടിയത്?
0: ഇതെല്ലാം ആ അഭിമന്യുവിന്റെ കളിയാണ്, ഗൗതമനെ രക്ഷിക്കാൻ വേണ്ടി. അധികാരി, ഞാൻ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. പറഞ്ഞതുപോലെ ചെയ്യും.
1: ഉത്തരവ് മന്ത്രി.
0: പ്രഭു, ക്ഷമിച്ചാലും ഞാൻ കുറച്ച് താമസിച്ചു.
3: നാം ഇന്ന് വളരെ സന്തോഷവാനാണ്. ഇന്നലെ വരെ നമ്മെ അലട്ടിക്കൊണ്ടിരുന്ന പ്രശ്നങ്ങൾ ഇന്ന് തീരുകയാണ്. ഈ നാടിന്റെ ഭാവി എന്താകുമെന്ന് വിചാരിച്ച് നാം വിഷമത്തിലായിരുന്നു. ഭാഗ്യം കൊണ്ട് ഗൗതമന്റെ പ്രശ്നം ഇന്നൊരു നല്ല തീരുമാനത്തിലെത്തിയിരിക്കുന്നു. മന്ത്രി എന്തിനാണ് ആശ്ചര്യത്തോടെ നോക്കുന്നത്? ഇന്നലെ വരെ ഗൗതമന് ശിക്ഷ നൽകണമെന്ന് വിചാരിച്ച നാം ഇന്ന് ആദരവോടെ സംസാരിക്കുന്നു എന്നതാണോ? മന്ത്രി, പ്രജയായാലും രാജാവായാലും ദൈവത്തിനു മുൻപിൽ സമന്മാരാണ്. അവന്റെ കളിക്കളത്തിൽ നമ്മളെല്ലാവരും വെറും കരുക്കൾ മാത്രം. അങ്ങനെ ഒരു കളിയാണ് ഇന്ന് ഇവിടെ നമ്മുടെ മുൻപിൽ അരങ്ങേറിയിരിക്കുന്നത്. എന്താ മന്ത്രി, നാം പറഞ്ഞത് മനസ്സിലായില്ലേ?
0: അങ്ങ് പറഞ്ഞു വരുന്നത്,
3: ഗൗതമൻ നിർമ്മിച്ച യഥാർത്ഥ വിഗ്രഹം കിട്ടിയിരിക്കുന്നു. നാം എല്ലാവരും ഒരുമിച്ച് ദേവിയുടെ മുമ്പിൽ ചെന്ന് പ്രണമിച്ചു. നിങ്ങളും ചെന്ന് ദേവിയെ ദർശിച്ചുകൊള്ളും. നിങ്ങളുടെ എല്ലാ മനപ്രയാസവും തീരും.
0: അങ്ങനെയാവട്ടെ മഹാരാജൻ. മഹാരാജൻ പറഞ്ഞത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. മനസ്സിൽ എന്തോ വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്, അതുമാത്രം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ആ, എന്തായാലും ആ ദേവി വിഗ്രഹം ഒന്ന് കാണട്ടെ. മഹാരാജൻ, ഇതെന്താ?
3: എന്താ മന്ത്രി, എന്തു പറ്റി?
0: അവിടുന്ന് യഥാർത്ഥ വിഗ്രഹം കിട്ടിയെന്നല്ലേ പറഞ്ഞത്?
3: അതെ, അതിലെന്താ സംശയം?
0: മഹാരാജൻ, ഇതെന്ത് മറിമായ? അന്ന് അഭിമന്യു പറഞ്ഞതല്ലേ ദേവിയുടെ കൈകളിൽ 6 വിരലുകളുണ്ടെന്ന്?
3: അതെ, അത് ശരിയാ. 6 വിരലുകൾ അല്ലേ അഭിമന്യു?
4: അതെ മഹാരാജൻ, 6 വിരലുകൾ.
0: പക്ഷേ മഹാരാജൻ, ഈ ദേവി വിഗ്രഹത്തിലേക്കൊന്ന് നോക്കൂ. ദേവിയുടെ വലത് കൈയിൽ 5 വിരലുകൾ മാത്രമല്ലേ ഉള്ളത്. നോക്കൂ മഹാരാജൻ, നോക്കൂ. ഈ അഭിമന്യു വീണ്ടും വീണ്ടും നമ്മളെ വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുകയാണ് മഹാരാജൻ. എന്താ എന്താ എല്ലാവരും എന്നെ തുറച്ചു നോക്കുന്നത്?
3: വിഡ്ഢികളാക്കാൻ ശ്രമിക്കുന്നത് അഭിമന്യുവല്ല, നിങ്ങളാണ് മന്ത്രി. നിങ്ങൾ നമ്മെയും നമ്മുടെ പ്രജകളെയും ദേവിയുടെ കയ്യിൽ 6 വിരലുകൾ ഉണ്ടെന്ന് മാത്രമേ അഭിമന്യു പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഏത് കയ്യിലാണ്

0: ആ ആറു വിരലുകൾ എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ളപ്പോൾ ദേവിയുടെ വലതുകൈയിൽ ആറ് വിരലുകളാണ് ഉള്ളതെന്ന് നിങ്ങൾക്ക് മാത്രം എങ്ങനെ അറിയാം? മന്ത്രിയുടെ ഈ മൗനത്തിന്റെ ഉത്തരം എന്താ?
1: എന്നോട് ക്ഷമിച്ചാലും മഹാരാജ, അധികാരമോഹം തലക്ക് പിടിച്ച് മഹാപാപം ചെയ്തു ഞാൻ കളവ് പോയെന്ന് പറയുന്ന ദേവി വിഗ്രഹം എന്റെ കൈവശമാണുള്ളത്. അത് ഞാൻ എത്രയും വേഗം മഹാരാജന്റെ അടുത്ത് എത്തിക്കുന്നതാണ്.
0: അതിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് കൂട്ടുനിന്ന ചാരന്മാരുടെ അധിപനിൽ നിന്നും അത് കണ്ടെടുത്തു. എപ്പോൾ വേണമെങ്കിലും ദേവി വിഗ്രഹം ക്ഷേത്രത്തിൽ എത്തിച്ചേരും. മന്ത്രിയുടെ ശിഷ്ടകാലം ഇനി തടവറയിൽ കഴിയാം. ആരവിടെ വലിച്ചുകൊണ്ടുപോ ഈ ദേശദ്രോഹിയെ. ഗൗതമ, നമ്മോട് ക്ഷമിച്ചാലും നാം എടുത്ത തീരുമാനം ശരിയാണെന്നുള്ള അഹന്തയിൽ വിചാരണ ചെയ്യാതെ നിരപരാധിയായ നിങ്ങളെ ശിക്ഷ കൽപ്പിച്ച് വലിയ അനീതിയാണ് നാം ചെയ്തത്. അഭിമന്യു കൃത്യസമയത്ത് ഈ വിഷയത്തിൽ ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ നാം കാരണം ഈ നാടിന് ഒരു വലിയ കളങ്കമുണ്ടായേനെ.
2: പ്രഭോ, അടിയനൊരു സാധാരണ പ്രജ, അങ്ങ് ക്ഷമ ചോദിക്കുന്നുവോ? അടിയനുണ്ടാക്കിയ ശില്പങ്ങളെല്ലാം ഒരു കുറവ് പോലുമില്ലാത്തതാണെന്ന ഗർവ് അടിയനെന്നും ഉണ്ടായിരുന്നു. ഇന്ന് അടിയന്റെ സൃഷ്ടിയിൽ സംഭവിച്ച ഒരു ചെറിയ പിഴവ് തന്നെ അടിയന്റെ ജീവൻ കാത്തു. ഇതുവരെ നടന്ന സംഭവങ്ങളിൽ മൗനസാക്ഷിയായി നിലകൊള്ളുന്ന ദേവി നമ്മുടെ എല്ലാ തെറ്റുകളും പുറത്ത് അനുഗ്രഹിക്കട്ടെ.
3: മഹാരാജൻ വിഗ്രഹപ്രതിഷ്ഠയ്ക്കുള്ള മുഹൂർത്തമായിരിക്കുന്നു. എല്ലാവരും ക്ഷേത്രസന്നിധിയിലേക്ക് വന്നാലും.
4: പ്രഭു, ദേവിയുടെ അനുഗ്രഹത്താൽ നന്മയും സത്യവും പുലരുകയും നമ്മുടെ രാജ്യത്ത് അങ്ങയുടെ പ്രൗഢി വർദ്ധിക്കുകയും ചെയ്തിരിക്കുന്നു. എനിക്ക് പോകുവാൻ അനുവാദം തന്നാലും.
0: നിൽക്കൂ അഭിമന്യു, ദേവി വിഗ്രഹം കടത്തിയവനെ പിടിക്കാൻ ഒരു നാടകം നടത്തണമെന്നും അതിന് നമ്മുടെ പങ്ക് ആവശ്യമുണ്ടെന്നും നിങ്ങളൊന്ന് പറഞ്ഞു. അതിന് നാം സമ്മതിച്ചു. പക്ഷേ മന്ത്രിയാണ് കുറ്റവാളി എന്ന് നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കി?
4: മഹാരാജൻ, സത്യമെന്തെന്നാൽ മന്ത്രിയാണ് കുറ്റവാളി എന്നത് എനിക്കറിയില്ലായിരുന്നു. എന്റെ സംശയവലയത്തിൽ അങ്ങുൾപ്പെടെ എല്ലാവരും ഉണ്ടായിരുന്നു. ആദ്യം മന്ത്രിയുടെ മേൽ പരീക്ഷിച്ചു, അതിൽ തന്നെ സത്യം പുറത്തു വന്നു. മന്ത്രിയാണ് കുറ്റക്കാരനെന്ന് ബോധ്യമായി.
0: എന്ത്, നമ്മയും സംശയിച്ചെന്ന്? അഭിമന്യുവിന്റെ ചിന്താഗതിയോട് നമുക്ക് അഭിമാനം തോന്നുന്നു. താങ്കളെ പോലെ സമാധാനപരമായി ചിന്തിച്ചിരുന്നുവെങ്കിൽ ഈ പ്രശ്നം ഇത്രയും സങ്കീർണമാകുമായിരുന്നില്ല. ഇതിൽ നിന്നും നാം ഒരു പാഠം പഠിച്ചു. ശാന്തമായി ചിന്തിച്ചാൽ മാത്രമേ ശാന്തി ഉണ്ടാവുകയുള്ളൂ. താങ്കൾ പറഞ്ഞതുപോലെ ഇതെല്ലാം ദേവീ പ്രഭാവമായി നാം കരുതുന്നു. ദേവിയുടെ അനുഗ്രഹത്താൽ നമ്മുടെ രാജ്യം സമ്പൽ സമൃദ്ധമായിരിക്കാൻ പ്രാർത്ഥിക്കാം.
5: മൗനസാക്ഷി നാടകം ഇവിടെ പൂർണ്ണമാകുന്നു. നാടകരചന, സംവിധാനം വിനോദ് ബാബു എച്ച്, മലയാള പരിഭാഷ KS സിംഗ്, കഥാപാത്രങ്ങളും ശബ്ദം പകർന്നവരും രാജാവ് യു പ്രസന്നകുമാർ, മന്ത്രി ബാലമുരളി ചിറക്കൽ, അഭിമന്യു പ്രജിൻ സി കണ്ണൻ, പാൽക്കാരൻ മെഹമ്മൂദ് കുറുവ, പലിശക്കാരൻ അനീഷ് പെരുന്താറ്റിൽ, ഗൗതമൻ കമ്പിൽ പി രാമചന്ദ്രൻ, അഭയ ജസ്ന ജയരാജ്, പൂജാരി മോഹനൻ രാമന്തളി, ചാരന്മാരുടെ തലവൻ രാമകൃഷ്ണൻ പഴശ്ശി, ഭടന്മാർ സജി സെബാസ്റ്റ്യൻ, ബാബുരാജ് പെരിയ, നിർവഹണ സഹായം വിനീത സുമം, KV നിഷ, ലേഖ വിമൽ, സാങ്കേതിക സഹായം ഷാജു പൊന്നാരത്ത്, നാടകരചന സംവിധാനം വിനോദ് ബാബു എച്ച്, മലയാള പരിഭാഷ KS സിംഗ്, അവതരണം ആകാശവാണി കണ്ണൂർ നിലയം.
6: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനം S ജാനകി പാടിയത്. ചിത്രം തകര. ഗാനരചന പൂവച്ചൽ ഖാദർ. സംഗീതം MG രാധാകൃഷ്ണൻ.

ഈ ഗാനം യേശുദാസും ചിത്രയും പാടിയത്. ചിത്രം ആയുഷ് കാലം. കൈതപ്രത്തിന്റെ വരികൾക്ക് ഈണം നൽകിയത് ഔസേപ്പച്ചൻ.

ചിത്രം സാഗര സംഗമം. പാടിയത് പി ജയചന്ദ്രനും എസ് ജാനകിയും ചേർന്ന്. ശ്രീകുമാരൻ തമ്പിയുടെ രചനയ്ക്ക് ഈണം നൽകിയത് ഇളയരാജ.

എസ് രമേശൻ നായരുടെ വരികൾക്ക്, ബേണി ഇഗ്നേഷ്യസിന്റെ സംഗീതം. ചിത്രം കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടൻ. പാടിയവർ യേശുദാസ്, ചിത്രം.

ഇനിയെങ്കിലും ഈ പടത്തിനു വേണ്ടി യേശുദാസും എസ് ജാനകിയും പാടിയത്. ഗാനശില്പികൾ യൂസഫലി കേച്ചേരി, ശ്യാം.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. ഇതോടെ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:50 ആരംഭിക്കും. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി. ജയ് ഹിന്ദ്.